0: കാരണം ഒരു പക്ഷേ നമുക്ക് അന്ന് ആ കുട്ടികൾ പരീക്ഷ റിസൾട്ട് കാത്തുനിൽക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ നമ്മളെ എപ്പിസോഡുകളിലൊക്കെ വന്ന മിന്നൽ രക്ഷയുടെ ഒരു വിഷയം ഈ ആർ സി സി ബിയിൽ ഉണ്ട്. പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആളുകൾക്ക് അറിയാവുന്നൊരു സംഭവം അതാണെന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്ത് മിന്നലൊക്കെ വരുമ്പോൾ ട്രിപ്പാകുന്ന ആ സാധനമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പക്കയായിരിക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. നമുക്കറിയാം ചില ഭാഗങ്ങളിലൊക്കെ മിന്നലേറ്റ് ആളുകൾ ഈ മാല ധരിച്ചിരുന്ന അവിടെ മിന്നലേറ്റിട്ട് പൊള്ളലേറ്റ് മരിച്ചത്, അതേപോലെ കുട്ടികൾ മരിച്ചത്, അങ്ങനെ ഈ ചുമരിനോട് ചാരി നിൽക്കുന്നവർ, ചാരി കിടക്കുന്നവർ, കട്ടിലടുപ്പിച്ചിട്ട് കിടക്കുന്നവർ, അതുപോലെ എക്യുപ്മെൻറ്റുകളിൽ എക്യുപ്മെൻറ്റിൽ നിന്ന് ഈ ഷോക്കടിച്ചിട്ട് മിന്നലിൻ്റെ സമയത്ത് ഇപ്പോൾ ഫോണ് കുത്തി ചാർജിലിട്ടുകൊണ്ട് ഉപയോഗിക്കുന്നതേ പൊതുവേ അപകടമാണ്. പ്ലസ് മിന്നൽ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ അത് നേരിട്ട് കാരണം ഈ ലൈനിലേക്ക് സംഗതി മിന്നലേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലോ വളരെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന സംബന്ധിച്ചാൽ നമ്മൾ ഒരു ചർച്ച വന്നിരുന്നല്ലോ സ്റ്റെപ്പ് പൊട്ടൻഷ്യലിനെ കുറിച്ച്. ഈ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ വിസ്തൃതിയിൽ നിൽക്കുകയോ ഒന്നുമല്ല വേണ്ടത്. കഴിയുമെങ്കിൽ അവിടെ കിടക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ കുറക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടേ നമുക്കറിയാമല്ലോ നമ്മൾ തെങ്ങിൽ മിന്നലേറ്റിട്ട് തെങ്ങ് പിളർന്ന് ആണ്ട് പൊട്ടി പിളർന്നു പോകും, അതുപോലെ ചുമരിൽ മിന്നലേറ്റ് ചുമര് പൊട്ടി വിണ്ടു പോകും. ഇപ്പോഴും നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിന്നലേറ്റതാണ്
1: എന്ന് തല കത്തിപ്പോകും,
0: തെങ്ങിന് തല കത്തിപ്പോകും. അപ്പോൾ പല മരങ്ങളും അങ്ങനെ കത്തിപ്പോകും, അത് കരിഞ്ഞ് പിന്നെ അങ്ങനെ നിന്നിട്ട് പട്ടയൊക്കെ വാടി വീണ്. അപ്പോൾ അതൊരു മനുഷ്യരിലേക്കും ഏൽക്കാമല്ലോ, അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. കുട്ടികൾക്ക് അവിടെ അവരാണ് ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം പ്രദേശങ്ങളിൽ മിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക, അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമിഴ്ന്ന് കിടക്കുക, അതേപോലെ ഓടാതിരിക്കുക, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം സംഭവം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോഹത്തോട്ടികൾ ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കയ്യിൽ അപ്പുറത്തൊരു മരമുണ്ട്, പക്ഷെ ആ മരം തന്നെ ഇവൻ ലക്ഷ്യം വെച്ചോളന്നില്ല. പിന്നെ നമുക്ക് ഈ മിന്നൽ രക്ഷാ ചാലകങ്ങൾ വീടിന് മുകളിൽ, പിന്നെ അത് നിയമത്തിലൊക്കെ നമ്മൾ ഈ മൾട്ടിസ്റ്റോറീഡ് ബിൽഡിങ്ങുകൾ നിർബന്ധമായും വെക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തും അത് വെക്കാം. ചില ലൈറ്റ്നിങ് പ്രോൺ ഏരിയകളിൽ ഈ ലൈറ്റ്നിങ് ഡൈവേർട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില വീടുകളിലൊക്കെ ചില ഏരിയയിലെ ചില ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് അതിനൊരു പട്ടം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 25x3 സൈസുള്ള ഈ മെറ്റാലിക് ആയിട്ടുള്ള പട്ടം ഉപയോഗിച്ച് നമ്മൾ അതിലൂടെ താഴേക്ക് തന്നെ എർത്തി ചെയ്ത് കളയാണ് ചെയ്യാം. അവിടെ എർത്തിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പക്കയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷ തന്നെയാണത്. മിന്നലിൽ ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്.
1: ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന രൂപത്തിൽ തീ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ആൾക്കാർ വെള്ളമൊഴിച്ചിട്ടൊക്കെയാണ് അത് കെടുത്താനും മറ്റൊക്കെ ശ്രമിക്കൽ. അത് പൊതുവെ അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.
0: ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ഒരു ഫയറാണെങ്കിൽ അതിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വെള്ളം ഒരു കാരണവശാലും പറ്റില്ല. നമ്മൾ സാധാരണ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക കെടുത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ബോധ്യപ്പെട്ടോളൊന്നുമില്ല. അങ്ങനെ സംശയം വന്നാൽ തന്നെ നമ്മൾ അവർക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇലക്ട്രിക് സപ്ലൈ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളെ അപായപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിനെ തന്നെ അത് അപായപ്പെടുത്തി കളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം വെച്ചാൽ അതിന് ഫോം ടൈപ്പ് പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടില്ലേ പമ്പുകളിലൊക്കെ പെട്രോളിൻ്റെ ഇത് വരുമ്പോൾ അത് കുറ്റി പോലെ അതിൽ തന്നെ പിന്നെ എ ബി സി ഡി ഇ എന്നൊക്കെ അതിൽ ഈ കാറ്റഗറിയിലാണ് ഇലക്ട്രിക്കിന് വരിക. അപ്പോൾ അതിൽ ഫോമും പൗഡറാണ് വരിക. ഡീറ്റെയിൽസ് ശരിക്കും നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതിനെക്കുറിച്ചൊരു അവബോധം എന്നുള്ളപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ അതായത് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നാളത്തെ പ്രതിരോധം എന്നുള്ളത്, അപ്പോൾ അതിലൊരു അവബോധം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് പഠിക്കുക, ഇലക്ട്രിക് ആണ് അവിടുത്തെ കാരണമെന്ന് തോന്നിയാൽ തന്നെ, ബോധ്യപ്പെട്ടോളന്നില്ല, തോന്നിയാൽ തന്നെ വെള്ളം നമ്മളവിടെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നമ്മൾ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീലുകൾ വെച്ചിട്ടുണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് റീലുകൾ ചുവന്ന കളറിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ റീലുകൾ വെള്ളത്തിൻ്റെയാണ്, അതവിടെ നമുക്ക്, അപ്പോൾ അവിടെ സപ്ലൈ കട്ട് ചെയ്യുക. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ കട്ട് ചെയ്യുക, കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റിംഗ്വിഷൻ അവിടെ ചെയ്യാവൂ. മറ്റൊന്ന് നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാലും അവിടെ അയാളെ നമുക്ക് റെസ്ക്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ കട്ട് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ ആ സപ്ലൈ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളെയും ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നു ഉറപ്പ് വരുത്തുക. കാരണം ഈ സാധനം ഉറപ്പ് വരുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മോട്ടോർ സൈക്കിൾ ഇങ്ങനെയൊക്കെ ആൾ വീണ ശേഷം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്നും നല്ല ഉറപ്പ് വരുത്താൻ പറ്റും, പക്ഷേ കറണ്ട് പോയി നല്ല ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ആ ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗങ്ങൾ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ കെ സി ബി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോർ ഓഫീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് ഉറപ്പുവരുത്തുക, ഇല്ലെങ്കിൽ ഈ ആളെ അല്ലെങ്കിൽ ഈ കമ്പിയെ മരത്തിൻ്റെ തടി ഉപയോഗിച്ചോ മറ്റോ മാറ്റുന്ന അല്ലെങ്കിൽ അടിച്ച് വേർപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ മറ്റുള്ള തുണികളോ മറ്റോ ഉപയോഗിച്ച് പിടിച്ച് വലിച്ച് മാറ്റപ്പോൾ കമ്പിയിൽ നിന്ന് വേർപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. തീയുടെ കാര്യമാണ് ചോദിച്ചത്, അവിടെ എക്സ്റ്റിംഗ്വിഷൻ ഉള്ളത് അങ്ങനെ ചെയ്യാം.
1: ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ വൈദ്യുതി ബോധവൽക്കരണ വാരം ആചരിക്കുകയാണ്. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ്, പക്ഷെ ചിലപ്പോഴെങ്കിലും വില്ലനാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ കൂടിയാണ് പുത്തനത്താണിയിലെ KCB അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ അഷ്റഫ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ഈ ഇതുവരെ സംസാരിച്ചതിൻ്റെ ഒരു സമ്മപ്പ് പറയുകയാണെങ്കിൽ, പോയിൻറ്സ് പറയുകയാണെങ്കിൽ സാറ് എത്ര പറയും?
0: അതിൽ ഈ ഒരു സുരക്ഷാ വാരമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു മൊത്തത്തിൽ മലയാളികൾക്ക് മൊത്തം കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനൊരു ചാൻസ് തന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആളുകൾക്ക് അവബോധം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബോർഡൊക്കെ അതിനു വേണ്ടിയിട്ട്, ദേശീയ സുരക്ഷാ വാരമാണ്, ഇന്ത്യയിലൊട്ടുക്കുമുള്ളതാണ്, KCB അതിനുവേണ്ടി നല്ലൊരു സമയവും ധനവും ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനൊരു ചാൻസ് തന്നത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ വീട്ടിലാണല്ലോ നമ്മൾ വസിക്കുന്നത്, അവിടെ ബ്രേക്കറ് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ബ്രേക്കറുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി പറയുന്നത് തന്നെ മോശമായി പോകാൻ തോന്നുന്നത് കൊണ്ട് ബ്രേക്കറുണ്ട്,
1: അത് ഇല്ലാതപ്പോൾ കണക്ഷൻ കിട്ടില്ല അല്ലേ?
0: ഇല്ല, പുതിയ കണക്ഷൻ എന്തായാലും കൊടുക്കില്ല. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വരുന്നത് വെച്ചാൽ, ബ്രേക്കറ് ബൈപ്പാസ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് വീടല്ലാതെ മറ്റുള്ള പ്രൊമിസസുകളിൽ ഈ ലീക്കേജ് വന്ന് ട്രിപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെറുതെ ട്രിപ്പാകുന്നു എന്ന രീതിയിൽ അത് ബൈപ്പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്യാതിരിക്കാം, പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക. അന്ന് ചോദിച്ചിരുന്നു അത്, അത് ടെസ്റ്റ് ചെയ്യുക, അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം, ഉപകരണങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായിട്ട് സംസാരിച്ചു.
1: ജീവനിൽ കോംപ്രമൈസ് ചെയ്യരുത്,
0: ജീവനിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും അതുപോലെ സമൂഹത്തിൻ്റെ ജീവനുമാണ് അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പക്കയായിട്ടുള്ള വർക്കിങ്ങിന് എർത്ത് വളരെ കൃത്യമായിരിക്കണം. ആ എർത്തിങ്ങിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആ ഒരു ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു എർത്തിങ്ങിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യാപരമാണത്. പിന്നെ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. അതായത് പ്ലഗുകളിലൊക്കെ കുറേ എണ്ണം കൊണ്ടിട്ട് കുത്തി എല്ലാം കൂടി ഉപയോഗിക്കുന്ന അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പുറത്ത് കുട്ടികൾ പട്ടം പറത്തുന്നത് അത് ലൈനുള്ള സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക. ലൈൻ പൊട്ടി വീണത് കണ്ടാൽ ഉടനെ അവിടെ ആളുകളെത്തുന്നവരെ KCB ഓഫീസിൽ നിന്ന് ആളുകളെത്തും. അപ്പോൾ അതുവരെ ഒന്ന് അതിന് സുരക്ഷ ഒരുക്കി ഒന്ന് മറ്റുള്ളവർക്ക് അപകടം വരാത്ത രീതിയിൽ കാത്തു നിൽക്കുക. 94 96 0101 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പായിട്ടോ അറിയിക്കാം. അതിൽ മറ്റാവശ്യങ്ങൾക്ക് കറണ്ട് പോയി, കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞാലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മറ്റാരൊക്കെയോ കേരളത്തിൽ നിന്ന് അതിൽ ബന്ധപ്പെടാം. ഒരുപാട് ലൈൻസ് ഉണ്ട് അതിൽ, എന്നാലും അതിന് ബുദ്ധിമുട്ടിക്കലാകും. അതുകൊണ്ട് എമർജൻസിക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. പിന്നെ മരങ്ങളുടെ കാര്യത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. മരം കാലകാലങ്ങളിൽ വെട്ടുന്നതിന് കെ സി ബി ആയിട്ട് സഹകരിക്കുക. അത് ഓഫീസിൽ അറിയിച്ചുകൊണ്ട് അതിലെ സംവിധാനം ചെയ്യിച്ച് വെട്ടുക. പിന്നെ അതേപോലെ തന്നെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ലൈനുമായിട്ടുള്ള ക്ലിയറൻസ് ഉണ്ടായിരിക്കും. താഴെ ഇപ്പോൾ നിർമ്മിക്കാൻ പാടില്ല, ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച്, സി എ റെഗുലേഷൻ അനുസരിച്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിർമ്മാണങ്ങൾ, മറ്റുള്ള ഏത് നിർമ്മാണങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ച് അന്വേഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. തോട്ടി ഉപയോഗിച്ച്, ലോഹത്തിൻ്റെ എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചും, ചക്കമാങ്ങ ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. മൃതപ്രായമായി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ തെങ്ങിൻ്റെ ഇത് തെങ്ങ് വലിച്ചു കിട്ടുമല്ലോ, സ്റ്റേ കമ്പി, അത് ലൈനുമായിട്ട് അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ജോലികൾ വ്യാപൃതമായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ പന്തൽ പണിക്കാർക്ക്, നമ്മൾ എപ്പിസോഡിലൊന്നും അത് സംസാരത്തിൽ വന്നോ എനിക്ക് സംശയമുണ്ട്,
1: വന്നിട്ടില്ല,
0: ഇല്ല. പന്തൽ പണിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ പലപ്പോഴും, ഞാനൊക്കെ അവരുടെ ടെക്നിക്കാലിറ്റി വളരെ ബഹുമാനത്തോടുകൂടി കാണാറുണ്ട്. കാരണം
1: സ്കില്ല്
0: എന്തെങ്കിലും ഒരു സ്റ്റേയുടെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗം മനസ്സിലാകുന്ന ടീം അവരാണ്. കാരണം അവർ സ്റ്റേ കെട്ടുന്നതാണ്. പക്ഷെ അവരും പലപ്പോഴും അശ്രദ്ധയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ, അവർ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. തൊഴിലുറപ്പുകാർ അവർ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നവരാണ്. അവർക്കിത് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചിലയിടത്തൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് മീൻപിടുത്തമായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫാമുകളിൽ, വേലികളിൽ കറണ്ട് കൊടുക്കുന്നത്, അതിന് വേറെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് അന്വേഷിച്ച് ഉപയോഗപ്പെടുത്താം. വേലികളിലൊക്കെ ഈ പന്നി, പാമ്പ്, നായ എന്നൊക്കെ വരുന്നതിന് അവർക്ക് ചെറിയ ഷോക്ക് ഏൽപ്പിക്കുന്ന ഈ ആനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വേറെ വാങ്ങിക്കാറുണ്ട്. ഈ കറണ്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ വൈദ്യുതി ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത്, ബോധ്യപ്പെട്ടോളന്നല്ല, തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അവിടെ ഒരു ജാഗ്രത ആവശ്യമാണ്. ജാഗ്രതയാണ് ഏറ്റവും ആവശ്യമുള്ള സംഭവം. അതിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ ഒരു മരണം ജനിച്ചേക്കാം.
1: അഷ്റഫ് സാറിൻ്റെ നമ്മൾ കുറേ സമയമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നൊരു സംഗതിയല്ല. ദിവസങ്ങൾ ആവശ്യമുള്ള, ചർച്ചകൾ ആവശ്യമുള്ള, ബോധവൽക്കരണം ആവശ്യമുള്ള ഒന്നാണത്. വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് കൂട്ടുകാരനാണ്, പക്ഷേ പലപ്പോഴും വില്ലനാവാറുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൂടുതൽ പഠിച്ചാൽ, ജാഗ്രതയോടെ വൈദ്യുതിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശുഭപര്യവസാനിയാവും. അഷ്റഫ് സാറിനോട് നന്ദി എന്ന് പറഞ്ഞ് കടപ്പാട് ഒഴിവാക്കുന്നില്ല. പി സി ഡിയ്ക്ക് വേണ്ടി ഇത്രയും സമയവും അധ്വാനവും ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന്തോഷം. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ. പി സി ഡി ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജനക്ഷേമം, മിന്നൽ ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ചർച്ചയിൽ പങ്കെടുത്തവർ അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് സി ബി പുത്തനത്താണി, ഇബിനു അലി എടത്തനാട്ടുകര.
3: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം, ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവർ ഈ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
4: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ഇബ്നു അബിദുന്നിയ അദ്ദേഹത്തിൻ്റെ മക്കാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിനു ചുറ്റും പിന്നെ വർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്തി അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അവരും അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യന്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
5: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
4: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ള ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ പിശാജ് അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കൂ,
5: ഒഴിവാക്കാൻ വേണ്ടി.
4: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം എന്നിട്ട് പറഞ്ഞു 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടും എന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പം അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
5: പൈസ കിട്ടാതെയായി.
4: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
5: ഇല്ല,
4: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റുമോ? അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
5: തർക്കായി.
4: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പം അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
5: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
4: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവമൊന്നും നടത്തിയില്ല ആദ്യം. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല ഇപ്പം എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പം അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്.
5: അതെ. ഇപ്പോൾ വന്ന്
4: നിങ്ങൾ ആ പണത്തിൻ്റെ പ്രീതിയിലാണ്.
5: അതെ അതെ.
4: അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള നിങ്ങളെ എനിക്ക് പെട്ടെന്ന്
5: തടുത്തു
4: നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു വന്നാണ്. പക്ഷെ ഇതൊരു കഥയാണെങ്കിലും, ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിൻ്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ? അതിൽ ഒന്നിൻ്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
5: തീർച്ചയായിട്ടും. അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക.
4: അതെ.
5: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി അറിയാനൊന്നുമല്ല.
4: അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
5: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
4: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിന് ശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ. ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജ്ഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജ്ഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ.
5: അതെ. ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം രണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി എവിടുക്കാ കയറുന്നു എവിടുക്കാന്നറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടറൊന്ന് ചോദിക്കുന്നു, എവിടെ പോകണം? എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലം നിങ്ങൾ പുറത്തിറങ്ങിക്ക് വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷെ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാവുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം.
4: ഈ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്നൊരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
5: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ
4: ചെയ്യുക, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണം അറിയില്ല
5: അറിയില്ല. അതെ, ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരിയോട് ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
4: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
5: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ? അല്ല, എനിക്കങ്ങനെ
4: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണം എന്നറിയാം.
5: എന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
4: എങ്ങോട്ടും പോവാം.
5: ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത്, അത് ശരിക്കും അതൊരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്നൊരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്. അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാച്ചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
4: മാറിയതോടുകൂടി പിന്നെ
5: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം, യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
8: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ

0: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
2: اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك، وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي، فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പുതിയൊരു ദിവസം, പുതുതായി കൂടുതൽ പ്രവർത്തിക്കാൻ പ്രചോദനമാവട്ടെ. നമ്മൾ കണ്ണു തുറക്കുന്ന ഓരോ പ്രഭാതവും നമുക്കതിന് നിമിത്തമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് 2026 ജൂലൈ 29 ബുധൻ.
1: ഹിജ്റ വർഷം 1448, സഫർ 14.
0: കൊല്ലവർഷം 1201, കർക്കിടകം 13.

0: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം.
1: ഞാൻ സബീൽ ചെറുവാടി.
0: സബിൽ സാറേ, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എത്ര കാലമായി? കുറേ കാലമായില്ലേ?
1: ഒരുപാട് കാലമായി.
0: അപ്പോൾ നമുക്കേതായിരുന്നാലും ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടി സംസാരിക്കുന്നതും അത് അപ്പോൾ ഇന്ന് ഒരു പുതുമ ഉണ്ടാവില്ലേ?
1: അതെ.
0: അപ്പോൾ ഇന്ന് പുതുമയുള്ളൊരു ലൈവ് സെഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു.
1: അതെ.
0: ആരൊക്കെയാണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് ശേഷം തിരിച്ചു വന്നാൽ മതി തോന്നണം അല്ലേ? സാജിദ കരുവാരക്കുണ്ടിൽ നിന്നും സാജിദ, സൈനബ കടമ്പഴിപ്പുറം, റെയ്ഹാന ബാനു തൊട്ടുശ്ശേരിയറ, സബീല പാലക്കാട്, സീനത്ത് തിരൂരങ്ങാടി, അമീർ ടി അടുത്ത നാട്ടുകര, ഫാസില എ ജി പോത്തങ്കണ്ടം, മറിയം ജമീല,
1: സലീന തൊട്ടുശ്ശേരിയറ, ജമീല വി പി കാളികാവ്, സഫിയ അടപ്പാൾ, അസ്ന കടമ്പൈപ്പുറം, ജമീല സലാം,
0: സറീന ഹസ്സൻ കെ പി പെരിന്തൽമണ്ണ,
1: സഫ്ന മുഹമ്മദ് പാണക്കാട്, സബൂറ അഴീക്കോട്, ഹഫ്സ വെള്ളില, ഒരുപാട് പേര് സലാം പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
0: സറീന വി പി കൂരാട്, സുമയ്യ എച്ച് കിനാലൂർ, കുറേ കുറേ പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആളുകൾ ഇങ്ങനെ വായിക്കണ്ടല്ലോ. സുഫൈർ ആനസ് മേപ്പാടി, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്,
1: അബ്ദുൽ ഖാദർ പി കക്കോവ്, സഫിയ വി കെ പത്തപ്പിരിയം,
0: സെനിയ കെ എ കാഞ്ഞിരമറ്റം, ആയിഷ
1: സമീറ കൊയിലാണ്ടി,
0: ആയിഷ കരുമ്പിൽ,
1: നഫീസ വി കാര, ജമീല പി പി വടകര,
0: യെസ് മറിയം ഷാഫി പട്ടില,
1: ഹാജറ റസാഖ് തലപ്പാറ,
0: സമീറ കൊയിലാണ്ടി പറഞ്ഞു അല്ലേ? യെസ്. അപ്പോഴേ നമ്മളിപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചില ഇടക്ക് വന്ന ആളുകൾ ചോദിച്ചാൽ ഇന്ന് ക്യുസിൻ്റെ വിജയികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു എന്ന് പോയി. അങ്ങനെ സംശയിക്കണ്ട, ഇവരൊക്കെ സലാം പറഞ്ഞ് കൂടെ വന്നവരാണ്. അപ്പോൾ ഇവർ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഉണ്ട് കേൾക്കുന്നവരൊക്കെ. ഒരു പക്ഷേ അക്ഷരത്തിലൂടെ സലാം പറഞ്ഞിട്ടില്ലെങ്കിലും വാക്കിലൂടെ പറയുന്ന ആളുകളായിരിക്കാം. നമുക്ക് എല്ലാവർക്കും സലാം അടക്കം. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഏതായിരുന്നാലും ഇനി കൂടുതൽ സംസാരത്തിന് വകയില്ലാതെ നമുക്ക് മധുരം ഖുർആൻ അല്ലേ?
1: അതെ.

0: മാഷാല്ലാ. നമ്മൾ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് കേട്ടിട്ടുള്ളത്. സാധാരണ മധുരം ഖുർആൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യയെ പറ്റിയിട്ട് മനോഹരമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട് കാര്യയെ പറ്റിയുള്ള വിവരങ്ങൾ. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, അബൂബക്കർ ശാത്തിരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്തുകളൊക്കെ, അതിലൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരിയത്ത് വിഷയത്തിലുള്ള ബിരുദാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തലങ്ങളിൽ അദ്ദേഹം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ പ്രശസ്തമായ ഒരുപാട് മസ്ജിദുകളിൽ അദ്ദേഹം ഇമാമായിട്ടും കാര്യമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഹിഫ്സ് പ്രോഗ്രാമുകളിൽ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, വളരെ സൗമ്യമായ ഒരു പാരായണം, അതാണ് ആളുകളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത് സൂറത്ത് റൂമിലെ 25-26 വചനങ്ങളാണ്.
1: അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് അവൻ്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും. പിന്നീട് ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരൊറ്റ വിളി വിളിച്ചാൽ അപ്പോൾ നിങ്ങളതാ പുറത്തു വരുന്നതാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ മുഴുവനും അവൻ്റേതാകുന്നു. എല്ലാവരും അവന് കീഴടങ്ങുന്നവരത്രേ. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും അവൻ്റെ ശക്തിയെയും അവൻ്റെ മഹാത്മ്യത്തെയും ശരിക്കും വിളിച്ചോ എന്നൊരു വചനം. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ഓർമ്മിപ്പിക്കുന്ന വചനമാണ് സൂറത്തു റൂമിൽ നിന്ന് നമ്മൾ കേട്ടത്.
0: ഏതായാലും അള്ളാഹുവിൻ്റെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു മനോഹരമായ വചനം ഖുർആൻ എന്നുള്ള രണ്ട് വചനങ്ങളാണ് നമ്മൾ മധുരം ഖുർആനിൽ കേട്ടിട്ടുള്ളത്, പാരായണം ചെയ്തിട്ടുള്ളത് ഒരിക്കൽ കൂടി അബൂബക്കർ ശാത്തിരി.
1: ശരിക്കും ഇദാ ദഅക്കും ദഅവതം മിനൽ അർളി എന്ന് പറഞ്ഞല്ലോ, അവിടെ ഭൂമിയിൽ നിന്ന് ഒരൊറ്റ വിളി വിളിക്കുന്നതോടുകൂടി മരിച്ചു പോകാൻ മണ്ണടഞ്ഞു പോയ മനുഷ്യരൊക്കെ പെട്ടെന്ന് അവർ എണീറ്റ് വരുന്നു എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തെ അള്ളാഹു ശരിക്ക് മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന വചനമായിരുന്നു അതിൻ്റെ അവസാനം. ഇദാ അൻതും തഖ്റുജൂൻ എന്ന് പറഞ്ഞല്ലോ. ശ്രോതാക്കളിലേക്ക് തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും കുറച്ചാളുകളുടെ പേരുകളൊക്കെ കാണുന്നുണ്ട്. ഹെറുണ്ണീസ് അഷ്റഫ് പടിഞ്ഞാറത്ര,
0: ജംഷീർ മുട്ടിൽ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
1: സഫിയ കെ തിരുരങ്ങാടി, സീനത്ത് പാലക്കാട്, ജമീല വി പി കാളിക്കാവ്, കുട്ടി അഹമ്മദ് പേരശ്നൂർ.
0: ഒരു പുതിയ സ്ഥലപ്പേരാണ് അല്ലേ?
1: അല്ല, അദ്ദേഹം സ്ഥലപ്പേര് അല്ല, അദ്ദേഹം നമ്മൾ കുറെ ആയിട്ടുള്ള ആളാണ്. പേരശ്നൂർ, ഞാൻ പേരന്നൂർ എന്നാണ് ആദ്യം കരുതിയിരുന്നത്, പേരശ്നൂർ. അങ്ങനെ തന്നെയല്ലേ കുട്ടി അഹമ്മദ്? അങ്ങനെ നിങ്ങൾ എഴുതി അനുസരിച്ച് നമ്മൾ വായിച്ച സ്ഥലം ഇവിടെ ജസീൽ അല്ല സബിൽ സാറിനറിയോ?
0: ഇല്ല.
1: ഓക്കെ.
0: അതുപോലെ യാസിൻ ഷെരീഫ് നിറമരുദൂർ,
1: ഹുസ്ന ഷെറീൻ സി കെ,
0: ഹലീമ കെ, മുഹമ്മദ് പാങ് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ അത് കേൾക്കുമ്പോൾ വല്ലാത്ത മധുരം തന്നെയാണ് മാഷാല്ലാഹ് എന്നുള്ള മധുരം ഖുർആൻ പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
1: റുക്കിയ പി ചെമ്പക്കുത്ത്,
0: അതുപോലെ ആയിഷ തോട്ടശ്ശേരിയറ, റുക്സാന എം, നാദിറ ഷാഫി വെണ്ണിയൂർ, നജ്മ കെ കെ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകണം മാഷാല്ലാഹ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, കേൾവിക്കാർ, പുതിയ പുതിയ ആളുകളെയൊക്കെ നമ്മളിങ്ങനെ കാണുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് റേഡിയോ അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളായി മാറിക്കൊണ്ടേയിരിക്കുന്ന കഥകൾ പറയുന്നുണ്ട്. മധുരം ഖുർആനിന് ശേഷം ഇനി നമുക്ക് പീസ് ടൈമിലെ ചില വാചകങ്ങൾ കേൾക്കണമെന്ന് തോന്നുന്നു.
0: അതെ,
1: സിവിൽ സർ വായിച്ചോളൂ.
0: അറിവിനും ആത്മീയതക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന അപൂർവ മാധ്യമങ്ങളിൽ ഒന്നാണ് പീസ് റേഡിയോ. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചവരുടെ പട്ടികയിൽ പീസ് റേഡിയോക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അള്ളാഹു ഈ സേവനം കൂടുതൽ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. സാധാരണ നമ്മൾ പീസ് റേഡിയോ പീസ് ടൈമിൽ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കുകളാണ് വായിക്കാറുള്ളത്. നേരത്തെ തിരഞ്ഞെടുത്ത് വെച്ചൊരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇങ്ങനൊരു മാധ്യമം എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും എന്നാണെങ്കിൽ പറയാം.
1: അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രസക്തി, ഒരു പക്ഷേ ഇവിടെ വായിച്ചിട്ടുള്ള വാചകത്തിൻ്റെ ആശയത്തെ പലർക്കും ഇതുപോലെ കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഇത് അയച്ചതിലും നമ്മളൊന്ന് സെലക്ട് ചെയ്തുവെന്ന് മാത്രം. പീസ് ടൈമിൻ്റെ വാചകം പോലെ പരമാർത്ഥമായി നിലകൊള്ളുന്ന റേഡിയോ ഇനിയും കൂടുതൽ കൂടുതൽ മികവാർന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കമൻറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കൂടി വരുമ്പോൾ, ചെറുവാടിക്കൊരു കട്ടൻ ചായയുടെ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കട്ടൻ ചായയുടെ കുറവ് ഒന്നുമില്ല, ചിലപ്പോൾ ആ മൈക്കിൻ്റെ കുറവായിരിക്കും. ഷാജിദ വി ടി വല്ലപ്പോഴെയാണ് അത് ചോദിച്ചത്. മധുരം ഖുറാൻ എത്ര മനോഹരമാണ്, അൽഹംദുലില്ല. പിന്നെ
0: പീസ് ടൈം സൂപ്പർ ആയിട്ടുണ്ട് എന്ന് മൈമൂന ചിക്കിലോട് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ.
0: അതുപോലെ സഫീറ കണ്ണൂർ, ഉമൈറ തൃശ്ശൂർ വള്ളറക്കാടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആയിഷ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചാലോ?
0: അതെ.
1: അതായത് നമ്മൾ ഈ അടുത്തെപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഏറ്റവും നന്നായി പ്രായം കൂടിയ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളുകളുമായിട്ട് സംസാരിച്ച അനുഭവം ഉണ്ടോ? സാധാരണമല്ല, നല്ല പ്രായം കൂടിയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചതിന്, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതിൻ്റെ അനുഭവം ഉണ്ടോ എന്നതാണ് ചോദ്യം.
0: കേവലം കാണുന്നതിലപ്പുറം
1: അവരോട് കൂടെ ഇരുന്ന് സംസാരിച്ചതിൻ്റെ അനുഭവം ഉണ്ടോ? അപ്പോൾ ജസീൽ അല്ല, സബീൽ സാർ, ഞാൻ ജസീൽ ജസീൽ തന്നെ വരുന്നത് കാരണം കുറേ നമ്മൾ കുറേ ലൈ ഇരുന്നിട്ട്. സബീൽ സാറിന് അനുഭവം ഉണ്ടെങ്കിൽ പറയട്ടോ, നിങ്ങളെ കൊണ്ട് തന്നെ തുടങ്ങാം. ഈ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് മുന്നേ എപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ ആളുകളായിട്ട്
0: വീട്ടില് വല്യമ്മ കുറച്ച് ദിവസമായിട്ടുണ്ട്.
1: എത്ര പ്രായം ഉണ്ടാവും വല്യമ്മക്ക്?
0: വല്യമ്മക്കറേ 90-ന്റെ അടുത്ത്.
1: 90-ന്റെ അടുത്തുണ്ട്. അപ്പോ അനുഭവം ഉണ്ടോ ചോദിക്കണ്ട, എന്ത് അനുഭവം തന്നെയാണ്.
0: അതെ, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയും. സാധാരണ ഉമ്മയുടെ ഉമ്മയാണ്, അപ്പൊ വീട്ടിലല്ല ഉണ്ടാവാറ്, അമ്മാവന്മാരുടെ അവിടെ ഉണ്ടാല്. അപ്പൊ 4 ദിവസമായിട്ട് വീട്ടിലുണ്ട്. ഓരോ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ.
1: അപ്പോൾ വല്യമ്മ പറയുന്ന പ്രധാനപ്പെട്ട കൂടുതൽ വരുന്ന കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
0: ഒന്നാമത് പണ്ടുള്ള ഒരുപാട് ഓർമ്മകളായിരിക്കും. അതായത് ഒരുപാട് സഞ്ചരിച്ച നടന്നു പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വല്യമ്മനെ കൂട്ടി കൊണ്ടുവന്ന മുക്കം റൂട്ടിലൂടെയാണ്. അപ്പം മുക്കത്തെത്തുമ്പോഴേക്ക് വല്യമ്മ പറയും, ഇതിലൂടെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്, പണ്ട് നല്ല മഴയുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, മഴ പെയ്ത് പേടിച്ചിട്ട് ഒരു വീട്ടിൽ കയറിയൊക്കെ അതൊക്കെ പറഞ്ഞു.
1: ആണോ?
0: ഒരുപാട് ഓർമ്മകളുണ്ട്.
1: അപ്പൊ അന്നും ഇവിടെ ഒട്ടും വികസനമെത്താത്തൊരു സ്ഥലം ഇന്നൊക്കെ ഇങ്ങനെ മാറിപ്പോയി എന്നുള്ള അല്ലേ?
0: അതെ അതെ. ഇന്നിപ്പോ പെട്ടെന്ന് അങ്ങനെ പോവാ, എന്താ പറയാ, ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോവാ എന്നൊക്കെ പറയുമ്പോ അവർക്കതൊക്കെ വലിയ അത്ഭുതങ്ങൾ തന്നെയാണ്. നമുക്ക് സഞ്ചാരം എന്നുള്ളത് ഭയങ്കര എന്താ പറയാ, ഒരു ഈസി ആക്സസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും അവർക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ, എന്താ പറയാ, പണ്ടുള്ള ഓർമ്മകൾ ഉള്ളത് കൊണ്ടാവാം, അവർക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അതാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു ഓർമ്മ.
1: യെസ്. അപ്പോ ആ ഓർമ്മയിൽ ഇനി കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അനുബന്ധമായി ഓരോന്നും ഇങ്ങനെ കടന്നു വരും. നമുക്ക് എനിക്കതിൽ ഉള്ളൊരു സങ്കടം എന്ന് വെച്ചാല്, എൻ്റെ ഉമ്മാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉമ്മയും അവരൊക്കെ അവരുടെ കൂടെ നിന്നാ ഓർമ്മയുള്ളൂ. അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി, അവരൊക്കെ മരണപ്പെട്ടു പോയതുകൊണ്ട്. പിന്നെ അങ്ങനെ അത്രയും പ്രായമേറിയിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു ഊർജ്ജസ്വലമായി സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇന്ന് അനുഭവത്തിൽ നമ്മളൊരു ചെറിയ കാര്യം പറയാം.
0: ശ്രോതാക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കട്ടെ.
1: അനുഭവങ്ങൾ പങ്കുവെക്കട്ടെ.
0: പ്രായമായവരോട് ഒത്ത് നിങ്ങളൊന്ന് സംസാരിച്ച ഒരു സന്ദർഭം നിങ്ങൾക്കൊന്ന് എന്താ പറയാ, ഫീഡ്ബാക്കിലൂടെ അയക്കാവുന്നതാണ്.
1: മഴ കാരണം ചോദ്യം കേട്ടിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യമൊന്നുമല്ല, നമ്മളേക്കാൾ കൂടുതൽ പ്രായമുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾക്ക് ശരിക്ക് ഇപ്പോൾ നെവിസ്തൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ അതൊന്നും നമുക്കൊരു പ്രായമായിട്ട് കണക്കൂട്ടണ്ട. പിന്നെ അപ്പം നല്ല പ്രായാധിക്യം, പഴയ അത്രയും ഒരു 90-ന് മുകളിലൊക്കെ. അപ്പം സബിൽ സാറിൻ്റെ പറഞ്ഞ് 90 വയസ്സൊക്കെ ആയിട്ടുണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ ഒരു 90-ന് മുകളിലൊക്കെ ഉള്ള പ്രായം ഏറിയിട്ടുള്ള പഴയ ഓർമ്മകൾ വെച്ച് സംസാരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള അനുഭവത്തിലുള്ള സംസാരങ്ങൾ കാര്യങ്ങളുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അവരുടെ സംസാരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും കൂടുതൽ ഇതൊക്കെയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നതൊക്കെ. ഇൻഷാല്ല. അൻവറൻറ്റി മുട്ടിൽ, മറിയം ഹസീന ബിൻത് അബ്ദുള്ള, സമീറ എ പി മാട്ടൂൽ കണ്ണൂർ, ജമീല വി കെ പൂനൂർ, ഷഹന റഷീദ് മേലാറ്റൂർ, അവരൊക്കെ ഇപ്പോൾ വീണ്ടും
0: ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: ജോയിൻ ചെയ്തതാണോ? ഞാൻ നേരത്തെ ചെയ്ത വീണ്ടും മെസ്സേജ് അയച്ചറിയില്ല. സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സ്ലാം വറഹമത്തുള്ള.
0: ഷബീബ ചെർപ്പുളശ്ശേരി, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ പറഞ്ഞിട്ടുള്ള, ഞങ്ങളൊരു യാത്രയിലാണ്. അതുപോലെ റസിയ മാളിയേക്കൽ അരീക്കോട്, സുബൈദ കുഞ്ഞിമംഗലം, ഖദീജ സാലിഹ് കൊപ്പം.
1: ശരി സാറേ, നമുക്ക് സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റായി.
0: ഒരു വിശേഷം വന്നിട്ടുണ്ട്.
1: എന്താണ്?
0: ഒരനുഭവം.
1: ആ, അത് പറഞ്ഞോളൂ.
0: എനിക്കുണ്ട്. അജുവ വജീഹ് കരുവാരക്കൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയൽവാസി ഒരു ഉമ്മമ്മ, 96 വയസ്സ്, തൊട്ട് മിനിഞ്ഞാന്ന് സംസാരിച്ചു. പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന കഥയാണ് കൂടുതൽ പറയാറ്.
1: പണ്ടത്തെ അന്ന് പണ്ട് ഖിലാഫത്ത് കാലത്തുള്ള കഥയായിരിക്കുമെന്ന് അറിയില്ല അജുവ വജീഹ് പറയണേ. ഓക്കെ, മാഷാല്ല. അപ്പോൾ കുറച്ച് പറ്റുമെങ്കിൽ വോയിസ് ടെക്സ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആ കഥകളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും.
0: അതെ അതെ. അതുപോലെ ഒരു മൈമൂന ചീക്കിലൂടെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. 100 കഴിഞ്ഞ ഉമ്മയുടെ ഉപ്പ ഇപ്പോഴും കൂടെയുണ്ട്. അൽഹംദുലില്ല. ഇപ്പോൾ കിടപ്പിലാണ്, എല്ലാവരും ദുആ ചെയ്യുക.
1: മാഷാല്ല. അപ്പോൾ അവർ സംസാരത്തിനും ഓർമ്മകൾക്കും കുറവില്ലെങ്കിൽ അതൊരു വലിയൊരു നിധിയാണ് ശരിക്കും അവരുടെ ജീവിതാനുഭവങ്ങളെന്ന് പറയുന്നത് അല്ലേ?
0: അതെ.
1: സെമിയ പുളിയിൽ കണ്ണൂർ പറഞ്ഞത്, എൻ്റെ ഭർത്താവിൻ്റെ കാരണവരുണ്ട്, 116 വയസ്സ്. കൊറോണ വരുന്നത് വരെ നല്ല കൈക്കോട്ട് പണിയൊക്കെ ചെയ്ത് എന്നും റോഡ് അടിച്ചു വരുന്നുണ്ടാവും. ഇപ്പോൾ കിടപ്പിലാണ്, എങ്കിലും ആളെയൊക്കെ തിരിച്ചറിയാറുണ്ട്. 116 വയസ്സ്, മാഷാല്ല. ശരി, മൈമുന ചീക്കിലോട് പറഞ്ഞു. അത് പറഞ്ഞു നമ്മൾ.
0: ആ പറഞ്ഞു.
1: പറഞ്ഞു അല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ ബാക്കി വിശേഷത്തിലേക്കൊക്കെ വരാം. മാഷാല്ല, കഥകൾ വേറെ ഒരുപാടുണ്ടെന്നാണ് തോന്നുന്നത്. സെബിൽ സാർ തുടങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ക്ലച്ച് കിട്ടിയിട്ടുണ്ട്.
0: അതെ.
1: ശരി, നമുക്ക് പുലരിവട്ടമാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാനായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹരിസ് ബിൻ സലീം പതിവ് പോലെ നമ്മളോട് സംസാരിക്കുന്നു. സുഖപ്രസവം, ഇതാണ് ഇന്നത്തെ ടൈറ്റിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ. സാധാരണ സുഖപ്രസവം എന്ന് പറയാറുണ്ട്. സുഖപ്രസവം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്കാണ് സുഖപ്രസവം എന്ന് പറയാം. സാധാരണഗതിയിൽ സിസേറിയൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ സുഖപ്രസവം എന്ന് പറയാൻ കുറച്ചും കൂടി നല്ലത് എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കും. കാരണം അത് നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, കുട്ടിയൊക്കെ വന്ന് കരഞ്ഞ് ഒക്കെ റെഡി ആയതിന് ശേഷമാണ് പിന്നെ അറിയണത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേദന അറിയാതെയാണ് ആ പ്രസവം നടക്കുന്നത്. ഓപ്പറേഷൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുമെങ്കിലും ആ സമയത്ത് അതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് പല ആളുകളും ഇത് പരിഹാസ രൂപത്തിൽ പറയാറുണ്ട്, സുഖപ്രസവം എന്നതിനെ കുറിച്ച്. ഏറ്റവും അധികം വേദന, നമ്മുടെ എല്ലുകൾ നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന, ഒരുപക്ഷെ മരണവേദന കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയാവുന്നതാണ് പ്രസവ വേദന. അപ്പോൾ പലപ്പോഴും ആ സമയത്തൊക്കെ ആളുകൾ അലറി വിളിച്ച് കരയുന്നൊക്കെ അവസ്ഥകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞത് ആ പ്രയോഗം ശരിയാണോ, സുഖപ്രസവം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രസവത്തിന് എന്തുമാത്രം വേദനയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും രണ്ടു കാര്യങ്ങൾ ആ വേദനകളെ മുഴുവനും ആസ്വാദകരമാക്കി സുഖപ്രദമാക്കി മാറ്റുന്ന രണ്ട് ചിന്തകളുണ്ട്. ഒന്ന്, ഈ 9 മാസം അനുഭവിച്ച കഷ്ടപ്പാടുണ്ടല്ലോ. ഈ കുട്ടി ഒരു 1.5, 1.75, 2, 2.5 കിലോ വരെ തൂക്കമുള്ളൊരു കുട്ടിനെ വയറിലിങ്ങനെ ചുമന്ന് നടക്കണം. അപ്പോൾ ആ ചുമന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവസാന സമയക്കാകുമ്പോഴേക്കിന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ കഴിയാതെ, ശരിക്കും ശ്വാസമെടുക്കാൻ പറ്റാത്ത അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടും. അപ്പോൾ പ്രസവവേദന വരുമ്പോൾ എന്താ ചിന്തിക്കാം? ഓ, യുദ്ധത്തോടുകൂടെ എൻ്റെ എല്ലാ വിഷമവും തീർന്നു എന്ന ആ ചിന്ത, ഇതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം, അതാണ് ഈ പ്രസവ വേദന നൽകുന്ന ഒരു നല്ല സൂചന. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഇതോടുകൂടെ എനിക്ക് ഇനിയിപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത്തത്, ജീവിത സ്വപ്നമായി കാത്തിരുന്ന കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അപ്പം ആ കുഞ്ഞിൻ്റെ ജനനത്തിലുള്ള ആ വളരെ വലിയ പ്രതീക്ഷ, അപ്പം ആ പ്രതീക്ഷിച്ച കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും കൂടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ വേദനകൾ എന്തു ചെയ്യും, സഹിക്കുവാനുള്ള ഒരാത്മധൈര്യം അവർക്ക് ലഭിക്കും. ഇതിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒരു അറ്റവും കിട്ടില്ല. എന്നാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുകയാണ്, ഈ വേദനകളൊക്കെ എനിക്ക് നാളെ ഒരു ഗുണകരമായ നല്ലൊരു ഭാവിയും നല്ലൊരവസ്ഥയും ഉണ്ടാകും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനം തന്നെയല്ലേ. ഇന്നിപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങളെ വാപ്പ 4 കൊല്ലം മുമ്പ് ഞങ്ങളെ കെട്ടുപോയതാണ്, എവിടെയോ പോയി ഒരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ വാപ്പനൊന്നും പറയില്ല, കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉള്ള പോകുന്നത് വരെ വളരെ വാത്സല്യത്തിൽ വളർത്തിയ ഒരാളാണ്. പക്ഷെ ഇപ്പം ഉമ്മ ഞങ്ങളെ 3 ആളും കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഉമ്മ ഇങ്ങനെ ഒരു കടയിൽ പോയി ജോലി ചെയ്ത് ആ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പോലും. ഉമ്മ ഇടക്കിടക്ക് കഴിയും, എന്നെ കൊണ്ട് കഴിയണില്ല, എന്നെ കഴിയണില്ല, കാരണം വീട്ടുജോലിയും ചിലവിനുള്ള സംഖ്യ കണ്ടെത്തലും കൂടെ ഒന്നിച്ച് വാപ്പൻ്റെ ഉമ്മൻ്റെയും പണി ഉമ്മ ചെയ്യുമ്പോൾ ഉമ്മ തളർന്നു പോവും. പറയും, അപ്പോൾ ഈ ഉമ്മനോട് ഞാൻ എന്താ പറയുക, എനിക്കിത് കേൾക്കും ഭയങ്കര ടെൻഷൻ എന്നാ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായിരിക്കണം, ഒരു 4 വർഷം ഇപ്പോൾ കഴിഞ്ഞു പോയില്ലേ, നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ഇപ്പോൾ ഒരാൺകുട്ടി വളർന്നു വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏതായിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്കാണ് ഓരോ ദിനം അടുക്കുന്നത്. നീ നിൻ്റെ കോഴ്സ് കഴിഞ്ഞ് നിനക്കൊരു ജോലിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു, നിനക്കൊരു വിവാഹം വന്നാൽ നിൻ്റെ പ്രശ്നം പരിഹരിച്ചു, ആ ഭർത്താവും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നിൻ്റെ ഉമ്മൻ്റെയും വീട്ടിലും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും ആശ്വാസങ്ങളിലേക്കുള്ളതാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നാളെ എനിക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ വേദനകൾ നമുക്ക് സുഖപ്രദമായി തോന്നും, സന്തോഷകരമായി മാറും എന്നതാണ് വസ്തുത.

0: മാഷാല്ലാ, ശരിക്കും പിന്നെ ഈ നമ്മളിപ്പോൾ സംസാരിച്ചത് കേട്ട് സംസാരം കേട്ടതിൽ നിന്ന് പല ആംഗിളിലൂടെ നമുക്കതിൻ്റെ അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അതിലൊന്ന് എന്തുകൊണ്ട് സുഖപ്രസവമാവുന്നു എന്ന് ചോദിച്ചാൽ അത്ര കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കൊക്കെ ഒരു സുഖം അല്ലേ, അത് അത് സുഖമായിട്ടല്ല, പക്ഷേ പഴയ ആലോചിക്കുമ്പോൾ അതിലേക്കുള്ള ഒരു കണക്ഷൻ വളരെ മനോഹരമായി. സാജിദ ജൂസ് കുറ്റിപ്പുറത്ത് എന്ന് പറഞ്ഞത് സിസേറിയൻ സുഖമാണെന്നൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, നാല് സിസേറിയൻ കഴിഞ്ഞ് എൻ്റെ അഭിപ്രായമാണിത്. അത് ആ ഒരു പിന്നെ ആംഗിളിലെടുക്കുമ്പോഴേ അതിനെ നമുക്ക് തള്ളാൻ പറ്റില്ല. വയതായിരുന്നാലും പിന്നെ പുലരിവട്ടത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരാശയമുണ്ട്, ഒരാശയത്തിൻ്റെ വലിയൊരു ലോകം. ആ ലോകമാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കാറുള്ളത്. ഇന്നും അത് ലഭിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മാഷാല്ലാ. പിന്നെ
1: അതുപോലെ സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുള്ള അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിയിലും നല്ലൊരു ഉപദേശം തന്നെയാണ് കിട്ടിയത്. എത്ര വേദന സഹിച്ചാണ് നമ്മൾ മക്കളെ പ്രസവിക്കുന്നത്, മക്കളാണ് മാതാപിതാക്കളെ തട്ടിക്കളിക്കുന്നത്. അൽഹംദുലില്ല, മക്കൾക്കും മാതാപിതാക്കൾക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
0: അൽഹംദുലില്ല, മാഷാല്ലാ, അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ല അലാ കുല്ലി ഹാൽ, വെരി ഹാപ്പിയാണ്, നല്ല സ്പീച്ചായിരുന്നു എന്ന് ജമീല ബിബി കാളിക്കാവ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ,
1: അതെ,
0: കുറേ പ്രതികരണങ്ങൾ വന്നു. വായിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും എഴുതി വിട്ടിട്ട് അത്രയും ഒരു ഇമോഷണൽ ആയിട്ടൊരു സംഗതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് സ്വഭാവമായിട്ട് തോന്നൂല. അപ്പൊ വായിക്കൽ തീർച്ചയാണ്, നമ്മൾ പുലരിവട്ടത്തിന് വേണ്ടി കാത്തിരുന്നതായിരുന്നു.
1: ഖദീജ തൊടുപുയ അവരുടെ ഒരു അനുഭവമാണ് ആദ്യം വായിക്കുന്നത്. 90 മുകളിൽ പ്രായമുള്ള എൻ്റെ മകളുടെ അമ്മായിയമ്മയുടെ ഉമ്മ, മകളുടെ അമ്മായിയമ്മയുടെ ഉമ്മ, അവർക്ക് നല്ല ഓർമ്മയും ഖുർആൻ ഓതാൻ കണ്ണടയൊന്നും ആവശ്യമില്ല, നല്ല ഓർമ്മശക്തിയും ഉണ്ട്. തഹജ്ജുദ് നമസ്കരിക്കാൻ അവർ തന്നെ എഴുന്നേൽക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ.
0: ഓ, അതുപോലെ ആയിഷ തോട്ടശ്ശേരി അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, നല്ല രസമാണ്. ഒപ്പം ഇരുന്ന പണ്ടത്തെ പല കഥകളൊക്കെ ഇങ്ങനെ പറയും. 93 വയസ്സായി, ഒരിക്കൽ പറഞ്ഞത് പിന്നെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
1: അത് അത് എന്താ പറയുക, അവർക്ക് ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള മെമ്മറി ഉണ്ടാവുക. അതായത് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലപ്പോൾ അവർക്ക് എന്തെയ്യണ്ട ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞത് തന്നെ അതിലൊരു ആവേശവും ചോരാതെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിസണറാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അവർ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.
0: റുഖിയ വി കാക്കേങ്ങാട് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 3 മുമ്പ് ഉമ്മ മരണപ്പെട്ടു. ഉമ്മാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സലാം ചൊല്ലുന്ന സമയത്ത് മടക്കാനുണ്ടായിരുന്നു, വേറെ ഒന്നും സംസാരിക്കാറില്ല. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഹോസ്പിറ്റലിൽ നിന്നും ഇവിടത്തേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഉമ്മ മരണപ്പെട്ടു. 95 വയസ്സുണ്ട്. ഉമ്മയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അമീൻ. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഞാനും ഭാര്യയും കൂടി കുടുംബത്തിലെ ഏറ്റവും വലിയ 90 വയസ്സിന് മുകളിലുള്ള ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ അടുത്ത് പോയിരുന്നു. രാത്രി ഉറക്കക്കുറവാണ് അവർക്ക്. ഞങ്ങൾ 11 രാവിലെ 11 AM, അതായത് രാവിലത്തെ 11 AM മണിക്കാണ് ഉറക്കായിരുന്നു. അല്പം കഴിഞ്ഞാണ് ഉണർന്നത്. ഞങ്ങൾ മടങ്ങാൻ നേരം ഞങ്ങളോട് പറയാണ് നേരം വെളുത്തിട്ട് പോയാൽ പോരെയെന്ന്. അതെ, അതെ, അതൊരു ഒരു വല്ലാത്തൊരു ഒരുപാട് അങ്ങനത്തെ കുറേ കഥകൾ നമുക്ക് അവരുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ എടുത്ത് പറയും അല്ലേ. അതായത് പണ്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പേര് വിളിച്ചുകൊണ്ടിരിക്കും, ചിലപ്പം അവർ മരിച്ചു പോയി എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല.
1: അതുപോലെ 2 മുമ്പ് ഉമ്മാൻ്റെ വീട്ടിൽ ഒത്തുകൂടിയപ്പം പഴയ പല കാര്യങ്ങളും അയവിറക്കി. പണ്ട് പണ്ട് കല്യാണങ്ങളൊക്കെ രാത്രിയാണ് നടക്കാറുള്ളത്. അപ്പോൾ വെളിച്ചത്തിന് വേണ്ടി ഗ്യാസ് ലൈറ്റാണ് കത്തിക്കാറുള്ളത്. അങ്ങനെ പഴയ പല കഥകളും അനുഭവങ്ങളും പറഞ്ഞു. എല്ലാം ഇവിടെ ഇതാ നിന്നാൽ ഇന്ന് ഫുൾ അത് തന്നെ വായിക്കേണ്ടി വരുന്നു. ജമീല സലാം.
0: വയനാടല്ലേ? വയനാടാണോ?
1: സലാം പറഞ്ഞിട്ടില്ല. ജമീല സലാം.
0: ജമീല സലാം. സമീന പത്തപ്പിരിയം പറഞ്ഞിട്ടുള്ളത് 85 വയസ്സായ അമ്മായി വന്നിട്ടുണ്ട്, നല്ല രാത്രി പഴയ കഥകളൊക്കെ പറഞ്ഞ് 12 വരെ ഇന്നലെ അങ്ങനെ കഴിഞ്ഞു പോയി.
1: അവർക്കുള്ളതാണ് ഈ ചോദ്യം.
0: അതെ അതെ, അവർക്കുള്ളതാണ് ചോദിച്ചു. അവര് കുറഞ്ഞ വാക്കുകൾ കൊണ്ടത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് 4 വയനാട്ടുകാരാണ്. അവർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നവരാണ്. കാൽനടയായി അവർ ചുരം കയറിയത് പണ്ടത്തെ പല സാഹസിക കഥകളും പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ഉമ്മയുടെ ഉമ്മ മാത്രം. നാസില കമ്പളക്കാട് വയനാട്ടിൽ നിന്നും.
1: ഞാൻ കാൽനടയായിട്ട് 9 വളവുകൾ ഇങ്ങനെ കയറുന്ന ആരൊക്കെയായിരുന്നു, ചുരം കയറുന്നു.
0: ഇത്രയും നടന്നു പോയ മനുഷ്യന്മാര്. നമുക്ക് മുന്നേ ശരിക്കും നമ്മൾ നടന്നു പോകുന്ന ഓരോ വഴികളിലും നമുക്ക് മുന്നേ നടന്നു പോയവരുടെ കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ആ പഴയ അതൊന്നും കാണാനും കേൾക്കാത്തതിനും കഴിയാത്തത് കൊണ്ട് അതൊക്കെ അവിടെ കഴിഞ്ഞു പോയ അത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞു പോയ മനുഷ്യന്മാർ ഇനി കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ നടന്ന വഴികളിലൂടെ പലർക്കും നടന്നു പോകാനുള്ളതാണ്.
1: അതെ, നമ്മൾ ഓരോ വഴി ക്രിയേറ്റ് ചെയ്യുന്നതും അവർക്ക് ഭാവിയിലുള്ള ആളുകൾക്ക് വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത് ഉമ്മച്ചയുണ്ട്, നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല, അൽഷിമേഴ്സാണ്, കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം, ഞങ്ങളെ മക്കളെ പോലും തിരിച്ചറിയില്ല, അതൊരു വിഷമമാണ്.
0: വല്ലാത്തൊരു വിഷമമാണ്.
1: പക്ഷേ അത് എന്താ പറയുക, നമ്മുടെ പ്രായമാകും തോറും സാധാരണ കുട്ടീനെ എങ്ങനെയാണോ നോക്കുന്നത് അതുകൊണ്ടാണല്ലോ മാതാപിതാക്കളെ നമ്മൾ എന്താ പറയുക ചെറുപ്പത്തിൽ എങ്ങനെയാണോ നോക്കിയിട്ടുള്ളത് അതുപോലെ നോക്കണം എന്നൊക്കെ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് അവർ വരും, അവരുടെ എന്താ പറയുക മലമൂത്ര വിസർജനം ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല. അതുപോലെ അവർ ഉറങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സമയം കുറവായിരിക്കും, അതുപോലെ ഓർമ്മ ഉണ്ടാവില്ല, ചിലത് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, മറ്റാർക്കും ഓർമ്മയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചെറിയ കുട്ടികളൊരു സ്വഭാവത്തിലേക്ക് തന്നെ അവർ വരും. ആ സമയത്തിലേക്ക് നമുക്ക് നോക്കാനുള്ളൊരു തക്കവ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്.
0: ഉമ്മഗുൽസു ചിറവങ്കലം, ഞാൻ 3-ാമത്തെ തവണയാണ് ഈ സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ മെസ്സേജുകൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ആ കഥകൾ ഒരുപാടുണ്ട്. എൻ്റെ ഉമ്മ ചെറുവണ്ണൂരിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് നടക്കുകയായിരുന്നു. അലഹമ്ദുലില്ലാ, ഉമ്മ മരിച്ചു കുറേ വർഷങ്ങളായി. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കോർഫു ഖാനിൽ നിന്നും മുഹമ്മദ് അസ്ലമുണ്ട്. ഇന്നത്തെ പുലരിവട്ടം ഒരു നല്ല സന്ദേശമാണ് പകർന്നു കിട്ടിയത്. അലഹമ്ദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഐറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ.
1: അപ്പം ലൈവ് ക്വിസ് കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്.
0: യെസ്,
1: അപ്പം ലൈവ് ക്വിസിൻ്റെ സമയമായിട്ടുണ്ടല്ലേ.
0: ആ, അതിലേക്ക് പോവാം. അതിനിടയ്ക്ക് ഒരു ചെറിയ 85 വയസ്സുള്ള എൻ്റെ അയൽവാസി, അവർക്ക് അടുത്തിരുന്ന് കഥ പറയാൻ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം പോയി കണ്ടില്ലെങ്കിൽ മകൻ്റെ ഭാര്യയോട് ചോദിക്കും, അവൾ വന്നില്ലേ. കരുതലോടും സ്നേഹത്തോടൊക്കെയുള്ള ഓരോ വാക്കും, അതാണ് അവർക്ക് വേണ്ടത്. പഴയകാലത്തെ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറന്നുപോവും. അവർ മരണപ്പെട്ടു, അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കണം. അമീൻ. ഞാൻ തന്നെയായിരുന്നു അവരുടെ മയ്യത്ത് കുളിപ്പിച്ചതും. എന്നോട് പറയാനുണ്ടായിരുന്നു നീ കുളിപ്പിക്കണമെന്ന്. അൽഹംദുലില്ലാ, അതിന് കഴിഞ്ഞു എന്ന് റംല പി സി ചിങ്ങപ്പുരം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് പോകേണ്ട സമയമായില്ലേ.
1: അതെ,
0: മോർണിംഗ് ലൈവ് ക്വിസ്. എല്ലാവരും റെഡിയാണല്ലോ.
1: സാധാരണ നമ്മൾ നിർദ്ദേശങ്ങൾ ഒന്നുകൂടെ വായിക്കാറുണ്ട്. പുതിയ ശ്രോതാക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് എന്തായാലും നിർദ്ദേശങ്ങൾ അറിയുന്നുണ്ടാവും. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ തന്നെ നെയിം എന്നുള്ള ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേര് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി ചേർക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും നമ്മുടെ ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലേ.
0: യെസ്, തുടങ്ങാം. അപ്പം എല്ലാവരുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടല്ലോ, സെറ്റ് ചെയ്യുന്നുള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ലൈവ് ക്യൂസ് സെലക്ട് ചെയ്യണ കാര്യം, പിന്നെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേര്.
1: അതെ,
0: ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സ്വഹാബികളെ വധിച്ചതിനെ തുടർന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബി അലി റളിയല്ലാഹു അൻഹു, സി സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, ഡി ഉമർ റളിയല്ലാഹു അൻഹു.
1: ചോദ്യർക്കൽ കൂടി, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സ്വഹാബികളെ വധിച്ചതിനെ തുടർന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ കൂടി, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സുഹാബികളെ വധിച്ചതിനെ തുടർന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു.
0: മാഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്യുസിൻ്റെ സമയം കഴിഞ്ഞു. ഇതാ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: അതെ.
0: ആരോ ഒരാളോ രണ്ടാളൊക്കെ ഒന്ന് മാറി വന്നതായി തോന്നുന്നുണ്ട്. അവരാണ് തന്നെ പറഞ്ഞേക്കാം, പക്ഷെ മാറി
1: വന്നിട്ടുണ്ട്,
0: ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് സാരല്ല, ശ്രദ്ധിക്കണം ഇനി. ആ ചോദ്യം ഇത്തിരി കടുപ്പമേറി തോന്നുന്നു എന്നാണ് അജുവ വജിയ കരുവാരെ കൊണ്ട് പറഞ്ഞത്. ചില ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ അല്ല, ഞാനും ഒരാൾ രണ്ടാളെന്ന് വിചാരിച്ചു, രണ്ട് മൂന്നാല് ആളുകളെ കാണുന്നുണ്ടല്ലോ ഓപ്ഷൻ മാറി വന്നത്.
1: അതെ അതെ,
0: ഓപ്ഷൻ എന്നെ പ്രോഗ്രാം സെലക്ട് ചെയ്തത് മാറി വന്നിട്ടുണ്ട്.
1: ഇനിയുള്ള ലൈവ് ക്വിസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. സാധാരണ ഫീഡ്ബാക്ക് അയക്കുന്ന പോലെ അല്ല എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞുള്ളത്, അസ്സലാമു അലൈക്കും, ചോദ്യം ഒന്ന് വിഷമിപ്പിച്ചു. അൽഹംദുലില്ല, ഏതായാലും ഒരു അറിവാണല്ലോ കിട്ടുന്നത് എന്നുള്ളതാണ്.
0: സ്കൈപ്പമംഗലത്തു നിന്ന് മുഹമ്മദ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. മുഹമ്മദ് കാക്ക് സുഖാണോ? ഓക്കെ. അതുപോലെ പിന്നെ വേറെ നേരത്തെയുള്ള നമ്മുടെ ഒരു ചോദ്യത്തിൻ്റെ ഇതായിട്ട് കുറേ, 87 വയസ്സുണ്ട് എൻ്റെ ഉമ്മാക്ക്, ഞങ്ങളുടെ ഉമ്മാക്ക്. അൽഹംദുലില്ല, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും, കൂടുതൽ കുഴപ്പങ്ങളൊന്നുമില്ല. ജമീല വി കെ പൂനൂർ. അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞത്, കാലത്തിനും മായ്ച്ചു കളയാൻ കഴിയാത്ത പരുക്കളില്ലല്ലോ, എന്നാൽ പരലോക ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു പോറലും ഏൽക്കാതെ ഒരു കുറവും വരുത്താതെ ഞങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്ന പീസ് റേഡിയോക്ക് എല്ലാവിധ നന്മകളും നേരുന്നു എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ.
1: അതുപോലെ സുഫൈറ അനസ് മേപ്പാടി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വയസ്സായ അമ്മ ഉണ്ട്, 90 വയസ്സുണ്ടാവും. ഓർമ്മക്കുറവുണ്ട്, ഇപ്പോഴും മഴയും വെള്ളവുമാണ് ഓർമ്മ.
0: മഴയും വെള്ളവും, അതെ. കാലാവസ്ഥ മനുഷ്യൻ്റെ ഓർമ്മകളിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. കാലവും കാലാവസ്ഥയും കാലാവസ്ഥ അനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളൊക്കെ അല്ലേ, വർഷവും വേനലും ചൂടും തണുപ്പും.
1: അതെ, നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നോട്ട് ആലോചിക്കുമ്പം ഒരു 8-10 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ വന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്തങ്ങൾ, ഒരുപാട് ഉരുൾപൊട്ടലുകൾ, വയനാട്, അതുപോലെ എന്താ പറയുക, നിലമ്പൂർ ഭാഗത്ത് ഒക്കെ നമ്മൾ ഓർമ്മയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തങ്ങി നിൽക്കുന്നതാണ് അതിൻ്റെ ഓരോ
0: കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വേഗം കണക്ട് ചെയ്യാൻ അത്തരം കാര്യങ്ങൾ കുറേ ഉണ്ട്.
1: അതെ,
0: വ്യക്തിപരമായിട്ട് നമ്മുടെ ഓർമ്മകൾക്ക് അപ്പുറത്തേക്ക് ഒരു സാമൂഹിക ഓർമ്മകൾ ഉണ്ടാവും.
1: അതെ.
0: പിന്നെ മുഹമ്മദ് സജീർ എന്താ പറഞ്ഞോ, എൻ്റെ വാപ്പാൻ്റെ ഉമ്മക്ക് 90 വയസ്സാണ്, എൻ്റെ മക്കൾ എപ്പോഴും കഥ കേൾക്കാൻ പോകും. പറയണോ? അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, അനുഭവവും ഭാഗ്യവുമാണ്. കാരണം മക്കളെയൊക്കെ അവരുടെ കൂടെ ഇരുത്തണം.
1: അതെ,
0: വല്യമ്മൻ്റെ വല്യപ്പൻ്റെ കൂടെ ഇരുത്തണം അവരുടെ കഥകൾ കേൾക്കുക. കുട്ടികൾക്ക് കഥ കേൾക്കുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ കഥ പറയാനിഷ്ടാവുന്നത് വാപ്പാക്കും മാക്കും അതിനേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടമായിരിക്കും വല്യമ്മക്കും വല്യപ്പാക്കായിരിക്കും.
1: പേരക്കുട്ടികളുടെ
0: അപ്പം ആ കഥ കേൾക്കുക എന്നുള്ളത് നമ്മൾക്കൊക്കെ ജീവിതത്തിൻ്റെ പിറകിൽ നമുക്കതൊരു വലിയ അനുഭവമായിട്ട് അനുഭവപ്പെട്ട കാര്യമാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വല്യമ്മൻ്റെ വല്യപ്പൻ്റെ കഥ കേട്ട കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിയാണ് ഇന്നും നമ്മുടെ മുമ്പിൽ ഉള്ളത്. അവർ പറഞ്ഞതിൻ്റെ കുറേ ബാക്കികളുണ്ട്,
1: അതെ,
0: അത് നമ്മൾ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഞാൻ ഇന്നലെ ഒരു കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ ബിസിനസ് സ്റ്റുഡൻസിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലുള്ളൊരു ഡോക്യുമെൻ്ററിനെ ഒരു സംഭാഷണം കണ്ടപ്പോൾ അതിലൊരു ഗസ്റ്റ് പറയുന്നുണ്ട്, വീട്ടിൽ ആര് ആരോട് സംസാരിക്കുന്നു, ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു കുട്ടി സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് ഉമ്മക്ക് സമയമല്ല, ഉമ്മ എന്തെങ്കിലും യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉപ്പാൻ്റെ അടുത്ത് ചിലപ്പോൾ ഉപ്പ ഇൻസ്റ്റാഗ്രാമിലാണ്, അപ്പോൾ ആർക്കും സമയമല്ല. പക്ഷേ ആരെങ്കിലും ഒന്ന് സംസാരിക്കുകയും അത് കേൾക്കാൻ ഒരാൾക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക.
0: അതെ അതെ.
1: അപ്പം അതിനുള്ള ഏറ്റവും നല്ല അവസരം സംസാരിക്കാനുള്ള ആൾ അവിടെ റെഡിയാണ്.
0: പക്ഷേ അതിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, പണ്ടത്തെ വല്യമാരും വല്യപ്പാരെ പോലെ ഇന്നൊക്കെ യുവാക്കളും യുവതികളുമാണ് വല്യമാരും വല്യപ്പാരും ചില, അപ്പം അവരും ഫോണിലാണ്.
1: അതെ,
0: അപ്പോൾ അതിൻ്റെ ഒരു വിഷയം വേറെ ഉണ്ട്, അത് അവർ വേറെ ശ്രദ്ധിക്കേണ്ട. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ളവരുണ്ട്.
1: അതെ.
0: അപ്പോൾ അതൊക്കെ ഒരു ഒരു നമ്മൾ കണ്ടറിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ. എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ എപ്പോഴും ഡയറി എഴുതും, വായിക്കാൻ നല്ല രസമാണ് മാഷാല്ലാ. അത് അതൊക്കെ ഒന്ന് ആ ഡയറിയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, റേഡിയോ ഒക്കെ അയച്ചു തരണം. അതിൽ നല്ല നല്ല മറ്റുള്ളവർക്ക് പ്രചോദനമുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. റുക്സാന എം ആണ് അത് പറഞ്ഞത്.
1: അതുപോലെ ഉബൈദുള്ള ഏറിയാട് പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, നല്ല മഴയാണ്, ടാപ്പിംഗ് നടക്കില്ല, എന്നും നടന്ന് റേഡിയോ കേൾക്കും, ഇന്ന് കിടന്നുകൊണ്ട് റേഡിയോ കേൾക്കുന്നു, എന്നും ടാപ്പിങ്ങിന് പോകുമ്പോഴാണ്.
0: ആണോ, ശരി. സെമീറ കെ എം താനൂർ ഓർ പടിഞ്ഞാറ്റുമുറി മലപ്പുറത്തുനിന്ന്, നിങ്ങളിങ്ങനെ അനുഭവമൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ നമുക്കൊക്കെ വലിയ പരിമിതിയുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്, പറയാനൊന്നും കഴിയാത്ത അത്രയും അനുഭവങ്ങളാണ് മാഷാല്ലാ. ഓക്കെ. പിന്നെ അതുപോലെ ആരിഫ കാക്കിങ്ങട് നമ്മൾ വായിച്ചു നേരത്തെ?
1: ഇല്ല, വായിച്ചിട്ടില്ല.
0: അതായത് എൻ്റെ ഉപ്പാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട പ്രായം കൂടിയ ആൾ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ പങ്കുവച്ചതും ഉപ്പ തന്നെയാണ്. ഉപ്പാക്ക് നമ്മൾ ഉപ്പാനെങ്ങനെ കേട്ടിരിക്കുന്നത് വലിയ സന്തോഷമായിരുന്നു. ഇന്ന് ഉപ്പ കൂടെ ഇല്ല നാഥ, ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. ക്യുസിൻ്റെ ചോദ്യം ടഫായിരുന്നു, കറക്കി കുത്തിയെന്ന് നൌഷിദ നെടുവണ്ണൂറും ആയിഷ ടി എം എ നെടുവണ്ണൂർ പറഞ്ഞു. ഇത് ആയിഷ ടി എം എ കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു കണ്ടു. വലൈക്കും സ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞ ആളുകൾക്കൊക്കെയുള്ള സലാം അടക്കിയതാണ് കേട്ടോ. കുറച്ച് കടുപ്പമായി പോയതാണ് പലർക്കും പറയുന്നത്, സാറല്ല ഉത്തരം കേൾക്കുമ്പോൾ ഒക്കെ സിമ്പിളായിരിക്കും.
1: നമുക്ക് എന്തായാലും ഷെഡ്യൂളിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കുള്ളത് വൺ മിനിറ്റ് ടോക്കാണ്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ പണം ഇരട്ടിപ്പിക്കൽ ഒരു കെണിയാണ് എന്ന വിഷയത്തിൽ ടി കെ അഷ്റഫ് സാഹിബാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് വൺ മിനിറ്റ് ടോക്ക് കേൾക്കാം.
2: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന വ്യക്തികളും അതുപോലെ തന്നെ ചില സ്റ്റാർട്ടപ്പ് കമ്പനികളും വലിയ ചർച്ചയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ധാരാളം നാളുകളായി ഒരുപാട് കമ്പനികൾ ഇതുപോലെ പൊട്ടിയ കേസുകൾ പത്രങ്ങളിലൂടെ വരാറുണ്ട്. എന്നാലും ആളുകൾ വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ജോലിയും പണവും ബിസിനസ്സും ജീവിക്കാനുള്ളൊരു ഉപാധിയാണ്, ആ നിലക്കാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ പല ആളുകളും കാണുന്നത്, ഇതിൽ കുടുങ്ങുന്ന ആളുകൾ കാണുന്നത്, നമുക്ക് ജീവിതം തന്നെ ബിസിനസ്സിന് വേണ്ടി പണത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ജീവിക്കാനുള്ള പണം, അതിനുള്ള കച്ചവടം, അതേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇരട്ടിപ്പിക്കുന്ന പണവത്തിൻ്റെ പിന്നാലെ ആർത്തിക്ക് വലയെറിഞ്ഞു പോകുമ്പോഴാണ് എല്ലാ ചതിക്കുഴികളിലും നമ്മൾ ഉൾപ്പെടുന്നത്.
1: നല്ലൊരു ഉപദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
0: ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരായുസിന് വേണ്ട വലിയൊരു കാര്യമാണ് പറഞ്ഞു തന്നെ.
1: 1923 എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
0: ഇന്നലെയല്ല, ഒരു കുറച്ച് ദിവസം മുന്നേ, രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വൈകുന്നേരം, കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിലിരിക്കുമ്പോൾ, അപ്പോൾ ഉമ്മ ഞങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്, അനിയനും ഞാനും തറവാടും വീടൊക്കെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉമ്മ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ കൂടെ ഇങ്ങനെ ചായ കുടിക്കണം, ചായയൊക്കെ ഇങ്ങനെ അവലാണ്, അവലും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചില സമയത്ത് അങ്ങനെ. അപ്പോൾ അത് ഉമ്മൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പണ്ടത്തൊരു ഈ കഴിക്കുന്ന എന്തോ ഒരു ഓർമ്മ വന്നപ്പോൾ ഉമ്മക്ക് പഴയൊരു കാലം ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഒരു പണ്ടത്തെ ഒരു വീട്ടിലൊരു സംഭവം പറയണം. അപ്പം അവിടെ പ്രായം കുറേറിയിട്ടുള്ള അടുത്തൊരുമ്മ, അപ്പം ആ ഉമ്മ അവരുടെ മകൻ്റെ ഭാര്യ അവരൊക്കെ അവിടെ വീട്ടിലുണ്ട്. പക്ഷെ ആ വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ വല്യമ്മ ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വല്യമ്മക്ക് കാഴ്ച കുറവാണ്. അപ്പം മരുമക്കളായിട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കൂല, പകരം എന്ത് ചെയ്യണം, മകനുണ്ട്, മകൻ വരണം, എന്നെങ്കിൽ മകൻ്റെ കൂടെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുമകൾ അവിടെ ഉണ്ട്, മരുമകൾ ആയിട്ടും ഈ ഉമ്മയായിട്ടും വലിയൊരു പ്രശ്നത്തിൽ, അന്നൊക്കെ അങ്ങനെയാണല്ലോ പ്രശ്നമാണ്. അപ്പൊ ആയ കാലത്ത്, ആയുസുള്ള കാലത്ത് ഉമ്മ മരുമക്കളായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല. അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഭയങ്കര ഫൈറ്റും കാര്യമൊക്കെയായിരുന്നു. അപ്പൊ അതിന് വയ്യാണ്ടായി, വല്യമ്മയായി. അപ്പോൾ വീടിൻ്റെ സ്ഥാനവും ഭരണമൊക്കെ മരുമകളുടെ കയ്യിലായി. അപ്പം മരുമകൾ ഭക്ഷണം കൊടുക്കുമ്പോഴും ആ സമയത്ത് കഴിക്കാത്തതിൻ്റെ കാരണം മരുമകൾ വല്ലതും വിഷം കലക്കി കൊടുക്കുമോ എന്നുള്ള കൺഫ്യൂഷനാണ്, ആ ഒരു പേടിയാണ്. അതുകൊണ്ട് എൻ്റെ മകൻ വന്ന മകൻ്റെ കൂടെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, മകനാവുമ്പോൾ അങ്ങനെ വാരി കൊടുക്കും.
1: അതെ.
0: അപ്പോൾ അവരെ സംശയമായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആ നാട്ടിലെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പണ്ടത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിടങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ നമ്മളുടെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ എൻ്റെ വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ അനിയൻ അവരുടെ ഒരു കുടുംബമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ കുടുംബത്തിൽ പണ്ടൊക്കെ നമ്മൾക്ക് ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ പോവുകയും തൊട്ടടുത്ത് തന്നെയാണ് ഒരു തോടിൻ്റെ അക്കരയാണ്. പക്ഷെ എന്തോ ഒരു സംസാരത്തിനിടയിൽ അവിടേക്ക് അവിടുത്തെ ഒരു രണ്ട് പ്രായം കൂടിയിട്ടുള്ള രണ്ട് ആളുകളുണ്ട്. അന്നൊക്കെ ഒരു യുവാക്കൾ എന്നെ വീട്ടിലേക്ക് വരും പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് ഉമ്മമാരുണ്ട്, ഇളയമ്മമാർ, വലിയ ഇളയമ്മ, ചെറിയ ഇളയമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എത്രയോ കാലമായി അവരെ കണ്ടിട്ട്. അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചു, വലിയ ഇളയമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പോയിട്ടിരുന്ന് അങ്ങനെ കുറേ കാലമായിട്ട് പോയിട്ട്. അപ്പം പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ. അതോ ആയിക്കോട്ടെ, ഇറങ്ങുമ്പോൾ ഞാൻ ഉമ്മനെയും കൂട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഉള്ളൂ, തോട്ടൻ്റെ അക്കരെ പോയാൽ കാണാൻ പറ്റും. അവരവിടെ പോയി. അപ്പോൾ ചെറിയ ഇളയമ്മാൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്ന് പക്ഷേ കുറേ കാലത്തിന് ശേഷം കാണല്ലേ, അങ്ങനെ സംസാരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയ ഇളയമ്മ ഉള്ളത്. അപ്പം അതൊരു വലിയൊരു കഥയാണ്. കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇളയമ്മക്ക് മക്കളൊക്കെ ഉണ്ട്, പക്ഷേ മക്കളൊക്കെ പലരും മരിച്ചുപോയി. ഇപ്പോൾ ഉള്ളൊരു മോളാണ് കൂടെ ഉള്ളത്. ആ മോൾക്ക് മാനസികമായതാണ്, മോൾ ഇങ്ങനെ പല വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ വീടൊക്കെ ഞാൻ മുമ്പ് നമ്മൾ ഓർമ്മയിലുണ്ട് ആ വീട്, പക്ഷെ ആ വീട് ഇന്നും അതുപോലെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ആ സമയത്താണ് ചെല്ലുമ്പോൾ. അപ്പോൾ ചെറിയ ഇളയമ്മാനെയും കൂട്ടി ഉമ്മയും കൂട്ടിയിട്ട് തോട് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ചെല്ലുകയാണ്. അപ്പോൾ വയലിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ പണ്ടത്തൊരു കുടിൽ, അത് പിന്നീട് ഒന്ന് കട്ട കെട്ടി അതിലൊരു ഓടാക്കിയിട്ട് ചില സന്നദ്ധ പ്രവർത്തകർ ആരോ ആക്കി കൊടുത്തിട്ടുണ്ട്. മുറ്റം ചുറ്റുഭാഗമൊക്കെ വളരെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിശബ്ദമാണ്. തൊട്ടടുത്ത് വയലിൽ പിന്നെ അതിൻ്റെ ഇടക്ക് കമിങ് തോട്ടങ്ങൾ, ഇങ്ങനെ തൊട്ടപ്പുറത്താണ് തോടും ഉള്ളത്. അപ്പോൾ അവിടെ ചുറ്റും പിന്നെ മുൻഭാഗത്തുനിന്ന് ഇവിടെ വീടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ വീടിങ്ങനെ പിന്നെ അത്രയും ഒരു 90-കളിലും 80-കളിലൊക്കെ ഉള്ളൊരു വീടുണ്ടാവില്ലോ, 1980-കളിലൊക്കെ ഉള്ള ചെറിയ വീട്, ആരും കാണില്ല. ഇവിടെ ആരല്ലോ, ഒന്ന് മകളുള്ളത് പുറത്തിറങ്ങി നടക്കും, എവിടെയോ പോവും, അതിന് ചില പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ നിലക്ക് വീടുന്ന് കഴിച്ച് കിട്ടിയതും കൊണ്ട് വൈകുന്നേരം തിരിച്ചു വരും. പിന്നെ മക്കള് പിന്നെ അതുപോലെ മരുമക്കൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് വീട്ടിൽ റെഡിയാക്കിയിട്ട് പോകലാണ്. അപ്പോൾ വീട് അടച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇവിടെ ഇല്ല, ആരെയും കൊണ്ടുപോയോ വീട്ടിലേക്ക്, ആരെയും വീട്ടിലേക്ക് കൊണ്ടുപോയെന്നെല്ലാം
1: സംശയം, മക്കളുടെ വീട്ടിലേക്ക്
0: അങ്ങനെ ആരെയും കൊണ്ടുപോയി മരിച്ചു. അപ്പം ഇങ്ങനെ കയറി ചെല്ല് വാതില് അടുത്ത് ഒന്തിയാണ് തുറന്ന്, അതിൽ പുറത്തേക്ക് കുറ്റിയിട്ടിട്ടുണ്ട്,
1: പുറത്തേക്ക്
0: ഇങ്ങനെ കുറ്റിയിട്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഓടാമ്പിലിട്ടിട്ടുണ്ട്, ഓടാമ്പിലുണ്ടല്ലോ. അപ്പം അത് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ ഒരു 100 വയസ്സിൻ്റെ അടുത്ത്, 90 വയസ്സിൻ്റെ 100 വയസ്സിൻ്റെയൊക്കെ കഴിഞ്ഞു നടാവുന്ന പറയണത് ചെറിയ ഇളമ്മ പറഞ്ഞ അങ്ങനെ, അവിടെ ഇങ്ങനെ പണ്ടത്തൊരു കട്ടിൽ, ആ കട്ടിൽ പണ്ടത്തൊരു പായ, ആ പായയിൽ പണ്ടത്തൊരു വടി, പണ്ടത്തെ ആ ഒരു പിന്നെ പുള്ളി തുണി, പണ്ടത്തെ വല്യമ്മരണ കുപ്പായം തലയിൽ ഇങ്ങനെ ഉണ്ട്, ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓർമ്മകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, പഴയ കാര്യങ്ങൾ അങ്ങ് പറയും, കണ്ട പാടെ തന്നെ പെട്ടെന്ന് ആ ചിരിയും വർത്തമാനൊക്കെ ഉണ്ട്.
1: ആളെ മനസ്സിലാവും,
0: ആളെ പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാവില്ല. പണ്ട് ഒരു 10-40 കൊല്ലം മുമ്പ് ജീവിക്കുകയാണ്. ഇപ്പം ഇപ്പോഴത്തെ ജീവിതം ഒരു 10-30 കൊല്ലം മുമ്പത്തെ ജീവിതമാണ്. അപ്പോൾ ഈ വരുന്ന ആളുകൾ ആരാന്നറിയില്ല, പക്ഷേ അവർക്ക് ചെവി കേൾക്കില്ല. ചെവി കേൾക്കണമെങ്കിൽ നമ്മൾ ചെവിയുടെ ഓരം ചെന്ന് ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും നേരിയത് എവിടുന്നോ ദൂരെ നിന്ന് സലാം പറയുന്ന പോലെ കേൾക്കണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ കുറേ ഇങ്ങനെ ഓർത്തു നിന്നിട്ട് വലൈക്കും അസ്സലാം, അത്ര അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ അവരിങ്ങനെ ആ ഒരു എൻ്റെ വീട്ടിലേക്ക് പണ്ട് വല്യമ്മുണ്ടായിരുന്ന സമയത്ത് വല്യളയം അങ്ങനെ വരുമായിരുന്നു. വന്നിട്ട് ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ മുഖവും ഭാവമൊക്കെ അതേപോലെ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ഇരിക്കും, മരവളിപ്പോൾ ഇവിടെ വരും, നിങ്ങൾ ചായ ഉണ്ടാക്കാം, ചായ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇരിക്കി ഇരിക്കി ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വീട്ടിൽ ഞങ്ങൾ മൂന്നാളായിട്ട് അടങ്ങി നിൽക്കുമ്പോൾ ഒക്കെ വീട്ടിലുള്ള ആളുകളെ പോലെയാണ് സംസാരിക്കുന്നത്. പിന്നെ ആരോ ഒരാൾ രണ്ടാൾ വിരുന്ന് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് വീട്ടിലാണ് ചായ. ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, എനിക്ക് എണീക്കാൻ വയ്യ എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ സമയത്രയും മകരിവ് വാങ്ങിക്കൊടുത്തോ എന്ന് പറയുന്നു. ഇടയ്ക്കിടക്ക് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു, ഒരു നിസ്കാരപ്പായ ഇങ്ങനെ ചുരുട്ടി മടക്കി അഴുക്കായിട്ട് ഇങ്ങനെ. പക്ഷെ വീടിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒക്കെ നിന്ന് കൊടുത്ത് കിടന്ന് മൂത്രിക്കില്ല. അപ്പോൾ അവരൊക്കെ മക്കൾ വന്ന് നന്നാക്കി പോലാണ് ഇടയ്ക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മനുഷ്യൻ ചില ആളുകൾ ആയുസ്സിന് വേണ്ടി കെഞ്ചുകൊണ്ടേയിരിക്കും, എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ. ചില ആളുകൾ ജീവിതത്തെ ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് ഇഷ്ടംപോലെ അത് നട്ടു കൊടുത്തൊക്കെയാണ്, അവരിങ്ങനെ അതിനെ ഒറ്റയ്ക്ക് ഇരുന്ന് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് മരണം. അങ്ങനെ ഒരു വല്ലാത്ത ലോകം, നമ്മളും നമ്മളത് അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ പോകുന്നു എന്ന് പലപ്പോഴും ഒരു ബോധോദയം വന്നൊരു നിമിഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ആ രൂപത്തിലേക്ക് വന്ന് കുറച്ചുകൂടി കുറേ. അപ്പോൾ ഖുർആൻ പറഞ്ഞു അർദലിൽ ഉംറ് എന്ന് പറഞ്ഞല്ലോ, അങ്ങേറ്റത്തെ പ്രായാധിക്യം വരുന്ന അവസ്ഥ.
1: അതെ.
0: അപ്പം അതിൽ ആ പ്രായാധിക്യം വന്നിട്ട് ആകെ അവശനായി പോകുന്ന ഒരു കെട്ടുകാഴ്ച പോലെ കിടന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവും, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരവസ്ഥ, കാരണം ആരുമില്ലാതെ നോക്കുന്നവർക്കൊക്കെ മടുപ്പ് നൽകി,
1: അവരുടെ
0: ക്ഷമ ഒക്കെ നശിച്ച് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ടാവും. അപ്പം അത് നമ്മളൊക്കെ നമ്മൾ പഠിച്ചവനോടും പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരാളോട് ചോദിക്കാം, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവുണ്ട്, എന്നാലും ഒരു 500 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വേണ്ട നമ്മൾ പറയാം, അല്ലെങ്കിൽ എത്ര. അപ്പോൾ ആ നമ്മളെ ആയുസ് എത്രയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആയുസ്സിനിടയിൽ നമുക്ക് മനോഹരമായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകണം.
1: സാധാരണ മയ്യത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞു വരുന്ന സമയത്ത് ചില ആളുകൾ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കണ കേൾക്കാറുണ്ട്, അവലൊരു റാഹത്തിലാണ് മരിച്ച, അധികം ഒന്നും കിടന്നിട്ടില്ല എന്ന് പറയും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇന്നത്തെ കാലത്ത് ഒരു സ്ട്രോക്കോ അറ്റാക്കോ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തു, പെട്ടെന്നൊന്ന് കിടപ്പിലായി ഒരാഴ്ച, ചിലപ്പോൾ ഒരു വെന്റിലേറ്റർ ICU, പിന്നെ പെട്ടെന്ന് മരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ നമസ്കാരങ്ങൾ മയ്യത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു നന്ദിയുടെ ഒരു വാക്കാണ്. അവർ വല്ലാതെ അവർ കടന്ന് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ട് അവർ സഹിച്ചിട്ടില്ല, രണ്ട് രീതിയിലും ആവാം. അപ്പം അങ്ങനെ
0: പക്ഷെ വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ, എത്ര ഉമ്മാരുപ്പാരും കിടന്നാലും ഒരു നിമിഷം പോലും ആ കിടത്തം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്.
1: അതെ.
0: ഇനി എത്ര കാലം ഉമ്മയിപ്പ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, നമുക്കൊരു കുഴപ്പമില്ല, നോക്കാൻ നമ്മൾ റെഡിയാണ്, മരിച്ചു പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്.
1: അതെ.
0: ഒരു ഓർമ്മയില്ലെങ്കിലും ഈ ഡിമെൻഷ്യ വന്ന് കിടക്കുകയാണെങ്കിലും ഉമ്മൻ്റെ ജസ്ത് മുന്നിലുണ്ടായിരുന്നെങ്കിൽ അല്ലേ, അങ്ങനത്തെ ആളുകളുണ്ട്. അതൊരു ഒരു പഠിച്ചവൻ എന്താ പറയണത്, ചില മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഒരു തോഫിക്കാണ്.
1: ചിലർക്കത് പരീക്ഷണമാണ്,
0: ആ പരീക്ഷണം.
1: ചിലരതിനെ എന്താ പറയുക, പരമാവധി പ്രയോജനപ്പെടുത്തിയുകൊണ്ട് പരലോകത്തേക്കുള്ളതും ഈ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉള്ള ഒരു എന്താ പറയുക, അവർക്കുള്ള ഒരു വലിയ പരീക്ഷണത്തെ അതിലവർ വിജയിച്ചു എന്നുള്ളതാണ്. പരലോകത്ത് അവർക്ക് അതിനൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകും.
0: മാഷാ അല്ലാ, അലഹമുല്ലാ, നല്ല നല്ല കഥ, ബെസ്റ്റായിരുന്നു. സ്ഥലം എവിടെയാണ് പറഞ്ഞില്ല, ചിന്തനീയമാണെന്നാണ് ജമീല VP കാളിക്കാവ്. പിന്നെ നജ്മ തൃശ്ശൂർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ ഉപ്പാക്ക് കുറേ വർഷമായിട്ട് സുഖമില്ലാതെ കിടപ്പിലാണ്. ഉമ്മ ഹെൽത്തി ആയിരുന്നു അലഹമുല്ലാ, ഇപ്പോൾ ഉമ്മാക്ക് ശാരീരികമായി തീരെ വയ്യ. രണ്ടുപേരും ആരോഗ്യത്തോടു വേണ്ടിയുള്ള ഒരു ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് നജ്മ തൃശ്ശൂരാണ് അയച്ചത്, അവർക്ക് ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാഷാ അല്ലാ.
1: അതുപോലെ ആസിയ റഫീഖ് തിരൂര്, ഓർമ്മകൾ മങ്ങിപ്പോകുന്ന എൻ്റെ ഉമ്മയെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയി.
0: ആ ഓക്കെ. മോളെ ഭർത്താവിൻ്റെ വല്യമ്മയുണ്ട്, 92 വയസ്സ്, നല്ല സൗമ്യമായ പെരുമാറ്റം. ഒരു മാസം കൊണ്ട് 3-4 ജ്യൂസ് ഓതും അത്രേ. കുറച്ച് മുമ്പേ കണ്ടതാണ്, ദൂരായതിനാൽ പുള്ളിയൂർ കുളത്താണ്. എപ്പോഴും പോകാൻ കഴിയില്ല, ഫോണിലൂടെയൊക്കെ കാണും. മഷാല്ല. അപ്പം നമ്മൾ അതൊക്കെ ഒരു അത് നമുക്ക് ഈ അടുത്തൊരു ഒരു എന്താ പറയുക, നമ്മൾ ഞാൻ എനിക്ക് നമുക്ക് നമ്മളെ കാര്യത്തിൽ തന്നെ ചിലപ്പോൾ ഒക്കെ കുറ്റുപോകുന്ന തോന്നാറാണ്. നമ്മളിങ്ങനെ ഓടിയെടുക്കേണ്ടത് ഇത്തരം നമ്മളെ അത്രയും ബന്ധമുള്ള ആളുകളെയൊക്കെ നമ്മൾ കുറച്ച് കാലതാമസം വരുന്നുണ്ടോ വീണ്ടും കാണാനെന്ന് തോന്നി പോകാറുണ്ട്. അത് ആ ഒരു അവരുണ്ടാവുന്ന സമയത്ത് നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ, പിന്നല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ കുടുംബ ബന്ധത്തിൻ്റെ ഒരു പ്രാധാന്യം അത്രമേലുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വീഡിയോ കണ്ടവർക്കുണ്ട്, ഒരാളിങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അയാൾ കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഒരു പണം ഇങ്ങനെ പോണ കണ്ടു. സിബിൽ സാറ് കണ്ട വീഡിയോ, പണം പോണ കണ്ടു. അപ്പോൾ അയാൾ ആ പണത്തിൻ്റെ പൈസ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഡോളറാണ് മുന്നിൽ പായണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഇങ്ങനെ കാറ്റിൽ പോകും പോലെ കാണും, ഓടിപ്പോയിട്ടുണ്ട്. പിടിക്കുമ്പോൾ കയ്യിലിടുമ്പോൾ കുറച്ചാണ് മിസ്സാവും, അപ്പോൾ വീണ്ടും പോവും. അങ്ങനെ കുറേ പോയി തളർന്നിട്ട് ആ പൈസ കയ്യിൽ കിട്ടി. കിട്ടിയ പൈസ ആയിട്ട് തിരിച്ചു വന്ന് പഴയ സ്ഥലത്ത് ഒന്നിച്ചിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ആരല്ലോ ഒക്കെ പോയിന്.
1: പ്രായമായ ആളുകൾ,
0: ആ കൂടെ ഉണ്ടായിരുന്ന സ്നേഹനിധികളായിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്നാണ് പണം കണ്ടപ്പോൾ ഓടിയത്.
1: അതെ,
0: ഓടി ഓടി ഓടി ഓടി തളർന്ന അവസാനം ക്ഷീണിതനായിട്ട് അയാൾ എടുത്ത് ക്ഷീണ പണം കയ്യിൽ കിട്ടി ആത്മസംതൃപ്തിയായിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ടുള്ള കൂടെ ഉണ്ട ആളുകളെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അവരൊക്കെ മരിച്ചു പോയിന്. ഇതാണ് ശരിക്കും ജീവിതം. നമ്മൾ ആ ഓട്ടത്തിനിടയിൽ പലപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും പിന്നെന്തില്ല, അവരില്ല, അവർ പോയി. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഒരു ഒരവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് അല്ലേ, ഒരു വല്ലാത്തൊരിതാണ്.
1: അതുപോലെ നജ്മ തൃശ്ശൂര്, ഞങ്ങളുടെ ഉപ്പാക്ക് കുറേ വർഷങ്ങളായി സുഖമില്ലാതെ കിടപ്പിലാണ്. ഉമ്മ ഹെൽത്തി ആയിരുന്നു അൽഹംദുലില്ല. ഇപ്പോൾ ഉമ്മാക്ക് ശാരീരികമായി തീരെ വയ്യ. രണ്ടുപേരും ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഷുഹൈബും വളപ്പെട്ടണം. മാഷാല്ലാ, കടത്തെക്കുറിച്ച് പറഞ്ഞ 1 മിനിറ്റ് ടോക്ക് വളരെ ഗൗരവമാണ്. കടത്തെപ്പറ്റി തന്നെയാണ് ഇന്നത്തെ നേർവഴി ജബ്ബാർ മദിനി അവതരിപ്പിച്ചത്. അള്ളാഹു നമ്മളെല്ലാം കടത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ടി കെ അഷ്റഫ് സാറിൻ്റെ 1 മിനിറ്റ് സംസാരം വളരെ നന്നായിരുന്നു. അബൂബക്കർ സുലൈമാൻ, അബൂബക്കർക്കാണ് മെസ്സേജ് അയച്ചത്. പിന്നെ 90 വയസ്സുണ്ട് എൻ്റെ ഉപ്പാക്ക്, കിടപ്പിലാണ്. എന്നാലും പേപ്പറൊക്കെ വായിക്കും, ഫോണിൽ ക്ലാസ്സുകളൊക്കെ കേൾക്കും. അൽഹംദുലില്ലാ. എല്ലാവരെയും പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യും. സുലേഖ തിരുവാലി, മഷാല്ലാ മഷാല്ലാ.
1: അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മായിയുടെ മകൾ ഐസിയുവിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റുഖ്സാന അല്ലാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ.
0: പറഞ്ഞു. ഓക്കെ ഓക്കെ. റീന പി എ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉപ്പാടെ കുഞ്ഞുമ്മ, ഉമ്മാടെ അമ്മായി, 96 വയസ്സുണ്ട്. നമ്മളെല്ലാവരും നമ്മളെക്കാളും ഉഷാറാണ്. ഇപ്പോൾ ഫീവറാണ്, കിടക്കുകയാണ്. എന്നാൽ പഴയ പോലെ വല്യമ്മ ആകുവാൻ ആഗ്രഹമുണ്ട് ഇൻഷാ അള്ളാഹ്.

0: അങ്ങനെ അങ്ങനെയുള്ള പ്രായം ഉള്ള എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി.
1: തൊട്ടപ്പുറത്തെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒറ്റമുറിയാണ്, ഒറ്റമുറിയുടെ ഒരു ഭാഗത്തൊരു കട്ടില്, അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുക്കള. അടുക്കള ഈ കൈലാറ്റയിൽ ഇങ്ങനെ കരി പിടിച്ച് കിടക്കുന്ന കൈലാറ്റ ഓർമ്മയുണ്ടോ? അറിയോ, കൈലാറ്റാണ് കയ്യിലുകൾ സ്പൂണുകളൊക്കെ തൂക്കിയിടാൻ കെട്ടിയിട്ടുള്ളതാണ്. അതിങ്ങനെ ചൂടി നാരുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും, ചികിരി നാര്. അപ്പോൾ അതൊക്കെ കരി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. അടുക്കള കരി പിടിച്ച് കിടക്കുന്നതാണ് പണ്ടത്തെ ഓർമ്മ. അപ്പോൾ ആ അതിങ്ങനെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അടുപ്പിലൊന്നുമില്ല. പിന്നെ തൊട്ട് മുകളിൽ ഇങ്ങനെ കുറേ ഓലക്കൊടി അതും ഇതൊക്കെ, അതും കരി പിടിച്ചിട്ടിങ്ങനെ അട്ടത്ത് ഇങ്ങനെ ഇട്ട് കിടക്കുന്ന ഒരു ചെറിയ ഒരു നമ്മൾ ഇന്നത്തെ ഒരു റൂമിൻ്റെ എന്താന്ന് പറയാം, അത്രയും ചെറിയ ഒരു രണ്ടാൾക്ക് പോലും നിൽക്കാൻ പറ്റാവുന്ന പരിമിതമായ ചെറിയൊരു അടുക്കള, ഒറ്റമുറിയുടെ ഒരു ഭാഗം മറ്റൊരു ഭാഗം. ഇതാണ് ആ റൂമിൻ്റെ ഒരു വിസ്തൃതം. അതൊക്കെ ഞാൻ നമ്മളെ നാട്ടിൽ നമ്മളെടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എവിടേക്കും ദീപിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു. ഇതുപോലെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു മാത്രം. മനുഷ്യന്മാർ മുഴുവനും ഈ പണത്തിന് പിറകെ ഓടി നടക്കുന്നു, അപ്പോൾ സ്വന്തം കുടുംബക്കാരും നോക്കാനൊന്നും സമയമില്ല എന്നാണ് സെയിൻക പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്, അപ്പോഴേക്കും കുടുംബം അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ളതാണ് സത്യം.
0: അതെ അതെ. ആബിദ മംഗലം. വെല്ലിപ്പാക്ക് 102 വയസ്സായി. മാഷാല്ലാ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്,
1: മാഷാല്ലാ,
0: ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ശരിക്കും അതൊരു വല്ലാത്ത ഞാമത്താണ്. വാർദ്ധക്യം നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ അള്ളാഹു അതിനുവേണ്ടി ഒരു വർക്കത്ത് നമുക്ക് തരുന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ അത് അത് ആ ഒരു അർത്ഥത്തിൽ അതിനെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ ഒരു ബാധ്യതയാണ്. ഇതെന്റെ സ്വർഗമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് എന്ത് ബുദ്ധിമുട്ടും സഹിക്കാനവന്, കാരണം അതൊരു ഓരോ ക്രൈസ് ആയിരിക്കും. ഓരോ മിനിറ്റുകളിലും അതിനെ ബാക്കിയുള്ളതെല്ലാം ത്യജിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ ആ തിരിച്ചറിവില്ലാതെ വരുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാനത് സഹിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിലൂടെ പോകുന്നു. മറ്റൊന്ന്, ജന്മനാ അങ്ങനെ ഒരു അഭിനിവേശമുള്ള ആളുകളുണ്ടാവും. ഉമ്മ ഉപ്പ എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഇതായിട്ടുള്ള, അവർ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. അപ്പൊ അവിടെ ചിലപ്പോൾ ചില ആളുകൾ ആ പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കാതെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഞാൻ അങ്ങനെ പഠിച്ചോണ്ടെന്നുള്ള കൂലി ആലോചിച്ചില്ല. എൻ്റെ അമ്മിപ്പി ആലോചിച്ചിട്ട് അങ്ങനെ അത് മുസ്ലിം മതം പോലും ചിന്തിക്കാതെ മതപരമായിട്ടുള്ള കാര്യം ഉൾക്കൊള്ളാതെയും മനപ്പനം നോക്കുന്ന ആളുകളുണ്ടാവില്ലേ. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പരലോകത്തൊന്ന് കൂലിട്ടാതെ പോരുത്.
0: അതെ.
1: അപ്പൊ ആ നീയത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ,
0: രണ്ടും ലഭിക്കണം എന്നുള്ളതാണ്.
1: അതെ അതെ. ശരി, നമ്മൾ ഷെഡ്യൂളിലേക്ക് വരാൻ തോന്നുന്നു, കുറേ നമ്മൾ ഓടിപ്പോയി.
0: അതെ,
1: നമ്മൾ ഇനി
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അദ്ധ്യായം 41 സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്ത് 41 മുതൽ 43 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്.

0: മാഷാല്ലാ. പ്രിയമുള്ളവരെ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മളിപ്പോൾ കേട്ടു. അധ്യായം 41 സൂറത്ത് ഫുസ്സിലത്തിലെ 41 മുതൽ 43 വരെയുള്ള വചനം.
1: അതെ, നമ്മൾ കേട്ടിട്ടുള്ളത് 2430-ാമത്തെ എപ്പിസോഡാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഏകദേശം 2453 ദിവസങ്ങളായി.
0: പിന്നെ പുറത്ത് നല്ല മഴ പെയ്യേണ്ടത് എത്രേ, നമ്മളിപ്പോൾ അറിയുന്നില്ല, നമ്മൾ പുറത്തെന്താണെന്ന് നമുക്കറിയില്ല, സ്റ്റുഡിയോക്ക് പുറത്ത്. പക്ഷേ സുലൈഖ തിരുവാലി പറഞ്ഞ ഇവിടെ നല്ല മഴയാണ്, ചെവിയുടെ അടുത്ത് പിടിച്ചിട്ട് വേണതൊന്നും കേൾക്കാൻ. ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണ്ട, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെവിക്ക് അടുത്ത് പിടിച്ചിരിക്കുകയാണ്, ഒന്നും ഉണ്ടാക്കാതെ. പിന്നെ നജ്മ ഭർത്താവിൻ്റെ ഉമ്മ നമ്മൾ വായിച്ചല്ലേ, കണ്ണട പോലും വെക്കാതെ ഖുർആൻ ഓതും. അൽഹംദുലില്ലാ, അതൊക്കെ വലിയൊരു ഒരു വല്ലാത്ത നിയമത്താണ് ഒക്കെ അല്ലേ ആ സമയത്ത്.
1: എനിക്ക് തോന്നുന്നത് വേറൊരു ഫോണ്ടിലുള്ള ഖുർആനാണ് അവർ ഓതാറുള്ളത്, പ്രായ ആളുകൾ. നമ്മുടെ സാധാരണ

0: ചില കുറച്ചുകൂടി വലിയ അക്ഷരങ്ങളിലൊക്കെ
1: കയ്യെഴുത്തൊക്കെ പോലെയുള്ളൊരു സ്ക്രിപ്റ്റിലാണ് അവർ.
0: എനിക്ക് തോന്നുന്നത് സബിൽ സാറിന്റെ വല്യമ്മ അങ്ങനെയാണോ അതെല്ലാം തോന്നുന്നത് അല്ലേ?
1: ഞാൻ ചെറുപ്പത്തിൽ മദ്രസയിലത്
0: പഠിച്ചിരുന്നല്ലേ.
1: അസ്സലാമു അലൈക്കും. സാറിൻ്റെ വിവരണം കേട്ടപ്പോൾ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞ അനുഭവമായി സ്വാമ്യം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എൻ്റെ അതേതാണെന്നുള്ള എനിക്കറിയില്ല. ഞാൻ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്കൊക്കെ പരസ്പര സാമ്യതകൾ ഉണ്ടാവും അല്ലേ? അതാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയി, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന്. അമീൻ. നജ്മ മുഹമ്മദ് അലി. എൻ്റെ ഉമ്മാക്കുപ്പാക്ക് വേണ്ടിയിട്ട് ആയുസ് ദീർഘിച്ച് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, അതാണ് നമുക്ക് അങ്ങനെ പറയാം അല്ലേ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് നമുക്ക് കൂടുതൽ ഹയർ ചെയ്യാനും അവരോട് ഏത് പ്രശ്നം അവരോട് നന്മ വർത്തിക്കാനുമുള്ള ഒരു തൗഫീക്കും അവരുടെ കൂടെ നമുക്ക് ആയുസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കും നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ദീർഘമായി പ്രതിഫലം പ്രവർത്തിക്കാനും പ്രതിഫലമുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. പിന്നെ നമ്മളെ നേരെ ഇങ്ങോട്ട് പോയാലോ, തിരുമൊഴികളുണ്ട്.
1: അതെ,
0: തിരുമൊഴികളിലേക്കാണ് ഇനി. തിരുനബിയോടൊപ്പം
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാനനായ കെ വി മുഹമ്മദ് അലി നമ്മളോട് സംസാരിക്കുകയാണ്. വിഷയം,
1: മാന്യനും സൽസ്വഭാവിയുമായ ലഭിക്കുന്ന പദവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ മുസ്ലിമൽ മുസദ്ദദ ലയുദരികു ദറജത സവ്വാമിൽ ഖവ്വാമി ബിആയാത്തില്ലാഹ് ബിഹുസ്നി ഖുൽഖിഹി വകരമി ളരീബതിഹി. പ്രിയ ശ്രോതാക്കളെ, സഹീൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് അൽ ഖുർശി അസ്സഹമി റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 27 ജനിച്ച മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. ഹിജ്റ 65 അദ്ദേഹത്തിൻ്റെ മരണം. അംറുൽ ആസ് എന്ന മഹാനായ സ്വഹാബിയുടെ മൂത്തപുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്നാണ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നന്നായി എഴുത്തറിഞ്ഞിരുന്ന, സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. നബിയിൽ നിന്ന് കേൾക്കുന്നതെല്ലാം എഴുതി വെക്കാനുള്ള അനുവാദവും അദ്ദേഹം വാങ്ങിച്ചിരുന്നു എന്ന് കാണാം. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നത്. അനവധി യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനു മുമ്പും അതേപോലെ നബിയുടെ വഫാത്തിന് ശേഷവും ഇസ്ലാമിക യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നതും അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്ന കാര്യമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, ഇന്നൽ മുസ്ലിം അൽ മുസദ്ദദ, ഒരു മുസദ്ദദായ മുസ്ലിം. മുസദ്ദദ് എന്നതിന് ഷർഹ് കൊടുത്തിട്ടുള്ളത് അൽ മുഖത്തസ്വിദ് വൽ മുഅ്തദിൽ ഫി ഉമൂരിഹി എന്നാണ്. തൻ്റെ കാര്യങ്ങളിലൊക്കെ മിതമായി മിതത്വം പാലിക്കുന്നവൻ, നീതിപൂർവം കാര്യങ്ങളെ കാണുന്നവൻ, ഉപയോഗിക്കുന്നവൻ, അങ്ങനെ ഉള്ള ഒരു യഥാർത്ഥ മുസ്ലിം. അല്ലെങ്കിൽ മറ്റൊരു ഷർഹ് കാണുന്നത് അൽ മുവഫഖ് അല്ലദീ വഫഖഹു റബ്ബഹു ലിസ്ലിൽ ഖുൽഖ് വതാഅത്തില്ലാഹി വതാഅത്തി റസൂലിഹി, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കാൻ, അങ്ങനെ ഏറ്റവും നല്ല സൽസ്വഭാവത്തോടുകൂടി സംസ്കാരത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ലഭിച്ചവൻ, അതാണ് മുസദ്ദദ്. നേരായ രൂപത്തിൽ ശരിയായ സ്വഭാവത്തോടെ സംസ്കാരത്തോടെ അള്ളാഹുവിനെ അനുസരിച്ച് റസൂലിനെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ലഭിച്ച മുസ്ലിം എന്നതാണ് അൽ മുസ്ലിമുൽ മുസദ്ദദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും വിശദീകരണമുണ്ട്. അങ്ങനെയുള്ള ഒരു മുസ്ലിം മുസദ്ദദായ, നേരെ ചൊവ്വേ നിലകൊള്ളുന്ന, എല്ലാ വിഷയങ്ങളിലും മിതത്വം പാലിക്കുന്ന, നീതി പുലർത്തുന്ന ഒരു മുസ്ലിം, ലയുദ്ദിരിക്കു, തീർച്ചയായിട്ടും അവൻ എത്തിച്ചേരുന്നു, പ്രാപിക്കുന്നു, ദറജത്ത സവ്വാമിൽ കവ്വാമി ബി ആയാത്തില്ല. ദറജത്ത സവ്വാം, കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ പദവി. സവ്വാം, കൂടുതൽ സൗമ് സായിമീൻ്റെ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ പദവി നേടുന്നു. അൽ കവ്വാമി ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് കൂടുതൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ പദവിയും ഇങ്ങനെയുള്ള ഒരു മുസ്ലിമിന് ലഭിക്കുന്നു തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, ബിഹുസ്നി ഖുലുഖിഹി വ കറമി ദരീബതിഹി, അത് അവന് ലഭിക്കുന്നത് അവൻ്റെ ഉത്തമമായ സ്വഭാവം കൊണ്ടും അവൻ്റെ മാന്യത കൊണ്ടുമാണ്, അവൻ്റെ പ്രകൃതി കൊണ്ടുമാണ്, മാന്യമായ പെരുമാറ്റം കൊണ്ടുമാണ് എന്നാണ്. കറമി ദരീബത്തിഹി എന്നാണ്, ദരീബത്തി എന്നതിൻ്റെ ശറഹ് കൊടുത്തുള്ള തബീഅത്ത് എന്നതാണ്, പ്രകൃതി സ്വഭാവം എന്നൊക്കെ. ദരീബത്തി എന്നതിൻ്റെ ബഹുവചനം ദറായിബ് എന്നാണ്. അപ്പോൾ അവൻ്റെ പ്രകൃതിയുടെ മാന്യത അല്ലെങ്കിൽ മാന്യമായ പെരുമാറ്റം, മാന്യമായ സ്വഭാവം കൊണ്ടും ഉത്തമ സംസ്കാരം കൊണ്ടുമൊക്കെയാണ് അവന് ഈ പദവി ലഭിക്കുന്നത് എന്നുകൂടി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വസിയുടെ മാന്യത, ലാളിത്യം, ഉദാരത, ജനങ്ങളോട് നന്നായി വർത്തിക്കൽ, അവർക്കുള്ള പ്രയാസങ്ങളെ തടയൽ, സഹായം നൽകൽ, ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമ അവലംബിക്കൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കറമു ദരീബത്തിഹി എന്നതിൽ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ മാന്യമായ അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്വഭാവം എന്ന ആ പദത്തിലെ ആശയത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് വിശദീകരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വലിയ പദവിയിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നതിന് മുമ്പും. രാത്രി നമസ്കാരവും എന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമാണല്ലോ, മനക്കരുത്തും ക്ഷമയുമൊക്കെ ആവശ്യമുള്ളതാണ്. അത് തുടർന്ന് അനവധി ഐച്ഛികമായ കാര്യങ്ങൾ അനവധി നിരവധി പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ഉത്കൃഷ്ട സ്വഭാവത്തിലാണ് അവൻ എത്തുന്നത്. മാത്രമല്ല വലിയ ത്യാഗവും മനക്കരുത്തുമൊക്കെ ആവശ്യമുള്ളതാണ്. എന്നാൽ അപ്രകാരം തന്നെയാണ് മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം, ഉദാരത, ലാളിത്തമൊക്കെ സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ജനങ്ങൾക്കിടയിലുണ്ടാകുമ്പോൾ ക്ഷമയും ത്യാഗവും ഒക്കെ ആവശ്യമാണ് എന്നതുകൊണ്ടായിരിക്കണം റഹ്മാനായ റബ്ബ് ആ പദവി നൽകുന്നത് എന്നാണ് അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഒരു വിശ്വാസി മാന്യനും സൽസ്വഭാവിയുമാകേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഇവിടെ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അങ്ങനെ മാന്യനും സൽസ്വഭാവിയുമാണെങ്കിൽ അവന് ലഭിക്കുന്ന പദവി തുടർച്ചയായ നോമ്പനുഷ്ഠിക്കുന്ന രാത്രി നമസ്കാരങ്ങൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് തുടർച്ചയായി രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പദവിയിലേക്ക് അങ്ങനെയുള്ള ഒരു മുസ്ലിം സൽസ്വഭാവം കൊണ്ടും ഉന്നതമായ വ്യക്തിത്വം കൊണ്ടും അതേപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും തങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും മിതത്വം പാലിച്ച് അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ നീതിപൂർവം മുന്നോട്ടു പോകുന്ന ഒരു മുസ്ലിമിന് ഈ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ ഉത്കൃഷ്ടനായ, സൽസ്വഭാവിയായ, മാന്യനായ, നന്നായി പെരുമാറുന്ന, എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്ന സന്ദേശമാണ് ഈ വചനം നമ്മെ നൽകുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മ

0: عليكم السلام ورحمة الله وبركاته. ان شاء الله. അപ്പോ തിരുമൊഴികൾ കഴിഞ്ഞു അല്ലേ?
1: രാത്രി നമസ്കാരത്തെ പറ്റിയിട്ടുള്ള, അതുകൊണ്ട് ലഭിക്കുന്ന മനോഹരമായ പദവികളാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേട്ടിട്ടുള്ളത്.
0: ചബിൽ സാറെ, കുറേ മെസ്സേജുകൾ നേരത്തെ വായിക്കാതെ പോയത് കുറേ ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെ ഞാൻ അയച്ച മെസ്സേജൊക്കെ ഉണ്ട്, വായിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണുന്നത് സ്ക്രീനിൽ ഇങ്ങനെ സെലീമ ഒതുക്കങ്ങൾ അയച്ചിട്ടുള്ള മെസ്സേജാണ്. എൻ്റെ മോൾ ഏഴാമത്തെ പ്രസവം കഴിഞ്ഞു, ഇന്ന് ഏഴായി. ഹാരിസ് മോലി ക്ലാസ്സിൽ പറഞ്ഞ പോലെ സുഖപ്രസവമായിരുന്നു, അൽഹംദുലില്ലാ. അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറഞ്ഞത്, കാതടപ്പിക്കുന്ന ശബ്ദത്തോടും കണ്ണഞ്ചി പോകുന്ന കാഴ്ചയോടും കൂടി ലോകം അവസാനിക്കുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യനെ രക്ഷയേകുന്ന അറിവുകൾ ഖുർആന്റെയും സുന്നത്തിൻ്റെയും തെളിവിലൂടെ പ്രബോധനം ചെയ്യുന്ന ഈ കൂട്ടായ്മക്ക് അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷമുണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. ആമീൻ.
1: അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ ഇളയമ്മ മരണപ്പെട്ടിട്ട് 4 വർഷമായി, 82 വയസ്സുണ്ടായിരുന്നു. കണ്ണട പോലുമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വയനാട്ടിലാണ് അവർ ഇളയ മകൻ്റെ കൂടെയായിരുന്നു. ഞങ്ങളെ കാണാൻ ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം മരിക്കാനായ സമയമായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ സമയം കത്തം തീർത്തിരുന്നു. പിന്നെ ഓതാതിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കിനി ഓതിയാൽ തീർക്കാൻ കഴിയില്ല എന്നാണ്. ഒരാഴ്ച കൊണ്ട് അവർ മരണപ്പെട്ടു. എല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ മടങ്ങിയത്. ഒരു സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറില്ല. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം. ഒരു കത്തം തീർത്തതിന് ശേഷം അടുത്ത് തുടങ്ങാന് ഇനി ഓതിയാ തുടങ്ങില്ല എന്ന് അവരുടെ
0: മനസ്സിൽ വന്നു അല്ലേ? ജമീല വി പി കളിക്കോ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നിയ്യത്ത് ഏറ്റവും പ്രധാനമാണ് ഏതവസ്ഥയിലും. ഞാൻ എൻ്റെ ഒരു അനുഭവം അറിയിച്ചിരുന്നു, ഏറ്റവും ഫസ്റ്റിലായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ല അല്ലേ അത്, എവിടെ എന്നുള്ളത് കണ്ടില്ല. ഇങ്ങനെ നോക്കുമ്പോളേ അറിയുള്ളൂ. പിന്നെ ജാസ്മിൻ പറളി പറഞ്ഞിട്ടുള്ളത് അത് സബിൽ സാർ കണ്ടോ? ജാസ്മിൻ പറളി,
1: എൻ്റെ വല്യമ്മ, ആ ഉമ്മാൻ്റെ വല്യമ്മ എന്നിവരുമൊക്കെ ആയിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും മരിച്ചുപോയി. ബർസഖ ജീവിതം അള്ളാഹു ഖൈറാക്കട്ടെ. അവരുടെ അനുഭവങ്ങളും ചില ചൊല്ലുകൾ, അവർ പറഞ്ഞ കഥകൾ എല്ലാം ഇപ്പോഴും ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഉപ്പാൻ്റെ ഉമ്മ 90 വയസ്സിനോട് അടുക്കുന്നു. ഇപ്പോൾ ഓർമ്മകളൊന്നുമില്ലെങ്കിലും കുറച്ച് മുമ്പ് വരെ നന്നായി സംസാരിക്കുമായിരുന്നു. പഴയ കുടുംബദേശ ചരിത്രങ്ങളെല്ലാം അവരിൽ നിന്നും കിട്ടുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ വല്യമ്മ 90 അടുക്കുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്, കുറേ സംസാരിച്ചിരിക്കും. അപ്പം ഇതിൽ കുറച്ച് ആളുകൾ പറഞ്ഞൊരു കുടുംബ ദേശ, അതിലെ ഒരുപാട് ഓർമ്മകൾ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവർക്ക് എന്താ പറയുക, ഫാമിലി റിലേഷൻസ് ഇവർ പെട്ടെന്ന് പറയും. അപ്പം അതിൻ മൂത്തമ്മാൻ്റെ മരുവളെ അങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമുക്കിത് എനിക്കൊന്നും തീരെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇതെന്താ പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്തെടുക്കേണ്ടി വരും.
0: അങ്ങനെ എടുക്കില്ല.
1: പക്ഷെ അവർക്കിത് പെട്ടെന്ന് ഇന്ന ആളെങ്ങോട്ടാണ് കെട്ടിച്ചയച്ചത്, അവിടെ എത്ര മക്കളുണ്ട്, അതിലെ മൂത്ത ആളെ ഇന്നതാണ് ജോലി ചെയ്യണത്, ഓലെ ഭാര്യ ഇവിടുന്നാണ് കല്യാണം കഴിച്ച്, അങ്ങനെ അങ്ങനെ
0: എല്ലാ ഡീറ്റെയിൽ
1: പറയും. കുറേ പ്രാവശ്യം അങ്ങനെ പറയാറുണ്ട് അവർക്കത്. എന്നാൽ നമ്മുടെ എന്താ പറയുക, ഒരു മെമ്മറീൻ്റെ പ്രശ്നമായിരിക്കും. പിന്നെ അന്നത്തെ കാലത്ത് എന്താ പറയുക, മൊബൈലിനൊന്നും സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റോറേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാവാം.
0: ഇമ്രാൻ എൻ വി കുമരനല്ലൂർ ചോദിച്ചത്, ഇത്രയും അടുത്തായിട്ട് കാണാൻ പോകാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അത് തന്നെയാണ്, അത് എൻ്റെ ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒന്ന് ഒന്നെന്ന് വെച്ചാൽ, ഒല്ലിപ്പാൻ്റെ പിന്നെ വാപ്പാൻ്റെ അനിയൻ്റെ മക്കൾ എന്നുള്ള, പക്ഷേ നമ്മൾ കുടുംബമാണല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ബാക്കി അവരെയൊക്കെ മക്കളെയൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ കാണും. പക്ഷേ ഈ ഒരു ഇതിലേക്കുള്ളത് നമ്മൾ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന് പെട്ടെന്ന്. ഏതായാലും നമുക്ക് ഇൻഷാല്ല ബന്ധങ്ങൾ അതൊക്കെ പുലർത്തി മുന്നോട്ട് പോവാനും കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത് നമ്മളെല്ലാവരും പറയണേനും കേൾക്കണേനും അപ്പുറത്തേക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖാണ് നമുക്ക് വേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാല്ല നമ്മൾ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഉമ്മക്ക് 80 വയസ്സുണ്ട്. ബാല്യത്തിൽ ഖുർആൻ ഓതാൻ സമയം കിട്ടിയിട്ടില്ല. 8 മക്കൾ ദുനിയാവിൽ ബാക്കിയായി. എൻ്റെ ഉപ്പ മരിച്ചു. ഇപ്പോൾ കണ്ണു കാണാത്ത കാരണം വലിയ അക്ഷരമുള്ള മുസഫ് എടുത്തു പിടിച്ചാണ് ഓതാറുള്ളത്. ഉമ്മക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകാൻ പ്രാർത്ഥിക്കണമെന്ന് ഫസീല മുണ്ടക്കൽ. അമീൻ. അപ്പോൾ എല്ലാവരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടു. വല്യപ്പന്മാരും വല്യമ്മമാരും നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉപ്പാടെ ചെറുപ്പത്തിൽ ഉമ്മ മരണപ്പെട്ടപ്പോൾ വേറെ വിവാഹം കഴിച്ചിരുന്നു. ആ ഉമ്മാമ്മയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഉമ്മാമ്മ മരണപ്പെട്ടിട്ട് തന്നെ 29 വർഷമായി. സെഫിയ എടപ്പാൾ എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അതുകൊണ്ട് എനിക്ക് വലിയ അനുഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സാറേ നമ്മൾ ഷെഡ്യൂളിലേക്ക് പോലേ?
1: ഷെഡ്യൂളിലേക്ക് പോകാം. ഇന്ന് റുക്സാനയും പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും, പുലരിവട്ടം, വൺ മിനിറ്റ് ടോക്ക്, തിരുമൊഴി എന്നിവ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. പീസ് റേഡിയോക്കും അതിന് മുന്നിൽ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്കും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
0: ഇമ്രാൻ എൻവി ഇപ്പോൾ ഞാൻ എഴുതുന്നൊന്നും അവിടെ വായിക്കുന്നില്ല, അവിടെ എത്തുന്നില്ല എന്നുള്ളത്. ഇപ്പം നേരത്തെ എഴുതിയത് നമ്മൾ വായിച്ചു. ഒരു സ്വന്തത്തോടുള്ളൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം ഉൾക്കൊണ്ട് തന്നെ വായിച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ കണ്ടില്ല ഇമ്രാൻ കാ എന്താണെന്നുള്ളത്. എൻ വി ഇമ്രാൻ എൻ വി പറയണം വേറെ എന്താ അയച്ചതെന്നും കണ്ടു. കാരണം ഒരുപാട് ഇന്നിപ്പോൾ ഒരു 300 അടുത്ത് മെസ്സേജ് ഒറ്റ ഇതിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ചിലതൊക്കെ മിസ്സായി പോവും. യെസ്, നമുക്കിനി ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ നേരത്തെ തിരുമൊഴികളാണെങ്കിൽ ഇനി നമ്മൾ തിരുനബിയോടൊപ്പം. ഇതൊരു പ്രോഗ്രാമിനെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് പലപ്പോഴും കണ്ടിരുന്നാലും പുതിയതായി വന്ന ആളുകൾക്ക് വേണ്ടി റേഡിയോ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളിൽപ്പെട്ട ഒന്നാണ് തിരുനബിയോടൊപ്പം. ഇതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ലൈവായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ റിവൈൻഡിലും ഉണ്ടാവുന്ന പ്രോഗ്രാമാണ് തിരുനബിയോടൊപ്പം. പ്രോഗ്രാമിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ നമ്മളായിട്ട് ഈ വിഷയത്തിൽ ഈ ഒരു സ്ലോട്ടിൽ സംസാരിക്കാറുണ്ട്. ഇന്ന് പുഞ്ചിരിയോടുകൂടിയുള്ള സമീപനം എന്ന ഒരു വിഷയത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് നാമുമായി സംസാരിക്കുന്നത്.

0: തിരു നബിയോടൊപ്പം. ഇൻഷാല്ലാ നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി, നമുക്കത് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂദർദ അൽ അൻസാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. ഉവൈമിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അൻസാരിയങ്ങളിൽ ഏറ്റവും അവസാനമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമായ ഒരു വ്യക്തിയാണ് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകിയ നാല് പ്രമുഖ സ്വഹാബികളിൽ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക യുദ്ധങ്ങളിൽ വളരെയധികം ധീരതയോടുകൂടി പോരാടിയ ഒരു കുതിരപ്പടയാളിയായിരുന്നു ഇദ്ദേഹം എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം തന്നെ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തായ അബ്ദുല്ലാഹി ബിനു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും അബൂദർദാഇനോട് വിഗ്രഹാരാധനയുടെ അപകടങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പരിശ്രമിച്ചു. ഒടുവിൽ വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്നും അള്ളാഹുവിൽ പങ്കുചേർക്കുക വഴി എനിക്ക് നരകമാണ് ലഭിക്കുക എന്നും അദ്ദേഹം മനസ്സിലാക്കുകയും ഇസ്ലാമാണ് ശരിയായ മതം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിനു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ കൂടെ അബൂദർദ വന്നിരിക്കുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ വഅദനിയൽ ഇസ്ലാമ അബീദർദ, അബൂദർദ ഇസ്ലാം സ്വീകരിക്കുമെന്ന് എനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടി കേട്ടപ്പോ ഫഅസ്ലമ, അദ്ദേഹം മുസ്ലിമാവുകയും സത്യസന്ദേശം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? അഊദു ബില്ലാഹി അയ്യതിയ അലയ്യ യൗമൻ ലാ അദ്കുറു ഫീഹി അബ്ദുല്ലാഹി ബിൻ റവാഹ, എന്റെ സുഹൃത്ത് അബ്ദുല്ലാഹി ബിൻ റവാഹയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവെ, അതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുകയാണ് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഹിദായത്തിന് കാരണക്കാരനായ, സത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച, വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തിയ അബ്ദുല്ലാഹി ബിൻ റവാഹ അദ്ദേഹത്തെ എന്നും ഓർക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാന ഇദാ ലഖിയ ഇൻ ഖുബിൽന ളറബ ബൈന യദൈ ബൈന സദൈ, ഞങ്ങൾ തമ്മിൽ പരസ്പരം മുന്നിൽ വന്നുകൊണ്ട് മുന്നിൽ നിന്ന് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ എന്റെ നെഞ്ചിൽ ഒന്ന് കൈവച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കും. ഇനി വൈദാ ലഖിയ ഇൻ ദുബിറ, ഞാൻ അറിയാതെ എന്റെ പിന്നിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ വറബബ ഇനക്കത്ത് ഫിഹി, എന്റെ പിരടയിൽ കൈവച്ചുകൊണ്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കും. എന്നോട് ഒരുപാട് ചെങ്ങാത്തം കാണിച്ച, സ്നേഹം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം അത് വളരെ വൈകിയായിരുന്നു നടന്നത് എങ്കിലും പിന്നീട് പ്രവാചകന്റെ കൂടെ സദാസമയവും ചിലവഴിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഹദ്ദിസൂന അനിൽ ആഫിലീൻ, ഏറ്റവും ബുദ്ധിമാന്മാരായ രണ്ട് സ്വഹാബികളെ കുറിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കൂ എന്ന് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, മനിൽ ആഖിലീൻ, ആരാണ് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇത് കേട്ട ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആദുൻ വ അബൂദർദ, അത് ദീനിൽ ഏറ്റവും കൂടുതലായി പാണ്ഡിത്യമുള്ള, ഹലാലും ഹറാമും കൃത്യമായി പഠിച്ച മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഈ ഉമ്മത്തിലെ തത്വജ്ഞാനി എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും ഒരു പുഞ്ചിരി തൂകിയ മുഖവുമായാണ് ആളുകളെ സമീപിക്കാറുണ്ടായിരുന്നത്. അതിന്റെ കാരണം അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം, ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹദ്ദിസു ബിഹദീസിൻ ഇല്ലാ തബസ്സമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമ്പോഴും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ വാചകം കൊണ്ട് വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംസാര വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെയധികം ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ കച്ചവടക്കാരനായിരുന്ന അബൂദർദ റളിയല്ലാഹു അൻഹു അങ്ങനെ മുസ്ലിമായതിനു ശേഷം ഇബാദത്തുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടവും ഇബാദത്തും അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചു നോക്കി. പക്ഷേ പലപ്പോഴും ഫലം ഇജ്തമിഅ, അദ്ദേഹത്തിനത് സാധിച്ചില്ല. ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ കച്ചവടം അവിടെ മുടങ്ങിപ്പോവുകയാണ്. എന്നാൽ കച്ചവടത്തിൽ മുഴുകുമ്പോൾ ഇബാദത്ത് മുടങ്ങിപ്പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫതറക്തു തിജാറത വലസിംതുൽ ഇബാദ, ഞാൻ എൻ്റെ കച്ചവടം ഉപേക്ഷിച്ചു, എന്നിട്ട് ഇബാദത്തുകളിൽ മാത്രം എൻ്റെ ശ്രദ്ധ ഞാൻ ചെലുത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഈ സംഭവം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് തൻ്റെ ഇബാദത്തുകൾ മുടങ്ങാതെ താൻ ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റുള്ള ഏതൊരു ഇബാദത്താവട്ടെ, ഏതെല്ലാം നല്ലതായ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമോ അതിനൊന്നും ഇസ്ലാം എതിരല്ല എന്നുള്ളതാണ്. നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, നോമ്പ് മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ തൻ്റെ ഇബാദത്തുകൾ മുടങ്ങുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ നമസ്കാരം പോലെ, നോമ്പ് പോലെ, നിർബന്ധ കർമ്മങ്ങൾ മുടങ്ങുന്ന രീതിയിലുള്ള കച്ചവടം പോലും അനുവദനീയമല്ല, ഒരു ജോലിയും അനുവദനീയമല്ല, ഒരു ആഘോഷവും അനുവദനീയമല്ല എന്ന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്കൊരു മാതൃകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എപ്പോഴും അവർ സദാസമയവും പ്രവാചകന്റെ അധ്യാപനങ്ങളെ അവർ കേട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിച്ചു. അതുകൊണ്ട് ആ ഒരു ജീവിതം നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആ ഒരു രീതിയിൽ ആളുകളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് നരകമോചനമുണ്ട്, അവർക്ക് പാപമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മാന്യരായ വ്യക്തികൾ, ഉത്തമരായ ആളുകളെന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പല തവണയായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കും ആ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, തൻ്റെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ, പുഞ്ചിരിയോടുകൂടി പെരുമാറാൻ, അവരോട് കളങ്കമില്ലാത്ത ഒരു മനസ്സോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ഇതിൻ്റെ പ്രക്ഷേപണ സമയം. പിന്നീട് നിങ്ങൾക്ക് റിവൈൻഡിലും ലഭിക്കുന്നതാണ്. പ്രോഗ്രാമിലെ നമ്മളിന്ന് കേട്ടിട്ടുള്ളത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയോടുകൂടിയുള്ള സമയത്തെ പറ്റിയിട്ടാണ്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു. നമ്മളെ ഫീഡ്ബാക്കിലേക്കൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ജീവിത പാഠങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാഷാഅല്ലാഹ് നല്ല ഒരു ക്ലാസ് കേട്ടു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള. നല്ല ഗുണപാഠം വിഷയം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു അൽഹംദുലില്ലാഹ്. കൂടുതൽ കൂടുതൽ അറിവുകൾ പറഞ്ഞു തരുന്നു. ഇത് അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളും പേരുകളും കേൾക്കുന്നു, അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാം നമ്മുടെ ഹൈറിന് വേണ്ടി തന്നെയാണ്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി അയച്ചിട്ടുണ്ട് സഫിയ കത്തിരുരങ്ങാടി. അതുപോലെ എല്ലാവരും ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾക്കൊരു വേദനയാണ്. മറിയം പട്ടലയാണ് അയച്ചിട്ടുള്ളത്. എൻ്റെ ഉമ്മമ്മക്ക് 97 ഉണ്ടായിരുന്നു, അതുവരെ ജീവിച്ചിരുന്നു. കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക്കും, നല്ല മഴയാണ്, ഇന്നലെ വരെ മഴ കുറവുണ്ടായിരുന്നു, മഴയൊക്കെ കൂടുതൽ പെയ്യുമ്പോൾ ഒരു ബേജാറ് വരും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാളെയാണ് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിൻ്റെ 2 തികയുന്നത് എന്നുകൂടി ഒരു ഓർമ്മകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ കെടുതികൾ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആര് മെസ്സേജാണ് ജംഷിന വി കെ മേപ്പാടി, വയനാട്ടിൽ നിന്നുള്ള ജംഷിന വി കെ മേപ്പാടി അയച്ചിട്ടുള്ളത്. അതുപോലെ ഉമ്മുക്കുൽസു ചിറമംഗലം, മൂസിൻ വണ്ടൂർ നമ്മുടെ ഹനീഫ വണ്ടൂരിൻ്റെ മകനാണ്. ആദ്യമൊക്കെ പ്രാർത്ഥനാ പഠനത്തിൽ ലൈവിലുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നല്ലോ മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ നല്ലൊരു അറിവാണ്. ഇപ്പോൾ പണവും പദവിയും ഒക്കെ വന്നാൽ ആൾക്കാരോട് സംസാരിക്കാനും പുഞ്ചിരിക്കാനും ഒക്കെ എല്ലാവരും മറന്നു പോകുമെന്നുള്ളത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നഫീസ പി എ താമരശ്ശേരി നമ്മുടെ തിരുനബിയോടൊപ്പം എന്ന എപ്പിസോഡുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ രാവിലെ തന്നെ നല്ല മഴയാണ് അൽഹംദുലില്ലാഹ്. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: കൃഷ്ണ കാളികാവല്ലേ?
0: അതെ. സുഹറ കൽപ്പറ്റ, അസ്സലാമു അലൈക്കും. എൻ്റെ മകളുടെ മകൾ പനി പിടിച്ച് കിടക്കുകയാണ്. റേഡിയോ കേൾക്കാൻ എഴുന്നേറ്റ് നമസ്കരിച്ച ശേഷം അവരുടെ മുന്നിൽ ഇരിക്കുകയാണ്. പനിയുടെ കാഠിന്യം കൊണ്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അമീർട്ടി എടുത്തനാട്ടുകര, ദീർഘമായ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇന്നത്തെ നോവുകൾ നാളത്തെ പൂക്കളാണ്. കണ്ണീർ കണങ്ങളിൽ പ്രതീക്ഷയുടെ പൂക്കാലമുണ്ട്. ഇന്നത്തെ ഇരുളിൽ നീ പെയ്യുന്ന കണ്ണീരൻ ചെന്നീരിൽ പടരുന്ന നോവാണ് സഖി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കവിതകളുടെ ഒരു പ്രളയമാണ്. മഴ പെയ്യുമ്പോൾ അവിടെ സൗദിയിലായതുകൊണ്ട് ചൂടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാട്ടിലെ മഴയോർത്ത് കവിത ചെയ്താണ്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഞാൻ എഴുതുന്നതൊന്നും വായിക്കുന്നില്ല. അത് നേരത്തെ നമ്മൾ വായിച്ചല്ലോ അല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ വേറെ കണ്ടോ? നിങ്ങൾ ഇമ്രാൻ്റെ വേറെ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ. പിന്നെ പ്രോഗ്രാം സ്ലോട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത് തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ്. തിരുമൊഴികളും തിരുനബിയോടൊപ്പം പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് അപ്ഡേറ്റ്സുകൾ കുറച്ച് പറഞ്ഞാലോ നമുക്ക്?
0: അതെ അതെ.
1: അതിലെ അപ്ഡേറ്റ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 500 ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഇപ്പോൾ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ടാണ്.
0: അതെ അതെ. നമ്മുടെ കുട്ടികളെ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിന് പാരൻസ് എന്തറിയണം, കുറച്ച് പാരൻറ്റിങ് ടിപ്സ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പാരൻറ്റിങ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പാരൻറ്റിങ് കോഴ്സിൻ്റെ അപ്ഡേറ്റ്സ് പറയാനുള്ളത്. അതുപോലെ 500 മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരങ്ങൾ, ക്ലാസ് ടെസ്റ്റുകളുടെ ഉത്തരങ്ങൾ അയക്കാൻ പറ്റുകയില്ല. പിന്നീട് ലൈവ് കോഴ്സിൻ്റെ ഒരു അതിൽ നിന്നുകൊണ്ട് അയക്കാൻ പറ്റത്തില്ല, പറ്റുകയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് അയക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ ഈ മദ്രസ ജൂനിയർ സീനിയർ അവർക്കുള്ള ഇസ്റ്റം സ്റ്റുഡൻസിൻ്റെ പ്രത്യേകം കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയിൽ കോഴ്സ് ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്കതിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മക്കളെയൊക്കെ അതിൽ ചേർത്ത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ 75,000 രൂപയുടെ സ്കോളർഷിപ്പുകൾ കൂടി അതിൽ ഓഫർ ഈ പ്രാവശ്യം ഈ മദ്രസക്ക് ഉണ്ട്. പിന്നീടെന്നുള്ളത് അറബി ഭാഷാ പഠനമാണ് രണ്ടാമത്തെ മൊഡ്യൂള്. സലീം സുലൈമിയുടെ നേതൃത്വത്തിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളാണ്. ജൂലൈ 25 മുതൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിലും കൂടി എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.
1: ഓക്കെ, പിന്നെ വേറെ വന്നിട്ടുള്ളത്, ഇന്നത്തെ ഫീഡ്ബാക്ക് അയക്കാൻ കഴിയാത്ത സങ്കടമാണ്. ജമീല വിക്കെ പുനൂർ ഡോക്ടറെ അടുത്ത് പോകാനുള്ള തിരക്കിലാണ്, അതുകൊണ്ടാണ്. എന്ത് പറ്റി, എന്തെല്ലാം അസുഖമായിരിക്കാം അല്ലേ? അപ്പോൾ അസുഖത്തിനൊക്കെ ശമനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പുഞ്ചിരിയെക്കുറിച്ച് പറഞ്ഞത് വളരെ നല്ലൊരു മെസ്സേജായിരുന്നു. നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിനെ കുറിച്ചാണ് അല്ലേ? ഇനി നമ്മൾ അപ്പോൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? 500 കോഴ്സും മറ്റുമായി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. സ്വരത്തിൻ്റെ സമയം ആണിനി. സ്വരത്തിൽ നമ്മൾ അല്ലേ, സ്വരത്തിലേക്ക് പോകല്ലേ. സുബ്ഹാന്റെ മസ്ജിദിൽ സുബൈ ബാങ്ക് ഉയരുമ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണിനി.

0: മാഷാല്ലാ, നല്ലൊരു ഗാനമാണ്. സുബ്ഹാൻ്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് വരുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി ആണ്.
1: സ്വരം സൂപ്പർ മാഷാല്ലാ. പടച്ചറബിനോട് കരഞ്ഞു തേടുന്ന നല്ല അർത്ഥവത്തായ ഗാനം. റിഫ മോളാണോ പാടിയത്? നല്ല ഈണത്തിൽ പാടിയ മോൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. പാടിയിട്ടുള്ളത് ലൈബ മഞ്ചേരി. സ്വരം കേട്ടപ്പോൾ കണ്ടു മനസ്സൊക്കെ നിറഞ്ഞുപോയി. ബിൻത് നൊച്ചിമ ആലുവയിൽ നിന്നും മനോഹരമായ സ്വരം, ഈണത്തോടെ പാടിയ മോക്ക് അഭിനന്ദനങ്ങളാണ്. സഫി എടപ്പാൾ, ബഷീരി അബു തലശ്ശേരിയും റെയ്ഹാന ബാനു തോട്ടശ്ശേരി, അറ റുഷ്ത കാളിക്കാവ്, ഷൊയ്ബ വെള്ളപ്പട്ടണം, അതുപോലെ ഖദീജായം കുരിക്കളമ്പാട്, ഇവരൊക്കെ സ്വരത്തിനെ മനോഹരമായി എന്നുള്ള കമൻ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ സീനത്ത് പാലക്കാട്, നഫീസ കാടാമ്പുഴ. ഓക്കെ, അപ്പം പാട്ടിന് ശേഷം ഇനി നമ്മൾ അടുത്തൊരു ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ലാ. ഇനി വേറെ എന്താ മെസ്സേജ് കണ്ടുണ്ടോ സബിൽ സാറേ?
0: ഇല്ല, എല്ലാവരും സ്വരത്തിൻ്റെ ഒരു
1: സ്വരവുമായി ബന്ധപ്പെട്ട് അല്ലേ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ് പാട്ട് നമുക്ക് കേൾക്കാൻ ഈണം ചാനലും പീസ് റേഡിയോയിലെ സ്വരം എന്നുള്ളതൊക്കെ നമുക്ക് വലിയ, നമുക്കിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. പാട്ട് കേട്ട് ആ ഒരു ആസ്വാദനത്തിൻ്റെ വഴി എന്ന അർത്ഥത്തിൽ നമുക്ക് നല്ല നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണല്ലോ. വഴിവിളക്ക് പോസ്റ്ററിൽ ഇന്ന് വന്നിട്ടുള്ളത്, ഇന്നത്തെ വഴിവിളക്കിനാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം തിരിച്ചു വരാം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. അറിയാം ഒരു നന്മ, അല്ല, ഒരു ചോദ്യം ഒരു ഉത്തരവും, ഒരു ചോദ്യവും ഉത്തരവും ഉണ്ട്. അതിന് മുന്നേ അറിയാമൊരു നന്മയുമായി ബന്ധപ്പെട്ട്, സാധാരണ നേർവഴിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. ഒന്ന്, നേർവഴി നമുക്കറിയാം, നേരത്തെ തന്നെ ഒരു ശ്രോതാവ് അയച്ചിരുന്നല്ലോ അല്ലേ. എല്ലാ ദിവസവും നേർവഴിയുടെ ശബ്ദം എത്രയോ ദിവസങ്ങളായിട്ട് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്.
0: അതെ,
1: ഒരുപാട് ആൾക്ക് മുമ്പൊരു ദിവസം ഞാനിങ്ങനെ എന്നോട് ഒരു പഴയ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു എന്തൊക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുറേ കാലം പറഞ്ഞു കയറിയിട്ടൊന്നുമില്ല, അങ്ങനെ ബന്ധോടെയും കാണാത്ത, അങ്ങനെ വേണ്ട, അവൻ്റേതായ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്ന് ഡൗണായി നിന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ആരായിട്ടും അങ്ങനെ ഇതൊക്കെ ഇല്ല. പക്ഷേ ഞാൻ ഇന്നും നേർവഴി എൻ്റെ പരിചയമുള്ള ആളുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കും. ആ ഒരു ഒരു നന്മ ഞാൻ ചെയ്യാറുണ്ട് അന്ന്. ബാക്കിയുള്ളൊക്കെ ഞാൻ എൻ്റെ കാര്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അപ്പോൾ അവിടെ ആ പറഞ്ഞ വാക്കിങ്ങനെ എനിക്കൊന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാൻ തോന്നി. നേർവഴി ഞാനൊരു രാവിലെ ചെയ്യുന്നൊരു നന്മയായിട്ടാണ് മാക്സിമം പരിചയമുള്ള ആൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും.
0: ഞാൻ മുമ്പ് ഒരിക്കലെ കാസർഗോഡ് പഠിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ സുബൈ നമസ്കരിക്കാൻ പോയി. സുബൈ നമസ്കരിച്ചു, വേറെ കണ്ണൂർ പ്രദേശത്തുള്ളൊരു പള്ളിയിലേക്കാണ് പോയത്. സുബൈ നമസ്കാരം കഴിഞ്ഞ ഉടനെ അധികാരൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. പള്ളിയിൽ കുത്തുബ പറയുന്ന അതേ മൈക്കിൽ പ്ലേ ചെയ്തു,
1: നേർവഴി പ്ലേ ചെയ്യുക.
0: എല്ലാ ദിവസവും സുബൈക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതാത് ദിവസങ്ങളിലെ നേർവഴി എന്ത് ചെയ്യുന്നുണ്ട്, ആ പള്ളിയിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഒരു 5 മിനിറ്റ്. അതായത് ഉദയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അധികാരികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്ത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു മെസ്സേജ് പലപ്പോഴും തിരക്കുകൾ കാരണം ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മറ്റുള്ള ഷെഡ്യൂളുകളൊക്കെ കാരണം. അപ്പൊ ഇത്
1: പള്ളിയിലാവുമ്പോ അത് അല്ലേ, വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു.
0: പുറത്തല്ല, ഉള്ളിൽ തന്നെ.
1: ഒരു ചിന്തയുടെ ചില വാചകങ്ങൾ പറയട്ടെ. അന്നത്തെ ഒരു ചിന്തക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്, കുറേ കാര്യം നമ്മൾ ചിന്തിച്ചു വരികയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു കഥ കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി തോന്നുന്നു. സംഭവം ഇതാണ്, ഒരു ക്ലാസ്സിൽ ഈ വാല്യൂ മോറൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന സാറ് ക്ലാസ്സിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, 1 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കള്ളം പറയോ? കുട്ടികളോട് ചോദിച്ചു, 1 രൂപ കിട്ടാൻ. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു, ഇല്ല സർ, 1 രൂപയ്ക്ക് വേണ്ടിയിട്ടൊന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്നാ പോട്ടെ, 10 രൂപ കിട്ടാൻ ആരെങ്കിലും കള്ള പറയും? അപ്പൊ അവര് പറഞ്ഞു, 10 രൂപയ്ക്ക് ഒന്ന് കള്ള പറയണം, അത് അല്ലാതെ തന്നെ വേണ്ട ആവശ്യമില്ല. 100 രൂപ കിട്ടാൻ കള്ളം പറയും? അപ്പോ ഇല്ലാന്ന് പറഞ്ഞെങ്കിലും ചില ആൾക്കാരുടെ ശബ്ദത്തിലൊക്കെ ഒരു ഒരു ഒരു ചെറിയൊരു കുറവ് ഇങ്ങനെ ചില ആൾക്കാർ
0: ചെറിയൊരു താല്പര്യം ചെറിയ.
1: അപ്പൊ അടുത്ത് ചോദിച്ചു, 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കള്ളം പറയും? അപ്പോൾ ആ കുട്ടികളൊന്നിങ്ങനെ ആലോചിച്ചു, കുറച്ച് നിശബ്ദമായിട്ടിങ്ങനെ നിന്നു. അപ്പോൾ അധ്യാപകൻ അവരോട് പറഞ്ഞു കൊടുത്തു, നമ്മൾ സമ്പാദിച്ച പണം, ഇപ്പം കള്ളം പറഞ്ഞിട്ട് നമ്മൾ നേടിയിട്ടുള്ള പണം, അത് പെട്ടെന്ന് എന്തു ചെയ്യും, തീരും.
0: അതെ,
1: പക്ഷേ സമ്പാദിച്ച മാർഗവും രീതിയും അതെന്നോടെ ബാക്കിയുണ്ടാവും. വഴിവിട്ട മാർഗത്തിലൂടെ രീതിയിലൂടെ നമ്മൾ എന്ത് നേടിയോ, നേടിയത് പെട്ടെന്ന് കഴിഞ്ഞു
0: പോകും.
1: പക്ഷെ നേടിയ രീതി മാർഗം അത് അവിടെ അവശേഷിക്കും എന്ന് പറഞ്ഞു കൊടുത്തവരോട്
0: ഒരു ടിപ്പ് പോലെ.
1: അതെ അതെ. അപ്പം അതാണ് നമ്മളെന്താന്ന് ചോദിച്ചാൽ, ഇന്ന് മാർഗമായിട്ട് മാറേണ്ട പലതും ലക്ഷ്യമാകുമ്പോൾ മാർഗം അവിശുദ്ധമായി മാറണം.
0: അതെ.
1: അപ്പം പണം ഒരു മാർഗം മാത്രമാണ്, പക്ഷെ അതൊരു ലക്ഷ്യമാവരുത്. സമ്പാദിക്കുന്നതിന് വൺ മിനിറ്റ് ടോക്കിൽ നമ്മളത് കേട്ടു അല്ലേ.
0: അതെ.
1: സമ്പാദിക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിൻ്റെ മറുപടിയിൽ നിന്നാണ് നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു തലം കിട്ടുന്നത്. എന്തിനാണ് സമ്പാദിക്കുന്നത്?
0: അപ്പോ പണത്തിന് വേണ്ടി ആവുമ്പോ, ജീവിതം തന്നെ പണത്തിന് വേണ്ടി ആവുമ്പോഴാണ് അത്തരം
1: മാർഗം, ഏത് മാർഗവും
0: സ്വീകരിക്കുന്ന
1: അവസ്ഥ വരുന്നത്. അപ്പോ പലരും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കൂടി വിശുദ്ധമായിരിക്കണം.
0: പണ്ട് സഹാബാക്കള് അവരുടെ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് അവരുടെ ഭാര്യമാരെ അവരുടെ വാതിൽക്കൽ വന്ന് പറയുന്നതാണ്, നിങ്ങളെ എങ്ങനെ എന്താ പറയുക, എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, ഹറാമായ ഒരു സമ്പാദ്യം പോലെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് സ്വഹാബി വനിതകൾ
1: പറയുമായിരുന്നു,
0: സ്വഹാബിമാരെ ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്.
1: നമുക്കിനി ഖിസ്വിന്റെ വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്, അതിലേക്ക് നമ്മൾ പോവും.
0: അതെ അതെ.
1: അതിനു മുന്നേ കുറച്ച് വിജയികളെ പറഞ്ഞു എന്ന് ഫെബിൻ വാഴക്കാടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: വിജയികളെ പറയാൻ തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സ്വഹാബികളെ വധിച്ചതിനെ തുടർന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അതിലെ ശരി ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു ആണ്.
1: ഓപ്ഷൻ
0: ഡി ആണ്.
1: നേരത്തെ ഓപ്ഷൻ എ ഒക്കെ ഇങ്ങനെ വന്നത് ഓരോരുത്തരിങ്ങനെ വന്ന ഇതുണ്ടായിരുന്നു. നമ്മളെ ഇത് ഈ ഓപ്ഷൻ മാറിയിട്ട്, അതായത് പ്രോഗ്രാം സെലക്ട് ചെയ്ത് മാറിയിട്ട് നമ്മളെ സ്ക്രീനിലേക്ക് എ എ എ ആണിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വന്നിട്ട് കുത്തി ഇറക്കി കുത്തി വന്നതായിരിക്കാം. ഓപ്ഷൻ ഡി ആണ്
0: ശരി ഉത്തരം.
1: ശരി ഉത്തരം.
0: വിജയികളെ പറയാൻ തോന്നുന്നുണ്ടല്ലേ.
1: വിജയികളിലേക്ക് പോലെ.
0: അതെ. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേര്
1: വിജയികളിൽ നിന്നും.
0: അതെ. സമീറ പി പി വടകര, റുക്കിയ അസീം തിരുവനന്തപുരം, ആയിഷത്ത് തസ്രീന കാഞ്ഞങ്ങാട്, ഷമീറ പെരുമ്പിലാവ്, മുർഷിദ വായമ്പുറം, ഉമ്മു മറിയം റിയാദ്, നസീമ എടത്തനാട്ടുകര, അബ്ദുൽ ഖാദിർ ആയിഷ മഞ്ചിൽ കിണവക്കൽ, കുട്ടി അഹമ്മദ് പേരശ്നൂർ, സെറീന വി പി കൂരാട്, സഹലത്ത് പയ്യന്നൂർ, സുഹറ വി പി നിലമ്പൂർ, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ.
1: ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഇന്നൊരുവിധ ആളുകളുടെയൊക്കെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേരുണ്ട് തോന്നുന്നു അല്ലേ.
0: അതെ അതെ.
1: സെമീറ പി പി വടകര, റുഖിയ അസീം തിരുവനന്തപുരം, ആയിഷത്ത് തസ്രീന കാഞ്ഞങ്ങാടാണ്,
0: കാഞ്ഞങ്ങാട്,
1: ഷമീറ പെരുമ്പിലാവ്, മുർഷിദ വാഴമ്പുറം, ഉമ്മു മറിയം റിയാദ്, നസീമ എടത്തനാട്ടുകര, അബ്ദുൽ ഖാദർ ആയിഷ,
0: ആയിഷ മൻസിൽ കിണവക്കൽ,
1: കിണവക്കൽ അബ്ദുൽ ഖാദർ ആയിഷ മൻസിൽ കിണവക്കൽ, കുട്ടി അഹമ്മദ് പെരശ്നൂർ, സെറീന വി പി കുരാട്, സഹലത്ത് പയ്യന്നൂർ, സുഹറ വി പി നിലമ്പൂർ, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ.
0: സിസ്റ്റം വിജയികളിൽ നിന്നും വീണ്ടും സിസ്റ്റം തെരഞ്ഞെടുത്ത പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ ഉത്തരം ശരിയായി എന്ന് മറിയം ഹസീന ബിന്ത് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ സീനത്ത് പാലക്കാട് സഫിയ എടപ്പാളൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാഹ്.
1: എൻ്റെ ആൻസർ ശരിയായി, ലിസ്റ്റിൽ വന്നില്ല എന്ന സങ്കടമാണ് ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞത്. ഓക്കെ, ആൻസർ ശരിയായല്ലോ. ഹൈറനിസ് അഷ്റഫ് പടിഞ്ഞാറത്തറ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
0: അതെ.
1: സഫിയ എടപ്പാളും മറിയം ഹസീന ബിന്ത് അബ്ദുള്ള പറഞ്ഞത് എൻ്റെ ഉത്തരം ശരിയാണ് എന്നാണ്.
0: അതുപോലെ നസീഹ തിരുവമ്പാടി പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾ മാത്രമുള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്, രാവിലെ തന്നെ നേർവഴി അതിലേക്ക് ഇടും, അതിൽ പല ആളുകളും ഉണ്ട്, കണ്ടില്ലെങ്കിൽ അവർ എന്നെ അന്വേഷിക്കും.
1: ആണോ?
0: അതെ.
1: അപ്പൊ ഉത്തരം ശരിയായ സന്തോഷമാണ്. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം, ബെസ്റ്റ് സ്പീച്ചായിരുന്നു ജമീല വി പി കാളിക്കാവ്. ഇതിനെ കുറിച്ച് മനസ്സിലായില്ല അല്ലേ.
0: പിന്നെ മൈമന ചേക്കിലോട് പറഞ്ഞിട്ടുള്ളത് മാഷാല്ല നല്ല ഗുണപാഠമുള്ള കഥ, സലാമാഷിന്റെ സ്റ്റുഡന്റ് ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖമുണ്ട്.
1: സ്റ്റുഡന്റ് നമ്മൾക്കിപ്പോ
0: അതൊക്കെ റേഡിയോയിലൂടെ നടക്കുന്നുണ്ടല്ലേ.
1: അൻവർ എൻ ടി മുട്ടിൽ വയനാട്. കൊച്ചു കഥയിലൂടെ വലിയ ചിന്തകൾ, വലിയ വിപ്ലവങ്ങൾ സംഭവിക്കുന്ന ചിന്തകൾ. പ്രഭാതത്തിൽ നല്ല ചിന്തകൾ നമുക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ. പിന്നെ ക്യുസിൻ്റെ വിജയികളെയൊക്കെ കഴിഞ്ഞു, പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ പാട്ട് കേട്ട് കരഞ്ഞു, സത്യം സത്യം പോലെ തിരിക്കാൻ കഴിയണേന്ന് ഓർത്തുപോയി. ഐ മീൻ ചില പാട്ടുകൾ ചില സമയങ്ങളിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് അല്ലേ, നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് അനുബന്ധമായൊരു പാട്ട് കൂടിയാണെങ്കിലോ.
0: അതെ,
1: അപ്പോൾ ഒന്നുകൂടി നമ്മളെ അല്ലേ. 542 ക്ലാസ് ഉണ്ടായിരുന്നില്ല, 39 ക്ലാസ്സിലാണ് ഉണ്ടായത്. 39 ക്ലാസ് ശരിയാണ്, അതിൽ 42 എന്നുള്ളത് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടാണ് നമ്മളതിലേക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മളത് അലിക്കില്ല, നമ്മൾ ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. മുമ്പ് ഇതുപോലൊരു തെറ്റ് ആവർത്തിച്ചിരുന്നു. 39 ക്ലാസ്സുകളാണ് ഉണ്ടായത്. മോഡൽ എക്സാം കഴിഞ്ഞു, ഫൈനൽ എക്സാം 7, 8, 9 തീയതികളിലായിട്ടാണ്. കണ്ണൂർ നമ്മുടെ പള്ളിയിലാണ് നേർവഴി പ്ലേ ചെയ്യാറുള്ളത്. ഷൈബായും വെള്ളപ്പെട്ടണം അവരുടെ പള്ളിയിലാണ്. യെസ്. പിന്നെ ക്യുസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനമായല്ലോ. ഇൻഷാല്ല
0: ഇനി നമുക്ക് ഒരു ചോദ്യം,
1: ഇനി ഒരു ചോദ്യം ഒരു ഉത്തരവ് അതിലേക്ക് പോവാം.
0: അതെ,
2: സുന്നത്ത് നിസ്കാരത്തിൽ സുജൂദിൽ പോകുന്നതിനും തഷഹുദിൽ ഇരിക്കുന്നതിനും പറ്റാത്തവർ നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പകുതി പ്രതിഫലം മാത്രമാണോ ലഭിക്കുക എന്നാണ്.
3: സുന്നത്ത് നിസ്കാരത്തിൽ പകുതി പ്രതിഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് സമ്പൂർണമായി ചെയ്യുവാൻ കഴിയുന്ന കർമ്മങ്ങൾ, വിശിഷ്യ നിന്ന് നിസ്കരിക്കുക എന്നത് ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്. അയാൾ അവിടെ നിൽക്കാൻ കഴിവുണ്ടായിട്ടും ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരത്തിന് പകുതി പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്ന് നിസ്കരിക്കാനേ കഴിയുകയുള്ളൂ എങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ മുഴുവൻ പ്രതിഫലവും അയാൾക്ക് ഇൻഷാ അല്ലാ ലഭിക്കുന്നതാണ്. കാരണം അയാൾ ഇരുന്ന് നിസ്കരിച്ചത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാണ്. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
0: മാഷാ, നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ചോദ്യം ഒരു ഉത്തരം, സുന്നത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം പകുതി ആവുന്നത് എപ്പോൾ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടായിരുന്നു. മറുപടി നൽകിയിട്ടുള്ളത് ഷബീബ് സലാഹിയാണ്. അലിജാബ എന്ന പ്രോഗ്രാം എല്ലാ ശ്രോതാക്കൾക്കും അറിയുന്നുണ്ടാകും. എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:30 അലിജാബ പ്രോഗ്രാം ഉള്ളത്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ട് എന്നുള്ളതാണ്.
1: സമീറ പി പി വടകര പറഞ്ഞത്, എനിക്ക് ആൻസർ മോൻ പർവീസ്, മാഹിർ പർവീസ് ആണ് പറഞ്ഞു തന്നത്. ഞാൻ ഓപ്ഷൻ എ ആയിരുന്നു പറഞ്ഞത്, അവൻ മാഹിർ മോൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഉമ്മാക്ക് കിട്ടി.
0: മാഹിർ പർവീസ് നമ്മളെ ഈവനിങ് ലൈവിലെ ശ്രോതാവാണ്.
1: ഓക്കെ, പിന്നെ വഴിവിളക്കും 1 മിനിറ്റ് ടോക്കും നേർവഴിയും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് നസീറ മമ്പാട്. ഇൻഷാല്ല, അപ്പം അതിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് നമുക്കൊക്കെ ചിന്തിക്കും, ഞാനും ഒന്ന് സ്റ്റാറ്റസ് വെക്കട്ടെ അല്ലേ. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് നന്മയുടെ ഒരു ഒരു പ്രചരണം അങ്ങനെയാണല്ലോ.
0: അതുപോലെ
1: ഇനി
0: അസ്സലാമു അലൈക്കും, ഒപ്പമുണ്ട്, അടുക്കള ജോലിയിൽ മുഴുകുന്നവർക്ക് കമൻ്റ് അയക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകാം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതാരാ പറഞ്ഞു?
0: നെസ്റു.
1: നെസ്റു, നെസ്റു കൂടെ ഉണ്ടല്ലേ. നെസ്റു ഉണ്ട് എന്നുള്ളതിൽ സന്തോഷം. നെസ്റു ഇവിടെ ആകുമ്പോൾ ആങ്കറിംഗിൽ വരും, പുറത്താവുമ്പോൾ പിന്നെ ഇതിൽ ശ്രോതാക്കളിലും വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് മഷാല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ അവസാനമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ അല്ലിജാബയുമായി ബന്ധപ്പെട്ട കാര്യം,
0: ഇപ്പം
1: ഇന്നലെയൊക്കെ വൈകുന്നേരം ഈവനിങ് ലൈവിലാണ് ഒരുപാട് സംശയങ്ങൾ. അതിൻ്റെ ഇടയിൽ ഓരോ സമയത്താണ് ഓരോരുത്തർ സംശയം വരുമ്പോൾ ചോദിക്കുമല്ലോ. അപ്പോൾ അവർ ഈ സംശയം വരുന്ന സമയത്ത് തന്നെ ഈ പ്രോഗ്രാം ഓപ്ഷൻ, ഈ പ്രോഗ്രാം ഏതാന്നുള്ളത്, എത്ര അയക്കേണ്ടത് ഇതിലേക്കെന്നുള്ളത്, അതേതാണെന്ന് നോക്കുക, അത് വേഗം അയക്കും.
0: അതെ,
1: നേരെ മറിച്ച് അല്ലിജാബ എന്ന് സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ അത് അവിടെയാണ് കുറച്ചുകൂടി മറ്റും നമ്മൾ കണ്ടറിഞ്ഞിട്ട് പിന്നാണ് അവരോട് ടെക്നിക്കലി ഇങ്ങനോട് ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ മോർണിംഗ് ലൈവിൻ്റെ സമയത്ത് അല്ലിജാബയിലേക്കുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളത് പറഞ്ഞിട്ട് പിന്നെ ഓല ഓർമ്മിപ്പിക്കണം. നേരെ മറിച്ച് അത് ആ പ്രോഗ്രാമിൽ തന്നെ അല്ലിജാബ എന്ന് സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ പോസ്റ്റില് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ അവർക്ക് അത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
0: ഏതായാലും നമ്മുടെ ലൈവിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് പേര് വിജയികളായ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. കുട്ടി അഹമ്മദ് പേരശ്നൂർ, ഐ എം ആൾസോ വിന്നർ ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: യാ, അപ്പൊ അതിന് ഒരു പ്രത്യേക എന്താ പറയാ പിന്നെ സന്തോഷം ഉണ്ടാവും. അദ്ദേഹം കുറച്ച് മുന്നേ ആയിട്ടില്ല, ആദ്യമായിട്ട് ആവുകയാണോ എന്നുള്ള അറിയില്ല, ഒന്ന് ആദ്യമായിട്ടാണോ അല്ലെന്ന് പറയാം. ആദ്യമായിട്ട് ഇന്ന് വിജയികളായിട്ടുള്ള ആളുകൾ, വിജയികളിലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് അവരൊന്ന് പറയണേ. ആദ്യമായിട്ട് എനിക്കും എൻ്റെ പേരക്കുട്ടിയാണ് പറഞ്ഞത്, ഉത്തരം ശരിയാണ്. എൻ്റെ മെസ്സേജ് പൊതുവെ കുറവാണ്, ആയിഷ. അപ്പോൾ പേരക്കുട്ടികൾ ഇത് വലിയൊരു റോള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ക്വിസിൻ്റെ സമയത്ത് പേരക്കുട്ടികൾക്ക് പ്രത്യേക പങ്കുണ്ട്. പിന്നെ 2 മണിക്കൂറുള്ള യാത്രയിൽ ലൈവ് കേട്ടു പോവുകയായിരുന്നു എന്ന് ഐറണിസ് അഷ്റഫ് പടിഞ്ഞാറത്ര. ഇന്നലെ നാദിറായിഡി മുഴിക്കലിന് ഇന്നലെ കറക്കി കുത്തി വിജയായി പേര് വന്നു, ഇന്ന് കറക്കി കുത്തി തോറ്റു. അപ്പോ സാരമില്ല, പക്ഷേ പുതിയ അറിവ് കിട്ടുന്നുണ്ടല്ലോ. ടൈറ്റ് ചോദ്യമാണ് നല്ലത്, അറിവില്ലാത്തത് പഠിക്കാമല്ലോ എന്നാണ് നാദിറായിഡി മുഴിക്കൽ പറഞ്ഞത്.
0: അതുപോലെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്, അതുകൊണ്ട് ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടത്. ദീനത്ത് പാലക്കാടിൻ്റെ മെസ്സേജാണ്. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ലൈവ് നമ്മളിലൂടെ കടന്നുപോയി. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് കണ്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകളുണ്ട്. ഇപ്പം നമ്മളൊരു പേര് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു എൻവയോൺമെൻറ്റ് നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു, നമുക്ക് വേറെ ഒന്നും കിട്ടാത്തൊരു സംഗതിയാണ്. നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കുട്ടി അഹമ്മദ് പേരശ്നൂർ 2 times ദിസ് മന്ത്.
0: ഈ മാസം 2 times വിജയിച്ചിട്ട്.
1: അപ്പം ഇനി നിങ്ങളെ സിസ്റ്റത്തിനോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരാൾ ഈ മാസം 2 times വിജയിച്ചിട്ടുണ്ട്, വല്ലാതെ ശ്രദ്ധിക്കണ്ടെന്ന്. അപ്പോൾ ഇവിടെ മാസങ്ങളായി വിജയാവാത്തതിൻ്റെ പരിവത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഹാപ്പി ആയാലും സന്തോഷം. ചോദ്യം ഒന്നുകൂടി പറയാമോ? എഴുതി വെക്കാനാണ്. ഓ, തീർച്ചയായിട്ടും പറയാം. ചോദ്യം: വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ സ്വഹാബികളെ വധിച്ചതിനെ തുടർന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചത് ആരാണ് എന്നതായിരുന്നു.
0: ഓപ്ഷൻ എ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി, അലി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി, ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം, ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു.
1: ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ വേറെ മെസ്സേജ് കണ്ടല്ലേ, ഈ ക്വിസുമായി ബന്ധപ്പെട്ടുള്ളത്.
0: വേറെ മെസ്സേജുകൾ, സഫിയ അടപ്പാള് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സൂംബ കളിച്ചവരൊക്കെ പിടിയിലാകുന്നുണ്ടല്ലോ, ലഹരിക്ക് സൂംബ ഒരു പരിഹാരമല്ലെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. അള്ളാഹു എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി അതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഷെയർ ചെയ്തു എന്ന് മാത്രം.
1: ശരിക്ക് നമ്മൾ ആ ചോദ്യം ഉണ്ടല്ലോ ഇന്നത്തെ,
0: അതെ
1: ഇന്നത്തെ ചോദ്യത്തിലുള്ള സംഭവം ഈ യമാമ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവമാണത്.
0: ഒരുപാട് സഹാബാക്കൾ
1: കൊല്ലപ്പെട്ടു, 70 വരുന്ന ഹാഫിളുകളായ ഖുറാഅകൾ.
0: അതെ,
1: അത് ചോദ്യം വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കണമല്ലോ. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള ആ യുദ്ധം, അത് ഓർമ്മിപ്പിക്കും, ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അവിടെ 70 വരുന്ന രക്തസാക്ഷികൾ മരണപ്പെട്ടു, അതിൽ പ്രശസ്തരായിട്ടുള്ള ആൾ സഹാബികളുണ്ട്. ആ സഹാബികൾ അറിയുന്ന ആളുകൾ ആരൊക്കെയാണ് അറിയുന്നുണ്ടെങ്കിലൊന്ന് പറയണം. ചില ആളുകൾ നമ്മൾ പറയാം, സാലിം മൗല അബി ഹുദൈഫ, പ്രമുഖ ഖുറാൻ പാരായണക്കാരനായിരുന്നു. അതുപോലെ സെയ്ദ് ഇബ്നു ഖത്താബ്, അബു ഹുദൈഫ ഇബ്നു ഉത്ബ, ഷുജാ, യസീദ് തുടങ്ങിയ ഒരുപാട് ഹാഫിളുകൾ യമാമ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി അല്ലേ. അതിനുശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു ഒരൊറ്റ ഗ്രന്ഥമായി സമാഹരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടാവുന്നതും. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ് ആ സമാഹരണത്തിൻ്റെ ചുമതല കൊടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് ആ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തിൽ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. ക്വിസിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതൊന്ന് മനസ്സിലാക്കണമല്ലോ. പിന്നെ എൻ്റെ മക്കൾ പറയുന്നു, ഉമ്മ അയക്കുന്നത് വായിക്കുന്ന സ്വാലിഹായ, എന്താണ് മനസ്സിലായില്ല, മറിയം പട്ടില പറഞ്ഞു, സ്വാലിഹായ മോൾ എന്ന് പറഞ്ഞു. മാഷാ അല്ലാ, മക്കളൊക്കെ സ്വാലിഹ ആവട്ടെ. നമ്മുടെ ഒരു ബന്ധു മരണപ്പെട്ടു, രാവിലെ ഖബറടക്കി ദുആ ചെയ്യണേ, അള്ളാഹു അവർക്ക് ഖബറടം വിശാലമാക്കി കൊടുക്കട്ടെ, അവരെ നമ്മീൻ ജന്നത്തിൽ.
0: ഒരുപാട് പേരെന്ന് രോഗവുമായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു.

0: മോർണിംഗ് വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഹസൻ അൻസാരിയും കൂടെ ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയും. ഏറെ വൈബ് നിറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിലെ ആദ്യം നമ്മൾ ചെല്ലുന്നത് ഇൻസൈറ്റിലേക്കാണ്. മുഹമ്മദ് നുസുഹാൻ രണ്ടത്താണി സ്വർഗത്തിലെ ഹൂറികളും വിമർശകരുടെ ജൽപ്പനങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അവന് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ്, അവൻ ഈ ഭൂമിലോകത്ത് ജീവിച്ചതിന് നൽകുന്ന പ്രതിഫലമാണ് സ്വർഗം എന്നുള്ളത്. പലപ്പോഴും സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പലപ്പോഴും ഇസ്ലാമെ വിമർശിക്കുന്ന ആളുകൾ അവരെ കുറ്റപ്പെടുത്തുന്നതായിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർഗത്തെ ഒരു കളിയാക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ അതിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് കളിയാക്കലുകളും, അതുപോലെ തന്നെ സ്വർഗത്തെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങളെ ഇല്ലാതെ കുറച്ച് വില കുറച്ച് കാണാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അവിടെ പ്രവേശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളാക്കിയാണ് സ്വർഗത്തിലുണ്ടാവുക എന്നാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഖുർആനിലെ വചനമാണ് സൂറത്തു സുഹറഫിൻ്റെ 70-ാമത്തെ വചനം. നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തഖ്ബറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഹറഫിൻ്റെ 70-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തഖ്ബറൂൻ, നിങ്ങൾ ആ സ്വർഗത്തിൽ ഇണകളായിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും സ്വർഗത്തിൽ ഇണകളെക്കുറിച്ച് പഠിപ്പിക്കും വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടിലധികം സ്ഥലങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്കാണ് ഹൂറുൽ ഐൻ എന്നുള്ള പദം. ഹൂറുൽ ഐൻ എന്നുള്ള ഒരു വാക്ക്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഇണകളെക്കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ, ഹൂറുൽ ഐങ്ങൾ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ സ്ത്രീകളായിട്ടുള്ള ഇണകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് സ്വർഗമെന്ന് പറയുന്നത് ആൺകോയ്മയുടെ ഒരു സ്ഥലമാണ്, പെണ്ണിനോടൊരു സ്ഥാനമില്ല, അതുകൊണ്ടാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്ത്രീകളെ, ഹുർലിംഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഹുർലിംഗങ്ങളെപ്പോലെയുള്ള, ഹുർലൈനിങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾ അവിടെ ഇല്ല എന്ന് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്ന പല

0: നിരീശ്വരവാദികളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇസ്ലാം വിമർശകരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് സ്വർഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെ കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുന്നത് മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്ത അലാ ഖൽബിൽ ബഷർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് സ്വർഗം എന്നുള്ളത് എന്നുള്ളതാണ്. ഈ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ആർക്കാണ് റബ്ബ് സുബ്ഹാനഹു വതാല നൽകുന്നത്? ഭൂമി ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച ഒരുപാട് നിബന്ധനകളും നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങൾ അതിരുവിടാതെ, ആ നിയമങ്ങൾ മറികടക്കാതെ, അതിനെ ലംഘിക്കാതെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ടു പോയ ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗമെന്ന് പറയുന്ന മഹാ അനുഗ്രഹം നൽകുന്നത്. സ്വർഗത്തിലെ മഹാ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെയാണോ ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു വതാല നിരോധിച്ചത്, നിയമമാക്കി വെച്ചത്, അതിർവരമ്പാക്കി നിശ്ചയിച്ചത്, അതിന് റബ്ബ് സുബ്ഹാനഹു വതാല സ്വർഗത്തിൽ അവർക്ക് അനുവദിച്ചു നൽകുമെന്നുള്ളതാണ്. ഒരു വ്യക്തമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്, ഭൂമി ലോകത്ത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദ്യം അവന് ഹറാമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതാല അവന് നൽകുന്ന മദ്യമുണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന മദ്യത്തിൻ്റെ പുഴയുണ്ട് എന്നുള്ളതാണ്. ആ മദ്യത്തിൻ്റെ പുഴ എങ്ങനെയാണ്? ഭൂമി ലോകത്തുള്ള മദ്യത്തെപ്പോലെയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് മറ്റൊന്നാണ്. അത് റബ്ബ് സുബ്ഹാനഹു വതാല ചില ഉദാഹരണങ്ങളോടെ നമ്മളെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതാല നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമി ലോകത്തൊരു പക്ഷെ നമുക്ക് തടഞ്ഞു വെച്ചതായിരിക്കാം, ചെയ്യരുത് എന്ന് പറഞ്ഞതായിരിക്കാം, ഹറാമാണ് എന്ന് പഠിപ്പിച്ചതായിരിക്കാം. പക്ഷെ പരലോകത്ത് അത്തരമൊരു നിബന്ധന ഉണ്ടായിരിക്കില്ല. ആ നിയമത്തെ റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് പരലോകത്ത് അനുഗ്രഹമായിക്കൊണ്ട് നൽകുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഹൂറുൽ ഐനിന്റെ വിഷയത്തെക്കുറിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ ഹൂറുൽ ഐൻ എന്ന് പറയുമ്പോൾ ഹൗറ എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് ഹൂറുൽ ഐൻ എന്ന് പറയുന്നത്. ഹൗറ എന്ന് പറഞ്ഞാൽ യുവതികളായ, കൃത്യമായിട്ടുള്ള സ്ത്രീകൾ, യുവതികളായ സ്ത്രീകൾ എന്നാണ്, കൃത്യമായിക്കൊണ്ട് സൗന്ദര്യമുള്ള യുവതികളായ സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിനെ പോലെ, അതായത് കണ്ണ് വിശാലമായ കണ്ണുകളെപ്പോലെ, കണ്ണിൻ്റെ വെള്ളയെപ്പോലെ, അതുപോലെ അതിലെ കൃഷ്ണമണികൾ അത് എപ്രകാരമാണോ കണ്ണിന് ഭംഗി നൽകുന്നത്, നല്ല വെളുത്ത പ്രതലത്തിൽ ഉള്ളൊരു കൃഷ്ണമണിയെപ്പോലെ നിൽക്കുന്ന കൃഷ്ണമണി എപ്രകാരമാണോ കണ്ണിന് നമ്മൾക്ക്, കറുത്ത കൃഷ്ണമണി എപ്രകാരമാണോ കണ്ണിന് ഭംഗി നൽകുന്നത്, ഇതേപോലെ അത്രത്തോളം വിശാലമായ കണ്ണുകളുള്ള ഹൂറുലൈങ്ങളാണ് സ്വർഗത്തിലുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ആണുങ്ങളെക്കുറിച്ച് പറയുന്നില്ല, എന്തുകൊണ്ട് ആണുങ്ങളെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുരുഷനെയും സ്ത്രീയെയും സംവിധാനിച്ചത് രണ്ടു പ്രകൃതിയിലാണ്. പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതാല പുരുഷന് ഇത്തരം ചിന്തകൾ, മ്ലേച്ഛമായ ചിന്തകളും ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യഭിചാരത്തിലേക്ക് കൈ കാലെടുത്തു വെക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഖുല്ലിൽ മുഅ്മിനീന യഗള്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളെ താഴ്ത്തണം എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലൂടെ വികാരമുണ്ടാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. അള്ളാഹു അങ്ങനെയാണ് പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഒരു കാഴ്ചയിലൂടെയോ അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലൂടെയല്ല എന്നാണ് ശാസ്ത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പുരുഷന് കാഴ്ചയിലൂടെ വികാരമുണ്ടാകുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ സ്ത്രീക്ക് അത് സ്പർശനത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെയാണ് ഉണ്ടാവുക എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുരുഷനോട് പറയാണ് ഹറാമിലേക്ക് നോക്കരുത്. നിങ്ങൾ നോക്കിയേ ആധുനിക അശ്ലീലമായ വെബ്സൈറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു ചെല്ലുന്ന ആരാണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരാണ്. കോടിക്കണക്ക് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഇത്തരം അശ്ലീലമായ വെബ്സൈറ്റുകളിലേക്ക് ആളുകൾ കയറി ചെല്ലുന്നതൊക്കെ പുരുഷന്മാരാണ്. മിക്കവാറും ആളുകൾ പുരുഷന്മാരാണ്, സ്ത്രീകളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ സ്ത്രീകളെക്കാൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അതിന് പരിപൂർണമായ ലൈംഗിക വികാരത്തിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നത് പുരുഷന്മാരാണ് എന്നാണ് നമ്മളെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് രണ്ട് സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് കാഴ്ചയിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല ആ ഒരു വികാരത്തെ നൽകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വികാരം തിന്മയിലേക്ക് കടക്കാതിരിക്കാൻ കൃത്യമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് കാഴ്ചയെ, അതിനെ ആ കണ്ണുകളെ താഴ്ത്തുവാൻ, ആ കാഴ്ചയെ നിയന്ത്രിക്കുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ പരലോകത്ത് ഇത് നിയന്ത്രിച്ച് ജീവിച്ച് ഭൂമിലോകത്ത് ജീവിച്ചു മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകുകയാണ്. കൃത്യമായ പ്രതിഫലം അതിന് നൽകുക, ആ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാർക്ക് നൽകുന്ന പ്രതിഫലമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഹൂറുൽ ഐങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നൽകുമെന്നുള്ളത്. അവർക്കുണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിലോകത്ത് ഇത്തരം നിയമങ്ങളെ കൃത്യമായിക്കൊണ്ട് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്ന പ്രതിഫലം ഇതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടാൻ, ഇതിനേക്കാളും അപ്പുറത്തേക്ക് പരിപൂർണമായ സംതൃപ്തി നൽകുവാനാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഇത്തരം അനുഗ്രഹങ്ങളെ നാളെ പരലോകത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി സ്ത്രീകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ കൃത്യമായിക്കൊണ്ട് അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമെന്നാണോ? ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിച്ചതെല്ലാം നൽകും, അവർക്ക് ആവശ്യിച്ചതെല്ലാം ഉണ്ടാകും, അവർക്ക് യാതൊരുവിധ സംതൃപ്തിക്കുറവോ അവർക്ക് യാതൊരുവിധ പ്രയാസമോ അവർക്ക് യാതൊരുവിധ മടുപ്പോ ഒന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് കൃത്യമായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാലിശമായ വാദങ്ങളെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, ഇസ്ലാം ഒരു മോശമാണെന്ന് ചിത്രീകരിക്കാൻ ഇത്തരം ആളുകൾ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ സ്വർഗത്തിലെ ഹൂറികളും വിമർശകരുടെ ജൽപ്പനങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത്. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു മുബീൻ പട്ടാണി.

0: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ താരാട്ട് പാട്ടിൽ സ്നേഹം പകർന്ന എന്ന വരികൾക്ക് ശബ്ദം നൽകിയത് മുബീൻ പട്ടാണി.
1: നമ്മൾ ആരോഗ്യരംഗത്ത് നമ്മളേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പല പ്രോഗ്രാമുകളിലും പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഒരു വേറിട്ട പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യ വിചാരം. പല മേഖലകളിലുള്ള ഡോക്ടർമാരുമായുള്ള ആരോഗ്യപരമായ ചർച്ചകൾ നമ്മൾ ശ്രവിക്കാറുണ്ട് ആരോഗ്യ വിചാരത്തിൽ. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഇക്ബാലും ഡോക്ടർ അബ്ദുൽ മാലിക്കും നേത്ര രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടത്തുന്നു. നമുക്ക് ആ ചർച്ചയിലേക്ക് കാതോർക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏവർക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മോട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ കൺസൾട്ടൻറ്റും പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധനുമായ ഡോക്ടർ കെ മുഹമ്മദ് ഇക്ബാൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്, പലപ്പോഴും നാം കേൾക്കാറുള്ളൊരു കാര്യമാണ്, കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വിലയറിയൂ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ, നേത്രങ്ങൾ എന്നുള്ളത്. എന്നാൽ പലപ്പോഴും പല രീതിയിലുള്ള അസുഖങ്ങൾ കാരണവും കണ്ണിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാറുമുണ്ട്. ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കാഴ്ച പൂർണ്ണമായി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കോമൺ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഈ കാഴ്ച തകരാറ്, ഏറ്റവും പ്രധാനമായ കണ്ണിൻ്റെ ധർമ്മം കാഴ്ച തന്നെയാണല്ലോ, അപ്പോൾ ഈ കാഴ്ച കുറയുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഒന്ന് വിവരിക്കാമോ?
3: സാധാരണയായി മുതിർന്നവരുള്ള കാഴ്ചക്കുറവിന് പല കാരണങ്ങളുണ്ട്. അതിൽ പൊതുവെ കാണപ്പെടുന്ന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. കാഴ്ച വൈകല്യങ്ങൾ അഥവാ റിഫ്രാക്റ്റ് ഇയറർ എന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന കാഴ്ചക്കുറവുകളുണ്ട്. അതായത് വെള്ളെഴുത്ത്, അതുപോലെ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി, ഇതാണ് സാധാരണയായി റിഫ്രാക്റ്റ് ഇയറർ എന്ന ഗ്രൂപ്പിൽ പെടുന്ന കാഴ്ചക്കുറവുകൾ. രണ്ടാമതായി കണ്ണിൻ്റെ ലെൻസിനെ ബാധിക്കുന്ന തിമിരം എന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഉള്ളത് കണ്ണിൻ്റെ പ്രഷർ എന്ന് സാധാരണക്കാരിൽ അറിയപ്പെടുന്ന ഗ്ലൂക്കോമ, പ്രമേഹം കണ്ണിനെ ബാധിച്ചുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖവും, പ്രഷർ, ഷുഗർ മുതലായ അസുഖങ്ങൾ കണ്ണിൻ്റെ രക്തകുഴലുകളെ ബാധിച്ചുണ്ടാകുന്ന വാസ്കുലർ കണ്ടീഷൻസ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ നേത്രപടലത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ മുതലായവയാണ് സാധാരണയായി മുതിർന്നവരിലുണ്ടാകുന്ന കാഴ്ചക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ.
2: അപ്പോൾ ഇതിൽ പല കാരണങ്ങൾ പറഞ്ഞു, അതിൽ ഏറ്റവും ആദ്യമായിട്ട് താങ്കൾ പറഞ്ഞത് റിഫ്രാക്റ്റീവ് എറേഴ്സ് അഥവാ കാഴ്ച തകരാറുകൾ എന്നുള്ളൊരു ഗ്രൂപ്പാണ്. ഈ അതിൽ മൂന്നാല് ഘട്ടങ്ങൾ അസുഖങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത് ഈ ഒരു കാഴ്ച തകരാറുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അഥവാ ഈ ഒരു കാഴ്ച തകരാറുള്ള എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
3: സാധാരണയായി ഉണ്ടാകുന്ന ഈ കാഴ്ച തകരാറുകൾ റിഫ്രാക്റ്റീവ് എറേഴ്സിൽ ഹ്രസ്വദൃഷ്ടി എന്നത് പൊതുവെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങുന്നതാണ്. അടുത്ത കാഴ്ചയുണ്ടാകും. ദൂരേക്ക് നോക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ മങ്ങിയിട്ടുള്ളതായിട്ട് കാണുക എന്നാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നത്. അടുത്തുള്ള കാഴ്ച നന്നായിട്ട് കാണാം, ദൂരേക്കുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയില്ല എന്നാണ് ഹ്രസ്വദൃഷ്ടി. രണ്ടാമത്തേത് ദീർഘദൃഷ്ടി, ദൂരെയുള്ളത് കാണാം, അടുത്തേക്കുള്ള കാഴ്ച പൊതുവെ കുറവ് എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം എന്നത്, അതിൽ കാഴ്ചയുടെ വ്യക്തത കുറവായിരിക്കും. പിന്നെ 40 വയസ്സിനോടനുബന്ധിച്ചും അതിനോട് ശേഷമുണ്ടാകുന്ന വെള്ളെഴുത്ത് എന്നതാണ്. ഇതിൽ സാധാരണ അടുത്ത കാഴ്ച നമുക്ക് സാധാരണ വായിക്കാനുള്ള പ്രയാസം, മൊബൈലിലെ നമ്പറുകൾ, അതുപോലെ പത്രവായന, മരുന്നുകളുടെ ബോട്ടിലുകളുള്ള ചെറിയ അക്ഷരങ്ങൾ കാണാൻ പ്രയാസം, മൊബൈൽ റീചാർജ്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് സാധാരണ ഈ ഗ്രൂപ്പിൽ പെടുന്നത്.
2: അപ്പൊ ഈ ഒരു ഇപ്പോൾ ഹ്രസ്വദൃഷ്ടിക്ക് അടുത്തുള്ളത് കാണും, ദീർഘദൃഷ്ടിക്ക് ദൂരമുള്ളത് കാണും, വിഷമദൃഷ്ടിക്ക് ഉള്ളത് ഒരു തെളിച്ച കുറവുണ്ടാവും, പിന്നെ ഈ വെള്ളെഴുത്തിന് അടുത്തുള്ളത് കാണാൻ പ്രയാസമുണ്ടാവും. ഈ ഒരു കാണുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ മറ്റുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകും?
3: സാധാരണയായി ഈ കാഴ്ചക്കുറവുള്ള ആളുകൾ കണ്ണട വെച്ചിട്ടില്ല എങ്കിൽ ചിലർക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട് വായിക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ തന്നെ തലവേദന അനുഭവപ്പെടാം, ചിലർക്ക് ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഇങ്ങനെ പല പ്രയാസങ്ങളും പലർക്കും പല വിധത്തിൽ അനുഭവപ്പെടാം. ചിലർക്ക് കണ്ണിൻ്റെ പോളയിൽ ഇടയ്ക്കിടയ്ക്ക് കുരുകൾ വരിക എന്ന പ്രയാസമുണ്ടാവാം. അതല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ, കണ്ണട ഉപയോഗിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു കനം, അക്ഷരങ്ങൾ വ്യക്തമാവാതിരിക്കുക എന്ന പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്.
2: അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസമുള്ള ഒരാൾ താങ്കളെ സമീപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിക്കുകയാണെങ്കിൽ, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ്, അവർക്ക് കാഴ്ച തകരാറ് ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഏത് തരം കാഴ്ച തകരാറ് എന്നുള്ളത് തീരുമാനിക്കാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാറ്?
3: സാധാരണയായി ഒരു നേത്രരോഗ വിദഗ്ധനെ ഒരാൾ സമീപിക്കുമ്പോൾ അവരുടെ കാഴ്ച, ദൂരെയുള്ള കാഴ്ച, അടുത്തുള്ള കാഴ്ച, കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ ഞരമ്പുകളുടെ അവസ്ഥ, ഈ പരിശോധനകളാണ് സാധാരണയായിട്ട് ചെയ്യുക. അപ്പോൾ ദൂരെയുള്ള കാഴ്ച നമ്മൾ, അതിനൊരു പ്രത്യേക ചാർട്ടുണ്ട്. ആ ചാർട്ടിൽ ഒരാളെ ഓരോ കണ്ണും അടച്ച് പിടിച്ച് മുകളിൽ നിന്നും താഴെ വരെ വായിപ്പിച്ച് നോക്കി എല്ലാം വായിക്കുന്നുണ്ടോ എന്ന് നോക്കും. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മളൊരു സാധാരണ നമ്മൾ വായിക്കുന്ന ദൂരത്ത് എന്തെങ്കിലും വായന പുസ്തകമോ എന്തെങ്കിലും കൊടുക്കും, അവർക്കത് വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്കും. ഇത് രണ്ടും നോക്കി അവരുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ മുന്നോട്ട് നീങ്ങും. ഇതിനു മുമ്പ് തുടക്കത്തിൽ നമ്മളെല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാഴ്ചയുടെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇത് നമുക്കൊരു കാഴ്ചക്കുറവിൻ്റെ ലക്ഷണത്തിലേക്ക് സൂചന നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാഴ്ച പരിശോധിച്ച് കാഴ്ചക്കുറവ് ഉണ്ട് എങ്കിൽ കണ്ണിൻ്റെ കാഴ്ചക്കനുസരിച്ചിട്ടുള്ള ചില്ലുകൾ വെച്ച് പരിശോധിച്ച് കാഴ്ചക്കുറവ് ഏത് തരത്തിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കുന്നു. ചിലർക്ക് വായനയ്ക്ക് മാത്രമേ പ്രയാസമുണ്ടാവുകയുള്ളൂ, ദൂരത്തേക്ക് പ്രയാസം ഉണ്ടാവണമെന്നില്ല. വായനയ്ക്ക് മാത്രം പ്രയാസമുള്ള ആളുകൾക്ക് അടുത്തേക്ക് മാത്രമുള്ള പരിശോധന മാത്രമായിരിക്കും വേണ്ടി വരിക. അവർക്ക് അടുത്തേക്ക് വായനയ്ക്ക് കണ്ണട വേണ്ടി വരും. ദൂരത്തേക്ക് കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് ചിലർക്ക് കണ്ണിൽ മരുന്നൊഴിച്ച് വീണ്ടും കാഴ്ച പരിശോധിക്കേണ്ടി വരും. അതുപോലെ കണ്ണിൻ്റെ പ്രഷറും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പരിശോധിക്കും. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിശദമായ പരിശോധനയും സാധാരണ കണ്ണിൽ മരുന്നൊഴിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ ഭാഗം തന്നെയാണ്.
2: ഈ കണ്ണിൽ മരുന്നൊഴിച്ചുള്ള പരിശോധന എന്ന് പറഞ്ഞല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും ഒരു പേടി തോന്നാറുണ്ട്. എന്ത് മരുന്നാണ് ഈ കണ്ണിൽ ഒഴിക്കുന്നത്? ആ മരുന്നൊഴിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: സാധാരണയായി വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഇത്. കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കുന്നത് പല ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ആ കാഴ്ചക്കുറവിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാവാം, അതായത് എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവുള്ളത് എന്നുള്ളത്. രണ്ടാമത്തേത്, കാഴ്ചക്കുറവ് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കുന്നതിന് മുമ്പ് ഒരു കാഴ്ചക്കുറവിന് കണ്ണട വയ്ക്കണം. ആ കണ്ണട വയ്ക്കുന്ന സമയത്ത് അവർക്ക് കാഴ്ച പൂർണ്ണമായിട്ടും കാണുന്നു എന്ന് മനസ്സിലാക്കി. ആ കാണുന്ന പവർ കറക്റ്റാണ്, അതായത് നമ്മൾ ഒരു കണ്ണടയുടെ പവർ നമുക്ക് ആദ്യം തുടക്കത്തിൽ നമ്മുടെ കാഴ്ച പരിശോധന സമയത്ത് നമുക്ക് ലഭിച്ചു. ആ ലഭിച്ച കണ്ണടയുടെ പവർ ശരി തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് സാധാരണയായി കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കുന്നത്. രണ്ടാമത്തേത്, കണ്ണിൻ്റെ കൃഷ്ണമണി, അതായത് കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പുകൾ സാധാരണ നമുക്ക് കാണുന്നതിന് വളരെ ചെറിയൊരു ദ്വാരം കണ്ണിൽ കൃഷ്ണമണിയുടെ അവിടെയുള്ള ദ്വാരത്തിലൂടെ നോക്കിയാണ് നമ്മൾ കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുന്നത്. ഇത് ചെറിയ ഒരു ദ്വാരമാണ്. ഈ ദ്വാരത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഭാഗം, ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ കണ്ണിൻ്റെ വിശദമായ പരിശോധന, ഞരമ്പിൻ്റെ പരിശോധന നമുക്കറിയണമെന്നെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ കണ്ണിൽ മരുന്നൊഴിച്ചുള്ള പരിശോധന നടത്തും. സാധാരണ കണ്ണിൽ മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ പലതരം മരുന്നുകളുണ്ട് ഇതിന് മരുന്നൊഴിക്കുന്നതിന് വേണ്ടി. കുട്ടികൾക്ക് ഒരു തരം മരുന്ന്, വലിയവർക്ക് വേറെ തരം മരുന്ന് ആണ് ഉപയോഗിക്കുന്നത്. ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിക്കൂർ നേരത്തേക്ക്, സാധാരണ മരുന്നാണ് ഒഴിക്കുന്നതെങ്കിൽ 6 മണിക്കൂർ നേരത്തേക്ക് എഴുത്ത്, വായന, ഡ്രൈവിങ്, ഒറ്റയ്ക്ക് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഡ്രൈവിങ്, അതുപോലെ പുറത്തേക്ക് നടക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ പരിശോധന കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ചിലർ പറയാറുണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയും എങ്കിൽ കൂടി പുറത്തു പോകുമ്പോൾ അവർ തിരിച്ചു വന്ന് എനിക്ക് നല്ല പ്രയാസമുണ്ട് എന്ന് പറയാറുണ്ട്. ഈ മരുന്നൊഴിച്ചുള്ള പരിശോധനയ്ക്ക് ഉള്ള എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ മൂടലുണ്ടാവും, അത് സാധാരണ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ തിരിച്ച് എത്തുന്നതാണ്. പിന്നെ വളരെ അപൂർവമായി ചിലർക്ക് ആ മരുന്നുകളുടെ അലർജി ഉണ്ടാവാറുണ്ട്, അതിൽ കണ്ണിൻ്റെ പോളയിൽ ചെറിയ വീക്കം ചൊറിച്ചിലുണ്ടാവാം, അത് വളരെ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് മരുന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ ആ മരുന്ന് നമ്മൾ ഉപയോഗിച്ച അലർജി കുറവ് ഉള്ള മരുന്നുകളാണ് പൊതുവെ അടുത്ത പരിശോധനക്ക് ഉപയോഗിക്കാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ മരുന്നൊഴിച്ചുള്ള പരിശോധനയ്ക്ക് കൂടെ ഒരു ആളുണ്ടാകുന്നതാണ് നല്ലത് അല്ലേ?
3: അതെ അതെ അതെ, കാരണം അവർ ചിലർ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒ പിയിൽ വരുന്നത്, അപ്പോൾ അവർക്ക് തിരിച്ചു പോകുമ്പോൾ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരാളില്ലായെങ്കിൽ ആ പരിശോധന ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടെ വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വരിക, അതല്ലെങ്കിൽ പ്രായമായവരാണെന്നുണ്ടെങ്കിൽ ബസ് കയറാനോ ഓട്ടോയിൽ കയറാനോ കൂടെ ഒരാൾ സഹായിക്കാൻ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്.
2: അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ മരുന്ന് വെച്ചുള്ള പരിശോധനയുടെ കാര്യമായിട്ട് പറഞ്ഞത്. ഒന്ന്, കാഴ്ച തകരാറ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും എത്ര ഏത് തരം കാഴ്ച തകരാറാണ് എന്ന് മനസ്സിലാക്കാനും ഒന്ന്. രണ്ടാമത്തത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിശദമായിട്ട് പരിശോധിക്കാണ്. അപ്പോൾ സുഖമായിട്ടും കണ്ണിൻ്റെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം കേസുകളിലും ഈ ഒരു രണ്ട് അസുഖങ്ങളുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ശ്രോതാക്കളോട് നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നതുകൊണ്ട് വിരോധമുണ്ടോ തോന്നുന്നുണ്ടോ? അതായത് നേത്രരോഗത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും കൂടെ ഒരാളുണ്ടാവുന്നതാണ് നല്ലത് അല്ലേ? ആ രീതിയിൽ നമുക്ക് പറയേണ്ടി,
3: കാരണം അല്ലെങ്കിൽ ചിലർ വന്ന് തിരിച്ചു പോകും, അടുത്ത പ്രാവശ്യം വീണ്ടും വരേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് പ്രാവശ്യം വന്ന് നമ്മൾ പറയും കണ്ണിൽ മരുന്ന് വെച്ച് പരിശോധിക്കണം, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ഒറ്റയ്ക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരാമെന്ന് അവർ പറയും. അതുകൊണ്ട് ഫസ്റ്റ്
2: പ്രത്യേകിച്ച് ഉപകാരമില്ലാതെ ഈ ഒരു മങ്ങൽ ഉണ്ടാവുന്ന പറഞ്ഞല്ലോ, ഒരു 6 മണിക്കൂർ നേരത്തേക്ക് മങ്ങൽ ഉണ്ടാവുള്ളൂ
3: അല്ലേ?
2: പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും രണ്ട് തരം മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, രണ്ടിനും ഒരേപോലെ തന്നെയാണ് ആക്ഷൻ ഉണ്ടാവുക?
3: അല്ലല്ല, അത് സാധാരണ മുതിർന്നവരിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ ആക്ഷൻ വരാൻ സമയം പെട്ടെന്നെടുക്കും, 1 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ പൂർണ്ണമായ ആക്ഷൻ വരും. കുട്ടികളിലുള്ള മരുന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ വരിക തന്നെ ചെയ്യുള്ളൂ. അതായത് കുട്ടികളിൽ നമ്മൾ സാധാരണ ഈ മരുന്ന് ഒഴിക്കുന്നത് വേറെ ഒരു ഉദ്ദേശം കൂടിയും ഉണ്ട്. അതായത് കുട്ടികളുടെ കണ്ണടയുടെ പവർ, നമ്മളുടെ ഉദ്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്ന കണ്ണടയുടെ പവർ ഏറ്റവും ചെറിയ പവറാവണം, അത് പൂർണ്ണമായ കാഴ്ച കിട്ടുകയും വേണം. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ പവർ കൂടുതലുള്ള സമയത്തും ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള കാഴ്ച കിട്ടുന്ന വിധത്തിൽ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 നമ്പർ കണ്ണടയുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ്. മരുന്ന് ഒഴിച്ചതിന് ശേഷം അത്ര പവർ വേണ്ടി വരണം എന്നില്ല. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം കുട്ടികളിൽ ഈ മരുന്നൊഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കണ്ണടയുടെ പവർ ഏറ്റവും ചെറുതായിട്ടുള്ള പവർ കണ്ടുപിടിക്കണം, കാഴ്ച പൂർണ്ണമായി കിട്ടുന്ന വിധത്തിൽ കണ്ണടയുടെ ഏറ്റവും ചെറിയ പവർ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ പരിശോധന സമയമെടുക്കും. മരുന്നൊഴിച്ചാൽ അതിൻ്റെ ആക്ഷൻ വരാൻ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും മരുന്നൊഴിച്ച ശേഷമുള്ള പരിശോധന നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അവരിൽ ഈ മരുന്നിൻ്റെ ഇഫക്റ്റ് പോകാൻ 2-3 ദിവസം എടുക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ ആ പരിശോധന പൂർത്തിയാക്കി ഏകദേശം 1 ആഴ്ച വരെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളുടെ ഈ പ്രയാസം പൂർണ്ണമായി പോകാൻ 3 ദിവസം മുതൽ 1 ആഴ്ച വരെ എടുക്കാം. മുതിർന്നവരിൽ 1 ദിവസം കൊണ്ട് പൂർണ്ണമായും തിരിച്ച് പഴയ പോലെയാവും.
2: അപ്പോൾ കുട്ടികളുടെ ഈ ഒരു കാഴ്ചത്തരാറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സ്കൂളിലെ അവസ്ഥകളും പരീക്ഷൻ്റെ അവസ്ഥകളൊക്കെ നോക്കി വരുന്നതായിരിക്കും.
3: അതെ അതെ, കാരണം മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ 2-3 ദിവസത്തേക്ക് പ്രയാസമുണ്ടാകും. വായന, എഴുത്ത്, പിന്നെ വെളിച്ചത്തിലേക്ക് നോക്കാനൊക്കെ ബോർഡിലേക്കൊക്കെ സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ പൊതുവെ വെള്ളിയാഴ്ചകളിലോ ശനിയാഴ്ചകളിലൊക്കെയാണ് പൊതുവെ നമ്മൾ ഈ ടെസ്റ്റ് അവരോട് നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച കാണുന്ന സമയത്ത് ഏകദേശം ഒരു ചെറിയ ബാക്കി മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
2: ഓക്കെ, സമയപരിമിതി മൂലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ നാം അവസാനിപ്പിക്കുകയാണ്. നാം ഇതുവരെ ചർച്ച ചെയ്തത് കാഴ്ച തകരാറുകൾ അഥവാ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇൻഷാല്ലാ അതിൻ്റെ തുടർ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ചയ്ക്കെടുക്കാനുണ്ട്. തൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ കൺസൾട്ടൻറ്റും പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ചീഫ് ഒഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ ആഴ്ചകളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ശ്രവിക്കാം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഇക്ബാൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക് നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്.
1: ശരി,
0: നേത്രരോഗങ്ങൾ 1-ാം ഭാഗം, കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ഇതുവരെ സംസാരം കാതോർത്തത്.
1: ഒരു പ്രാർത്ഥന പഠിക്കാം നമുക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏത് കാലഘട്ടത്തിലും ഇസ്ലാം പ്രതിക്കൂട്ടിലാണ്. എങ്ങനെയൊക്കെ വിമർശിക്കാമെന്ന് പറഞ്ഞ് ഒരവസരം കാത്തിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുവാനും ഇസ്ലാമിൻ്റെ വക്താക്കളെ പ്രയാസപ്പെടുത്തുവാനും പീഡിപ്പിക്കുവാനും ഒരവസരം കാത്തിരിക്കുന്ന അക്രമികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഇസ്ലാമിന് നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ, നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥന 28:21 വചനത്തിൽ അല്ലാഹു നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബിന ജിനി മിനൽ ഖൗമി ളാലിമീൻ. എന്റെ രക്ഷിതാവേ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. റബ്ബി നജ്ജിനി, റബ്ബേ രക്ഷിതാവേ, നജ്ജിനി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങളും ആക്ഷേപണങ്ങളും ആരോപണങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും എടുക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഈ പ്രാർത്ഥന പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ഒരാവർത്തി കൂടി പറയുകയാണ്: റബ്ബിനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. ഓരോ വാക്കുകളും പറയാം, നിങ്ങൾ കേട്ടു പഠിക്കുക. റബ്ബി നജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. ഒരിക്കൽ കൂടി പറയാം: റബ്ബിനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. എല്ലാവരും പഠിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
1: നമ്മുടെ മക്കളുടെ സമയത്തെ ഏറെ ഉപകാരപ്രദമാക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പൂമരത്താണതിൽ. അയൽവാസിക്ക് നന്മ ചെയ്യണമെന്ന ഒരു വിഷയത്തിൽ ഇന്നത്തെ പൂമരത്താണതിൽ നമ്മോടൊപ്പം ചേരുന്നു സുബൈർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സമയം നമുക്കേറെ ഉപകാരപ്രദമായ ഒരു അറിവ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മനുഷ്യരോടുള്ള നമ്മുടെ ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഒരു സാരോപദേശമടങ്ങിയ ഏതാനും സമയമാണ് നമ്മൾ ഇന്ന് പരസ്പരം ചെലവഴിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്കുപകരിക്കുന്ന അറിവ് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്? അവരോടുള്ള നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ്. അതുപോലെ നമുക്ക്, നമ്മൾ കുട്ടികൾ എന്ന നിലക്ക് നമുക്കും മറ്റു പലരോടും കടമകളും ബാധ്യതകളുമുണ്ട്. നമ്മളത് മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കാണുമ്പോൾ പറയും, അയാൾ നല്ല ഭാഗ്യമുള്ളവനാ, വലിയൊരു വീട് കണ്ടാൽ എന്തൊരു നല്ല വീടല്ലേ. വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പൈലറ്റിനെ കാണുമ്പോൾ നമ്മൾ പറയും, അയാൾ നോക്കിയാൽ എപ്പോഴും ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അയാളൊരു ഭാഗ്യം. നല്ല സുന്ദരമായ ഒരു കാറിലൂടെ യാത്ര പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താണല്ലേ മനോഹരമായൊരു കാർ, അയാളൊരു ഭാഗ്യവാനാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭാഗ്യമുണ്ട്: മിൻ സഅദത്തിൽ മർ, മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജാറു സാലിഹ്, സാലിഹായ ഒരു അയൽവാസി, പരസ്പരം ഉപകാരം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും സഹായിക്കുന്ന നല്ലവനായ ഒരു അയൽവാസി നമുക്കുണ്ടാവുക എന്നത് സൗഭാഗ്യമാണ്. നമുക്കതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, താമസിക്കുന്നു. നമ്മുടെ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മുടെ ഇളാപ്പയോ മൂത്താപ്പയോ ഇക്കാക്കയോ അമ്മാവനോ ഇവർ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവർ ഏതു നിറത്തിലുള്ളവരാവട്ടെ, ഏത് ഭാഷയിലുള്ളവരാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആ നിലക്കവരെ അയൽവാസി എന്ന് പരിഗണിച്ചേ പറ്റൂ. വിശുദ്ധ ഖുർആനിലേക്ക് ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൻ നിസാഇൽ അല്ലാഹു നമ്മളോട് പറയാ, വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ وَبِذِ الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَالْجَارِ ذِي الْقُرْبَى وَالْجَارِ الْجُنُبِ وَالصَّاحِبَ بِالْجَنْبِ അങ്ങനെ സൂറത്തു നിസാഇലൂടെ അള്ളാഹു വിശദീകരിച്ചു പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് കുടുംബ ബന്ധമുള്ളവരും അല്ലാത്തവരുമായ അയൽവാസികൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവർക്ക് സഹായം ചെയ്യണം, അവരെ സ്നേഹിക്കണം. അത് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അയൽവാസികൾ നമുക്കൊരു മൂന്ന് തരക്കാരായി മാറ്റിയെടുക്കാം. അതിലൊന്നാമത്തേത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികളാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബം ഒന്നുമല്ല, അവർ വേറെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്, പക്ഷെ അവർ നല്ല മുസ്ലിമീങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത് നമ്മുടെ കുടുംബവുമല്ല, മുസ്ലിമുമല്ല, മറ്റു മതസ്ഥരാണ്, ഒരു പക്ഷെ മറ്റു ഭാഷക്കാരാവാം, മറ്റു തരത്തിലുള്ളവരാകാം. ആരാണെങ്കിലും ഇവരോടൊക്കെ നമുക്ക് അവരുടേതനുസരിച്ചുകൊണ്ട് അവർക്കൊക്കെ പുണ്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മളെക്കൊണ്ട് നമ്മുടെ അയൽവാസിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാറുണ്ടോ? പലപ്പോഴും അവിടുത്തെ കളിപ്പാട്ടങ്ങൾ പോയി നശിപ്പിക്കുന്നു, അവിടെ ശല്യം വെക്കുന്നു, അവരുടെ ചുമരുകളിൽ കൊണ്ടുപോയി ചിത്രം വരക്കുന്നു, അവിടുത്തെ കുട്ടികളെ നിരന്തരമായി ഉപദ്രവിക്കുന്നു, നമ്മൾ കാരണം കൊണ്ട് അവരുടെ മനസ്സിൽ പല വേദനകളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ പുണ്യം ചെയ്യാൻ പറഞ്ഞ അവരെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ്. ആദരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്, ഉപദ്രവം വരുമോ, ശല്യമായി മാറുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് ഫൽയുഹ്സിൻ ഇലാ ജാരി, അവൻ അവൻ്റെ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യട്ടെ, പുണ്യം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്, മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാം, അവരുടെ ജോലികളിലോ അവരുടേതായ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാം, അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരുപാട് നോക്കൂ, നിങ്ങൾ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരുപാട് കിലോമീറ്റർ അപ്പുറത്തൊരു പക്ഷേ നമ്മുടെ ഉമ്മ ഉണ്ടാകാം, ഉപ്പയുണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ടാകാം, പക്ഷെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ആരാ ഓടി വരിക? പ്പുറത്തെ വീട്ടിലുള്ള ഏതോ കുടുംബത്തിൽപ്പെട്ട ഏതോ ആളുകളായിരിക്കും, അവരെയാണ് നമ്മൾ അയൽവാസികൾ എന്ന് വിളിച്ചത്. അവർക്ക് നമ്മൾ നല്ല ഇഹ്സാൻ ചെയ്യണം. അത് നമ്മളൊരു മാതൃകയായി കാണണം. നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി സന്തോഷമടയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മൾ പല ആളുകളെക്കുറിച്ചും പറയാറുണ്ട്, അവർ നല്ല ആൾക്കാരാണ്, ഇവർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മളൊരു അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരാളെ 1000 രൂപ തന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. നമുക്കൊരാൾ അല്പം ഭക്ഷണം കൊണ്ടുവന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരി, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അയൽവാസി, ഏറ്റവും നല്ല അയൽവാസിയാണ്, ഏറ്റവും നല്ല ഖൈറ് ചെയ്യുന്നവനായ മനുഷ്യരിൽ എന്ന് പറയാൻ പറ്റുന്നത് അയൽവാസിക്ക് പുണ്യം ചെയ്യുന്നവനാണ്. അപ്പം നമ്മൾ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, നല്ലൊരു മനുഷ്യനാണ്, പുണ്യം ചെയ്യുന്നവനാന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടുകാരോട് പോയി ചോദിച്ചാൽ അവർ പറയുന്ന അഭിപ്രായം ശരി. അവർ നമ്മളെക്കുറിച്ച് ഇത് പറയുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവില്ല, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേരുകൾ പഠിക്കണം, കളിക്കാരുടെ പേരുകൾ പഠിക്കുന്നു, സിനിമാ നായകന്മാരുടെ പേരുകൾ പഠിക്കുന്നു. ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കുകയും പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. 25 നബിമാരുടെ പേരുകൾ കൃത്യമായി അറിയുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു 10-20 സ്വഹാബിമാരുടെ പേരുകൾ പൂർണ്ണമായി അറിയുന്ന എത്ര പേരുണ്ട്? ഒരു 10-15 നല്ല ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരറിയുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളൊരുപാട് കാര്യം പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ രംഗത്ത് കൂടെ നമ്മുടെ പഠനം നമ്മൾ കയറി വരേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനിൽ നിന്ന് നല്ല അറിവ് പഠിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം അവിടുത്തെ സ്വഹാബിമാർക്ക് ഇൽമു കൊടുത്ത, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറകളുടെയും ശരിയായ ചരിത്രം പഠിച്ച് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനോട് വന്നൊരു സംശയം ചോദിക്കും, നബിയെ, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് എനിക്കറിയുക? ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിൻ ചെയ്ത പ്രവർത്തനത്തിൽ, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിന്റെ അയൽവാസി പറയുന്നു അയാൾ ചെയ്തത് ശരിയായില്ല, അവൻ ചെയ്ത പ്രവർത്തനം മോശമായി എന്നാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം അത് മോശം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ അയൽവാസി പറയുന്നു നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നാണെങ്കിൽ, അപ്പം നീ മനസ്സിലാക്കിക്കോ നീ ചെയ്തത് നല്ലത് തന്നെയാണ്. അഥവാ നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ശരിക്കുള്ള നമ്മുടെ അഭിപ്രായം. നമ്മൾ നാട്ടിൽ നല്ല ആളായിരിക്കും, സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും, മദ്രസയിൽ നമ്മൾ ടോപ്പായിരിക്കും, നല്ല പഠിക്കുന്നുണ്ടാകും, ഫുൾ മാർക്ക് മേടിക്കുന്നൊക്കെ ഉണ്ടാവും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊരു ശല്യമായി നമ്മളെക്കുറിച്ച് എപ്പോഴും നിരന്തരം പരാതി പറയുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് അവർ പറയുന്ന മോശം അഭിപ്രായമാണ് അഭിപ്രായമെന്ന് പറയുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവരോട്? സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയുണ്ടല്ലോ ഇവിടെ. എന്താണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു പ്രവാചകർ. അവർ അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ഒരു ഉപദ്രവം, ഒരു മർദ്ദനം, ഒരു പീഡനം, ഒരു ശല്യം നമ്മളെക്കൊണ്ടവിടെ ഉണ്ടാകരുത്. അത് തന്നെ അവർക്ക് ചെയ്യുന്ന വലിയ പുണ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇനി വേറൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മളെക്കൊണ്ട് നമ്മുടെ സൗണ്ട്, നമ്മുടെ കളി, നമ്മുടേതായ നടത്തങ്ങൾ, നമ്മുടേതായ ആക്ടിവിറ്റികളൊന്നും അപ്പുറത്തെ വീട്ടുകാർക്കും അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്കും ഒരു ശല്യവുമായി മാറാതിരിക്കുക എന്നത് മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് അദബായി മര്യാദയായി പറഞ്ഞ കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. പ്രവാചകനൊരു കാര്യം 3 തവണ പറയാൻ തന്നാൽ ഗൗരവമുണ്ട് എന്നർത്ഥം. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. കൂട്ടുകാരെ, നിങ്ങൾ കേട്ട ഒരുപാട് ഹദീസുകൾപ്പെട്ടതൊക്കെയാണ് ഞാനും പറഞ്ഞത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനു ജാറഹു, ഒരു അയൽവാസിയും മുഅ്മിനായി ഒരാളും മുഅ്മിനായി പറയാൻ പറ്റൂല. ലാ യുഅ്മിൻ, ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസിയാകില്ല. എപ്പോഴാണ്? തൻ്റെ ശല്യത്തിൽ നിന്ന് അയൽവാസികൾ നിർഭയരാകുന്നുവെങ്കിൽ, നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായ ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടികളാവട്ടെ പ്രായമായവരാവട്ടെ അവർക്കൊരു പേടിയില്ല എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മളെ അവർ പേടിച്ചുകൊണ്ടാണ് അവൻ എൻ്റെത് മോഷ്ടിക്കോ, അവൻ എൻ്റെ ജനലിനെറിയുമോ, അവൻ എൻ്റെ വീടിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മുഅ്മിനാവില്ല എന്ന് ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും തീർന്നുണ്ടോ? നിങ്ങൾ കേട്ട് കാണും, സാധാരണ ഒരു വീട് പോലെയല്ലല്ലോ ഇത്. ഈ വീടുകൾക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെയല്ല തൊട്ടപ്പുറത്ത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൂരെയുള്ള മറ്റു ഭാഗങ്ങളിലുള്ള 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ശിക്ഷയാണ് തൊട്ടിപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുമ്പോൾ. ഏത് തെറ്റാണെങ്കിലും അങ്ങനെ, ഏത് തെറ്റാണ്, മറ്റുള്ള ആളുകളെ പോലെയല്ല അയൽവാസിക്ക് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, മോശത്തരങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ശല്യമാക്കി ജീവിക്കുന്നുണ്ടോ എങ്കിൽ മറ്റു വീടുകളെക്കാൾ നിങ്ങൾക്ക് ഇതിൽ കുറ്റമേറെയാണ്. ഒരു ഹദീസിൽ പറഞ്ഞത് മറ്റു 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ഗൗരവമാണ് അയൽവാസിയായ ഒരാളുടെ വീട്ടിൽ മോഷണം നടത്തുക. ഇനി മോഷണം മാത്രമല്ല, അത് പൊതുവേ നമ്മൾ വിലയിരുത്തേണ്ട വിഷയമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നമ്മൾ നല്ല ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അവരോട് ചോദിക്കണം. നമ്മൾ പോയിട്ട് എന്നെ കൊണ്ട്, എൻ്റെ കളികൾ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ല, എന്താണ് കുട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? അല്ല, ഞാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറരുത് എന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നതെന്നൊക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. ഈ പ്രാർത്ഥനയിൽ ഹദീസിൽ വന്ന ഭാഗമാണ്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ജാരി സൂഇൻ, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്, ഫീ ദാരിൽ മുഖാമ, താമസിക്കുന്നതായ പ്രദേശത്ത്, നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ആ ഭാഗത്ത് മോശപ്പെട്ട അയൽവാസികളോ ആ നിലക്കുള്ള പ്രവർത്തകൻ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും എന്നെ, എനിക്ക് കാവൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെയൊക്കെ ശരിയായ മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സ്വഹാബിമാരൊക്കെ ചെയ്ത മര്യാദകൾ. ഏത് മതസ്ഥരാണെങ്കിലും, ഏത് നിറമുള്ളവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന്, ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഒക്കെ ഹിന്ദിക്കാരായ ആളുകളൊക്കെ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അവർ താമസിക്കുന്നുണ്ടാവും എന്ന് കരുതി, അവർ നമ്മുടെ നാട്ടുകാരൊന്നും അല്ലല്ലോ എന്ന് കരുതി അവരെ അടിച്ച് ഉപദ്രവിക്കുക, അവരെ കല്ലെറിയുക, അവരെ തമാശയിലൂടെ പരിഹസിക്കുക, അവരുടെ സാധനങ്ങളെടുത്ത് നശിപ്പിക്കുക തുടങ്ങിയ രൂപത്തിലൊക്കെ പല ആളുകളും ഇതൊക്കെ ഒരു വിനോദമായി കാണാറുണ്ട്. പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ അറിവ് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ നന്നാകുവാനും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മളിടപഴകുന്നിടത്തൊക്കെ നല്ല ഒരു മുസ്ലിം കുട്ടിയുടേതായ സൽഗുണങ്ങളൊക്കെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു വേദിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. ഇനിയും നിങ്ങൾ നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ കേൾക്കുകയും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതിൻ്റെ നന്മയുടെ എല്ലാ വഴികളും അവരെയും കൂടി ഉൾപ്പെടുത്താനും കൂടെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് കേൾക്കാൻ പഠിക്കാൻ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാൻ നമ്മുടെ അയൽവാസികൾക്ക് പുണ്യം ചെയ്യുവാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് സുബൈർ സലഫി സംസാരിച്ച സംസാരമാണ് നമ്മൾ കാതോർത്തത്.
6: ഇസ്ലാമിക ചരിത്രത്തില് നമ്മൾ എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് വളരെയധികം വൈകാരികമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ ചിന്തകൾക്ക് വിശാലമായ പ്രവിശാലമായ ഒരു ലോകം പ്രദാനം ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ അവസാന നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം 100-ലധികം യുദ്ധങ്ങളിൽ പടത്തലവനായി പിന്നെ ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം പോലും തോൽക്കാത്ത ഒരു പടത്തലവനാണ് ഖാലിദ് ബിൻ വലീദ്. ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ശത്രുക്കൾ നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക? ഇതാണ് ശത്രുക്കളോട് എപ്പോഴും അദ്ദേഹം ഭീഷണി, നമ്മൾ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമല്ലോ, ആ ഭീഷണിപ്പെടുത്തുന്ന വാചകം പോലും ഇതായിരിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഏറെ കൊതിച്ചിരുന്നു. 100-ലധികം യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തത് കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹം ഷർട്ട് അഴിച്ചു, കുപ്പായ അഴിച്ചു, അഴിച്ചിട്ട് ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വാളേൽക്കാത്ത, കുന്തമേൽക്കാത്ത പിന്നെ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല, എന്നിട്ടും ഞാൻ ഈ കിടക്കയിൽ ഒരു ഒട്ടകം ചത്തുപോകുന്നത് പോലെ മരണം വരിക്കാനാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ്, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ താങ്കളെ വിളിച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ വാൾ അസദുള്ള എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വാൾ കൊണ്ടാണ് അങ്ങ് മരണപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും, അതാ അള്ളാഹുവിൻ്റെ വാൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് അവസാനം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിജ്റ, എനിക്ക് തോന്നുന്നത് ഹിജ്റ 15-ലാണ് അദ്ദേഹം അവസാനത്തെ യുദ്ധത്തിന് പട നയിക്കുന്നത്. അത് യർമൂക്ക് യുദ്ധമാണ്. യർമൂക്ക് യുദ്ധം റോമക്കാരുമായാണ് എർമൂക്ക് യുദ്ധം നടക്കുന്നത്. അത് വിജയിച്ചടക്കി. 240,000 വരുന്ന പടയാളികൾ റോമക്കാർക്കുണ്ടായിരുന്നു. അവരന്ന് തമ്പടിച്ചത് എർമൂക്ക് എന്ന് പറയുന്നത് 3 ഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ സേഫാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലത്താണ് റോമക്കാർ പിന്നെ തമ്പടിച്ചത്. ഇതിൻ്റെ മുഖം അടച്ചുകൊണ്ട് വെറും 36,000 സൈനികരുമായിട്ടാണ് പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ഈ 240,000 സൈനികരുമായി വന്ന് ഈ 240,000 സൈനികരെ വകവരുത്തിക്കൊണ്ടാണ് യർമൂക്ക് യുദ്ധത്തിന് പര്യവസാനമുണ്ടാകുന്നത്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറി. ആ കത്തിലുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പിന്നെ എന്താണ് പടത്തലവൻ്റെ സ്ഥാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൈമാറണം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തത് ഈ കൊണ്ടുവന്ന ആളെ തൻ്റെ ചാരത്ത് തന്നെ നിർത്തി. അതായത് ഈ വിവരം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരവസ്ഥയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അത് ആ യുദ്ധത്തിൽ പിന്നെ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പിന്നെ തിരിച്ചുപോക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാരത്ത് നിർത്തി യുദ്ധം കഴിയുന്നത് വരെ പിന്നെ വളരെ ശക്തമായി പോരാടി യുദ്ധം ജയിച്ചടക്കിയ ശേഷം അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും യുദ്ധത്തിൽ വളരെയധികം വിവേകത്തോടെയും പക്വതയോടുകൂടെയും പെരുമാറുകയും ഇസ്ലാമിൻ്റെ വ്യാപ്തി ലോകത്താകമാനവും വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ സഹാബിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച്
7: കൂട്ടുമാറബ്. ഈ ഖാലിദ് ബിൻ വലീദ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതിൻ്റെ പടത്തലവനായി നിന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യം, രക്തസാക്ഷിത്വത്തിന് അത്രമേൽ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത്രയ്ക്ക് വിലയുള്ളൂ, പരലോകത്തെ സ്വർഗത്തിലെ ആ വലിയ ജീവിതമാണ് ഞാൻ മുഖ്യമായി കാണുന്നത് എന്ന ചിന്തയാണ്. നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ പോരാട്ടങ്ങൾക്ക് എന്താ ഇടപെടാൻ മറ്റു ഏജൻസികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ രൂപം അതാണ്. ഇന്നും എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും യാതൊരു മര്യാദയും പാലിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മേൽ കടന്നു കയറ്റി
6: അന്നത്തെ നിയമങ്ങൾ പോലും ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് പാലിക്കപ്പെടുന്നില്ല.
7: അതെ, അങ്ങനത്തെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇസ്ലാം അന്ന് യുദ്ധം അനുവദിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു എനിക്ക് സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നാഗ്രഹിച്ച് ദുനിയാവിലെ ഒരു സൗകര്യം

0: യാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിന് പിന്നിലുള്ളത്.
1: തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെ. കരുത്തായിരിക്കും, പരാജയ ഭീതിയില്ലാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന ആലോചനകൾ കൂടി ഉണ്ടാവട്ടെ എന്ന്

0: ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു നൽകുന്ന ഒരു ഹൃദ്യമായ എപ്പിസോഡാണ് നുറുങ്ങുകൾ. മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന രചനക്ക് ശബ്ദം നൽകുന്നു മൻസൂർ മണ്ണാർക്കാട്.
1: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബകോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും കുറവല്ല. മറ്റു പരിഹാരങ്ങളില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തന്മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം തേടുന്നവർ സമുദായത്തിലുണ്ടാക്കുന്ന വിള്ളലുകൾ ചെറുതല്ല. കോടതി വരാന്തകളിൽ സ്വന്തം മകൾക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുമ്പോൾ പിഞ്ചു പൈതങ്ങളുടെ മാനസിക വ്യഥകൾ രക്ഷിതാക്കൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ഒഴിവാക്കുകയുമൊക്കെ ചെയ്യാവുന്ന ഒരു കമ്പോളമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും തൊലാക്കും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർദ്ധിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28 വചനം. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34 വചനം. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം

0: പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം തൊലാക്കിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35 മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
1: നമ്മളിതുവരെ കേട്ടത് നുറുങ്ങുകൾ. അകലും മുമ്പ് ആലോചിക്കേണ്ടത് മെഹബൂബ് മദനി ഒറ്റപ്പാലത്തിന്റെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിന്റെ നാമ ഗുണ വിശേഷണങ്ങൾ ഹൃദ്യമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ലോട്ടാണ് അസ്മാ ഉൽ ഹസന. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് ആ ക്ലാസ് നയിക്കുന്നത്. ഏകദേശം 48-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ വലിയ്, അൽ വഹാബ് എന്ന നാമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാതോർക്കാം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അറിവ് നേടുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഈമാനും അധികരിക്കും എന്ന് മാത്രമല്ല, പടച്ചറബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സത്യസന്ധമായി ആത്മാർത്ഥമായി അനുധാവനം ചെയ്യാനും അത് നമുക്ക് കരുത്തു പകരും. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ വലിയ്യ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ്. രക്ഷിതാവ്, അതല്ലെങ്കിൽ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയാണ്. നസീറുൽ മുഅ്മിനീൻ, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു വിശ്വാസികളുടെ വലിയാണ്, സംരക്ഷകനാണ്, രക്ഷിതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് എല്ലാം സൗകര്യം ചെയ്ത് നമ്മെ സഹായിക്കുന്ന, നമുക്ക് രക്ഷയൊരുക്കുന്ന നമ്മുടെ വലിയാണ്, രക്ഷകനാണ്, രക്ഷിതാവാണ്. സ്വാഭാവികമായും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരുവനുണ്ട്, അവൻ സർവശക്തനാണ്, അളവറ്റ ദയാപരനും കാരുണ്യവാനുമാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നിർഭയത്വവും മനസ്സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നേരെ മറിച്ച് അങ്ങനെ ഒരു രക്ഷകനെ സംബന്ധിച്ച്, രക്ഷിതാവിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ഒരാളാണെങ്കിലോ ഏത് വിഷയത്തിലും നിരാശയും സങ്കടവുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ബോധ്യമുള്ള ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമാകുമ്പോൾ നമ്മുടെ എതിരാളികളും ശത്രുക്കളും എത്ര തന്നെ മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉടമപ്പെടുത്തിയവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞതുപോലെ, നമുക്ക് അല്ലാഹു ഉണ്ട് വലിയായിട്ട്, ലാ മൗലാലഹും, അവർക്കാകട്ടെ ഒരു രക്ഷകൻ, കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ബഹുദൈവാരാധകരുടെ, ബഹുദൈവ വിശ്വാസികളുടെ നിസ്സഹായതയും നിരർത്ഥകതയും സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്, നമ്മളോട് ഏറ്റവും അടുത്തവനാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് സുഗമമാക്കി തരുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അള്ളാഹുവിൻ്റെ വലിയ ആകാൻ, നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ ആകാൻ ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. സത്യവിശ്വാസികളായ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് പറയുന്ന ഒരു പര്യായ പദമാണ് വാസ്തവത്തിൽ വലിയ. അതിൻ്റെ ബഹുവചനമാണ് ഔലിയ. സൂറത്ത് യൂനസിലെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹു വലിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹു രക്ഷകനും രക്ഷിതാവും, കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും തയ്യാറായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭീതിയും സങ്കടവും ഭയപ്പാടും വേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. അവർ നിർഭയരായിരിക്കും, അവർക്ക് ടെൻഷനുകളോ അസ്വസ്ഥതകളോ ഉണ്ടാവുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആരാണവർ? അല്ലദീന ആമനു വഖാനു യത്തഖൂൻ. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണവർ. വഖാനു യത്തഖൂൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന മുത്തഖീങ്ങളുമാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ലാതെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത്, ചെയ്യരുത് എന്ന് പറഞ്ഞ വിലക്കുകളിൽ നിന്ന് വിട്ടകന്ന് നിന്ന്, ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി, ഇങ്ങനെ പരിപൂർണമായി അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണ് ഔലിയാക്കൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയാകാൻ പ്രത്യേകമായ വേഷഭൂഷാദികളോ ഹാവഭാവാദികളോ വേണ്ടതില്ല, മറിച്ച് വേണ്ട യോഗ്യത ഇത് രണ്ടുമാണ്: ഈമാനും തഖ്വയും. ഈമാനും തഖ്വയും കൈമുതലാക്കിയിട്ടുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാം. അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞാൽ തീർച്ചയായും അവരെ കിടപിടിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ, അവരെ വേദനിപ്പിക്കാൻ, അവരെ സങ്കടപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ ഏതെങ്കിലും ഒരു വലിയനോട് ആരെങ്കിലും അന്യായം പ്രവർത്തിച്ചാൽ, അതിക്രമം ചെയ്താൽ, അയാൾക്കെതിരിൽ ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൻ്റെ വലിയാകാൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഫറളുകളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം അങ്ങനെയാണ്. ഫറളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫറള് വീഴ്ച വരുത്തുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാനോ, അള്ളാഹു അയാളുടെ വലിയാകാനോ സാധ്യതയില്ല. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതോ, പല ഔലിയാക്കളുടെയും മഹത്വമായി ആളുകൾ പറഞ്ഞു നടക്കുന്നത്, അയാൾ നമസ്കരിക്കാത്ത ആളാണ്, അയാൾ നോമ്പെടുക്കാത്ത ആളാണ്, റമദാനിൽ പകൽ സമയത്ത് അയാൾ നോമ്പെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നതൊക്കെ കറാമത്തായി പറയാറുണ്ട്. എന്തൊരു വിരോധാഭാസമാണ്! അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ല പറഞ്ഞത്, അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർക്ക് ഈമാനുള്ളവരും തഖ്വ കൈവരിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് ഔലിയാക്കൾ. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുവാനുള്ള ഒന്നാമത്തെ വഴി ഫറളുകൾ ചെയ്തിട്ടാണ്. രണ്ടാമത്തേത്, മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ ഫറളുകളും സുന്നത്തുകളും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഈമാനും തഖ്വയും ആർജിച്ച, അതൊരിക്കലും വിട്ടുകളയാതെ, അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലാതെ കണിശമായി പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അല്ലാഹു വലിയുല്ലദീന അമനു, അത്തരം സത്യവിശ്വാസികളുടെ രക്ഷകനാണ്, രക്ഷിതാവാണ് അല്ലാഹു, അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തവനാണ് അല്ലാഹു. യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് അല്ലാഹു അവരെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു നാമം അൽ വഹ്ഹാബ്. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിലൊരു നാമമാണ് അൽ വഹ്ഹാബ് എന്നത്, അഥവാ ധാരാളമായി നൽകുന്നവൻ. കസീറുൽ ഹിബത്തി വൽ അത്വാ, ധാരാളമായി പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ, ഔദാര്യങ്ങൾ നൽകുന്നവൻ, അതാണ് വഹ്ഹാബ് എന്ന് പറയുമ്പോൾ. ലോകത്തുള്ള സർവചരാചരങ്ങളിലും അവൻ്റെ ദാനവും നന്മയും കാരുണ്യവും നമുക്ക് കാണുവാൻ സാധിക്കും. ഹുദാഇമുൽ ഇഹ്സാനി വവാസിഉൽ മവാഹിബ്, വിശാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഒരാൾക്കും പറയുക സാധ്യമല്ല, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എനിക്ക് അല്ലാഹുവിൻ്റെ സഹായം വേണ്ട, അല്ലാഹുവിൻ്റെ അനുഗ്രഹം വേണ്ട, അല്ലാഹുവിൻ്റെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. തിരിച്ചറിഞ്ഞ വിശ്വാസികൾ പറയും, അല്ലാഹുവേ, വല തഖിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, എൻ്റെ കണ്ണ് ഇമവെട്ടുന്ന അത്ര നിസ്സാര സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കല്ലേ, എനിക്ക് എപ്പോഴും നിൻ്റെ സഹായവും ആശ്രയവും ആവശ്യമുള്ളവനാണ് എന്ന് പറയും. അങ്ങനെയുള്ള ധാരാളമായി നമുക്ക് നൽകുന്ന ഔദാര്യവാനായ, അത്യുദാരനായ, അനുഗ്രഹദാതാവായ പടച്ചറബ്, ആ പടച്ചറബിനോടായിരിക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും പറയേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാനിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ, റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിന് ശേഷം, സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ. നീയാണ് ധാരാളമായി നൽകുന്നവൻ. ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ. നീ തീർച്ചയായും ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ ആത്മീയമായ പരിപോഷണം, ഭൗതികമായ സൗകര്യങ്ങൾ, മറ്റ് ഔദാര്യങ്ങൾ എല്ലാം അല്ലാഹുവിൽ നിന്ന് കിട്ടണം. ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീക്ക് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഭൗതികമായവയും, ഭൗതികമായ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളും നമുക്ക് വേണം. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എല്ലാം പടച്ചറബിൻ്റെ ഔദാര്യമാണ്. എല്ലാവർക്കും മൊത്തത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അല്ലാഹു കൊടുത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. മഴയും വെള്ളവും സൂര്യനും ചന്ദ്രനും വായുവും വെയിലും വെളിച്ചവും എല്ലാം അല്ലാഹുവിൻ്റെ അത്തരം അനുഗ്രഹങ്ങളാണ്, ഔദാര്യങ്ങളാണ്. ചിലർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഹാസായ പടച്ചവൻ്റെ ദാനമുണ്ട്, ഔദാര്യമുണ്ട്. അതാണ് അമ്പിയാക്കന്മാർക്കും സ്വാലിഹീങ്ങൾക്കുമൊക്കെ അല്ലാഹു കൊടുത്തിട്ടുള്ള തൗഫീക്ക്, സത്യവിശ്വാസത്തിനും ഈമാനിനും അമലു സ്വാലിഹാത്തിനുമൊക്കെയുള്ള തൗഫീക്ക്. അതേപോലെ അവരുടെ അവസ്ഥകൾ ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായ ഉന്നത നിലവാരത്തിൽ നിലനിൽക്കുവാനുള്ള സാഹചര്യം ഒക്കെ പടച്ചറബിൻ്റെ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിച്ച സമയത്ത് നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൊടുക്കും. അല്ലാഹു ഭാര്യയെ ഏറ്റവും സ്നേഹവതിയായ, നന്മയിൽ സഹകരിക്കുന്ന, തിന്മയെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്ന നല്ലൊരു ഭാര്യ, ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അതേപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകുന്നത് അല്ലാഹുവാണ്. അപ്പോൾ സ്വാഭാവികമായും സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന, ഒരു സങ്കടമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അൽ വഹ്ഹാബ്, ധാരാളമായി നൽകുന്ന അത്യുദാരനായ പടച്ചറബിനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പടച്ചവനോട് ചോദിക്കും, അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയും, ആരോഗ്യം, സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഔദാര്യങ്ങളാണ്. അതേപോലെ തന്നെ നന്മയിൽ നമുക്ക് സഹായികൾ ആവശ്യമുണ്ട്. ദീനിൻ്റെ മേഖലയിൽ, ദഅവത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ നിത്യവൃത്തികളിൽ എല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏർപ്പെടുത്തിത്തരാൻ കഴിവും പ്രാപ്തിയുമുള്ള സന്നദ്ധനാണ് അള്ളാഹു. അവൻ അൽ വഹാബ്, ധാരാളമായി നൽകുന്ന, കസീറുൽ ഹിബത്തി വൽ അത്വാ, ധാരാളമായി നമുക്ക് തരാൻ സന്നദ്ധനാണ് വടച്ചറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെ നമുക്ക് അടുത്തറിയാൻ സാധിക്കുമ്പോൾ, നന്മ ചെയ്തവരോട് സ്നേഹവും ഉപദ്രവിക്കുന്നവരോട് വെറുപ്പും പ്രകൃതിയാലുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പടച്ചറബിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച്, അവൻ്റെ ഔദാര്യത്തെ സംബന്ധിച്ച്, അവൻ നൽകിയതല്ലാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ പടച്ചറബിനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകും. ചോദിക്കാൻ യാതൊരു മടിയും നമുക്കുണ്ടാകേണ്ടതില്ല. ധാരാളമായി നൽകുന്നവനാണവൻ. അവൻ നൽകിയതല്ലാത്ത ഒന്നും ആരുടെയും കൈകളിലില്ല. എല്ലാറ്റിൻ്റെയും ഖജനാവ് അവൻ്റെ കൈകളിലാണ്. തീർച്ചയായും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിരാശരാവുകയില്ല. നമ്മുടെ കൈകളിൽ നയാ പൈസ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോലും നിറഞ്ഞ ഖജനാവിൻ്റെ നിറഞ്ഞ കൈകളുടെ ഉടമയായ പടച്ചറബിനെ സംബന്ധിച്ചും അവൻ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്, അൽ വഹാബ്, അവൻ അത്യുദാരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ഒരു വിശ്വാസി ഏറെ പ്രതീക്ഷയോടെ അവനിലേക്ക് കൈകൾ നീട്ടും. ആ നീട്ടുന്ന കൈകൾ വെറും കൈയോടെ മടക്കുകയില്ല പടച്ചറബ്, കാരണം അവൻ വഹാബാണ്, ധാരാളമായി നൽകുന്നവനാണ്. മക്കളില്ലാതെ വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും മക്കളെ നൽകിയവനാണ് അള്ളാഹു. ആരോഗ്യപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആരോഗ്യവും ആഫിയത്തും നൽകിയവനാണ് അള്ളാഹു. അതേപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കാവശ്യമുള്ളതൊക്കെ തരാൻ ഒരുക്കമുള്ള, കഴിവുള്ള, അത്യുദാരനായ പടച്ചറബിനെ നാം അറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ, സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ ഔദാര്യവും ധാരാളമായി നേടി സന്തോഷത്തോടുകൂടി പടച്ചറബിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന 48-ാം ഭാഗം, അൽ വലിയ അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഷമീർ മദീനി,
2: ബഹുമാന്യനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കഥ പറയാം സ്ലോട്ടിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസ്സലാം വീറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യത്യസ്തമായ ആ ചരിത്ര കഥകളിലൂടെ, കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ വലിയ വലിയ കഥകളൊക്കെ ഈ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഇത് പ്രചോദനമാവണം കേട്ടോ. ഇന്ന് നമ്മൾ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം എന്ന കഥയാണ് കേൾക്കുന്നത്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അധികാരമേറ്റത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആ സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലേ. അധികാരമേറ്റ ശേഷം ഉസാമ ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അതിർത്തിയിലേക്ക് അയച്ചു. നബിയുടെ മരണത്തിന് മുമ്പ് തീരുമാനിച്ചതായിരുന്നു ആ കാര്യം. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുകയാണ്. നബി മരണത്തിൻ്റെ മുമ്പ് ഈ കാര്യം തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശല്യമായി തീർന്ന റോമാ സൈന്യത്തോട് പോരാടാനായിരുന്നു ഈ സൈന്യത്തിൻ്റെ ലക്ഷ്യം. യുവാക്കളും ഖുറൈശി പ്രമുഖരും മാത്രമായിരുന്നു ഉസാമയുടെ സൈന്യത്തിലുണ്ടായിരുന്നത്. സൈനിക ദൗത്യം തൽക്കാലം മാറ്റിവെക്കണമെന്ന് പ്രമുഖരായ പല സ്വഹാബിമാരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനമെടുത്തത് നടപ്പിലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ഉസാമയും സൈന്യവും പുറപ്പെടാൻ തയ്യാറായി. ഇത് എപ്പോഴാണ് നടക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തുന്ന ആദ്യത്തെ സംരംഭമായിരുന്നു, ആദ്യത്തെ പദ്ധതിയായിരുന്നു ഇത്. നബി തുടങ്ങിവെച്ച സൈനിക നീക്കം അത് പുനരാരംഭിക്കുക എന്ന ദൗത്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ സൈന്യത്തെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ദയ കാണിക്കുക, ആരെയും വഞ്ചിക്കരുത്, വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്, ഭക്ഷണത്തിനുവേണ്ടിയല്ലാതെ നിങ്ങൾ മൃഗങ്ങളെ അറുക്കരുത്, പുരോഹിതന്മാരെയും സന്യാസിമാരെയും ഉപദ്രവിക്കരുത്, ശത്രുനേതാക്കളോട് മാന്യമായി പെരുമാറണം, നിങ്ങൾ സദാ അള്ളാഹുവിനെ ഭയപ്പെടണം. ഉസാമയും സംഘവും പുറപ്പെട്ട് 40 ദിവസങ്ങൾക്ക് ശേഷം ദൗത്യം വിജയകരമായി തിരിച്ചെത്തി. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തുടങ്ങിവെച്ചൊരു ഉദ്യമത്തിൻ്റെ അടുത്ത ഘട്ടം അദ്ദേഹത്തിൻ്റെ നബിയുടെ താൽപര്യത്തെ വീണ്ടും തൻ്റെ കൽപ്പനയിലൂടെ ഉറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉസാമ റളിയല്ലാഹുവിൻ്റെ സൈനിക വിന്യാസം എന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന്, ശാന്ത സ്വഭാവമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ കാണാറുള്ളത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചില സമയത്ത് വളരെ കടുത്ത നിലപാടുകൾ എടുത്തിരുന്നു. അത്തരമൊരു സന്ദർഭം കൂടി നമുക്ക് കേൾക്കാം. നബിയുടെ കാലത്ത് ഇസ്ലാമിന് അനുസരണയും സഹായവും ചെയ്തിരുന്ന പല ഗോത്രങ്ങളും നബിയുടെ മരണശേഷം അനുസരണക്കേട് കാണിക്കാനും നിഷേധിക്കാനും തുടങ്ങി. ഇസ്ലാമിനെ പൂർണ്ണമായി അംഗീകരിക്കാത്ത പല ഗോത്രങ്ങളും നബിയുടെ മരണശേഷം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ചിലർ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഗോത്രങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ അയച്ചു. ഇങ്ങനെയൊക്കെ വേണോ എന്ന് പലരും സംശയിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, നിസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സക്കാത്ത് സമ്പത്തിൽ നിന്നുള്ള ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നൽകിയിരുന്ന ഒരു കയർ പോലും അവർ നിഷേധിച്ചാൽ ഞാനത് യുദ്ധം ചെയ്ത് വാങ്ങുക തന്നെ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട്. നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്നെല്ലാം, കഥകളിൽ നിന്നെല്ലാം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ ക്രോഡീകരണം അല്ലേ? നമ്മുടെ എല്ലാം വീട്ടിൽ ഖുർആൻ ഇല്ലേ? എപ്പോഴാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? ഓർത്തു നോക്ക്, ആ ഖുർആൻ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ചരിത്രമില്ലേ? എന്താണ് ആ ചരിത്രം? നബിക്ക് വഹി ലഭിക്കുന്ന ഖുർആൻ വചനങ്ങൾ എഴുതി വയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സഹാബിമാരെ കേൾപ്പിച്ചിരുന്നു. ഇവർ വഹീന്റെ എഴുത്തുകാർ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള സഹാബിമാർ ഖുർആൻ മനഃപ്പാടമാക്കി. മനഃപ്പാടമാക്കിയവർ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. യമാമയിലെ ബനു ഹനീഫ് എന്ന ഗോത്രത്തിന്റെ നായകനായ മുസൈലിമ താൻ പ്രവാചകനാണെന്ന് സ്വയം വാദിച്ച് ഇസ്ലാമിനെതിരെ മുന്നോട്ട് വന്നൊരു സമയമാണ്. അവരെയും അവരുടെ സംഘത്തെയും അടിച്ചമർത്താൻ ഖലീഫ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഒരുക്കി. ഖാലിദ് ബിൻ വലീദും സൈന്യവും മുസൈലിമയെയും സംഘത്തെയും കീഴടക്കി. ഇസ്ലാമിനെ തകർക്കാനിറങ്ങിയ ആ മുസൈലിമയെ അങ്ങനെ വധിച്ചു കളഞ്ഞു. ഖുർആൻ മനപ്പാടമുള്ള ഒരുപാട് സഹാബിമാർ അങ്ങനെ നടന്ന പല യുദ്ധത്തിലും രക്തസാക്ഷികളായി. ഖുർആന് ഹിഫ്ളുള്ള സഹാബിമാരുടെ മരണം കാരണം ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രബലരായ സ്വഹാബിമാരെ വിളിച്ചുകൂട്ടി കൂടിയാലോചന നടത്തി. കല്ലിലും തോലിലുമൊക്കെയായി എഴുതിയ ഖുർആൻ വചനങ്ങൾ ഒരു മുസഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കാൻ അങ്ങനെ തീരുമാനിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ചുമതല നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും മറ്റു പ്രമുഖ സഹാബിമാരും ഇത് പരിശോധിക്കുകയും എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മുടെ കൈകളിലുള്ള മുസഹഫ് ആ രൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നിലുള്ള കഥകൾ വളരെ ലളിതമായ രൂപത്തിലാണ് നമ്മൾ കേട്ടത്. വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, അതോടുകൂടി ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അറേബ്യ മണ്ണിൽ ഇസ്ലാമിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷാമിലേക്കും ഇറാഖിലേക്കും മതപ്രബോധക സംഘത്തേക്ക് നിയോഗിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇറാഖിന്റെ പല ഭാഗങ്ങളൊക്കെ ജയിച്ചടക്കി. റോമാ സാമ്രാജ്യം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലായി. ഇസ്ലാമിക മുന്നേറ്റത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഒന്നാം ഖലീഫയുടെ കരുത്തും കഴിവും വളരെയധികം ശക്തി പകർന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. 63-ാമത്തെ വയസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. തന്റെ അന്ത്യസമയം അടുത്തുനിന്ന് മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു അസുഖത്തിനിടയിലും തന്റെ കാലശേഷം ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. തന്റെ പിൻഗാമിയായി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആലോചിക്കുകയും അനുയായികളോട് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, വിശ്വാസികളായ എന്റെ സഹോദരങ്ങളെ, എന്റെ ബന്ധുക്കളിൽ ഇന്ന് ആരെയും അടുത്ത ഖലീഫയായി ഞാൻ നിയോഗിക്കുന്നില്ല. നിങ്ങളിൽ ഇന്ന് ശ്രേഷ്ഠനായ ഒരുവനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അതാരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. മരണത്തിനു മുമ്പ് താൻ ഉപയോഗിച്ചിരുന്ന അതേ വസ്ത്രത്തിൽ തന്നെ അടക്കം ചെയ്യാൻ അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു. 2 വർഷവും 3 മാസവും 10 ദിവസവും അദ്ദേഹം ഖലീഫയായി ഭരണം നടത്തി. മരിക്കുന്നതിനു മുമ്പ് ഖലീഫയായി താൻ കൈപ്പറ്റിയ ശമ്പളമെല്ലാം തന്റെ ഭൂമി വിറ്റ് പൊതുഖജനാവിലേക്ക് തിരികെ നൽകാനും അദ്ദേഹം കുടുംബത്തോട് ആവശ്യപ്പെട്ടു. മഹാനായ ഖലീഫയുടെ മയ്യത്തിനസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവാണ് നേതൃത്വം നൽകിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മസുഹൃത്തായിരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ കബറിന്റെ അടുത്ത് തന്നെയായി സ്വന്തം മകളുടെ കിടപ്പ് മുറിയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയുണ്ടായി. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലെ അവസാനത്തെ നിമിഷങ്ങൾ. കുറഞ്ഞ കാര്യങ്ങളാണ് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കിനി ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയും ചരിത്രങ്ങളൊക്കെ കേൾക്കാം അല്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇതുവരെ നമ്മൾ കേട്ടത് കഥ പറയാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോട് കൂടെ ചേർന്നത്. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന വിഷയത്തിന്റെ 6-ാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ജനക്ഷേമം പരിപാടിയിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. അൻസാരി, ജനക്ഷേമം പരിപാടി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളും അതല്ലാത്ത മറ്റു പല കാര്യങ്ങളും അതിൻ്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് തന്നെ പകർന്നു നൽകുന്നൊരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത് ഹസനുൽ ബന്നയും ഇബിനി അലി അർത്തനാട്ടുകാരിയും.
5: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇത് കാർഡുകളുടെ കാലമാണ്. വിവിധ തരം കാർഡുകൾ ഇന്ന് നിലവിലുണ്ട്. ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇലക്ഷൻ ID കാർഡ്. പക്ഷേ നമ്മുടെ വിശിഷ്യ മലയാളികളുടെ സ്വന്തം കാർഡ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കുന്ന കാർഡ് റേഷൻ കാർഡ് തന്നെയാണ്. റേഷൻ കാർഡിനെ കുറിച്ച് അടുത്ത കാലത്തായി ചർച്ചകൾ വളരെ സജീവമാണ്. പ്രധാന കാരണം, ഏതാണ്ട് 3 വർഷത്തോളം പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പുതിയ കാർഡിന് അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. റേഷൻ കാർഡ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ജനക്ഷേമ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി ഹസനുൽ ബന്ന സാഹിബാണ്. റേഷനിംഗ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹസനുൽ ബന്ന ഒരു പുതിയ ആളല്ല. നേരത്തെ നമ്മൾ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളെക്കുറിച്ച് ജനക്ഷേമ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നന്നായി വളരെ ലളിതമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഹസനുൽ ബന്ന സാർ, റേഷൻ കാർഡുകളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടങ്ങാം.
6: തീർച്ചയായും.
5: പണ്ടത്തെ കാലത്ത് മാലോകരെല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേ കാർഡായിരുന്നു. പക്ഷേ ഇപ്പോൾ കാർഡുകൾ വ്യത്യസ്തമാണ്. എന്താണ് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക?
6: സാധാരണഗതിയിൽ റേഷൻ കാർഡ് ജനങ്ങൾക്കുള്ള ഭക്ഷ്യവിതരണത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗരേഖയും അതുമായി ബന്ധപ്പെട്ട ഒരു ഓതറൈസ്ഡ് ഡോക്യുമെൻ്റാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിവിധ തരം കാർഡുകൾ ഒരു വ്യത്യസ്ത തരം ആളുകളെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിയുടെ വിഹിതവും വിലയും ഈ കാർഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സ്വാഭാവികമായും ആളുകളെ ഇങ്ങനെ തട്ടുകളായി തിരിക്കുക എന്ന് താങ്കൾ സൂചിപ്പിച്ചത് ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ സാധാരണ ഇങ്ങനെ തട്ടുകളായി തന്നെയാണ് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിഗണന വെച്ചുകൊണ്ട് തന്നെ അവർക്കർഹമായ വ്യത്യസ്ത തരത്തിലുള്ള അരി വിഹിതം ഭക്ഷ്യ വിതരണം നടത്തുക എന്നാണ് സിവിൽ സപ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
5: അതായത് റേഷൻ കാർഡ് ഒരു വെറും കാർഡല്ല, ഡ്രൈവിംഗ് ലൈസൻസ്, ടെലിഫോൺ കണക്ഷൻ, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ, ഗ്യാസ് കണക്ഷന് തുടങ്ങിയ വിവിധ സേവനങ്ങൾക്കുള്ള ഒരു തിരിച്ചറിയൽ കാർഡ് കൂടിയാണ് റേഷൻ കാർഡ്. പണ്ട് ഒറ്റ തരത്തിലുള്ള കാർഡായിരുന്നു, ഇപ്പോൾ മൂന്ന് നാല് തരത്തിലുള്ള കാർഡുകളുണ്ട്. അത് വ്യത്യസ്ത കളറുകളിലാണ്, പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. സർ, ഏതൊക്കെയാണ് കാർഡുകൾ?
6: ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ താങ്കൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാർഡുകളൊക്കെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് പോലെയുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ വ്യക്തിഗത കാർഡുകളാണ്. ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ അംഗങ്ങളുടെ വിശദ വിവരങ്ങൾ കാണിക്കുന്ന ഒരേ ഒരു കാർഡ് നിലവിലുള്ളത് റേഷൻ കാർഡ് മാത്രമാണ്. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. നാല് വിഭാഗത്തിലുള്ള കാർഡുകളാണ് നമ്മളോട് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, പിങ്ക് വർണ്ണത്തിലുള്ള ഒരു കാർഡ്. അതിനും താഴെ തട്ടിലുള്ളത് മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡാണ്. മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് AAY അന്ത്യയോജന വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളുടെ റേഷൻ കാർഡാണ്. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് വർണ്ണത്തിലുള്ള റേഷൻ കാർഡ്. മൂന്നാമത് കാറ്റഗറി എന്നുള്ളത് നീല നിറത്തിലുള്ള കാർഡും പിന്നെ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡും. അങ്ങനെ നാല് കാറ്റഗറിയിലാണ് ഇപ്പോൾ നിലവിൽ റേഷൻ കടകൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
5: ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന കാർഡ് തീർച്ചയായിട്ടും മഞ്ഞ കാർഡ് തന്നെയാണ്. കാരണം അതിലുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് സംവിധാനങ്ങൾ, സേവനങ്ങൾ, ഭക്ഷ്യ വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ അതിനുമായി ബന്ധപ്പെട്ട് ആളുകൾ കുറേ തർക്കവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കാറുണ്ട്. എന്തൊക്കെയാണ് മഞ്ഞ കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ? ആർക്കൊക്കെയാണ് സർ അത് ലഭിക്കുക?
6: നിലവിലുള്ള സംവിധാന പ്രകാരം മഞ്ഞ കാർഡ് എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാർഡാണ് AAY കാർഡ്. അതിൽ വ്യക്തിഗത ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല അതിലെ വിഹിതം നൽകിയിട്ടുള്ളത്. ഒരു റേഷൻ കാർഡിന് പരമാവധി 35 കിലോ വരെ ഭക്ഷ്യധാന്യം ആ പ്രസ്തുത കാർഡിൽ ലഭിക്കും. സ്വാഭാവികമായും മറ്റു കാർഡുകളിലൊക്കെ അതിലെ കാർഡിലെ അംഗങ്ങളുടെ എണ്ണത്തിനാണ് തോത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് വർണ്ണത്തിലും നീല കളറിലുള്ള കാർഡുകൾക്കൊക്കെ അതിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അരി ഭക്ഷ്യ വിതരണം നടക്കുമ്പോൾ ഈ വിഭാഗത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള കാർഡിന് ഒരു റേഷൻ കാർഡിന് 35 കിലോ അരി ഭക്ഷ്യ വിതരണം, ഭക്ഷ്യധാന്യങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈ വിഭാഗത്തിലേക്ക് മാറുന്നതിനാണ്. ഇപ്പോൾ നിലവിൽ അടിച്ചു വന്ന, പണ്ടു മുതലേ ഈ സിസ്റ്റത്തിലുണ്ടായിരുന്ന റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പേ ഈ വിഭാഗത്തിലുണ്ടായിരുന്ന, ഇപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിതി വേണ്ടത്ര ഉന്നതിയിലെത്താത്ത, അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വീട്, 4 ചക്ര വാഹനം പോലെയുള്ള കുറേ അടിസ്ഥാന ഉയർന്ന കാറ്റഗറി കാറ്റഗറിയിലുള്ള ആളുകളല്ലാത്തവർക്കൊക്കെ ആ പിങ്ക് മഞ്ഞ നിറത്തിലുള്ള കാർഡ് നിലനിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിഭാഗത്തിന് AAY എന്ന് അറിയപ്പെടുന്നു. അവർക്ക് 35 കിലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35 കിലോ ഭക്ഷ്യധാന്യമാണ് ഒരു മാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുക.
5: സൗജന്യമാണോ അതോ പണം നൽകേണ്ടതുണ്ടോ?
6: നിലവിൽ ഇവർക്ക് സൗജന്യമായിട്ടാണ് അരി വിതരണം ചെയ്യുന്നത്. പുതിയ സിസ്റ്റം പ്രകാരം സൗജന്യമായിട്ട് തന്നെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
5: പിങ്ക് മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ളതാണ്, അത് വിശദീകരിക്കുക സാർ.
6: അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പിങ്ക് നിറത്തിലുള്ള കാർഡ് പണ്ടത്തെ നമ്മൾ BPL കാർഡ് എന്നറിയപ്പെടുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട കാർഡ് തന്നെ. പല കാർഡുകളിലും വ്യത്യസ്ത അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരംഗത്തിന് 4 കിലോ ഭക്ഷ്യധാന്യം ഒരു മാസത്തിൽ ലഭിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നിലവിൽ റേഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഈ കാർഡ് റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി കുടുംബങ്ങളെ ഈ വിഭാഗത്തിലേക്ക് എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ആളുകൾക്ക് റേഷൻ വിഹിതം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ മുമ്പ് ഇത് കാർഡിനായിരുന്നു അരി വിഹിതം നടത്തിയിരുന്നത്. ഇപ്പോൾ റേഷൻ കാർഡ് പുതുക്കി NFSA സിസ്റ്റം, നാഷണൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട്, ഒരു അംഗത്തിന് 4 കിലോ അരി വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
5: അതിന് കാശ് കൊടുക്കണം സാർ?
6: പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം സൗജന്യമായിരുന്നു ഈ അരികളൊക്കെ. ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ഈ പോസ്റ്റ് മെഷീൻ വന്നതിന് ശേഷം അതിലേക്ക് ഒരു രൂപ വെച്ച് ഈടാക്കുന്നതായിട്ട് മനസ്സിലായിട്ടുള്ളത്.
5: അടുത്തത് നീല വർണ്ണ കാർഡാണ്.
6: നീല കാർഡ് എന്നുള്ളത് നമ്മൾ മുമ്പ് സബ്സിഡി വിഭാഗത്തിൽ, പൊതുവിഭാഗം സബ്സിഡി, പൊതുവിഭാഗമാണ് അവർക്ക് കുറച്ചുകൂടി ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിൽ അവരുടെ അരി വില 2 രൂപ നിശ്ചയിച്ച് ഒരു അംഗത്തിന് മാസത്തിൽ 2 കിലോ അരി, അരി മാത്രമല്ല ഭക്ഷ്യധാന്യം എന്നുള്ള തോതിലാണ് ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പിങ്ക് നിറത്തിലുള്ള തൊട്ട് അതിൻ്റെ താഴെ ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ മഞ്ഞ നിറത്തിലും പിന്നെ അതിൻ്റെ ചുവട്ടിൽ പിങ്ക്, നീല, വെള്ള, ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് മൊത്തത്തിലുള്ളത്. ഇവർക്ക് 2 കിലോ അരിയാണ്, ഒരു 2 കിലോ ഭക്ഷ്യധാന്യമാണ് ഒരു മാസം നൽകിക്കുന്നത്. 2 രൂപയാണ് ഇവർക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലും പുതിയ ഈ റേഷൻ കാർഡ് കടയുടെ ഉടമകൾക്ക് കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ 1 രൂപ ഇവരിൽ നിന്നും ഈടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ അവർ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നൽകാവുന്നതിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്.
5: വെള്ളക്കാർഡുകാർക്ക് എന്താണ് സർ കിട്ടുക?
6: ഏറ്റവും ഈ ഭക്ഷ്യസുരക്ഷ നിയമ അനുശാസിക്കുന്നത് പ്രകാരം റേഷൻ കാർഡിന് സ്വാഭാവികമായിട്ടും അർഹത, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റി വിഭാഗങ്ങൾക്ക് മാത്രമാണ്. അതിന് താഴെയുള്ള 2 വിഭാഗങ്ങൾ നമ്മൾ സ്റ്റേറ്റ് സബ്സിഡി എന്ന രൂപത്തിൽ നമ്മൾ സബ്സിഡി വിഭാഗവും അതിൻ്റെ തൊട്ടു താഴെയുള്ള പൊതു ജനറൽ കാർഡും വെള്ളക്കാർഡും നിലവിലുള്ള വിഹിതമനുസരിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അരി നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. സ്വാഭാവികമായും അരി ബാക്കിയുള്ള ടൈഡ് ഓവർ അരി മീൻസ് ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാർഡിന് ഓരോ മാസവും വ്യത്യസ്ത തോതിൽ, ചില മാസം 2 മാസം 2 കിലോ ഭക്ഷ്യധാന്യം, ചിലതിൽ 3, 4 വിഭാഗം അങ്ങനെയൊക്കെ ആയി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മണ്ണെണ്ണ എല്ലാ വൈദ്യുതീകരിക്കാത്ത എല്ലാ കാർഡുകൾക്കും 1.5 ലിറ്ററും വൈദ്യുതീകരിച്ച റേഷൻ കാർഡുകൾക്ക് 4 ലിറ്ററും എന്ന തോതിൽ അതും നൽകി വരുന്നുണ്ട്.
5: ഗോതമ്പ്, ആട്ട, അതും ഭക്ഷ്യധാന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാറുണ്ടല്ലോ സർ?
6: ആട്ട എന്നുള്ളത് സപ്ലൈകോ അരി ഇവർക്ക് നൽകേണ്ട ഗോതമ്പ് മില്ലിൽ കൊടുത്ത് അത് പൊടിച്ച് പാക്കറ്റാക്കി ഏറ്റവും കുറഞ്ഞ വിലക്ക് ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. ഈ താഴ്ന്ന പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിലുള്ള ഈ വെള്ള കാർഡുകൾക്കാണ് ഇപ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിഭാഗം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ചില മാനദണ്ഡങ്ങൾ ചില മാസങ്ങളിലൊക്കെ സ്റ്റോക്കിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് സർക്കാർ.
5: റേഷനിങ് ഇൻസ്പെക്ടർ ഹസ്നൽ ബന്ന സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ഡിപ്പോയിലെ സീനിയർ അസിസ്റ്റന്റാണ്. പെരിന്തൽമണ്ണ സിവിൽ സപ്ലൈസ് ഓഫീസിലെ ഓഫീസിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംശയങ്ങൾ മുഴുവനും ഇതുവരെയുള്ള ഡിസ്കഷൻ മുഴുവനും സാർ ഒരു നോട്ട് പോലും ഇല്ലാതെയാണ് മറുപടി നൽകുന്നത് എന്ന് വെച്ചാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ സമൂഹത്തിൽ വിവിധ തട്ടുകളിലുള്ള ആളുകളാണ് ജീവിക്കുന്നത്. നേരത്തെ എല്ലാവർക്കും ഒരേ പോലെയാണ് റേഷൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് സാമ്പത്തിക അതേപോലെ സാമൂഹ്യ സ്റ്റേജുകൾക്ക് വ്യത്യസ്തമായി വ്യത്യസ്ത തരത്തിലുള്ള 4 തരം കാർഡുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇതുവരെ നമ്മോട് സംസാരിച്ചത്. സർ, നേരത്തെ ഇ പോസ് മെഷീൻ എന്നൊരു പരാമർശം വന്നു. ഇപ്പോൾ വളരെ ലൈവായി നിൽക്കുന്നൊരു സംഗതിയാണത്. അതൊന്ന് അത് ഇടക്കിടക്ക് റേഷൻ കടകളിലൊക്കെ തർക്കങ്ങൾക്കും അതുപോലെ മലയാളികളൊക്കെ ട്രോളിൽ അഭിരമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇഷ്ടംപോലെ ട്രോളുകളും കാണാറുണ്ട്. ഒന്ന് ചുരുക്കി പറയണം സർ, എന്താണത്?
6: ചാനലുകളുടെ അടക്കം വളരെ കോമഡി ആസ്വദിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് മെഷീനും അതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നമ്മൾ ആഴ്ചകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൗതുകകരം എന്ന് പറയട്ടെ, നല്ല കാണുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും സർക്കാർ വളരെ കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അതിൻ്റെ മറ്റ് ദുരുപയോഗം കുറക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആ വ്യക്തിക്ക് തന്നെ നൽകുന്നതിനാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ഭക്ഷ്യസുരക്ഷ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പോസ്റ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ നിന്നും വിൽക്കപ്പെടാത്ത, കൊടുക്കാത്ത ഭക്ഷ്യധാന്യങ്ങൾ അടുത്ത മാസത്തേക്ക് അത് വരവ് വെക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല വിഹിതം, പല ആളുകൾക്ക് പല വിഹിതങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ വിരൽ വെച്ച് അത് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് എത്രയാണോ ആ മാസം അനുവദിക്കപ്പെട്ടുള്ളത് എന്ന് ഓരോ കാർഡ് ഉടമയ്ക്കും മനസ്സിലാവുകയും അത് കൃത്യമായി അദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാലങ്ങളായി നമ്മൾ ശീലിച്ചു വന്ന പല മാസം അവസാനം 30-31 തീയതികളിലാണ് പലരും റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി തന്നെ ഇറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ ചില സാങ്കേതിക തകരാറുകളും ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ റേഷൻ വാങ്ങാൻ പറ്റാത്ത, പോയി വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളുണ്ടായിരിക്കാം. അവർക്കൊക്കെ അതിനുള്ള മറ്റു ബദൽ മാർഗങ്ങൾ, അവർക്കൊരു ആളെ നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് റേഷൻ വാങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും റേഷൻ കട നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ ഒരു ആശങ്ക ഉണ്ടായിരിക്കും. സ്വാഭാവികമായി തുടങ്ങുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല പരിശോധനകളോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സംഗതി ഒന്നുമില്ല. കൃത്യമായ ആളുകൾ വന്ന് അവർക്ക് തന്നെ ഇത് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ്. മെഷീൻ രാവിലെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തിരുവനന്തപുരത്തുള്ള സെർവറുമായിട്ടാണ് ഇത് കണക്ട്. ഇത് നെറ്റിലാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഓരോ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ റേഷൻ കടയിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഓരോ ദിവസം ഇത് റിപ്പോർട്ട് എവിടെ നിന്ന് കഴിഞ്ഞാലും ആൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതിന് ഒരു പരിധിവരെ കുറക്കുകയും കൃത്യമായ അളവിൽ ആളുകൾക്ക് റേഷൻ വിഹിതം കിട്ടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരേ സമയത്ത് സെർവറിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പലപ്പോഴും ആളുകൾ കളിയാക്കാറും തന്നെ ഉണ്ട്. കാരണം ഇത് കൃത്യമായി വരുന്ന സമയത്തേക്ക് എല്ലാവർക്കും ഒരേ അറ്റ് എ ടൈം കിട്ടുക എന്നുള്ളത് സെർവറിൻ്റെ ഏറ്റവും ബാഹുല്യം. എല്ലാവരും ഒരുമിച്ച് കയറുമ്പോൾ ഈ സാധാരണ നമ്മൾ ഈ നെറ്റ് ജാമാകുമ്പോൾ തന്നെയുള്ള ചില സാങ്കേതിക തകരാറുകളാണ്. തീർച്ചയായും ഇത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി ഈ നിലക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഈ പോസ്റ്റ് മെഷീൻ വഴി ഇങ്ങനെ സെയിൽ നടത്തുമ്പോൾ ഇവർക്ക് അർഹമായ ഒരു ദുരുപയോഗം, റേഷൻ ദുരുപയോഗം ഒരു പരിധിവരെ തടയാനും അർഹതപ്പെട്ട ആൾ കൃത്യമായി റേഷൻ വീതം കിട്ടുവാനും സാധിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കണ്ടിട്ടുള്ളത്.
5: ജനക്ഷേമ പരിപാടിയിൽ റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്നയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വിവിധ തരം റേഷൻ കാർഡുകളെക്കുറിച്ചും അതിൽ എന്തെല്ലാം ലഭിക്കും, അതുപോലെ പുതിയ ഇപോസ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. റേഷൻ കാർഡ് എടുക്കാൻ, മാറ്റാൻ, തിരുത്താൻ എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
1: നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ ഹസനുൽ ബന്നയും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലിയും നടത്തിയ സംസാരമാണ് കാതോർത്തത്. റേഷൻ കാർഡ് അറിയേണ്ട കാര്യങ്ങൾ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
7: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തുറന്ന് നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുടുംബാംഗങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാമ്പുകൾക്ക് തിരിതെളിയിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കോട്. സ്നേഹക്കോടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു താജുദ്ദീൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ കേൾവി തുടരാം. എന്നാൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ സഹിതമുള്ള ഫയൽ പീസ് റേഡിയോ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രസന്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം, അതേപോലെ കുറച്ച് മുമ്പ് ഒരു സഹോദരിയുടെ ഒരു ചോദ്യം, പലപ്പോഴും നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന നിരവധി ഡാറ്റകൾ, ഇതൊക്കെയാണ് ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പകരം ഒരു പ്രസന്റേഷനുമായി വരാനുള്ള കാരണം. വിഷയം മറ്റൊന്നുമല്ല, അശ്ലീല വീഡിയോകൾ ആസ്വദിക്കുന്ന അഡിക്ഷൻ, അത് ഇന്ന് വ്യാപകമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. 4 കോടിയിലധികം പോൺ വെബ്സൈറ്റുകൾ ലോകത്തുണ്ട് എന്നാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ. 2017 ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോർട്ട് ഇതിലെ 700 ചില്ലാനം വെബ്സൈറ്റുകളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. കോടതി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ കൊണ്ടും വിലക്കുകൾ കൊണ്ടും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല പോൺ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വെബ്സൈറ്റുകളും ചാനലുകളും എന്ന വളരെ ഉറ്റാലോചനകൾ ആവശ്യമുള്ളൊരു പ്രയോഗമാണ് പരമോന്നത കോടതി ഈ വിഷയത്തിൽ നടത്തുകയുണ്ടായത്. 100ൽ 60 പുരുഷന്മാരും 40 സ്ത്രീകളും പോൺ വീഡിയോ ഉള്ള സൈറ്റുകൾ കാണുന്നു എന്നാണ്. അതിൽ തന്നെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സെർച്ചുകൾ ലോകത്ത് വ്യാപകമാണ് എന്നാണ്. അത്തരം ആളുകളെ കർശനമായി അത്തരം വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനുമുള്ള നിയമസംവിധാനങ്ങൾ വേണമെന്ന് കോടതികൾ തന്നെ അവരുടെ പരാമർശങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും അത്തരമൊരു വിഭാവന സർക്കാരുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമായി അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം നിയമത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സമർത്ഥമായി വളരെ കൃത്യമായി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ മനുഷ്യർ ഇതിന് അഡിക്റ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. പോൺ വീഡിയോകൾക്ക് അഡിക്റ്റായ ഒരു സഹോദരൻ, അദ്ദേഹം സ്വയംഭോഗം ചെയ്ത് തളർന്ന അവശനായ നിലയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അനുഭവം പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ചർച്ചയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. സ്വാഭാവികമായും ഇതൊരു വലിയ പ്രശ്നമാണ്. വൃത്തികെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ആളുകൾക്ക് കാഴ്ചയൊരുക്കുന്നത് ഒരു കച്ചവടമാണ്. നിങ്ങൾ അടക്ക കച്ചവടവും തേങ്ങാ കച്ചവടവും പലചരക്കും മലഞ്ചരക്കും ഭൂമിക്കച്ചവടവും അങ്ങനെ 100 വസ്തുക്കളുടെ കച്ചവടം നമുക്കറിയണ്ടാകും. പക്ഷേ പോൺ വീഡിയോ എന്നതൊരു കച്ചവട മേഖലയാണ്. അത്തരം പോൺ വീഡിയോകൾ വാച്ച് ചെയ്യുന്നതിലൂടെ കാണുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല, പക്ഷേ ക്രമേണ സംഭവിക്കുന്നത് എന്താണ് എന്നത് ഞാൻ പറയാം. 8 കാര്യങ്ങൾ പറയാം. 1, ആണാകട്ടെ പെണ്ണാകട്ടെ പോൺ വീഡിയോകൾ കാണുക വഴി സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? ഇതിന് 2-3 തലങ്ങളുണ്ട്. 1, ഈ പോൺ വീഡിയോകളിൽ വളരെ സമർത്ഥമായ

0: ക്യാമറ ആംഗിളുകളിലൂടെ മനുഷ്യന്റെ ബെഡ്റൂമിൽ ഒരിക്കലും സാധ്യമാകാത്ത ഒരു ജീവിതമാണ് ആ ക്യാമറയുടെ ക്യാൻവാസിൽ തെളിയുന്നത്. അലങ്കരിച്ചൊരുക്കിയ യഥാർത്ഥ സൗന്ദര്യത്തിന് പകരം വളരെ ഫെയ്ക്കായ, വളരെ കപടമായ സൗന്ദര്യം ആവിഷ്കരിക്കപ്പെട്ട ക്യാമറ ക്യാൻവാസുകൾക്ക് മുന്നിൽ ആസ്വദിക്കുകയല്ല, അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ പോൺ വീഡിയോയിലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കി വെക്കുന്ന തലച്ചോറ് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു ലൈംഗികതയായിരിക്കും. അതൊരിക്കലും മനുഷ്യസാധ്യമായ ഒരു ലൈംഗികാസ്വാദനമല്ല. അത് വളരെ ആർട്ടിഫിഷ്യലായ, വളരെ നിർമ്മിച്ചുണ്ടാക്കിയ, മനുഷ്യന്റെ തലച്ചോറിനെയും മനസ്സിനെയും വായിച്ച സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊടുത്ത കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. അതൊരിക്കലും ഇവിടെ നമുക്ക് നടപ്പിലാക്കുക സാധ്യമല്ല. ആ നിലക്ക് ഇത് തുടർച്ചയായി കാണുമ്പോൾ അതാണ് ലൈംഗികത എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും വേറൊന്നിലും ആസ്വാദനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതുണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാഴ്ചകളൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ലൈംഗിക പ്രചോദനങ്ങളെ, ചോദനകളെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും എല്ലാറ്റിലും ഒരു അതിർത്തി ഉള്ളതുപോലെ, കാണുന്ന ദൂരത്തിന് കാഴ്ചക്കൊരു അതിർത്തി ഉള്ളതുപോലെ, കേൾവിക്കൊരു പരിധിയുള്ളതുപോലെ, വെയിറ്റ് പൊക്കാനൊരു പരിധിയുള്ളതുപോലെ, ഭക്ഷണം കഴിക്കാനൊരു പരിധിയുള്ളതുപോലെ, ഓടാനുള്ള സ്പീഡിനൊരു പരിധിയുള്ളതുപോലെ, നടക്കാനുള്ള ദൂരത്തിനൊരു പരിധിയുള്ളതുപോലെ, മനുഷ്യന്റെ ലൈംഗികത എന്ന കഴിവിനും ഒരു പരിധിയുണ്ട്. വൃത്തികെട്ട ഈ വീഡിയോകളും കാഴ്ചകളൊക്കെ ഒരു വ്യക്തി കാണുമ്പോൾ ഓരോ സമയത്തുള്ള അയാളുടെ ഹോർമോൺ പ്രൊഡക്ഷൻ വഴി ഈ ഒരു ആവശ്യകത അവിടെ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പൂർത്തീകരിച്ചതിന്റെ ശേഷമാണ് ഭാര്യന്റെ അടുത്തേക്ക് അല്ലെ ഭർത്താവിന്റെ അടുത്തേക്ക് ഒരു പോൺ അഡിക്റ്റായ വ്യക്തി വരുന്നത്. അവിടെ ഒരിക്കലും സമ്പൂർണമായ ഒരു ലൈംഗികത നിർവഹിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ നിന്ന്, പല കടകളിൽ നിന്ന് പല വസ്തുക്കളും കഴിച്ച് വീട്ടിലെത്തുന്ന ഒരു വ്യക്തിക്ക് എത്ര ചൂടുള്ള ബിരിയാണിയാണെങ്കിലും അതിലൊരു ടേസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെയും ഒരവസ്ഥ. ലൈംഗികത എന്ന ഇത് കേൾവിയായും സ്പർശനമായും കാഴ്ചയായും അങ്ങനെ അഭിനയിച്ചും അങ്ങനെ ആസ്വദിച്ചും നിർവഹിച്ചും വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ബെഡ്റൂമിലെത്തുമ്പോൾ തളർന്നുറങ്ങുന്നതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ദൗത്യങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ ആ നിലക്കും ഇത് പ്രശ്നമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, സ്വന്തം ഇണയിൽ തൃപ്തി കിട്ടാതാകുമ്പോൾ മനസ്സും മസ്തിഷ്കവുമൊക്കെ സങ്കല്പത്തിൽ ഇത്തരം വ്യക്തികൾ കൊണ്ടുവരികയും ഇത്തരം കാഴ്ചകൾ കൊണ്ടുവരികയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക നിർവഹണം പോലും വ്യഭിചാരത്തിന്റെ കുറ്റം കിട്ടുന്ന കുറ്റകരമായ ഒരു ലൈംഗികാസ്വാദനമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ദുരന്തങ്ങൾ വ്യാപകമാണ്, നിർവചനങ്ങൾക്കപ്പുറത്തുള്ളതാണ് അല്ലെ. അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്, അത് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക സംതൃപ്തിയെ തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊന്ന് ശാരീരിക വിഷമതകളാണ്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, ഇത് കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിമിതി ഇത്തരമൊരു വിഷയം പറയുന്നിടത്ത് നമുക്കുണ്ട്. ശാരീരിക വൈഷമ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈനിലും ബാക്കിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പോൺ വീഡിയോ കാണൽ അല്ലെങ്കിൽ മാസ്റ്റർ ബാഷൻ, ഇതിനൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്ന ചില യൂട്യൂബ് ചാനലുകളും ചില ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അത് അപകടകരമായ പര്യവസാനം ഉണ്ടാക്കുമെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. മനുഷ്യന്റെ ലൈംഗിക അവയവത്തിന്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒക്കെ ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഹോർമോൺ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഡോപ്പമിൻ എന്ന ഇനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന പേരുള്ള, അല്ലെങ്കിൽ മറ്റു പേരുകളിലുള്ള ഈ ഹോർമോൺ വളരെ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നതോടുകൂടെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ബാലൻസിങ് പ്രശ്നങ്ങളുണ്ട്. ഈ ഹോർമോണിനെ സംബന്ധിച്ച് വായിച്ചെടുത്തു നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് രണ്ട് ആംഗിളാണ് ഇതിനുള്ളത്, രണ്ട് തലമാണുള്ളത്. ഒന്ന്, ആക്രമണത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ട്, ലൈംഗികമായ ആസ്വാദനത്തിന്റെ ഒരു തലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് പോകാനും അശുദ്ധിയിലേക്ക് പോകാനും കാരണമാകും. ആക്രമണ സ്വഭാവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള പിന്നെ മാനസിക സാഹചര്യങ്ങളെയും അത് ബാധിക്കുകയും ഈ പറയുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ അയാളിൽ മാനസികമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ആ നിലക്ക് ശാരീരികമായ ഒരുപാട് വിഷമതകൾ ഇതുകൊണ്ടുണ്ടാകും. തുടർച്ചയായ മാസ്റ്റർബേഷനിലേക്കും ബാക്കിയൊക്കെ പോകുമ്പോൾ അയാളുടെ ലൈംഗികമായ അവയവത്തെയും അത്തരം കാര്യങ്ങളെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അനുഭവങ്ങളും പലപ്പോഴും പോൺ അഡിക്റ്റുകളായ വ്യക്തികളുമായുള്ള സംസാരത്തിൽ നിന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായ ഒരു കാരണം തന്നെയാണ് ഇതും. മൂന്നാമത്തെ ഒരു കാര്യം ആത്മനിന്ദയാണ്. എന്താണ് ആത്മനിന്ദ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും നോക്കിയും ഒളിച്ചും പാർത്തും പാസ്വേഡ് ഇട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മനസ്സ് എപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരാളാണല്ലോ, ഇത് കാണുകയാണല്ലോ എന്നുള്ള ഒരു ആത്മനിന്ദ എല്ലാ നന്മകളിലും നമുക്ക് തടസ്സമായിരിക്കും. മുന്നോട്ട് വരാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാനെങ്ങനെ മുന്നോട്ട് വരും എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ ശുദ്ധിയാകാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നന്മയിലേക്ക് വിളിക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വത്തിലുള്ള ഈ ഒരു വൈകൃതം അയാളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചുകൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കാലിൽ കുത്തിയൊരു മുള്ളുണ്ടാക്കുന്ന വേദന പോലെ 24 മണിക്കൂറും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റണില്ല, എന്നാൽ ഈ അഡിക്ഷന്റെ ഭാഗമാണ്, എന്തു ചെയ്യും, ഇത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയണമില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. പിന്നെ ഫാമിലി ലൈഫിലുള്ള അസംതൃപ്തികൾ എല്ലാം കൂടി മനസ്സിനെ ഒരു വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ എത്തിക്കുന്ന, ഒരുപക്ഷെ പതിയെ ആത്മഹത്യയുടെ മുനമ്പുകൾ തേടി പോകുന്ന വിധമുള്ള അന്തരീക്ഷമടക്കം ഇത്തരം കാര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതും ഒരു പ്രധാന വിഷയം തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് അപമാനമാണ്. പോൺ വീഡിയോ കാണുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാറ്റിങ്ങുകൾ ഉണ്ടാവുക, അത്തരം മേഖലകളിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ അത് ഭാര്യ അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, മക്കളറിഞ്ഞു, വാപ്പയറിഞ്ഞു, ഉമ്മയറിഞ്ഞു, സമൂഹം അറിഞ്ഞു, അതുണ്ടാക്കുന്നൊരു മാനക്കേട് എത്രയാണ്. ഒരു പീസ് റേഡിയോയുടെ ഈ ഒരു സെഷനിൽ സ്നേഹക്കൂടിൻ്റെ ഒരു ചർച്ചയ്ക്കിടയിൽ തന്നെ ഇവിടെ പങ്കുവച്ചൊരു കാര്യമാണ്, 40 വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഭർത്താവ്, ആ ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കാതെ ഉപേക്ഷിക്കുകയാണ്. ഹരിസ്മോലിന്റെ അടുത്ത് പറഞ്ഞ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉറങ്ങാറില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകി കൊടുക്കാറില്ല, അദ്ദേഹത്തിന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാറില്ല, കാരണം എനിക്ക് പറ്റുന്നില്ല. എന്തേ, ഫോണിൽ നിന്ന് അദ്ദേഹം കാണുന്ന ചില വീഡിയോകൾ അവർ കണ്ടതാണ് അവർ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളെ, ആത്മാഭിമാനം എന്നത് അത് അപമാനം വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ കനം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുക. സാധാരണ പറയാൻ ശ്രമിക്കാറുള്ളത്, കൊച്ചിയിൽ 2 വലിയ ബിൽഡിംഗ് ബോംബ് വെച്ച് തകർത്തു അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ. ആ ബിൽഡിംഗ് പൊളിഞ്ഞു ചാടിയ ശക്തിയിലായിരിക്കും നമ്മുടെ അഭിമാനം നിലം പതിക്കുന്നത്. ആളുകൾക്കിടയിലെ പ്രസിദ്ധിക്കും സ്ഥാനത്തിനുമനുസരിച്ച് ആ അപമാനത്തിന്റെ കനം കൂടിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് മുന്നിൽ സ്ഥാനങ്ങളിലെത്താൻ അധ്വാനിച്ചത് വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആദ്യ നിമിഷമായിരിക്കും അത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കൾ ഉപേക്ഷിക്കുന്ന, ഭാര്യ ഉപേക്ഷിക്കുന്ന, ഭർത്താവ് ഉപേക്ഷിക്കുന്ന, മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ് ഈ പോൺ വീഡിയോയുടെ വാച്ചിങ്ങും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യം അവിഹിതമാണ്. പോൺ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അടുത്തൊരു സ്റ്റെപ്പ് അവിഹിതമാണ്. സാഹചര്യം ഒത്തുവന്നാൽ അവിഹിതത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം കുറേ മറകൾ ഉണ്ടല്ലോ, ആ മറകൾ ഇങ്ങനെ അഴിയുമ്പോൾ ഹയാഇന്റെ മറകളാണ്, ലജ്ജയുടെ മറകളാണ് ഈ അഴിഞ്ഞു വീഴുന്നത്. അത് വീഴുമ്പോൾ സ്വഭാവത്തിൽ എന്തുമാകാം, എങ്ങനെയും എത്താം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. വളരെ ശുദ്ധമായ രീതിയിൽ ജീവിച്ച ആളുകൾക്ക് തന്നെ ഇത്തരം വീഴ്ചകളും അബദ്ധങ്ങളൊക്കെ പലപ്പോഴും വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല ഇത്തരം ഒരു കാര്യത്തിൽ. അള്ളാഹുവോട് ആത്മാർത്ഥമായി നാവിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും ലൈംഗികാവയവത്തിന്റെ ദോഷങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ അടിസ്ഥാനപരമായ ഗുണമാണ്. ആറാമത്തൊരു കാര്യം, നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണയോ സാഹചര്യമോ ഒന്നും ഉണ്ടാകില്ല. എന്താ, സമയം തികച്ചാൽ തികയൂല. കാരണം പോൺ വീഡിയോ കാണുന്ന ഒരാൾ ഓരോ സമയത്ത് ഡിവൈസുകൾ കിട്ടുമ്പോൾ, കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടാബും ഫോണൊക്കെ കൈ കിട്ടുമ്പോൾ വിരലും മനസ്സും കണ്ണും ഓടിയെത്ത് അങ്ങോട്ടാണ്. ഒരു ദീനിയായ ഉപദേശം കേൾക്കാൻ കഴിയില്ല, ഒരു പഠന സെഷന്റെ ഭാഗമാകാൻ കഴിയില്ല, ഒരു നല്ല കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, വായന കൃത്യമായി നടക്കൂല, പഠനം കൃത്യമായി നടക്കൂല. സ്വകാര്യതയുടെ ചെറിയ ഒരു നിമിഷത്തിൽ പോലും ഇത്തരമൊരവസ്ഥയ്ക്ക് പോകും. പോകാതിരിക്കാൻ പറ്റൂല, കാരണം തലച്ചോറ് പ്രഷർ ചെയ്യും. ഏഴാമത്തതൊന്നുകൂടി ഞാൻ സമയം തികയില്ല എന്നുള്ള പോയിന്റ് എടുത്തു പറയാണ്. സമയം ഒരിക്കലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒന്ന് ഈ കാഴ്ച കൊണ്ടാണ്, രണ്ട് ഉറക്കം ഡിസോർഡറാകും, വിശ്രമത്തിന്റെ സമയം ഡിസോർഡറാകും. അപ്പോൾ എപ്പോഴും ആവശ്യമായൊരവസ്ഥയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവായ ഏറ്റവും നിർമ്മാണാത്മകമായ ക്രിയാത്മകമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ വേണ്ട ഒരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജം നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിനും സമയം തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും. എട്ടാമത്തെ കാര്യം, സ്വഭാവ വ്യതിയാനങ്ങളാണ്. സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരും, ദേഷ്യം കൂടും, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും ഒന്നും പരിരക്ഷിക്കുന്ന പരിപാലിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാകില്ല, ഫുൾ ടൈം ഫോണിലായിരിക്കും. ക്രമേണയാണ് ഞാൻ പറയണത്, ക്രമേണ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ അതേപോലെ തന്നെ ലജ്ജയുടെ ഒരു പ്രകൃതം ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പോൺ വീഡിയോ, അശ്ലീല വീഡിയോ കാണുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പോൺ വീഡിയോ, ദുഷിച്ച ഇത്തരം അശ്ലീല വീഡിയോ ചിത്രങ്ങളൊക്കെ ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിലുപരിയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പഠിച്ചവർക്കും അനുഭവിക്കുന്നവർക്കുമൊക്കെ ചേർക്കാനുണ്ടാകും. നിങ്ങൾക്ക് പീസ്രയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത്തരം കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം. നമുക്ക് സമൂഹത്തിലെ ഇത്തരമൊരു പ്രശ്നത്തെ ഗൗരവപൂർവം നേരിടുന്നതിൽ യഥാർത്ഥ പരിഹാരങ്ങളുണ്ട്. കൃത്യമായി ഈ പോൺ അഡിക്ഷനിൽ നിന്ന് ഉള്ള പരിരക്ഷയുടെ പരിഹാരത്തിൻ്റെ വഴികൾ സംബന്ധിച്ചോ കുറച്ചൊരു കൃത്യമായ വിശദാംശങ്ങൾ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളിലൂടെ ലഭ്യമാക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പറയാം. നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ലാ തുത്ബിഅ അന്നദറത അന്നദറ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. എന്താ, നീ ഇങ്ങനെ തുടർച്ചയായുള്ള നോട്ടങ്ങളിലേക്ക് പോകരുത്. ആദ്യത്തെ ഒരു നോട്ടം, അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ രണ്ടാമത്തെ നോട്ടം അതല്ല, ആ നോട്ടത്തിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ നോട്ടം അറിയാനാണ്, മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ നോട്ടം അത് ആസ്വാദനമാണ്, ആ സൗന്ദര്യത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്, എത്തിനോട്ടമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന്, പൊതു മധ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലും വിലക്കി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ കണ്ണുകളെ പ്രവാചകൻ തട്ടിമാറ്റി. അല്ലെ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നളറിൽ ഫുജ്അ, പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് ഞാൻ തിരുനബിയോട് ചോദിച്ചു. ഫഅമറനി അൻ അസ്വരിഫ ബസരി, എന്റെ കണ്ണ് എന്നോട് മാറ്റാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് കാണാവുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പോലും, ഒരു സ്ത്രീക്ക് കാണാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പൊടുന്നനെ കണ്ടാൽ പോലും കണ്ണുകളെ തിരിക്കണമെന്നും ആദ്യ നോട്ടം തിരിച്ചറിയാനുള്ളതാണെന്നും അടുത്ത നോട്ടങ്ങൾ പ്രശ്നമാണെന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീണ്ട മിനിറ്റുകളും മണിക്കൂറുകളും ഈ വൃത്തികെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എങ്ങനെ നോക്കാൻ കഴിയും? എങ്ങനെ അത് അനുവദിക്കപ്പെടും? അല്ലേ, അപ്പൊ ഇത് വളരെ ഗുരുതരമായ സംഗതിയാണ്, വളരെ ഗുരുതരമായ സംഗതിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ, ഇൽമനുലി മിൻ അംഫുസിക്കും അൽമനു ലക്കുമുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൽമനുലി, നിങ്ങൾ എനിക്ക് ജാമ്യം തരൂ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ നാവിന്റെ കാര്യം. രണ്ട്, നിങ്ങളുടെ ലൈംഗിക അവയവത്തിന്റെ കാര്യം. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ, ചിട്ട പാലിക്കുകയാണെങ്കിൽ, അള്ളുമനുലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കും സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ എന്നാണ്. അപ്പോ സ്വകാര്യതയിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇതിനൊക്കെ മറച്ചുവെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും മറച്ചുവെക്കാൻ, അവർ ജനങ്ങളെടുത്ത് നിന്നതൊക്കെ മറച്ചുവെക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇത് മറച്ചുവെക്കാൻ കഴിയില്ല. വഹുവ മഅഹും ഇത് യുബയ്യത്തൂന മാലായ അള്ളാഹ് മിനൽ ഖൗലി, അവര് സ്വകാര്യതയിൽ ഇരുട്ടിലിരുന്ന് സ്വകാര്യം പറഞ്ഞപ്പോൾ രക്ഷിതാവ് അത് കേട്ടിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെയും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചതിനെയും റബ്ബറിയുന്നുവെന്ന് വളരെ കൃത്യമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സൂക്ഷ്മമായ അറിവ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫി ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. എന്താണ്, ഒരു മരത്തിലൊന്നൊരു ഇല പോലും താഴെ വീഴുന്നില്ല. വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല. അള്ളാഹു അത് അറിയുന്നുണ്ട് എന്നാണ്. ലോകത്ത് കോടിക്കോടി കോടിക്കണക്കിന് ജീവജാലങ്ങൾ, അതിലൊരു ജീവവർഗം മാത്രമാണ്, അതിലൊരു ഇനം മാത്രമാണ് മരം. മരത്തിൽ തന്നെ കോടിക്കോടി കോടിക്കണക്കിന് ഇനങ്ങൾ, അതിലൊരു കേവലം ഇനമാണ് മാവ്. മാവിൽ തന്നെ നൂറുകണക്കിന് ഇനങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള രൂപത്തിലുള്ള നിറത്തിലുള്ള മാങ്ങകൾ നൽകുന്ന മാവുകൾ, അതിലെ കേവലം ഒന്നാണ് മൂവാണ്ടൻ മാവ്. അത് തന്നെ ആയിരക്കണക്കിന് എണ്ണമുണ്ട്, അതിലൊന്നാണ് എന്റെ വീട്ടുമുറ്റത്തുള്ളത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട്, അതിലെ ഒരു ഇല വീണാൽ പോലും അറിയുന്നവനാണ് റബ്ബ്. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി, കോടിക്കോടി കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ അത്തരം വിത്തുകളെക്കുറിച്ച് പോലും റബ്ബറിയും എന്നാണ്. അപ്പൊ നമുക്കൊരു പക്ഷേ പ്രിയപ്പെട്ടവരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അത് ഒളിപ്പിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അത് മറച്ചു പിടിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ലെന്നത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരങ്ങളിൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം, ഇത് സ്വകാര്യമാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് സ്വകാര്യമായി നിൽക്കുകയില്ല എന്നത് തന്നെയാണ്. നേരെ മറിച്ച് ആ ഒരു തിന്മ അത് ചെയ്യാനുള്ളൊരു പ്രേരണ വരുമ്പോൾ, ഞാൻ അതിലേക്കില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ അവിടുന്ന് ഇങ്ങോട്ട് മനസ്സിനെ പറിച്ചെടുത്ത് ഇങ്ങോട്ട് പോരുമ്പോൾ, ഒരുപക്ഷെ ആ ഒരൊറ്റ വേണ്ട, ഇനി ഞാൻ കാണില്ല, ഇനി ഞാൻ നോക്കില്ല, ഇനി എനിക്കത് വേണ്ട എന്ന ഒരൊറ്റ വാചകവും മനസ്സിന്റെ ആ പ്രതിജ്ഞയും തീരുമാനവും മാത്രം മതിയാകും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം നൽകാൻ. അല്ലേ, പട്ടിക്ക് വെള്ളം കൊടുത്ത ആൾക്ക് വരെ പഠിച്ചോൻ സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്തരമൊരു തിന്മയിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുക്കാൻ പരിശ്രമിച്ച് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായ ഒരു തിന്മ ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് ഓർമ്മ മതിയാകും. ഞാനിവിടെ എണ്ണിപ്പറഞ്ഞതുപോലത്തെ നൂറുകണക്കിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ. അത് അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, ഇതാ ഹബ്ബല്ലാഹു അബദൻ യുനാദി ജിബിരീല, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബിരീൽ അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്യും, വിളിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയും, ആ വ്യക്തിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ പേരും അള്ളാഹു അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഅഹിബ്ബു, നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. അപ്പൊ ജിബിരീൽ അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് സുമ്മ യുനാദി ഫിസ്സമ, പിന്നെ ആകാശത്തുറക്ക വിളിച്ചു പറയും, യാഹുല സമാ, ഓ ആകാശത്തുള്ളവരെ, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബു, അള്ളാഹു ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പോ കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. ഇന്നലെ വരെ ആത്മനിന്ദയുടെ സമയനഷ്ടത്തിന്റെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിലെ പോരായ്മകൾ സൃഷ്ടിക്കുന്ന, അങ്ങനെ അവിഹിതത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന, അപമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മളെടുത്ത് പോൺ വീഡിയോ കാണലെങ്കിൽ, ഇന്ന് അതിൽ നിന്ന് മനസ്സിനെ പറിച്ചെറിയുന്നതോടുകൂടെ ഒരു പുതിയ മനുഷ്യനായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി മാറാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അശ്ലീല വീഡിയോകൾ കാണുന്നതും പോൺ വെബ്സൈറ്റുകളിൽ എത്തുന്നതും അതിൽ നിന്ന് മനസ്സിനെ പറിച്ചു നീക്കാൻ സാധ്യമാകുന്ന വിധമുള്ള ചില പോയിന്റുകൾ കൂടി അടുത്തൊരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളുന്ന അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, പാഠാവലികൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്നത്തെ എപ്പിസോഡിൽ സിഹ്റിൻ്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിൻ്റെ 2 ഭാഗം നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്ന കാര്യങ്ങളുണ്ടാകുമോ എന്നതായിരുന്നു. വ്യക്തമായ തെളിവിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധിപരമായും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എതിരാവുകയില്ല എന്നത്. അതിന് പല ഉദാഹരണങ്ങളും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം ചർച്ച ചെയ്തു. അവസാനമായി സിഹ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദു ബിൻ അസം എന്നു പറയുന്ന ഒരു ജൂതനായ കപടവിശ്വാസി, അയാൾ സിഹർ ചെയ്തതുമൂലമുണ്ടായ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഫലിച്ചിട്ടുണ്ട്. അതുമൂലം ചില ശാരീരികമായ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ലോകത്ത് അഹ്ലു സുന്ന അംഗീകരിക്കുന്ന ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്. പക്ഷേ ആ ഹദീസിനെക്കുറിച്ച് പണ്ടുകാലം മുതൽക്ക് തന്നെ മുഅ്തസിലികളായ ആളുകളും ആധുനികരായ ചില വ്യക്തികളും ചില പ്രസ്ഥാനങ്ങളും ചില സംഘടനകളുമൊക്കെ ഈ ഹദീസിനെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് എതിരാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ നിലപാടെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ മനസ്സ് തുറന്ന് വായിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അവതരണ പശ്ചാത്തലവും അതിൻ്റെ തഫ്സീറുകളും പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് മേൽ പറയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹ്റുപാധിയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്നു പറയാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകൾ അവരുടെ വാദത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന 2 ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 47 ആയത്ത്, മറ്റൊന്ന് സൂറത്തുൽ ഫുർഖാനിലെ 8 ആയത്ത്. ഈ 2 ആയത്തുകളും ഞാനൊന്ന് പാരായണം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ റജീം. نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. ഇതാണ് സൂറത്തുൽ ഇസ്രായിലുള്ള ആയത്ത്. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? നീ പറയുന്നത് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്ന സമയത്ത് എന്തൊരു കാര്യമാണ് അവർ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അവർ സ്വകാര്യം പറയുന്ന സന്ദർഭം അഥവാ മരണം ബാധിച്ച ഒരാളെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് അക്രമികൾ പറയുന്ന സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാനിൻ്റെ ആയത്തിൽ കാണാം, أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا سورة الفرقان ന്റെ 8-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി നൽകപ്പെടുന്നില്ല, ഇട്ടുകൊടുക്കപ്പെടുന്നില്ല? അതല്ലെങ്കിൽ ഇയാൾക്ക് എന്തുകൊണ്ട് തിന്നാൻ പാകത്തിൽ ഒരു തോട്ടമുണ്ടാകുന്നില്ല? അക്രമികൾ പറയുന്നു, പറഞ്ഞു, മരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പോൾ ഇവിടെ വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ല റജുല മസ്ഹൂറ, സിഹർ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. സൂറത്തുൽ ഇസ്രായിലാണെങ്കിൽ ഇൻ തത്തബിഊന യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ല റജുല മസ്ഹൂറ, അപ്പോൾ സിഹർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ പിൻപറ്റുന്നു എന്നത് അക്രമികളായ ആളുകൾ പറഞ്ഞ ആരോപണമാണ്. അതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹർ ബാധിച്ച ഹദീസ് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ അക്രമികളായി പോവുകയില്ലേ എന്നതാണ് ഇവരുടെ വാദം. യഥാർത്ഥത്തിൽ തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആശങ്കയും ഒരു വാദവുമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ഇസ്റ ആകട്ടെ സൂറത്തുൽ ഫുർഖാൻ ആകട്ടെ അവതരിപ്പിക്കപ്പെടുന്ന മക്കയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹിറുബാധയുണ്ടായി എന്ന് പറയപ്പെടുന്നത് മദീനയിൽ വച്ചുകൊണ്ടാണ്, ഹിജ്റ 6-ാമത്തെ വർഷത്തിൽ. അപ്പോൾ ഈ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ ആയത്തിലെങ്കിൽ ഒരിക്കലും അത് ശരിയാവുകയില്ല. കാരണം മക്കയിൽ അവതരിച്ച ഒരായത്ത് മദീനയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു എന്നും രണ്ട് രീതിയിൽ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഉറപ്പാണ് നമുക്ക് ഈ സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളും ഈ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിക്കൊണ്ട് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം ജീവിച്ചപ്പോൾ അവിടെയുള്ള ചില അക്രമികളായ ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിഹ്റുബാധ ഏറ്റവനാണ് എന്ന വാദം അവർക്കുണ്ടായിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സിഹ്ർ ഏറ്റവനാണെന്ന് പറയാൻ കാരണം? ഇമാം ഖുർത്തുബി അത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടി പല രീതിയിലും ആളുകൾ ക്ഷണിച്ചു, ഭക്ഷണമുണ്ടാക്കി ക്ഷണിച്ചു, അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. ആ ഖുർആനിന് യാതൊരുവിധ മറുപടിയും നൽകുവാൻ അവർക്ക് സാധിക്കാതെ വന്നു. അവർക്ക് ഖുർആന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതിൻ്റെ അമാനുഷികതയുടെ മുഅ്സത്തിൻ്റെ മുന്നിൽ അവർക്ക് അന്തം വിട്ടു നിൽക്കേണ്ടി വന്നു. അവസാനം അവർ കണ്ടെത്തിയ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിനാരോ ഒരാൾ സിഹർ ചെയ്തിട്ടുണ്ട്, ആ സിഹർ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സിഹർ ചെയ്തതിൻ്റെ ഫലമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിൻ്റെ ഫലമായിക്കൊണ്ടാണ് പ്രവാചകൻ ഖുർആൻ ഓതിത്തരുന്നത്. ഈ ഖുർആൻ റസൂലുള്ളാഹിക്ക് സംഭവിച്ച സിഹറിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ആരോപണം. ആ ആരോപണം തീർത്തും വാസ്തവവിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധയേറ്റതുകൊണ്ടല്ല പ്രവാചകൻ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ നൽകിയിട്ടുള്ള ഇൻഹുവ ഇല്ലാ വഹയ്യൂഹ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന വഹയാണ്. അത് സിഹർ ബാധ മൂലമുണ്ടായ ഒരു സംഗതിയല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധയേറ്റതുകൊണ്ടാണ് ഖുർആൻ റസൂലുള്ള പറയുന്നത് എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾ ആരോപണമായിക്കൊണ്ട് പറഞ്ഞത്. ആ ആരോപണത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വഖാല ളാലിമൂൻ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗണ്ണിക്കുന്നത്. ആ വാദം പറഞ്ഞവൻ അക്രമിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത വിശുദ്ധ ഖുർആനെക്കുറിച്ച് സിഹറാണ് എന്നു പറഞ്ഞവൻ ളാലിമാണ്, എന്നു പറയുന്നവൻ ളാലിമാണ്. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ളത്. വളരെ വ്യക്തമാണ് കാര്യം. ഇപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടുമുണ്ടാകുന്ന മറ്റൊരു സംശയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് സിഹിർബാധയേറ്റപ്പോൾ അക്രമികളായ ആളുകൾ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇനി നമ്മളത് പറയുമ്പോൾ അക്രമികളായ ആളുകളുടെ മറ്റൊരർത്ഥത്തിലാണെങ്കിൽ കൂടിയും അക്രമികളായ ആളുകളുടെ ആ ഒരു വാദത്തെ ശരിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അക്രമികൾ പറഞ്ഞത് മറ്റൊരർത്ഥമാണ്, മറ്റൊരു തലത്തിലാണ്, മറ്റൊരു വാദമാണ്. അതേസമയത്ത് ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ ചില ശാരീരികമായി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, അതിനൊരുപാട് ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന് ഈ സഹിർ ഉണ്ടായിട്ടുള്ളത്? റസൂലുള്ളാഹ് മനുഷ്യനാണെന്നും ഒരു മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് ബാധിക്കാമെന്നും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് പ്രവാചകനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹ് സാഹിറാണ്, സിഹിർ ചെയ്യുന്നവനാണ് എന്ന ആരോപണം വ്യാപകമായിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു സാഹിറിനൊരിക്കലും സിഹിർ ഏൽക്കുകയില്ല എന്നതായിരുന്നു അവിടെ വിശ്വാസം. അപ്പോൾ പ്രവാചകന് സിഹിർ ബാധിച്ച് റസൂലുള്ളാഹ് റസൂലുള്ളാഹാണ് എന്നുപോലും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള പല ഹിക്മത്തുകളുമുള്ള ഈ ഒരു സംഗതി ഈ ആയത്തുകൾക്ക് എതിരാവുകയില്ല. ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായൊരു കാര്യം അത് മറ്റൊരർത്ഥത്തിൽ ശത്രുക്കൾ പറയുന്നു എന്നതുകൊണ്ട് ആ കാര്യം നമ്മൾ നിഷേധിക്കേണ്ടതില്ല. ഇതുപോലെ ഇതേ ആയത്തിൽ തന്നെ കാണാം, ഇല്ല റജുലൻ മസ്ഹൂറ, റസൂലുള്ളാഹി സിഹിർ ഏൽക്കപ്പെട്ട ഒരു പുരുഷനാണ്, റജുലാണ്. റസൂലുള്ളാഹി റജുലായിരുന്നു എന്നത് ശരിയാണ്. അപ്പോൾ ശത്രുക്കൾ പറയുന്നു എന്നതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി റജുലല്ല എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെയില്ലല്ലോ. അതേപോലെ തന്നെ മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫിർഔൻ പറഞ്ഞത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറഞ്ഞു, വലഖദ് ആതൈന മൂസാ തിസ് ആയാതിൻ ബയ്യിനാതിൻ ഫസ്അൽ ബനി ഇസ്രായീൽ ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔൻ ഇന്നി ലാദുന്നുക യാ മൂസാ മസ്ഹൂറാ ഫഖാല ഫിർഔൻ ഫഖാല ലഹു ഫിർഔൻ ഫിർഔൻ മൂസാ നബിയോട് പറഞ്ഞു, ഇന്നി ലാദുന്നുക യാ മൂസാ മസ്ഹൂറാ, അല്ല മൂസാ, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിഹിറേറ്റവനെ പോലെയാണ് എന്നതാണ്. എന്നാൽ അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ? ഖാല ബൽ അൽഖു ഫഇദാ ഹിബാലുഹും വഅസീയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാഹിറന്മാരും തമ്മിൽ മത്സരിച്ചപ്പോൾ അവരവിടെ മടികളും അതുപോലെ തന്നെ കയറുകളുമൊക്കെ നിലത്തിട്ടു. യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ സിഹർ കൊണ്ട് തോന്നി അത് എഴയുന്നതായിട്ട്. എന്നു മാത്രമല്ല, ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നി. അപ്പോൾ ആ അവരെ സിഹർ കണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തോന്നലുണ്ടായി, യുഹയ്യലു ഇലൈഹി. അപ്പോൾ ഫിർഔന്റെ ആരോപണം ശരിയായോ? ഫിർഔൻ മൂസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞ്, ഇന്നി ലഅദുന്നുക യാ മൂസാ മസ്ഹൂറ, നീ ഒരു സിഹർ ബാധിക്കപ്പെട്ടവനാണ്. അതേ വിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സിഹർ കൊണ്ട് പേടിയുണ്ടായി. ഫിർഔന്റെ ആരോപണം ശരിയാണോ? തീർത്തുമല്ല. ഫിർഔൻ മൂസാ നബിയെക്കുറിച്ച് മസ്ഹൂർ എന്ന് പ്രയോഗിച്ചത് മൂസാ നബി കൊണ്ടുവന്ന മുഅ്ജിസത്തിനെയും മൂസാ നബിയുടെ ആ കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതേസമയത്ത് മൂസാ നബിക്ക് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സിഹർ അവർ കൊണ്ടുവന്ന ജാലവിദ്യ കാരണം മൂസാ നബിയിൽ ചില പേടികളും പ്രയാസങ്ങളും ഉണ്ടായി. അത് ഫിർഔന്റെ ആരോപണമല്ല. നീ നിനക്ക് ജാലവിദ്യക്കാരുടെ സിഹർ ഏറ്റിട്ടുണ്ട് എന്നല്ല മൂസാ നബിയോട് ഫിർഔൻ പറഞ്ഞത്. നേരെ മറിച്ച്, നീ കൊണ്ടുവന്ന ആദർശം അത് സിഹറാണ്, നീ കൊണ്ടുവന്ന മുഅ്ജിസത്ത് അത് സിഹറാണ്, അതിനെയാണ് അള്ളാഹു നിഷേധിച്ചത്. ഇത് തന്നെയാണ് റസൂലുള്ളാഹിന്റെ വിഷയത്തിലുമുള്ളത്. റസൂലുള്ളാഹ് കൊണ്ടുവന്ന മുഅ്ജിസത്ത് ഖുർആൻ, അത് സിഹറാണ് എന്ന് മക്കാര് പറഞ്ഞു. അത് ഇന്നാരു പറഞ്ഞാലും അവർ അക്രമികൾ തന്നെയാണ്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാവട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംഭവിച്ചതുപോലെ തന്നെ ചില സാഹിറന്മാർ ഉണ്ടായി, സിഹിർ ചെയ്തു, ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അള്ളാഹു അത് നീക്കിക്കൊടുത്തു. മൂസാ നബിയുടെ നീക്കിക്കൊടുത്തതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അള്ളാഹു എന്താ പറഞ്ഞത്? ഫൗജസ ഫീ നഫ്സി ഖീഫത മൂസ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാലു ലാ തഖഫ് ഫൗജസ ഫീ നഫ്സി ഖീഫത മൂസ. എന്നതിനു ശേഷം അള്ളാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതല്ല അലാ വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈഥു അതാ. സാഹിർ ഒരിക്കലും വിജയിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ കാര്യത്തിലും വിജയിച്ചില്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും വിജയിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥൈര്യം വീണ്ടെടുത്തു, അദ്ദേഹം വഴിതിരത്തിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സിഹിർ ബാധിച്ച കാര്യങ്ങൾ പുറത്തെടുത്തു, അത് നശിപ്പിച്ചു. റസൂലുള്ളാഹിക്ക് ആശ്വാസമായി, മൂസാ നബിക്ക് ആശ്വാസമായതുപോലെ തന്നെ. ഇതിലെവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് എതിരാകുന്ന സംഗതികളില്ല, അത് ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇന്ന് നാം പഠിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തുകൾ, സൂറത്തുൽ ഫുർഖാനിലും സൂറത്തുൽ ഇസ്രായിലും പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ ഈ ഹദീസുകൾക്കൊരിക്കലും എതിരല്ല എന്നതാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ ഇതുവരെ കാതോർത്തത് സിഹിറിന്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂൽ സ്ലോട്ടിൽ സംസാരിച്ച പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് വൈബ്സിനിവിടെ സമാപനം കുറിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള സലഫി. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒന്നിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ?

അൽഹംദുലില്ല, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് നമുക്ക് 5-ാമത്തെ ആയത്തും അതുപോലെ 6-ാമത്തെ 2 ചെറിയ ആയത്തുകളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗത്തോട്ട് നമുക്ക് പ്രവേശിക്കാം.

0: അൽഹംദുലില്ല, റബ്ബിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 5-6 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ, നമുക്കറിയാവുന്നതുപോലെ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. ഓരോ ഹർഫുകളും അതിൻ്റെ പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തക്കതായ പ്രതിഫലം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആവർത്തിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക. വ ആഖിറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 5-6 വചനങ്ങൾ പാരായണം നിർവഹിച്ചത് സക്കീർ മൗലവി ഇടത്തനാട്ടുകര.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻറ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി July 21. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.
5: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടം പോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ, ഭക്ഷണവും ആരോഗ്യവും. എഴുത്ത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ആരോഗ്യകരമായ എണ്ണകൾ, പാചകത്തിന് വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, തവിടെണ്ണ എന്നിവ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. പാനീയങ്ങൾ, ഭക്ഷണത്തോടൊപ്പം മധുരമുള്ള സോഡകളോ കൃത്രിമ ജ്യൂസുകളോ ഒഴിവാക്കി സാധാരണ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഉപ്പില്ലാത്ത സംഭാരം എന്നിവ കുടിക്കുക. ഇടനേരത്ത് വിശക്കുന്നുണ്ടെങ്കിൽ ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അധികം മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ, നട്സ് എന്നിവ മിതമായ അളവിൽ കഴിക്കാം. ജലപാനത്തിന്റെ പ്രാധാന്യം, ഭക്ഷണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത്. ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താനും സഹായിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിനിടയിൽ അമിതമായി വെള്ളം കുടിക്കുന്നത് ദഹനരസങ്ങളുടെ വീര്യം കുറയ്ക്കും. ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുന്നത് ഭക്ഷണം അമിതമായി കഴിക്കുന്നത് തടയാനും സഹായിക്കും. ഒഴിവാക്കേണ്ട ഹാനികരമായ ശീലങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനൊപ്പം ദോഷകരമായവ ഉപേക്ഷിക്കുകയും വേണം. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും, കൃത്രിമ നിറങ്ങളും രുചിക്കൂട്ടാൻ കെമിക്കലുകളും ചേർത്ത ഫാസ്റ്റ് ഫുഡുകൾ പൊണ്ണത്തടിയിലേക്കും ഹൃദ്രോഗത്തിലേക്കും നയിച്ചേക്കും. അമിത മധുരവും ഉപ്പും, പഞ്ചസാരയുടെ അമിത ഉപയോഗം പ്രമേഹത്തിന് കാരണമാകും. ഉപ്പ് കൂടുന്നത് രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ വർദ്ധിപ്പിക്കും. ബേക്കറി പലഹാരങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും, എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും സോഡ അടങ്ങിയ പാനീയങ്ങളും ഫാറ്റി ലിവർ വരുന്നതിനും മറ്റു ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനും കാരണമാകും. ഭക്ഷണ ശുചിത്വവും സംഭരണവും, നല്ല ഭക്ഷണം പോലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിഷമായി മാറിയേക്കാം. പാകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായി കഴുകുക. പച്ചക്കറികളിലും പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന കീടനാശിനികൾ കളയാൻ അവ വിനാഗിരിയോ ഉപ്പോ ചേർത്ത വെള്ളത്തിൽ കുറച്ചുനേരം മുക്കിവെച്ച ശേഷം കഴുകുക. ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം. അതിനാൽ പുതുതായി പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണമര്യാദകൾ ഇസ്ലാമിൽ ഭക്ഷണ ശുചിത്വത്തെയും മര്യാദകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രമുഖമായ ചില ഹദീസുകൾ, പ്രവാചക വചനങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകഴുകൽ. ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് അനുഗ്രഹമെന്നത് അതിന് മുമ്പും ശേഷവും വുദു ചെയ്യലാണ്. സുനൻ അബൂദാവൂദ്. കൈയും വായയും വൃത്തിയാക്കൽ ഇതിലൂടെ നടക്കുന്നു. ഭക്ഷണത്തിലേക്ക് ഊതുന്നത് വിലക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം: ഭക്ഷണത്തിലോ പാനീയത്തിലോ ശ്വാസം വിടുന്നതോ ഊതുന്നതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. സുനൻ അബൂദാവൂദ്. പാത്രങ്ങൾ മൂടിവെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുക, തോൽപാത്രങ്ങളുടെ വായ കെട്ടിവെക്കുക, കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, അതിൽ പകർച്ചവ്യാധികൾ ഇറങ്ങിവരും. മൂടിവെക്കാത്ത പാത്രങ്ങളിലോ കെട്ടാത്ത പാനീയങ്ങളിലോ അത് ചെന്ന് വീഴാതിരിക്കില്ല. സുഹൈഹ് മുസ്ലിം. വലത് കൈകൊണ്ടും മുന്നിൽ നിന്ന് കഴിക്കൽ. ഉമർ ബിൻ അബീസലമ റളിയല്ലാഹു പറയുന്നു: ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ കൈ പാത്രത്തിൽ നാലുപാടും പരതിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുട്ടി, നീ അള്ളാഹുവിൻ്റെ നാമം ബിസ്മി ചൊല്ലുക, നിന്റെ വലതുകൈകൊണ്ട് കഴിക്കുക, നിന്റെ അടുത്തുള്ള ഭാഗത്തു നിന്ന് കഴിക്കുക. സ്വഹീഹുൽ ബുഖാരി. മിതത്വം പാലിക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. മനുഷ്യന് അവൻ്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ഏതാനും ലോലമായ ഭക്ഷണങ്ങൾ മതിയാകും. ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛാസത്തിനും വേണ്ടിയായി മാറ്റിവെക്കട്ടെ. സുനനു തർമ്മതി. ഉപസംഹാരം. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശരിയായ ഭക്ഷണ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. നാവ് ആവശ്യപ്പെടുന്ന രുചിക്കപ്പുറം ശരീരം ആവശ്യപ്പെടുന്ന പോഷകങ്ങൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ പഠിക്കണം. ഭക്ഷണം തന്നെയാകട്ടെ നമ്മുടെ മരുന്ന് എന്ന ഹിപ്പോക്രാറ്റസിൻ്റെ വചനം ഓർമ്മിച്ചുകൊണ്ട് നല്ല ഭക്ഷണശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇസ്ലാം അനുശാസിക്കുന്ന ഭക്ഷണമര്യാദകൾ നമുക്ക് പിന്തുടരാം.
1: പീസ് റേഡിയോ ഐടി ജാലകം. ആപ്പുകൾ ശല്യം ചെയ്യുമ്പോൾ അവതരിപ്പിക്കുന്നു ഡോക്ടർ ഷാനിദ് മലയിൽ.
8: അസ്സലാം വലൈക്കും. ഫോണ് വളരെ ഉപകാരമുള്ള സംഗതിയാണെങ്കിലും ചില സമയത്ത് അതൊരു ഡിസ്റ്റർബൻസായി തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഈ നോട്ടിഫിക്കേഷൻസ് വരാം. ഇപ്പം നമ്മളൊരുപാട് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ചില അപ്ലിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടാവില്ല, നമുക്കതൊരു പിന്നെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു സമയത്തിന് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയായിരിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ അവിടെ മെയിൻ പ്രശ്നം. അപ്പം നമുക്ക് ആപ്പിൻ്റെ അകത്ത് പൊതുവേ നോട്ടിഫിക്കേഷൻ ഓഫാക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും ഏത് ആപ്പിൻ്റെ അകത്തും. എന്നാൽ നമുക്ക് ഫോണിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ ഓഫാക്കിട്ടുകഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമേ ഉണ്ടാക്കില്ല. അതങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആപ്പ് എടുക്കുക, ചില ഫോണിൽ ചില മാറ്റങ്ങളുണ്ടാവും. നേരെ ആപ്പ് അമർത്തി പിടിക്കുക, അതിൽ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ആപ്പുമായി ബന്ധപ്പെട്ട പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള സംഗതി കാണാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് എടുത്തു, അത് നോട്ടിഫിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അപ്പോൾ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യൂല, ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, വരെ ചെയ്യൂല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത അപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോഴ്സ് സ്റ്റോപ്പ് ഓക്കെ എന്ന് കൊടുത്താൽ ആ അപ്ലിക്കേഷന് എന്ത് ചെയ്യൂല, നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യൂല. അതായത് പുറത്ത് സാധാരണ നമ്മൾ കാണൂല, പക്ഷെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, താഴെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പല ആപ്പുകളും ഫുൾ ടൈം ഇങ്ങനെ ചെറിയ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാം, ആപ്പുകൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ആപ്പുകളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിടാം. അതുപോലെ ചില സമയത്ത് നമുക്ക് ഫുള്ളി ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് പോകണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു സംഗതി നമ്മളെ ഏകാഗ്രത കൂട്ടാൻ വളരെയധികം സഹായിക്കും. ഇനി നേരിട്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് സെർച്ച് ചെയ്താൽ മതി. ആപ്പ് സെറ്റിങ്സ് ഉണ്ടാവും, പല പേരിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആപ്പ്സ് എന്നുള്ള രൂപത്തിൽ സെറ്റിങ്സിൽ ഉണ്ടാവും. ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളോടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിടാം. അതുപോലെ തീരെ ആവശ്യമില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇതാക്കാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ ആപ്പിൻ്റെ ഒരു ബാറ്ററി യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും പലയിടത്ത്. അപ്പോൾ അവിടെ അലോ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ഓഫാക്കിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ വർക്കിംഗ് എന്ത് ചെയ്യും, ആൾ ഓഫാക്കി, ഓട്ടോമാറ്റിക് ഓഫ് ആക്കണം. നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് വർക്ക് ചെയ്യുള്ളൂ, നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. അല്ല ആ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആപ്പ് നമ്മൾ ഫോണിൽ വർക്ക് ചെയ്യേ ഇല്ല. അപ്പോൾ അത് അത്യാവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ഷാനിദ് മലയിൽ.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: മഷ്റൂബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം,
2: അതെ,
1: അതായത് അതിൽ ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിന്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പൊ അയ്ക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വിവരം കേട്ടു നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളുണ്ടല്ലോ,
2: മകളുണ്ട്.
1: അപ്പൊ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ചോദിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയാ കിടക്കുന്ന ആ മഷ്റൂബയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരോട് വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബിയൊന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരുകയാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അല ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ യാ നബിയ അല്ലാ വമാലീല അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഇബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനാ അൽആഖിറ വലഹുമ ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലോ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചു തന്ന റസൂൽ തന്നെ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
2: യെസ്,
1: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
1: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
2: അതെ അതെ അതെ.
1: പക്ഷെ നബി അതിന് എത്ര സംയമനത്തിൽ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
2: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
1: ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളൊക്കെ
2: അവിടെ ഇലാഫും ഇലാഫും
1: അതെ അതെ
2: ഇണക്കവും മാറി നിർത്തി. ഓക്കെ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിതപാഠങ്ങൾ. ധൃതി വേണ്ടതും വേണ്ടാത്തതും എന്ന വിഷയവുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധൃതി വേണ്ടതും വേണ്ടാത്തതും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ധൃതി എന്നുള്ള പദം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ ചില ആളുകളെ നിർത്തിയിരുന്നു. ശത്രുക്കൾ പരാജയപ്പെട്ട് ഓടിപ്പോയാൽ അതിലൂടെ വരാനും അതിലൂടെ വന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി മലമുകളിൽ 50 അമ്പയ്ത്തുകാരായ ആളുകളെ അവിടെ നിർത്തി. ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള അമ്പയ്ത്ത് സംഘമായിരുന്നു അത്. ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ആദ്യഘട്ടത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് വിജയമുണ്ടായി. അവർ ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുകയാണ്. വിശ്വാസികളായ ആളുകൾ യുദ്ധക്കളത്തിൽ അവിശ്വാസികൾ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് അതിങ്ങനെ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് മലമുകളിൽ നിൽക്കുന്ന അമ്പയ്ത്തുകാർ കണ്ടത്. ആ അമ്പയ്ത്തുകാർ യുദ്ധം വിജയിച്ചു എന്ന് വിചാരിച്ച് ആ സംഘം ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടാൻ വേണ്ടി അവർ തിടുക്കം കാണിച്ചു. മലമുകളിൽ നിന്ന് അവരോടിയിറങ്ങി. അവരുടെ നേതാവ് അവരെ വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവർത്തിച്ചവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവർ മറന്നു. അവരാ മല ഇറങ്ങി. സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി അവരും ഓടിയെത്തി. അവരും ധൃതി കാണിച്ചു. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ എന്താണതുകൊണ്ട് സംഭവിച്ചത്? ചരിത്രം പറയുന്നത് നിഷേധികളായ ആളുകൾ, യുദ്ധക്കളത്തിൽ നിന്ന് പരാജയപ്പെട്ടോടിപ്പോയ ആളുകൾ ആ മലമുകളിലൂടെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ, ശത്രുക്കൾ അതിലൂടെ വന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുകയുണ്ടായി. പ്രവാചകന് പരിക്കേറ്റു. സ്വഹാബികൾ അങ്ങോട്ടുമിങ്ങോട്ടും ചിന്നെ ചിതറി ഓടേണ്ടി വന്നു. നോക്കൂ, നമുക്ക് വലിയ പാഠം ഇത് നൽകുന്നുണ്ട്. നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല, നമ്മൾ തിടുക്കം കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രംഗത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സംഭവം കൊണ്ട്, തിടുക്കം കാണിച്ചതുകൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ടായ പ്രയാസം ഏറെ വലുതായിരുന്നുവെന്ന് സൂറത്തു ആലു ഇമ്രാനിലെ 152 അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നേട്ടം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത്. അള്ളാഹു അതിനെക്കുറിച്ച് അപ്രകാരം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമയെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഭവമുണ്ട്. ഖിദിർ അലൈഹിസ്സലാമിൻ്റെ കൂടെ മൂസാ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ പല കാഴ്ചകളും കണ്ട ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. മൂസാ നബി ധൃതി കാണിച്ചു. കപ്പൽ കേടുവരുത്തിയത് കണ്ടപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതേപോലെ തന്നെ മതിൽ ശരിയാക്കി കൊടുത്തപ്പോൾ അവിടെ അദ്ദേഹം ചോദ്യമുന്നയിച്ചു. ഒരു കുട്ടിയെ കൊന്നപ്പോൾ അതിനദ്ദേഹം ചോദ്യമുന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാം, റഹിം അല്ലാഹു മൂസ, അല്ലാഹു മൂസാ നബിക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ലൗലം യുഅജ്ജിൽ ലഖുസ്സ മിൻ ഹദീഥിഹി ഗൈറുല്ലദീ ഖുസ്സ. അദ്ദേഹം തിടുക്കം കാട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ധൃതി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ധാരാളം പാഠങ്ങൾ ഇനിയും ലഭിക്കുമായിരുന്നു. അവിടെ അദ്ദേഹം തിടുക്കം കാണിച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ സംഭവത്തിലൂടെ ലഭിച്ചത് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിടുക്കം അപകടമാണ് എന്നാണ് ഈ ചരിത്രമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ധൃതി കാണിക്കുക എന്നത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. അല്ലാഹു പറയുന്നുണ്ട്, ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ സഊരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ. ധൃതി കാട്ടുന്നവനായിട്ടാകുന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, അതിനാൽ നിങ്ങൾ എന്നോട് ധൃതി കാട്ടരുത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വഖാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ ഏറെ തിടുക്കം കൂട്ടുന്നവനായിരിക്കുന്നു വിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, ധൃതി ഒഴിവാക്കുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ധൃതി വെടിയലും സാവകാശം കൈക്കൊള്ളലും കാര്യങ്ങൾ അവധാനതയോടെ ഉറപ്പാക്കലും തീർപ്പാക്കലും നിയന്ത്രിക്കലും സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ഒരു വ്യക്തിയുടെ മികച്ച ബുദ്ധിയും ഹൃദയ സമാധാനവുമാണ് അയാളുടെ അവധാനത വിളിച്ചറിയിക്കുന്നത്. മൂന്നാമത്, വഴികേടിൽ നിന്നും തെറ്റുകളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നുമൊക്കെ ധൃതി മനുഷ്യനെന്തു ചെയ്യും? സംരക്ഷിക്കും. നാലാമതായി, അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ ഇഷ്ടവും മനുഷ്യന് നേടിക്കൊടുക്കുന്ന കാര്യമാണ് ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൽ അനാതു മിനല്ലാ വൽ അജലതു മിന ശൈത്വാൻ, സാവകാശം അള്ളാഹുവിൽ നിന്നാണ്, ധൃതി പിശാചിൽ നിന്നുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, എന്താണ് സാവകാശം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുകയും പ്രതിഫലമേകുകയും ചെയ്യുന്ന കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ധൃതി പിശാചിൽ നിന്നാണ് എന്ന് പറഞ്ഞാലോ, വസ്വാസിലൂടെ ധൃതി കാണിക്കുവാൻ പ്രേരണയേകുന്നത് പിശാചാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ചിന്തിച്ചും അവധാനതയോടും കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ധൃതി പിടിച്ച നീക്കങ്ങളും കൂടിയാലോചിക്കാതെയുള്ള മുന്നേറ്റങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അതിൻ്റെ പരിണിത ഫലം ദുരന്തപൂർണമായിരിക്കുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവധാനത കാണിക്കുക എന്നുള്ളത്, തിടുക്കം കാട്ടാതിരിക്കുക എന്നുള്ളത് പ്രവാചകത്വ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നല്ല നേർക്കുനേരെയുള്ള നടപടി, സാവകാശശീലം, മിതവ്യയം എന്നിവ പ്രവാചകത്വത്തിൻ്റെ 24 അംശത്തിൽ ഒരംശമാണ് എന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ നമുക്കൊരു വ്യക്തിയെ ഓർക്കാം, അഷജ് അബ്ദുൽ ഖൈസിൻ്റെ ചരിത്രം. ആരാണ് അഷജ് അബ്ദുൽ ഖൈസ്? അദ്ദേഹം ബഹ്റൈനിൽ നിന്നുള്ള ഒരു യാത്രാ സംഘത്തിൻ്റെ തലവനാണ്. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ മൻതിഖത്തു ശർഖിയയിലെ ഒരു ഭാഗമാണ്. അന്ന് മൻതിഖത്തു ശർഖിയയും ബഹ്റൈൻ, അൽഹസ ഒക്കെ അടക്കമുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശത്ത് നിന്നുള്ള 20 പേരടങ്ങുന്ന ഒരു സംഘം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവരുടെ നേതാവാണ് അഷജ് അബ്ദുൽ ഖൈസ്. അവരെന്തിനാണ് പോകുന്നത്? പ്രവാചകനെക്കുറിച്ച് കേട്ടു, നബിയെ കാണാനും ഇസ്ലാം സ്വീകരിക്കാനുമാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെ കണ്ടു. പ്രവാചകൻ്റെ അടുക്കലേക്ക് അവർ ഓടിച്ചെന്നു. പ്രവാചകനെ അവർ കെട്ടിപ്പിടിച്ചു. പ്രവാചകൻ്റെ കൈ അവർ ചുംബിച്ചു. എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആവേശമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവർ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്നാൽ അഷജ് അബ്ദുൽ ഖൈസോ, അദ്ദേഹം അവിടെ ചെന്നു, അദ്ദേഹത്തിൻ്റെ മൃഗത്തെ അദ്ദേഹം ബന്ധിച്ചു, അദ്ദേഹം കുളിച്ചു, അദ്ദേഹം വസ്ത്രം മാറി, അദ്ദേഹം സുഗന്ധം പൂശി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു, പ്രവാചക തിരുമേനിയോട് സംസാരിച്ചു. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനിക്ക് ഈ ബഹ്റൈനിൽ നിന്ന് വന്ന യാത്രാ സംഘത്തിനോട് വലിയ സ്നേഹമായിരുന്നു. നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചു. ആ കൂട്ടത്തിൽ അഷജ് ബിൻ അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ലഹസലതൈൻ, താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. ആ രണ്ട് സ്വഭാവങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഏതൊക്കെയാണത്? അൽഹിൽമു വൽ അനാത്ത്, അവധാനതയും ക്ഷമയുമാണ് എന്ന്, വിവേകവുമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവധാനത കാണിക്കാൻ, നേതാവിനെ കണ്ട ആവേശമാണ് ആ ആളുകൾ കാണിച്ചത്. പക്ഷേ അവിടെ തിടുക്കം കാട്ടാതെ വസ്ത്രം മാറി, നല്ല വസ്ത്രം ധരിച്ച്, പൊടിപുരണ്ട വസ്ത്രം ഒഴിവാക്കി, തിടുക്കമില്ലാതെ അവധാനതയോടുകൂടെ കാര്യത്തെ സമീപിച്ച വ്യക്തിയാണ് മഹാനായ അഷജ് അബ്ദുൽ ഖൈസ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല, തിടുക്കം കാണിക്കാൻ പാടില്ല. എപ്പോഴും വാച്ചിൽ നോക്കി ഒന്നിനും സമയമില്ലാത്തവരായി അങ്ങനെ ഓടിപ്പോകുന്നൊരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റാൻ പാടില്ല. അവധാനത അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നുണ്ട്, തഅനി മിനല്ലാ വൽ അജലതു മിനശ്ശൈത്വാൻ. അവധാനത അള്ളാഹുവിൽ നിന്നും അതേപോലെ തന്നെ ധൃതി പിശാചിൽ നിന്നുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എവിടെയൊക്കെ നമ്മൾ അവധാനത കാണിക്കണം? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, നമ്മുടെ സംസാരത്തിൽ നമ്മൾ അവധാനത കാണിക്കണം. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്, നാവിനെ പിടിച്ചു വെക്കാൻ ഓരോ മനുഷ്യനും അത് നിർബന്ധമാണ്, നാവിനെ അവർ പിടിച്ചു വെക്കണം. കാരണം നാവിൻ്റെ വീഴ്ച ഭയങ്കരമാണ്, പ്രയാസങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അവിടെ സംസാരത്തിൻ്റെ മേഖലയിൽ അവധാനത കാണിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. നമ്മളൊരു വാർത്ത കേട്ടു, ആ വാർത്ത പ്രചരിപ്പിക്കുന്നിടത്ത് നമ്മൾ അവധാനത കാണിക്കണം. വാർത്തകൾ വരുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ അവധാനതയോടെ ആ വാർത്ത സത്യമാണ് എന്ന് ഉറപ്പിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പേ അതിനെ സംബന്ധിച്ച് മുൻധാരണയിലെത്തി ധൃതി പിടിച്ച് അത് പ്രചരിപ്പിക്കുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പലരും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അത്തരം വാർത്തകളുടെ ഉറവിടവും സത്യസന്ധതയും പരിശോധിക്കാതെ ധൃതി പിടിച്ച് ഫോർവേഡ് ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ആപത്ത് പലരും ആലോചിക്കാതെ പോകുന്നുണ്ട്. ഇവിടെയെല്ലാം അവധാനത കാണിക്കലും ഉറപ്പാക്കലും സ്ഥിരീകരിക്കപ്പെടലും വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ. ഒരു സത്യവിശ്വാസികളെ ഒരധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. ഫതബയ്യനു, നിങ്ങളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതി കാണിച്ചതിൻ്റെ പേരിൽ ശാസിച്ച സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധക്കളത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ ഒരു മനുഷ്യൻ, അവിശ്വാസിയായ മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞപ്പോൾ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പ്രവാചകന്റെ മുഖം ചുമന്നു. പ്രവാചകന്റെ ചോദ്യം, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ല. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതിന് ശേഷം തങ്ങൾ അയാളെ കൊന്നുകളഞ്ഞു, തിടുക്കം കാണിച്ചു മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചെയ്തതാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ കാലം തെറ്റായ വാർത്തകൾ ധാരാളം പ്രചരിപ്പിക്കുന്നുണ്ട്. കോവിഡിന്റെ കാലമാണ്, കോവിഡ് കാലത്ത് അനേകം വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ വാട്സപ്പിൽ നിന്ന്, നമ്മുടെ ഫേസ്ബുക്ക് വാളിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ ട്വിറ്റർ സംവിധാനത്തിൽ നിന്ന് ഒരു അസത്യമുള്ള വാർത്തയും പുറത്തു പോകില്ല എന്ന്, സത്യസന്ധമായ വാർത്തകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വാർത്തകൾ കേട്ടാൽ നല്ല വിചാരത്തോടെ സമീപിക്കാൻ വിശ്വാസികളായ നമ്മൾ പഠിക്കണം. അബു അയ്യൂബുൽ അൻസാരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള അപവാദ പ്രചരണം നടക്കുന്ന കാലഘട്ടത്തിൽ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ്, ആളുകൾ ആയിഷയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്, അത് കളവാണ്. നീ അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? ആയിഷ അങ്ങനെ ചെയ്തു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? നിനക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ? അപ്പോൾ അവർ പറഞ്ഞു, ലാ വല്ലാഹി മകുന്തു അഫ്അലുഹു, ഞാനൊരിക്കലും അങ്ങനെ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്നേക്കാൾ ഖൈറുള്ളവളാണ് ആയിഷ. ഫഈഷത്തു ഖൈറും മിൻക, നോക്കൂ, നിങ്ങൾ നല്ല വിചാരത്തോടെ അപവാദം പ്രചരിപ്പിക്കുമ്പോൾ നല്ല വിചാരത്തോടെയാണ് അതിനെ സമീപിച്ചത്. പ്രിയപ്പെട്ടവരെ, വാർത്ത പ്രചരിപ്പിക്കാൻ ധൃതി കാണിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് നമ്മളും അവധാനതയോടെ കാര്യങ്ങളെ സമീപിക്കുക, ധൃതി കാണിക്കാതിരിക്കുക. ധൃതി കാണിച്ചാൽ പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ധൃതി വേണ്ടതും വേണ്ടാത്തതും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം ഷമീർ മുണ്ടേരി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: അപ്പോൾ ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.

0: വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് അവകാശ നിഷേധത്തിന്റെ 80-20 വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മുജീബ് ഒട്ടുമൽ, ഒപ്പം ടി കെ നിഷാദ് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. 1992 December 6 ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതേതര പൊതുബോധത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ തുടർന്നുള്ള ഇന്ത്യയുടെ സാഹചര്യമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷത്തെ ഭരണകൂടം വിലയിരുത്തുകയും 2005 March 9 അന്നത്തെ യു പി എ ഗവൺമെൻറ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തത്. അതിനനുസരിച്ചുകൊണ്ട് രജീന്ദർ സച്ചാർ കമ്മീഷൻ എന്ന രീതിയിലുള്ള ഒരു സമിതി രൂപപ്പെടുത്തുകയും അവരോട് മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയുണ്ടായി. ആ നിലയ്ക്ക് 2006 November 17 440 പേജുള്ള റിപ്പോർട്ടാണ് യു പി എ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചത്. വളരെ ദയനീയമായ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയെ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. സച്ചാർ സമിതി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഹൈ ലെവൽ കമ്മിറ്റി ടു പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദി സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള അവരുടെ അവസ്ഥയെ കണ്ടെത്താൻ വേണ്ടിയാണ് സച്ചാർ സമിതി നിയോഗിക്കപ്പെട്ടത്. അതിനനുസൃതമായി അവരുടെ ദയനീയമായ അവസ്ഥ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധമുള്ള സമീപനമാണ് സമൂഹങ്ങളിൽ ഏറെയും ഉണ്ടായത്. നമ്മുടെ താടിയെക്കുറിച്ച്, തൊപ്പിയെക്കുറിച്ച്, നമ്മുടെ ഐഡൻറ്റിയെക്കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ സംശയിക്കുന്ന വിധമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയുണ്ടായി. അതെല്ലാം തന്നെ വളരെ വ്യക്തമായി സച്ചാർ സമിതിയുടെ റിപ്പോർട്ടിൽ വരച്ച് കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എന്നിട്ട്

0: ബഹുമാന്യനായ ഡോക്ടർ മൻമോഹൻ സിംഗ് 15-ന പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപിച്ച പദ്ധതികളെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങൾക്കിടയിൽ അത് പ്രായോഗികമാക്കണമെന്ന നിർദ്ദേശമാണ് നൽകുകയുണ്ടായിട്ടുള്ളത്. ആ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലും 15-ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിന് നൽകിയപ്പോൾ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുന്നതിന് പകരമായി 2007 ഒക്ടോബർ 11 നിർദ്ദേശം നടപ്പിലാക്കാനെന്ന വ്യാജേന പാലോളി കമ്മിറ്റിയെ നിയോഗിക്കുകയാണുണ്ടായത്. പാലോളി കമ്മിറ്റി ഒരുപക്ഷെ ആ 15-ന പദ്ധതിയെ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കേണ്ടിയിരുന്നു. അതിന് പകരമായി വീണ്ടും പഠനത്തിന് വിധേയമാക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഉന്നതിയെക്കുറിച്ച് സംശയിച്ചുകൊണ്ട്, അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സംശയിച്ചുകൊണ്ടാണ് അവർ വീണ്ടും പഠനം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. 2008 ഫെബ്രുവരി 21 റിപ്പോർട്ട് സമർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ സെല്ല് സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചു. അതേപോലെ തന്നെ കലക്ട്രേറ്റുകളിലും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെല്ല് അവിടെയും എല്ലാ കലക്ട്രേറ്റുകളിലും സ്ഥാപിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയത് എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ സച്ചാർ സമിതിയുടെ ആ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണമെന്ന നിലക്ക് തന്നെ ചില പദ്ധതികളുമായിട്ടാണ് അന്നത്തെ ഗവൺമെൻറ് V.S. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. സഹോദരങ്ങളെ, അതിൽ ഒരു നിർദ്ദേശമാണ് കോച്ചിം സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത്. മുസ്ലിം യുവാക്കൾക്ക് വേണ്ടിയുള്ള പരിശീലന ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു സെൻറ്റർ അത് ആരംഭിക്കുക എന്നത് സച്ചാർ സമിതിയുടെ നിർദ്ദേശപ്രകാരം പാലോളി കമ്മിറ്റി കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്, മുസ്ലിം യൂത്ത് എന്നാണ് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഉള്ളത്. പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിലും മുസ്ലിം യൂത്ത് എന്ന് തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ നിർദ്ദേശം, മുസ്ലിം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡും അതുപോലെ സ്കോളർഷിപ്പും അനുവദിക്കണമെന്ന നിർദ്ദേശമാണ്. അവിടെയും നിങ്ങൾക്ക് ജിയോ സഹിതമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്, തെളിവ് സഹിതമാണ് ഇവിടെ പറയുന്നത്. അവിടെയും മുസ്ലിം എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് പെൺകുട്ടികളെയും വിദ്യാഭ്യാസപരമായി സമുദ്ധരിക്കണമെന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സഹായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായത്. സഹോദരങ്ങളെ, പിന്നീടുള്ള നിർദ്ദേശം കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടപ്പിലാക്കണമെന്ന്. ITI പഠനത്തിന് ഫീ റീഇംബേഴ്സ്മെൻ്റ് നടപ്പിലാക്കണമെന്ന്, അതേപോലെ തന്നെ CA ICWA CS എന്നിവയ്ക്ക് സ്കോളർഷിപ്പ് പ്രത്യേകമായി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ പാലോളി കമ്മിറ്റി മുന്നോട്ട് വച്ചത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച സച്ചാർ സമിതിയുടെ ആ നിർദ്ദേശം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ള പാലോളി കമ്മിറ്റി അവർ ആ പദ്ധതികൾ മുസ്ലിങ്ങൾക്കിടയിൽ 100% നടപ്പിലാക്കുന്നതിന് പകരമായി അവിടെ വെള്ളം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 2011 ജനുവരി 1 ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആദ്യമായി നിലവിൽ വരികയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ക്ഷേമ വകുപ്പ് വന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാനാണ്. പക്ഷേ മുസ്ലിം ന്യൂനപക്ഷമെന്ന് പറയുന്നതിന് പകരം കേവലം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആയിട്ടാണ് അത് രൂപീകരിച്ചത് എന്നതാണ് മറ്റൊരു പ്രശ്നം. 2011 ജനുവരി 11 മുസ്ലിം യുവജനങ്ങൾക്കായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരിശീലന ആ സെൻ്ററുകളിൽ അവർക്ക് 80% മുസ്ലിങ്ങൾക്കും 20% മറ്റു ഇതര മതസ്ഥർക്കുമായി അവർ സംവരണം ചെയ്യുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് 100% അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സംവരണത്തിൽ, ഈ സീറ്റിൽ 20% മറ്റു മതസ്ഥർക്ക് നൽകുകയാണ്. അതേപോലെ തന്നെയാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലും 20% സംവരണം ഏർപ്പെടുത്തുകയാണ്. അതേപോലെ CA ICW CS CS സ്കോളർഷിപ്പ്, ITI ഫീ റീഇംബേഴ്സ്മെൻ്റ് പോലെയുള്ള സംവിധാനങ്ങളിലും 20% മറ്റു മതസ്ഥർക്ക് നൽകാൻ ആണ് തീരുമാനമെടുത്തത്. സ്വാഭാവികമായി അവിടെ ഒരു സംശയം, അവിടെ മുസ്ലിങ്ങളെ നിരന്തരമായി ആക്ഷേപിക്കുവാനും അരുവിവൽക്കരിക്കുവാനും അപരവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങളുണ്ട്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് മീഡിയകളുടെ കാര്യങ്ങളോട് വിശദീകരിച്ചു. സമൂഹത്തിലെ പൊതുബോധം മുസ്ലിങ്ങൾക്കിടയിൽ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മീഡിയയിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിലക്ക് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ നിരന്തരമായി നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ നിലക്ക് മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സഹോദരങ്ങളെ, ഈ നിലക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അർഹതപ്പെട്ടതിൽ 20% അവർക്ക് കൊടുക്കുന്നതിലൂടെയും അതിൻ്റെ പേര് മുസ്ലിം ന്യൂനപക്ഷം എന്നതിന് പകരം അത് വെറും ന്യൂനപക്ഷമായി ആ നിലക്ക് നാമകരണം ചെയ്ത് എന്നത് കണ്ടപ്പോൾ ആ സമയം നോക്കിക്കൊണ്ട് പാലക്കാട് പുതുപ്പൊയ്യാരം സ്വദേശി ജസ്റ്റിൻ പള്ളിവാതുൽക്കൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. 2021 May 28 അത്. അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ ആവശ്യപ്പെട്ടത്, അയാൾ വാദിക്കാൻ വേണ്ടി ശ്രമിച്ചത്, യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വാദിച്ചത്. സ്വാഭാവികമാണ്, കോടതിയിൽ ആ നിലക്കുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അവർ ആ രൂപത്തിലാണ് നോക്കിയത്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് മുസ്ലിം ന്യൂനപക്ഷത്തെ ഏറ്റവും മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കേണ്ട ഇത്തരം പദ്ധതികളെ അത് സംരക്ഷിക്കുന്നതിന് പകരം അതിനെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അവസാനം ഈ സഹോദരൻ്റെ ഹർജി കാരണമായി 80-20 എന്ന് പറയുന്ന 80% മുസ്ലിങ്ങൾക്കും 20% മറ്റുള്ളവർക്കും എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായി അവിടെ റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. സഹോദരങ്ങളെ, ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരോഗ്യപരമായി കായികപരമായിട്ടാണ് എന്നും അതേപോലെ സൈദ്ധാന്തികമായി ആദർശപരമായി ആ നിലക്കുള്ള നേരിടുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ അതിലപ്പുറം ഇതുപോലെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള അപരവൽക്കരണവും നടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവിന് വേണ്ടി തന്നെയാണ് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത് എന്ന് പറയുന്ന ആ പേര് മുസ്ലിം യൂത്ത് എന്നതിന് പകരം മൈനോറിറ്റി യൂത്ത് എന്ന് എഴുതി ചേർത്തതും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തരത്തിലുള്ള തന്ത്രമാണ്. ഇത് ആ സമയത്ത് കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യ മന്ത്രിയായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ KT ജലീലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ സവിസ്തരം വളരെയധികം സെക്യുലറാണ് ഞാനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും പഠനത്തിന് വേണ്ടി സഹായമാകുന്ന വിധമുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതിന് പേരുകൾ കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ്. അതിൻ്റെ മദർ തെരേസ എന്നും ജോസഫ് മുണ്ടശ്ശേരി പോലെയുള്ള പേരുകൾ നൽകി ഇത് കേവലം മുസ്ലിങ്ങളുടേതല്ല, അത് പൊതുവായിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു അവകാശം ഈ പാവപ്പെട്ട സമുദായത്തിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ നിലക്കുള്ളൊരു ചിന്തയാണ്, ആ ചിന്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്.
1: ഒരു വലിയ അവകാശ നിഷേധത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് കുറഞ്ഞ സമയം കൊണ്ട് ബഹുമാന്യനായ മുജീബ് ഒട്ടുമൽ ഇങ്ങനെ കടന്നുപോയത്. ഈ 80-20 എന്നുള്ള വാചകം പത്രം വാർത്തകളൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു 80-20 ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാന ന്യൂനപക്ഷങ്ങൾ ആരാണ്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് അതിൻ്റെ 80% മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും 20% മാത്രം ക്രൈസ്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു അനീതി ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു വലിയ പ്രചാരണമുണ്ടായത്. എന്താണ് ആ 80-20 ചരിത്രം എന്നതാണ് ഇവിടെ മുജീബ് ഒട്ടുമല വിശദീകരിച്ചത്. പൊതുവിൽ ഇന്ത്യ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൻ്റെ ഗോത്രവിഭാഗങ്ങളുടെയൊക്കെ അവസ്ഥകൾ പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ കമ്മീഷനുകളൊക്കെ നിശ്ചയിക്കാറുണ്ട്. ഭരണഘടന ആ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ആളുകൾക്കും അവസര സമത്വം കിട്ടുന്നതിന് വേണ്ടി മുസ്ലിങ്ങളുടെ സാമൂഹ്യ സ്ഥിതി എന്താണ്, SC/ST സാമൂഹ്യ സ്ഥിതി എന്താണ്, ക്രൈസ്തവരുടെ സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സമിതികളെ കമ്മീഷനുകളെ വെക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി 2004 രജീന്ദർ സച്ചാറിൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സമിതിയെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വെച്ചു. മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല, മുസ്ലിങ്ങളുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണെന്ന് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് കോച്ചിങ് സെൻ്ററുകൾ അനുവദിച്ചു. പക്ഷേ കേരളത്തിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ രണ്ടാക്കി മുറിച്ചു. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ 80% ക്രൈസ്തവർക്കു കൂടി കൊടുത്തു. മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിച്ച സ്കോളർഷിപ്പിൻ്റെ 20% ഒരനീതി, പച്ചയായ അനീതി കേരളത്തിൽ നടന്നു. 20% കൊടുത്തു. എന്നിട്ട് പിന്നീട് അത് ചർച്ചയാക്കി കൊണ്ടുവന്നു. എന്താ, ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെ 20% ക്രൈസ്തവർക്ക് കിട്ടുന്നുള്ളൂ. ക്രൈസ്തവർ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതാണ് ഇവിടെ വിശദീകരിച്ചത്. മുസ്ലിം ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ വകുപ്പിൻ്റെ പേര് മാറ്റി ഗവൺമെൻറ്. പേരെന്താക്കി? ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അതിൻ്റെ അനുവദിച്ച നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേര് ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി. അപ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹം അതിനെതിരെ രംഗത്ത് വരും. എന്നിട്ട് ആ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയി, വളരെ വലിയ ചർച്ച, ദീർഘകാലം ചർച്ച ചെയ്തു. എന്നാൽ ഇത് അനുവദിക്കുന്ന, ഇത് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ ധ്രുവീകരണത്തിന് കാരണമാകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ 80-20 വിവാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്കാണ് യഥാർത്ഥത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് സ്കോളർഷിപ്പ്, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പിന്നെ കോച്ചിങ് സെൻ്ററുകൾ, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അത് ആ സമയത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചത്. ഇതല്ലാത്ത പല പല കമ്മീഷനുകൾ വന്നിട്ടുണ്ട്, പല വിഭാഗങ്ങൾ. ഇപ്പം കേരളത്തിൽ JB Koshi Commission എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്. JB Koshi Commission, ആ കമ്മീഷൻ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. JB Koshi Commission എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ കേരള ഗവൺമെൻറ് നിയമിച്ചത്? ക്രൈസ്തവരുടെ അവസ്ഥ പഠിക്കാനാണ്. ക്രൈസ്തവരിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനുള്ള ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. SC ST ക്കാരുടെ അവസ്ഥ പഠിക്കുമ്പോൾ അവർക്കുള്ള ചില അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളായിരുന്നു അത്. അത് ഇപ്പോൾ ഏറ്റവും അവസാനം എത്തിയുന്നത് എവിടെയാണ്? അതിനെ 59-41% ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കണമെന്ന കോടതി വിധി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീതം വെക്കുന്ന ഏറ്റവും കടുത്ത അനീതിയിലേക്കാണ് അതിൻ്റെ അവസാനം എത്തിച്ചേർന്നത്. ഇനി നോക്കൂ, ഇതല്ലാത്ത ചില പിന്നെ സ്കോളർഷിപ്പുകളും സംവരണമൊക്കെ ഇവിടെ നടപ്പിലാക്കി. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം. സംവരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവസര സമത്വം കൊടുക്കലാണ്. സാമൂഹികമായി മുസ്ലിം വിഭാഗം, SC വിഭാഗം, ST വിഭാഗം സാമൂഹികമായി പിന്നോട്ട് പോയി, അതിന് കുറേ കാരണങ്ങളുണ്ട്, അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അവരെ ഉയർത്തി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് മെമ്പർമാരാകുന്നിടത്തും പാർലമെൻ്റ് അംഗങ്ങളാകുന്നിടത്തും മാത്രമല്ല എല്ലാവരും ഉണ്ടാവേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണം എക്സിക്യൂട്ടീവാണ്, ഓഫീസർമാരാണ്, അതിലും എല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയാണ് സംവരണം കൊണ്ടത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ ഇത്തരം പൊസിഷനുകളിലും ഉദ്യോഗങ്ങളിലും ഒക്കെ ഉള്ള ആളുകളിലെ ആളുകൾക്കും സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞവർക്ക് സംവരണം കൊടുത്തു. എന്താണ് ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ? അതിൻ്റെ മാനദണ്ഡങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. ഒരാൾ മുന്നോക്ക വിഭാഗത്തിലെ ആളുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് 2.5 ഏക്കറിൽ താഴെ ഭൂമി ഉണ്ടെങ്കിൽ അവർ സാമ്പത്തികമായി പിന്നോക്കമാണ്. ഒരാൾക്ക് 2 ഏക്കർ ഭൂമിയുള്ള ഒരാൾ സാമ്പത്തികമായി പിന്നോക്കമല്ല, നമുക്ക് സംവരണം കിട്ടും. ഒന്ന് ആലോചിക്കുക ഇതിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച്. അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെൻറ്റ്, മുനിസിപ്പാലിറ്റിയിൽ 1 സെൻറ്റിന് ഒരു മുനിസിപ്പാലിറ്റി, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണല്ലേ. ഇവിടെ 1 സെൻറ്റിന് എത്ര വില ഉണ്ടാവും? 74 സെൻറ്റ് ഉള്ള ഒരാൾ സാമ്പത്തികമായി പിന്നോക്കാണെന്നാണ്. കോർപ്പറേഷനിൽ കോഴിക്കോട്, കണ്ണൂർ, കേരളത്തിൽ 5 കോർപ്പറേഷനുകളാണത്, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം. ഇവിടെ 1 സെൻറ്റിന് എത്ര വില വരും? അവിടെ 900 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി എത്ര ഉണ്ടാവും? 50 സെൻറ്റ് ഉണ്ടെങ്കിൽ 49 സെൻറ്റ് ആണെങ്കിൽ അയാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുതാണ്. എന്നിട്ട് അവർക്ക് ആകെയുള്ള സംവരണത്തിൽ നിന്ന് 10% കൊടുക്കണം എന്നിട്ട് ആകെ പിന്നെ നിയമനത്തിൽ നിന്ന് 10% സംവരണം കൊടുക്കുന്ന മറ്റൊരു കടുത്ത അനീതി ഇവിടെ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ മുതൽ അവതരിപ്പിച്ചു വന്ന അതിൻ്റെ ഒരു തുടർച്ചയാണിത്. മുസ്ലിങ്ങളാണോ അവർക്ക് വേണ്ട? അവർക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല, അവരങ്ങനെ മുന്നോക്കം വരേണ്ടതില്ല, എല്ലാ കാലത്തും പിന്നാക്കക്കാരായി ഇവിടെ നിലനിൽക്കണമെന്ന അത്തരമൊരു ദുഷ്ടചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ 80-20 എന്ന ഇത്തരമൊരു വിവാദവും അനീതിയും ഇവിടെ നടപ്പിലായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, അവകാശ നിഷേധത്തിൻ്റെ 80-20 വിസ്ഡം ഡയലോഗിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗത്ത് സംസാരിച്ചത് മുജീബ് ഒട്ടുമൽ, ഒപ്പം TK നിഷാദ് സലഫി.
3: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു പിന്നെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബദറിലേക്ക് എത്തി അവിടെ പിന്നെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ പിന്നെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
4: ഭക്ഷണം പാകം ചെയ്യുന്ന
3: ആളുകൾ, അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളിലോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
4: ഒരു ദിവസം
3: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
4: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളെ
3: പ്രവാചകങ്ങൾക്ക് സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ, ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിന് ഇത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
4: അപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
3: അതെ,
4: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
3: അതെ,
4: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
3: തീർച്ചയായും
4: അതുപോലെ.
3: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ, അതായത് സ്വഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ, നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
4: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
3: അതെ,
4: ഒരു കാഴ്ചപ്പാട്
3: അതെ
4: ഉണ്ടാക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ, തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച, അപ്പോൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും, അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവർ ഇടപെടുന്നില്ലല്ലോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെ ഉള്ളത്,
3: അവരുടെ ഡ്യൂട്ടി അതാണ്.
4: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
3: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രയായിരുന്നല്ലോ.
4: അൽഹംദുലില്ലാഹ്, ഒരു ഗുണപാഠമകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
5: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്, ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ചൊരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവർക്ക് തിരിച്ചങ്ങട്ടന് വന്നു, കഴിയുന്നില്ല എന്നിട്ട്. അവള് അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ടിങ്ങനെ ഇറങ്ങി വരുന്നേ. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പൊ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നെ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ അപ്പോൾ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
6: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
5: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്നാണ്. സ്വയം പ്രചോദിത, അപ്പൊ ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
6: സ്വന്തം
5: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
7: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിൽ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
8: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
9: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരം അപേക്ഷിക്കാം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 2026 ജൂലൈ 31 അപേക്ഷയും മറ്റനുബന്ധ രേഖകളും ലഭ്യമാക്കണം. www.keralabiodiversity.org സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 0471-27247 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആനെ മനഃപാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അതിനു മുമ്പ് ആദ്യ വചനം മുതൽ നമുക്ക് പാരായണം ചെയ്യാം.

ليُ

وكان ذلك عند الله فوزا عظيما.

0: ആറാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അമാനത്തുകൾ, വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരും നിർവഹിക്കേണ്ടവരുമാണ് നമ്മൾ. അമാനത്തുകളിൽ വലിയതും ഉത്തരവാദിത്തങ്ങളിൽ മികച്ചതുമാണ് മക്കളെ വളർത്തുക എന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീം 6 ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശ്വാസികളോട് സ്വദേഹത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു പറയാണ്, ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ അദ്ദിബൂഹും വഅല്ലിമൂഹും അൽഖൈർ വഅലൽ അബി അൻ യറാഇ ഫി തർബിയത്തിൽ ഉമൂരി താലിയ. നല്ലത് പഠിപ്പിക്കുകയും നല്ല മര്യാദക്കാരാക്കുകയും അവരെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലി റളിയല്ലാഹു പറഞ്ഞതിനെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. വിശദീകരിച്ചുകൊണ്ട് പറയാണ്, കാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള തബാറക വ തആല എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ അവരുടെ മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ്. വലിയൊരു ചോദ്യമാണിത്. കാരണം മാതാപിതാക്കൾ അവർ മക്കൾക്ക് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുമ്പോഴും അതെല്ലാം നിർവഹിച്ചു കൊടുക്കുമ്പോഴും മക്കളുടെ യഥാർത്ഥ വിജയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് വലിയൊരു ചോദ്യമാണ്. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ നമ്മൾ എന്തിന് പരിശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് നന്മകളിലൂടെ നമുക്ക് മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നതൊരു ഇബാദത്താണ്. അത് അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചതുമാണ്. മറ്റൊന്ന്, മക്കൾ സ്വാലിഹ്യങ്ങളായാൽ മാതാപിതാക്കൾക്ക് അവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ്. അപ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്ന്, ഈ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉമറുള്ളാവിൻ്റെ അടുത്തൊരാൾ മകൻ്റെ അനുസരണ കീഴിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ മകൻ അനുസരിക്കുന്നില്ല. ഉമറുള്ളാഹു പറഞ്ഞു, താങ്കളുടെ മകനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരൂ. അങ്ങനെ ആ മകനെ കൊണ്ടുവന്നപ്പോൾ ആ മകൻ ഉമറുള്ളാവിനോട് പറഞ്ഞു, എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ഉപ്പ നല്ല പേരിട്ടില്ല, എന്നെ ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട എൻ്റെ അവകാശമാണ്, ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ ദീനില്ലാത്തൊരു സ്ത്രീയാണ്, ചിലർ കുഫു മാത്രം നോക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരാതിയായിക്കൊണ്ട് പറഞ്ഞ വിഷയത്തിലെ ഓരോ വിഷയങ്ങളും വളരെ ഗൗരവമാണ് എന്നതാണ്. സാധാരണ നാട്ടിൽ വിവാഹം കഴിക്കാറുള്ളത് 4 കാര്യങ്ങൾക്കാണ്. സമ്പത്തിനും തറവാടിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിലും മതം നോക്കിയിട്ടൊക്കെ തിരഞ്ഞെടുക്കും. എന്നാൽ ഫൽ ഫർ ബിദാത്തി ദീൻ എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മുടെ കൈകൾ അതെത്ര ദാരിദ്ര്യത്തിലായിരുന്നാലും ശരി, ദീനുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതാണ്. അതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്നാണ്. ഇനി മാത്രമല്ല, ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവമായിക്കൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, ദുനിയ മതാഉൻ വഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സാലിഹ എന്ന ഒരു സാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതാ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ശിക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായ ശിക്ഷണം വേണം. അതിന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുമെന്നും വേണം. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത്, ഇന്ന് പലർക്കും മക്കളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യമറിയില്ല. മത്സരങ്ങളും ദുരഭിമാനവും വരുമാനവും നമ്മൾ നെയ്ത സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് ഇതിനൊക്കെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതക്കാണ് സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മറ്റെന്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന് അള്ളാഹുവിനടുത്ത് സ്ഥാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രവുമല്ല നമ്മുടെ നിയ്യത്ത് അത് വളരെ സുപ്രധാനമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇന്നമിൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിലൂടെ നമുക്കത് വ്യക്തമാണ്. മറ്റൊന്ന് ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും ഉപദേശിക്കുകയും ഉപദേശിക്കുന്ന കാര്യത്തിൽ മാതൃകയാവുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ മാതൃകയാകുക എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ മക്കളെ ഉപദേശിക്കും, അവരോട് പലതും പറയും, പക്ഷേ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒന്നാണെങ്കിൽ പിന്നെ അതിലൂടെ മക്കളിലൂടെ നമ്മളതെങ്ങനെ കാണുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒരു കാര്യം തന്നെ ആയിരിക്കുക എന്നതും അത്തരത്തിൽ ഒന്നാകുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമസ്കാരം നിർവഹിക്കുക എന്നതല്ല, ഇഖ്ലാസോടെ ചെയ്യുക എന്നതാണ് പ്രധാനം. മാത്രവുമല്ല അനുസരിക്കാത്ത മക്കൾക്ക് ചെറിയ ചെറിയ നിലക്കുള്ള അടി ശിക്ഷകൾ നൽകാൻ നമുക്ക് സാധിക്കണം. അവരോടുള്ള ഇഷ്ടം കാരണം അവരെ നന്മകൾ പഠിപ്പിക്കുവാനും തിന്മ ബോധ്യപ്പെടുത്തുവാനും ഒരുപക്ഷെ നമുക്ക് ചെറിയ ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രായം ചെന്നാൽ കൽപ്പിക്കുക തന്നെ വേണം. എങ്ങനെ കൽപ്പിക്കണം എന്നത് വളരെ പ്രധാനവുമാണ്. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും തടയണം. അത് ഒരു മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവൻ കുട്ടിയല്ലേ അല്ലേ അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തിന്മകൾ അനുവദിച്ച് നൽകിയാൽ കുട്ടികളെ അപമാനിക്കാതെ തിരുത്താൻ നമുക്ക് കഴിയാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ അടുത്ത് എന്ത് വരുമ്പോഴും റസൂലുള്ള പറഞ്ഞതുപോലെ ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കുട്ടികൾ അവർ സക്കാത്തിൻ്റെ ഈത്തപ്പയം എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൊരാളെടുത്തത് തൻ്റെ വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവനിലേക്ക് നോക്കുകയും അവൻ്റെ വായിൽ നിന്നത് എടുത്തു കളയുകയും ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദിൻ്റെ കുടുംബങ്ങൾ സക്കാത്തിൻ്റെ ധനം തിന്നുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിച്ചു. അപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് തെറ്റാണെങ്കിൽ അതിനെ തെറ്റിയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശരിയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ മാതൃകയാകണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ തീർച്ചയായും അവർ പറയുന്ന കാര്യങ്ങളിൽ മാതൃകയാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയും നല്ല കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടുകാർ ആരാണെന്ന് നമുക്കറിയണം അല്ലേ. അങ്ങാടികളിലും അതുപോലെ തന്നെ ആളുകൾ നടന്നു പോകുന്ന ഇടങ്ങളിലുമെല്ലാം ഒരുപക്ഷെ പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടോ? നമസ്കാര സമയങ്ങളിൽ പള്ളിയിൽ പോകാതെ അങ്ങാടികളിൽ തമാശ കളിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അതേപോലെ പ്രശ്നപരിഹാര കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും കുട്ടികൾ നേരിടുന്ന പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നേടാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാനും ചില യാഥാർത്ഥ്യങ്ങളെ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അതേപോലെ തന്നെ ഖുർആൻ ഹൽക്കകളിൽ ഖുർആൻ ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഇന്ന് ഒരു പ്രായം ചെന്ന കുറച്ചാളുകൾ മാത്രമായി ഖുർആൻ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും ഒതുങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മക്കളിലൂടെ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സ്വന്തം മക്കളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരാൻ്റെ മക്കളെ ക്ഷണിക്കുകയും അവരോട് വരണമെന്ന് പറയുകയും അതേ സമയത്ത് തൻ്റെ മക്കളെ വീട്ടിലിരുത്തി പോരുകയും ചെയ്യുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കണം. വസ്ത്രവും മര്യാദകളും പഠിപ്പിക്കണം. പള്ളിയോടുള്ള ബാധ്യതകളും പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കണം. ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ ആദരിക്കുവാനും കുട്ടികളോട് മാന്യമായി കൊണ്ട് ഇടപെടാനും അതുപോലെ തന്നെ സംസാരത്തിലും പെരുമാറ്റവും ഇതെല്ലാം നന്നാക്കുവാനുമൊക്കെ അവർക്ക് പ്രചോദനമാകുകയും അവരെ ഗുണദോഷിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളോടൊപ്പം അവരിലൊരാളായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മാതൃകകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ നിലക്ക് മക്കളുടെ വിഷയത്തിൽ നന്മകൾ ചെയ്യുവാനും നന്മകളിലൂടെ വഴി നടക്കുന്ന മക്കളാക്കി മാറ്റുവാനും അള്ളാഹു നമ്മുടെ ഏവരുടെയും മക്കൾക്ക് തൗഫീഖ് നൽകി.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നബിചരിത്രം പരിപാടിയിലേക്കാണ്. ബദർ യുദ്ധാരംഭം വിശദീകരിക്കുന്നത് ബഹുമാന്യനായ മുൻഷിദ് ഒട്ടുമൽ.
3: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും 300-ൽ പരം സ്വഹാബികളും ബദറിൽ ഒരുമിച്ചു കൂടുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വലിയ സംഘടനമായിക്കൊണ്ടാണ് ബദറിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായിക്കൊണ്ട് നേരിട്ടൊരു സംഘടനത്തിന് ആഗ്രഹിച്ചതല്ല, അതിനുവേണ്ടിയല്ല അവർ ബദറിലേക്ക് വന്നത്. പക്ഷേ സാഹചര്യം അവരെ എന്തുകൊണ്ടും യുദ്ധത്തിലേക്ക് നയിച്ചു എന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അന്ന് രാത്രി കഴിച്ചുകൂട്ടി. ശക്തമായ മഴ പെയ്യുകയും അത് ശത്രുക്കൾക്ക് പ്രയാസമാവുകയും മുസ്ലിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടായ മറ്റൊരു സംഭവമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വീക്ഷിക്കുവാൻ വേണ്ടി ശത്രുനിരയിൽ നിന്ന് ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി അന്വേഷണത്തിനായിക്കൊണ്ട് ബദറിന്റെ സമീപത്തുള്ള പർവ്വതനിരകളിലേക്ക് തൻ്റെ കുതിരയുമായിക്കൊണ്ട് വരുന്നുണ്ട്. അഥവാ മുസ്ലിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ചുറ്റുഭാഗങ്ങളും കൃത്യമായി വീക്ഷിച്ചതിന് ശേഷം ഉമൈർ നേരെ ഖുറൈശികളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുന്ന ഒരു ചില വാചകങ്ങളുണ്ട്. സത്യസന്ധമായിക്കൊണ്ടുള്ള ഉമൈറിൻ്റെ വാചകം ഇപ്രകാരമായിരുന്നു: ഖുറൈശികളെ, 300-ൽ പരം ആളുകളാണ് അവരുള്ളത്. ഒന്നല്ലെങ്കിൽ ആ 300-ൽ കൂടുതലുണ്ടാകാം, അല്ലെങ്കിൽ 300-ൽ കുറച്ച് കുറവുണ്ടായിരിക്കാം. ഏകദേശം 300 ആളുകളെ ഞാനവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ അസാമാന്യമായി കണ്ട ഒരു പ്രത്യേകതയുണ്ട്: മരണത്തെ തോൽപ്പിക്കുന്ന ധൈര്യം അവരിലുണ്ട്. രക്ഷാകവചമായിക്കൊണ്ട് അവരുടെ കയ്യിൽ വാളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഖുറൈശികളെ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെടാതെ അവരിൽ നിന്നു ആരും മരണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഉമൈർ സത്യസന്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഹക്കീം ഈ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നേരെ ഉത്തുബയുടെ അടുക്കൽ വന്നിട്ട് പ്രശ്നങ്ങളെ പരിഹരിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു സംഘടനത്തിൽ ഏർപ്പെടാതെ നേരെ നമ്മുടെ ആളുകളെയും കൂട്ടി മക്കയിലേക്ക്

ഒരു പ്രശ്നത്തിൽ നമ്മൾ വൈ വെക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ഹക്കീമിനുണ്ടായിരുന്നത്. ഒത്തുബയുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഒത്തുബയ്ക്ക് ആ ഒരു അഭിപ്രായം ശരിയാണെന്ന് തോന്നി. അപ്പോൾ ഒത്തുബ ഹക്കീമിനോട് പറഞ്ഞു, നീ ഈ അഭിപ്രായവുമായിക്കൊണ്ട് അബീ ജഹലിൻ്റെ അടുക്കിലേക്ക് പോകണം, അതായത് ഇബ്നു ഹൻദീലയുടെ അടുക്കിലേക്ക് നീ പോകണം. ഇബ്നു ഹൻദീല എന്ന് അബൂ ജഹലിനെ പറയുന്ന പേരാണ്, അബൂ ജഹലിൻ്റെ ഉമ്മയുടെ പേരാണ് അൽ ഹൻദീലത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബ്നു ഹൻദീലയുടെ അടുക്കിലേക്ക് നീ പോകണം. അങ്ങനെ ഹക്കീം നേരെ ഇബ്നു ഹൻദീല അബൂ ജഹലിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഒരു നിലക്കും അബൂ ജഹൽ വഴങ്ങില്ല എന്നറിയാം, എന്നാലും ഹക്കീം തൻ്റെ അവസാന പരിശ്രമം എന്ന നിലക്ക് അബൂ ജഹലിൻ്റെ അടുക്കൽ പോവാൻ. ഈ സമയം ഒത്തുബ ജനങ്ങൾക്ക് മുമ്പിലായിക്കൊണ്ട് പ്രസംഗിക്കാൻ, എന്താണ് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ട കുറേശികളെ, മുഹമ്മദിനോടും കൂട്ടരോടും യുദ്ധം ചെയ്തിട്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ഉറ്റ കുടുംബക്കാരോട് യുദ്ധം ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ മാനം കെട്ട് നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഒത്തുബ വളരെ ശാഠ്യത്തോടുകൂടി, നിർബന്ധ ബുദ്ധിയോടുകൂടി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അബൂ ജഹല് താൻ ആഗ്രഹിച്ച ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന ഒരാശങ്ക കാരണം അബൂ ജഹൽ മറ്റൊരു വിദ്യ അവിടെ എടുക്കാൻ ഹക്കീമിനോട് പറയാൻ, ഹക്കീം ഉറപ്പായിക്കൊണ്ടും മുഹമ്മദിനോടും കൂട്ടരോടും യുദ്ധം ചെയ്തിട്ടേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ, അതുറപ്പാണ്. ഈ ഒരു പോരാട്ടം ഏതെങ്കിലും ഒരു വിഭാഗം വിജയിക്കുന്നത് കാണുന്നത് വരെ യുദ്ധം തുടരുക തന്നെ ചെയ്യും ഹക്കീമെന്ന് അബൂ ജഹൽ പറയാൻ. മാത്രമല്ല ഹക്കീമിനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അബൂ ജഹൽ മറ്റൊരു വിദ്യ അവിടെ എടുത്തു. അതായത് ആമിർബിന് ഹദ്റമിയോട് പറഞ്ഞു, ആമിർബിന് ഹദ്റമി, നിന്റെ പിൻഗാമിയായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഹക്കീം ബിൻ ഹിസാം ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആമിർബിന് ഹദ്റമി, അത് വേണോ ആമിർ എന്ന് അബൂ ജഹൽ ചോദിച്ചു. കാരണം ആമിറിനെ സംബന്ധിച്ചിടത്തോളം ആമിർ അത് വേണ്ട എന്നേ പറയുള്ളൂ. കാരണം ആമിറിൻ്റെ സഹോദരനായിട്ടുള്ള അംറുബിന് ഹദ്റമി കഴിഞ്ഞുപോയ ഒരു സംഘട്ടനത്തിൽ, ബദറിൻ്റെ മുമ്പുണ്ടായിരുന്ന സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണമെന്ന പ്രതികാരദാഹത്തോടു കൂടിയാണ് ആമിർബിന് ഹദ്റമി ബദറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആമിർബിന് ഹദ്റമിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നത് അബൂ ജഹലിന് അറിയാം. അതുകൊണ്ട് തന്നെ അബൂ ജഹൽ അവിടെ ആമിർബിന് ഹദ്റമിയോട് പറയാണ്, ഹക്കീം ബിൻ ഹിസാം ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഹക്കീമിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് നിൻ്റെയും കൂടി ബാധ്യതയാണെന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ ആമിർബിന് ഹദ്റമി അവിടെ അട്ടഹസിക്കാൻ, എൻ്റെ അംറിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെ മടങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നടക്കുന്ന പ്രശ്നമില്ല എന്ന് ആമിർബിൻ ഹദ്റമി അവിടെ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ വിവേകത്തെ വികാരം അതിജീവിക്കുകയായിരുന്നു. എല്ലാം നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യണമെന്ന ഉറച്ച തീരുമാനവുമായിക്കൊണ്ട് അവർ മുന്നേറാൻ നിൽക്കുകയാണ്. അങ്ങനെ ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ ഇരു സൈന്യവും നേർക്ക് നേർക്ക് നിൽക്കുകയാണ്. എല്ലാം നിലക്കും രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടത്തിന് സാക്ഷിയാകുവാനുള്ള രംഗമാണ് ഇനി വരാൻ പോകുന്നത്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനാ നിർഭയരായിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ആയുധങ്ങൾക്കപ്പുറം, അതേപോലെ തന്നെ ആൾപ്പെരുപ്പങ്ങൾക്കപ്പുറം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായമാണ് അത്യന്തിക വിജയം. അതാണ് യുദ്ധവിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു മഹാദിഹി ഖുറൈഷ് ഖദ് അഖ്ബലത്ത്, അള്ളാഹുവേ ഖുറൈശികൾ ഇതാ വന്നിട്ടുണ്ട്. ബി ഹുയലാ ഇഹ വഫഹ്രിഹ, അവർ പൊങ്ങച്ചത്തോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയാണ് ഈ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. തുഹാദുക വ തുകദ്ദിബു റസൂലക, അള്ളാഹുവേ നിന്റെ വെല്ലുവിളിച്ചുകൊണ്ടും നിന്റെ റസൂലിനോട് പ്രതികാരം ചെയ്തിട്ടും നിന്റെ റസൂലിനെ നിന്നോട് എതിരിട്ടിട്ടും അതേപോലെ നിന്റെ റസൂലിനെ കള്ളമാക്കിക്കൊണ്ടുമാണ് അബൂ ജഹൽ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുമ്മ ഫൻസുറുക്കല്ലദി വഅതനി, നീ എനിക്ക് തന്ന വാഗ്ദാനം അള്ളാഹുവെ നീ നിറവേറ്റി തരണേ അല്ലാ. അള്ളാഹുമ്മ അഹിന്നുഹുമുൽ ഗളബ്, നിന്റെ കോപം നീ അവർക്ക് മേലെ ചൊരിയണ റബ്ബെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിൽ മുസ്ലിങ്ങളുടെ സൊഫ് ശരിയാക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലയിലും പ്രവാചകൻ മാതൃകയാണ്. യുദ്ധഭൂമിയിൽ സൊഫ് ശരിയാക്കിപ്പിക്കുന്നത് പ്രവാചകനാണ്. ഒരു ഇമാം എങ്ങനെയാകണം, എല്ലാ ഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നബിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് ശരിയാക്കുന്നതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം അവിടെ അരങ്ങേറുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു, സവാദ് ബിൻ ഖസിയ റളിയല്ലാഹു അൻഹു സൊഫ് ശരിയാക്കുന്നതിനിടയിൽ പ്രവാചകൻ്റെ കരങ്ങളിലുള്ള വടി കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ്റിലൊന്ന് അല്പമൊന്ന് തള്ളിയിട്ട് ബാക്കിലേക്ക് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു.
ഈ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എന്തിനാണ്

0: എൻ്റെ ശരീരത്തേക്ക് താങ്കളുടെ വടി കൊണ്ട് എന്നെ കുത്തിയത്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം പ്രവാചകരെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്വഹാബികളാകെ ആശങ്കപ്പെടുകയാണ്. അതേപോലെ തന്നെ സ്വഹാബികളാകെ അത്ഭുതം കൂറി നിൽക്കുകയാണ്. എന്താണ് ഈ സവാദ് പറയുന്നത്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്യുവാൻ വേണ്ടി പ്രവാചകൻ തൻ്റെ ശരീരഭാഗങ്ങൾ സവാദിന് മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് സവാദ് റളിയല്ലാഹു വീണ്ടും ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ, താങ്കൾ കമീസില്ലാത്ത രീതിയിലാണ് താങ്കൾ എൻ്റെ ശരീരത്തേക്ക് വടികൊണ്ട് കുത്തിയത്, അതുകൊണ്ട് താങ്കളുടെ കമീസ് ഒന്ന് കയറ്റണം പ്രവാചകരെ എന്ന് അദ്ദേഹം പറയാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായിക്കൊണ്ട് വിനയാന്വിതനായിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കമീസ് കെട്ടിക്കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹിൻ്റെ മുൻപിൽ നിൽക്കാൻ. ഈ സമയം സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ശരീരത്തിൽ ചുംബിച്ചുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകരെ, ചെയ്തത് അപരാധമാണെങ്കിൽ താങ്കൾ ഇപ്പോൾ തന്നെ എനിക്ക് മേൽ ശിക്ഷ വിധിക്കണം. ഞാനിത് ചെയ്യാനുള്ള കാരണം, ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇനി ഞാൻ താങ്കളെ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അവസാനമായി പ്രവാചകരെ, താങ്കളുടെ ശരീരത്തെ ചുംബിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ് പ്രവാചകരെ ഞാനിത് ചെയ്തതെന്ന് സവാദ് റളിയല്ലാഹു അൻഹു അവിടെ പറയാം. ആ രംഗം കഴിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് നിർദ്ദേശം നൽകാൻ. എങ്ങനെയാണ് നിർദ്ദേശം നൽകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ ശത്രുനിര നമ്മിലേക്കിങ്ങനെ അടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വാൾ പ്രയോഗിക്കരുത്. നേരെ മറിച്ച് അവർ മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് അവരുടെ ശരീരത്തേക്ക് എറിയണം. അതേപോലെ തന്നെ അവർ നിങ്ങളുടെ അടുക്കൽ എത്തിയാൽ മാത്രമേ നിങ്ങൾ വാൾ പ്രയോഗിക്കേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം നിലക്കും സൊഫ് ശരിയാക്കി ആയുധങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് ശത്രു നിരയെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ ഇങ്ങനെ അവരെ കാത്തു നിൽക്കാൻ. ഈ സമയത്ത് അബൂജഹലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അബൂജഹലിൻ്റെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു? അള്ളാഹു അഖ്താഅനാ ലിർറഹീം, അള്ളാഹുവെ, ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ച വ്യക്തിയുണ്ട്. വഅതാന ബിമാലാ നഅരിഫുഹു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആദർശവുമായി കൊണ്ട് വന്ന വ്യക്തിയാണ് മുഹമ്മദ്. അതേപോലെ തന്നെ ഫഅഹിന്നഹുൽ ഖദാത, അതുകൊണ്ട് അള്ളാഹുവെ, നീ മുഹമ്മദിനെയും കൂട്ടിനെ നീ തകർത്ത് കളയണേ അല്ലാ. അള്ളാഹു അയ്യുനാ കാന ഹബ്ബ ഇലൈക്, അള്ളാഹുവെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണോ ഇരുവിഭാഗത്തിലും. അതേപോലെ തന്നെ വഅർദാ അൻക ഫൻസുർഹുൽ യൗമ, നീ തൃപ്തിപ്പെടുന്ന വിഭാഗം ആരാണോ അവരെ നീ സഹായിക്കണേ അല്ലാ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നീട് സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു, നിങ്ങൾ വിജയമാണ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, ഇതാ വിജയം വന്നു കഴിഞ്ഞിട്ടുണ്ട്. വ ഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ. വ ഇൻ തഊദു, ഇനി അതല്ല വീണ്ടും മടങ്ങി വരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നഊദ്, ഞങ്ങളും നാമും മടങ്ങി വരുന്നതാണ്. വലൻ തുഗ്നി അൻകും ഫിഅതുകും ശൈഅ വലൗ കസറത്തു, നിങ്ങളുടെ സംഘം അത് എത്ര ഒരുപാടുണ്ടെങ്കിൽ പോലും, അതൊന്നും, അതെത്ര വലിയ എണ്ണപ്പെരുപ്പം കൊണ്ട് വലുതാണെങ്കിൽ പോലും, അതൊന്നും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളുടെ കൂടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ സൂചിപ്പിക്കുകയാണ്. അതിൽ അബൂജഹലിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിറക്കിയത്. അങ്ങനെ യുദ്ധം ആരംഭിക്കാവുന്ന ഘട്ടമെത്തിയപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ അൽ അസ്വദ് ഇബ്നു അബ്ദുള്ള അൽ മഖ്സൂമി എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള, ദുസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തി യുദ്ധത്തിനവിടെ തുടക്കം കുറിക്കുകയാണ്. അയാൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്, വഅഹിദുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് അയാൾ ചെയ്യുന്ന വാഗ്ദാനം? ല അശ്റബന്ന മിൻ ഹൗലിഹിം, മുസ്ലിങ്ങളുടെ ഹൗലിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് അയാൾ ഹൗലിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് മാത്രമല്ല, ഔലു അഹ്ദിമന്നഹു, ഒന്നല്ലെങ്കിൽ ഞാൻ ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൗല് ഞാൻ തകർക്കും. ഔല അമൂതന്നദൂനഹു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ മരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇയാൾ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനവുമായിട്ട് അയാൾ നേരെ ഹൗലിൻ്റെ അടുക്കലേക്ക് പോയി. ഈ ഹൗലിൻ്റെ അടുക്കലെത്തിയ ഈ വ്യക്തി അൽ അസ്വദ് ഇബ്നു അബ്ദുള്ള അൽ മഖ്സൂമിയെ ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ അമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലുകയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇരുവിഭാഗവും തമ്മിൽ മുബാറസയിലേക്ക് എത്തുകയാണ്, അഥവാ ദ്വന്ദ്വയുദ്ധത്തിലേക്ക് അവർ എത്തുകയാണ്. ഇൻഷാല്ലാ വരും എപ്പിസോഡിൽ നമുക്ക് മുബാറസയുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. ക്ലാസ് എടുത്തത് മുൻഷിദ് ഒട്ടുമൽ.
2: ദഅൂനീ ഊനാജി മൗലൻ ജലീലൻ. നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ അധികാരം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന വിഷയമാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയാൽ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന, സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു രാജാവ്, പൂർവ്വകാലഘട്ടത്തിൽ ജീവിച്ച. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ പരാമർശമുള്ള വലിയ ഒരു രാജാവാണ് അദ്ദേഹം. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വലിയ ആധിപത്യവും സ്ഥാനവും ഭൂമുഖത്ത് നൽകുകയുണ്ടായി. തനിക്ക് രാജാധിപത്യം ലഭിച്ചപ്പോഴും വലിയ രാജ്യങ്ങളുടെ അധികാരമുള്ള ആളായി താൻ മാറിയപ്പോഴും അത് ദുരുപയോഗം ചെയ്യാനോ ആളുകളെ അടിച്ചമർത്താനോ ഒന്നുമല്ല ആ വ്യക്തി ഉപയോഗപ്പെടുത്തിയത്. മറിച്ച് വിശ്വാസിയായ ആ മഹാനായ മനുഷ്യൻ അദ്ദേഹം തനിക്ക് അധികാരം ലഭിച്ച രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുകയും അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സത്യനിഷേധികളായ ആളുകളെ, അവരുടെ അധർമ്മങ്ങളെ, അവരുടെ തോന്നിവാസങ്ങളെ നീതിപൂർവം അദ്ദേഹം വിലയിരുത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ചെന്നെത്തിയ ഒരു സ്ഥലത്ത് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് മറ്റു പല ആളുകളിൽ നിന്നുമുള്ള പരീക്ഷണങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ കഹഫിലെ 93 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് ഈ വചനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹത്താ ഇദാ ബലഗ ബൈനസ് സദ്ദൈനി വജദ മിൻ ദൂനിഹിമ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അദ്ദേഹം തൻ്റെ അധികാരമുള്ള രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിപ്പെടുകയുണ്ടായി. ആ പർവ്വതങ്ങൾക്കിപ്പുറത്ത് ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടെത്തി. അവർ സംസാരിക്കുന്ന, ഭാഷ അദ്ദേഹത്തിന് അത്രയൊന്നും അറിയില്ലായിരുന്നെങ്കിലും ആ സമൂഹം പറയുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഖാലു, അവർ പറഞ്ഞു, യാ ദൽ ഖർനൈനി ഇന്ന യജൂജ വമജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. അവർ പറഞ്ഞു, ഓ ദുൽ ഖർനൈൻ, യജൂജ മജൂജ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, അവർ ഈ ഭൂമിയിൽ വലിയ ഫസാദ് ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് വളരെ വലിയ കുഴപ്പങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ താങ്കൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരാം, അതല്ലെങ്കിൽ വലിയ ഒരു പ്രതിഫലം നിശ്ചയിച്ചു തരാം. താങ്കൾ ഇവിടെ വലിയ ഒരു മതിൽ കെട്ടി, ഈ രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ ഒരു മതിൽ കെട്ടി, ഇവരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ഒരു രാജാവ് എന്നുള്ള നിലക്ക് ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശം എവിടെയായിരുന്നു എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അസർബൈജാനും അതേപോലെ തന്നെ അർമീനിയക്കുമിടയിലുള്ള രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലമാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, ആ പ്രദേശങ്ങളിൽ യജൂജ് മജൂജ് വരികയും അവിടെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഈ രാജാവിനോട് അല്ലെങ്കിൽ ദുൽഖർനൈനിയോട് ആ ആളുകൾ ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ, അവിടെ കലാപമുണ്ടാക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തപ്പെട്ടാൽ അവർ കൃത്യമായ ഒരു നടപടി ആ വിഷയത്തിൽ സ്വീകരിക്കണം. തൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അവിടെ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ, കുഴപ്പക്കാരായ ആളുകളെ തടയുക എന്നത് ഭരണാധികാരിയുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഖാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറു ഫഅഈനൂനി ബിഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മ. നിങ്ങളെനിക്ക് പ്രതിഫലമൊന്നും തരേണ്ടതില്ല, എന്റെ റബ്ബ് എനിക്ക് തന്നത് തന്നെ വളരെ വലിയ കാര്യങ്ങളാണ്. രാജാധിപത്യവും ഐശ്വര്യവും ഒക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രതിഫലം തരേണ്ടതില്ല, എന്നാൽ നിങ്ങളുടെ ആൾബലം എനിക്കാവശ്യമുണ്ട്, നിങ്ങളുടെ ശക്തി എനിക്കാവശ്യമുണ്ട്, ആ നിലക്ക് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളെ കൂടെ നിർത്തി അവരുടെ കൂടി സഹകരണത്തോടുകൂടി, എന്നാൽ അവരിൽ നിന്ന് സാമ്പത്തികമായ ഒരു പ്രതിഫലവും പറ്റാതെ അദ്ദേഹം അവർക്ക് ഒരു വലിയ മതിൽ കെട്ടിക്കൊടുക്കാൻ തയ്യാറാവുകയാണ്. ജനങ്ങളെ സേവിക്കാതിരിക്കുകയും അതേ സന്ദർഭത്തിൽ ജനങ്ങളുടെ പണത്തെ വസൂലാക്കി അത് അടിച്ചുമാറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, രാജാക്കന്മാർ, നേതാക്കന്മാർ എല്ലാമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മഹാനായ രാജാവിൻ്റെ ഈ ഒരു നടപടി ഏറെ ശ്രദ്ധേയമാണ്. ഭൗതികമായ ഒന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അതേ സന്ദർഭത്തിൽ അവരുടെ കൂടി സഹകരണത്തോടുകൂടി അവർക്ക് യജൂജ് മജൂജിൽ നിന്നുള്ള ശല്യത്തെ തടയാൻ വേണ്ടി അദ്ദേഹം ഒരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ആതൂനി സുബർ അൽ ഹദീദ് ഹത്ത ഇദ സാവ ബൈന സദഫൈനി ഖാല ഫുഖു ഹത്ത ഇദ ജഅലഹു നാറ ഖാല ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റ. വലിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരാൻ, ഇരുമ്പിൻ്റെ കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ ഊതിയിട്ട് ഏകദേശം വലിയ തീ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പഴുപ്പിച്ചെടുത്തതിന് ശേഷം ഉരുകിയ ചെമ്പുകൊണ്ട് അത് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെയും ലോഹങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ശക്തമായ ഒരു മതിൽ അദ്ദേഹം ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫമസ്താഉ അൻ യളഹറൂഹു വമസ്തതാഉ ലഹു നഖ്ബ. പിന്നീട് ശല്യക്കാരായ യജൂജുകൾക്ക്, മജൂജുകൾക്ക് ആ മതിലിനെ മറികടക്കുവാനോ അതിനു ദ്വാരമുണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വരാനോ അവർക്ക് സാധിച്ചില്ല എന്നാണ്. അത്രയും ശക്തമായ ഇരുമ്പും ചെമ്പും എല്ലാം ഉപയോഗപ്പെടുത്തി വളരെ ശക്തമായ ഒരു മതിൽ അദ്ദേഹം പണിതുകൊടുത്തു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞതെന്താണ്, ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ ആളാവുകയല്ല ചെയ്തത്. പിന്നെയോ, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്, പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്യതനാവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക വകാന വഅദു റബ്ബി ഹഖ. എൻ്റെ റബ്ബിൻ്റെ ഒരു കരാറ് വരുന്ന സന്ദർഭത്തിൽ ഈ മതിൽ പൊളിയുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കരാറ് സത്യമായി പുലരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തൻ്റെ കഴിവിൽ അഹങ്കരിക്കാതെ, എല്ലാം അല്ലാഹുവിൻ്റെ റഹ്മത്താണെന്ന് പറയുന്നതോടൊപ്പം തൻ്റെ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസത്തെ അദ്ദേഹം നീക്കിക്കൊടുക്കുകയും അതിൽ യാതൊരു പ്രതിഫലവും പറ്റാതിരിക്കുകയും ചെയ്തു എന്നത് ഏതൊരു ഭരണാധികാരിക്കും പാഠമാകേണ്ടുന്ന കാര്യമാണ്. ഈ ഒരു ഭരണാധികാരിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ഖുർആനിൻ്റെ ഈ ഒരു വലിയ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: നിങ്ങൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ അധികാരം മനുഷ്യ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുക എന്ന വിഷയമാണ് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിച്ചത്. ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു.
5: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ഏകദേശം തൊട്ടടുത്ത ഒരു സ്ഥലത്തുള്ള ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ നല്ലൊരു വീടൊക്കെ വെച്ചു. അയാൾ അവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര വലിയൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങി, അറിയപ്പെടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങി, നല്ലൊരു കസേരയാണ്. അപ്പോൾ ആ കസേരയിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ, ഉമ്മ പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അവരൊന്ന് ഈ കസേര കണ്ടപ്പോൾ അതിലൊന്ന് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. ഇരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് പറ്റിയില്ല,
3: മരുമോൾക്ക് പറ്റിയില്ല.
2: അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ ഉണ്ടോ, ഞാൻ വാങ്ങിയ കസേര ഇരിക്കുന്നുണ്ട്, അവർക്ക് വേറെ എന്തെല്ലാം ഇവിടെ സോഫയും കസേരയൊക്കെ അല്ല, അതിലിരുന്നാൽ പോരെ, എൻ്റെ കസേരയിൽ തന്നെ പോയിരിക്കണോ. അപ്പോൾ ഭാര്യ ഇതിങ്ങനാണ് പറഞ്ഞപ്പോൾ അയാൾ ആ ചൂടിൽ വന്നിട്ട് ഉമ്മ ഇരിക്കണ ആ കസേരയിൽ എന്ത് ചെയ്തു, അയിമൊന്ന് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി, ഉമ്മ നിങ്ങൾക്ക് വേറെ എത്ര കസേര ഉണ്ട്, അവിടെ പോയിരുന്നാൽ പോരെ, ഒന്ന് ചൂടായിട്ട് അയാൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഈ കാലുകൊണ്ട് തട്ടിയല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ, കാരണം ഉമ്മാനെ ചവിട്ടിയതിന് സമാനമാണ്, നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ എന്ന് മാത്രമാണ് ഉമ്മ പ്രതികരിച്ചത്. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇയാൾ ഒരു പ്രാവശ്യം സാധാരണ നഖം വെട്ടുന്ന, നഖം വെട്ടാറുണ്ടല്ലോ നമ്മൾ, അപ്പോൾ കാലിൻ്റെ നഖം വെട്ടിയ സമയത്ത് ഒന്ന് കയറി വെട്ടി, ചെറിയൊരു രക്തം പൊടിഞ്ഞു, സാധാരണ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ മുറിവ് ഉണങ്ങിയില്ല, അതിങ്ങനെ പഴുത്ത് ആകെ വ്രണമായി. അയാൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ വിരൽ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ബേജാറായി, പക്ഷേ വിരൽ മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ വീട് കയറും. അങ്ങനെ ആ വിരൽ മുറിച്ച് കളഞ്ഞു. പിന്നീട് ആ മുറി വീണ്ടും ഉണങ്ങാതെ വീണ്ടും പരിശോധിച്ചപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, കണങ്കാരും
3: സ്പ്രെഡ് ചെയ്ത്
2: അതുവരെ മുറിക്കേണ്ടി വരും, ഫുള്ള് മുറിച്ച് കളയേണ്ടി വരും. അങ്ങനെ അതും മുറിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ സമാനമായ കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഉമ്മയുടെ അല്ലേ, ഉമ്മാനെ ചവിട്ടാൻ വേണ്ടി ഉയർത്തിയ കാല്, ഉമ്മാനെ ചവിട്ടിയിട്ടില്ല, ഉമ്മ ഇരുന്ന കസേരയിൽ ഭാര്യ തള്ളിവിട്ടതാണ്. ഇതിൽ രണ്ട് മനുഷ്യ ചിന്തിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഉമ്മയോടുള്ളത്, രണ്ടാമത്തെ കാര്യം ഈ ഭാര്യമാർ പറയണത് കേട്ടിട്ട് നേരെ എന്ത് ചെയ്യരുത്, നമ്മൾ അവരെ
3: ഉപദ്രവിക്കാൻ
2: പോകരുത്. പലപ്പോഴും നമ്മുടെ സഹോദരന്മാർ, അവരൊക്കെ സ്വർഗം നഷ്ടപ്പെടുക, അവരെ ഭാര്യമാരാണ് നഷ്ടപ്പെടുത്തുക. ഈ സഹോദരിമാർക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ, ഉമ്മ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നഷ്ടപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പരമാവധി ഉമ്മാക്ക് എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കണം എന്ന് പറയാണ് വേണ്ടത്. അവർക്ക് പ്രയാസമുണ്ട്, കാരണം നമുക്കറിയാം ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതലേ ഉമ്മ അങ്ങനാക്കി പീഡിപ്പിച്ചു. ഉമ്മ സിറ്റൗട്ടിൽ ഇരിക്കും, ബാക്കി മുഴുവൻ പണി പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, രാവിലെ മുതലേ വൈകുന്നേരം വരെ ഈ മരുമോൾക്ക്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരന്മാർ, ഒരു 10-15 കൊല്ലം മുമ്പ് പിന്നെ മുഴുവൻ കഷ്ടപ്പെട്ട സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം. ഇന്നിപ്പോ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഉമ്മയോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ബഹുമാനവും കടപ്പാടും ഉമ്മയോട് ഉപ്പയോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഉത്തരവാദിത്തമാണ്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം തന്നെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ പാതിയാണ്. പക്ഷെ ആ ഭാര്യ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം അല്ലേ, ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ നഷ്ടപ്പെടാലോ. പക്ഷെ ഉമ്മയോ അറുത്തു മുറിച്ചാൽ മാറൂലല്ലോ, മാതാപിതാക്കൾ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ ചിന്തക്ക് ശരിക്ക് ആരാണെങ്കിലും, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അത് പരസ്പരം കൂട്ടിഘടിപ്പിച്ച അല്ലേ, അതേശു ഭാര്യ നിസ്സാരാക്കല്ല, നമുക്കുണ്ടായ മക്കളൊക്കെ ഭാര്യയിലാണ് അല്ലേ. ഇതെൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ പറയുന്ന നിസ്സാരമായി കാണുന്ന ഭാര്യയിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരും എന്തല്ല,
3: അവരും
2: അന്യരല്ല, എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ആ സഹോദരി, ആ ഭാര്യ, ആ മരുമകൾ ചിന്തിക്കുകയാണ്, നന്നായി പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ അമ്മായിമ്മ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, കുടുംബം വളരെ നന്നായി പോകും. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് സ്നേഹക്കൂടിലേക്ക്. ഇന്നലെ പോലും ഒരു സഹോദരി അയച്ച മെസ്സേജ് ഉണ്ട്, എന്ത് പിന്നെ ഭർത്താവിനനുസരിച്ചാൽ പോരെ, ഭർത്താവിൻ്റെ ഉമ്മാനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. കാരണം ഇടങ്ങേറായിട്ട് ചോദിക്കുകയാണ്, അവർക്കിപ്പോൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സഹോദരിമാരെ ഇടങ്ങേറാക്കാതെ അവരും തന്നെ നല്ല നിലക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യണം,
3: ചിന്തിക്കണം.
2: അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാളം തരും, ഈ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവർ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കണത് അല്ലേ. അവർ പറയുന്ന വീട് ഡിസൈന്, അവരുടെ റൂമിലുള്ള സെറ്റിങ്സ്, ഇതൊക്കെ ആര്, അതൊന്നിപ്പോൾ ഉമ്മ ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഉമ്മാക്ക് ചെയ്തു കൊടുക്കണമെന്നില്ല, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഭർത്താവിനെ ഉമ്മയുമായി തെറ്റിച്ച് അവരെ സ്വർഗം കളയുന്ന പണി സഹോദരന്മാരെന്ത് ചെയ്യരുത്, എടുക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താശകലം. നമ്മൾ ഇന്നത്തെ ശ്രോതാക്കൾക്ക് നമ്മൾ

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇമാം നവവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീനിലെ അധ്യായങ്ങളെ അവലംബിച്ചുകൊണ്ട് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. പരീക്ഷണത്തിന് മുമ്പിൽ പതറാത്ത വിശ്വാസം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ക്ലാസ്. ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി പീസ് റേഡിയോ ശ്രോതാക്കൾക്കു വേണ്ടി അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കാരണമായി ഒരു കുട്ടിയെ പർവ്വത ശിഖരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. രണ്ടാമതായി രാജാവ് ചെയ്തത് ഫഖാലലഹുൽ മലിക്കു, കുട്ടി രക്ഷപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, പറഞ്ഞു, മാ ഫഅല അസ്ഹാബുക്, നിന്റെ ആളുകൾക്കെന്ത് പറ്റി, അവരെവിടെ എന്ന് ചോദിച്ചു എന്നാണ്. ഫഖാലബ കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു എന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവരുടെ ദുഷിച്ച പ്രവർത്തനത്തിൻ്റെ ഫലം അവരെ തന്നെ വലയം ചെയ്തു എന്നാശയത്തിൽ കുട്ടി സംസാരിച്ചു. ഫദഫഅഹു ഇലാ നഫരിൻ, ഉടനെ രാജാവ് വേറൊരു സംഘം ആളുകളെ ഈ കുട്ടിയെ ഏൽപ്പിച്ചു. മിൻ അസ്ഹാബി, ആ അവൻ്റെ ആളുകളിൽപ്പെട്ട. ഫഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇദ്ഹബൂബി, ഇവനെയും കൊണ്ട് നിങ്ങൾ പോകണം. ഫഹ്മിലൂഹു, എന്നിട്ട് അവനെ നിങ്ങൾ കയറ്റണം. എവിടെ? ഫീ ഖുർഖൂർ. ഖുർഖൂർ എന്ന് പറഞ്ഞാൽ വലിയ കപ്പൽ എന്നാണ്. വലിയ കപ്പലിൽ നിങ്ങൾ അവനെ കയറ്റണം. എന്നിട്ട് അവനെയും കൊണ്ട് നിങ്ങൾ പോകണം. വതവസ്സത്തു ബിഹി അൽ ബഹ്റാ, അങ്ങനെ വതവസ്സത്തു, നിങ്ങൾ മധ്യത്തിലാകണം. ബിഹി, ആ കുട്ടിയും കൊണ്ട്, അൽ ബഹർ, കടലിൻ്റെ മധ്യത്തിൽ, അഥവാ കടലിൻ്റെ മധ്യത്തിലേക്ക് നിങ്ങൾ എവനെയും കൊണ്ട് ഈ വലിയ കപ്പലിൽ അവനെ കയറ്റി നിങ്ങൾ കൊണ്ടുപോകണം. അതെന്തിനാണ്? ഒരു നിലക്കും ഇനിയും അവിടുന്ന് രക്ഷപ്പെട്ടു വരാതിരിക്കാൻ. ഫൈൻ, എന്നിടാ കടലിൻ്റെ നടുവിൽ എത്തിക്കഴിഞ്ഞാൽ അവനോട് മതത്തിൽ നിന്ന് പിന്മാറാൻ പറയണം. അവനതിൽ നിന്ന് പിന്മാറിയാൽ ഫൈൻ റജാ അന്ദീനി, അവനവൻ്റെ മതത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളവനെ ഒഴിവാക്കുക, വെറുതെ വിടുക. വയ്യില്ല, അവിടുന്നും പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളവനെന്ത് ചെയ്യണം? അവനെ നിങ്ങൾ ആ കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ എറിയണം. കടൽ മധ്യത്തിലെ, കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ എറിഞ്ഞു കളയണം. ഫഖ്ദിഫൂഹു, ആ കടലിൻ്റെ മധ്യത്തിൽ നിങ്ങളവനെ കൊണ്ടുപോയി എറിയണം, കടലിട്ട് കൊണ്ടുപോരണം. ഫദഹബൂബി, രാജാവ് പറഞ്ഞ പ്രകാരം ഈ വലിയ ഖുർഖൂർ, വലിയ കപ്പലിലും കയറ്റി കുട്ടിയും കൊണ്ട് അവർ പോയി. അങ്ങനെ പറഞ്ഞതുപോലെ മധ്യത്തിലെത്തി മതത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. കുട്ടി വിസമ്മതിച്ചു. ആ സമയത്ത് കുട്ടി ഒരു പ്രാർത്ഥന നടത്തി, നേരത്തെ പറഞ്ഞതുപോലെ, അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശഗിതാ, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ച വിധം, ഉദ്ദേശിച്ചതുപോലെ ഈ ആളുകളിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണേ എന്ന് കുട്ടി അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നടന്നത് നേരത്തെ സംഭവിച്ചതുപോലെ, ഫങ്കഫ, അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഫങ്കഫഅത്സ് ബിഹിമുസ് സഫീനത്തു, അഥവാ കപ്പൽ അവരെയും കൊണ്ട് മറിഞ്ഞു. ഫഖരിഖു, അങ്ങനെ അവർ മുങ്ങി നശിച്ചു, കൊല്ലാൻ കൊണ്ടുപോയ ആളുകൾ മുങ്ങി നശിച്ചു, ആ ഖുർഖൂറിൽ ഉണ്ടായിരുന്ന ആളുകൾ മുങ്ങി നശിച്ചു. ഫജാ, ആ കുട്ടി വീണ്ടും വന്നു. ഫജാ, കുട്ടി വന്നു. എങ്ങോട്ട് വന്നു? നേരത്തെ മറ്റുള്ള ആ പർവ്വത മുകളിൽ കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞ ആളുകൾക്കതിന് സാധിക്കാതെ അവരെല്ലാം നശിപ്പിച്ചു. ആ സമയത്ത് കുട്ടി മലിക്കിൻ്റെ രാജാവിനടുത്തേക്ക് തന്നെ വന്നതുപോലെ ഈ ആളുകളെയും അല്ലാഹു തആല നശിപ്പിച്ച ശേഷം കുട്ടി വീണ്ടും രാജാവിൻ്റെ അടുക്കലേക്ക് ദർബാറിലേക്ക് തന്നെ വന്നു. ഫഖാല ലഹുൽ മലിക്, അവ രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബുക്, നിന്റെ ആളുകൾ എന്തു പറ്റിയവർക്ക്, അവർക്കെന്താ സംഭവിച്ചത്? കാല, അപ്പോൾ കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു തആല എന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് കുട്ടി പറയാണ്, ഫഖാല, കുട്ടി പറഞ്ഞു, ലിൽ മലിക്, രാജാവിനോട് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി, നിനക്കൊരിക്കലും ഒരു നിലക്കും എന്നെ കൊല്ലുവാൻ സാധ്യമേ അല്ല, ഉറപ്പിച്ചു പറഞ്ഞു. കൊല്ലാൻ സാധിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അതെന്താണ്? ഹത്താ തഫ്അല മാ ആമുറുക ബി, ഞാൻ നിന്നോട് കൽപ്പിക്കും പ്രകാരം നീ ചെയ്താങ്കിലല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ സാധ്യമല്ല എന്ന് കുട്ടി രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു, കാൽ, രാജാവ് പറയാൻ, മാഹുവ, അതെന്താണ്, എന്ത് കാര്യമാണ് നീ എന്നോട് കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടി പറഞ്ഞു, കാല, കുട്ടി പറഞ്ഞു, അന്തജ്മഅ അന്നാസ, നീ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടണം. എവിടെ? ഫീ സഈദിൻ വാഹിദിൻ, വിശാലമായ ഒരു സ്ഥലത്ത്, ഒറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് വത്തുസല്ലിബുനി, നീ എന്നെ നാട്ടണം, അല്ലെങ്കിൽ നീ എന്നെ ബന്ധിപ്പിക്കണം. അല ജിദ്ഇൻ, ജിദ്ഇ ഈത്തപ്പനത്തടിയിൽ, ഒരു ഈത്തപ്പനത്തടിയിൽ നീ എന്നെ കെട്ടിയിടണം, ബന്ധിപ്പിക്കണം. എന്നിട്ട് സുമഹുദ്, എന്നിട്ട് നീ എടുക്കണം. സെഹ്മൻ, ഒരു അമ്പ് എടുക്കണം. മിൻ കിനാനത്തി, എൻ്റെ ആവനാഴിയിൽ നിന്ന്, എൻ്റെ ആവനാഴിയിൽ നിന്നുള്ള ഒരു സെഹ്മ് നീ എടുക്കണം. സുമ്മ ലൈസഹ്മ, എന്നിട്ട് ആ അമ്പ് നീ വെക്കണം. ഫീ കബിദിൽ ഖൗസ്, വില്ലിൻ്റെ മധ്യത്തിൽ. കബിദ് എന്ന് പറഞ്ഞാൽ വസത്ത്, മധ്യത്തിൽ വെക്കണം, വില്ലിൻ്റെ മധ്യത്തിൽ വെക്കുക. സുമ്മക്കുൽ, എന്നിട്ട് നീ പറയണം. ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, എന്ന് നീ പറയണം. ഈ കുട്ടിയുടെ റബ്ബിൻ്റെ നാമത്തിൽ ഞാനിതാ അവനെ അമ്പ ചെയ്തു കൊല്ലുന്നു എന്നുദ്ദേശം. അങ്ങനെ നീ പറയണം, ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഞാനിതാ അമ്പ ചെയ്യുന്നു, അമ്പ് തൊയ്തു വിടുന്നു എന്ന് നീ പറയണം. തൊടുത്തുവിടുന്നു, അമ്മ ഞാൻ തൊടുത്തുവിടുന്നു എന്ന് നീ പറയണം. സുമ്മറമ, അങ്ങനെ ബിസ്മി അല്ലിട്ട് സുമ്മറമാഹു, എന്നിട്ട് നീ അമ്പ് തൊടുത്തുവിടണം. അങ്ങനെ പറഞ്ഞതുപോലെ രാജാവ് ചെയ്തു. ഫവഖാ അസ്ഹ്മു, അങ്ങനെ ആ അമ്പ് ചെന്ന് പതിച്ചു. ഫീ സുദ്ഹി, കുട്ടിയുടെ ചെന്നിയിൽ. സുദുഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ, ചെവിത്തൊട്ടിലിൻ്റെയും അത് കണ്ണിൻ്റെയും ഇടക്കുള്ള സ്ഥലം, അതാണ് സുദുഖ്. നമ്മൾ ചെന്നി എന്നൊക്കെ പറയുന്ന അതാണ് സുദുഖ്. ആ സ്ഥലത്ത് ചെന്നിട്ട് അമ്പ് തറച്ചു. ഫവലഹു ഫീ സുദുഖി, കുട്ടി തൻ്റെ കൈ, അമ്പേറ്റ വേദന കാരണം കുട്ടി തൻ്റെ കൈ സുദുഖിൽ വെച്ചു, ചെന്നിയിൽ വെച്ചു. ഫമാത്, ഉടനെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഫഖാനന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതൊക്കെ കണ്ടു നിന്ന ജനങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ആമന്ന ബി റബ്ബിൽ ഗുലാം, ഞങ്ങൾ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം അവിടെ തടിച്ചുകൂടി ആ ഒഴിഞ്ഞ വിശാലമായ സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ഒന്നടങ്കം വിശ്വാസം പ്രഖ്യാപിച്ചു. എല്ലാവരും മുസ്ലിങ്ങളായി, മുഅ്മിനീങ്ങളായി. ഫഊതിയൽ മലിക്, രാജാവിന് ഈ വിവരം നൽകപ്പെട്ടു, രാജാവ് കൊണ്ടുവരപ്പെട്ടു, രാജാവിന് ഈ വിവരം കിട്ടി. ഫഖീല ലഹു, രാജാവിനോട് പറയപ്പെട്ടു, അറായിത്ത്, പറഞ്ഞു തരിക, മാ കുന്ത തഹ്ദറു, താങ്കൾ ഭയപ്പെട്ടിരുന്നത്, അത് കതു കതുവല്ലാഹി നസല ബിക്, അഥവാ ഫഊതിയ ബി മൽ മലിക് മാ കുന്ത തഹ്ദറു. വക്കീല ലഹു, അറായിത്ത്, പറഞ്ഞു തരിക, മാ കുന്ത തഹദർ, താങ്കൾ ഭയപ്പെട്ടിരുന്ന ആ കാര്യം, കതുവല്ലാഹ് നസല ബിക ഹദറുക്, താങ്കൾ ഭയപ്പെട്ടിരുന്ന കാര്യം ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നു, ഇറങ്ങിയിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ജനങ്ങൾ വിശ്വാസികളായി പോകുമോ എന്നതാണല്ലോ ഭയം, അതിതാ ഇവിടെ നടന്നിരിക്കുന്നു. ജനങ്ങളൊക്കെ ഏകകണ്ഠമായും ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുന്നു. അഥവാ ഭയപ്പെട്ടിരുന്ന കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കത് ആമനന്നാസു, താങ്കൾ ഭയപ്പെട്ടിരുന്ന കാര്യം എന്നതിൻ്റെ വിശദീകരണമാണ് കത് ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫാമറ, അങ്ങനെ രാജാവ് കൽപ്പിച്ചു, ബിൽ ഉഹ്ദൂദ്, കിടങ്ങുണ്ടാക്കാൻ, കിടങ്ങ് കുഴിക്കാൻ കൽപ്പിച്ചു. എവിടെ? ബി അഫവാഹ്, അഫ്വാഹ് അസ്സിക്കക്, അഫ്വാഹു സിക്കക്ക് എന്ന വഴിയോരങ്ങളിൽ, വഴി സിക്കത്ത് എന്ന് പറഞ്ഞാൽ തുറുഖ് എന്നാണ്. അഫ്വാഹു സിക്കക് എന്ന് പറഞ്ഞാൽ, അഫ്വാഹിഹ എന്ന് പറഞ്ഞാൽ അബ്വാബു, ആ വഴിയുടെ, ഓ വഴിയിലേക്കുള്ള ഓരോ എൻട്രൻസ്, അതിൻ്റെ പ്രവേശനങ്ങൾ, അതിൻ്റെ കവാടങ്ങളിൽ, അഥവാ വഴിയോരങ്ങളിൽ കിടങ്ങുകൾ കുടിക്കാൻ പറഞ്ഞു. ഫഹുദ്ദത്ത്, അങ്ങനെ കിടങ്ങുകൾ കുടിക്കപ്പെട്ടു, കിടങ്ങുകളൊക്കെ കുടിച്ചു. വഊദിരിമ ഫീഹ അന്നിറാൻ, എന്നിട്ടോ അതിൽ തീ ആളിക്കത്തിക്കപ്പെട്ടു, ആ കിടങ്ങിൽ കത്തിക്കപ്പെട്ടു. അന്നിറാൻ, തീ ശക്തമായതിൽ തീ നിറച്ച് കത്തിച്ചു. വഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, മല്ലം യർജിഉ അൻ ദീനി, ഈ മതത്തിൽ നിന്ന് അവർ മടങ്ങിയില്ല എങ്കിൽ, ഫ അഖ്ഹിമൂഹു, അവരെ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് അത്തരം ആളുകളെ ആ തീ കുണ്ഠത്തിൽ ഇടണം, ഫീഹ തീ കുണ്ഠത്തിൽ, ആ ഉഹ്ദൂദിൽ ഇടണം. ഔ ഖീല ലഹു, ദ്രാവിക്ക് സംശയമാണ്, അല്ലെങ്കിൽ പറയപ്പെട്ടു, പറയപ്പെടണം, എന്ത്? ഇഖ്തഹിം, സ്വമേധയാ അതിൽ വന്ന് ചാടാൻ പറയണം എന്ന്. ഫഫഅലു, അങ്ങനെ കിടങ്ങ് കുടി അവർ അത് ചെയ്തു, അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ രാജാവിൻ്റെ ആളുകൾ ചെയ്തു, കിടങ്ങ് കുടിച്ചു, അതിൽ തീ നിറച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ വിശ്വാസികളെല്ലാം വിശ്വാസത്തിന് പിന്മാറാൻ തയ്യാറായി ആകാതെ അവർ ആ തീയിൽ വന്ന് ചാടാൻ തുടങ്ങി. ഹത്താ ജാഅത്ത് ഇംറഅത്തുൻ, അങ്ങനെ അവസാനം ഒരു സ്ത്രീ വന്നു. വമഅഹാ സബിയ്യുൻ ലഹാ, അവർക്ക്, അവരുടെ കൂടെ അവരുടെ ഒരു കുട്ടിയുമുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുമായി അവർ വന്നു. ഫത്തഖാഅസത്, അവരൊന്ന് മടിച്ചു നിന്നു. അന്ത ഖഅഫിഹ, ആ തീയിൽ ചാടാൻ, അതിൽ വീഴാൻ മടിച്ചു നിന്ന സമയത്ത്, ഫഖാല ലഹാ അൽ ഗുലാം, കുട്ടി പറഞ്ഞു എന്നാണ്, ഒക്കത്തിരിക്കുന്ന ചെറിയ കുട്ടി പറഞ്ഞു, യാ ഉമ്മാ, പൊന്നു ഉമ്മ, യുസ്ബിരി, ക്ഷമിക്കുക, ഫഇന്നമാ ഫഇന്നകി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിലാണ് നിലകൊള്ളുന്നത്, ശരിയായ വിശ്വാസമാണ് നിങ്ങളുടേത്, അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ അപാരമായ പ്രതിഫലം കിട്ടും, ധൈര്യമായി ചാടിക്കൊള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. അങ്ങനെ ആ കൈക്കുഞ്ഞും ആ കുട്ടിയുമായി ആ മാതാവ് അതിൽ ചാടി എന്നാണ്. ഇതാണ് ഹദീസ് റവാഹു മുസ്ലിം. അത് നമുക്ക് തുടർന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് പരീക്ഷണത്തിന് മുമ്പിൽ പതറാത്ത വിശ്വാസം എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സാണ്. വിഖ്യാത ഗ്രന്ഥം റിയാദുസ് സ്വാലിഹീനിലെ അധ്യായങ്ങളെ അവലംബിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ സ്വലാഹി നടത്തുന്ന വിഷയാധിഷ്ഠിത ക്ലാസിൻ്റെ ഭാഗമായാണ് ഈ വിഷയത്തിലുള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്തരായ ഖുർആൻ കാര്യങ്ങളുടെ വളരെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
3: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك

0: ജസാകുമുല്ലാഹു ഖൈറ. വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
2: പലപ്പോഴും രക്ഷിതാക്കൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന അസുഖങ്ങളാണ് പനി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ പനികളൊക്കെ വന്നു പോകും. ഈ പനി എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വൈദ്യസഹായം തേടേണ്ടത്? സാധാരണഗതിയിൽ ചെറിയ വൈറൽ പനികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ നനച്ച് തുടച്ചു കൊടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പനി മരുന്ന് കൊടുത്തിട്ടും നിൽക്കാത്ത പനി, അല്ലെങ്കിൽ പനിയുടെ മരുന്ന് കഴിഞ്ഞ് അടുത്ത പനിക്ക് മുന്നേ കടുത്ത പനി വരിക, കുട്ടി തളർന്നു പോവുക, ക്ഷീണിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, എണീച്ച് നടക്കാണ്ടിരിക്കുക, കിടന്ന കിടപ്പിൽ തന്നെ കുഞ്ഞു കിടക്കുക, ഇത്തരം കണ്ടീഷനുകൾ കുട്ടിയെ ഡേഞ്ചർ സൈൻസ് കാണും. അതായത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്, കുട്ടീനെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ പനി വരുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള ഫിറ്റ്സ് പോലെയുള്ള ലക്ഷണങ്ങളും കൂടെ വരാറുണ്ട്. അത്തരം കുട്ടികൾക്കും പനി വരുന്ന സമയത്ത് നിർബന്ധമായും വൈദ്യസഹായം തേടേണ്ടതാണ്. അല്ലെങ്കിൽ പനിയോടുകൂടെ വേറെ ലക്ഷണങ്ങൾ, അതായത് ചുമ, വിട്ടുമാറാത്ത ചുമ, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അത്തരം പനികളും എന്തായാലും വൈദ്യസഹായം തേടി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനി, ചെറിയ പനി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. അത് കൂടാതെ ബുദ്ധിമുട്ടിലുണ്ടാവണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, tune to reality.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല. നഴ്സറിയിലും

0: മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ പീസ് ടൈമിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. പീസ് ടൈം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ലോട്ടാണ്. അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തിരഞ്ഞെടുത്ത് അതൊരു സ്ലോട്ടായി വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രധാന സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ വിലയേറിയ ഒരു ഫീഡ്ബാക്കാണ് ഇവിടെ വായിക്കുന്നത്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കുന്നുണ്ട്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ മാത്രമല്ല, മറിച്ച് നന്മ പങ്കുവെക്കുന്ന ഒരു സമൂഹമാണ് എന്ന ഒരു വളരെ വികാരഭരിതമായ, ഏറെ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ കോറിയിട്ട ഒരു പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാവിൻ്റെതായി വായിക്കാനുള്ളത്.
3: തീർച്ചയായും ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കെന്ന് മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് ഇത്. നിങ്ങളുടെയൊക്കെ വിലയേറിയ അപകരണങ്ങൾ അയക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
4: يا دعاة رب السماء
5: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
6: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, കാല് കേട് വന്ന് പ്ലാസ്റ്റർ ഇട്ട് വെള്ളം നനയ്ക്കാൻ പറ്റാതെ വന്നാൽ എങ്ങനെ നിസ്കരിക്കും? നിസ്കാരമൊക്കെ മടക്കി നിസ്കരിക്കേണ്ടി വരുമോ എന്നാണ്.
2: ശരീരത്തിൽ മുറിവുണ്ടാവുകയും അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് പ്ലാസ്റ്റർ ഇടേണ്ട സാഹചര്യമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കെട്ടിവെക്കേണ്ട സാഹചര്യമോ ഒക്കെ ഉണ്ടാവുകയും വെള്ളം നനയ്ക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ സാധാരണയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വലു എടുക്കാതെയാണ് ഇത്തരത്തിൽ മുറിവ് കെട്ടിയത് അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടത് എങ്കിൽ പിന്നീട് അയാൾ നിസ്കരിച്ചാൽ തന്നെ ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഈ ആദത്ത് നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന ഒരു ചർച്ച നമ്മുടെ നാടുകളിലുണ്ട്. അതിന് യാതൊരു തെളിവുമില്ല. വലു എടുക്കുവാൻ പറഞ്ഞത് കുഫ അഥവാ കാലുറ ഷോക്സൊക്കെ ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ധരിക്കാം, ഇഷ്ടമുണ്ടാകുമ്പോൾ അഴിക്കാം. പ്ലാസ്റ്റർ ആ രൂപത്തിലല്ല, നമ്മുടെ ഇഷ്ടത്തിന് കെട്ടാനോ നമ്മുടെ ഇഷ്ടത്തിന് അഴിക്കാനോ പറ്റുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ അൽമസ്ഹു അലൽ ജബീറത്തി, ജബീറത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്ലാസ്റ്റർ പോലെയുള്ള വസ്തുക്കളുടെ മേൽ ചുറ്റുക എന്ന അല്ലെങ്കിൽ തടവുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഫുഖഹാക്കൾ പ്രത്യേകം ചർച്ച ചെയ്തത് തന്നെ കാണാൻ കഴിയും. വലുവിൻ്റെ അവയവങ്ങളൊക്കെ കൃത്യമായി കഴുകാൻ കഴിയുന്നതൊക്കെ കഴുകുക, അത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ കെട്ടുള്ളത്, എവിടെയാണോ മുറിവുള്ളത്, അതായത് മുറിവിൻ്റെ മുകളിൽ കെട്ടൽ ഏത് ഭാഗത്താണോ ഉള്ളത്, അത് വലുവിൻ്റെ അവയവത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം കൊണ്ട് തടവുക. ജസ്റ്റ് ഒന്ന് തടവിയാൽ മതി, കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളമാക്കി വെള്ളം കൊണ്ട് ഒന്നിട്ട് തടവുക. ആ തടവൽ ആണ് അവിടെ ുള്ളത്. അതല്ലാതെ മറ്റു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അവിടെ മറ്റു കൺഫ്യൂഷനിലേക്കൊന്നും പോകേണ്ടതില്ല. നേരെ ഒലുവ് ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തെത്തുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ തടവുകയാണ് വേണ്ടത്. അല്ലാഹു അലം.
1: ബാങ്കിൻ്റെ ATM വേണ്ടി റൂം വാടക കൊടുക്കാൻ പറ്റുമോ?
3: ഇവിടെ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പലിശയുള്ള ബാങ്ക് എന്ന അർത്ഥത്തിലായിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവനും തിന്മയെ വിരോധിക്കുന്നവനുമായിരിക്കണം. മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറ് ബിയദിഹി. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയും എങ്കിലും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. തആവനു അൽ ബിരി വത്തഖ്വ വല തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളെ സഹായിക്കുവാനും അതിന് ഒത്താശ പാടുവാനും പാടില്ല. അതിനൊക്കെ തന്നെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് താനും. അത്തരം മേഖലകളിലേക്ക് അവർ പോവുകയാണ് ചെയ്യേണ്ടത്.
1: പ്രസവ സമയത്തും അല്ലാതെയും ഒരുപാട് നോമ്പ് കള്ളായിട്ടുണ്ട്. നോമ്പ് നോറ്റു ഇനി മുദ് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
4: ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിരിക്കൽ അദ്ദേഹം ആ നോമ്പ് നോറ്റ് വീട്ടുവാൻ കഴിവുള്ളയാളാണെങ്കിൽ നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അതിന് കഴിയാത്തയാളാണെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം എന്നുള്ള നിലക്ക് മുദ് നൽകുകയാണ് വേണ്ടത്. ഒരു നേരത്തെ ഭക്ഷണം എന്നതാണ് മുദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫർള് സാഖിത്തായി, അഥവാ ആ നോമ്പിൻ്റെ വാജിബ് എന്നുള്ളത് അയാൾ നിന്നും ഇല്ലാതെയായിട്ടുണ്ട്. സഹോദരിയുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹോദരി നോമ്പ് നോറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിന് മുദ് നൽകേണ്ടതില്ല. മുദ് നൽകിയ ആളുകളാണെങ്കിൽ നോമ്പ് നോൽക്കേണ്ടതുമില്ല. മുദ് നൽകുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രീതി, പ്രത്യേകിച്ചും ഗർഭിണികളുടെ വിഷയത്തിൽ ചില മദ്ഹബി ചർച്ചകളിൽ അത് കാണുന്നു എന്നതൊഴിച്ചാൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിരിക്കൽ അവർ നോമ്പ് നോൽക്കുകയോ അതല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ പ്രായച്ചിത്തം നൽകുകയോ ആണ് ചെയ്യേണ്ടത്. ഇവിടെ സഹോദരി നോമ്പ് നോറ്റത് കാരണത്താൽ അതുതന്നെ മതി, ഇനി മറ്റൊരു മുദ് നൽകേണ്ടതില്ല എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: മാസ്ക്, നിഖാബ് എന്നിവ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
2: ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് മാസ്ക്. ഈ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സുജൂദൊക്കെ ചെയ്യുന്ന സമയത്ത് സുജൂദിൻ്റെ അവയവമായി പരിഗണിക്കപ്പെടുന്ന മൂക്ക് അത് തറയിൽ തട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലേ, നിസ്കാരം ശരിയാകുമോ എന്ന് ധാരാളം ആളുകൾ ചോദിച്ചത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകൾ എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഓരോ നിയമങ്ങളെടുത്തു നോക്കിയാലും ആ നിയമങ്ങളുടെ എല്ലാം പിന്നിൽ മഖാസിദു ശരീഅയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ശരീഅത്ത് അതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കിയത് എന്നതിൻ്റെ ഒരു വലിയ തത്വം കാണാൻ സാധിക്കും. ഇബാദത്തുകൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അത് ഹിഫാദത്തു ദീനിൻ്റെ ഭാഗമാണ്, ദീനിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇബാദത്ത്. അതുപോലെ തന്നെ ചികിത്സയും രോഗ പ്രതിരോധവുമായി വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഹിഫാദത്തു നഫ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അഥവാ ജീവൻ സംരക്ഷണവും ശരീര സംരക്ഷണവും ഒക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം പുതിയ പഠനങ്ങളും മറ്റുമെല്ലാം അത് അറിയിക്കുന്നത് മാസ്ക് ധരിക്കുന്ന ആളുകൾ സ്വാഭാവികമാണ് അവരുടെ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ട് എങ്കിൽ അവരുടെ സംസാരത്തിൻ്റെ ഭാഗമായി മറ്റുള്ള ആളുകളിലേക്ക് അത് എത്താതിരിക്കാനും അതുപോലെ തന്നെ അവരുമായി കൊണ്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായി അവരിൽ നിന്നത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാനും മറ്റുള്ളവരിൽ നിന്നും അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാനുമെല്ലാം ഏറ്റവും നല്ല ഒരു മാർഗമാണ് മാസ്ക് ധരിക്കുക എന്നത്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും സുപ്രധാനമായ കാര്യം ഹിഫാദത്തു നഫ്സ്, ശരീര സംരക്ഷണം അതുപോലെ തന്നെ ജീവൻ സംരക്ഷണം എന്നത് മതം അനുശാസിക്കുന്ന ഒരു വലിയ കാര്യമാണ്. രോഗമില്ലാത്ത ആരോഗ്യാവസ്ഥ നിലനിർത്തുക എന്നത് കഴിവിൻ്റെ പരമാവധി ഓരോ വിശ്വാസിയും സ്വീകരിക്കേണ്ട നിലപാടു തന്നെയാണ്. കാരണം സിഹത്ത്, ആരോഗ്യമെന്നത് ഇബാദത്തുകൾക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുവാനുള്ള സൗകര്യത്തെ നമുക്കുണ്ടാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തുള്ള വിദഗ്ധർ മാസ്ക് ധരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. സ്വാഭാവികമാണ് പല പള്ളികളും തുറന്നു കഴിഞ്ഞു, ജമാഅത്തുകളും ജുമുഅകളും നടക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ പ്രോട്ടോക്കോളുകൾ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അത്തരം സാഹചര്യത്തിൽ പല ആളുകളുമായി കൊണ്ട് കൂടിക്കലരുവാനുള്ള സാധ്യതയും പല ആളുകളും വന്നുപോകുന്ന സ്ഥലം എന്നുള്ള നിലക്കും സുജൂദ് ചെയ്യുന്ന സമയത്ത് കൂടുതലും നമ്മുടെ ചുണ്ടുകളും മൂക്കുമെല്ലാം ഭൂമിയിലേക്ക് ഏറ്റവും തട്ടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ രോഗാണുക്കളും മറ്റും നമ്മളിലേക്ക് വരാൻ സാധ്യതയുമുണ്ട്. അവിടെ ഇത്തരത്തിൽ മാസ്ക് ധരിക്കുന്നത് കാരണത്താൽ സാധ്യത കുറയുന്നു. അത് പറഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാനുള്ള അവസ്ഥ കൂടുതലാണുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി നമ്മുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വീടുകളിൽ സാധാരണഗതിയിൽ മാസ്ക് ധരിക്കാറില്ല. അങ്ങനത്തെ അവസ്ഥയാണുള്ളത്. വീടുകൾ ആരെങ്കിലും അല്ലെങ്കിൽ ക്വാറന്റൈനിലുള്ള ആളുകളോ മറ്റൊന്നും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മാസ്ക് ധരിച്ചോ കാര്യങ്ങളൊന്നുമല്ല നമ്മളവിടെ ഉള്ളത് എങ്കിൽ അവിടെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കേണ്ടതുമില്ല. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ രോഗികൾ വരാൻ സാധ്യതയുള്ള അതല്ലെങ്കിൽ രോഗാണുവാഹകരായ ആളുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ മാസ്ക് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. ധരിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അത് നമ്മുടെ ഹിഫാളത്തു നഫ്സുമായി ബന്ധപ്പെട്ട മഖ്സദിലാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞങ്ങളുടെ നാട്ടിൽ പുതിയൊരു സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ അവിടെ 18 മാസത്തേക്ക് ഒരു നിശ്ചിത തുക മുടങ്ങാതെ എല്ലാ മാസവും, ഉദാഹരണത്തിന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ, 2000 രൂപ, 5000 രൂപ എന്നിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ 18 മാസം കഴിയുമ്പോൾ എത്ര രൂപ അടച്ചോ അത്രയും രൂപയ്ക്ക് സ്വർണമെടുക്കാം, പണിക്കൂലി ഈടാക്കുന്നതല്ല. ഇങ്ങനെയുള്ള സ്കീമിൽ ചേരാൻ പറ്റുമോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
2: സ്വർണ്ണ വിൽപ്പനയും അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പറഞ്ഞ രണ്ട് നിബന്ധനകളിലൊന്ന്, ഒന്ന് യദംബി യദായിരിക്കണം, രണ്ട് മിസ്ലംബി മിസിലായിരിക്കണമെന്നാണ്. അഥവാ റൊക്കം പണം കൊടുത്ത് മജ്ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ സ്വർണം വാങ്ങണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല ഇടങ്ങളിലും സ്വർണക്കുറികളെന്ന് പറഞ്ഞ് അഡ്വാൻസ് തുകകൾ വാങ്ങുകയും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞും മറ്റും സ്വർണം വാങ്ങി തിരിച്ചു പോരുകയുമെല്ലാം ചെയ്യുന്ന രീതികൾ കാണുന്നു. ഇതെല്ലാം നിഷിദ്ധമായ രീതികളാണ്. ഒരു മുസ്ലിമിന് അത്തരം രീതികളെ സ്വീകരിക്കുവാനോ അതുമായി ബന്ധപ്പെടുവാനോ പാടില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇനി ഇത്തരത്തിൽ വല്ല ആളുകളും വല്ല കുറിയിലും അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ ആ കുറി മൊത്തത്തിൽ പിൻവലിക്കുകയും അതുവരെ എത്ര തുക അടച്ചിട്ടുണ്ടോ ആ തുകക്ക് അന്നത്തെ റേറ്റ് എത്രയാണോ സ്വർണം, ആ സ്വർണം വേണമെങ്കിൽ അയാൾക്ക് അപ്പോൾ തന്നെ വാങ്ങി കച്ചവടം അവസാനിപ്പിച്ച് തിരിച്ചു പോരാവുന്നതാണ്. അല്ല എങ്കിൽ കുറിയിൽ നിന്നും പിന്തിരിഞ്ഞ് ആ പണവുമായി തിരിച്ചു പോരാവുന്നതാണ്. അതല്ലാതെ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള കുറികളുമായി മുന്നോട്ടു പോകാൻ പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഒരു സ്ത്രീ മരണപ്പെട്ടാൽ കഫൻ ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം ധരിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതിൽ പുണ്യമുണ്ടോ? നിസ്കരിച്ചതിന് സാക്ഷി പറയും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചിലർ വസിയത്ത് പറയാറുണ്ട് ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം എടുക്കണം എന്ന്. പ്രാമാണികമായി ഇതിന് വല്ല തെളിവുമുണ്ടോ? അതുപോലെ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുമ്പോൾ നിസ്കാരക്കുപ്പായം കൊണ്ട് പോയി സംസം വെള്ളത്തിൽ കഴുകി ഉണക്കി സൂക്ഷിക്കുന്നത് കാണാം മരിച്ചാൽ എടുക്കാൻ വേണ്ടി. ഇതിനൊക്കെ പ്രാമാണികമായ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ്.
3: ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മറമാടുക എന്നതൊക്കെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു നിർബന്ധ ബാധ്യതയാണ്. സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കഫൻ തുണി എത്രയായിരിക്കണം, 3 ആണോ പുരുഷന്മാരെ പോലെ, 5 ആണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പൊതുവെ സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് എന്നതുകൊണ്ടും ഔറത്ത് നന്നായി മറയേണ്ടതാണ് എന്നതുകൊണ്ടുമൊക്കെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും 5 തുണിയാണ് ആവശ്യം എന്ന് പറയുന്നു. അതിൽ 5 തുണി, 1 തുണി കുപ്പായം മുഖമക്കന, ശേഷം 2 തുണികൾ. ഇവിടെ തുന്നിയ വസ്ത്രം പാടില്ല എന്നൊന്നും പ്രമാണങ്ങളില്ല. ഒരു പക്ഷേ തുന്നിയ വസ്ത്രം നമസ്കാര കുപ്പായം പോലുള്ള അല്ലെങ്കിൽ മാക്സി പോലുള്ള അല്ലെങ്കിൽ തുണി കുപ്പായം മക്കന പോലുള്ള ആ കുപ്പായം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അയാൾക്ക് ഷർട്ട് ഇട്ടുകൊടുക്കുവാനും വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുവാനും സാധിക്കും. എന്നാൽ മരിച്ച ഒരു വ്യക്തിക്ക് ഇത്തരം തുന്നിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ചെയ്യാറുള്ളത് ഒരു തുണി പിന്നീട് കുപ്പായത്തിന് പകരമായി തലയുടെ ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും തുണി ഇടുവാൻ കഴിയുന്ന രൂപത്തിലൊരു കുപ്പായം പോലുള്ള പിന്നെ ഒരു തുണി, ശേഷം മുഖമക്കന, ശേഷം രണ്ട് തുണികൾ, ഇവയാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഇനി അതല്ല ഒരു നിസ്കാരക്കുപ്പായവും തട്ടവും ശേഷം മൂന്ന് തുണികളും ഒക്കെയാണെങ്കിൽ അതും മതിയാവുന്നതാണ്. തുന്നിയ വസ്ത്രം പാടില്ല എന്നൊന്നുമില്ല. തുന്നിയ വസ്ത്രം പാടില്ലാത്തത് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രം പാടില്ല എന്നാണ് ഉള്ളത്. അതല്ലാതെ മരിച്ച ഒരു വ്യക്തിക്ക് തുന്നിയ വസ്ത്രങ്ങൾ പാടില്ല എന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂന്ന് തുണിയിലാണ് കഫൻ ചെയ്തത്. അവിടെ പ്രത്യേകമായി പ്രവാചകന് തലപ്പാവോ മറ്റു തുണികളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഈ രൂപത്തിലാണ് കഫൻ ചെയ്യേണ്ടത്.
1: സ്വന്തം മുടി തന്നെ ഉപയോഗിച്ച് ഹെയർ ഫിറ്റ്നസ് ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിക വിധി എന്ത് എന്നാണ്?
3: സാധാരണ ആളുകൾ പറയുന്നത് പോലെ മാറാത്ത ഒരു രോഗത്തിൽപ്പെട്ടതാണ് കഷണ്ടി. എന്നാൽ പ്രസ്തുത കഷണ്ടി അത് ആളുകളൊക്കെ വെറുപ്പോടുകൂടിയാണ് കാണുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ഇസ്രായേൽ സമൂഹത്തിൽ നടന്ന മൂന്നാളുകളുടെ കഥ വിവരിക്കുന്ന കൂട്ടത്തിൽ മലക്ക് മനുഷ്യരൂപത്തിൽ വരികയും എന്നിട്ട് മൂന്നാളുകളെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കഷണ്ടിക്കാരൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കഷണ്ടി മാറ്റണം, കഷണ്ടി കാരണത്താൽ ഞാൻ വലിയ പ്രയാസത്തിലാണ്, ജനങ്ങളൊക്കെ എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നു. അപ്പോൾ കഷണ്ടി പൊതുവെ ജനങ്ങൾക്കൊരു ഒരു ഭംഗിയില്ലാത്ത കാര്യം തന്നെയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് പരിഹരിക്കുവാൻ വേണ്ടി പല മാർഗങ്ങളും നടത്താറുണ്ട്. അതിലൊന്ന് വെപ്പുമുടി വെക്കലാണ്. ഇവിടെ പ്രവാചകന്റെ ഹദീസിൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസില വൽ മുസ്തൗസില, മുടി വെക്കുന്നവനെയും വെച്ചു കൊടുക്കുന്നവനെയും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. കുറെ കാര്യങ്ങൾ പ്രവാചകന്റെ ശാപത്തിനും വിധേയരായ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ വലിയൊരു വിഭാഗം ഇതാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്, മറ്റുള്ള ആളുകളുടെ മുടി, ഇപ്പോൾ സ്ത്രീകളുടെ ഇടയിലാണ് കൂടുതൽ കാണാറുള്ളത്, മുടി തലമുടി നീളം കൂട്ടുവാൻ വേണ്ടി വെപ്പുമുടി വെക്കുന്നു. അത് വെച്ചു കൊടുക്കുന്ന അത് ക്ലിനിക്കാകട്ടെ, വ്യക്തിയാകട്ടെ, ഡോക്ടറാകട്ടെ, അവരും അതേപോലെ ആർക്കാണോ വെക്കുന്നത് അവരൊക്കെ ശാപത്തിന് വിധേയരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിഹാരം കഷണ്ടിക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അടുത്ത കാലങ്ങളിലായി കണ്ടുവരുന്ന ഒരു പ്രവണതയായി കേട്ടിരിക്കുന്നത് മുടി സിറാത്ത്, അത് സിറാത്ത് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക എന്നാണ്, അത് മുളപ്പിക്കുക എന്നൊരു രൂപത്തിൽ ചില മാർഗങ്ങൾ കണ്ടുവരുന്നു. അത് ഏതായാലും ഇതുമായി അഥവാ ഈ പറഞ്ഞ വാസുല മുസ്തൗസില എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ മുടി ഇങ്ങനെയുള്ള മുളപ്പിക്കൽ, മറ്റ് ശരീരത്തിൻ്റെ തലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മുടിയെടുത്തുകൊണ്ട് മുളപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. ആ വിഷയമായി ഇമാം അബൂദാവ് ഉദ്ധരിക്കുന്ന അൽബാനി ഹസനാക്കിയ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. അർഫജ ഇബ്നു അസ്അദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജാഹിലിയത്തിൽ പങ്കെടുത്ത ഒരു യുദ്ധമുണ്ടായിരുന്നു, യൗമു കുലൈബ് കുലാബ് എന്നാണ് പറയുക. ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്ക് നഷ്ടമായി. മൂക്ക് നഷ്ടമായപ്പോൾ അദ്ദേഹം നഷ്ടപ്പെട്ട മൂക്കിനു പകരം ഒരു വെള്ളിയുടെ മൂക്ക് ഫിറ്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഈ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് പകരമായി സ്വർണത്തിൻ്റെ മൂക്ക് വെക്കുവാൻ ആവശ്യപ്പെട്ടു. ഇത് അബൂദാവു ധരിച്ച അൽബാനി ഹസനാക്കിയ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുടി മുളപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൂട്ടത്തിൽ മനസ്സിലാക്കണം, ശരീരത്തിലുണ്ടാവുന്ന ചില അംഗഭംഗങ്ങൾ, ഉദാഹരണമായി മലയാളത്തിൽ പറയുന്ന മുച്ചിറി എന്ന് പറയുന്ന ഇത്, അത് അഭംഗിയാണ്. അത് സത്യത്തിൽ അള്ളാഹു ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സൻ തഖ്വീം, മനുഷ്യനെ അള്ളാഹു ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ഇങ്ങനെ ഒരു മുച്ചിറിയോടുകൂടിയല്ല. അതുകൊണ്ട് ഒരാൾ ഇത്തരം മുച്ചിറിയാകട്ടെ, അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ പല്ലിന് പ്രശ്നങ്ങളാകട്ടെ, ഒരു മനുഷ്യനെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ഉള്ള ഒരവസ്ഥയാണ് എങ്കിൽ ആ ഒരു മോശമായ അവസ്ഥ മാറ്റുവാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി മറ്റ് സർജറികൾ നടത്തുന്നതിൽ കുഴപ്പമില്ല, അനുവദനീയമാണ്. അതേപോലെ തന്നെ മറ്റ് ചില ആളുകൾക്ക് ശരീരത്തിൻ്റെ ഇപ്പോൾ ആറ് വിരലുണ്ടാകുക, അത് അഭംഗിയും മറ്റ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. അതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് നീക്കുന്നതിന് കുഴപ്പമില്ല എന്നും ആധുനിക പണ്ഡിതന്മാർ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നു.
1: നാലു റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം കൈകൾ ഉയർത്തണം എന്നാണ്.
5: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കൈ ഉയർത്തുന്നത് സ്ഥിരമായി ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്, ഒരിക്കലും ഒഴിവാക്കാത്ത രൂപത്തിൽ ചെയ്യുന്ന രൂപങ്ങൾ. അതിൽപ്പെട്ടതാണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് ഇരു കൈകളും വിരലുകൾ നിവർത്തി ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്കുന്നിക്ക് നേരെ ഉയർത്തി, അതുകൊണ്ട് തക്ബീർ നിർവഹിച്ചുകൊണ്ട് നെഞ്ചിൽ വെക്കുക. അതേപോലെ തന്നെയാണ് റുക്കുഇലേക്ക് പോകുമ്പോൾ, റുക്കുഇൽ നിന്ന് ഉയരുമ്പോൾ തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ. ചില സന്ദർഭങ്ങളിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തക്ബീറുകൾക്കും കൈകൾ ഉയർത്തിയിരുന്ന സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നാൽ സ്ഥിരമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു സ്ഥിരം പതിവാക്കാൻ പറ്റില്ല. ഒരു സുന്നത്ത് എന്ന നിലക്ക് നമുക്ക് ചെയ്യാവുന്നത് ഈ രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ്. അക്കൂട്ടത്തിലൊന്നാണ് ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത്, ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് എപ്പോഴാണ് കൈകൾ ഉയർത്തേണ്ടുന്നത് എന്നതിൽ ചില ആളുകളൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. അതേറ്റവും ശരിയായ രൂപം നേരെ എഴുന്നേറ്റ് നിന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി തക്ബീർ നിർവഹിച്ച് കൈകൾ നെഞ്ചിൽ തന്നെ വെക്കുക എന്നതാണ്. എന്നാൽ തക്ബീർ നിർവഹിച്ചുകൊണ്ട് ഉയരുന്ന സമയത്ത് തന്നെ ആ ഇരുത്തത്തിൽ തന്നെ ഒന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ഉയരുന്നതും തെറ്റല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും ശരിയായ പൂർണ്ണമായ രൂപം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ് കൈകൾ ഉയർത്തി നെഞ്ചിൽ വീണ്ടും വെക്കുന്നതാണ്. അതാണ് ഏറ്റവും ശരിയായ രൂപമായി ഫിഖ്ഹ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സംഗീതത്തിന്റെ അകമ്പടിയില്ലാത്ത അതിമനോഹരമായ ഇസ്ലാമിക ഗാനങ്ങളുമായി കടന്നു വരുന്ന പീസ് റേഡിയോ സ്വരം പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത്. വിജനമാം ജബലിൻ മുകളിൽ ഈ ഗാനം ആലപിച്ചത് അഷ്റഫ് അൽ ഹിക്കമി.

0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: وما

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തിനിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പീസ് റേഡിയോയിൽ കുറേയേറെ കൂട്ടുകാർ നമ്മുടെ കൂടെ ചേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് ഷബീൽ.
1: അതെ, വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്.
0: അതെ, അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസ്ഥാനതല സർഗവസന്തത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: അതെ, അവരുടെ പ്രോഗ്രാമുകൾ മികച്ചതായി അവർ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
0: അതെ,
1: അതിൻ്റെ ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്.
0: അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആരാ നമുക്ക് നോക്കാം.
1: അതെ,
0: മോൻ്റെ പേരെന്തായിരുന്നു?
2: ഫലാഹ് അബ്ദുള്ള.
0: ഫലാഹ് അബ്ദുള്ള അല്ലേ. മോൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉമ്മ, ഉപ്പ, രണ്ട് കാക്കമാര്, ഒരു താത്ത.
0: ഒരു താത്ത. അപ്പൊ വീട്ടിലെ ഇളയ മോനാണ്,
1: ഏറ്റവും ചെറിയ ആളാണ്.
0: ഏറ്റവും ചെറിയ ആളാണ് അല്ലേ. താത്തമാരെയും കാക്കമാരെയും ഒക്കെ സ്വന്തം അനിയൻ ആണോ?
2: ആ,
1: എവിടെ സ്കൂളിലാണ് പഠിക്കണത്? എത്ര ക്ലാസ്സിലാണ്?
2: സ്കൂൾ ആറാം ക്ലാസ്സിൽ.
1: ആറാം ക്ലാസ്സിൽ. ഓക്കെ, എന്താണ് ഇന്നത്തെ ഫലാഹ് കൊണ്ടുവന്ന സ്പെഷ്യൽ നോക്കാം അല്ലേ?
0: അതെ,
1: എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്?
2: പാട്ട്.
1: പാട്ടാണ്. എന്നാലും നമ്മള് വൈകിപ്പിക്കേണ്ടതില്ല, നേരെ പാട്ടിലേക്ക് കടക്കാം ഇൻഷാ അള്ളാ.
2: അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം.

0: മഷാല്ലാ, നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഗാനം
1: അതെ,
0: തന്നെയാണ്.
1: പലപ്പോഴും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ, ചെന്നായ്ക്കളേക്കാൾ ചെന്നായ്ക്കൾ പോലും ചെയ്യും, അവർക്ക് വയറ് നിറഞ്ഞാൽ നിർത്തും. മൃഗങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്, അവർ വേട്ടയാടിയാൽ കൊല്ലുക ചെയ്യുന്നുണ്ട് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ. എന്നാൽ മനുഷ്യരെ ഉള്ളത് കാരണമല്ലാതെ കൊല്ലരുത്. അതിൽ ഏറ്റവും മൃഗങ്ങളെക്കാട്ട് അധപ്പതിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ടീമാണ് ജൂതന്മാരുടെ, ഇസ്രായേലിലെ കിങ്കരന്മാരായ ആളുകൾ. അവരുടെ കിരാത മർദ്ദനങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് അല്ലേ?
0: മാഷാല്ലാ, ഫലാഹ് നല്ല ഉഷാറായിട്ട് തന്നെ
1: പണിയുന്നു.
0: പാടിയിട്ടുണ്ട്.
1: അതെ,
0: ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ ഇൻഷാല്ലാ ഫലാഹിന് പാടാൻ കഴിയട്ടെ എന്ന്
1: ആമീൻ
0: ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ. നമുക്ക് അടുത്തൊരു വിദ്യാർത്ഥിയിലേക്ക് പോവാം.
0: അതെ, അടുത്തതായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ?
1: അതെ, നമ്മൾ ഇതുവരെ സിംഗിളിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ,
0: അതെ,
1: അടുത്തത് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. നമ്മൾ നല്ലൊരു പാട്ട് വരുന്ന അഞ്ചാളുകൾ കൂടിയിട്ട് അല്ലേ?
0: അതെ
1: മാഷാല്ലാ, നമുക്ക് നല്ലൊരു പാട്ടുണ്ടാവുന്നതായിരിക്കാം.
0: ഇൻഷാല്ലാ.
1: നിങ്ങൾ എവിടുന്നാണ് വരുന്നത്?
2: വയനാട്.
1: വയനാട്ടുകാരാണ് ഇവരൊക്കെ, മാഷാല്ലാ. അപ്പോൾ ഇവരെല്ലാവരും കൂടി പരിചയപ്പെടാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഫുള്ള് വേണ്ടി വരും.
0: അതെ,
1: അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടൽ പിന്നീട് ഒരിക്കലാക്കാം ഇൻഷാല്ലാ. ഇപ്പോൾ മക്കൾ, മകളെ പാട്ട് പാടുക. ഓക്കെ.
2: അസ്സലാമു അലൈക്കും.

0: ശുക്രൻ.
1: നല്ല ടോപ്പ് പാട്ടായിരുന്നല്ലേ.
2: അതെ, ആ ചരിത്രം ഇങ്ങനെ വല്ല മനസ്സിലാക്കി
1: വരുന്നു. മക്കൾ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്?
0: വൈത്തിരി
1: സെൽഫി മദ്രസയിലുള്ള കൂട്ടുകാരാണ് നമ്മൾ കൂടെ ഇപ്പോൾ. നല്ലൊരു പാട്ട് പാടിയത്. ഇൻഷാല്ലാ ഇതുപോലെ ഇനിയും ഉന്നതങ്ങളിലെത്താൻ അവർക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരാ നമ്മുടെ കൂടെ ചേരുന്നത് നോക്കാല്ലേ.
2: നമ്മുടെ കൂടെ ഒരു കൊച്ചു മോള് നമ്മളെ കൂടെ ചേരുകയാണ് അല്ലേ.
1: അതെ, രണ്ടാം ക്ലാസ്സുകാരിയാന്നാ പറഞ്ഞത്.
2: ആദ്യം മോളൊന്നും പരിചയപ്പെടാൻ തോന്നുന്നുണ്ട് അല്ലേ.
1: മോളുസിന്റെ പേരെന്താ?
0: മാഷിത്വ
1: മറിയം. ഓക്കെ, മാഷിത്വ മോള് എവിടെയാണ് വീട്? ആലുവയെന്ന് വരുന്ന മോളാണ് കേട്ടോ. മാഷാല്ലാ.
2: എറണാകുളം ജില്ല.
1: എറണാകുളം ജില്ല അല്ലേ. മോള് ഇന്ന് എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്?
0: പാട്ട്.
1: അപ്പൊ നല്ലൊരു പാട്ട് കേക്കലേ.
2: അതെ,
1: നമ്മൾ പാട്ട് പാടുക. ഓക്കെ.
0: യാ റഹ്മാനു യാ റഹ്മാൻ സഅദിനി യാ റഹ്മാൻ ഇശ്ര സഅരി ബിൽ ഖുർആൻ നൗവർ ഖൽബി ബിൽ ഈമാൻ യാ റഹ്മാനു യാ റഹ്മാൻ.
1: മാഷാല്ലാ, നല്ലൊരു പ്രാർത്ഥനയാണ് മോള് പാടിയ പാട്ടല്ലേ.
2: അതെ,
1: നമ്മുടെ ഈമാൻ ഉണ്ടാകാനും ഖൽബിന് ഹൃദയത്തിന് വിശാലത കിട്ടാനും വേണ്ടി നല്ലൊരു പാട്ട്. മാഷാല്ലാ, മോള് എവിടുന്ന് പഠിച്ചതാ? മദ്രസയിൽ നിന്ന് പഠിച്ച പാട്ടാണ് മോൾ പാടിയത്. ബാറക്കല്ലാഹു ഫീക്.
2: മദ്രസയിലോ രണ്ടാം ക്ലാസ്സിൽ തന്നെയാണോ?
1: ഒന്നില്. ഒന്നാം ക്ലാസ്സിലുള്ള മോള് ഇത്രയും നല്ല പാട്ട് പാടിയിട്ടുണ്ട്. മാഷാല്ലാ, ഇനി ഇതുപോലെ റേഡിയോയിൽ ഒന്ന് നല്ല പാട്ടൊക്കെ പാടണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ,
2: നമുക്ക് അടുത്ത ആളെ ആരാ നോക്കല്ലേ. ഇൻഷാല്ലാ.
1: ഓക്കെ, നമുക്ക് ഇനിയുള്ളതേ ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് പരിചയപ്പെടില്ല, നമ്മൾ മാറ്റി വെക്കാം. പക്ഷേ ഇവരെവിടുന്നാണ് വരുന്നതെന്ന് അറിയണ്ടേ?
2: അതെ.
1: നിങ്ങൾ ഏത് മദ്രസന്നാണ് വരുന്നത്? അൽഹിക്മ. എവിടെ സ്ഥലം? ചെമ്പാട്. കണ്ണൂർ ജില്ല. ഓക്കെ, എന്നാൽ അവരുടെ പാട്ടിലേക്ക് പോകാം. നമുക്ക്
2: ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് സോങ്ങാണ്.
1: അതെ,
2: നമുക്ക് ഗ്രൂപ്പ് സോങ്ങിലേക്ക് കിടക്കാം.

0: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നല്ല ടോപ്പ് പാട്ടായിരുന്നു അല്ലേ?
1: അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമായിട്ട്
0: അതെ
1: ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. എല്ലാവരും ഉഷാറായി പാടി.
0: അതെ,
1: ഏഴുപേരുണ്ടല്ലേ.
0: ഏഴ് പേരുണ്ട്, ഏഴ് പേരും ഉഷാറായി പാടിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതുപോലെ ഉന്നതകളിലേക്ക് നല്ല രീതിയിൽ പഠിച്ചുയർന്ന് നല്ല സ്ഥാനങ്ങളിലെത്താൻ അള്ളാഹു തആല ഇവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള സമയം ഏകദേശമായിരുന്നല്ലേ സബീലെ?
1: അതെ, ഇന്ന് നമ്മൾ രണ്ട് സംഘഗാനങ്ങളും അല്ലാതെയുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള രണ്ട് പാട്ടുമാണ് കേട്ടിട്ടുള്ളത്.
0: അതെ,
1: ഈ പാട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല അറിവുകളാണ് പകർന്നു നൽകുന്നത്.
0: അതെ, ഒന്നിനൊന്ന് കിടപിടിക്കുന്ന പ്രോഗ്രാമുകളായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. ഇതിൻ്റെ ഇന്നത്തെയൊക്കെ എപ്പിസോഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംസ്ഥാനതല സർഗവസന്തത്തിലെ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെതായ മികവ് ഇവരുടെ പ്രോഗ്രാമിൽ നമുക്ക് കാണാനുണ്ട്. മാഷാല്ലാ, ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാം അടുത്തൊരു എപ്പിസോഡിൽ. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടല്ലേ.
1: അത് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ശ്രോതാക്കൾ ഏതായാലും കാത്തിരിക്കുന്നുണ്ടാവും ഒരുപാട് പ്രോഗ്രാമുകളായിട്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മദീനയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പിന്നെ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്.
3: തീർച്ചയായും
2: നമ്മളിവിടെ പിന്നെ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ

0: കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം അതുവരെ കാത്തു നിന്നിട്ട് കാണാതായപ്പോൾ അവർ മടങ്ങിപ്പോയി. അപ്പോഴാണ് രണ്ടാൾ രൂപങ്ങൾ പിന്നെ ആ മണലാരണ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരു ജൂതനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈന്തപ്പന നന്നാക്കുന്ന വേളിൽ അത് കാണുകയും അദ്ദേഹം വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് നമ്മൾ ഒന്ന് പിന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ബാക്കി എന്ന ഓണം അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ തങ്ങി? കുബയിൽ തങ്ങി. അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞത് നമ്മൾ ഓർമ്മിപ്പിച്ചു. സുഹൈബ് റൂമി റളിയല്ലാഹുനു വന്നു, അലീബിൻ അബി താലിബ് റളിയല്ലാഹുനു വന്നു. അങ്ങനെ പിന്നെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലേക്ക് പ്രവേശിക്കുക. അപ്പം മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം ചരിത്രത്തിൽ മദീന പ്രകാശപൂരിതമായ ഒരു ദിനം കൂടിയാണ് പ്രവാചകൻ ഈ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച പിന്നെ നമുക്കറിയാലോ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് സമ്മേളിച്ചിട്ടുള്ള ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത യൗം അയ്യാമുകളിൽ വെച്ച് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ്. മാത്രമല്ല അള്ളാഹു ഇതിൽ ഒരുപാട് നിധികൾ നമുക്ക് നന്മയുടെ നിധികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകമായൊരു സമയമുണ്ട്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ജവാബ് നൽകുന്ന ഒരു സമയം ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂരിശകൾ നിറഞ്ഞ ഒരു ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ എവിടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? മദീനത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കുബയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ അദ്ദേഹം സ്വഹാബത്തുമായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടൊരു 500 മീറ്റർ കുബയിൽ നിന്ന് പോയി കഴിഞ്ഞ് ഒരു വാദി റനൂന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമുഅയുടെ സമയമായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ഒന്നാമത്തെ ജുമ അവിടെ വെച്ച് ആരംഭിക്കുക. അതിനു മുമ്പ് അവർ ജുമ നമസ്കരിച്ചിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധികളായിട്ടുള്ള സഹാബികൾ ദീനു പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കീഴിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, ജുമ നടക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ജുമയാണ് അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നത്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ദിവസം.
0: അതായത് മദീനത്തേക്ക് എൻ്റർ ആയിട്ടില്ല, അതായത് കുബയിൽ നിന്ന് പുറപ്പെട്ട് ഒരല്പം മുന്നോട്ട് പോയപ്പോഴാണ് ജുമയുടെ സമയമാകുന്നത്. പ്രവാചകൻ സ്വഹാബത്തുമായിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ജുമ നമസ്കാരം നിർവഹിക്കുകയാണ്.
1: പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അർലു കുല്ലു ഹമസാജിദ്,
0: തീർച്ചയായും
1: ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്.
0: അതെ,
1: ഇന്നിടം മാത്രം പള്ളി എന്നല്ല, എല്ലായിടവും പള്ളിയാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത്.
0: തീർച്ചയായും. അപ്പൊ അതിൽ ഏകദേശം 100 ആളുകൾ പങ്കെടുത്തു എന്നാണ്. അപ്പോ ഇപ്പൊ നമുക്കറിയാം മദീനത്തേക്ക് പ്രവേശിച്ച് ഒരു പിന്നെ കുറഞ്ഞ കൊല്ലം കൊണ്ട് അവരെ സംസ്കരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ജുമയുടെ വിഷയം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ അതിൽ ആദ്യമായിട്ട് ഊന്നിപ്പറഞ്ഞത് ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. അതായത് ഇത് സ്ഥിരമല്ല എന്നൊരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞത്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞത് സദഖയെക്കുറിച്ചാണ്. കാരണം ഒരു നാടുണ്ടാവുകയാണ്, ഇവിടെ പിന്നെ മുഹാജിറുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പരസ്പരം ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് ഖുതുബയിൽ പറഞ്ഞ രണ്ടാമത്തെ വിഷയം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
1: സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ട മാത്രയിൽ സംസാരിച്ച വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ്
0: സദഖ.
1: അത് അവർ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നും കാണുന്നത്. അൻസാരികള് ആ ഒരു ദാനശീലർ,
0: തീർച്ചയായും
1: ആ ഒരു സദഖ പ്രിയർ ഇന്നും അവരങ്ങനെയാണ്.
0: അതെ, അൻസാരി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണല്ലോ, ഏത് സഹായികൾ എന്നുള്ളതാണല്ലോ. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ ഊന്നി പറഞ്ഞത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കേണ്ടുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ വളരെ ഹൃദ്യമായിരുന്നു പ്രവാചകൻ്റെ ഖുതുബ. വളരെ കുറഞ്ഞ ഏകദേശം ഒരു 10 താഴെ നിൽക്കുന്ന പ്രവാചകൻ്റെ ഖുതുബകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ വിപരീതമാണ്. ഏത് പ്രവാചകൻ്റെ ഖുതുബ എന്ന് പറയുന്നത് ഖുതുബ ചെറുതും നമസ്കാരം ദീർഘവുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ്? ഖുതുബ നീളമുള്ളതും.

0: സംസ്കാരം ചുരുക്കുമായിരുന്നു. പക്ഷെ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അന്നത്തെ ആളുകൾക്ക് പ്രവാചകന്റെ ആ ഒരു പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ജവാമിയുൽ കലിമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന, അത് മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്നതാണ്. അതെ,
1: വഹയിനായുള്ള സംസാരമാണ്, അളന്നു മുറിച്ച
0: വാക്കുകളായിരിക്കും.
1: നമ്മളിൽ അങ്ങനെ സംസാരിക്കാൻ
0: കഴിവുള്ളവരുണ്ടാവില്ല,
1: കാരണം അത് വഹയാണ്, മുഅ്ജിസത്താണ് സല്ലല്ലാഹു സംസാരം. അതുകൊണ്ട് കൂടിയാണ് ഇതൊരു മുഅ്ജിസുൽ കലാം എന്ന പേരിൽ ഹദീസുകളൊക്കെ
0: അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. അവരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് പഠിച്ചുകൊണ്ടാണ് അവരുടെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിലോ ചിലപ്പോൾ ആ ആഴ്ചയിൽ മാത്രം, വെള്ളിയാഴ്ചകളിൽ മാത്രം വരുന്ന, പള്ളിയിൽ കയറുന്ന ആളുകൾ വരെ ഉണ്ടാകും. അപ്പോൾ അവരെ കിട്ടുമ്പോൾ ആയത്തോതി ഹദീസോതി വിശദീകരിക്കാൻ ഒരു അല്പസമയമെടുത്താലും പ്രയാസമില്ല എന്നുള്ളിടത്ത് ആയിരിക്കാം, ആ ചിന്തയിൽ നിന്നായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഖുതുബയുടെ സമയം ദീർഘമായിട്ട് പോകുന്നു. എന്നാൽ സ്വഹാബത്ത് നേരെ തിരിച്ചാണ്, അവർക്കത് മതി, ആ അഞ്ച് മിനിറ്റ് സമയം മതി.
1: എന്നാൽ അവർക്ക് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അന്നേ ദിവസം വീണ്ടും
0: തീർച്ചയായും
1: നബിയുടെ കൂടെ തന്നെയാണ് അവരെപ്പോഴും.
0: അതെ,
1: നമ്മുടെ നാട്ടിലെ ആളുകൾ
0: അങ്ങനെയല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ഖുതുബ നിർവഹിച്ചു. അങ്ങനെ ഖുതുബ നിർവഹിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പിന്നീടൊരു പിന്നെ പള്ളിയുണ്ട്. ഇപ്പൊ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും, മസ്ജിദുൽ വാദി എന്ന് പറയുന്ന ആ ഒരു പള്ളി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഖുതുബ നിർവഹിച്ച ആ ഒരു സ്ഥലത്ത് പിന്നീടുണ്ടാക്കിയൊരു പള്ളിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കാൻ, അപ്പോൾ പ്രത്യേകമായ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് അവർ വാളുകളൊക്കെ തൂക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി മദീന നിവാസികൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവിടുത്തെ കുട്ടികൾ, നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ ദിവസം പെരുന്നാൾ വന്നേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് പോലെ, പ്രവാചകൻ വന്നേ എന്ന് പറഞ്ഞിട്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നേ എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സ്ത്രീകളൊക്കെ അവരുടെ വീടുകളുടെ മുകളിൽ നിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് നോക്കി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, എല്ലാ നിലക്കും മദീന സന്തോഷിച്ച ഒരു ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ദിവസം, ഇപ്പോൾ നമുക്കൊരു ഹദീസിൽ കാണാം, മദീന ഇതേപോലെ ഇരുട്ടിലായൊരു ദിവസമുണ്ട്. ആ ഇരുട്ടിലായ ദിവസം എന്ന് പറയുന്നത് ഏതാ ദിവസം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആഗമനത്തോടുകൂടി മദീനയാകെ സന്തോഷപൂരിതമായ ഒരു ദിവസമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ വേണ്ടി പിന്നെ മദീന നിവാസികൾ അവരുടെ തിരുവോരങ്ങളിൽ പ്രവാചകനെ കാത്തുനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇപ്പോൾ മദീനയുടെ പ്രവിശ്യകളിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ ഈ ഒരു ഹജ്ജിൻ്റെ വേളയിലൊക്കെ നമ്മൾ പിന്നെ കാഴ്ചക്കാരായിട്ട് നമ്മൾ വീഡിയോകളിലൂടെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരുപാട് ഒരുപാട് ചരിത്ര നിമിഷങ്ങളുണ്ട്. ആ ചരിത്ര നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പ്രവേശിച്ച ആ ഒരു ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഞാൻ ഇന്നത്തെ ഒരു ചിന്തയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് റേഡിയോ അൽ മിമ്പർ, മനം നിറച്ച് റബിനെ സ്തുതിക്കാം. ഖുത്ബ ഷമീർ മദീനി.
4: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പൊതുവെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, നമുക്ക് സഹായങ്ങൾ ചെയ്യുന്ന, നന്മകൾ നൽകുന്ന ആളുകളോട് നന്ദിയും സ്നേഹവുമൊക്കെയുള്ള ആളുകളായിരിക്കും. അവരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുക എന്നത് നന്ദിയുള്ള മനസ്സിൻ്റെ ഉടമകളുടെ ഒരു സ്വഭാവമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നാം വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ഒക്കെ കടപ്പെട്ടത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ് എന്നതിൽ ഒരു വിശ്വാസി സംശയിക്കുകയില്ല. കാരണം പരിപൂർണതയുടെ അഥവാ യാതൊരു ന്യൂനതകളും ഇല്ലാത്ത വിശേഷണങ്ങൾ എല്ലാം അവൻ്റേതാണ്. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ, അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നത്, നല്ലത് പറഞ്ഞ് പ്രശംസിക്കുക എന്നത്, പ്രകീർത്തിക്കുക എന്നതൊക്കെ ഇസ്ലാമികമായി വലിയ പുണ്യവും പ്രാധാന്യവുമുള്ള സംഗതിയാണ്. അൽഹംദുലില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ അധികരിപ്പിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കും. അള്ളാഹുവിനെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും ഒക്കെ നമുക്ക് ശരിയായ വിധത്തിൽ സാധിക്കണമെങ്കിൽ പടച്ച റബ്ബിനെ അറിയേണ്ടതുപോലെ അറിയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അവൻ്റെ അഫ്ആലുകളിലൂടെ അഥവാ അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആരാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത്ര കണ്ട് ആ പടച്ചറബിനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവനെ സ്തുതിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല, മനസ്സ് വരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമുക്ക് പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവാനും അതിനെ കാണുവാനുമൊക്കെ ശ്രമിക്കുന്നതിന് പകരം, സാധിക്കുന്നതിന് പകരം നമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു സംഗതി ഇല്ലായ്മയുടെ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞത്, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾക്ക് നല്ല മനസ്സ് വരണമെങ്കിൽ, മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കുവാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പല അനുഗ്രഹങ്ങളും കിട്ടാത്ത ഒട്ടേറെ ആളുകൾ നിങ്ങളുടെ പരിസരങ്ങളിലുണ്ട്, അവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗകക്കും, നിങ്ങളെക്കാൾ മീതയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു ചെറ്റക്കൂരയെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത പല ആളുകളെയും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറച്ച് അൽഹംദുലില്ല എന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ കൈകാലുകൾക്ക് വൈകല്യങ്ങളില്ലാതെ നടന്നു പോകുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും സാധിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതി അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്ത എത്രയോ ആളുകളെ നിങ്ങൾക്ക് മുന്നിൽ കാണുവാൻ സാധിക്കും പല സന്ദർഭങ്ങളിലായി. അങ്ങനെ ഓർക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ധാരാളം തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാനും മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കുവാനും സാധിക്കും. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ കിട്ടാത്ത ആളുകളെ കുറിച്ച് ഓർക്കുവാനും അവരെ കാണുവാനും അവരെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും ഒക്കെയാണ് നമ്മുടെ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു വെക്കേണ്ടത്. എങ്കിൽ നമ്മൾ ഒരിക്കലും പരിഭവിക്കുകയില്ല, പരാതി പറയുകയില്ല. റബ്ബ് എനിക്ക് തന്നില്ല എന്നല്ല പറയുക, റബ്ബ് തന്നിട്ട് ഞാൻ ചെയ്യേണ്ടതുപോലെ അവന് ശുക്ര ചെയ്തിട്ടില്ല എന്ന തിരിച്ചറിവായിരിക്കും നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അൽഹംദുലില്ല എന്ന ആ വാക്കിന്, പടച്ച റബ്ബിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കുക എന്ന ആ ഒരു കർമ്മത്തിന് വലിയ ശ്രേഷ്ഠതകളും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കിയാൽ എത്രയോ സൂറത്തുകളുടെ തുടക്കത്തിൽ അത് കാണുവാൻ സാധിക്കും. അൽഹംദുലില്ല എന്ന ആ വാക്കുകൊണ്ട് തുടങ്ങുന്ന അഞ്ചോളം സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് പുറമെ സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹഫ്, സൂറത്ത് സബ, സൂറത്ത് ഫാത്തിർ ഒക്കെ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വേറെ പല സൂറത്തുകളിലും ആ വാക്ക് ഇടയിലൂടെ കടന്നു വരുന്ന റബ്ബിനെ സ്തുതിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു വാക്ക് നമ്മുടെ നാവിൽ എപ്പോഴും മനസ്സറിഞ്ഞ് പറയുവാൻ സാധിക്കണം. പടച്ച റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണത് എന്നുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ കവിയായിരുന്ന ഒരു സ്വഹാബിയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അതേപോലെ മറ്റൊരു സ്വഹാബിയാണ് അസ്വദ് ഇബ്നു സുറൈയ എന്ന് പറയുന്ന സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, അലാ ഉൻശിദുക മഹാമിദ ഹമിത്തു ബിഹാ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ പ്രശംസിച്ചുകൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് സ്തുതിച്ചു പറഞ്ഞ എന്റെ കവിതകൾ, എന്റെ പദ്യങ്ങൾ അങ്ങയെ കേൾപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, നിന്റെ റബ്ബ് അഥവാ അല്ലാഹു അവന് സ്തുതിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോ കവിതയിലൂടെയാണ് എങ്കിലും ആ ഒരു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെയും അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു എന്നർത്ഥം. അതേപോലെ നമ്മൾ ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആ ഒരു നാവ് നമുക്കുണ്ടെങ്കിൽ അത് പടച്ചറബ് നൽകുന്ന വലിയൊരു തൗഫീഖും സൗഭാഗ്യവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, നാളെ പരലോകത്ത് മീസാനിൽ അത് നിറഞ്ഞു നിൽക്കുന്ന, ഖനം തൂങ്ങുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ് അൽഹംദുലില്ല എന്ന് പ്രയാസമില്ലാതെ നമുക്ക് ദുനിയാവിൽ വെച്ച് പറയാൻ പറ്റുന്ന ആ ഒരു വാക്ക്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ സ്തുതിയെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് അള്ളാഹു നമുക്ക് ജീവൻ നൽകി, കൈകാലുകൾ നൽകി, അതേപോലെ തന്നെ കണ്ണും കാതും അവയവങ്ങളും ഒക്കെ വൈകല്യങ്ങളില്ലാതെ മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലൊക്കെ ഓർത്തോർത്ത് റബ്ബിനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മീസാനിൽ അത് വലിയ ഖനം തൂങ്ങുന്ന പുണ്യകർമ്മമായിരിക്കുമെന്നാണ്. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ തന്നെ പറഞ്ഞു, വസുബ്ഹാനല്ലാ വൽഹംദുലില്ലാ, ആ രണ്ട് ദിക്റുകൾ, സുബ്ഹാനല്ലാ, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളും കുറവുകളും ഇല്ലാത്ത എന്റെ റബ്ബ്, വൽഹംദുലില്ലാ, അവനാകുന്നു സർവ പൂർണതകളും ഉള്ളത്, സർവസ്തുതിയും അവനാണ്. ആ രണ്ട് ദിക്റുകൾ തംലആനി. അതേപോലെ ആ ഹദീസിൽ തന്നെ റാവി അതിന്റെ റിപ്പോർട്ടർ സംശയിച്ചു കൊണ്ട് പറഞ്ഞു, ഔ തംലൗ, അതിൽ ഓരോ ദിക്റും അത് നിറക്കുന്നതാണ്, മാ ബൈന സമാഇ വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ആ സ്പേസ് മൊത്തം അത് നിറക്കുവാൻ പര്യാപ്തമാണ് ആ ഒരു ദിക്റിന്റെ മഹത്വം. പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ആ ഹംദിന് പടച്ചവൻ ഒരു ആകാരം നൽകിയിരുന്നുവെങ്കിൽ, ഒരു രൂപവും അതേപോലെ തന്നെ ഒരു സൃഷ്ടിപരമായ ഒരു രീതിയിലേക്ക് അതിനെ കോലപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുവാൻ മാത്രം കനപ്പെട്ടതാണ്, വമ്പിച്ചതാണ് അത് എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ പോയപ്പോൾ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിന്റെ ഉമ്മത്തിലേക്ക് ചെന്ന് എന്റെ സലാം അവരെ നീ അറിയിക്കണം. എന്നിട്ട് പറഞ്ഞു, വഅഖ്ബിർഹും, അവരോട് നീ പറഞ്ഞു കൊടുക്കണം, അന്നൽ ജന്നത തയ്യിബത്തു തുർബ, സ്വർഗം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മണ്ണുള്ള സ്ഥലമാണ്, അദ്ബത്തുൽ മാ, അതേപോലെ സ്വച്ഛമായ സുന്ദരമായ വെള്ളമുണ്ട് അവിടെ, പക്ഷെ ഇപ്പോൾ അവിടെ മരങ്ങളില്ല, അത് ഒഴിഞ്ഞ മരമില്ലാത്ത വിജനമായ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ്, അക്ബർ, ആ ഒരു ലോകത്ത് സ്വർഗീയമായ വിശാലമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്കാർക്കെങ്കിലും മരം നട്ടുപിടിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗീയമായ മരം നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പടച്ചറബിനെ പ്രകീർത്തിക്കണം. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓരോ ദിക്റിനുമനുസരിച്ച് അവിടെ ഓരോ മരങ്ങൾ നടപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ മഹത്വങ്ങൾ എത്രയോ ഉണ്ട്, ദിക്റുകളുടെ മൊത്തത്തിലല്ല. അൽഹംദുലില്ലാ എന്ന ആ പദത്തെ മാത്രം, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ സ്തുതി കീർത്തനത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇനിയും ഇനിയും പറയാൻ ധാരാളമുണ്ട്. അന്നഹാ മിൻ അഹബ്ബിൽ കലാമി ഇലല്ലാ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാല് വാക്കുകൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നേരത്തെ പറഞ്ഞ ആ നാല് വാക്കുകൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ഇത് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്. അതിൽ അൽഹംദുലില്ലയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അല്ല തന്ന നാവുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ആ സമയം വിനിയോഗിച്ച് നമ്മൾ പറയുമ്പോൾ വലിയൊരു പുണ്യകർമ്മമാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ എന്നതാണ്. അപ്പൊ അതിലെന്താ പ്രാർത്ഥന? അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ നമ്മൾ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന ആ സ്തുതി കീർത്തനം, അത് വാചകത്തിൽ പ്രാർത്ഥനയില്ലെങ്കിലും സ്വാഭാവികമായ അതിന്റെ തേട്ടവും താല്പര്യവും നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അധികരിച്ച് നിലനിന്ന് കിട്ടുവാനുള്ള തേട്ടവും ചോദ്യവും അതിലുണ്ട് എന്ന്. എന്തെല്ലാം ആപത്തുകളും അപകടങ്ങളും നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള സുരക്ഷ ആ ഒരു വചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന്. അന്നഹാ സദഖത്തും മിന സദഖാത്ത്, അതൊരു ദാനധർമ്മമാണ്, പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സദഖ ചെയ്യാൻ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച പരാതി പറഞ്ഞ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദിക്റുകൾ അധികരിപ്പിച്ചോ എന്ന്. എന്നിട്ട് പറഞ്ഞു, വബികുല്ലി തഹ്മീദത്തിൻ സദഖ, നിങ്ങൾ ഓരോ സന്ദർഭത്തിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതൊക്കെയും ഒരു സദഖയായി അല്ലാഹു പരിഗണിക്കുമെന്ന്. ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ പ്രകീർത്തിക്കുന്ന ആ ദിക്ര്, വത്തസ്ബീഹ്, വത്തഹ്ലീൽ, വത്തഹ്മീദ്, ഈ പറയുന്ന ദിക്റുകളെല്ലാം, അഥവാ സുബ്ഹാനല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകൾ, യൻഅതിഫ്ന ഹൗലൽ അർശി, അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റും ആ ദിക്റുകൾ വലയം ചെയ്യുന്നുണ്ടായിരിക്കും. ലഹുന്ന ദവിയുൻ കദവിയുൻ നഹൽ, തേനീച്ചകൾ ഇങ്ങനെ ശക്തമായി പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂളക്കം, ഒരു ശബ്ദം, ഇതേപോലെ ആ ദിക്റുകൾ അങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ അതിനൊരു മുഴക്കമുണ്ട്, ഒരു ശബ്ദമുണ്ട്. തുദക്കിറു ബി സാഹിബിഹ, അത് വിളിച്ചു പറയും അതിന്റെ ആളെ, ഇന്നാലിന്ന വ്യക്തി, പടച്ചവനെ നിന്നെ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ദിക്റ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമെന്ന്. അമാ യുഹിബ്ബു അഹദുക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ലാതിരിക്കുമോ, അൻ യകൂന ലഹു മൻ യുദക്കിറു ബിഹി, അള്ളാഹുവിന്റെ അടുക്കൽ, പടച്ച റബ്ബിന്റെ അർശിന്റെ അടുക്കൽ നമ്മുടെ പേര് പറഞ്ഞ് അള്ളാഹുവി നിന്റെ ഇന്നാൽ ഇന്ന അടിമ, അഥവാ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് പടച്ചറബിനോട് പറയുന്ന ആ ഒരു നന്മ നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ച് റബ്ബ് പ്രകീർത്തിക്കണം, റബ്ബിന്റെ അടുക്കൽ പ്രശംസിച്ച് പറയണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ എന്ന ദിക്ര് നമ്മൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ ആ പേര് പറയാൻ അത് നിമിത്തമാകും. പരലോകത്ത് വരുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ന ഖൈറ ഇബാദില്ലാഹി യൗമൽ ഖിയാമ അൽഹമ്മാദൂൻ, ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ അടിയാറുകളിൽ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ, ശ്രേഷ്ഠരായ ആളുകൾ അൽഹമ്മാദൂൻ, അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ച ആളുകളാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അറിയാതെ പറഞ്ഞു പോയ അൽഹംദുലില്ലയല്ല, മനസ്സറിഞ്ഞ് ബോധപൂർവം നമ്മൾ നാവ് ചലിപ്പിച്ച് പറയുന്ന അൽഹംദുലില്ലക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ ആളുകളുടെ, അള്ളാഹുവിനെ ധാരാളമായി പ്രശംസിച്ച, പ്രകീർത്തിച്ച, അൽഹംദുലില്ല പറഞ്ഞ ആളുകളുടെ നേതാവായി ആര് വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ആദം സന്തതികളുടെ നേതാവായി ഖിയാമത്ത് നാളിൽ വരും. വല ഫഖർ, അത് ഞാനൊരു ദുരഭിമാനം പറയുന്നതല്ല, അള്ളാഹു എനിക്ക് നൽകിയ പദവി, ആദരിച്ചു നൽകിയ ആ പദവി നിങ്ങളെ അറിയിക്കുകയാണ്. വബിയദി ലിവാഉൽ ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു പതാക എന്റെ കയ്യിലേക്ക് അള്ളാഹു നൽകും. അത് അഹ്ലുസുന്നയുടെ അഖീദ, സലഫി അഖീദ അനുസരിച്ച്. അത് ഏതെങ്കിലും ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല, പടച്ച റബ്ബ് അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന ആദരവിന്റെ ഒരു പതാക പരലോകത്തുണ്ടായിരിക്കുമെന്നാണ്. ലിവാ ഉൽ ഹംദ്, സ്തുതിയുടെ പതാക എന്നാണ് അതിന്റെ പേര്. വല ഫഹർ, അതും ഞാനൊരു ദുരഭിമാനം പറയുകയല്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു, വമാ മിൻ നബിയിൻ യൗമഇദിൻ ആദം ഫമൻ സിവാഹു. ഏതൊരു പ്രവാചകനും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ മറ്റ് പ്രവാചകന്മാരെല്ലാവരും, ഇല്ലാ തഹ്ത ലിവാഇ, ആ കൊടിക്ക് കീഴിൽ എന്റെ ചുറ്റിലും ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന്, നായകത്വത്തിന് ചുവട്ടിൽ അണിനിരക്കാൻ സാധിക്കും. വല്ലാത്ത തൗഫീഖും സൗഭാഗ്യവുമല്ലേ? എന്തേ വേണ്ടു? അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് ഏത് സന്ദർഭത്തിൽ നമുക്കത് പറയാം. പക്ഷേ പ്രത്യേകമായി റബ്ബിനെ സ്തുതിച്ചു പറയാൻ, ഹംദ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച കുറേ സന്ദർഭങ്ങളുണ്ട്. അതിനും പുറമെ നമുക്ക് നമ്മുടെ ജോലികൾക്കിടയിൽ, നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റിയതാണ് അൽഹംദുലില്ലാ എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവൻ നൽകി ഉണർത്തി എഴുന്നേൽപ്പിച്ച അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ, ഉറക്കം ഒരു മരണമാണ്, മരണത്തിന് സമാനമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. അള്ളാഹു ആത്മാക്കളെ ഏറ്റെടുക്കും എപ്പോൾ? മരിക്കുന്ന സന്ദർഭത്തിൽ. മനുഷ്യന്മാർ മരിക്കുമ്പോൾ അവരുടെ റൂഹ് അള്ളാഹു പിടിച്ചെടുക്കും. മരിച്ചു പോകാത്തവയെ അവരുറങ്ങുന്ന സമയത്തും ആ അള്ളാഹു റൂഹ് പിടിച്ചെടുക്കുന്നുണ്ട് എന്ന്. എന്നാൽ മരണം വിധിച്ചിട്ടില്ലാത്തവയെ ആ റൂഹ് തിരിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ റൂഹ് തിരിച്ചു തന്ന് രാവിലെ നമ്മൾ ഒരു മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിശ്വാസിയുടെ സുബഹി ഒരു ദിവസം തുടങ്ങുന്നത്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ട്? അതൊരു യാന്ത്രികമായ പറച്ചിലിനപ്പുറം എനിക്കൊരു ജീവിതം നൽകിയ അള്ളാഹുവെ, വഇലൈഹി നുഷൂർ, അവനിലേക്കാണ് ഞങ്ങളുടെ തിരിച്ചുപോക്ക് എന്ന് മനസ്സിലാക്കി ഒരു വിടുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആ ദിവസത്തിൽ തന്നെ ധാരാളം ഖൈറുകളും ബർക്കത്തുകളും ഉണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി വല്ലതും തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെയും പ്രത്യേകമായി അൽഹംദുലില്ലാ പറയണം. ഇന്നല്ലാഹ ലയർളാ മിനൽ അബ്ദി, ഒരു അടിമയിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും അയാൾ തിന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അൽഹംദുലില്ലാ എന്ന് പറയൽ. എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ, ഒരു വെള്ളമാകട്ടെ, ചായ ആകട്ടെ, ജ്യൂസ്, എന്താണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ അള്ളാഹ്ക്ക് ഏറെ തൃപ്തിയുള്ള കാര്യമാണ് എന്ന്. അതേപോലെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ മൻ അക്കല ത്വആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്വഅമനി ഹാദ ത്വആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ പ്രത്യേകമായ ശക്തിയോ ഇടപെടലുകളോ ഇല്ലാതെ എനിക്ക് ഉടുക്കുവാനും വസ്ത്രവും തിന്നാൻ ഭക്ഷണവും നൽകി അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയും. നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അതാലോചിച്ച് നോക്കിയാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എടുത്തു വെച്ച നമ്മുടെ മുന്നിലെത്തിയ ഭക്ഷണം, അതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനവും, നമ്മൾ കാണുകയോ അറിയുകയോ പോലും ചെയ്യാത്ത എത്രയോ ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വിഭവസമൃദ്ധമായ രീതിയിൽ പല രൂപത്തിൽ അത് എത്തിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലാതെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയതാണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ അബദ്ധങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളില്ലേ, അള്ളാഹു അതൊക്കെ നമുക്ക് പുറത്തു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ റബ്ബിനെ പ്രശംസിച്ചാൽ അതിനുകൂടി അള്ളാഹു പ്രതിഫലം നൽകുകയും നമ്മുടെ വീഴ്ചകൾ പൊറുക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന റബ്ബ് എത്രമാത്രം കാരുണ്യവാനാണ്. അപ്പോ വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, അപ്പൊ ഇവിടെ തിന്നുന്ന കാര്യമല്ലേ പറഞ്ഞത്, വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഖുർആനിന്റെ പ്രയോഗം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ത്വാലൂത്തിന്റെ സൈന്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 249-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവരെ ഒരു നദി മുഖേന പരീക്ഷിക്കുന്നതിനെ പറ്റി. അപ്പൊ അള്ളാഹു പറഞ്ഞത് ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആ സമുദ്രത്തിൽ നിന്ന് ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. എന്നിട്ട് പറഞ്ഞു വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി. അവിടെ ത്വഇമ യത്അമു എന്നുള്ള അറബി പദമാണ് അള്ളാഹു പ്രയോഗിച്ചത്. അപ്പൊ വെള്ളം കുടിക്കുന്നതിനെയും ആ വാക്ക് പ്രയോഗിക്കാം. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം കുടിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അൽഹംദുലില്ല പറയുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നർത്ഥം. എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും ആ രീതിയിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കണം. വമൻ ലബിസ സൗബൻ, അതേപോലെ ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ, വസ്ത്രം ധരിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഇന്നും വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർക്ക് അഭയാർത്ഥികളായി അവർ മാസങ്ങളോളം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവർ പോവുകയാണ്, അങ്ങടേക്ക് കടലിലൂടെ പോവാണ്. പക്ഷെ അവർ സഞ്ചരിച്ച അവരുടെ ആ വാഹനം അല്ലെങ്കിൽ ബോട്ട് മുങ്ങി തകർന്ന് 100-ക്കണക്കിന് 150 ആളുകൾ, അള്ളാഹു അവരെ എല്ലാവരെയും ഷഹീദുകളുടെ ശുഹദാക്കളുടെ പദവി നൽകി ആദരിക്കുമാറാകട്ടെ. സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഉണ്ണാനും ഉടുക്കുവാനും ഇല്ലാത്ത എത്രയോ ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ഓരോ മണിക്കൂറിലും മാറ്റുവാൻ പാകത്തിന് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫ്രിഡ്ജുകളിലും അടുക്കളകളിലും ഭക്ഷണം ലഭ്യമാണെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ അത് ഉടുക്കുമ്പോൾ റബ്ബിനെ ഓർക്കണം. ഫഖാൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീ, എന്നെ ഇത് ധരിപ്പിച്ച റബ്ബ്, എനിക്ക് നൽകിയ അള്ളാഹു, മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ പ്രത്യേകമായ കഴിവും സ്വാധീനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടല്ല, എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആരെങ്കിലും റബ്ബിനെ പ്രശംസിച്ചാൽ പ്രകീർത്തിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ചെറുദോഷങ്ങൾ അള്ളാഹു അത് നിമിത്തം പുറത്തു കൊടുക്കുമെന്ന്. അതേപോലെ നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് മനസ്സിൽ പറഞ്ഞ പോരാ, ചില ആളുകൾ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് നമ്മൾ അൽഹംദുലില്ലാ എന്നൊരു അഭിമാനത്തോടുകൂടി സഹോദരങ്ങളായ വിശ്വാസികൾ കേൾക്കുമാർ അത് പറയണം. എങ്കിൽ അയാൾ എന്ത് പറയും, യർഹമുക്കല്ലാ എന്ന് നമുക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ യഹദീക്കുമുല്ലാ വയുസ്ലിഹ് ബാലക്കും എന്ന തിരിച്ചും അയാൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ തുമ്മിയപ്പോൾ തിരിച്ച് യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു, മറ്റേ ആൾ തുമ്മിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന പരാതി അദ്ദേഹം പറയുമ്പോൾ അബൂബുർദ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ, ഇദ്ദേഹം എന്റെ അടുക്കിൽ നിന്ന് തുമ്മിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അയാൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ഒരു ബാധ്യതയുണ്ട് അദ്ദേഹത്തിന് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, അതിന്റെ എല്ലാം പിന്നിലുള്ള ശാസ്ത്രവും അത്ഭുതങ്ങളും വിശദീകരിക്കുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ അഴുക്കുകളും ആന്തരികമായ അവയവങ്ങളിൽ നിന്ന് അതിലെ വേസ്റ്റുകൾ തുമ്മുമ്പോൾ പുറത്തേക്ക് വന്ന് നമ്മളൊന്ന് റിഫ്രഷ് ആവുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഹാർട്ടും അതേപോലെ തന്നെ ആന്തരികമായ പല അവയവങ്ങളും ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് നിശ്ചലമായി പോകുന്നു എന്നാണ്. ആ നില തുടർന്നാൽ കഴിഞ്ഞു നമ്മുടെ കഥ. വീണ്ടും നമ്മൾ അള്ളാഹു ഒന്ന് ഓൺ ചെയ്ത് തരുമ്പോൾ ആ ആശ്വാസവും സൗകര്യങ്ങളും നൽകിയ റബ്ബിനെ ഓർത്ത് അൽഹംദുലില്ല പറയാൻ എന്താണ് മടി, ഞാനൊരു മുസ്ലിമാണ് എന്ന് ആളുകൾ അറിയും എന്നതൊരു തോന്നലോ? അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിൽ എന്ത് പ്രസക്തിയും എന്ത് സ്ഥാനവുമാണുള്ളത്? നേരെ മറിച്ച് ഞാൻ മുസ്ലിമാണ് എന്നതിൽ അഭിമാനത്തോടുകൂടി എനിക്ക് ഈ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നൽകിയ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന ആ ബോധത്തോടുകൂടി അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് വലിയ സ്ഥാനമുണ്ട്. അത് കേൾക്കുന്നവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എന്ത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാലും അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിശാലമായി പരന്നൊഴുകുകയാണ്. പക്ഷെ അത് കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നൽകിയ ഹിദായത്ത് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് പള്ളിയിൽ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ വലിയ തൗഫീഖാണ്. വേറെ എത്രയോ ആളുകൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ സമയത്തും
5: തോന്നിവാസങ്ങളിൽ വിഹരിക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയ സൗഭാഗ്യം, നല്ലത് കേൾക്കാൻ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി പടച്ച റബ്ബിനെ ഓർക്കാനും പ്രകീർത്തിക്കുവാനും ഒക്കെയുള്ള, ഇങ്ങനെ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും വഴിയറിയാതെ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എന്റെ റബ്ബ് എന്താണ് പഠിപ്പിച്ചത് എന്ന് അറിയില്ലെങ്കിൽ ചോദിച്ചറിയാനുള്ളൊരു മനസ്സ് വെച്ചുകൊണ്ട് എനിക്ക് ആ ഹിദായത്ത് നൽകിയ റബ്ബിനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. സന്തോഷകരമായത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റാ മാ യുഹിബ്ബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ എന്ത് പറയും? അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നന്മകൾ സൽക്കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്, പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ് അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് റബ്ബിനെ സ്തുതിക്കും. ഇനി സങ്കടകരമായ ഇഷ്ടകരമല്ലാത്ത വല്ലതും ഉണ്ടായാലോ? വഇദാ റാ മാ യക്റഹു ഖാല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അപ്പോഴും അൽഹംദുലില്ലാഹി പറയും, സദാസമയത്തും എന്റെ റബ്ബിന് സർവസ്തുതിയും എന്ന് പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു ഭവനത്തെ സംബന്ധിച്ച്. ഒരു വിശ്വാസിയായ അടിമ ഇദാ മാത വലദുൽ അബ്ദി, അയാളുടെ കുട്ടി മരണപ്പെട്ടപ്പോൾ ഖാലല്ലാഹു ലിമലായികത്തിഹി, റൂഹ് പിടിച്ചുകൊണ്ടുവന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മലക്കുകളോട് അള്ളാഹു ചോദിക്കുകയാണ്, ഖബൽതും വലദ അബ്ദി, എന്റെ ഇന്നാലിന്ന അടിമയുടെ സന്താനത്തെ നിങ്ങൾ മരിപ്പിച്ച് റൂഹ് പിടിച്ചുകൊണ്ടുവന്നല്ലേ? ഫയഖൂലൂന നഅം, അപ്പോൾ അവർ പറയും, മലക്കുകൾ പറയും അതെ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു ചോദിക്കുകയാണ് ഖബൽതും സമറത ഫുആദി, അയാളുടെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം നിങ്ങൾ പറിച്ചുകൊണ്ടുവന്നുവല്ലേ? കാരണം അത്രക്ക് അയാളുമായി അറ്റാച്ചായിട്ടുള്ള അയാളുടെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആ സന്താനത്തെ മരിച്ച് ആ കുട്ടിയെ കബറടക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളോട് ചോദിക്കുകയാണ് ഫയഖൂലൂന നഅം, അതെ അള്ളാഹുവേ, അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ ഹൃദയത്തെയാണ് ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കും മാദാ ഖാല അബ്ദി, ആ സന്ദർഭത്തിൽ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂന, അപ്പൊ മലക്കുകൾ എല്ലാവരും പറയും ഹമിദക വസ്തർജ, അള്ളാഹുവേ നിന്നെ സ്തുതിച്ചു നിന്റെ ആ അടിമ, വസ്തർജ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞു, അൽഹംദുലില്ലാ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കണം അതിന്റെ ഒരു തലം എത്രയെന്ന് ചോദിച്ചാൽ, പടച്ച റബ്ബാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ റബ്ബ് എന്നോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ അടിമ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ടൊരു സന്താനം മരിച്ചു പോകുന്ന ഘട്ടം, ആ സന്ദർഭത്തിൽ ആരെങ്കിലും അൽഹംദുലില്ല എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ട നമ്മളെന്ത് പറയും? അയാൾക്കെന്തോ വട്ടുണ്ട്, അയാൾക്കെന്തോ സമനില തെറ്റിയിട്ടുണ്ട് എന്നായിരിക്കും പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു ആ വാക്ക് കേട്ടിട്ട് മലക്കുകൾ പറയുമ്പോൾ മലക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, ഞങ്ങളൊക്കെ അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു കിടക്കുമ്പോൾ അൽഹംദുലില്ലാ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആ അടിമക്ക് വേണ്ടി അള്ളാഹു പറയും മലക്കുകളോട്, ഇബ്നു ലഹു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ഈ അടിമക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം പണി കഴിപ്പിക്കുക. വസമ്മൂഹു ബൈത്തൽ ഹംദ്, സ്തുതിയുടെ ഭവനം, അൽഹംദുലില്ല പറഞ്ഞ ആൾക്കുള്ള വീട് എന്ന് നിങ്ങൾ അതിന്റെ പേരും കൊടുക്കുക എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഒരു വീട് അയാൾക്കുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇങ്ങനെ അൽഹംദുലില്ലയുടെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ എല്ലാ സന്ദർഭത്തിലും പടച്ച റബ്ബിനെ പ്രകീർത്തിക്കുന്ന ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും.
3: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽമിംബർ മനം നിറച്ച് റബ്ബിനെ സ്തുതിക്കാം. ഖുത്ബ ഷമീർ മദീനി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ് സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ ഇക്കാലത്ത് ലൈവായിരിക്കൂ
6: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
7: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 21 ജൂലൈ. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239 2.

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എന്റെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചില ഉപദേശങ്ങൾ കൊണ്ട് ആകുമെന്നത് ഈയൊരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിൽ നാം പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് ഈയൊരു പ്രോഗ്രാമിനെ നാം കാണുമ്പോൾ, നമ്മോടൊപ്പം ഇത്തരം പ്രോഗ്രാമുകളിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഹാരിസ് മൗലവി തന്നെയാണ് നമ്മോടൊപ്പം ഇന്നും ഈയൊരു ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമായി നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ ലഭിച്ച ഒരു ചോദ്യത്തിലേക്കാണ് നാം പോകുന്നത്. ദൈർഘ്യമുള്ള ഒരു ചോദ്യത്തിൽ വിദേശത്തു നിന്നും ഒരു സഹോദരനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പ്രശ്നമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് ഒരു ഉപദേശം ആയി, ഒരു പരിഹാരം എന്ന നിലയ്ക്കൊരു ഉപദേശമായി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. 22 വയസ്സുള്ള 2 മക്കളുണ്ടവർക്ക്. ഇതിൽ 22 വയസ്സുള്ള മൂത്ത മകൻ, 17 വയസ്സുള്ള മകൾ. പലപ്പോഴും ഈ ഭാര്യയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിടുകയും പിണങ്ങുകയും ചെയ്യുന്നു എന്നതാണ് സഹോദരൻ ഒന്നാമതായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്ന പോലെ ഇതുപോലെ പിണങ്ങുകയും ഒരാഴ്ചയോളം പിണങ്ങി നിൽക്കുകയും ഇങ്ങോട്ടൊരിക്കലും ഒരു പരിഹാരത്തിന് വരാതെ, ഇണക്കത്തിന് വരാതെ എപ്പോഴും അങ്ങോട്ട് തന്നെ ഭർത്താവ് ഇണങ്ങുവാൻ ചെല്ലുകയും വീണ്ടും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ സമാനമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം. മറുവശത്ത് പല നിലക്കുള്ള സംശയങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് അത് സഹോദരൻ എഴുതിയിരിക്കുന്നത്. ഈ 2 മക്കൾ, അവർക്കിടയിൽ പോലും സംശയങ്ങളുണ്ട് എന്ന നിലക്കാണ്. നമുക്കറിയാം, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. അതോടൊപ്പം ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന നിലക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. അഥവാ ഈ ഒരു പെൺകുട്ടിക്ക് മറ്റാരോടും ഒരു നിലക്കും ബന്ധപ്പെടാനോ, ഫോണിലൂടെയോ ചാറ്റിങ്ങിലൂടെയോ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി, അവരുടെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുമായി പോലും ഒരു നിലക്കും ഫോൺ ചെയ്യുവാനോ പോലും സമ്മതിക്കാതെ ആ ഒരു നിലക്ക് എല്ലാ വാശിയും ഈ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്നു എന്ന നിലക്കാണ് സഹോദരൻ എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു പ്രശ്നം ഒരു കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈയൊരു അവസ്ഥയിൽ എന്ത് പരിഹാരമാണ് നമുക്ക് പറയുവാനുള്ളത് എന്ന വിഷയത്തിലേക്ക് നാം പോവുകയാണ്. ഹാരിസ് മൗലവിയിലേക്ക്.
5: വളരെ ദീർഘമായി നമ്മൾ കേൾക്കുകയും ചോദിച്ചറിയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു ടെക്സ്റ്റ് വഴിയുള്ള ചോദ്യത്തിലൂടെയോ ഒരു ഫോൺ വഴിയുള്ള ചോദ്യത്തിലൂടെയോ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള സങ്കീർണമായ ഒരു കുടുംബത്തിൻ്റെ സമ്പൂർണമായ ജീവിത പ്രശ്നങ്ങളെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കണം. ഈ നമ്മുടെ ഈ ഭാര്യയുടെ ഒരു ക്യാരക്ടർ പ്രോബ്ലം, വ്യക്തിപരമായ ഒരു സ്വഭാവ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലക്ക് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട നേതൃത്വം ഈ ചോദ്യകർത്താവായ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വൈകാരികമായി പോവാതെ ഇത്തരത്തിൽ പക്വമായി പീസ് റേഡിയോയിലേക്ക് ചോദിച്ചതുപോലെ തന്നെ ഈ വിശദമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നല്ല സൊല്യൂഷൻ കണ്ടെത്തി ആ പരിഹാര വഴിയിലൂടെ പോവുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ ഇവരുടെ ഒരു സ്വഭാവങ്ങൾ എത്രമാത്രം എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. ഒന്നിപ്പോൾ ഈ OCD പോലെ വസ്വാസ് പോലെയുള്ള പ്രശ്നങ്ങൾ വല്ലതും അവരെ അലട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ സംശയം എന്ന് പറയുമ്പോൾ ആ സംശയം ഭർത്താവിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കുറിച്ചുള്ള സംശയങ്ങൾ, അയൽവാസിയെ കുറിച്ച് സംശയങ്ങൾ, പുറത്തു പോകുമ്പോഴുള്ള സംശയങ്ങൾ, ആ സംശയങ്ങളുടെ ഒരു വ്യാപ്തിയും ആഴവും എത്രമാത്രമാണ് എന്നറിയേണ്ടതും ഇതിലൊരു അനിവാര്യ ഘടകമാണ്. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്വാഭാവിക തലമുണ്ട്. ആ സ്വാഭാവിക തലം വിടുമ്പോൾ മാത്രമാണ് നമ്മളെന്താണ് ഇവരെ ഒരു ചികിത്സയിലേക്കും അതേപോലത്തെ ഒരു കൗൺസിലിങ്ങിലേക്കും എത്തിക്കണം. അപ്പോൾ ആ സ്വാഭാവിക തലത്തിലും ഇത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നോർമലായി ഉണ്ടാവാം. അതായത് ഒരു ഭർത്താവിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഇത്തരം വിഷയങ്ങളിൽ, തൻ്റെ ഭർത്താവ് ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ടോ, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം, ഒരു സാധാരണ ഒരു നോർമലായി തന്നെ ഒരു സ്ത്രീയോട് സംസാരിച്ചാൽ പോലും ഭാര്യമാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുക, പിന്നെ ഭാര്യമാരേതെങ്കിലും പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്കും അത് ഒരു പരിധിവരെ, മറ്റുള്ളവരൊക്കെ ഉൾക്കൊണ്ടായാലും ദമ്പതികൾക്ക് അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതൊരു നോർമൽ അങ്ങനെ ഒരു തലമുണ്ട്. ഏതൊരു ഭർത്താവും ഒരു സ്ത്രീയോട് പെരുമാറുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു സ്ത്രീക്ക് പറ്റില്ല. ഒരു സ്ത്രീ ഒരു പിന്നെ പുരുഷനോട് അത്ര അടുത്ത് പെരുമാറുമ്പോൾ ഒരു ഭർത്താവിന് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിക്കോളന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സംശയത്തിൻ്റെ തല നിലനിൽക്കുമ്പോൾ ഇത് അത്രമാത്രമാണോ ഉള്ളത്, അതിനപ്പുറത്തേക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. പക്ഷേ ഈ സംശയം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമ്പോൾ, ഭർത്താവ് അല്ലാത്തവരിലേക്ക് വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു അസ്വാഭാവികത, ഒരു അബ്നോർമാലിറ്റി നമ്മൾ എന്ത് ചെയ്യും, കാണും. അപ്പോഴാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുന്നതിൽ ആവശ്യമാണ്. പിന്നെ ഇതിൽ കടന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞത് ഒരു സാധാരണ അവസ്ഥ ഇതിലുണ്ടെന്ന് പറയാൻ കാരണം മകളുടെ കാര്യമാണ്. ഏതൊരു ഉമ്മമാർക്കും എന്തുണ്ട്, പെൺമക്കളുമായിട്ടൊരു ഫൈറ്റുണ്ട്. ആ ഫൈറ്റിനുള്ളൊരു കാരണമുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ഏറ്റവും അധികം മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ആരാണ്, ഉമ്മമാരാണ്. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും അധികം ഉമ്മയ്ക്കറിയാ ഒരു പെണ്ണിൻ്റെ ജീവിതമാണ്. കാരണം ഉമ്മ ഒരു പെണ്ണാണല്ലോ. മാത്രമല്ല പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണത്, സ്ഫടികമാണ്. ഏത് സമയത്തും എന്ത് അപകടങ്ങളും സംഭവിക്കാം എന്നുള്ളൊരു ആശങ്ക കൂടെ ഉമ്മയിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി എന്ത് ചെയ്യും, ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ വല്ലാതെ ഉമ്മ ഇടപെട്ടാളും. ഒന്ന് പുറത്തു പോകുമ്പോഴോ ഫോൺ ചെയ്യുമ്പോഴോ ബന്ധപ്പെടുമ്പോഴോ വൈകി വരുമ്പോഴോ ഒക്കെ വല്ലാതെ അവരെ ഫോളോ ചെയ്യും, സംശയത്തോടെ നിരീക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ ഈ പെൺകുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഉമ്മയുടെ ഈ നിയന്ത്രണങ്ങളെയും ആ നിരീക്ഷണങ്ങളെയും അവരെന്ത് ചെയ്യും, എതിർക്കാൻ ശ്രമിക്കും. അത് അവർക്ക് തമ്മിൽ എന്തായിരിക്കും, ഒരു വലിയ ഫൈറ്റിന് കാരണമാകും. എപ്പോഴും ഇമോഷണലായ വൈകാരികമായിട്ടുള്ള സ്ഫോടനങ്ങൾ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കും. ഇതും ഒരു സ്വാഭാവികമാണ്. ഈ സ്വാഭാവികതയ്ക്ക് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷെ അത് അതിൻ്റെ ഒരു സാധാരണ തലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടുകയും കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് അത്ര വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ട് ഇതേത് ഒരു സാധാരണഗതിയിൽ ഒരു സഹോദരിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ അതോ അതിലപ്പുറത്തേക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യത്തിന് മാത്രം പറ്റില്ല. അപ്പോൾ ഒരു സാധാരണ നിലക്കുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ചികിത്സിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായി ഒരു നല്ല സമയത്ത് ചർച്ച ചെയ്തിട്ട് അവരുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും കുറ്റപ്പെടുത്താതെ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ എന്താണ്, അങ്ങനെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ഈ സഹോദരിക്കുണ്ടെങ്കിൽ മകളോട് സംസാരിക്കുക. വീട്ടിലെന്ത് ചെയ്യുക, മകളോട് ഉമ്മ ഇങ്ങനെ സംസാരിക്കും, ഉമ്മയല്ലേ ബഹുമാനിക്കേണ്ട ആളല്ലേ ആദരിക്കേണ്ട ആളല്ലേ, നമ്മൾ പ്രശ്നത്തിനൊന്നും പോവാതെ നിന്നാൽ മതി, സംസാരിക്കും അത് കേട്ട് നിന്നാൽ മതി എന്നിലേക്ക് മകളെ ഒന്ന് കൺവീൻസ് ചെയ്താൽ ഒരു നോർമൽ പ്രോബ്ലംസ് പരിഹരിക്കാൻ ഈ ഒരു പിന്നെ സംഗതിയിലൂടെ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ സംശയ തലങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥയിലേക്കുള്ള സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ചികിത്സയ്ക്ക് ആവശ്യം വരും. അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു തകരാറ് അതാന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, തൽക്കാലം ഒരു നമ്മളെ ജീവിതത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ, മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുടുംബജീവിതത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ, അതൊരു സാധാരണ പ്രക്രിയയായി ആ ഒരു വശം അവഗണിച്ചിട്ട് അങ്ങോട്ട് കൂടെ ജീവിച്ച് ബാക്കിയുള്ള സന്തോഷങ്ങളിലൊക്കെ കൂടെ നിന്ന് ഒരു ആഹ്ലാദകരമായും സന്തോഷകരമായൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും നല്ലത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ബാഹ്യാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്.
4: തീർച്ചയായും ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രത്തോളം ഒരു കുടുസായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി നാളെ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമോ, അതല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നുവരെ ഭയപ്പെടുന്നു ഈ പിതാവിൻ്റെ വരികൾ നാം വായിക്കുമ്പോൾ. എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് മാനസികമായ സ്ഥൈര്യം നൽകുവാൻ നമുക്ക് പറയുവാനുള്ളത്?
5: ഒരു കൗമാരത്തിലുള്ളൊരു കുട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ വികാരങ്ങൾ ഏറ്റവും സ്ഫോടനാത്മകമായിരിക്കും. അതുകൊണ്ട് എന്തും സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്യാം, ഇറങ്ങിപ്പോവാം, പ്രേമം ഉണ്ടാവാം ഒക്കെ ഉണ്ടാവാം. പക്ഷേ എന്ന് വെച്ചാൽ അതൊക്കെ അതിലേക്കൊക്കെ എത്താൻ നമ്മൾ അനുവദിക്കേണ്ട, അതിലേക്കൊന്നും എത്തണ്ടല്ലോ സംഗതി. നമ്മളെന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വൈഫും അതേപോലെ തന്നെ മകളും തമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെന്ത് ചെയ്യുക, സ്വാഭാവികമായി അത് പരിഹരിക്കാൻ എത്രത്തോളം അത് മകളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കുക. എനിക്ക് തോന്നുന്നത് ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ആദ്യഘട്ടം നടത്തേണ്ടത് ശരിക്കും എന്താ വെച്ചാൽ രക്ഷിതാക്കൾ തന്നെയാണ്. വാപ്പയാണ് ആദ്യഘട്ടം നടത്തേണ്ടത്. കാരണം പിന്നെ വാപ്പയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഉമ്മ പലപ്പോഴും ഒന്ന് ഹാർഡായിട്ട് പെരുമാറുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ വാപ്പയ്ക്ക് പറ്റും. അതുകൊണ്ട് വാപ്പ എന്ത് ചെയ്യുക, ഒന്ന് മകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. അവിടെ എല്ലാ പ്രോബ്ലംസും സാധാരണ നമ്മളീ പറയുന്ന മാനസികമായ ഒരു സ്ട്രെസ് ഉണ്ടായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്താ വെച്ചാൽ അവർക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വാപ്പ എന്ത് ചെയ്യുക, എല്ലാം കേൾക്കാനും എല്ലാം മനസ്സിലാക്കാനും കൂടെ ഉണ്ട്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വാപ്പനോട് പറയാമെന്നായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മാനസികമായ ഒരു പ്രശ്നത്തെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഉമ്മയെ ഉമ്മ കാണാതെയോ ഉമ്മ അറിയാതെയോ എന്ത് ചെയ്യാം, അവളുടെ മനസ്സ് തുറക്കാൻ ഒരു സ്വകാര്യ അവസരം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടൊരു അവസരം കൊടുത്ത് അവളുടെ പ്രശ്നങ്ങളെ ഒന്ന് മുഴുവനായി കേൾക്കാനും പഠിക്കാനും ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: അടുത്തതായി ഒരു ശ്രോതാവ് ലൈനിൽ നമ്മെ കാത്തിരിക്കുന്നു. ശ്രോതാവിൻ്റെ വരികളിലേക്ക് നമുക്ക് കാതോർക്കാം.
6: ഹലോ.
4: ഹലോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
6: എനിക്ക് 10 വയസ്സായ ഒരു മകനുണ്ട്.
4: ഓക്കെ.
6: അപ്പോ അവന്റെ കാര്യം ഒന്ന് പറഞ്ഞെങ്കിൽ പൈസക്ക് കേട്ടിട്ട് വാശി പിടിക്കാണ്. ഒരു 2 വർഷത്തോളമായി ഏകദേശം നിരന്തരം 5 രൂപ 10 രൂപ ഇങ്ങനെ ഒരു ക്യാഷിന് ചോദിച്ചുകൊണ്ടിരിക്ക. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, എന്നെ ഉപദ്രവിക്കുക, എന്ത് ചെയ്യുന്നേ, നമ്മക്ക് സഹിക്കാൻ കഴിയാതെ വെക്കുമ്പോ ഞമ്മവും കഠിനമായി ശിക്ഷിച്ചു പോന്ന്. പിന്നെ നമ്മുടെ മതകാര്യത്തിൽ അങ്ങനെ നമസ്കാരത്തിനോടോ ഖുർആനോത്തിനോടോ എനിക്ക് തൽപരത വലിയേ ഇല്ല. അപ്പോ ഇത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ എന്താണ് സംഭവിക്കാന്ന് നമ്മക്ക് എന്നെ പൊടിയില്ല. നമ്മ ഇന്ന് വാശി പൊടിച്ച് നമ്മ കൊടുക്കാതെ നിൽക്കുമ്പോ ഞാന് കിണറ്റില് തുള്ളും, ഞാൻ മരിക്കാൻ പോവും, ഇതാണ് അവന്റെ വിറ്റ് സംസാരം. അപ്പോ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? മാത്രം ആള് പാവമാണ്, എന്റെ ബാക്കി മറ്റുള്ള കുട്ടികളെക്കാളുള്ള ഒരു നല്ല മനസ്സാണ് അവൻ. ഈ വാശിയൊക്കെ പോയിട്ടാകുമ്പോ അത്രയും കുടുംബത്തോടും എല്ലാവരോടും അവനിക്കാണ് കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ മറ്റു മക്കളെ അപേക്ഷിച്ച്.
4: തീർച്ചയായും സഹോദരിയുടെ വിഷയം വ്യക്തമാണ്. നമ്മുടെ ബഹുമാന്യനായ ഹാരിസ് മൗലവി വിഷയം കേട്ടിട്ടുണ്ട്. ഹാരിസ് മൗലവിയുടെ വിശദീകരണത്തിലേക്ക് വരാം.
5: അതെ, ഒരു ഉമ്മ ചോദിച്ചിരിക്കുകയാണ് 10 വയസ്സായൊരു കുട്ടിയെക്കുറിച്ചാണ്. പൊതുവേ ഒരു ദീനിയായ കുടുംബങ്ങളിലൊക്കെ പൊതുവെ എന്ത് ചെയ്യും, കുട്ടികൾ ദീനിയാണോ അല്ലേ എന്നുള്ളൊരു വലിയ ആശങ്ക ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ കുട്ടികളുടെ ജീവിതത്തിലുള്ളതാണ് ചില വാശികൾ, ചില സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങൾ ആശങ്കപ്പെടണം നമ്മുടെ കുട്ടികളെ നേരാക്കി എടുക്കാൻ വേണ്ടി. പക്ഷെ ഒരു അമിതമായ ആശങ്കയും ബേജാറൊന്നും ആവശ്യമില്ല, കാരണം പ്രായം 10 വയസ്സായതുകൊണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, ഒരു 10 വയസ്സായ കുട്ടിക്ക് ഇത്രയും അധികം പണം എന്തുകൊണ്ട് ആവശ്യം വരുന്നു? അത് പഠിക്കലാണ്. പണം കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവൻ ഈ പണം എന്തിനുപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിലെന്താ വെച്ചാൽ, കുട്ടികൾ നമുക്ക് കുട്ടികൾ പറയുന്നതല്ലല്ലോ നമ്മൾ വിശ്വസിക്കേണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾ എന്തായിരിക്കും, അവർക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാനോ ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാനോ ആയിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കൊരു പരിമിതി നിശ്ചയിച്ച് ഒരാഴ്ചക്ക് ഇത്രയെന്ന് പറഞ്ഞു, ഒരാഴ്ചക്ക് ഞാൻ നിനക്കൊരു 20 രൂപ തരും അല്ലെങ്കിൽ 30 രൂപ തരും, അത് പിന്നെ എന്നോട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ പോലെ ആ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യുക, അവന് അവൻ്റെ ശരീരത്തിനോ അവൻ്റെ സ്വഭാവത്തിനോ ഒക്കെ ദോഷം വരാത്ത ഒരാവശ്യമാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഒരു ലിമിറ്റ് പണം കൊടുത്തിട്ട് അത് എന്ത് ചെയ്യുക, അതിൽ അവൻ്റെ ചിലവുകളെ ഒതുക്കാൻ പരിശീലിപ്പിക്കുക. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്താനേ നമുക്ക് പറ്റുള്ളൂ. പെട്ടെന്ന് സ്റ്റോപ്പാക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, പിന്നെ നമ്മൾ അതല്ല, ഈ 10 വയസ്സാകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എന്തെങ്കിലും വല്ല അഡിക്ഷൻസും അവന് മാറ്റി നിർത്താൻ പറ്റാത്ത വല്ല ദുശ്ശീലങ്ങൾക്കുമാണോ അവൻ്റെ പണം പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് സ്മോക്കിങ്, അതുപോലെയുള്ള എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് സാധാരണ ക്യാഷ് നമ്മൾ വിചാരിക്കുന്നതിലേറെ പണം അവർക്ക് ആവശ്യമായി വരിക. പിന്നെ ചില കുട്ടികൾ എന്തെന്നാ ചില കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ വല്ല ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഒന്നിച്ച്

0: നിൽക്കുന്ന തലത്തിലേക്ക് ഇവനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന പറയുക, ഇതിന് നമുക്ക് തടസ്സം നിൽക്കേണ്ടി വരും, നമ്മൾ തടസ്സപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവന് നമ്മളോട് ദേഷ്യം വരും, അത് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാവും, നിങ്ങളും അവനും തമ്മിലുള്ള കുറേ പ്രോബ്ലംസ് അതുമായി വരും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് വരും. പിന്നെ അനുസരണക്കേടാവും, പിന്നെ അവനെക്കുറിച്ച് നമ്മൾക്ക് പ്രശ്നങ്ങളാവും, പിന്നെ അതിനുള്ള പണിഷ്മെൻറ്റുകളാകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ സ്നേഹിക്കാത്ത പോലെ അവന് തോന്നും, അത് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇത് ഒന്ന് ബുദ്ധിപരമായ ഇടപെട്ട് ഒരു നല്ല രൂപത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ ബാക്കി അവൻ്റെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ അത് ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള അവൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ട് അത് അമിതമായി ഉപയോഗിക്കുകയും അതിനൊരു അഡിക്റ്റായി പോവുകയും ചെയ്യാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, ആഴ്ചക്കോ മാസത്തിലോ നിങ്ങളൊരു കൃത്യമായ സംഖ്യ അവന് കൊടുത്തിട്ട് ആ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം, അവൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നാകുമ്പോൾ നിയന്ത്രിച്ച് ചിലവഴിക്കുവാനും സൂക്ഷിച്ച് ഉപയോഗിക്കാനൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് അവൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചില ഒന്നിടവിട്ട ദിവസങ്ങളിലെ പൈസ തരുമോ എന്ന് പറയണം, അങ്ങനെ ആ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പണം കൊടുക്കണം. എന്തായിരുന്നാലും ഈ ഒരു പണം കിട്ടുമെന്നും അത് നിരന്തരം അവൻ ചോദിക്കുന്നത് പോലെ കിട്ടില്ലെന്നും വരുത്താൻ ബുദ്ധിപരമായി നല്ല നിലക്കുള്ള ശ്രമങ്ങൾ നടത്തലേ പറ്റുള്ളൂ. അത് നിങ്ങൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ നമ്മളൊരു നല്ല പേഴ്സണലായിട്ടൊരു കൗൺസിലിങ്ങിന് നിങ്ങൾ അവനെ വിധേയമാക്കിയും സ്വാഭാവികമായി അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരാൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം, അരമണിക്കൂറോട് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമേ അതുള്ളൂ. പിന്നെ നമസ്കാരം, ദീനിയായ കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ല എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു 10 വയസ്സാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ പ്രോത്സാഹനങ്ങൾ നൽകി നമ്മുടെ കൂടെയൊക്കെ നമസ്കരിപ്പിച്ച് അങ്ങനെ ക്രമേണ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ചെയ്യാത്തതിൽ വല്ലാതെ കുറ്റപ്പെടുത്താതെ ഒരു നല്ല ഒരു പെരുമാറ്റ രൂപത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ വാങ്ങിയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കാൻ ശ്രമിക്കുകയായിരിക്കും, നന്നായിരിക്കാൻ തോന്നുന്നുണ്ട്.
1: തീർച്ചയായും അടുത്ത ഒരു ശ്രോതാവിൻ്റെ ടെക്സ്റ്റ് മെസ്സേജിലേക്കാണ് അടുത്തതായി നാം പോകുന്നത്. ഒരു സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. 5 മക്കളുള്ള സഹോദരി എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഒരു 2ാമതൊരു വിവാഹം കഴിച്ചു, ഇതാണ് മർമ്മം. മാത്രവുമല്ല, വിവാഹം 2ാം വിവാഹത്തിന് ശേഷം ഭർത്താവ് ആ ഒരു 2ാം ഭാര്യയുമായിട്ടാണ് കൂടുതൽ സമയം ചെലവിടുന്നതും അതുപോലെ തന്നെ കൂടുതൽ പരിഗണന നൽകുന്നതും 2ാം ഭാര്യയ്ക്കാണ് എന്നതാണ്. അതോടൊപ്പം വിദേശത്ത് അവർ ഒരുമിച്ചാണ്, ഈ ആദ്യ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിലും 2 മാസത്തെ വെക്കേഷനിലൊക്കെ 2ാം ഭാര്യയെ വിദേശത്തേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ 2ാം ഭാര്യയുമായി പുറത്തു പോവുകയും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സഹോദരി എഴുതിയിരിക്കുന്നത്. ഞാൻ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുന്നു, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരൂ എന്ന വരികളുമായി ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ അവസാനിക്കുമ്പോൾ എന്ത് പരിഹാരമാണ് നമുക്കവരോട് പറയുവാനുള്ളത് എന്നത് ഹാരിസ് മലയുടെ വാക്കുകളിലേക്ക് കാതോർക്കാം.
0: ഈ 2ാമതൊരു വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായും ഭർത്താവിനും ഭാര്യയ്ക്കും, വിവാഹം കഴിക്കുന്ന ഭർത്താവിനും അതേപോലെ തന്നെ ആദ്യ ഭാര്യയ്ക്കും രണ്ടു പേർക്കും തുല്യമായി അനുഭവിക്കേണ്ട ഒരു വലിയൊരു 2 പ്രതിസന്ധികൾ, അതിൽ രണ്ടു പേരും ഒരുപോലെയാണ്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, 2 ഭാര്യയോടും തുല്യമായ നീതി കാണിക്കണം എന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അതിൽ വീഴ്ച വന്നാൽ 2ാം വിവാഹം അയാൾക്ക് പരലോകത്ത് വലിയൊരു ഭാരമായിത്തീരും. അത് ദീനിയായി പടച്ചവനെ പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2ാമതൊരു വിവാഹം കഴിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്, അവർക്കിടയിൽ നീതി പാലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ നീതി പാലിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതിന് കഴിയാതെ വന്നാൽ അയാൾ പരലോകത്ത് കുറ്റക്കാരനാവും എന്നുള്ളതാണ് ഒന്ന്. 2ാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് സ്ത്രീകളുടെ സൈഡിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമാണെന്ത് ഭർത്താവിൻ്റെ 2ാമത്തെ വിവാഹം. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താന്ന് വിചാരിച്ചാൽ, ഈ ഭർത്താവ് എത്ര തന്നെ നന്നായി വിവാഹശേഷം 1ാമത്തെ ഭാര്യയോട് പെരുമാറിയാലും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റാത്തത് കൊണ്ട് ഭർത്താവിനോടുള്ള പെരുമാറ്റങ്ങളിൽ അയാൾ 2ാമത്തെ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ എന്താണ് അനുസരണക്കേടും അതേപോലെ തന്നെ എതിർപ്പും അയാൾക്കെതിരെയുള്ള ശത്രുതയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ഉണ്ടാവാനും പാടില്ല, അതിൽ ഇസ്ലാമിൽ തെറ്റാണ്. കാരണം ഖുർആൻ അനുവദിച്ചൊരു കാര്യമാണ് 2ാമത്തെ വിവാഹം. അത് ചെയ്തു എന്നതിൻ്റെ പേരിൽ അയാളോട് അനുസരണക്കേടോ ധിക്കാരമോ കാണിക്കുന്നുവെങ്കിൽ അവളുടെ പരലോകത്തിലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, വിവാഹം 2ാമത് കഴിച്ച ഭർത്താവിൻ്റെ ആ ഒരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തോടുള്ള വിരോധവും വിഷമവും എന്ത് ചെയ്യും, പരലോകത്ത് ഇവർക്ക് ഒരു പ്രതിയാകുന്ന അവസ്ഥ ഉണ്ടാക്കും. 2ാമത്തെ വിവാഹം കഴിച്ചിട്ട് നീതി പാലിക്കാതിരിക്കുക എന്നുള്ളത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് പ്രതി

0: പ്രോബ്ലമാകുന്ന കാര്യം. അപ്പോൾ രണ്ട് പേർക്കും ഇങ്ങനെ ഒരു റിസ്ക് അതിലുണ്ട്. പിന്നെ എനിക്ക് ഇവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാവുന്നതുകൊണ്ട് നമുക്കിനിയിപ്പോൾ അതിൻ്റെ ഒരു കാരണവും പറഞ്ഞില്ല വിചാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിലും ഒരു പ്രശ്നവും പറയാതെ തന്നെ അയാൾ വളരെ സമാധാനപരമായി നിങ്ങൾ ജീവിച്ചു പോകുമ്പോൾ, നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അയാളെ നിങ്ങളെല്ലാ നിലക്കും ഭാര്യയുടെ കടമകൾ നിർവഹിച്ചിട്ടും അയാൾ വിവാഹം കഴിച്ചാലും നമുക്ക് അയാളെ ഒന്നും പറയില്ല. ഫങ്കിഹു മാ താബലകും മിൻ നിസാ മത്തനാബ തുലാത്ത വറുബാ. ഖുർആൻ്റെ ഒരു അനുവ നിങ്ങൾക്കിഷ്ടമുള്ള ഇണകളെ തിരഞ്ഞെടുക്കാൻ അള്ളാഹ് അനുവദിച്ചതുകൊണ്ട് നമുക്ക് നിങ്ങൾക്കതിലൊരു തടസ്സം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒന്നാം ഭാര്യമാർക്ക് പറ്റുന്നൊരു വലിയ അബദ്ധം നിങ്ങൾക്കും പറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താണെന്ന് പറ്റുന്നത് വെച്ചാൽ, ഈ ആദ്യം വളരെ സ്നേഹത്തോടുകൂടെ നിന്നിരുന്ന ഭർത്താവിനോട് നിൽക്കുമ്പോൾ വേറെ ഭാര്യമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ തമ്മിൽ നല്ല സ്നേഹവും ബന്ധവും പെരുമാറ്റമൊക്കെ ആയിരിക്കും. ഈ വിവാഹം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിൽ വരും അവളോടാണോ ഇഷ്ടം എന്നോടാണോ ഇഷ്ടം എന്നൊരു തർക്കത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തുമ്പോൾ അവളോടായിരിക്കും ഇഷ്ടം എന്ന തീരുമാനത്തിലേക്കാണ് മനസ്സ് എത്തുക. കാരണം അവൾ പുതിയ ഭാര്യയാണ്, പുതിയ വിവാഹമാണ്. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ അന്തി സ്വാഭാവികമായും അവരൊരു വിവേചനമുണ്ട് എന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വിചാരിക്കുകയും സ്വാഭാവികമായും അതെന്ത് ചെയ്യും, നിങ്ങൾ അയാളോട് പറയുകയും അതിൻ്റെ പേരിൽ നിങ്ങളുടെ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നവരോ, നിങ്ങൾ അയാളെന്ന് അറിയാതെ അകലും. ആ അകലിൽ രണ്ടാമത്തെ ഭാര്യയിലേക്ക് കൂടുതൽ അടുക്കാൻ കാരണമായിത്തീരും. ഇങ്ങനെയാണ് പലപ്പോഴും എന്താകുന്നത്, രണ്ടാം വിവാഹം രണ്ടാമത്തെ ഭാര്യയിലേക്ക് ചുരുങ്ങുകയും ഒന്നാമത്തെ ഭാര്യ സ്വാഭാവികമായി ഒഴിവായിപ്പോവുകയും ചെയ്യുന്നതിലേക്കാണ് ഇത്തരത്തിലുള്ള അകൽച്ചകളുടെ സമാപനം എത്തിച്ചേരുക. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഭർത്താവിനോട് വിവാഹം കഴിച്ചതിലൊരു വിഷമം മനസ്സ് തോന്നിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് അയാളുടെ പെരുമാറേണ്ടത് എന്ന് പുതിയ ഭാര്യയെക്കാളും നിങ്ങൾക്കാണ് അറിയുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ഒരു സമയത്ത് പോലും പുറത്തു പോവാൻ നിങ്ങളെ വിട്ടു പോവാൻ ഇഷ്ടപ്പെടാത്ത വിധം അവസാനം അയാൾ പറയണം, ഇങ്ങനെയൊക്കെ നീ പെരുമാറുകയാണെങ്കിൽ ഞാൻ വേറെ വിവാഹം കഴിക്കുമായിരുന്നില്ല എന്ന് പറയിപ്പിക്കാൻ കഴിയുമാറ് ശാരീരികവും മാനസികവുമായ ബന്ധങ്ങളിൽ നിങ്ങൾ വിജയിച്ചാൽ അതാണ് ഇതിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി. അതാണ് ഇദ്ഫ ബില്ലത്തി ഹി ആസൻ, ഏറ്റവും നല്ല വഴിക്ക് പ്രതികരിക്കുക. ചീത്തയിലൂടെയുള്ള എന്ത് പ്രതികരണങ്ങളും, അത് ദേഷ്യമായിരുന്നാലും പ്രതികരണങ്ങളായിരുന്നാലും വിട്ടുകടക്കലാണെങ്കിലും, ചീത്ത പ്രതികരണങ്ങളെല്ലാം നിങ്ങൾക്ക് ദോഷം ചെയ്യും. നല്ല പ്രതികരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ ഉണ്ടാകുമെന്നതാണ് ഇവിടെ സൂചിപ്പിക്കാൻ.
1: തീർച്ചയായും സമാനമായ പ്രയാസങ്ങൾ അലട്ടുന്നവർക്ക് പൊതുവിൽ പിന്നെ കേൾക്കാവുന്ന ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് പങ്കുവച്ചത്. ഈയൊരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ അടുത്തു എന്ന് റെക്കോർഡിംഗ് ഡെസ്കിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിനാൽ തൽക്കാലം ഇവിടെ വിടവാങ്ങുകയാണ്. സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പല നിലക്കും പീസ് റേഡിയോ ഇടപെടാറുള്ളത് പോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന ഈയൊരു സംരംഭം അത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്കേവർക്കും സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാവാറുള്ള ഹാരിസ് മൗലവി വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടികൾ നൽകുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. മനസ്സിലെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ കൗൺസിലിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: من يرى ما في الضمير ويسمع انت المعد لكل
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: അനീതിക്കെതിരെ നിലകൊള്ളുക. അക്രമവും അനീതിയുമില്ലാത്ത ഭൗതിക ലോകമെന്നത് അസാധ്യമാണ്. കാരണം മനുഷ്യൻ തിന്മകളിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്ന പ്രകൃതമുള്ളവനാണ്. മനുഷ്യരുള്ള കാലത്തോളം തിന്മകളുമുണ്ടാകും, അക്രമവും അനീതിയുമുണ്ടാകും. പ്രവാചകന്മാരൊഴിച്ച് ആരും പാപമുക്തരല്ല. എന്നാൽ ചിന്താശേഷിയുള്ള മനുഷ്യന് തെറ്റിൽ നിന്നകന്ന് നിൽക്കാനും തെറ്റ് ചെയ്യാനും കഴിയും. തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നത് മൂല്യബോധത്തിൻ്റെ അടയാളമാണ്. അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതിന് പകരം അതിനെതിരെ ശബ്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണക്കാരൻ ചെയ്യുന്ന അനീതിയും അക്രമവും വാഗ്ദാന ലംഘനവും ഒരു ഭരണാധികാരിയോ ന്യായാധിപനോ ചെയ്യുന്ന അക്രമവും അനീതിയും വാഗ്ദാന ലംഘനവും ഒരുപോലെയല്ല. അങ്ങനെയല്ല സമൂഹത്തെ ബാധിക്കുക. ഭരണാധികാരിയുടെയും ന്യായാധിപന്റെയും അനീതി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. ജനങ്ങളിലാകമാനം ഭീതി പരത്തും. നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുണ്ടാക്കും. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേന്ദ്ര സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പക്ഷപാതപരവും വർഗീയവുമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായി പരിശ്രമിക്കുന്നു. കോടതികൾ അതിനെല്ലാം കൊടിപിടിക്കുന്നു. മുസ്ലിമായ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റു ചെയ്താൽ അയാളുടെ കുടുംബത്തെ മുഴുവൻ തെരുവിലിറക്കി വീട് തകർത്ത് കളയുന്നു. ഭരണാധികാരികളുടെ അഴിമതി, സ്വജനപക്ഷപാതിത്വം, വ്യാജ ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, ഭരണത്തെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കൽ, പട്ടിണി പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും കോർപ്പറേറ്റുകളെ വാരിപ്പുണരുകയും ചെയ്യൽ, ഇങ്ങനെ ഒട്ടനേകം കലാപരിപാടികൾ നമ്മുടെ രാജ്യത്ത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്നതിനേക്കാൾ വലിയ വാർത്തകൾ ഇരുമ്പു മറയ്ക്കകത്ത് ഉണ്ട് എന്നതാണ് നേര്. അന്യായം അഥവാ അക്രമം എന്നത് അർത്ഥമാക്കുന്നത് ഒന്നിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, മാറ്റിസ്ഥാപിക്കലാണ്, ദുരുപയോഗം ചെയ്യലാണ്, പരിധി ലംഘിക്കലാണ്. ശരിയായ പാതയിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് സത്യമെന്തെന്നറിഞ്ഞിട്ടും കളവു പറയലാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമ്പത്തുകൊണ്ടോ സ്വാധീനം കൊണ്ടോ അധികാരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാനോ ആരോടെങ്കിലും അനീതി കാണിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അക്രമികളെ സഹായിക്കാൻ ഇഹലോകത്ത് പലരും ഉണ്ടാകും, എന്നാൽ പരലോകത്താരുമുണ്ടാകില്ല. അക്രമകാരികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 22:71. ഈ ബോധ്യമാണ് ഉമർ ബിനുൽ ഖത്താബിനെ പോലുള്ള ഭരണാധികാരികളെ ലോകം കണ്ട ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളാക്കി മാറ്റിയത്.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.

0: ഹൃദയത്തിൽ തക്വയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അവൻ്റെ ചിഹ്നങ്ങൾ മഹത്വപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ ഹജ്ജിലെ 32-33 വചനങ്ങൾ വിശദീകരിക്കുന്നു അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعلم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഹജ്ജ് കർമ്മവും ബലികർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന മാംസമൃഗങ്ങൾ, അതേപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൻ്റെ ഗൗരവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു പറയുന്നത് ذلك ومن يعلم شعائر الله فإنها من تقوى القلوب എന്നാണ്. ذلك അത്, അഥവാ നിങ്ങൾ ഗ്രഹിക്കുക, ومن يعلم شعائر الله ആർ മഹത്വപ്പെടുത്തുന്നുവോ, വമൻ യു അല്ലിം ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഷഅഇറല്ലാ അല്ലാഹുവിൻ്റെ ഷിആറുകളെ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ അപ്പോൾ തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ തഖ്വയിൽ നിന്നുള്ളതാണ്, അത് ഹൃദയങ്ങളിലെ സൂക്ഷ്മതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ മഹത്വപ്പെടുത്തൽ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. വമൻ യു അല്ലിം ഷഅഇറല്ലാ ആർ അല്ലാഹുവിൻ്റെ ഷിആറുകളെ മതചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ് അത് ഹൃദയത്തിൻ്റെ ആ ഒരു സൂക്ഷ്മതയിൽ നിന്നും ധർമ്മനിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഷിആറുകളെ മഹത്വപ്പെടുത്തുക, നമ്മൾ മുമ്പും അള്ളാഹുവിൻ്റെ ഷിആറുകളെ പറയുകയുണ്ടായി. അതിന് മൊത്തത്തിൽ വിപുലമായ അർത്ഥങ്ങളുണ്ട്. അതല്ല, അതിൽ നിന്നും ചില പ്രത്യേകമായ കാര്യങ്ങളാണ് എന്ന രൂപത്തിലുമൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ ഷഅഇറല്ലാ എന്ന് പറയുമ്പോൾ അവാമിറഹു അവൻ്റെ കൽപ്പനകൾ, മതപരമായി നമുക്ക് നൽകപ്പെട്ട എന്തെല്ലാം കൽപ്പനകളുണ്ടോ അതെല്ലാം ആ ഷിആറുകളിൽ പെട്ടതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതല്ല ഇവിടെ ഹജ്ജുമായിട്ടും അതിൻ്റെ ബലികർമ്മവുമായും ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മൊത്തത്തിലുള്ള ആ കാര്യത്തിൽ നിന്നും ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് വമിൻ ദാലിക തഅലീമുൽ ഹദായ വൽ ബുദിൻ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന മൃഗത്തെ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്നതാണ്. മഹത്വപ്പെടുത്തുക, ആദരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു മൃഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ ആ ഒരു ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയുള്ള ആദരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുന്നൊക്കെ വരുന്ന വാക്കുകളായിട്ട് പറയുന്നത് കാണാം. ഖാല അല്ലിസ്തിസ്മാനു വല്ലിസ്തിഹ്സാനു വല്ലിസ്തിഉലാമു എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നന്നായി പരിചരിക്കുക, അതേപോലെ അതിനെ നന്നായിട്ട് തടിപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങനെ നല്ല രൂപത്തിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കാനുള്ള ഒരു മൃഗമാണല്ലോ എന്ന നിലക്ക് അതിന് നൽകുന്നതായ ആ പ്രത്യേകമായ പരിചരണവും കാര്യങ്ങളും ഒക്കെ എന്താണ് ഇതിൻ്റെ ഈ ആദരിക്കുക എന്ന് പറയുന്നതിൽ പെടുന്നതാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ബലിമൃഗം എങ്ങനെയാകണം, അതിന് എന്തൊക്കെ ന്യൂനത, ഏതെല്ലാം ന്യൂനതകളിൽ നിന്ന് അത് സംരക്ഷിക്കപ്പെടണം, അത് ഇന്ന ഇന്ന ന്യൂനതകളുള്ളതിന് അതിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ലഹാബിക ബിഷൈനി അം ലഹൈനി അഖ്റനൈൻ തുടങ്ങി അത് നമുക്ക് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ നല്ല തടിച്ചുകൊഴുത്ത ആടിനെയായിരുന്നു പ്രവാചകൻ ബലിയർത്തിരുന്നത് എന്നതൊക്കെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മദീനയിലുള്ള ആളുകള് കുന്നുസമ്മിനു അൽ ഉൽഹിയ, ഉൽഹിയത്തിനുള്ള ആ മൃഗത്തെ ഞങ്ങൾ മദീനയിലാക്കും, ആ മൃഗത്തെ ഞങ്ങൾ തടിപ്പിച്ചു ആക്കുമായിരുന്നു. വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ, ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ് കാണാം. വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ, മുസ്ലിങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൃഗത്തെ നന്നായിട്ട് തടിപ്പിക്കുമായിരുന്നു, അതിന് പ്രത്യേക പരിചരണം നൽകി, പ്രത്യേകമായി തീറ്റയും വെള്ളവും എല്ലാം നൽകി അതിന് പ്രത്യേകമായ രൂപത്തിൽ നോക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ യു അല്ലിം എന്ന് പറഞ്ഞാൽ, യു അല്ലിം ഷഅഇറല്ലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതെല്ലാമാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ബലിമൃഗം പല ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടതാകണം. മുടന്തുള്ളതാവാൻ പാടില്ല, ചെവി കീറിയതാവാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ണിന് ന്യൂനതയുള്ളതാവാൻ പാടില്ല. അങ്ങനെ കുറേ ന്യൂനതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു റാഉ അൽ ബയ്യിനു ഔറുഹ വൽ മരീലത്തു അൽ ബയ്യിനു മറലുഹ തുടങ്ങിയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് കാണുവാൻ സാധിക്കും നമുക്ക്. കണ്ണിന് അതിന് വ്യക്തമായ ആ ന്യൂനതകളുള്ളത്, രോഗമുള്ളത്, ആ രോഗം വ്യക്തമാണ് എങ്കിൽ അങ്ങനെ മുടന്തുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത്തരം ന്യൂനതകളുള്ളതൊന്നും തന്നെ ഈ ബലിയെറുക്കുവാൻ ഉപയോഗിക്കരുത് എന്നാണ്. അതൊക്കെയാണ് ഇവിടെ വമൻ യു അല്ലിം ഷഅഇറല്ലാ, അല്ലാഹുവിന്റെ ആ ചിഹ്നത്തെ ആദരിക്കുന്നവൻ എന്നുദ്ദേശിച്ചതാണ്. ഫഇന്നഹാം, തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാകണം, തഖ്വയിൽ നിന്നും ഉണ്ടാകുന്നതാണ്, സൂക്ഷ്മ ധർമ്മ നിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ ആ തരത്തിലൊക്കെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്കേ ആ തരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. തുടർന്ന് പറയുകയാണ് ലകും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. ലകും ഫീഹാ, അതിൽ നിങ്ങൾക്കുണ്ട് മനാഫിഉൻ, പ്രയോജനങ്ങൾ, അതിൽ നിങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട്. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ, ഒരു നിശ്ചിത അവധി വരെ അവയിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ എടുക്കാം. സുമ്മ മഹില്ലുഹ, പിന്നെ അവയുടെ സ്ഥാനം ഇലൽ ബൈത്തില്ലാത്തീക്ക്, ആ പുരാതന ഭവനത്തിലേക്കാകുന്നു. പിന്നീട് അവയെ ബലിയറുക്കേണ്ട ആ പുരാതന ഭവനത്തിങ്കിലാകുന്നു അതിൻ്റെ സ്ഥാനം എന്നർത്ഥം. ഇവിടെ ലകും ഫീഹാ മനാഫിഅ, അതിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗത്തിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരത്തെ മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡുകൾക്ക് മുമ്പ് വിശദീകരിച്ചതാ. ആ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ലഭ്യമാകുന്ന മൻഫഅത്ത് ഉണ്ട്, അഥവാ അവിടെ നിന്ന് ലഭ്യമാകുന്ന വലിയ പ്രതിഫലം. അതല്ല, ഈ ദുനിയാവിൽ തന്നെ നമുക്കതിന് പ്രതിഫലങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങളെന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നമുക്ക് അതിനറുക്കുന്നത് വരെയും അതിൻ്റെ പാലുപയോഗിക്കാം, അതിൻ്റെ പുറത്തു കയറി സഞ്ചരിക്കാം. അതേപോലെ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ, ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഏതുവരെ? ഇല അജലിം മുസമ്മ, ആ നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അത് അതുവരെ കഴിഞ്ഞു, അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പറ്റുകയുള്ളൂ. അതുവരെ നമുക്ക് അർറുക്കൂബ്, അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാം. വല്ലബൻ, അതിൻ്റെ പാലുപയോഗിക്കാം. അതുപോലെ അതിൽ നമുക്ക് എന്തൊക്കെ മറ്റുപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ രോമങ്ങൾ ഉപയോഗിക്കാം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തഫ്സീറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപകാരങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഇല അജലി മുസമ്മ, ആ നിശ്ചയിക്കപ്പെട്ട ഒരവധി വരെ. അഥവാ ആ അവധി എന്ന് പറയുന്നത് അതിനെ അറുക്കാൻ ആകുന്ന ആ സമയമാണ്, അതിനെ ആ ബലിയെറുക്കാനാകുന്ന സമയമാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നീട് മഹില്ലുഹ, അതിന്റെ സ്ഥാനം, പിന്നീട് അതിന്റെ സ്ഥാനം അൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനമാകുന്നതുവാ അൽ കഅബ, ആ കഅബയുടെ അടുത്താകുന്നു അതിന്റെ സ്ഥാനം എന്നർത്ഥം. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, അഥവാ ആ ബലിമൃഗം അവസാനം അതെത്തിച്ചേരുന്നത് ആ പരിശുദ്ധ മക്കയിൽ ആ കഅബാലയത്തിനടുത്ത്, അങ്ങനെ അവിടെയാണ് അതിന്റെ അവസാനം. അതിനടുത്ത് വെച്ച് ആ മക്കയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കുന്നത് വരെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിആറുകൾ, അവന്റെ മതചിഹ്നങ്ങൾ, ആ മതചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അതിൽ ഉൾപ്പെടുമെന്നാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് പ്രത്യേകമായിട്ടെടുത്തത് അതിൻ്റെ അല്ലാഹു ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കുന്ന ആ ബലിമൃഗമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക പരിചരണം നൽകി, ഒരു ന്യൂനതയുമില്ലാത്ത മൃഗത്തെ ഉപയോഗപ്പെടുത്തി അതിന് പ്രത്യേക പരിചരണം നൽകി അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതൊക്കെയാണ് അതുകൊണ്ടുള്ള അതിനെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അതാർക്കാണ് ചെയ്യാൻ കഴിയുക? ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇനിയോ ആ ബലിമൃഗത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് എടുക്കാം ആ ഒരു നിശ്ചിത അവധി വരെയും. ആ അവധി എത്തിയാൽ സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനത്തിങ്കലാണ് അതിന്റെ സ്ഥാനം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് തരികയാണ്. സഹോദരങ്ങളെ, കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. ذلك ومن يعلم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. കൃത്യമായി ഓരോ പദാന പദാർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ അൽ ഹജ്ജ് 32-33 വചനങ്ങൾ. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്മു സ്വാലിഹാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി ഒരു പ്രദോഷ സമയം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് റബ്ബ് നമുക്ക് തന്ന തൗഫീക്ക് കൊണ്ട് മാത്രമാണ്, റബ്ബ് തന്ന അപാരമായ അനുഗ്രഹമാണ് ഈയൊരു സമയം നമുക്ക് ലഭിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി ദിക്റുകൾ ചൊല്ലി, അദ്ദേഹം മസാ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ഉറപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: അത് നമ്മുടെ കൂടെ രണ്ട് അതിഥികളാണെന്നുള്ളത് ഇൻഷാല്ലാ അവരവരെ പരിചയപ്പെടുത്തും. എങ്ങനെ അഹസാൻ ഷാജഹാൻ അല്ലേ?
2: ഞാൻ കാസർഗോഡ്. ആത്തിഫ് അബ്ദുള്ള ആലപ്പുഴയിൽ നിന്നായിരുന്നു.
1: ഓക്കെ, രണ്ട് വിദൂര ദിക്കുകളാണ്. ഒരാള് ആദ്യമായിട്ടാണോ നമ്മുടെ?
0: അല്ല, നമ്മൾ ആദ്യമായിട്ടാണ്, നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ്.
1: അതല്ല, ഇവര് ഫസ്റ്റ് ടൈം ആണോ? രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇയാള് മൂന്നാമത്തെ തവണ ആണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ?
2: ഞാന്, ഉപ്പ, ഉമ്മ, ഏട്ടത്തി, ഏട്ടൻ, അനിയൻ.
1: ഓക്കെ, ഉപ്പാക്ക് എന്താ ജോലി? ഉപ്പ എന്താ ചെയ്യണ?
2: എറണാകുളത്ത്
1: ബിസിനസ്. എറണാകുളത്ത്, മാഷാ. ഇപ്പൊ ഇവിടെ ഈ വർഷമാണ് ജോയിൻ ആയത്. ഓക്കെ, ഇയാള് ആലപ്പുഴക്കാരൻ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: പെണ്ണ്, ഉമ്മയുണ്ട്, ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തി.
1: ഓക്കെ, അപ്പോൾ ഇയാളും ഈ വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, ഇപ്പം എത്ര മാസമായി ഇവിടെ തുടങ്ങിയിട്ട്, ക്ലാസ് തുടങ്ങിയിട്ട്?
2: രണ്ട് മാസം.
1: രണ്ട് മാസം.
0: വീട്ടിലേക്ക് പോയിരുന്നോ? എല്ലാ മാസം പോവും.
1: എല്ലാ മാസം പോവും.
0: മൂന്ന് ദിവസം ലീവ് അല്ലേ?
1: എങ്ങനെ യാത്ര പോവാ? ഒറ്റയൊക്കെ പോവാ? വീട്ടുകാർ വരും, കൊണ്ടുവരാൻ വരും? ഓക്കെ, മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്രയും ദൂരം മുതലാവോ ലീവ്? ഒരു ദിവസം യാത്രക്കായിട്ട് തന്നെ സ്പെൻഡ് ആവും, ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ? പിന്നെ രണ്ടു ദിവസം വീട്ടിൽ കുടുംബക്കാരൊക്കെ ആയിട്ടൊന്ന് കൂടാം. ഓക്കെ, എന്താണ് അതെ, എന്താണ് നിങ്ങളെ നാടും നമ്മളെ ഈ ഒരു നാടും തമ്മിലുള്ളൊരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്?
2: ഭാഷ.
1: നിങ്ങളുടെ കാസർഗോഡ് ഭയങ്കര ഭാഷന്റെ അവിടെ എന്താ ഉപയോഗിക്കുക? ശരിക്കും മലയാള വേറൊരു പേര് പറയല്ലോ അവിടെ, എന്തോ ഭാഷക്ക് എന്തെങ്കിലും പേര്?
2: ഞാന്
0: അത് അങ്ങോട്ടാണ്, അത് അങ്ങോട്ടാണ്. ഇത് കണ്ണൂരിനും കാസർഗോഡ് ഇടയിലുള്ള സ്ഥലമാണ് ഇവര്.
1: ആ ഓക്കെ, എന്താ സ്ഥലത്തിന് പേര്? പടന്ന. ആ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഉപ്പള കാസർഗോഡ് അല്ലേ? പടന്ന, ഉപ്പള ഒക്കെ അടുത്ത് അടുത്തുള്ള സ്ഥലങ്ങളാ. ആ ഓക്കെ ഓക്കെ. ഇയാൾ ആലപ്പുഴ എവിടെയാണ്?
2: ചേർത്തല.
1: ആ ചേർത്തല നമുക്ക് അറിയാം. കുറെ ഞാന് ബസിന്റെ ബോർഡ്
0: ഇങ്ങനെ പ്രോഗ്രാമിന്.
1: ആ മാഷാല്ലാ. അപ്പോൾ ചേർത്തലക്കാരനും പടന്നക്കാരനുമാണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തോന്നിയതൊന്ന് ഭാഷ, ലാംഗ്വേജ്. ഇവിടെ ഒന്നുകൂടെ സുഖം എന്നാണോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ഫ്രസ്ട്രേറ്റഡ് ആണോ ഇവിടുത്തെ ഒരു ഭാഷ കൊണ്ട്? ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ ചില പദങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഭയങ്കര പുതിയതായിട്ട്
2: തോന്നുന്നുണ്ടോ?
0: തോന്നും.
1: പക്ഷെ എനിക്ക് തോന്നണേ ഇവിടെ ഇവിടെ നമ്മളിപ്പോ ഈ മുക്കം ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം കോഴിക്കോട് പെട്ടു. കോഴിക്കോട് മലപ്പുറം ബോർഡറായിട്ടൊക്കെ പെടുത്താം. പക്ഷെ കുറച്ച് അങ്ങോട്ട് മലപ്പുറം ഉള്ള ഏരിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭാഷ അല്പം ഇതിനേക്കാൾ ഡിഫറെന്റ് ആണ്.

0: ആയിഷ തോട്ടശ്ശേരിയറ, അമ്ര ബിൻത്ത് യാസിർ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, ഉമ്മുകുൽസു ചിറമംഗലം അത്ത അസ്സല, പുതിയ എന്താ പുതിയ ചേർത്തതാണെന്നു എന്താ അറിയില്ല, ആത്തിഫ് രണ്ടത്താണി, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, നഫീസ് കാടാമ്പുഴ, നഫീസ കാടാമ്പുഴ ഓക്കെ, താഹിറ ടി കെ കാസർഗോഡ്, സെലീന തോട്ടശ്ശേരിയാറ, സുബൈ ഷുഹൈബ വളപട്ടണം, എം വളപട്ടണം, സലീമ ഒതുക്കുങ്ങൽ, ഇത്തരം ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. ഏതായാലും നമ്മുടെ യൂണിയൻ ലെവലിൽ നമ്മൾ സാധാരണ വായിക്കുന്നൊരു ഇതുണ്ട്, എഴുത്തുണ്ട്, അമീറുട്ടിനാട്ടുകാര റിയാദ്. ഏതായാലും ഇൻഷാ നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കാം അല്ലേ. ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തു. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന രോഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, മറ്റു പ്രതിസന്ധികൾ തുടങ്ങിയ സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നതിൽ ദൃഢമായ വിശ്വാസമുണ്ടാകും. സുഖവും ദുഃഖവും മാറി മാറി വരുന്ന ഈ ലോകത്ത് എന്തു തന്നെ പ്രയാസമുണ്ടായാലും ഇതും എനിക്ക് അള്ളാഹു നിശ്ചയിച്ച നന്മയാണ് എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് യഥാർത്ഥ ആശ്വാസം കരകുന്നത്. ചെറിയൊരു മുള്ളുകുത്തുന്ന വേദന പോലും അവൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നുണ്ടെന്നും ക്ഷമ കൈക്കൊള്ളുന്നതിലൂടെ തൻ്റെ പദവികളും നന്മകളും വർദ്ധിക്കുമെന്നും അവൻ വിശ്വസിക്കുന്നു. സന്തോഷം ലഭിക്കാൻ നന്ദി കാണിക്കുകയും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. ഏത് പ്രതിസന്ധിയെയും സമാധാനത്തോടെയും ഈമാനോടുകൂടിയും നേരിടാൻ അവന് സാധിക്കുന്നു. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്, മനസ്സിലായില്ലേ? ഒരു വിഷയത്തിൽ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ അങ്ങാടിപ്പുറം, സലീമ തലശ്ശേരി, ഉമൈറ തൃശ്ശൂർ വള്ളരക്കാട്, പിന്നെ സഫിയ കെത്തിരി അങ്ങാടി, രണ്ടിടത്ത് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കൂട്ടുകാർ ആരെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പേര്?
1: അഹ്സാനും
0: ആത്തിഫും, രണ്ടു പേരാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളെ വെയിറ്റ് ചെയ്യണവർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ നമുക്കേ ഇന്നത്തെ സാരോപദേശമുണ്ട് അല്ലേ, നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാം, എന്നിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മഹാനായ സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ ചെറുപ്രായത്തിലാണ് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായിട്ട് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആളുകൾക്കിടയിൽ മാറ്റങ്ങളുണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളിൽ ചെറിയ ചാഞ്ചല്യമുണ്ടായി. ഇതറിഞ്ഞ ഗോത്ര നേതാക്കന്മാരെല്ലാം ഇളകിമറിഞ്ഞു. അന്ന് അബ്ദുൽ അസ്ഹൽ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് തൻ്റെ കൂട്ടുകാരൻ ഉസൈദ് ഇബ്നു ഹുദൈറിനെ മിസ്അബ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ഈ പ്രവൃത്തി നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ താങ്കളെ കൊന്നുകളയുമെന്നായിരുന്നു. ഉസൈദ് ഇബ്നു ഹുദൈർ മിസ്അബ് റളിയല്ലാഹുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മിസ്അബ് റളിയല്ലാഹു പ്രായം കൊണ്ട് ചെറുതായിരുന്നെങ്കിലും വിശ്വാസത്തിൻ്റെ കരുത്ത് അത് അതിശക്തമായിരുന്നു. അതുകൊണ്ട് വാളോങ്ങിയുള്ള ഭീഷണികൾക്ക് മുന്നിൽ അവർ പേടിച്ചില്ല. മിസ്അബ് റളിയല്ലാഹു ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന സത്യമെന്തെന്ന് താങ്കൾ കേൾക്കണം. അപ്പോൾ ഉസൈദ് ചോദിച്ചു, താങ്കൾ എന്താണ് പറയുന്നത്? മഹാനായ മിസ്അബ് റളിയല്ലാഹു ഖുർആൻ ഓതിക്കൊടുത്തു. ഉസൈദ് ഖുർആൻ കേട്ടതും മിസ്അബ്

0: നീ അള്ളാഹുവിനോട് ഇസ്ലാം സ്വീകരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. മഹാനായ ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഅദ് ഇബ്നു മുആദിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മിസ്അബ് പറയുന്നത് സത്യമാണ്, ഞാൻ ആ സന്ദേശത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. മിസ്അബ് റളിയല്ലാഹു മിസ്അബ് പിന്നെ സഅദ് ഇബ്നു മുആദ് ഇത് കേട്ടപ്പോൾ കൂടുതൽ ക്ഷുഭിതനാവുകയും അദ്ദേഹം മിസ്അബിൻ്റെ അടുക്കലേക്ക് നേരിട്ട് വരികയും ചെയ്തു. മിസ്അബ് റളിയല്ലാഹു ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹുവിനോട് എന്താണോ പറഞ്ഞത് അതേ വാക്ക് സഅദ് ഇബ്നു മുആദിനോടും പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിസ്അബ് താങ്കൾ എന്താണ് ജനങ്ങളോട് പറയുന്നത്? അപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഒതുക്കിക്കളിപ്പിച്ചപ്പോൾ സഅദ് ഇബ്നു മുആദ് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്ദുൽ അസ്ഹൽ ഗോത്രത്തോട് മുഴുവനും ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 30 ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, സഹാബിയായി, ബദറിലും ഉഹദിലും പങ്കെടുത്തു. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം കാരണത്താൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിനാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഅദ് ഇബ്നു മുആദിന് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം കിട്ടി. അദ്ദേഹം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുമ്പോൾ 37 വയസ്സായിരുന്നു. 7 കൊല്ലം കൊണ്ട് അദ്ദേഹം ഒരുപാട് വിപ്ലവങ്ങൾ, ചരിത്രങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു പറയുന്നത്, ഇസ്ലാമിക ലോകത്തിന് സംഭവിച്ച വലിയ നഷ്ടമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം എന്നാണ്. മിസ്അബ് റളിയല്ലാഹു മദീനയിൽ പ്രബോധനം നടത്തുമ്പോൾ അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു വന്ന വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു. പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാമിൻ്റെ അനുയായിയായി, കാവലാളായി, പ്രചാരകനായി, സ്വർഗക്കാരനായി, റസൂലിൻ്റെ സഹാബിയായി, സ്വഹാബത്തിനെല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തിയായി അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, അദ്ദേഹം മരണപ്പെട്ട അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ചു പോകുമ്പോൾ സ്വഹാബത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ടാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വഹിക്കാൻ ആകാശത്തു നിന്ന് 70,000 മലക്കുകൾ കൂട്ടമായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ അർശ് ഗുലുങ്ങിയത്രേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മരിച്ച ആ ഒരു നിമിഷം. അത്രയും അധികം മഹാനായ ഒരു വ്യക്തിയായി സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മാറിയത് വെറും 7 കൊല്ലം കൊണ്ടാണ്. നമുക്കെത്ര വയസ്സായി? നാം എത്ര കാലം ഇനി ജീവിക്കും? എത്ര കാലം ജീവിച്ചാലും ഒരു മുസ്ലിമായി ജീവിക്കുന്ന കാലത്ത് നമുക്ക് നല്ലവരായി ജീവിക്കാനും മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയാകാനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വ്ളോഗർമാരും യൂട്യൂബർമാരും സിനിമാ നടീ നടന്മാരും അവരുടെ മുടിയും അവരുടെ വേഷവും അവരുടെ സംസാരവും അവരുടെ ആക്ഷൻസും അവരുടെ തെറിവിളികളും അവരുടെ ലക്കും ലഗാനുമില്ലാത്ത ഗാനങ്ങളും ഒന്നുമല്ല നമ്മുടെ മാതൃക. നമ്മുടെ മുന്നിൽ ഒരുപാട് സുന്ദരമായ ചരിത്രം സൃഷ്ടിച്ച് മരണപ്പെട്ടു പോയ സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കാനും വായിക്കാനും അവരെപ്പോലെ ആവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും അവരെ ഇമിറ്റേറ്റ് ചെയ്യാനും നമ്മളെല്ലാം ശ്രമിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാം. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ലൊരു സർവ്വദശാണ് നമ്മൾ കേട്ടത്. അല്ലാഹു, ഞാനൊക്കെ അത്ഭുതപ്പെട്ടുപോയി. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം, ഇത്രയും പ്രശസ്തനായ ഒരു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പോൾ മാഷാഅല്ലാ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രോതാക്കൾ. ഏതായാലും ഒരു നല്ല സർവ്വദേശം തന്നെ കേട്ടു നമ്മളല്ലേ. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അമീർട്ടി അടുത്തനായിട്ട് കരണ്ട് ചെറിയൊരു എഴുത്ത് നമ്മൾ വായിച്ചിരുന്നു, അതിനെക്കുറിച്ച് പറയാം. മാഷാഅല്ലാ, നമുക്ക് പോവാം. അതിന് മുന്നേ ഷുഹൈബ് ഇമ്പോള പട്ടണം പറയണം. മാഷാഅല്ലാ, നല്ലൊരു സർവ്വദേശം, നല്ല ചരിത്രം. അൽഹംദുലില്ലാ, ബാറക്കല്ലാ ഫീക്കും. ഒരു ചോദ്യം, അതിൻ്റെ ഇടയിൽ ചോദ്യം, അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കണം. വിശുദ്ധ ഖുർആനിൽ ഹജ്ജ് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്?
2: നല്ലൊരു ചോദ്യം.
1: ഹജ്ജ് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓ, വേറെയും ചോദ്യങ്ങളുണ്ട്.
2: ഇഷ്ടംപോലെ ചോദ്യമുണ്ടോ?
1: ചോദ്യമുണ്ട്.
2: എന്തായാലും ഇതിന് ഉത്തരം പറയട്ടെ.
1: പറയട്ടെ. അപ്പോളേ ഇപ്പോ നമ്മുടെ അമീറിട്ടി അടുത്ത നാട്ടുകാരെ എഴുതിയ എഴുത്തുണ്ടല്ലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, ഫാത്തിമ നസീർ ഈസ്റ്റ് കോളൂർ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, മാഷാല്ലാ സാരോപദേശം, നല്ലൊരു സന്ദേശമാണ് തന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. ഓക്കെ, നമുക്കേ അതിലേക്ക് കടക്കാം. എന്താച്ചാല് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷമിക്കുക എന്നുള്ളതാണ് അവനിൽ ഉണ്ടാകേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ നമുക്ക് ചെറിയ ആക്സിഡൻറ്റ് സംഭവിക്കുക, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരികയാണ്, വേദനകൾ വരികയാണ്, അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ പടച്ചോനെ ശപിക്കാതെ നമ്മളത് ക്ഷമിച്ച് ആ വേദനകൾ നമ്മൾ എന്താ പറയുക, ഒന്ന് കടിച്ച് പിടിച്ച് അതൊക്കെ സഹിച്ച് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ചാൽ ആ വേദന സഹിക്കുന്നതോ ആ വേദന സഹിക്കുന്നതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പ്രതിഫലമുണ്ട്. മാത്രമല്ല, എത്രത്തോളമാണ് വേദനകൾ സഹിക്കുന്നത് അത്രത്തോളം പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പൊറുത്തു തരുമെന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹനെ ശപിക്കാതെ അള്ളാഹുവിലെല്ലാം തവക്കുലാക്കി ഞാൻ ഇതിൽ ക്ഷമിച്ചാൽ ഇതിലേറെ വലിയൊരു ഖൈർ എന്നിലേക്ക് വരാനുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത് എന്നാണ് ഇതിലൂടെ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി നമ്മൾ ജീവിക്കുക. ആ ഈമാനുണ്ടായാലാണ് നമുക്ക് കരുത്തോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിഷയത്തിൽ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഏതായാലും ഉത്തരങ്ങൾ നിരന്തരം വരുന്നുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് ഉത്തരങ്ങൾ പറയാം. അതിൻ്റെ മുന്നേ നമുക്കേ അതിഥികളിലേക്ക് പോകാം അല്ലേ? എന്തൊക്കെ? അഹസാൻ, അഹസാൻ അല്ലേ? അഹസാൻ ആണോ ആതിഫാണോ ഫസ്റ്റ്? ആയിക്കോട്ടെ.

0: നല്ലൊരു അല്ലേ, നല്ല ഉഷാറ് ഗാനം തന്നെയാണ്. മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട്. ഇനിയും പാടി ഉന്നതി എത്തുവാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം
1: ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ അത് റേഡിയോയിൽ ചോദിച്ച ചോദ്യമാവും.
0: ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ ഒരാളെ ശരിയാക്കിയിട്ടുള്ളൂ.
1: അതാ അതാണ് പ്രശ്നം.
0: ഒരുപാട് ഒരുപാട് അയച്ചിട്ടുണ്ട്. 5, 12, 30, 12, 13, 10, 13, 9 ഒക്കെ വന്നിട്ടുണ്ട്, 12 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം അത് 10 തവണ എന്നതാണ്. അപ്പോൾ ഇമ്രാൻ എൻ വി കുമരനെല്ലൂരാണ് ആ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. ഇനി അങ്ങനെയാണ് ചോദ്യകർത്താവ്, അങ്ങനെയാണ് ഉത്തരം നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതന്നായിരിക്കും അല്ലേ. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒഴുകാൻ കഴിയുന്ന അക്ഷരം ഏതാണ്? ഒഴുകാൻ കഴിയുന്ന
1: അക്ഷരം ഇംഗ്ലീഷിലാ മലയാളത്തിലാ?
0: അക്ഷരം എന്തൊരു ഇംഗ്ലീഷിൽ മലയാളത്തിൽ അങ്ങനെ ഒന്നുമില്ല.
1: അതൊരു കുസൃതി ചോദ്യമായിട്ട് ചോദിച്ച
0: ഒഴുകാൻ കഴിയും.
1: ആ അത് അക്ഷരം എന്നല്ല
0: ഒഴുകാൻ കഴിയുന്ന
1: സംഖ്യ ഏത് എന്നുള്ളതാണ് ഒരു ഉത്തരം അല്ല ചോദ്യം. അപ്പൊ അതിന്റെ അറിയുന്ന ആളുകൾ എന്താക്കുക, ഉത്തരം അയക്കുക. വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ്. അപ്പോ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് മുതൽ ഇങ്ങനെ എണ്ണി വെക്കുക. ഇതിലാണ് ഇപ്പൊ അത് ഒഴുകാൻ പറ്റണെന്ന് എന്താക്കാം കണ്ടെത്ത.
0: പിന്നെ ഷുഐബ് വളപട്ടണം, മോന് നന്നായി പാടി, മാഷാല്ലാ ബറക്കല്ലാ ഫീക്കും, നല്ല അർത്ഥവത്തമായ വരികൾ ഗാനം, മാഷാല്ലാ. അപ്പോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നറിയോ നമ്മളെ പീസ് റെഡിയോ ഇരുന്നാലേ കുറെ പ്രാർത്ഥന കിട്ടണ്ട നമുക്ക്, നമ്മളെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിനൊക്കെ പ്രാർത്ഥന കിട്ടാണ്ട്. ഇൻഷാ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോവാം അല്ലേ. ഇൻഷാ ആതിഫ്.

0: മാഷല്ലാ, നല്ല പാട്ട് തന്നെ ആയിരുന്നു അല്ലേ?
1: അതെ.
0: മാഷല്ലാ, ഇത് നമ്മള് പണ്ടൊക്കെ പണ്ടേലൊരു പാട്ടാണ്, പക്ഷെ കുഴപ്പമില്ല, ഉഷാറിന്. പക്ഷെ ട്യൂണല്ലേ, ട്യൂണ് അത് കുഴപ്പമില്ല. ട്യൂണ് പാട്ടൊക്കെ ഉഷാറായിരുന്നു. ട്യൂണ് ഓരോരുത്തർക്കും ഒരു ട്യൂൺ ഉണ്ടാവും അല്ലേ? അപ്പൊ മോന് അവന്റെ ട്യൂണിൽ പാടി എന്നുള്ളതാണ്. മാഷല്ലാ, എന്തായാലും സൗണ്ട് ഉഷാറാണ്. മാഷല്ലാ, അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് ശ്രോതാക്കളിൽ നിന്ന് കേൾക്കും, ഇൻഷാല്ല അവർ പറയും. ഓക്കെ, അപ്പം നേരത്തെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സുലൈക്ക തിരുവാലി, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷുഹൈബ് ആണ് ഉള്ള പാട്ടണം. മോൻ നന്നായി പാടി, പക്ഷെ മോനെ കുറച്ചുകൂടി രീതി ശരിയാക്കണം, ട്യൂണും ശരിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്താ പറയുക, പാട്ട് ഉഷാറാക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. ആ ട്യൂൺ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ പാട്ടത് കേൾക്കുക, ഒരു പാട്ട് നമ്മൾ കേൾക്കുക, ആ കേൾക്കുന്ന പാട്ടിന്റെ
2: കേട്ടിട്ട് പഠിക്കേണ്ട
0: സാധനമാണ്.
2: അതാണ് എഴുതിയെടുത്തിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കേണ്ട പോലെ പഠിക്കേണ്ടതല്ല.
0: ഓക്കെ, അപ്പൊ അത് നമുക്ക് പുതിയ അറിവാണ്.
2: അടുത്ത ക്ലാസ്സിൽ എന്താക്കാം, അടുത്ത ഈവനിലെ ഉഷാറാക്കണം. ഓക്കെ, അപ്പോ ഇതിലേ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു ചോദ്യം?
0: ഒഴുകുന്ന സംഖ്യ.
2: ഇതില് ഞാൻ മനസ്സിലാക്കാം, അക്ഷരം ഒരു ഇംഗ്ലീഷിലൊരു അക്ഷരം ഇതിലുണ്ട് കേട്ടോ. ഈ ചോദ്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇംഗ്ലീഷിലെ ഒരു അക്ഷരം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഇനി
0: അതുമായി ബന്ധപ്പെട്ടതാണ്
2: അല്ല? ആ ഒഴുകുന്ന അക്ഷരം അല്ല, ഒഴുകുന്ന അക്ഷരം എന്ന് പറയാം. അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു അക്ഷരം ഉണ്ട്.
0: ആ ഉത്തരം പറഞ്ഞോളൂ, എന്നിട്ട്
2: പുഴ
0: അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല,
2: അങ്ങനെയുണ്ട്.
0: അതാണ് മൂന്നാറ് തന്നെ കാരണം.
2: ആ അതിന് വേറെന്തോ ഒരു വേറെന്താ, മൂന്നാറുകൾ കൂടി ചേർന്നിട്ടാണ്.
0: ഈ ആറ് തന്നെ പുഴ അതാ?
2: ആറ്, ആറ്.
0: ഓ, പുതിയ അറിവാ.
2: ആ ആറുണ്ട്. അപ്പം അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. പിന്നെ ജമീല വി പി കാളികാവ് ആറ് എന്ന് പറയുന്നുണ്ട്.
0: ആറ് ആ കൊടുക്ക.
2: ആറ് ആറ് ആ രണ്ടും പറ്റും അല്ലേ? ശരിയാണ്, രണ്ടും പറ്റും.
0: പിന്നെ ആരും ശരി ഉത്തരം?
2: പിന്നെ എന്താ വെച്ചാൽ, നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച ആള് ഉത്തരം പറഞ്ഞിട്ടുള്ളത് സംഖ്യയാണ്. അതുകൊണ്ട് നമ്മള് ചോദ്യം എന്താ ചെറിയ
0: മലയാളം എഴുതിയതേ ആറ് ആറ് പറഞ്ഞാൽ തെറ്റിപ്പോ സ്വീകരിച്ചു കൊടുക്കി.
2: അതെ,
0: വേറെ ആരും ഉത്തരം പറയണേ?
2: വേറെ ആറ് ശരിയാക്കിയത് ആയിഷ അങ്ങാടിപ്പുറം ശരിയാക്കിയിട്ടുണ്ട്. സൽമാൻ ഓരടംബാലും ഷംനാദ് ഖാൻ ഇവരൊക്കെ ഉത്തരം എന്താക്കിയിട്ടുണ്ട്, ശരിയാക്കിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഷമീം ചുങ്കത്തറ, ആ ആള് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ജമീല വി പി കാളികാവ് ഇവനും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ബാറക്കല്ലാ ഫീക്ക്.
0: ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്,
2: ക്വസ്റ്റ്യൻ ഉണ്ട്
0: തോന്നണേ. ഒരു
2: ആ ഷുഹൈബ എം വളപട്ടണം പറഞ്ഞ റേഡിയോയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ നേരത്തെ ഹജ്ജ് 12 തവണ, അതാണ്
0: പുതിയ ഒരു കാര്യം.
2: അതെ,
0: 12 10 തവണല്ലേ?
2: 12 തവണ.
0: 12 തവണ
2: ആണ്
0: ആദ്യം ഉത്തരം പറഞ്ഞത്.
2: 10 തവണ അല്ല, ഉത്തരം 12 ആണ്.
0: 12 ആണ്. ഓക്കെ, അപ്പൊ 12 ശരിയാക്കി.
2: 12 ശരിയാക്കി ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. അതില് അമീർ ടി അടുത്ത നാട്ടുകാരുണ്ട്, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, താഹിറട്ടേക്ക് കാസർഗോഡ്, പിന്നെ അതുപോലെ ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ളാൾ ബാംഗ്ലൂർ. ഈ ഉള്ളാൾ ഭയങ്കര സംഭവമാണല്ലോ. അല്ല, ഉള്ളാള നാടേ, ഉള്ളാള് ദർഗ, ദർഗന്റെ പേരിൽ അറിയപ്പെട്ടൊരു നാടാണ് ഉള്ളാള്. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം സഫിയാക്കിയ തിരുവനങ്ങാടിയാണ് ചോദിച്ചിട്ടുള്ളത്. റമദാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? റമദാൻ എന്നുള്ള ആ ഒരു പദം ശ്രദ്ധിക്കണം, റമദാൻ എന്നുള്ള ആ ഒരു പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അറിവ് കിട്ടണത് കേട്ടോ എനിക്ക്. മാഷല്ലാ, എന്തായാലും ബാറക്കില്ല ഫിക്ക്. നല്ലൊരു ചോദ്യം.
0: എന്തറിയോ, സത്യം പറഞ്ഞു നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന്
2: തീർച്ചയായും, കാരണം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മളങ്ങനെ അങ്ങോട്ട് ഗൗനിക്കാറില്ല.
0: നമ്മൾ ഓതി പോകും, പക്ഷെ എത്ര നമ്മൾ എണ്ണിയൊക്കെ ഇല്ല. അല്ലേ?
2: ആങ്കർ പാട്ട് പാടും പാടുകയും ചെയ്യിക്കുന്നുണ്ട്.
0: ആങ്കർമാക്ക്
2: അമീനെ ഉദ്ദേശിച്ച് പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്.
0: ഞാൻ പാട്ട് പാടാറില്ല, നമ്മൾ പാട്ടുകാരനല്ല.
2: ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നുണ്ട്, ആറും മലകളും മലനിരയും എന്ന് തുടങ്ങുന്ന പാട്ടുണ്ട് എന്ന്. ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നുണ്ട്. എന്നാ ലിറിക്സ് കുറച്ചു ഭാഗം എഴുതിയിട്ടോട്ടല്ലേ,
0: നമുക്ക് പാടി നോക്കാം.
2: നമുക്ക് പാടി നോക്കാം ഏതായാലും.
0: മാഷാല്ല.
2: അബ്ദുൽ സി കെ അഴിയൂര്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറയുന്നുണ്ട് പുഴ എന്നുള്ളത്. അറ്റ് എന്നല്ലേ പുഴക്ക്, മീർട്ടിയടത്തനാട്ട്
0: അറ്റോ.
2: ഏയ്
0: ഏയ്
2: അങ്ങനെ അങ്ങനെ പറയാറില്ലല്ലോ. ആറ്റ് എന്നാണ് ഉദ്ദേശിച്ച്. അങ്ങനെ എന്തൊക്കെ ഒരു പദങ്ങൾ കാണാൻ പറ്റും, അള്ളാഹു
0: അലം. നമുക്കേ
2: കൂടുതലായി കളിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാണ്. പിന്നെ നമ്മള് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, അതായത് റമദാൻ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം അറിയുന്നവര് ഉത്തരം വരുന്നുണ്ട്. പക്ഷെ ഇതിലെന്താ വെച്ചാല് പല പല ഉത്തരങ്ങളും വരുന്നത് ഭയങ്കര പ്രശ്നമാണ്.
0: അതാണ് പ്രശ്നം.
2: ഒരു ഒരു ഇജ്മാഅയിട്ട് ഒരു ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ ഒരു ഉത്തരം പറയണ എന്താണ് സുഖമാണ്. എന്നാ പിന്നെ നമുക്ക് തഹ്ഖീഖാക്കാം എന്ത് ഉത്തരം തന്നെയാണ് പറഞ്ഞിട്ട്. ഇതിപ്പോ ഒരു സംഖ്യ പറയും, മറ്റൊരു ടീം വേറൊരു സംഖ്യ പറയും, ഈ രണ്ട് സംഖ്യയും പറയുന്ന വേറെ കുറച്ച്
0: ആൾക്കാരുണ്ട്.
2: അപ്പൊ ഇതിൽ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉത്തരം നമുക്ക് ആ സമയത്തുമ്പോ പറയാം. വേറൊരു ചോദ്യം നമ്മള് ഷുഹൈബ എം വളപട്ടണം ചോദിക്കുന്നുണ്ട്.
0: നമ്മളെ അതിഥികളേ, ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉണ്ടോ?
2: ഈ പ്രോഗ്രാം ഉണ്ടോ? പാട്ടുണ്ട്, ഒരു കഥ ഉണ്ട്, കഥ ഉണ്ട്, ഒരു പാട്ടുണ്ട്.
0: ചോദിച്ചോളൂ.
2: ആയിക്കോട്ടെ, ഇൻഷാല്ലാ നമുക്ക് ഉത്തരം പറയാം. റമദാൻ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഉത്തരം നിങ്ങൾക്ക് ഇറങ്ങി അറിയോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? റമദാൻ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒരു എനി ഗസ്സിങ് നിങ്ങൾക്ക് പറയാം. അത്ര ഒന്നും വളരെ കൂടുതലൊന്നുമില്ല,
0: കുറച്ചോളൂ. അത്രയൊന്നുമില്ല,
2: കുറവാ കുറവാ. ഒരു 1 to 10 അതിൻ്റെ ഉള്ളില്. നോ, ഇത് ഒറ്റ സംഖ്യയാണ്.
0: രണ്ട് തവണ,
2: ഒരു തവണ,
0: ഒരു തവണ.
2: അതുകൊണ്ട് അതന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചേ.
0: വേറെ വന്നിട്ടില്ല,
2: വേറെ രണ്ട് തവണ എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അതായത് ആയിഷ അങ്ങാടിപ്പുറം, ജമീല ഇവരൊക്കെ പറഞ്ഞ് രണ്ട് തവണ എന്ന് പറയുന്നുണ്ട്. രണ്ട് തവണ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള എന്താക്കെ ഒന്ന് നോക്കുക.
0: പക്ഷെ
2: ഒരു തവണ ആണ് കാണാൻ പറ്റുന്നത്. ഒരു തവണ, ഒരു തവണ ആണ് ഉത്തരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു തവണ അല്ലേ ഉള്ളൂ.
0: യെസ്,
2: അതെ.
0: റമദാൻ എന്ന പദം ഖുർആനിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ. റമദാനല്ലദീ ഉൻസില ആയത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്.
2: പിന്നെ ഇതിലൊരു ജമീല ഉണ്ട്, ജമീല വി കെ പൂനൂർ. അവര് പറയുന്നുണ്ട് ആറ്റിൽ എന്നും പറയും.
0: ആറ്റിൽ,
2: ആറ്റ്, ആറ്റ് ആ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കായല് ഒക്കെ, കായൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കേട്ടിട്ടുണ്ട്. അതിനിപ്പോ അങ്ങനെയുള്ള പദങ്ങൾ വളരെ റയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു തവണ എന്നുള്ള ഉത്തരം ശരിയാക്കിയ ആളുകളെ വായിക്കാം. അതിലൊന്ന് നമ്മളെ ഫസ്റ്റും ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, അതുപോലെ അമീർത്തി അടുത്തനായിട്ട് ശരിയാക്കി, സെലീന തോട്ടശ്ശേരിയാറ, റാബിയ മീത്തൽ മാങ്ങാട്, അതുപോലെ തന്നെ ഷാഹിദ സുഹറ മഞ്ചേരി, ഷാഹിദ സുഹറ മഞ്ചേരി, ആ ഇവർ ശരിയാക്കിയിട്ടുണ്ട്. ഷംനാദ് ഖാൻ, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് ഉത്തരം. അടുത്തൊരു ചോദ്യം ചോദിക്കാം, വളരെ നമ്മളറിയേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. മദായിനു സ്വാലിഹ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? മദായിനു സ്വാലിഹ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അറിയാവുന്ന ആളുകൾ ഉത്തരം പറയാം. മദായിനു സ്വാലിഹ്, അപ്പോ നിനക്ക് തോന്നണത് വിശുദ്ധ ഖുർആനില് സൂറത്ത് നിനക്ക് ഓർമ്മയില്ല, ഒരു പദ പരാമർശമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഷുഹൈബ വളപട്ടണം പറയുന്നത് സൂറത്തിൽ ബക്കറയിൽ റമദാൻ എന്നുള്ള പദം വന്നിട്ടുണ്ട്. അതാണ് ഷഹ്റു റമദാൻ അല്ലതി.
0: പിന്നെ വേറെ വന്നിട്ടില്ലല്ലോ.
2: പിന്നെ വേറെ
0: ഞാൻ റമദാൻ സെർച്ച് ചെയ്തപ്പോ ഖുർആനിൽ എവിടെ കാണില്ല,
2: ഇല്ല വന്നിട്ടില്ല.
0: മാത്രമേ ഉള്ളൂ.
2: അപ്പോ ഒന്നാണ് അതിന്റെ യഥാർത്ഥ ഉത്തരം. നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തട്ടെ, നമുക്ക് റമദാന്റെ സമയത്തൊക്കെ ക്വിസ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ റേഡിയോയിൽ ക്വിസ് ഉണ്ടാവും. അതുപോലെ പൊതുവായിട്ടുള്ള ക്വിസുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു ചോദ്യം ഉപയോഗിക്കാം, ഒരു ഉത്തരവും കിട്ടി അല്ലേ. നമ്മൾ ആരും അങ്ങ് ആ ഒരു വൈക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പദങ്ങളുണ്ട്, ഹജ്ജ്, റമദാന്, അതുപോലെ തന്നെ തഖ്‌വ, ഇതൊരു പദമാണ് ഖുർആനില് കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു പദമാണ് തഖ്‌വ. അതുപോലെ തന്നെ ആ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള
0: അള്ളാഹ് എന്നുള്ള പദങ്ങള്
2: പിന്നെ റബ്ബ്
0: ഒരുപാടുണ്ട്.
2: അതെ,
0: ഖുർആനിൽ ഇഷ്ടം പോലെ ചോദിക്കാം.
2: അതെ,
0: ഞാനൊരു ചോദ്യം ചോദിക്കാം.
2: ഇൻഷാല്ലാഹ് ചോദിച്ചോളി.
0: ഖുർആനിൽ പരാമർശിച്ച സഹാബിയുടെ പേരെന്താണ് അറിയാം?
2: അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയും
0: പറയും പറയട്ടെ, അറിയാത്ത ആളുകളുണ്ടെങ്കിലോ.
2: നമ്മളേ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതായത് അതിന് മുന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു, മദാനി സ്വാലിഹ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണെന്നുള്ളത്. നല്ലോണം ആലോചിച്ചിട്ട് എന്താക്കുക ഉത്തരം പറയാം. വിശുദ്ധ ഖുർആനില് മദാനി സ്വാലിഹ് എന്നുള്ള പട്ടണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് എന്താക്കുക ഉത്തരം പറയാം.
0: നമുക്കേ നമ്മുടെ പാഠക്കുറിപ്പിലേക്ക് പോകാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ.
2: ഇൻഷാല്ലാ എന്നാ പാഠക്കുറിപ്പ് കേട്ടുവരാം.
0: ഇൻഷാല്ലാ.
1: السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين وبه نستعين. إرسنا هنرن يكوتو غاري ودياارتي غالي إن شاء الله إننات پاڑا كوريب ينا پيس رديو لأيو اندى سشنيل نمال سمساري كنا دي لجا ينا وشيطة سمبنديك جان وري وشيوسي يوڈ ولي يرو قولتي آن أبن لجا يوڑلابن آن نانم ولابن آن ينند വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലജ്ജയെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നത്. ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഈ ലജ്ജ എന്ന മഹത്തരമായ ഗുണം അത് മുഴുവനും നന്മയാണ് എന്ന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഒരാൾ ലജ്ജ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒന്നിനും പറ്റാത്തവനാണ്, അല്ലെങ്കിൽ അവന് ആളുകൾക്കിടയിൽ സംസാരിക്കാനുള്ള കഴിവില്ല, അവൻ മാറി നിൽക്കുന്നവനാണ്, നാണമുള്ളവനാണ് എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്നതിന് പകരം, അവനെ ഇകഴ്ത്തുന്നതിന് പകരം, അവൻ്റെ ആ ലജ്ജ കൊണ്ട് മാത്രം ഒരുപാട് ഖൈറുകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ഒക്കെ ഉപരി അതിലൂടെ അവന് ധാരാളം നന്മകൾ പരലോകത്ത് നേടിയെടുക്കാൻ സാധിക്കും എന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ലജ്ജയുള്ള ആളുകളായി മാറുക എന്നതാണ്. പ്രധാനമായും പറയുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാന തആല ഏൽപ്പിച്ചിരുന്ന ധാരാളം കടമകളുണ്ട്, നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ അതിലൊക്കെ വീഴ്ച വരുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം, അതില്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. എത്രയോ കടമകൾ നമുക്കുണ്ട്, നിർബന്ധമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉത്കൃഷ്ടവാന്മാരായ സൃഷ്ടികൾ, മലക്കുകൾ, അവരിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. നമുക്കൊരു ഭംഗിയുള്ള, വൃത്തിയുള്ള, വളരെ സുന്ദരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വേദഗ്രന്ഥമുണ്ട്, അത് ഖുർആനാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു ലോകം കടന്നു വരാനുണ്ട്. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് പരലോകമായ ലോകം എന്നാണ്. ആ ലോകത്ത് ഞങ്ങൾ കടന്നു വരുമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസമുള്ളവരാണ് നാം. ഇവിടെയൊക്കെ ധാരാളം കടമകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർബന്ധമായ ബാധ്യതകൾ, കടമകൾ, നിസ്കാരം പോലുള്ള, നോമ്പ് പോലുള്ള, ഹജ്ജ് പോലുള്ള, ഉമ്മയെ അനുസരിക്കുക, ഉപ്പയെ അനുസരിക്കുക എന്ന കാര്യം പോലുള്ള, നമ്മളെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന കാര്യം പോലുള്ള എത്രയോ കാര്യങ്ങൾ ഇസ്ലാം നിർബന്ധ കടമകളായി, ബാധ്യതകളായി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നിർവഹിക്കുന്നവരായി മാറുക എന്നതാണ്. അത് അങ്ങനെ നിർവഹിക്കാനുള്ള ശ്രദ്ധ, അതിനെ എതിർക്കുന്ന എന്തെങ്കിലും, അതിനെതിരാകുന്ന എന്തെങ്കിലും, അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും വരുമ്പോൾ അതിനെ മാറ്റി നിർത്തി അത് ചെയ്യാനുള്ള പരിശ്രമം കാണിക്കുക എന്നത് ലജ്ജയായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കു നോക്കൂ, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഇത. ഇത്രയധികം സുന്ദരമായൊരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്ന രൂപത്തിൽ എത്രയോ സുന്ദരമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ഖുർആനിൻ്റെ അനുയായികളാണ് നമ്മൾ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രവാചകൻ്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നതാണ്. ആ ഖുർആനിലെ മഹദ് ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി പോകുന്ന മക്കൾ, വിദ്യാർത്ഥികൾ, കൂട്ടുകാർ എന്ന നിലക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നിയതുപോലെ ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്ന, എനിക്ക് തോന്നിയതുപോലെ ഞാൻ പ്രവർത്തിക്കും, ഞാൻ ജീവിക്കും എന്ന് പറയുന്ന ആളുകളോട് നബി പറഞ്ഞ വാക്കാ ഇദാലം നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയതുപോലെ പ്രവർത്തിച്ചോളിന്നാണ്. അപ്പൊ ലജ്ജ ഇല്ലാത്ത ആളുകൾക്കാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന അർത്ഥത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ അനുയായികളിൽ, സ്വഹാബികളിൽ നാല് ഖലീഫമാരിൽ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫമാരിൽ, ഭരണാധികാരികളിൽ ഏറ്റവും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ലജ്ജ എന്ന വിഷയത്തെപ്പറ്റി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടായ ചരിത്ര സംഭവങ്ങളിൽ വരെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ പ്രവാചകൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഔറത്ത് വെളിവായി നിൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അതിനെ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മലക്കുകൾ വരെ ലജ്ജ കാണിക്കുന്ന വ്യക്തിയാണ് ഉസ്മാൻ, ഉസ്മാനിൽ നിന്ന് മലക്കുകൾ വരെ ലജ്ജ കൊള്ളുന്നുണ്ട്, ആ മലക്കുകൾ ലജ്ജ കൊള്ളുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ ലജ്ജ കാണിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഈമാനിന് ധാരാളം ശാഖകളുണ്ട്. ഫഅഫ്ലലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്. വ അദനാഹ ഇമാത്തത്തുൽ അദ അനി തൊരീഖ്, അതിലേറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഇമാത്തത്തുൽ അദ, വഴിയിലെ ഉപദ്രവങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക എന്നതാണ്. ഇതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ശാഖയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വൽ ഹയാഉ ശുഉബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ കാണിക്കുക എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വലിയ സദ്ഗുണമാണ് അവൻ ലജ്ജയുള്ളവനാണ്, നാണമുള്ളവനാണ് എന്ന കാര്യം. അത് ആദരണീയ സ്വഭാവത്തിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ രൂപത്തിൽ പെരുമാറാനും ജീവിതത്തിലെ നമ്മുടെ ശൈലികളിലും സംസാരങ്ങളിലും ഇടപഴകളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു സ്വഭാവ ഗുണം കൊണ്ടു നടക്കുന്നവരായി മാറാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ലജ്ജ ഉൾപ്പെടുത്തി നാണമുള്ള ആദരണീയമായ ഈ സ്വഭാവത്തെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന മക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. അപ്പോൾ ഇന്ന് നല്ലൊരു പാഠക്കുറിപ്പ്, കുറച്ച് എനിക്ക് തോന്നുന്നു ദീർഘമുണ്ട്, നല്ലൊരു വിഷയമായിരുന്നു ലജ്ജ.
0: ദേ ഈ ഒരു ഹദീസ് ഒരു ചരിത്രം പറയുന്നുണ്ട്. ഞാൻ മുന്നേ സൂചിപ്പിച്ചു, കുറെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, അബ്ദുല്ലാഹിബിനു മസ്ലമ എന്നൊരു തമ്മാടിയായ ഒരു വ്യക്തിയായിരുന്നു ആദ്യം. അദ്ദേഹം ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അത് ആരാണ് ചോദിച്ചു. അവിടെ എന്ത് സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഒരു വലിയൊരു ഹദീസ് പണ്ഡിതനുണ്ട്, അദ്ദേഹം ആളുകൾക്ക് ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ചുറ്റുകൂടിയിട്ടാണ് ഇദ്ദേഹം ആളുകളൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അത് കാണണമല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശുഅബത്ത് ബിൻ ഹജ്ജാജിൻ്റെ അടുക്കലേക്ക് ഈ അബ്ദുല്ലാഹിബിനു മസ്ലമ അൽ കാനബി ഇദ്ദേഹം ചെല്ലുകയാണ്. ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസുകൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു, എനിക്ക് ഒരു അറിവ് അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഭയങ്കര ഒരു ഇതിനും പോക്കിരി എന്നറിയില്ലേ, പോക്കിരി ആയിരുന്നു, അത് ഭയങ്കര പവറുള്ള മനുഷ്യനായിരുന്നു ആര് കാനബി. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരുന്ന പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ അതിന് പറ്റിയ വേഷത്തിലല്ല, നീ അതിന് പറ്റിയ ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിലുണ്ടായിരുന്ന വാള് അദ്ദേഹം അയച്ചു, അത് എടുത്തു, വാളിങ്ങനെ എടുത്തു. ആര് അബ്ദുല്ലാഹിബിനു മസ്ലമ അൽ കാനബി. അങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അറിവ് പറഞ്ഞു തരാൻ പറഞ്ഞു. അതിൽ ഈ ശുഅബത്ത് ബിൻ ഹജ്ജാജ് പേടിയോണ്ട് പറഞ്ഞു കൊടുത്തു, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ എന്താ ചെയ്തോ എന്ന പ്രവാചകൻ്റെ ഹദീസ്. അതിൽ ഈ ഒരു ഹദീസ്, ലജ്ജയുടെ ഈ ഹദീസ് കാനബിക്ക് ശുഅബത്ത് ബിൻ ഹജ്ജാജ് പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ വലിയ മുഹദ്ദിസായിരുന്നു ആര് ശുഅബത്ത് ബിൻ ഹജ്ജാജ്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, ആഴത്തിലിറങ്ങി ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ലോകമറിയപ്പെടുന്ന വളരെ വലിയ ഒരു മുഹദ്ദിസായ ഒരു വലിയ മുഹദ്ദിസായി തന്നെ ഇദ്ദേഹം മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ, ഇമാം മാലിക്കിൻ്റെ മുഅത്ത എന്നുള്ള ഗ്രന്ഥം, അതിൽ അതിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് ചില പങ്ക് മാർക്ക് ഈ മസ്ലമ അബ്ദുല്ലാഹി ബിൻ മസ്ലമ അൽ കഹനബി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അല്ലാഹു അലം ഉണ്ട്. ഇദ്ദേഹം വലിയ പണ്ഡിതനായി മാറിയെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ്. ഏതായാലും നമ്മൾ ലജ്ജയുള്ള ആളുകളായി മാറുക ഇൻഷാ അല്ലാ. ഇനി ഓക്കേ, നമ്മുടെ അതിഥികൾക്ക് പാട്ടുണ്ട്
2: ഇൻഷാ അല്ലാ. പാട്ടുണ്ട്, ഒരു കഥയുണ്ട്. ആദ്യം എന്താ പാട്ടാ കഥ?
3: പാട്ട്
2: പാട്ട് പാടാം ഇൻഷാ അല്ലാ.

0: മാഷല്ലാ, നല്ലൊരു പാട്ടുണ്ടായിരുന്നു അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേട്ട് പഠിക്കണം. ഓക്കെ, ഉഷാറാണ്, പാട്ടൊക്കെ ഉഷാറാണ്. പക്ഷെ അത് ഒരു നമ്മൾ ആദ്യമായിട്ട് പാടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അത് റെഡിയായി വരും. നമ്മളാരും പെട്ടെന്ന് പാട്ടുകാരാവില്ല. അപ്പം ഞാനൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വീഴുമ്പോൾ തന്നെ ഇങ്ങനെ സംസാരിക്കൂല, മനസ്സിലായോ? നമ്മളാരും ഇങ്ങനെ സംസാരിക്കൂല. പിന്നെ നമ്മൾ ഡെവലപ്പായി ഡെവലപ്പായി ഡെവലപ്പായി ഡെവലപ്പായി അങ്ങനെ മാറി വരലാണ്. അപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ട്യൂണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ആളുകൾ പാടിയ പാട്ടുകളുണ്ടാവും, അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കഴിയുന്നവർക്ക് ഗായകന്മാരാവാം അല്ലേ.
1: അതെ,
0: അത്രേ ഉള്ളൂ. പക്ഷേ അതാ ഉഷാറാണ്, നല്ല ആഴത്തിൽ ചിന്തിക്കാനുള്ള വരികളാണ്. ഓക്കെ, നമ്മളൊരു കാലത്ത് മരിക്കാനുള്ള ആളുകളാണ്, എന്നും നമ്മൾ ജീവിച്ചിരിക്കൂല, ഒക്കെ സത്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അറിയാം. ഇനി എനി ക്വസ്റ്റ്യൻസ്?
1: ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ മദാനി സ്വാലിഹ്, അത് ഏത് പട്ടണമാണ് ഏത് നാടാണെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തിൽ എന്തുണ്ട്, മാഷാല്ലാ, അറിവുണ്ട്. ഞാൻ മനസ്സിലാക്കണം, ഉത്തരം ഹിജ്റാണ്. ഹിജ്റ എന്ന് പറഞ്ഞ പ്രവിശ്യയാണ്, സ്ഥലമാണ്. അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് മദീന, അതെ, മദീനയിലെ സ്ഥലമാണ്. ജമീല വി പി കാളികാവ്, ആയിഷ അങ്ങാടിപ്പുറം, പിന്നെ ജമീല വി പി പൂനൂർ, പിന്നെ ബീരാൻകുട്ടി, പിന്നെ ഷാഹിദ സുഹറ മഞ്ചേരി, അതുപോലെ തന്നെ ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, പിന്നെ റാബിയ മീത്തൽ മാങ്ങാട്, പിന്നെ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂര്, പിന്നെ ഷംനാദ് ഖാൻ പറഞ്ഞു. വെറൈറ്റി ആയി. സ്വാലിഹ് നബിയുടെ ജനതയുടെ വാസസ്ഥലം അതാണ് ഈ മദാനി സ്വാലിഹ്. പിന്നെ അൽഹിജർ നഫീസ പി എ താമരശ്ശേരി, താമരശ്ശേരി മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, റാബിയ മീത്തൽ, അവരൊക്കെ വീണ്ടും ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേന്ന് കണ്ടില്ലേന്നുള്ളതിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഉമ്മു ഗുൽസു ചിറമംഗലം, മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട് സൗദി അറേബ്യ എന്നിട്ടിട്ടുണ്ട്.
0: സൗദി അറേബ്യ എത്തിയോ?
1: അതല്ല, മുംതാസ് അവര് ഉത്തരം സൗദി അറേബ്യ. അതെ, ഓക്കെ. പിന്നെ സെലീന തോട്ടശ്ശേരി അറ, സമൂഹ ഗോത്രക്കാർ ജീവിച്ചിരുന്ന ഹിജ്റ്, അങ്ങനെ ഒരുപാട് ആളുകൾ എന്താക്കി, ഇതിന് പ്രതികരിച്ചു. മാഷാല്ലാ, ബറക്കത്ത് തൗഫീഖും. ഉമ്മു ഗുൽസു ചിറമംഗലം പറയുന്നുണ്ട്, പാഠക്കുറിപ്പിൽ എന്നും നല്ല അറിവുകളാണ് കിട്ടുന്നത്. മാഷാല്ലാ, ബറക്കത്ത് തൗഫീഖ്. അതെ, തീർച്ചയായും. കാരണം ഇന്ന് വളരെ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ് ലജ്ജ. നമ്മൾ എത്രയും ഒരുപാട് തവണ കേൾക്കുന്ന വിഷയമാണ്, പക്ഷേ നമുക്ക്
0: സമൂഹത്തിൽ ലജ്ജയില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജയില്ലാത്തൊരു സമയം, ഒരു സമൂഹമായി നമ്മുടെ കൗമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ സമൂഹത്തിനെതിരെ നമ്മൾ പോരാടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു തെറ്റ് കാണുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് തടുക്കണമെന്ന് പറഞ്ഞത്, അതിനും സാധിക്കണില്ലെങ്കിൽ നിങ്ങൾ വായ കൊണ്ട് തടുക്കണം, വായ കൊണ്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം എന്നാ പ്രവാചകൻ ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നുണ്ടാവും എന്നൊന്ന് മനസ്സിലാക്കുന്നു അല്ലേ.
1: പിന്നെ നമ്മളെ ഉമ്മു ഗുൽസു ചിറമംഗലം പറയുന്നുണ്ട്, മുബീൻ പട്ടാണിയാണ് ഈ പാട്ട് പാടാറുള്ളത്. മുമ്പാടി പാട്ടേ
0: നടക്കുമ്പോഴേ.
1: അതെ, പിന്നെ
0: ഇല്ല ഒരുപാട് പാട്ട് അദ്ദേഹത്തിനെ പോലത്തെ ഒരുപാട് ഒരുപാട് പാട്ടുണ്ട്.
1: മുബരാണ് ഈണത്തിൽ ഇത് പാടിയുള്ളത്, അതാണ് അവര് പ്രത്യേകം പറയാൻ കാരണം. ഓക്കെ, ഇൻഷാല്ലാ നമുക്കൊരു കഥ ഉണ്ട്, ആ കഥയും കൂടി കേട്ടിട്ട് എന്താക്കാം, നമുക്ക് അവസാനിപ്പിക്കാൻ
0: തോന്നും.
2: പലുഷയുടെ അംശം പോലും മോശം. രാവിലെ തന്നെ അയൽവാസിയായ ജമീലത്ത ഉമ്മയുടെ അടുത്ത് വന്നു കുശലം പറയുന്നത് കേട്ടാണ് ഹാദി മോൻ അടുക്കളയിലേക്ക് വന്നത്. അവരുടെ സഹോദരൻ പലിശയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലാണത്രേ. വീട് പോലും ജപ്തി ഭീഷണിയിലാണ്. ജമീലാത്ത പോയി കഴിഞ്ഞപ്പോൾ ഹാദി മോൻ ഉമ്മയോട് പറഞ്ഞു, പലിശ വൻ പാപമാണെന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഉമ്മ, പലിശയുടെ ഗൗരവം കുഞ്ഞു നാളിൽ തന്നെ തൻ്റെ മക്കളിലേക്കും പകരുവാൻ ആ ഉമ്മ അവർ ചരിത്ര ഭാഗത്ത് വായിച്ച ഒരു കൊച്ചു സംഭവം തൻ്റെ മകൻ പറഞ്ഞുകൊടുത്തു. തൗബീ പണ്ഡിതനായ അബു ബുർദ റഹിമഹുല്ലാ ഒരിക്കൽ മദീനയിൽ എത്തിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം റഹിമഹുല്ലയെ കണ്ടുമുട്ടി. അബ്ദുല്ലാഹ് ഇബ്നു സലാം റഹിമഹുല്ല പറഞ്ഞു, വീട്ടിലേക്ക് വരൂ. നബി പാനം ചെയ്ത പാത്രത്തിൽ നിന്ന് ഞാൻ താങ്കളെ കുടിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച മസ്ജിദിൽ താങ്കൾക്ക് നമസ്കരിക്കുകയും ചെയ്യാം. അബു ബുർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോടൊപ്പം പോയി. അബ്ദുല്ലാഹ് ഇബ്നു സലാം റഹിമഹുല്ലാ എനിക്ക് ധാന്യകഞ്ഞി കുടിക്കാൻ നൽകി. അദ്ദേഹത്തിൻ്റെ മസ്ജിദിൽ വെച്ച് നമസ്കരിച്ചു. ശേഷം അബു ബുർദ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സലാം റഹിമഹുല്ലയോട് പറഞ്ഞു, പലിശ വ്യാപകമായ ഒരു നാട്ടിലാണ് താങ്കൾ ജീവിക്കുന്നത്. കടം വാങ്ങിയ പണം തരാനുള്ള ആൾ താങ്കൾക്ക് ഒരു ചുമട് വയ്ക്കാലോ ഗോതമ്പോ സമാനമായി നൽകിയാൽ താങ്കൾ അത് സ്വീകരിക്കരുത്, കാരണം അത് പലിശയാകുന്നു. ഉമ്മയുടെ വാക്കുകൾ ഹാദിമോൻ ശ്രദ്ധിച്ചു കേട്ടു. പലിശ നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയാൽ നമുക്ക് ഇരുലോകത്തും വിജയം ഉണ്ടാകില്ല എന്ന പാഠഭാഗം അവൻ ഓർമ്മിച്ചു. കൂട്ടുകാരെ, പലിശ നമുക്ക് നിഷിദ്ധമാണ്, ഒരിക്കലും അത് നമുക്ക് വിജയം നേടിത്തരില്ല.
0: മാഷാല്ലാ, പലിശനെ കുറിച്ച് ഉള്ളൊരു കഥയാണ് നമ്മളെ മോൻ പറഞ്ഞു കൊടുത്തത് അല്ലേ.
1: അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക്
0: താബി പണ്ഡിതൻ അതാണ് കേട്ടോ, താബി. ഓക്കെ, അത് കഥ ആലോചിക്കുമ്പോൾ ചിന്തിക്കാനുള്ള തന്നെ, പലിശ പാടില്ല, അത് ഹറാം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളല്ലേ പലിശക്ക് പുറകെ നടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട് ഒരുപാട് വചനങ്ങൾ. ഒരു വചനം അല്ലദീന യഖൂലൂന, സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട് അല്ലദീന യഖൂലൂന റബ്ബായത്ത് കിട്ടുന്നില്ല. അത് ഇൻഷാല്ലാ, എന്താ അത്, ഇൻഷാല്ലാ നമ്മൾ അത് വായിക്കണം. ആയത്ത് പറഞ്ഞുതരാം. ഓക്കെ, സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനിൻ്റെ മുന്നത്തെ പേജിലാണ് അതുള്ളത്. അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്. ذلك بانهم قالوا انما البيع مثل الربا واحل الله البيع وحرم الربا. انا തുടങ്ങുന്ന വചനം അതിലൂടെ പലിശന്റെ ലേ പലിശന്റെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതൊന്നും ചെയ്യാ നമുക്ക് വായിക്കാൻ സമയമല്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഈ ഒരു ആയത്ത് എല്ലാവരും നോട്ട് ചെയ്തേക്കുക, ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതിൻ്റെ വിശദീകരണം അവാനിൻ്റെ തഫ്സീറിലും മറ്റുള്ള തഫ്സീറുകളിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. പലിശൻ്റെ ആളുകളാവാൻ പാടില്ല. അതെന്ത് വിഷയമാണെങ്കിലും അല്ലേ, കച്ചവടത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും എന്തിലും പലിശ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷാല്ലാ. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂടെ ഇരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
0: ഏതായാലും ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ നേടി അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാത്രം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം മുബീൻ പട്ടാണി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ.
5: തൗഹീദിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതചരിത്രത്തിലൂടെയാണ് ഓർമ്മ പ്രോഗ്രാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിനു വേണ്ടിയുള്ള യാത്രയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഏതൊരാളുടെയും മനസ്സും കണ്ണും നിറയുന്ന രൂപത്തിലാണ് ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയിൽ കെ ഉമർ മൗലവി റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയുടെ ശബ്ദാവിഷ്കരണമാണ് ഓർമ്മ എപ്പിസോഡുകൾ.

ഞാൻ മടങ്ങുകയാണ്. അനുബന്ധമായി വരുന്ന പലതും കൂട്ടത്തിൽ പറഞ്ഞുപോകാതെ മാറ്റിവെച്ചാൽ ഓർമ്മയിൽ നിന്നും അത് മറഞ്ഞുപോയേക്കും. കെ എം മൗലവി തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശം അറിഞ്ഞപ്പോൾ അന്തം വിട്ടു. എന്തുമാത്രം ദയനീയവും അപകടകരവുമാണ് സമുദായത്തിൻ്റെ ഈ ദുരവസ്ഥ. വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക നിലവാരത്തിലും താരതമ്യേന മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മതബോധം ഇത്രക്ക് മോശമാണെങ്കിൽ എഴുത്തും വായനയുമില്ലാത്ത ഏറെ നാട് വള്ളുവനാട് താലൂക്കുകളിലെ മാപ്പിള സമൂഹത്തിൻ്റെ കാര്യം എത്ര പരിതാപകരമായിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ യുവത്വത്തിൻ്റെ നല്ലൊരു ഭാഗം ദേശീയ സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെലവഴിച്ചു. ഒരു ഫലവുമുണ്ടായില്ല. സമുദായം പേറാൻ കഴിയാത്ത ദുരന്തത്തിന് വിധേയമായി ബഹുദൂരം പിറകോട്ടു തള്ളപ്പെട്ടു. ആത്മീയ കാര്യങ്ങൾ മാല മൗലൂദുകളിലും മന്ത്രതന്ത്രങ്ങളിലും ഖബർ പൂജകളിലും കുടുങ്ങി നശിച്ചു. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട സമൂഹം. ബാല്യം മുതൽ മതവിജ്ഞാനരംഗത്ത് പഠിച്ചും പഠിപ്പിച്ചും ജീവിച്ച താനും ഈ നഷ്ടബോധത്തിൻ്റെ കാരണക്കാരിൽ ഒരാളല്ലേ എന്ന ശക്തിയായ ഖേദം. പശ്ചാത്താപബോധം മൗലവിയെ തെല്ലൊന്നുമല്ല അലട്ടിയത്. മോചനത്തിനെന്തു മാർഗം? സ്വയം രക്ഷപ്പെടണം. സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് പ്രയത്നിക്കണം. പ്രശ്നബാഹുല്യങ്ങളിൽ നിന്നും മുക്തനായി ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം കിടക്കുന്ന മനസ്സോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. വല്ലതും ചെയ്യണമെങ്കിൽ തനിക്ക് അഭയം നൽകി സംരക്ഷിച്ചു പോരുന്ന കുടുംബത്തിൻ്റെയും അവരോടൊത്ത നാട്ടുപ്രമാണിമാരുടെയും താൻ കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിൻ്റെയും സഹായവും സഹകരണവും കൂടിയേ തീരൂ. അപ്പോൾ ബോധവൽക്കരണം എവിടെ നിന്നും തുടങ്ങണമെന്ന് തിരഞ്ഞു മൗലവി അഗാധമായ ചിന്തയിലായി. അപ്പോഴേതാ ഒരു തിരിനാളം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയിലെ ഹിറാഗുഹയിൽ തെളിഞ്ഞ ആ വിളക്കിൽ നിന്നും കത്തിച്ചെടുത്തതു തന്നെ. അനേകായിരം ദൈവദൂതന്മാരിലൂടെ കൈമാറി വന്ന ആ വിളക്ക് പരിപൂർണ പ്രകാശത്താൽ പ്രശോഭിതമായത് ഇറാഗുഹയിൽ വെച്ചായിരുന്നു. അതേറ്റുവാങ്ങിയ വിശുദ്ധകരങ്ങൾ തൻ്റെ വിശ്വസ്ത അനുചരന്മാരുടെ കൈകളിൽ അതേൽപ്പിച്ചു. ഈ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങളെത്തിച്ചു കൊടുക്കുക എന്ന വസ്യത്ത് നൽകി അവരെ പഠിപ്പിച്ചു, സംസ്കരിച്ചു, ഉത്തമരിൽ ഉത്തമരാക്കി, മാതൃകാ പുരുഷന്മാരാക്കി. ആ മഹാത്മാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ടുപോയി. ഏറ്റെടുത്തവർ അത് കെടാതെ സൂക്ഷിച്ചു. തലമുറകളിലൂടെ കൈമാറി. നൂറ്റാണ്ടുകളിലൂടെ കാലദേശങ്ങളിലൂടെ ആ ശോഭ സഞ്ചരിച്ചു. ആവശ്യമുള്ളവർക്ക് എപ്പോഴും അതിൽ നിന്ന് പകർന്നെടുക്കാം. ഇവിടെ ആ വിളക്കുമായി ഒരു മനുഷ്യൻ കടന്നുവന്നു. ദേശീയ ബോധത്തിലും രാഷ്ട്രീയ തീവ്രതയിലും സാമുദായിക നന്മയിലും ആ മനസ്സ് സമന്വയിച്ച് മുന്നോറുമ്പോഴും തൻ്റെ ആത്മാവ് ഏറ്റുവാങ്ങിയ തോഹീദിൻ്റെ തിരിനാളം ആ തൂലികയിലൂടെ നിർഗളിച്ചു. തിരുവിതാംകൂർ രാജസിംഹാസനത്തെ വിറകൊള്ളിച്ച മനുഷ്യൻ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളുടെ ദേശീയ സ്വാതന്ത്ര്യബോധത്തെ തട്ടിയുണർത്തി മുന്നേറിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ. കൊല്ലം ജില്ലയിൽ ചിറയിൻകീഴി താലൂക്കിലെ വക്കമെന്ന ഗ്രാമത്തിൽ പൂന്ത്രാംവിളാഘം വീട്ടിൽ പിറന്ന മുഹമ്മദ് അബ്ദുൽ ഖാദിർ എന്ന അസാമാന്യ പ്രതിഭ തൗഹീദിൻ്റെ തിരുനാളവുമായി കടന്നുവന്നു. കെ എം മൗലവി, ഇ കെ മൗലവി, കെ എം സീദി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി തുടങ്ങിയ മഹാരഥന്മാർക്ക് കർമ്മവീതിയിൽ മാതൃകയും പടയോട്ടത്തിൽ ധൈര്യവും നൽകിയ വക്കം മൗലവി ആധുനിക കേരള ചരിത്രത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഗുരുവും മാർഗദർശിയുമായിരുന്നു. സമുദായത്തെ പുരോഗതിയുടെ പാകതയിലേക്ക് നയിച്ച ആ വിപ്ലവ നായകനെ ഈ സമുദായം മറന്നു. ആ കടുത്ത കൃതജ്ഞതയ്ക്ക് ഒരു എളിയ പ്രായശ്ചിത്തമാകട്ടെ വിനീതമായ എന്റെ ഈ കൊച്ചുവാക്കുകൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജനിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, അഥവാ 28-12-1873 മുതൽ 31-10-1932 പരലോകപ്രാപ്തനായ വക്കമൗലവി 50 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജനിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, അഥവാ 28-12-1873 മുതൽ 31

0: 1948 1932 വരെ പരലോകപ്രാപ്തനായ വക്കമൂലവി 59 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. ഹ്രസ്വമായ ഈ ജീവിതയാത്രയിൽ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുനർവിചിന്തനത്തിൻ്റെയും പുരോഗതിയുടെയും പാതയൊരുക്കാൻ ആ മഹാത്മാവിന് കഴിഞ്ഞു. അദ്ദേഹം കണ്ടെത്തിയ സത്യവീതിയിലൂടെ മുന്നോട്ട് കുറെ നീങ്ങിയ ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുന്ത്രാം വിളാകത്തിലെ വലിയ സമ്പത്തിൻ്റെ ഉടമക്ക് അധികവും നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവകാശികൾ നോക്കി നിൽക്കെ ശേഷിച്ചതൊക്കെ കടക്കാർ കൊണ്ടുപോകുകയും ചെയ്തു. താമസിച്ചിരുന്ന തറവാട് പോലും ജപ്തി ചെയ്യപ്പെട്ടു. എല്ലാം സ്വസമുദായത്തിനും സ്വരാജ്യത്തിനും വേണ്ടി. എന്നാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ ഉത്തമമായത് അദ്ദേഹത്തിന് പരലോകത്ത് ലഭിച്ചിരിക്കാൻ അർഹതയുണ്ട്. അല്ലാഹു ആ മഹാനുഭാവന് അതിരുറ്റ അനുഗ്രഹം ചെരിയുമാറാകട്ടെ. ആമീൻ. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ത്യാഗോജ്ജ്വലമായ ചരിത്രം പുതിയ തലമുറ എന്തുകൊണ്ട് അയവിറക്കുന്നില്ല? നന്ദികേടോ അഥവാ നാശഹേതുവോ? പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഓർമ്മ പ്രോഗ്രാം ഇവിടെ സമാപിക്കും.
2: ഓർമ്മ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ മദീനി, ജാബിർ ചാലിയം എന്നിവരായിരുന്നു.
3: ഒരു ചെറിയൊരു വിവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഖറിയത്തു അംറു ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്.
4: മദീനയുടെ
3: മാത്രമല്ല, അപ്പുണ്ടായിരുന്ന ഒരു ഒരു ഒരു പിന്നെ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജ്ർ മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും. അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായിക്കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണുനട്ട് അവർ നിൽക്കാറുണ്ട്. അതാണ് ഒരു പതിവ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആ 100-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണുനട്ടിങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പോൾ മടങ്ങിപ്പോവാണ്. അപ്പം അവിടെ മണലാരണ്യത്തിൽ 2 രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള 2 ആളുകൾ പ്രത്യക്ഷപ്പെടുക, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിരുന്നു അത്. അപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു?
4: പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന
3: കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണിത് കാണുന്നത്. അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നുമുണ്ട്, അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുമായിരുന്നു എന്നുള്ളതുണ്ട്. അങ്ങനെ അദ്ദേഹം, അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത്, ഔസ് ഖസറജിൻ്റെ ആ ഒരു പിന്നെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവർക്കറിയാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും ഖദ് ഹദർ. അതായത് ബനു കൈല എന്ന് പറഞ്ഞാൽ ഔസ് ഖസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ. അപ്പം അവർ വിളിച്ചുകൊണ്ട് പറയണത്, ഏയ് ഇതാ നിങ്ങളുടെ ഭാഗ്യം ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്തു ചെയ്യാണ് വിളിച്ചു പറയാണ്. അപ്പം ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു അവർ എതിരേറ്റു. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടണം. പക്ഷേ അവർക്ക് അറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത്,
4: രണ്ടിൽ
3: ആരാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ വിചാരപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത്. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെയില് കുറച്ച് ശക്തിയായപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്,
4: അവർ തിരിച്ചറിയുന്നത്.
3: അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്.
4: പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ,
3: അതെ,
4: നേതാവിന് അണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം വേഷഭൂഷാദികളൊന്നും
3: സ്വീകരിച്ചില്ല. മാത്രമല്ല പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. അയ്യൂക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
4: പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ,
3: അതെ,
4: അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ്,
3: അതെ,
4: ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി,
3: അതെ,
4: അംഗരക്ഷകരും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും.
3: ഒരു മെമ്പർ ആയിരുന്നാൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ്. മാത്രമല്ല ഇത് അപ്പടി പ്രവാചകന്റെ അനുചരന്മാർ പകർത്തിയെന്നാണ്. ഖുദുസിന്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന് ബ്രിത്തിനും ഖുദുസിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, കാരണം അമീർ വരികയാണ്, അമീർ ഉമർ വരികയാണ്, അപ്പോൾ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടിയ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവര് ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ബ്രിത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെയും സാധാരണക്കാരായി, സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് 4 ദിവസം ഈ കുബയിൽ കഴിച്ചുകൂട്ടാണ്. ഒരുപാട് സംഭവങ്ങൾ ആ ഒരു 4 ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്, അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പൊ ചില ഡ്യൂട്ടികൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുന്നത്. അതായത് അമാനത്ത് സ്വത്തുക്കളുണ്ട്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം 2-3 ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ കാണാൻ കഴിയും. പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും, രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും. അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 50-60 കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ കണ്ടു, പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു, അവർ ഭയങ്കരമായിട്ടുള്ള ആശ്ലേഷണം ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുനായിരുന്നു. ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹുനാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രണ്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിന്? അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ്? അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ, ഇതെൻ്റെ സ്വതക്കയാണ്. ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. വീണ്ടും ഈ ടെസ്റ്റിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതെന്താണ്? ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. അപ്പം രണ്ടാം തവണ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? പിന്നെ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് ചെന്നിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതെൻ്റെ ഹദിയയാണെന്ന് പറയും. ആ പ്രവാചകൻ സന്തോഷത്തോടുകൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു, പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിനു തുല്യമാണ്? ഒരു ഉംറക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. കുബയിലെ പള്ളിയാണത്. അപ്പോൾ കുബയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഖിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, പിന്നീടോ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഖിബില മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ, അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെ, അയ്യത്ത തൊഹറു. അപ്പോ കുബയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത, അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു? കുബയിൽ വരുമായിരുന്നു, ഈ പള്ളിയിൽ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാഠങ്ങൾ മദീനയിലേക്ക്, ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും. ഇന്ന് അവർക്ക് ദുൽഹിജ്ജ 10 അവരെ കല്ലേറ് നടത്താനുള്ള ആ ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഉംറ, പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭൂതി മാത്രമല്ല, നമുക്കൊരു വിശ്വാസത്തിൽ ഒരു ഒരു വർദ്ധനവ് കിട്ടുന്ന, അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.
5: പ്രിയ ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് അലർജി ചികിത്സിച്ച് ഭേദമാക്കാമോ, ഈ വിഷയം സംസാരിക്കുകയാണ് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഹ്സനുൽ സമാൻ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരത്തിലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം അലർജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമുക്കറിയാം അലർജിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് വിട്ടുമാറാത്ത തുമ്മലും അതുപോലെയുള്ള ജലദോഷവും. ഈ വിട്ടുമാറാത്ത തുമ്മല് അതുപോലെ ജലദോഷം, അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് തൊണ്ടയിൽ ചൊറിച്ചിൽ, ചെവിയിൽ ചൊറിച്ചിൽ, ചിലപ്പോൾ കണ്ണിൽ ചൊറിച്ചിൽ, ഈ രൂപത്തിലാണ് അലർജി നമ്മളെ ബാധിക്കാറുള്ളത്. എന്താണ് ഈ അലർജിയുടെ കാരണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അലർജിയുടെ ചികിത്സ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആ വ്യക്തിയിലെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത ചില വസ്തുക്കളുമായി ഇടപെടുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒരു രീതിയാണ് അലർജി. അത് ശരീരം പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ വ്യത്യസ്തമാകാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള വിട്ടുമാറാത്ത തുമ്മലാകാം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കൊലിപ്പ് പോലെ ആകാം, ചില ആളുകൾക്ക് തൊണ്ടയിലെ ചൊറിച്ചിലും മറ്റും കണ്ണിലെ ചൊറിച്ചിലുമൊക്കെ ആകാം. ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കാറുള്ളത്. ഈ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ ഒരു പ്രകൃതമായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നൊരവസ്ഥയായ സ്ഥിതിക്ക് ഇത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ചിലപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ആളുകൾക്ക് ഉണ്ടാകും, കാരണം കുടുംബത്തിലൊക്കെ മറ്റു വ്യക്തികൾക്കും ഇതുപോലെ അലർജി കാണുന്നത് സാധാരണമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ നിയന്ത്രിച്ച് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുള്ള ചികിത്സകളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരീരം പ്രതികരിക്കുന്ന ഒരു അവസ്ഥ, ഈ രീതിയെ നമുക്ക് മാറ്റിയെടുക്കുന്ന മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത്, അതായത് ഗുളിക രൂപത്തിലുള്ള മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ചില പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്, കാരണം സ്ഥിരമായി എല്ലാ ദിവസവും ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ചില മരുന്നുകൾക്ക് ചില ഉറക്കക്ഷീണം കൂടുതലുണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഈ മരുന്നുകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയും ക്ഷീണമില്ലാത്ത തരത്തിലുള്ള ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന രീതിയിലേക്ക് വന്നു. അതിനു പുറമെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കൊടുക്കാറുള്ളത് മൂക്കിലടിക്കുന്ന നേസൽ സ്പ്രേ പോലുള്ള മരുന്നുകളാണ്. ഇത്തരം നേസൽ സ്പ്രേകളുടെ ഗുണം എന്തെന്ന് വെച്ചാൽ, ഇത്തരം സ്പ്രേകൾക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളോ മറ്റു ദോഷഫലങ്ങളോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സ്പ്രേ നമുക്ക് ഉപയോഗിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു 3 മാസത്തോടൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ ഈ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നമുക്കിത് ക്രമേണ നിർത്തി തുടങ്ങുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ സീസൺ വരുമ്പോൾ, പ്രത്യേകിച്ച് തണുപ്പ് സീസണ് അല്ലെങ്കിൽ പൊടിയൊക്കെ ഉള്ള സീസൺ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ കൂടിയാണിത്. അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മരുന്നും, അതുപോലെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് മിക്കവാറും ഈ ലക്ഷണങ്ങൾ, ഈ തുമ്മൽ, ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുമെന്നുള്ളതാണ് ഈ അലർജിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: താങ്ക് യു ഡോക്ടർ. ആരോഗ്യചിന്തകളിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പലപ്പോഴും നമുക്കൊക്കെയുള്ളൊരു ആശങ്കയാണ് അലർജിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ. ഈ ഒരു ആശങ്ക അകറ്റാൻ ഈ ഒരു എപ്പിസോഡിലൂടെ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലർജി ചികിത്സിച്ച് ഭേദമാക്കാമോ എന്ന ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അഹ്സനുൽ ജമാൻ.
7: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
8: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു ഇൻസൈറ്റ്, ഇണയോട് ഇണങ്ങാൻ മനോഹര നിർദ്ദേശങ്ങളുമായി ഇസ്ലാം. സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ചേരുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു ഓഫീസ് റൂമിൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ, നമുക്ക് ടൂർ പോകാം എന്ന് പറയുമ്പോൾ, ഭാര്യയെയും കൂടി കൂട്ടാം എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ എന്തിനാ ടൂർ പോകണു എന്നാണ് പറയുക. തിരിച്ച് ഭാര്യമാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭാര്യാഭർത്തൃ ബന്ധം പൊതുവെ ട്രോളിന് വിധേയമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും റീലുകളും ഒക്കെ ധാരാളം ഭാര്യമാരെ ട്രോളിയും ഭർത്താക്കന്മാരെ ട്രോളിയും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഒരു പട്ടി ഇങ്ങനെ കുരക്കുകയാണ്. ആ പട്ടി കുരക്കുന്ന വീഡിയോ ഒക്കെ ഒരാളിട്ട ടൈറ്റിൽ വീട്ടിൽ വൈകി എത്തുമ്പോൾ വീട്ടിൽ സ്ഥിരം കേൾക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഇതിൻ്റെ കമൻ്റ് കൂടി പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്, ആളുകൾ എങ്ങനെയാണ് വൈവാഹിക ജീവിതത്തെ എടുക്കുന്നത് എന്നുള്ള കാര്യം. ലൈംഗിക ജീവിതത്തോട് മൂന്ന് കാഴ്ചപ്പാടുകൾ ലോകത്തുണ്ട്. ഒന്ന്, ലൈംഗികത ഒരു പാപമാണെന്നും ആത്മീയതയ്ക്കു വേണ്ടി ലൈംഗികതയെ പൂർണ്ണമായി മാറ്റിവെക്കണമെന്നും ഒരു ഒരു സന്യാസിയായി സൂഫിയായി ജീവിക്കണമെന്നൊക്കെ എല്ലാ മതത്തിലുമുണ്ട്. അതാത് മതങ്ങളുടെ അടിസ്ഥാന ഭാഗമല്ലെങ്കിലും മതത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സൂഫികളുണ്ട്, അതേപോലെ തന്നെ സന്യാസിമാർ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊരു വലിയ മെസ്സേജായി എടുക്കുന്ന ആളുകളുണ്ട് ലോകത്ത്, ന്യൂനപക്ഷമാണെങ്കിലും. രണ്ട്, ലൈംഗികത നിർവഹിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കരാറുകളോ താലിമാലകളോ മഹറോ നിക്കാഹോ ഒന്നും ആവശ്യമില്ലെന്നും അതൊരു പ്രകൃതി പ്രതിഭാസമാണെന്നും ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണെന്നും അതുകൊണ്ട് ആർക്കും എങ്ങനെയും ആകാമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല, പക്ഷികളും പട്ടികളും മൃഗങ്ങളും പ്രാണികളൊന്നും നിക്കാഹും കല്യാണമൊന്നും നടത്തിയിട്ടല്ല അവരുടെ ലൈംഗികത നിർവഹിക്കൽ. അത് പറ്റണവർ പറ്റണവരൊപ്പം പറ്റണ സമയത്ത് നിർവഹിക്കുക. ഇതിന് കുറച്ചും കൂടി ഒരു പ്രചാരണം കിട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൂന്ന്, വിവാഹമെന്നത് അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അടിസ്ഥാന ആവശ്യമാണെന്നും അത് കൃത്യമായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും ചിട്ടവട്ടങ്ങളുടെയും പരിസരത്ത് നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടതാണെന്നുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ വലിയൊരു മെസ്സേജാണ്. ഇസ്ലാമും മതസമൂഹങ്ങളും പൊതുവെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സമീപനങ്ങളെയാണ് പരിശോധിക്കുന്നത്. അതിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം, അതൊരു ശക്തമായ കരാറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വകൈഫത ഉഖുദൂനഹു വഖദ് അഫ്ലാ ബഅലുക്കും ഇലാ ബഅലിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഖലീല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ അവരിൽ നിന്നൊരു ശക്തമായ കരാറാണ് എടുക്കുന്നത്. പിതാവിൻ്റെ കയ്യിൽ വരനിങ്ങനെ കൈവച്ച്, ഇസ്ലാമിലെ നിക്കാഹ് അങ്ങനെയാണ്, വരനിങ്ങനെ കൈവച്ച് എൻ്റെ മകൾ ഇന്നവളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇന്ന മഹറിന് പകരമായി ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഒരു വാചകമല്ല, അതൊരു ശക്തമായ കരാറാണ് എന്നാണ്. മാത്രമല്ല, ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യന് പ്രണയിക്കാൻ വേണ്ടിയാണ്. ഒമിൻ ആയാത്തിഹി അന ഖലഖലകും മിൻ അൻഫസികും അസ്വാജൻ ലതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്, നിങ്ങളെ ഒരാണും ഒരു പെണ്ണുമായി അങ്ങനെ സൃഷ്ടിച്ചത്, ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ എന്താ പറയുക, അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്തിനാണ് മവദ്ദത്തൻ വറഹ്മ, കാരുണ്യത്തിനും പ്രണയത്തിനും വേണ്ടിയാണ് എന്നാണ്. ഖുർആൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്നുണ്ടാക്കിയതാണ് മഹാത്ഭുതമായി പറയുന്ന മറ്റൊരു കാര്യം ഈ ആയത്തിൻ്റെ മുമ്പ്. വെറും മണ്ണിൽ നിന്ന് നിങ്ങളെ മനുഷ്യരാക്കി പടച്ചല്ലേ എന്നുള്ളതാണ് അത്ഭുതമായിട്ട് പറഞ്ഞത്. രാപ്പകലിൻ്റെ മാറ്റമാണ് മറ്റൊന്ന് പറഞ്ഞത്, സൂര്യൻ്റെ സഞ്ചാരമാണ് മറ്റൊന്ന് പറഞ്ഞത്. അതുപോലെയാണ് വിവാഹം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതത്രയും മഹത്തരമാണ്. അതെന്തിനാണ്? പ്രണയിക്കാൻ വേണ്ടിയാണ്, തമ്മിൽ തല്ലി അടിച്ച് തീരാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നൊരു അടിസ്ഥാനമുണ്ട്. പലപ്പോഴും വൈവാഹിക ജീവിതങ്ങളുടെ ഒരു പ്രശ്നം രണ്ടുപേരുടെയും ചില സംതൃപ്തി പ്രശ്നങ്ങളാണ്. രണ്ട് സാഹചര്യത്തിലെ രണ്ട് മനുഷ്യർ ഒരു സ്പേസിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ചില ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിലെ ഒരു ബോധ്യം എന്താണ്? വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഉൂൻ. എല്ലാ നിലക്കുമുള്ള സമ്പൂർണതകളും സൗകര്യങ്ങളും സർവ്വതും ലഭിക്ക സ്വർഗത്തിൽ മാത്രമാണ്. സമ്പൂർണതകളുടെ ലോകം സ്വർഗം മാത്രമാണ്. ഭൂമിക്ക് മനുഷ്യൻ ജീവിക്കുന്ന ഇടങ്ങൾക്ക് പരിമിതിയുണ്ട്. ചില എല്ലാവർക്കും ഈ പരിമിതിയുണ്ട്. പക്ഷേ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ പ്രണയം ശക്തമാകുമ്പോൾ ബാക്കി പരിമിതികളെ അവർ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ മറക്കുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കുന്നു. അപ്പം അങ്ങനെ രണ്ട് പേർക്ക് ഒത്തുപോകാനുള്ള ഒരു വലിയ പ്രതലം ഇസ്ലാം ഒരുക്കുകയാണ്. അതെന്താണ്? നിങ്ങളിവിടെ ശരിക്ക് ജീവിക്കുക. യഥാർത്ഥ ജീവിതം ഇവിടെയല്ല, ഒരു ജീവിതം വരാനുണ്ട്. അവിടെ സമ്പൂർണത കിട്ടും, ഇവിടെ ചില പരിമിതികളുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലും ബോധ്യപ്പെടുത്തലും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്ലാം പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചു നിർത്താനെടുക്കുന്ന ഏറ്റവും ശക്തമായൊരു വഴി എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ബാധ്യതകളെ പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലേ, നീ ഭക്ഷണം കഴിച്ചാൽ നിൻ്റെ ഭാര്യയെയും ഭക്ഷണം കഴിപ്പിക്കണം, നീ വസ്ത്രം ധരിച്ചാൽ നിൻ്റെ ഭാര്യയെയും വസ്ത്രം ധരിപ്പിക്കണം. ഇപ്പോൾ ഹോട്ടലിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു മുസ്ലിം പുരുഷൻ്റെ ഉള്ളിൽ പടച്ചറബ് നിക്ഷേപിക്കുന്ന ഒരു വലിയ ചിന്തയാണിത്. നീ ഇവിടെ അങ്ങനെ ചൈനീസ് ഫുഡും തായ് ഫുഡൊക്കെ അടിച്ച് ഏമ്പക്കെട്ട് അല്ലേ, നീ രാത്രി വൈകി വീട്ടിൽ ചെല്ലുക, വീട്ടിൽ മക്കൾ വളരെ ചെറിയ ഭക്ഷണത്തിലും പരിമിതിയിലും ആവും, അതൊരിക്കലും ഉണ്ടായിക്കൂടാ, നീ കഴിച്ചത് അവരെയും നീ കഴിപ്പിക്കണം. അപ്പം ഒരു വലിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ നടത്തുന്നത്. മാത്രമല്ല ഹുന്ന ലിബാസുൽ ലഹും വാനതുൽ ലിബാസുൽ ലഹുന്ന, നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ ഒരു വസ്ത്രത്തെ പോലെയാണ്, നിൻ്റെ വസ്ത്രം നിൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകളെ മറക്കും പോലെ നിൻ്റെ ഭാര്യ നിൻ്റെ ശരീര നിൻ്റെ ജീവിതത്തിൻ്റെ ന്യൂനതകൾ മറക്കണം, നിൻ്റെ ഭർത്താവ് നിൻ്റെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുന്ന ഒരാളാകണം എന്ന വലിയൊരു സന്ദേശം യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ ചെലവ്, സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിൻ്റെ പണവും കംപ്ലീറ്റ് പുരുഷൻ്റെ മേലാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീക്കൊരിക്കലും സമ്പാദിച്ച് ജീവിതം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഇല്ല. സ്ത്രീക്ക് സമ്പാദിക്കണമെന്ന് ഇസ്ലാം മുടക്കമൊന്നും പറഞ്ഞിട്ടില്ല. ആ സമ്പാദ്യം പുരുഷന് തൊടാൻ പാടില്ല. പുരുഷൻ ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ആ ക്യാഷ് എടുക്കാൻ പാടില്ല. അവളുടെ അനുവാദം ഇല്ലെങ്കിൽ അത് മോഷണത്തിന് തുല്യമാണ്. അങ്ങനെ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് അടക്കമുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ രണ്ട് ലോഡ് അടക്ക, രണ്ട് ക്വിൻ്റൽ അടക്ക വിറ്റു, അതിൻ്റെ പൈസ എത്രയാണെന്നാണ് ചുരുട്ടിയിട്ട് കയ്യിലാണ് കൊടുക്കണം. അതിൽ നിന്ന് ഭാര്യ തന്നാൽ വാങ്ങണം. അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം, അവളുടെ മരുന്നും ഒക്കെ പുരുഷൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് സ്ത്രീയോട് പറഞ്ഞു, ലോ കുൻതു ആമിറൻ അഹദൻ അയ്യസ്തുദ ലി അഹദിൻ ലഅമർതുൽ മർഅ അൻ തസ്ജുദ ലി സൗജിഹ. എന്താ, ഞാൻ ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഞാൻ സ്ത്രീയോട് അവളുടെ ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാനാണ് പറയാം. എന്നാൽ അവിടെ ശക്തമായ ഒരു അനുസരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അനുസരണം പഠിപ്പിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീയുടെ കാര്യത്തിൽ പുരുഷനോട് പറയുന്നൊരു കാര്യം, നീ അവളിൽ ചില കാര്യങ്ങളൊക്കെ വെറുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അവളിലുണ്ട് അല്ലേ, നിനക്ക് കുറേ കാര്യങ്ങൾ അവളിൽ വെറുക്കാനുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ തന്നെ ഇതിനെ എടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ആയിരക്കണക്കിന് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഈ ഒറ്റ ഡയലോഗുമേണ്, ഈ വാചകത്തുമേണ്. ലൈഫ്രുഖ് മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹ ഖുൽഖൻ റളിയ മിൻഹ ആഖറു. പുരുഷൻ സ്ത്രീയെ ദ്രോഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, അവളെ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റിപ്പാർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവളിൽ നിനക്ക് എന്തെങ്കിലും വിഷയത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ നിനക്ക് തൃപ്തിയുള്ള ധാരാളം കാര്യങ്ങളുണ്ടല്ലോ എന്നാണ്. മാത്രമല്ല പുരുഷനോട് ഒന്നുകൂടി ഇസ്ലാം പറയുന്നുണ്ട്, വാഷറൂഹു നബിൽ മാറൂഫ്, അവരോട് നീ മാന്യമായി പെരുമാറണം. പുരുഷനൊരു സ്വാഭാവികമായ പ്രകൃതിപരമായ ആരോഗ്യ സംബന്ധമായ കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീക്ക് മേൽ അവൻ അധീശത്വം വാഴുന്നതിനെ ഇസ്ലാം ശക്തമായി വിലക്കണം. മാത്രമല്ല പ്രവാചകനത് ജീവിച്ച് കാണിച്ചു കൊടുത്തു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ, സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല പ്രവാചകനത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ ഭാര്യമാരെ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്, സർവസൈന്യാധിപനാണ്, മധ്യസ്ഥനാണ്, എല്ലാമാണ് പ്രവാചകൻ. അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു നിന്നിട്ടില്ല. പ്രവാചകൻ വെള്ളം കോരിക്കൊടുത്തു, വിറക് വെട്ടിക്കൊടുത്തു, എല്ലാ അർത്ഥത്തിലും വീട്ടിലെ കാര്യങ്ങളിലടക്കം സഹകരിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഒക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അഖാമത് മഈ ഉമ്മു സാലിഹ് തലാസീന സന, എൻ്റെ കൂടെ 30 വർഷം ഉമ്മു സാലിഹ് നിന്നു, സാലിഹിൻ്റെ ഉമ്മ എൻ്റെ കൂടെ നിന്നു. ഫമാ അഖ്തലഫ്തു അന വഹിയ ഫി കലിമ, ഞാനും അവരും തമ്മിൽ ഒരു വാക്കിൽ പോലും ഭിന്നത ഉണ്ടായിട്ടില്ല. അഥവാ പുരുഷനും സ്ത്രീയും, ഇമാം അഹമ്മദും റഹിമഹുള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടുപേരും ഇസ്ലാം നിർദ്ദേശിച്ച തത്വങ്ങൾ പാലിച്ച ആളുകളായതുകൊണ്ട് ഒരു വാക്കിൽ പോലും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ഖുർആൻ പറഞ്ഞു, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ഒരാൾ പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവന് കൂലിയുണ്ട്. അപ്പോൾ ഭാര്യ പറയണതൊന്നും വിട്ടുകൊടുക്കണം, വിട്ടുകൊടുത്ത കൂലിയുണ്ട് എന്നുള്ള വലിയൊരു തത്വം ഇസ്ലാം അവിടെ പഠിപ്പിക്കുകയാണ്. വല്യ അഫു വല്ല എസ്ഫഹു അലാ തുഹിബുനാ ഗഫർ അല്ലാഹു ലക്കും, നിങ്ങൾ മാപ്പ് കൊടുക്കൂ, വിട്ടുവീഴ്ച ചെയ്യൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ശക്തമായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നമുള്ള കുടുംബങ്ങളിലെ പ്രശ്നം പരിഹരിക്കാനുള്ള മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും വ്യക്തമായി ഒരു ഒരു ദമ്പതിമാർ എങ്ങനെ ഇഷ്യൂ ആയാൽ ആ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ ക്രമം അടക്കം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇസ്ലാമിലെ കുടുംബ സംവിധാനം എന്നുള്ളത് ഒരു മനോഹരമായ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഭാര്യയുടെ സൗന്ദര്യമോ ഭർത്താവിൻ്റെ ആരോഗ്യമോ ഭാര്യയുടെ രോഗമോ ഭർത്താവിൻ്റെ ദാരിദ്ര്യമോ ഒന്നും വിഷയമല്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഹൃദയങ്ങളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഒരു ഒരു സന്തോഷകരമായ ഒരു യാത്രയാണ്. ഉള്ളതും ഇല്ലാത്തതുമൊക്കെ സഹിച്ചും അറിഞ്ഞും കൊണ്ടും കൊടുത്തും നടത്തുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളെയും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക, പഠിച്ച കാര്യങ്ങൾ പകർത്തുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇണയോടിണങ്ങാൻ മനോഹര നിർദ്ദേശങ്ങളുമായി ഇസ്ലാം. സ്റ്റുഡിയോയിൽ ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി.
7: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: دعوني أناجي مولا جليلا.
7: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഇത് മാത്രമല്ല, ഈ സി ജെ പിയുടെ ഈ സമരം വാക്കിയും കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പിന്നെ സാധാരണ പ്രായമായി അത്തും പിത്തും പറയേണ്ട പ്രായത്തിലെത്തി തോന്നുന്ന ആളുകളൊക്കെ കൊല്ലും വെടിവെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പളക്കിയും കണ്ട് പഴയ തോക്കും വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കുട്ടികൾ ഇത്ര വന്നായതും ബാക്കിയൊന്നും എനിക്കൊന്നുമില്ല, അവർക്കൊന്നും മനസ്സിലായില്ലോന്നുണ്ട്. ഞാൻ ടി ജെനെ തന്നെ പറയണത്, പിന്നെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അവസാനം ഏകദേശം ഒക്കെ ഒരു നമ്മുടെ സാധനം പണ്ടൊക്കെ കെ എൽ എം എന്ന് പറയും, പഴയ മോഡലെന്ന് പറയും. അതായത് പറ്റ അങ്ങനെ മോഡലെത്തി, എന്നാലും തൊള്ളിക്കൊള്ളാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് കുട്ടികളെ വീണ്ടും പ്രയോഗിപ്പിക്കുന്നുണ്ട്. എന്താണ് പിന്നെ ഈ ഇയാൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ നമുക്ക്?
3: അതിൽ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിയും അതുപോലെ ആർ എസ് എസ് ഒക്കെ ഒരുപാട് സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് വാദങ്ങൾ. അതിൽ ഇൻസ്റ്റാഗ്രാം രാഷ്ട്രീയമാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ വികൃതിയാണ് എന്നൊക്കെ രൂപത്തിൽ ഒരു ഹാസ്യ ഗൗരവമുള്ള വിഷയങ്ങൾ ഒരു ഹാസ്യ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കാനും അങ്ങനെ ഒരുപാട് സംഗതികൾ അങ്ങനെ ഈ കേന്ദ്ര ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ രസകരമായിട്ട് തോന്നിയത് നമ്മൾ കേരളത്തിൽ ഇപ്പോഴും കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജെൻസി അതേപോലെ തന്നെ ജനങ്ങൾ ഇവരൊക്കെ വിഡ്ഡികളാക്കുന്ന വിധമുള്ള സമീപനമാണ് ശരിക്കും ഇവിടെ ഉള്ള നമ്മുടെ കേരളത്തിലുള്ള ബി ജെ പി പിന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതെന്നാണ് ഇതിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവണേ. അതിലിപ്പോൾ ഇയാൾ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു ഡയലോഗാണ്, അതിൽ വിദേശ ഗൂഢാലോചനയാണ്. അതിൽ ശരിക്കും അയാൾ ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ അതിൽ ക്രോസ് ബോർഡർ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാണ്ട് പറഞ്ഞത്. അതായത് അത്ര അത് പിന്നെ വിദേശ ഗൂഢാലോചനയിലൂടെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ ഇവരുടെ വാദങ്ങൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനും ചൈന ഈ രണ്ട് രാഷ്ട്രങ്ങൾ ഇൻ്റർനെറ്റ് ബോർഡ്സും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ഇൻ്റർനെറ്റ് യുദ്ധം ആണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ജെൻസിയെ കരുവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എന്നിട്ട് അതിനെ ക്രൂവൽ ജോക്ക് എന്നാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ തലമുറയെ ഇപ്പോഴും പരിഹസിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു മറുപടി നൽകാനോ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ശരിക്കും തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നറിഞ്ഞിട്ട് പോലും ഇവരുടെ വായ അടങ്ങുന്നില്ല എന്നത് തീർച്ചയായിട്ടും സമൂഹം ഗൗരവത്തോടുകൂടി കാണാണ്. പിന്നെ നേരത്തെ അശ്രക്കൊക്കെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു കുറേ മെസ്സേജുകളിൽ ഒന്ന് ഞാൻ കാണുന്നൊരു സംബന്ധിച്ചാൽ ഒരു മാനവ സൗഹാർദ്ദം ഇവിടെ രൂപപ്പെട്ടുന്നതാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിലെ ആ സമരം പരിശോധിച്ചാൽ അവിടെ ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും ഓടിപ്പാഞ്ഞ് നടക്കുന്നത് മുസ്ലിങ്ങളുണ്ട്, അതുപോലെ ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളുണ്ട്. ആക്ടിവിസ്റ്റുകൾ അതുപോലെ നിരീശ്വരവാദികൾ അടക്കമുള്ള മുഴുവൻ പിന്നെ ആളുകളും അതിലുണ്ട്. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിലിപ്പോൾ ഒരു ജുനൈദ് മുഹമ്മദ് ജുനൈദ് മാലിക് എന്ന് പറയുന്ന ആ യുവാവിനെ അവർ ശരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
2: ഇപ്പോഴും
3: ആ വീട്ടുകാരുടെ അടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ പിന്നെ അവൻ്റെ പിന്നെ ഈ സാമ്പത്തിക സോഴ്സ് ഏതാണെന്നുള്ള അന്വേഷണവും റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി ആകെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിങ്ങൾ നേരത്തെ നസീബ് ചോദിച്ചൊരു ചോദ്യം, ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പിന്നെ ഒരു പ്രായമുള്ള ഒരു പിച്ചുംബേയും പറയുന്ന വിധം ടി ജി മോഹൻദാസ് എന്ന് പറയാം, അയാളുടെ സംസാരം അതീവ ഗൗരവമാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും അയാളുടെ ഐഡിയോളജിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് സ്വാഭാവികമായിട്ട് കാലങ്ങളായി കേട്ട് പരിചയിച്ച ഈ ആശയങ്ങൾ അത് മനസ്സിൻ്റെ ഉള്ളിലാകുമ്പോൾ അതിൽ ചന്നി വരുന്ന സമയത്തൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അതാണ് കൊല്ലുക എന്നുള്ളതാണ് പ്രയോഗം. രണ്ടാമത്തേത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടികൾക്ക് ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ പോലീസുകാരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ചില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചത്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഇവരുടെ ഐഡിയോളജിയാണ്. നമുക്കറിയാലോ ഇത് പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഈ ആർ എസ് എസിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പിന്നെ അതിൻ്റെ ഫൗണ്ടറാണ് ശരിക്കും ഹെഡ് ഗവാർ. അയാൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശരിക്കും മൂഞ്ചെ എന്ന് പറയും, ബി എസ് മൂഞ്ചെ. ഇദ്ദേഹം ശരിക്കും ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുടെ അവിടെയുള്ള സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളെ ഒരു മിലിറ്ററി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി പോയ ആളാണ്. രണ്ട് ഏഴോ എട്ടോ ദിവസം അവരുടെ കൂടെ ഇരുന്ന് പഠിച്ച് എന്നിട്ട് ഇന്ത്യയിലും അങ്ങനത്തെ ഒരു വസ്തു ഒരു വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ആ ഒരു ആശയം പറഞ്ഞു കൊടുത്ത ആളാണ് മൂഞ്ചേ. അയാളുടെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ ഹെഡ്ഗേവർ, അയാളാണ് RSS ഫൗണ്ടർ. ഇവരുടെ ആശയങ്ങൾ, അതായത് ജനങ്ങളെ ശരിക്ക് അക്രമാസക്തമാക്കുകയും ക്രൂരമായ അടിച്ചൊതുക്കുകയും കൊലപ്പെടുത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുക എന്ന ഒരു പ്രത്യയശാസ്ത്രം, ഇത് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പിന്നെ ഒരു തേട്ടലാണത്, തേട്ടി വരുന്നതാണ് ശരിക്കും ടി ജി മോഹൻദാസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇതൊരു മുസ്ലിമാണ്, ഒരു ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ സംസാരിച്ച കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ് പറയുന്നതെങ്കിൽ ഇവിടുത്തെ പുകയിൽ എന്തായിരിക്കും? അതേപോലെ തന്നെ ഈ പിന്നെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയും, ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നത് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇതെല്ലാം ശരിക്കും ഒരു പ്രത്യയശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത്, ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് ജെൻസി അവരെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അവരെങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യണമെന്നാണ് കൂട്ടത്തിൽ ചേർക്കാനുള്ളത്.
4: അല്ല, അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിൽ എന്താ വെച്ചാൽ, ഇപ്പം ഈ മോഹൻദാസിൻ്റെ വിഷയത്തിൽ ഇത് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറഞ്ഞല്ലോ. കൊല്ലണം എന്ന് പറഞ്ഞു അവർ,
2: ഞാനാണെങ്കിൽ വെടിവെക്കും,
4: ഞാനാണെങ്കിൽ വെടിവെക്കും, കുറേ പിന്നെ കുറേ ആൾക്കാർ ഓടും, കുറേ ആൾക്കാർ വെടിവെച്ചാൽ അവിടെ ശവങ്ങളായി മാറും, പിന്നെ അവർ ബലാത്സംഗത്തിന് ഇഷ്ടമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ എന്താ പറയുക, ഒരു നിലക്കും മനുഷ്യന് പിന്നെ സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഇദ്ദേഹത്തെ വിട നമുക്ക്, ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ കാലാവസ്ഥ അദ്ദേഹത്തിൻ്റെ യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇതുപോലെ സമാനമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ, ഇവിടെ ഒരു രാജ്യവ്യവസ്ഥയല്ലേ, ഒരു നിയമമല്ലേ, അധികാരികളില്ലേ, സംവിധാനങ്ങളില്ലേ, ഇത്രയും ജനാധിപത്യപരമായി വളരെ മനോഹരമായിട്ട് നടന്ന ഒരു പിന്നെ പ്രൊട്ടസ്റ്റും അതിനോടുള്ള ഒരു വിജയത്തിലെത്തിയ അത് മീഡിയകളൊക്കെ നല്ല രീതിയിൽ അതിനെ വിലയിരുത്തും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പോറൽ ഏൽക്കാതിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജിനെയും കൂടി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. ആ പ്രിവിലേജ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനല്ല തകരാറ്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിലപാട് എടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അവർ മറുപടി പറയേണ്ടി വരും.
2: ഇതിലെ കുറേ പരാതികളിപ്പോൾ വന്നിരിക്കുന്നത്, ഈ പരാതി ഇത്രയും പരാതിക്ക് ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ സ്വമേധ എടുത്തുകൊണ്ട് എടുക്കേണ്ട സംഗതികളാണ്.
3: സ്ത്രീ വിരുദ്ധത വരെ
2: എല്ലാ സാധനവും വന്നു, മാത്രമല്ല ഇത് മാത്രമല്ല ഇത്രയും കാലത്തിപ്പോൾ ഇയാളെ ജനസി കുട്ടിയൊക്കെ അറിയുണ്ടാവില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയുണ്ടാവും, ഈ ഇത്രയും വൃത്തിയിട്ട് ആൾക്കാരെ കൂടെ ഉണ്ടോന്ന് വരെ ഇതുണ്ടാവും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സ്വാലിഹീൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മോയിജിസത്ത് നമസ്കാര വേളയിൽ അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194 അധ്യായം ബാബു ഫദ്ലി സൊഫിൽ അവ്വൽ, ഒന്നാമത്തെ സൊഫിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന, വൽ അംരി ബി ഇത്മാമി സുഫൂഫിൽ അവ്വൽ, ഫസ്റ്റ് സൊഫുകൾ പൂർത്തിയാക്കി നിൽക്കണമെന്നും, വ തസ്വിയത്തിഹ വ തറാസിഫിഹ, അത് ശരിപ്പെടുത്തണമെന്നും അത് ചേർന്ന് നിൽക്കണമെന്നും അറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1088 ഹദീസ്. വ അൻ അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, ഉഖീമത്തി സ്വലാത്തു فأقبل علينا رسول الله صلى الله عليه وسلم بوجهه فقال أقيموا صفوفكم وتراصوا فإني أراكم من وراء ظهري. رواه البخاري بلفظه ومسلم بمعناه. وفي رواية للبخاري وكان أحدنا يلزق منكبه بمنكب صاحبه وقدمه بقدمه. സഹോദരങ്ങൾ, നമസ്കാരത്തിൽ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമസ്കാരത്തിലെ സൊഫ്, നിര, അണി ശരിപ്പെടുത്തുക എന്നത്, അതിൻ്റെ പ്രാധാന്യം, അത് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഈ അറിയിച്ചിട്ടുള്ളത്. ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 ഖിദ്മത്ത് ചെയ്ത മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2286 ഹദീസുകൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തതായി കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഉഖീമത്തി സ്വലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫഅഖ്ബല അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഖം ഞങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, അഖീമു സുഫൂഫക്കും, നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ ലൈനുകൾ, സൊഫുകൾ ശരിപ്പെടുത്തുക. വതറാസു, നിങ്ങൾ ചേർന്ന് നിൽക്കുക. ഫ ഇന്നി അറാക്കും മിം വറാ ഇദുഹരി, നിശ്ചയമായും ഞാൻ നിങ്ങളെ എൻ്റെ പിന്നിൽ നിന്ന് കാണുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വക്കാന അഹദുന, ഞങ്ങളിലൊരാളായിരുന്നു നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, യുൽസിഖു മൻകിബഹു ബി മൻകിബി സ്വാഹിബിഹി, തൻ്റെ അടുത്തു നിൽക്കുന്ന തൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ ഷോൾഡറിലേക്ക് ഷോൾഡറുകൾ ചേർത്ത് നിൽക്കാറുണ്ട്. വഖദമഹു ബിഖദമിഹി, അതേപോലെ തന്നെ തൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന കൂട്ടുകാരൻ്റെ കാലിനോട് ചേർത്ത് കാലുകൾ വെക്കാറുണ്ട് എന്നത്. സഹോദരങ്ങളെ, ഇവിടെ അഖീമു സുഫൂഫക്കും എന്നത് ഒരു സാധാരണ ഉപദേശമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് സൊഫുകളെ പരിശോധിക്കുകയും അത് നേരെയാക്കുവാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത്. സൊഫ് നേരെയാക്കുക എന്നത് പറയുമ്പോൾ വളവില്ലാതെ നേരെ നിൽക്കണം, വിടവുകളില്ലാതെ നേരെയാക്കണം, എല്ലാവരും ഒരേ ലൈനിൽ നിൽക്കണം. ഈ രൂപത്തിൽ സൊഫുകൾ ശരിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം കൽപ്പിച്ചു, നിങ്ങൾ സൊഫുകൾ ചേർന്നു നിൽക്കുക, അടുത്തു നിൽക്കുക. മാത്രമല്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നിൽ നിന്ന് അവരെ കാണുന്നു എന്നുകൂടി അറിയിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. അന്നഹു ഫി ഹാദിഹിൽ ഹാലിൽ മുഅയ്യന യറന്നാസ മിൻ വറാഇ ളഹരിഹി, ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, നിർണയിക്കപ്പെട്ടതായ ചില സന്ദർഭങ്ങളിൽ ജനങ്ങളെ തൻ്റെ പിന്നിലൂടെ കാണുന്നു എന്നുള്ളത്. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലുമല്ല, എന്നാൽ സാധാരണ പോലെ എല്ലാവർക്കും മുന്നിലാണ് കണ്ണുകളുള്ളത്, മുന്നിലേക്കുള്ളതാണ് കാണുക. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണിക്കുന്നതാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ മനുഷ്യരെപ്പോലെയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാര സമയത്ത് സൊഫുകളുടെ അവസ്ഥ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നുബുവത്തിൻ്റെ അടയാളം കൂടിയായി നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. സൊഫിൽ വിടവുകൾ വരാതെ ഒരേ നിരയിലായിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ ഐക്യം പ്രകടമാക്കുന്ന രൂപത്തിൽ പാദം അടുത്തയാളുടെ പാദത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമസ്കാരം മുഴുവൻ അത് കാലുകൾ ചേർത്ത് അമർത്തി, അതായത് മറ്റുള്ളവൻ്റെ കാലിൻ്റെ മേലെ ചവിട്ടിക്കയറി നിൽക്കണം എന്നതിനർത്ഥമില്ല, ചേർന്ന് നിൽക്കുക, ഗ്യാപ്പുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി, മറ്റു ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഈ ഒരു കാര്യം നമ്മളോട് പറയപ്പെട്ടത്, നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുസവ്വുന സുഫൂഫകും ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹികും. മുത്തഫഖുൻ അലൈഹി. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അണികൾ സ്വഫുകൾ ശരിപ്പെടുത്തുക തന്നെ ചെയ്യണം. ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹികും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും എന്ന്. അവിടെ പണ്ഡിതന്മാർ ഇഖ്തിലാഫിലുള്ളൊരു വിഷയമാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്, അന്നല്ലാഹു യുആഖിബുഹും ബി അൻ യജ്അല വുജൂഹഹും നഹ്വ ദുഹൂരിഹിം, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിക്കുമെന്നാണ്. അള്ളാഹു അവരുടെ മുഖങ്ങളെ അവരുടെ പിറകിലേക്ക് തിരിച്ച് അവരുടെ കഴുത്തുകൾ പിന്നെ ഒടിച്ചുകൊണ്ട് ശിക്ഷിക്കുമെന്നുള്ള ഒരു അർത്ഥ ഫതുൽ വൽ അനാഖ് ഒരു അർത്ഥം അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഏറ്റവും ഫലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്, നിങ്ങളുടെ ഹൃദയം

എന്നത് ഇപ്രകാരമാണ്: നമ്മൾ സ്വഫുകൾ ശരിപ്പെടുത്തണം എന്ന് നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ്. ഒന്നാമതായി തസ്വിയത്തു സ്വഫ്യ ബിൽ മൊഹാദാത്തി, ചേർന്ന് നിൽക്കുക എന്നത്, അടുത്ത് നിൽക്കുക എന്നുള്ളത്. അതായത് ബിഹൈസുലായ ചൊക്കദ്ദ മൊഹദുൻ അലാഹദിൻ, ഒരാൾ മറ്റൊരാളുടെ മുൻകടന്നുകൊണ്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വലിഹാദ കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും യുൽസിഖു അഹദുഹും കഅബഹു ബികഅബി സ്വാഹിബി. അതുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹുനും അവരിൽ ഒരാളുടെ കാല് അടുത്ത് നിൽക്കുന്നയാളുടെ കാലിനോട് ടച്ച് ചെയ്ത് ഒട്ടിച്ച് നിർത്താറുള്ളത്, ചേർത്ത് നിർത്താറുള്ളത്. കാലുകൾ മാത്രമല്ല, വ മങ്കിബഹു ബി മങ്കിബിഹി, ഷോൾഡർ കൂടി അടുത്ത് നിൽക്കുന്ന ആളോട് ടച്ച് ചെയ്ത് ചേർത്ത് നിർത്തിയിരുന്നത്. ഈ ഒരു രൂപത്തിലാണ് അത് നിർവഹിച്ചിരുന്നത് അവർ ചൊഫ് നിൽക്കുമ്പോൾ. എന്നാൽ പല ആളുകളും അത് ദൂരെ നിൽക്കുന്നു, ഷോൾഡറുകൾ ടച്ച് ചെയ്യുന്നില്ല, കാലുകൾ ടച്ച് ചെയ്യുന്നില്ല. വലിയൊരു ഗ്യാപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കാലുകൾ ചേർത്ത് വയ്ക്കുന്നിടത്ത് തന്നെ പലരും ഷോൾഡറുകൾ, ചുമലുകൾ അത് വിട്ടുനിൽക്കുന്നു. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, ഹാദാ ബിദ്അത്തുൻ വസുന്നത്തു അന്നനാ നതറാസു ജമീഅൻ യറുസ്സുൽ വാഹിദു സ്വാഹിബഹു ബിഹൈസു യുൽസിഖു കഅബഹു ബികഅബിഹി വമൻകിബഹു ബിമൻകിബിഹി ബിദൂനി മുബാഅദത്തിൻ ബൈനൽ അർജുൽ ബൽ നദഉഹ മുസ്തഖീമത്തൻ അലാ തബീഅതിഹ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ ഉണർത്തിയിട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടി ആളുകൾ ചെയ്യുന്ന രൂപ, കാലുകൾ മാത്രം ചേർത്ത് നിർത്തി ഷോൾഡറുകൾ ചുമലുകൾ അകന്നു നിൽക്കുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെയൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണത്. ഇവിടെ സുന്നത്ത് എന്താണ്? കാലുകളും ചുമലുകളും ചേർന്ന് ടച്ച് ചെയ്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരാൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കാലും തമ്മിൽ, ഷോൾഡറും ഷോൾഡറും തമ്മിൽ അകലങ്ങളില്ലാതെ, കാലുകൾക്കിടയിൽ അകലം വെക്കാതെ, കാല് നേരെ മുസ്തഖീമായ രൂപത്തിൽ, ഒരാൾ നിൽക്കുന്ന ആ ഒരു എത്രയാണോ അയാളുടെ കാലുകളും ചുമലുകളും ഒരേ രൂപത്തിൽ വരുന്ന, കാലുകൾ മാത്രം അകറ്റിവെച്ച് ആ രൂപത്തിലല്ല, ചുമലിന് നേരെ നമ്മുടെ ഷോൾഡർ എവിടെയാണോ ആ രൂപത്തിൽ തന്നെ കാല് വരുന്ന രൂപത്തിൽ നേരെ മുസ്തഖീമായിക്കൊണ്ട് ആ ഒരു നാച്ചുറലി ആയിട്ടുള്ള നൃത്തമാണ് നിൽക്കേണ്ടത്. കാലങ്ങോട്ടും ഇങ്ങോട്ടും അകത്തി വെക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാവുക. ഓരോരുത്തർ നിൽക്കേണ്ട രൂപത്തിൽ നിൽക്കുമ്പോൾ അടുത്ത ആൾക്ക് കൂടി അവിടെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ ചുമലുകളും കാലുകളും ചേർന്ന് നിൽക്കും എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ ഉണർത്തിയിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, തസ്വിയത്തു സ്വഫ്ഫി ബി ഇക്മാലിൽ ഔവലി ഫൽ ഔവൽ ബിഹൈസു ലാ യസുഫ് അഹദുൻ ഫി സ്വഫ്ഫി സാനി. സ്വഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളത് ആദ്യത്തേത് പൂർത്തീകരിച്ചുകൊണ്ടാണ്, ആദ്യമാദ്യ സ്വഫുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് അടുത്തത് സ്വഫ് നിൽക്കേണ്ടത്. അതല്ലാതെ ആദ്യത്തേതിൽ ഗ്യാപ്പിട്ടുകൊണ്ട് അടുത്ത സ്വഫ് തുടങ്ങാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പല സ്വഫുകളിലും അങ്ങനെ ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നതാണ്. പല പള്ളികളിലും ആളുകൾ നിസ്കരിക്കുമ്പോൾ ഫസ്റ്റിലെ സ്വഫ് കംപ്ലീറ്റ് ആവാതെ പൂർത്തിയാകാതെ തന്നെ അടുത്ത സ്വഫ് നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെയല്ല, ഒന്നാമത്തേത് പൂർത്തിയായതിന് ശേഷം കംപ്ലീറ്റായി, ഇനി അവിടെ ഒരാൾക്ക് നിൽക്കാൻ സ്ഥലമില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അടുത്ത രണ്ടാമത്തെ സ്വഫ് നമ്മൾ നിൽക്കേണ്ടത്. അതും പൂർണ്ണമായി കംപ്ലീറ്റ് ഫുള്ളായതിന് ശേഷം മൂന്നാമത്തെ സ്വഫ് നിൽക്കുക, അങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കുക എന്നതും ഇതിൽ കൽപ്പിക്കപ്പെട്ടതാണ്. മൂന്നാമതായിക്കൊണ്ട് സഹോദരങ്ങളെ, അന്നൽ ഔല ഇദജ്ജമഅ റിജാലു വനിസാഉൻ അൻതബ്തഇദ നിസാഉ അനിർജാൽ. ഇനി സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒരുമിച്ചുകൂടിയ ഒരു നമസ്കാരമാണ് ജമാഅത്തായി നിർവഹിക്കുന്നത് എങ്കിൽ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ അകന്നു നിൽക്കേണ്ടതാണ്. ഫഇന്ന ഖൈറ സുഫൂഫിൻ നിസാഇ ആഖിറുഹ വശർറഹ അവലുഹ. അവരിൽ നിന്ന് വിദൂരം നിൽക്കണം എന്നുള്ളതാണ്. സ്ത്രീകളുടെ സ്വഫ് അതിൽ ഖൈറായത് ആണുങ്ങളിൽ നിന്ന് ദൂരമായിട്ടുള്ള സ്വഫാണ് എന്നത് അത് നമ്മൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ ഉണർത്തുന്നത് സദ്ദുൽ ഫുറജ്, ഗ്യാപ്പുകൾ വിടവുകൾ നികത്തുക എന്നുള്ളതാണ്. അല്ല നദ അലി ഷയാത്തീനി ഫുറജൻ യദ്ഖുലൂന മിൻ ബൈനിഹ, പിശാചുക്കൾക്ക് കടന്നുവരാനുള്ള മാർഗങ്ങൾ വഴികൾ അതിനിടയിലൂടെ പ്രവേശിക്കാനുള്ളത് നമ്മൾ വിട്ടേക്കരുത്. ലിഅന്ന ഷയാത്തീന നുസല്ലത്തു അലാ ബനി ആദമ ബിസ്ലാ മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല വംതിഹാന. സഹോദരങ്ങളെ, പിശാച്ചെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം, മനുഷ്യർക്ക് വലിയ നിരക്കുള്ള ഒരു പരീക്ഷണമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടതാണ്. നിയോഗിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ പിശാച്ചിൻ്റെ സ്വാധീനം, പിശാച്ചിൻ്റെ വലയത്തിൽ ഉൾപ്പെടുന്ന പിശാച്ച് നമ്മെ അതിജയിക്കുന്ന ഒരവസ്ഥ അതുണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇദാ വജദു ഫുർജതം ഫി സ്വഫി തഖല്ലലുൽ മുസല്ലീന ഹത്താ യുശവ്വിഷു അലൈഹിം സലവാത്തിഹിം.

0: അങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് നമസ്കാരത്തെ ബാധിക്കുകയാണ്. അവർക്കിടയിൽ ഈ പിശാച്ച് വസ്വാസുണ്ടാക്കുന്നു, തെഷ്വീഷുണ്ടാക്കുന്നു അവരുടെ നമസ്കാരങ്ങളിൽ. ആ നമസ്കാരക്കാർക്കിടയിൽ അവരുടെ സൊഫുകളിൽ ഗ്യാപ്പുണ്ടാകുമ്പോൾ ഇവർക്കിടയിൽ പല രൂപത്തിലുള്ള ചിന്തകളും ഉണ്ടാക്കി അവരുടെ നമസ്കാരത്തെ തന്നെ ഫസാദാക്കുന്ന രൂപത്തിലാണ് പിശാച്ച് പ്രവർത്തിക്കുന്നത്. അഞ്ചാമതായിക്കൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇദാ കാനു സലാസ, മൂന്നാളുകളാണ് നിൽക്കുന്നത് എങ്കിൽ, ഫൈനഹു യതഖദ്ദമു അഹദുഹും ഇമാമൻ, അവരിലൊരാൾ മുന്നിൽ നിൽക്കണം ഇമാമായിക്കൊണ്ട്. വയക്കൂനുൽ ബാഖീന ഖൽഫഹു, ബാക്കിയുള്ളവർ പിന്നിൽ നിൽക്കണം. സവാ അൻ കാനൽ ഇസ്നാനി ബിൽഗൈനി ഔ സഗീറൈനി ഔ ബാലിഗുൻ വസഗീറുൻ കുല്ലുഹും യകൂനൂന ഖൽഫഹു. അതേപോലെ തന്നെ ആ രണ്ടാളുകൾ ചെറിയ ആളുകളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ തന്നെയും അവർ ഇമാമിൻ്റെ ബാക്കിൽ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഫറദ് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും ഒക്കെ തന്നെയും ആ രൂപത്തിലാണ് എന്നത് നമുക്ക് പ്രത്യേകം കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ ഒരു വിഷയം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സഫുകളിൽ വിടവുകൾ വരാതിരിക്കാനും പാദങ്ങൾ അടുത്തയാളുടെ പാദത്തോട് ചേർത്ത് വയ്ക്കാനും എല്ലാം അത് നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിർബന്ധമെന്നുള്ള നിലക്ക് വരെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിമീങ്ങളുടെ ഐക്യവും സമത്വവും കൂടി അതിലൂടെ പ്രകടമാകുന്നുണ്ട് എന്നതും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ സഫുകളും പിന്നിലുള്ള സഫുകളും മറ്റും കാണാൻ കഴിയുന്നത് അത് മുഅ്ജിസത്താണ്. തോളുകളും പാദങ്ങളും ചേർക്കുന്നതിൻ്റെ ലക്ഷ്യം സഫ് ശരിയാക്കുക എന്നുള്ളതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പറയപ്പെട്ടതായ ഹദീസുകൾ അത് ഇതിൻ്റെ ഗൗരവത്തെ ഉണർത്തുന്നതാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഉണർത്താറുണ്ട്, സവു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമി സ്വലാ, നിങ്ങൾ സഫുകൾ ശരിപ്പെടുത്തണം, സഫുകൾ ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തി സ്വലാ, നമസ്കാരം നേരെയാവാനുള്ള ആ കാരണങ്ങളിൽപ്പെട്ടതാണ്. സുദ്ദുൽ ഖലൽ ലാ തദറു ഫുറുജാത്തിൽ ഷെയ്ത്വാൻ ഹാദു ബൈനൽ മനാകിബി വൽ അഖ്ദാം, ഇങ്ങനെ പല രൂപത്തിലും ഹദീസുകളിലും അതിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാമുമാരുടെ ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്, അത് നിർവഹിക്കണം കൃത്യമായി. മഅ്മൂമുകളുടെ സഫുകൾ അവരുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അത് ശരിപ്പെടുത്തുക എന്നുള്ളത് ഇമാമിൻ്റെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സുന്നത്തുകൾ അത് യഥാർത്ഥ രൂപത്തിൽ അതിനെ പിന്തുടരുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
4: സൗദിയിലെ അൽ ഔല വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി സന്ദർശിക്കാമോ? അൽ ഔല അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ പെട്ടതാണോ എന്നാണ്
5: ഇവിടെ ചോദ്യത്തിൽ. സഹോദരനെ, മദായിനു സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദ്യകർത്താവിനും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അൽ ഹിജിർ എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഈ സ്ഥലത്തിന് പേര്. വലക്കദ് കദബ അസ്ഹാബുൽ ഹിജിറിൽ മുർസലീൻ, അസ്ഹാബുൽ ഹിജിർ, ഹിജിർ നിവാസികൾ, ഹിജിറിന്റെ ആളുകൾ എന്ന് പറയുന്നത് പിന്നെ സമൂദ് ഗോത്രത്തെ ഉദ്ദേശിച്ചാണ്. ആ സമൂദ് ഗോത്രം വസിച്ചിരുന്ന സ്ഥലമാണ് അൽ ഹിജിർ. അതിന് അൽ ഉല, മദായിനു സ്വാലിഹ് എന്നൊക്കെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അൽ ഹിജിർ എന്ന് പറയുന്ന സ്ഥലം സമൂദ് ഗോത്രം വസിച്ചിരുന്ന നാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം സമൂദിന് അള്ളാഹുവിന്റെ ശിക്ഷ അവതരിപ്പിച്ച സ്ഥലമാണ് ഈ പറയപ്പെടുന്ന അൽ ഹിജർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞേ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി, അതേപോലെ അവർക്ക് ഘോര ശബ്ദം അവരുടെ നേരെ വരികയുണ്ടായി. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫഅമ്മാ സമൂദ് ഫഉഹ്ലികു ബിത്താഗിയ, അവരിലെ ഒരു അതിക്രമി നിമിത്തം സമൂദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടു. ആ സ്ഥലമാണ് ഈ അൽ ഹിജർ. ഈ സ്ഥലം അവിടെ ആളുകൾക്ക് ഇന്ന് ഇറങ്ങിപ്പാർക്കാനോ അവിടെ താമസിക്കാനോ ഒന്നും സാധിക്കില്ല. അവിടെ സന്ദർശനം ആകാം എന്നുള്ളതാണ്, കാരണം അത് പ്രത്യേകം അതിർ നിശ്ചയിച്ച് അവിടെ വേലികെട്ടി സുരക്ഷിതമാണ് ആ സ്ഥലം. യുണൈറ്റഡ് നാഷൻസിന്റെ സംരക്ഷണ പരിധിയിൽ പെടുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഇന്നത്. അത് ഞാൻ പറയുന്നത് ചില ആളുകൾ അവിടെ താമസിക്കുന്ന വിഷയമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെ പറ്റിയ ഒരവസ്ഥയിലല്ല. പിന്നെ സന്ദർശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ താമസിക്കാനും അങ്ങനെ രീതിയിലുള്ളതായ ഒരു അവസ്ഥയില്ല. അവിടെ പോയവർക്കറിയാം ആ മാർഗേണ പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കരയണം, ഉണ്ടാക്കി കരയണം, അവിടെയുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ഉല്ലാസ യാത്ര ആ രീതിയിൽ അവിടെ ഉണ്ടാകാനും പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സ്ഥലത്തിന് പരിമിതപ്പെട്ടതാണ്. എന്നാൽ അതിനപ്പുറം ഉള്ള സ്ഥലങ്ങളൊന്നും ഇതേപോലെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളല്ല. അവിടങ്ങളിലൊക്കെ പലവിധ നവീകരണ പ്രവർത്തനങ്ങളുണ്ട് ഇതിന് പുറത്ത്. അതേപോലെ തന്നെ കൃഷിയിടങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, ഗഗന സീമകളിൽ മുട്ടി നിൽക്കും വിധമുള്ള പർവ്വത ഗിരിശൃംഖങ്ങളുണ്ട്. അതേപോലെ ചരിത്ര സ്മാരകങ്ങളായിട്ട് പല ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറേ അവശിഷ്ടങ്ങളുണ്ട്. അവിടക്കൊന്നും ഈ ഒരു സ്ഥലത്തിന്റെ ഹുക്കും ബാധകാക്കാൻ പാടുള്ളതല്ല, കാരണം അവിടങ്ങളിലൊന്നും അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങി എന്നുള്ളത് പറയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ ശിരസ്കരായി കരഞ്ഞുകൊണ്ട്, കരച്ചിൽ വന്നില്ല എങ്കിൽ ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കടന്നു പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തന്നെയും ഈ വഴിയിലൂടെ കടന്നു പോയപ്പോൾ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വേഗം കടന്നു പോകാൻ പറഞ്ഞത്, അവിടെയുള്ള വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലത്തിനപ്പുറത്തും ഈ പരിധിക്ക് പുറത്തുമുള്ള ആൾതാമസോ അല്ലെങ്കിൽ ഇനി അതിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളോ കണ്ടിട്ട് അതൊക്കെ ഈ സ്ഥലത്തിന് ബാധകമാക്കിയിട്ട് പറയുക എന്നുള്ളത് പാടുള്ളതല്ല. ഇവിടെ എല്ലാവരും കടന്നു പോകണം നിർബന്ധിക്കപ്പെടണമില്ല, പോകേണ്ട കാര്യമല്ല. ആ പറയപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നും അവിടെ കാണാൻ മാത്രമുള്ളതുമില്ല. വല്ലവരും പോവുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ അച്ചടക്കങ്ങൾ അദബുകൾ അവിടെ പാലിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇതാണ് അതിൽ പറയാനുള്ള അല്ലാഹു ആലം.
4: പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, വേറൊരാൾ കടന്നു വരുന്നു, സലാം പറഞ്ഞു. നിസ്കരിക്കുന്നയാൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റാരും പള്ളിയിൽ ഇല്ല എന്നാണ്.
6: പള്ളിയിൽ കയറുന്ന സമയത്ത് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായങ്ങൾ, ഒന്ന് രണ്ട് തഹിയത്തുകളാണ് ഉള്ളത്. ഒന്ന്, പള്ളിയിൽ കയറുന്ന സമയത്ത് ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട രണ്ട് റക്അത്ത് തഹിയത്ത്. രണ്ടാമത്തേത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യേണ്ട തഹിയത്ത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഏതാണ് ആദ്യമായി ചെയ്യേണ്ടത് എന്നതാണ് ഈ വിഷയത്തിലെ മർമ്മപ്രധാനമായ കാര്യം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദ ദഖല അഹദുക്കും അൽ മസ്ജിദ, നിങ്ങളാരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ, ഫലായ ജലിസ് ഹത്ത യുസല്ലി റക്അത്തൈൻ, രണ്ടു റക്അത്ത് നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് എന്ന് റസൂലുള്ള പറയുകയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നതാണ് പള്ളിയിൽ കയറിയാൽ അദ്ദേഹം ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഈ നിസ്കാരത്തിനെയാണ് തഹിയത്ത് നിസ്കാരമെന്ന് നമ്മൾ പറയാറുള്ളത്. അതേസമയത്ത് പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നതിന് മുമ്പ് മറ്റു കർമ്മങ്ങളിലേർപ്പെടുക എന്നത് ഈ തഹിയത്തിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ പള്ളിയിൽ കയറുന്നു, ആ കയറുന്ന സമയത്ത് തന്റെ വിശ്വാസിയായ ഒരു സഹോദരനെ അദ്ദേഹം കാണുകയാണ്. ആ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനോട് സലാം പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. കാരണം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുന്ന സമയത്തൊക്കെ സലാം ചൊല്ലണമെന്നു തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദ ലഖിയ അഹദുക്കും അഖാഉ ഫൽയുസല്ലിം, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഫൽയുസല്ലിം അലൈഹി, അവനോട് നിങ്ങൾ സലാം ചൊല്ലുക. ഫഇൻ ഹാലത്ത് ബൈനഹുമ ഷജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജറുൻ, ഇനി അവർക്കിടയിൽ വല്ല മരമോ മതിലോ കല്ലുകളോ മറവ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, അഥവാ രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നതിനിടയിൽ ഇടയിലൊരു മരം കടന്നു വരികയോ അതല്ലെങ്കിൽ ഒരു മതില് കടന്നു വരികയോ അതല്ലെങ്കിൽ ഒരു കല്ല് അവരെ രണ്ടുപേരെയും രണ്ടു ഭാഗത്തേക്കായി കൊണ്ട് വേർതിരിക്കുകയോ ചെയ്യുന്നുണ്ട്, സുമ്മലക്കിയഹു, വീണ്ടും അവർ കണ്ടുമുട്ടുകയും ചെയ്യുന്നു എങ്കിൽ, ഫല്യുസല്ലിം അലൈഹി ഐല, വീണ്ടും അവർ സലാം ചൊല്ലിക്കൊള്ളട്ടെ എന്നാണ്. അഥവാ വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് നടത്തുന്ന തഹിയത്താണ് സലാം പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ വിശ്വാസികളായ ആളുകളെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ സലാം ചൊല്ലുന്നതുകൊണ്ട് നമ്മുടെ തഹിയത്തിന് അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾക്ക് ജായിസാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് തന്നെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്, അതോടൊപ്പം ഒരാൾ സലാം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുമുണ്ട് എങ്കിൽ അയാൾ ചെയ്യേണ്ടത് ആദ്യമായി കൊണ്ട് അദ്ദേഹം നേരെ ജമാഅത്ത് നിസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ശേഷമാണ് അവൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരോടാണോ സലാം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അവരോട് സലാം ചൊല്ലാവുന്നതാണ്. നിസ്കാരം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പള്ളിയിലേക്ക് കയറുന്നത് എങ്കിൽ അവിടെ സലാം ചൊല്ലുകയല്ല വേണ്ടത്, നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അന്നഹു ജാഅ ഫസല്ല സുമ്മ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലമ അലൈഹി ഫറദ്ദ സലാം. ഒരാള് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. ആ വരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. അന്നഹു ജാഅ, അദ്ദേഹം നേരെ വന്നു, ഫസല്ല, എന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഫസല്ല, അദ്ദേഹം നിസ്കരിച്ചു. സുമ്മ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലമ അലൈഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും നിസ്കരിച്ചതിന് ശേഷം നബിയുടെ അടുക്കലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുകയും ചെയ്തു. ഫറദ്ദ അലൈഹി സലാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സലാം മടക്കി. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിച്ചൊല്ലുക, നീ നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. ഫറജഅ ഫസല്ല സുമ്മ ജാഅ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ഫഅല ദാലിക തലാത മറാത്ത്, വീണ്ടും അദ്ദേഹം തിരിച്ചുപോയി, വീണ്ടും നിസ്കരിച്ചു, വീണ്ടും നബിയുടെ അടുക്കൽ വന്നു, വീണ്ടും നബിയോട് സലാം പറഞ്ഞു, നബി സലാം മടക്കി. ഇതിങ്ങനെ മൂന്നു പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീട് എന്താണ് നബിയെ എന്റെ നിസ്കാരത്തിലുള്ള പ്രശ്നം എന്ന നിലക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിസ്കാരത്തിലുള്ള അപാകതകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിസ്കാരം പിന്നീട് പൂർത്തീകരിക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം പള്ളിയിലേക്ക് വന്ന് ആദ്യം നിസ്കരിച്ചു, പിന്നീട് റസൂലുള്ളാന്റെ അടുത്ത് വന്ന് സലാം പറയുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ നിസ്കാരം നടക്കുകയാണ്, ഇനി നിസ്കാരം നടക്കുകയല്ല, ഒരു മൂലയിലാണ് ഒരാളുള്ളത് എങ്കിൽ നമുക്ക് ആദ്യം നിസ്കരിച്ച് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി സലാം പറയണമെങ്കിൽ അങ്ങനെയും ആകാം. ഇനി നമ്മൾ സലാം ചൊല്ലുന്നത് കാരണത്താൽ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയമാണ് നമുക്കുള്ളത് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ സലാം ഒഴിവാക്കിക്കൊണ്ട് നേരെ പള്ളിയിൽ കയറി ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പിന്നീട് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ സലാം ചൊല്ലുകയാണ് വേണ്ടത് എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: ഇപ്പോൾ ബാങ്ക് ലോൺ ഉപയോഗിച്ച് ഒരു വാഹനം മേടിച്ചു. ഈ വാഹനം മകൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ്? ലോൺ എടുക്കാതെ വാഹനം മേടിക്കുവാൻ പണസഹായം നൽകാൻ മകൻ പൂർണ്ണ സന്നദ്ധത കാണിച്ചെങ്കിലും പിതാവ് നിരസിച്ചു. പലിശയുടെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഒരുപാട് താഴ്മയോടെ പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ഇതിൽ മകൻ ഉത്തരവാദിയാകുമോ? വാഹനം ഉപയോഗിക്കുമ്പോൾ വല്ലപ്പോഴാണെങ്കിലും ശിക്ഷാഭയമുണ്ട്. പിതാവ് ജോലി ചെയ്യുന്ന മധ്യവയസ്കനാണ് എന്നാണ്.
7: പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഒരാളുടെ സമ്പാദ്യത്തിൽ നിഷിദ്ധം കലർന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ തിന്മ ആരാണോ അത് പ്രവർത്തിച്ചത് അയാൾക്കായിരിക്കും. ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് അത് ബാധകമാവുകയില്ല. ഉദാഹരണമായി, ഒരാളുടെ സമ്പാദ്യം തീർത്തും നിഷിദ്ധമാണ് എങ്കിൽ, അതായത് ഒരാൾ ഒരു ബൈക്ക് മോഷ്ടിച്ചു, നമുക്കറിയാം അത് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന്, എങ്കിൽ തീർച്ചയായും അത് നമ്മൾ വാങ്ങുവാൻ പാടില്ല. എന്നാൽ മറ്റൊരാൾ ഒരു ബൈക്ക് വാങ്ങി, അയാൾക്ക് പല ഏർപ്പാടുകളുമുണ്ട്, ചില ഏർപ്പാടുകളിലൊക്കെ ഹറാമുള്ളതാണ്, ആ ബൈക്ക് ഉപയോഗിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, കാരണം അയാളുടെ സമ്പാദ്യത്തിൽ ഹറാം കലർന്നിരിക്കുന്നു. ഇനി ആ ബൈക്ക് അയാൾ വിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
4: ആൽക്കഹോൾ ഡിനാറ്റ എന്ന് പേരുള്ള ബോഡി സ്പ്രേ പെർഫ്യൂം ഉപയോഗിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
7: ഭൂരിപക്ഷ പണ്ഡിതന്മാരും മദ്യം അത് നജസാണ് എന്ന് പറയുന്നവരാണ്. മദ്യം ഉപയോഗിക്കൽ ഹറാമാണ് എന്നതിൽ തർക്കമില്ല, പക്ഷേ മദ്യം നജസാണോ അല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. അള്ളാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം മദ്യം നജസ് അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ അടങ്ങിയ സ്പ്രേ അത് വസ്ത്രത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള സ്പ്രേ ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ്.
4: ചോദ്യം ഇപ്രകാരമാണ്. എന്റെ ഭർത്താവ് സൗദി അറേബ്യയിൽ ഒരു ബിസിനസ്സുകാരനാണ്. ഞങ്ങൾക്ക് സൂപ്പർമാർക്കറ്റ്, മൊബൈൽ ബിസിനസ് തുടങ്ങിയവയുണ്ട്. സൂപ്പർമാർക്കറ്റിന് കീഴിൽ ഒരു സിഗരറ്റ് ഹോൾസെയിൽ ബിസിനസ് ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിൽ ഇതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇസ്ലാമിൽ ഇത് തെറ്റോ ശരിയോ എന്നാണ്.
7: ചോദ്യത്തിന്റെ ആകത്തുക, ഇസ്ലാം നിഷിദ്ധമായി ഗണിക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ പാടുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ അവരുടെ ഒരു പ്രവർത്തനം കാരണത്താൽ ശപിക്കുകയുണ്ടായി. അതിന്റെ കാരണം, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശവം നിരോധിച്ചപ്പോൾ അവർ ചെയ്ത പണി അതിൽ നിന്നും അതിന്റെ നെയ്യെടുത്ത് ഉരുക്കി വിൽപ്പന നടത്തുകയുണ്ടായി. അത് കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിഷിദ്ധമാണ് എങ്കിൽ അതിന്റെ പണവും നിഷിദ്ധമാണ്. പന്നിമാംസം നിഷിദ്ധമാണ് എങ്കിൽ പന്നിമാംസം കച്ചവടം ചെയ്ത് ലഭിക്കുന്ന കാശും നിഷിദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അതിന്റെ വിലയും തുകയും നിഷിദ്ധമാക്കുന്നു, നിഷിദ്ധമാണ്. ഇവിടെ സിഗരറ്റ്, പുകവലി വസ്തുക്കൾ, അവ നിഷിദ്ധമാണ് എന്നാണ് ബഹുഭൂരിപക്ഷ ആധുനിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം അതിൽ സ്വന്തത്തെ നശിപ്പിക്കലാണ്. മാതാപിതാക്കൾക്ക് മുമ്പിൽ, ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ, ചെറിയ ആളുകൾ, കുട്ടികൾ ഒന്നും പുകവലിക്കാറില്ല. പുകവലി പാക്കിന്റെ മുകളിൽ തന്നെ ശരീരത്തിന് ഹാനികരമെന്നും വമ്പിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിവെക്കുമെന്നുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ശരീരത്തെ നശിപ്പിക്കുന്ന ആ വസ്തു അത് നിഷിദ്ധം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. വയുഹില്ലു ലക്കുമുൽ ഖബാ വയുഹില്ലു ലക്കുമുത്തയ്യിബാത് വിശുദ്ധ ഖുർആൻ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നല്ലതെല്ലാം അനുവദനീയമാക്കുന്ന, മ്ലേച്ഛകരമായതെല്ലാം നിഷിദ്ധമാക്കുന്ന ഒരു പ്രവാചകനാണ് എന്നതാണ്. ഇവിടെ പുകവലി നിഷിദ്ധമാണ് എന്ന് പറയാൻ കാരണം അത് മ്ലേച്ഛകരമാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല, ഇങ്ങനെ നിഷിദ്ധമായ, ഇസ്ലാം അനുവദിക്കാത്ത വസ്തുക്കൾ വിൽക്കുമ്പോൾ മാത്രമേ കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ നമ്മളിലേക്ക് വരികയുള്ളൂ, എങ്കിലേ മറ്റുള്ള വസ്തുക്കൾ ആളുകൾ വാങ്ങുകയുള്ളൂ എന്ന ഒരു ധാരണ സത്യത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള തവക്കുലിന്റെ ഒരു കുറവാണ്. ഈമാനിന്റെ ശോഷണമായി മനസ്സിലാക്കണം. നല്ല കാര്യങ്ങൾ വിറ്റ് അനുവദനീയമായ വസ്തുക്കൾ കച്ചവടം നടത്തി ലഭിക്കുന്ന കുറഞ്ഞ ലാഭമാണെങ്കിലും ശരി, അതാണ് നിഷിദ്ധമായ വസ്തുക്കൾ വിറ്റ് ലഭിക്കുന്ന വമ്പിച്ച ലാഭത്തേക്കാൾ മെച്ചം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹലാലായ സമ്പാദ്യം നേടുവാൻ, ഹലാലായത് മാത്രം ഭക്ഷിക്കുവാനും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പെരുന്നാൾ രാവിൽ പൂത്തിരി കത്തിക്കുന്നതിന്റെയും പടക്കം പൊട്ടിക്കുന്നതിന്റെയും വിധി എന്താണ് എന്നാണ്.
7: ഈ വിഷയത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞത് ഇത് തെറ്റാണ്. കാരണം ഒരു ഉപകാരവുമില്ലാതെ ധനം പാഴാക്കലാണ്, ധനം കത്തിച്ചു കളയലാണ്. മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് ശബ്ദകോലാഹലങ്ങളും പടക്കത്തിന്റെ വലിയ ശബ്ദം പ്രകമ്പനം കൊള്ളിച്ച് ഉപദ്രവിക്കലുമാകുന്നു. ഒരു പക്ഷേ തീപിടുത്തം അല്ലെങ്കിൽ അപകടങ്ങൾ എല്ലാം ഇതിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പടക്കം പൊട്ടിച്ചു, പൂത്തിരി കത്തിച്ചു എന്നതുകൊണ്ട് മറ്റ് ഒരു ഉപകാരങ്ങളും അതിൽ ഇല്ല. അനുവദനീയമാകുന്ന ആഘോഷങ്ങളാണ് പെരുന്നാൾ ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത്. ദൂർത്തും ദുർവിനയവും ഉണ്ടാകുവാൻ പാടില്ല. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാകുന്നു. ഒരു നിഷിദ്ധമായ കാര്യത്തിന് അല്പം പണം കൊടുത്താൽ പോലും അത് തബ്സീറാണ് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിരിക്കുന്നു.
4: ചോദ്യം ഇപ്രകാരമാണ്: എന്താണ് കണ്ണേർ? എന്താണ് കൊതി? ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് പുതുതായി പ്രസവിച്ച കുട്ടികളിൽ കണ്ണേർ ബാധിച്ചാൽ ഉപ്പും മുളകും കൊണ്ട് ഊതി കുട്ടിയെ തടവി അത് അടുപ്പിലേക്ക് ഇടുക, ഉസ്താദുമാരുടെ അടുത്തും ജാറത്തിലേക്കും മറ്റും പോയി എണ്ണ ഊതി കുട്ടിയുടെ ദേഹത്ത് പുരട്ടുക, ചരട് എക്സെട്ര. ഇതുപോലെയുള്ള ധാരാളം അന്ധവിശ്വാസവും ആത്മീയ ചൂഷണവും ഇന്നും നാട്ടിലുണ്ട്. മതത്തിലുള്ളതുപോലെയും നാട്ടിലെ ആചാരം പോലെയും പാരമ്പര്യം പോലെയും ഒക്കെയാണ് പലരും ഇതിനെ കാണുന്നത്. ഇതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിൽ കണ്ണേർ ബാധിക്കാതിരിക്കാനുള്ള പരിഹാരം എന്തെല്ലാം? കണ്ണേർ ബാധിച്ചു എന്ന് അറിയാൻ കഴിയുമോ എന്നൊക്കെയാണ്.
0: നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവിതത്തിലോ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതൊക്കെ കണ്ണേറുകൊണ്ടാണ്, അല്ലെങ്കിൽ സിഹറുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധകൾ കൊണ്ടാണ് എന്ന ആദ്യമേ അതിലേക്ക് എത്തുന്ന ഒരു പ്രവണത ശരിയല്ല. മറിച്ച് മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ട് രോഗം നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാമല്ലോ, ഫഇദ മരിൽതു വഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എന്നെ സുഖപ്പെടുത്തുന്നു എന്ന്. ഇപ്പൊ രോഗം പല രൂപത്തിൽ രോഗങ്ങളുണ്ടാകുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അശുദ്ധമായ വായുവിൽ നിന്ന്, അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് തുടങ്ങി പലതിൽ നിന്നും രോഗങ്ങൾ വരുന്നു. ഒരുപക്ഷേ നമുക്ക് ഈ രൂപത്തിലൊന്നും അറിയാൻ കഴിയാത്ത വല്ല സ്രോതസ്സിൽ നിന്നും രോഗങ്ങളുണ്ടാകാം. അതിന്റെ ഭാഗം തന്നെയാണ് കണ്ണേറുകൊണ്ടുണ്ടാകുന്നത്, അതേപോലെ തന്നെ സിഹറുകൾ കൊണ്ടുണ്ടാകുന്നത്, പിശാച് ബാധ കൊണ്ട് മനുഷ്യന് ഉപദ്രവങ്ങൾ ഏൽക്കുന്നത്. ഇതൊന്നും നിഷേധിക്കപ്പെടാവുന്നതല്ല, അതൊക്കെ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. എന്നാൽ എല്ലാം ഇതാണ് എന്നും, അല്ലെങ്കിൽ ഒരു രോഗമുണ്ടാകുമ്പോഴേക്ക്, ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് അത് ഇതാണ് എന്നും വിലയിരുത്തുന്നത് അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അങ്ങനെ ഒരു കാര്യം കാണുമ്പോഴേക്ക് അത് ഇതാണ് എന്ന് വിലയിരുത്തുന്ന ഒരു രൂപം നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലികുല്ലിദാ ഇൻദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, ഓരോ രോഗത്തിനും അനുയോജ്യമായ മരുന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ബരി അബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ നിക്ഷയപ്രകാരം ആ രോഗം സുഖം പ്രാപിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. തദാവോ, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും ആ പരീക്ഷണമായി ഇറക്കിയിട്ടുള്ള രോഗത്തിന് മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രമാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഗങ്ങൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അതിൽ നിന്ന് ഒരു കാരണം കണ്ണേറാകാം, ഒരു കാരണം സിഹ്റാകാം എന്ന് നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാം അതാണ് ആദ്യം തന്നെ എന്റെ രോഗം ഇന്നതായിരിക്കും എന്ന് വിലയിരുത്താൻ പാടില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഈ രോഗങ്ങൾക്കൊക്കെ നമ്മൾ വേണ്ട രൂപത്തിൽ ചികിത്സ നൽകുകയും ആ ചികിത്സകളൊന്നും ഫലപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അവിടെയാണ് നമുക്ക് സംശയിക്കാവുന്നത് ഈ രോഗം ഇന്ന കാരണത്താൽ ഉണ്ടായതായിരിക്കാം, കണ്ണേറായിരിക്കാം, അല്ലെങ്കിൽ സിഹറായിരിക്കാം, അല്ലെങ്കിൽ പിശാചുബാധ കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കേണ്ടുന്നത്. അതിന് അതിൻ്റേതായ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ ദിക്റുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യത്തിൽ സ്വന്തത്തിനു വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ചെയ്തു കൊടുക്കുക. ഇനി രോഗങ്ങൾ ഏതു തന്നെയാകട്ടെ, ആ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലും ദിക്റുകളിലും അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിലും നമ്മൾ ഒരിക്കലും കുറവ് വരുത്താതിരിക്കുക. ഏത് രോഗം നമ്മൾ അതിൻ്റെ മരുന്ന് ഉപയോഗിക്കുമ്പോഴും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദിക്റുകൾ ചൊല്ലുക, ദുആകൾ നടത്തുക, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗത്തെ ശമിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
8: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
9: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
10: കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അപേക്ഷ 31 വരെ പരിഗണിക്കും. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്മംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാലിൽ അപേക്ഷ സ്വീകരിക്കും. കാപ്പിക്കൃഷി, ഗുണനിർണയം, വിപണനം എന്നു തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടത്തിപ്പിന്റെ എല്ലാ മേഖലകളിലെയും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. +2 ജയിച്ചിരിക്കണം. പ്രായം 18 മുതൽ 35 വരെ. പട്ടികവിഭാഗം 40 വരെ. കോഴ്സസ് ഫീ 25,000 രൂപ, 2 ഗഡുക്കളായി അടയ്ക്കാം. 10,000 രൂപയും പ്രതിമാസ സ്റ്റൈപ്പൻ ലഭിക്കും. സൗജന്യ താമസ സൗകര്യവും എല്ലാവർക്കുമുണ്ട്. ആകെ 10 സീറ്റ്. കാപ്പിക്കൃഷി പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന. സെലക്ഷന്റെ ഭാഗമായി പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് അപേക്ഷ 31 വരെ പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് coffeebod.gov.in.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, പോസിറ്റീവ് എനർജി. ഈ വിഷയത്തിൽ ബഹുമാനനായ ഹാരിസ് ഇബ്നു സലീം നിർവഹിച്ച സംസാരമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും എല്ലാ വ്യക്തികളിലും നമ്മുടെ സമീപനങ്ങളെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ വളരെ ഗുണകരമായ ധാരാളം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ ആ ഒരു മാറ്റത്തെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും സമീപനങ്ങളിൽ എപ്പോഴും എന്താണ് ഒരു ക്രിയാത്മകമായ അനുകൂലമായ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു മനസ്സ് നമ്മളങ്ങനെ ഒരു കരുതിക്കൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവമനുസരിച്ചും മനസ്സനുസരിച്ചും സംഭവിക്കാവുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതായത് ഒരു കാര്യം നമ്മളൊരാൾ പറയുമ്പോൾ, ഇപ്പോൾ നല്ലൊരു ഭക്ഷണം ഭാര്യ പാചകം ചെയ്ത് കൊണ്ടുവന്നാൽ എന്തായിരുന്നാലും ആ പാചകത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ആ മെനു തീരുമാനിക്കുന്നിടത്തുമെല്ലാം അത് കഴിക്കുന്നവരുടെ ഒരു ഇഷ്ടത്തെ അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്ത് കൊടുക്കും ഭർത്താവിന്, എന്ത് കൊടുക്കും മക്കൾക്ക്, എന്ത് കൊടുക്കും ഉമ്മാക്ക് എന്ന ആലോചനയിൽ നിന്നും അവർ സെലക്ട് ചെയ്താണ് ഇന്ന് ഇന്നൊരു കറിയാവാം, ഇന്ന് ഇന്നൊരു ഉപ്പേരിയാവാം എന്ന് അവർ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അതത്രയും താല്പര്യത്തോടുകൂടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ മനുഷ്യനെന്ന നിലക്ക് ആ പാചകത്തിന് തകരാറുകൾ സംഭവിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആഗ്രഹത്തോടെ ചെന്നിരിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് അധികമായാൽ, എരിവ് അധികമായാൽ, അല്ലെങ്കിൽ രുചിക്ക് ഒരു വ്യത്യാസം വന്നാൽ അതാണ് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുക. നമ്മൾ പറഞ്ഞു പോകുന്നതാണത്. പക്ഷേ അവരുടെ അധ്വാനങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും തെറ്റിക്കുന്നതാണ് ആ ഒരു അവലോകനം. അങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാം. നമ്മൾ അതിനെ പ്രശംസിക്കണം എന്നില്ല, നമുക്ക് മിണ്ടാതിരിക്കുകയും ചെയ്യാൻ ഏറ്റവും മിനിമം. എന്നാൽ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ അത് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കും. അപ്പോൾ അതിന് ഉപയോഗിച്ച വസ്തു അത് നമുക്കിഷ്ടമുള്ളൊരു സാധനമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് എന്ന് പറയാം. പാചകത്തെക്കുറിച്ച് നമുക്ക് മൗനം ദീക്ഷിക്കാൻ വേണമെങ്കിൽ അത് അവരിൽ എന്തുമാത്രം ആ ഒരു പ്രവർത്തനത്തിന് പ്രോത്സാഹനമുണ്ടാക്കും. ഒന്ന്, ആ ജോലി ചെയ്യുവാനുള്ള താല്പര്യം അവർ വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തത്, നമ്മളുമായുള്ള ബന്ധത്തെയും ഇഷ്ടത്തെയും അത് വർദ്ധിപ്പിക്കുന്നു. ധാരാളം ഗുണങ്ങൾ, നമ്മുടെ നല്ലൊരു പെരുമാറ്റം അവർ സന്തോഷമുണ്ടാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അവനെ പ്രശംസിക്കാൻ, ജീവിതത്തിൽ ഏതൊരംഗത്തും മറ്റുള്ളവരുടെ ഒരു പോസിറ്റീവായ നിലക്ക്, അനുകൂലമായ നിലക്ക് ഇടപെടുവാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. മക്കളുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും, വിവാഹ ദാമ്പത്യങ്ങൾ പരാജയപ്പെട്ട ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും അവസാനമായി കണ്ട ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞ് ഞാനും എൻ്റെ വൈഫും തമ്മിൽ യോജിക്കാതിരിക്കാൻ കാരണം അവൾ നന്നായി സംസാരിക്കുന്നൊരു പ്രകൃതിയാണ്, എൻ്റെത് അത്ര സംസാരിക്കാത്തൊരു പ്രകൃതിയാണ്. ആണ് അദ്ദേഹം വേണ്ട കാര്യം. ഞാൻ പറഞ്ഞു ശരി, വ്യത്യസ്തമായ പ്രകൃതികൾ തന്നെയാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും, എല്ലാ ഭാര്യ ഭർത്താക്കളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമല്ലോ, അവർ സംസാരിക്കുന്നൊരു പ്രകൃതിയാണ്, നിങ്ങൾ സംസാരിക്കാത്ത പ്രകൃതിയാണ്. ശരി, അവിടെ സംസാരം കേൾക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? സംസാരിക്കാത്ത ഒരാൾ കേൾവിക്കാരനാണ്, നല്ലൊരു കേൾവിക്കാരനാണ്. പറയുന്നതെല്ലാം കേൾക്കുക. അവൾ 100 വാക്ക് പറയുമ്പോൾ നിങ്ങളൊരു വാക്ക് പറയാം, അതെ ശരി അതങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ എന്താ പ്രശ്നം? നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവളുടെ ഇഷ്ടം വർദ്ധിക്കും, നിങ്ങളോട് പറയുമ്പോൾ അവൾക്ക് ഇഷ്ടം വർദ്ധിക്കും. എല്ലാം കേൾക്കാൻ. അതുകൊണ്ട് എന്താണ് സംസാരം നടക്കാത്തത്? സംസാരിച്ച് തുടങ്ങുന്നവനെ നിരാശപ്പെടുത്തുന്ന നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കുക. അതങ്ങനെയല്ല, നീ പറഞ്ഞത് ശരിയല്ല എന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്ക് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്ക് എന്ത് ആശ്വാസം ഉണ്ടാവുക? പിന്നെ എന്തിനാണ് പറയുന്നത്? പറയുന്നത് എന്തിനാണ്? നമുക്കൊരു വിവരം തരാനോ ഒരു ഒന്നും വേണ്ടിയല്ല, നമ്മളോട് പറയുന്നതിലുള്ള ഒരു മാനസിക സംതൃപ്തിയും സമാധാനവും ലഭിക്കാനാണ്. അതിനവരെ പറയാൻ അനുവദിക്കല്ലേ വേണ്ടത്? എല്ലായിടത്തും അനുകൂലമായൊരവസ്ഥയിൽ എന്ത് ചെയ്യണം? വർത്തിക്കാൻ കഴിയണം. ഇതോടൊപ്പം ഇത്തരം പോസിറ്റീവ് ഒരു എനർജി, നമുക്ക് അനുകൂലമായ ഒരു പ്രോത്സാഹനം വരുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സും കൂടെ വേണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണത്തെ പ്രശംസിച്ച് പറയുമ്പോഴേ, അല്ലെങ്കിൽ അത് വെറുതെ നിങ്ങൾ പറയാണ്, എന്നെ കളിയാക്കാണ് എന്ന് പറയുന്നതിനുപരി അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് കാണിക്കണം. അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിച്ചും പ്രോത്സാഹനങ്ങളെ സ്വീകരിച്ചും മുന്നോട്ട് പോകാൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് ഏറ്റവും ഹൃദ്യമായിത്തീരും, ഏറ്റവും സന്തോഷകരമായിത്തീരും, ഏറ്റവും ആനന്ദകരമായിത്തീരും. ഒരുപക്ഷെ ചില മനസ്സുകളിലൂടെ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം, അങ്ങനെ ഒരു പോസിറ്റീവായി പറയാവുന്ന എന്തെങ്കിലും കണ്ടില്ലെങ്കിലോ. ഒരു ഹദീസ് ഓർമ്മ വരികയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസാണ്. ഒരാൾ പറയാണ്, ല അതസദ്ദഖൻ നബി സദഖ, ഞാൻ എന്നൊരു സദഖ കൊടുക്കുന്നതാണ്. അങ്ങനെ ഫഖറജ ബി സദഖത്തിഹി ഫവലഅഹാ ഫീ യദി സാരിക്, അങ്ങനെ അദ്ദേഹം പോയി ആ സദഖ കൊടുത്തത് ആർക്കാണ്? ഒരു മോഷ്ടാവിനാണ്, ഒരു കള്ളനാണ്. അപ്പോൾ നീ ഇത് ഫസ്ബഹു യതഹദ്ദസൂൻ, നേരം വെളുത്തപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, തുസുദ്ദിഖ അല സാരിഖ്, ഇന്ന് ഒരു മോഷ്ടാവിന് സദഖ നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സ്വതക്കം നൽകിയതിനെക്കുറിച്ചല്ല, ആ സ്വതക്കം നൽകിയ ആ ഒരു നല്ല പ്രവർത്തനത്തെ ഒരു നന്മ കാണാൻ അല്ല ആളുകൾക്ക് പറ്റുന്നത്. ആളുകൾ എന്താ പറയണത്? ഒരു കള്ളൻ ഇന്നൊരു സ്വതക്ക നൽകപ്പെട്ടു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മലക്കൽ ഹംദ് ലാത്ത സദക്ക നബി സദക്ക, അള്ളാഹു നിനക്ക് സ്തുതി എന്ന് പറഞ്ഞു. പറഞ്ഞു, ഇന്നും ഞാനൊരു സദക്ക കൊടുക്കും പിറ്റേന്ന്. അങ്ങനെ അതുമായി പുറപ്പെട്ടു. ഫി യദൈ സാനിയ, അതൊരു വേശ്യക്കാണ് കൊടുത്തു. അപ്പോൾ നേരം വെളുത്തപ്പോൾ ആൾക്കാരെന്ത് പറയാൻ തുടങ്ങി? തുസുദ്ദിഖ അല്ലൈല അല സാനിയ, ഒരു വ്യഭിചാരിണിക്ക്, ഒരു വേശ്യക്കാണ് ഇന്ന് സദക്ക നൽകപ്പെട്ടത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മലക്കൽ ഹംദ് അല സാനിയ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇന്നും ഞാൻ സദക്ക കൊടുക്കും. അത് പോയത് ആരെ കയ്യിലാണ്? ഫി യദൈ ഗനിയാണ്, ഒരു സമ്പന്നൻ്റെ കയ്യിലാണ്. അപ്പോൾ പിറ്റേത് അവർ പറഞ്ഞു, ഒരു സമ്പന്നൻ ഇന്നൊരു സദക്ക കൊടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവല്ലേ? സദക്ക കൊടുത്തത് ഒരു കള്ളനായിപ്പോയി, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിക്കായിപ്പോയി, അല്ലെങ്കിൽ ഒരു സമ്പന്നനായിപ്പോയി. എന്നാൽ അദ്ദേഹത്തോട് അദ്ദേഹം അതൊക്കെ അള്ളാഹുവിന് സ്തുതി പറഞ്ഞ് സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഒരു നല്ല പ്രവർത്തനമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അതിൽ വിഷമം അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹത്തോട് പിന്നീട് പറയപ്പെട്ടു, അമ്മാ സ്വതക്കത്തുക്ക അല സാരിക്കൻ. നമ്മൾ പറഞ്ഞ ഏതൊരു കാര്യത്തിലും ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാണ്. നീ ഒരു മോഷ്ടാവിന് സദക്ക കൊടുത്തത് ഫല അല്ലഹു അൻ യസ്തഇഫ അൻ സരിക്കത്തി, എന്ത് ചെയ്യും? ആ കിട്ടിയ അന്ന് അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇന്നെന്തിനാ മോഷ്ടിക്കുന്നത്? ഇന്നെൻ്റെ അടുത്ത് പണമുണ്ടല്ലോ, ഒരു മോഷണത്തിന് അയാളെ തടയാൻ അത് ഉപകരിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പറ്റും നമുക്ക്? കള്ളന് കൊടുത്ത സദക്ക ഒരു നല്ല മനുഷ്യന് കൊടുത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. കള്ളന് കൊടുത്തപ്പോൾ അയാൾ ഒരു ദിവസത്തെ മോഷണം മാറ്റിവെച്ചു. അമ്മ സാനിയ ഫലഅല്ലഹ അൻ തസ്തഇഫ അൻ സിനാഹ, വേശ്യ ഒരു ദിവസം വ്യഭിചാരം വേണ്ടെന്ന് വെക്കാം. എന്നാൽ വീണ്ടും നമ്മുടെ മനസ്സ്, ഒരു ധനികന് കൊടുത്തതിൽ എന്താണ് ഒരു പോസിറ്റീവ് ഉള്ളത്? അമ്മൽ ഗനി ഫലഅല്ലഹു യഅതബിറു ഫയുൻഫിഖു മിമ്മ ആതാഹുല്ലാഹ്, ഒരു സദക കിട്ടുമ്പോൾ എനിക്കും കൂടി ആൾക്കാർ സദക തീരുന്നു. ആൾക്കാർ എന്തൊരു വിശാലമായിട്ടാണ് ദാനധർമ്മം നിർവഹിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ പണമുണ്ടായിട്ടും കൊടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അയാളൊരു ധർമ്മിഷ്ഠനാവാം. ഏതൊരു പ്രവർത്തനത്തിലും ഏതൊരു കാര്യത്തിലും ഒരു പോസിറ്റീവ് കാണാൻ നമുക്ക് കഴിയുമെന്നല്ലേ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം അങ്ങനെ ആയിത്തീരുക. എല്ലാറ്റിനോടും അനുകൂലം പറയുന്ന, എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്ന, നന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു നല്ല വ്യക്തിയാകുമ്പോൾ നമ്മുടെ സ്വഭാവം തന്നെ മറ്റുള്ളവർക്ക് മധുരവും ഹൃദ്യവുമായി അനുഭവപ്പെടുന്ന ഒരു പുതിയ അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
3: പീസ് റേഡിയോയിൽ നാം കേട്ടത് നേർരേഖ, പോസിറ്റീവ് എനർജി. ഈ ഒരു വിഷയത്തിലുള്ള വളരെ കൃത്യമായ ചില ഉപദേശനിർദ്ദേശങ്ങളാണ് നേർരേഖയിൽ നാം കേട്ടത്. സംസാരിച്ചത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം.
5: أعوذ بالله من الشيطان الرجيم.

0: തന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ലുഖ്മാൻ അലിസ്ലാമിയുടെ ഉപദേശങ്ങൾ, ഭാഗം 7 അവതരിപ്പിക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തൂൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തു ലുഖ്മാനിൻ്റെ 18-ാമത്തായത്തിൽ അദ്ദേഹം നൽകിയ മറ്റൊരു ഉപദേശമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലാ തംഷി ഫിൽ അർദി മറഹ. വലാ തംഷി ഫിൽ അർദ്, ഭൂമിയിലൂടെ നീ നടക്കരുത്. മറഹൻ, അഹങ്കാരം കാട്ടി, അഹങ്കരിച്ചുകൊണ്ട് അഹന്ത കാട്ടി ഭൂമിയിൽ കൂടെ നീ നടക്കരുത്. എന്താണ് കാരണം? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, കുല്ല മുഖ്താലിൻ ഫഹൂർ, ദുരഭിമാനിയായ എല്ലാ അഹങ്കാരിയെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന ഓരോ ഉപദേശങ്ങളും യഥാർത്ഥത്തിൽ വിശദീകരണം പോലും ആവശ്യമില്ലാതെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്രയും ലളിതമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം തൻ്റെ മകന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള ഈയൊരു ഉപദേശത്തെ ഈ ഒരു ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ജദ്ലൻ, അഥവാ നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത് എന്ന് പറഞ്ഞല്ലോ, അതിന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജദ്ലൻ, മുത്തക്കബ്ബിറൻ, ജബ്ബാറൻ, അനീദൻ. അതായത് മോനെ, അഹങ്കാരിയും ഗർവ് കാണിക്കുന്നവനായും മർദ്ധകനായും ധിക്കാരിയായും നീ നടക്കരുത്. ലാ തഫ്അലു ദാലിക യുബ്ഗിളുകല്ലാഹ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താണ് കാരണം? അല്ലാഹു നിന്നെ വെറുക്കും, അല്ലാഹു നിന്നോട് കോപിക്കും. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട്, മോനെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, നമ്മൾ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വലിയ പോയിൻ്റാണത്. പലപ്പോഴും പല ആളുകളും മക്കളെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിന്മകൾ ചെയ്യുന്ന ആളെ ഉപദേശിക്കുമ്പോൾ, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, നീ അത് പറയരുത്, നീ ഇത് പറയരുത് എന്ന് വിലക്കും അവർ ചെയ്യുന്ന തിന്മകളെ അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങളെ വിലക്കും. പക്ഷേ എന്തിനാണത് വിലക്കുന്നത്? എന്തിനാണ് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ നോക്കരുത് എന്ന് പറയുന്നത് എന്തിനാണ്? അത് പലപ്പോഴും ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുക്കാറില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അഥവാ നമ്മൾ ഒരാൾക്കൊരു ഉപദേശം നൽകുമ്പോൾ എന്തിനാണ് നമ്മൾ അയാളെ ഉപദേശിക്കുന്നത്, അയാൾ ചെയ്യുന്ന തിന്മയെ എന്തിനാണ് വിലക്കുന്നത്, ഇത് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ലുക്മാൻ അലൈഹിസ്സലാം മകനോട് അഹങ്കാരത്തോടുകൂടി നടക്കരുതേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു അത്തരക്കാരെ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം മോനെ ലഭിക്കുകയില്ല, അല്ലാഹുവിൻ്റെ വെറുപ്പാണ് ലഭിക്കുക, അതുകൊണ്ട് മോൻ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരാൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ നീ നിസ്കരിക്കണം, നിസ്കരിക്കാതിരുന്നാൽ എന്താണ് ലഭിക്കുക അത് പറഞ്ഞു കൊടുക്കണം. ഒരാൾ മ്യൂസിക് കേൾക്കുമ്പോൾ മ്യൂസിക് കേൾക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ എന്താണ് മ്യൂസിക് കേട്ടാലുള്ള അപകടം, പാരത്രികമായി എന്ത് അപകടം ലഭിക്കും അത് പറഞ്ഞു കൊടുക്കണം. ഒരാൾ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ലഹരിയിലൂടെ അത് ഉപേക്ഷിക്കാൻ പറയുന്നതോടൊപ്പം ആ ലഹരിയിലൂടെ അയാൾക്ക് വരാനിരിക്കുന്ന പാരത്രിക നഷ്ടം എന്താണ് അത് പറഞ്ഞു കൊടുക്കണം. ഭൗതികമായുള്ള നഷ്ടങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം പരലോകത്ത് അയാൾക്ക് വരാനുള്ള വമ്പിച്ച ശിക്ഷകൾ, പരലോകത്ത് അള്ളാഹുവിൻ്റെ വെറുപ്പിന് കാരണമായി തീരുമെന്നും അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമായി തീരുമെന്നും ആ രൂപത്തിൽ ചെയ്യുന്ന തെറ്റിൻ്റെ ഭവിഷ്യത്തുകൾ, അനന്തരഫലങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആ തിന്മയിൽ നിന്നവർ പിന്മാറുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മളാ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരതനുസരിച്ചിട്ടില്ല എങ്കിലും ആ തിന്മകളെക്കുറിച്ച് പിന്നീട് അവരാലോചിക്കുമ്പോൾ ആ തിന്മയ്ക്ക് ശേഷം വരാനിരിക്കുന്ന അതിൻ്റെ അനന്തരഫലത്തെ, പാരത്രിക നഷ്ടത്തെക്കുറിച്ച് അവനാലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തെ അത് പിടിച്ചു കുലുക്കിയേക്കാം. അങ്ങനെ ആ തിന്മയിൽ നിന്ന് അവൻ വിട്ടു നിന്നേക്കാം. അതുകൊണ്ട് ആരെ നമ്മൾ ഉപദേശിക്കുമ്പോഴും ഒരു തിന്മ അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നന്മ പ്രാവർത്തികമാക്കാൻ പറയുമ്പോൾ, ആ തിന്മ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ലഭിക്കുക, ആ നന്മ പ്രാവർത്തികമാക്കിയാൽ എന്താണ് ലഭിക്കുക, അതുകൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് ആ ഉപദേശം എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും മകനോട് അഹങ്കാരം ഉണ്ടാകരുതേ എന്നുള്ളൊരു വലിയ ആശയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളും അഹങ്കാരമില്ലാത്തവരാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ, ലുക്മാൻ അലൈഹിസ്സലാമിയുടെ ഉപദേശങ്ങൾ, ഭാഗം 7. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ

കുറേ വായിക്കുന്നു. നേരെമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്നെ പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ

തങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സാധാരണയായി രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന പ്രാർത്ഥന പതിവായി ചൊല്ലാറുണ്ട്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ ചൊല്ലേണ്ട വ്യത്യസ്ത മറ്റു പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്കറുകൾ ചൊല്ലുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതികളും എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ പ്രാർത്ഥന അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്. പഠിക്കാൻ വളരെ എളുപ്പമായ ഒരു പ്രാർത്ഥന തന്നെയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി വ അദിനലി വ അദിനലി ബിദിക്രിഹി വ അദിനലി ബിദിക്രിഹി വ അദിനലി ബിദിക്രിഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി ورد علي روحي ورد علي روحي وأذن لي بذكره وأذن لي بذكره الحمد لله الذي عافاني في جسدي ورد علي روحي ഈ പ്രാർത്ഥന നാം കൃത്യമായി മനഃപ്പാഠമാക്കണം. അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: Tune to reality.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 21 ജൂലൈ. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
0: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
3: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
0: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
3: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
0: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
3: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
0: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
3: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
0: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
3: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
0: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
3: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
0: Quran Learning Program.
3: പ്രാമാണികമായ പഠനം,
0: പ്രായോഗികമായ പഠനക്രമം,
3: പണ്ഡിതോചിതമായ പ്രതിപാദനം,
0: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
3: ലളിത സുന്ദരമായ അവതരണം.
0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നു വേണ്ട,
0: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
3: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
0: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
0: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10
3: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
0: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഫിർഔനിന്റെ ജഡം, വസ്തുതയെന്ത്? ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഫിർഔന്റെ ജഡം, വസ്തുതയെന്ത്? എഴുത്ത് ഡോക്ടർ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. മുഹറം മാസത്തിന്റെ പുണ്യവും ചരിത്രവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടുമിക്ക പള്ളികളിലെയും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിലും മതപ്രസംഗവേദികളിലുമെല്ലാം നാം സ്ഥിരമായി കേൾക്കുന്നൊരു ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിയുടെയും അനുയായികളെയും അള്ളാഹു ചെങ്കടലിൽ പിളർത്തി രക്ഷപ്പെടുത്തിയതും ഫിറൌൻ എന്ന അതിക്രമിയായ ഭരണാധികാരിയെ കടലിൽ മുക്കിക്കൊന്നതുമായ ചരിത്രം. സംശയമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രസത്യമാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് ഇന്ന് ഭൂരിഭാഗം പ്രസംഗകരും തറപ്പിച്ചു പറയുന്ന ഒരു ആധുനിക കണ്ടെത്തലുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഖനനത്തിനിടയിൽ കണ്ടെടുത്ത ഫിറൌന്റെ മമ്മിയാണ് ഖുർആൻ പറഞ്ഞ പ്രസ്തുത ദൃഷ്ടാന്തം. ലോകാവസാനം വരെയുള്ളവർക്ക് കാണാൻ വേണ്ടി അള്ളാഹു ആ മൃതശരീരം ചീഞ്ഞുപോകാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വളരെ വികാരഭരിതമായി മതപ്രഭാഷകർ വിളിച്ചു പറയുന്ന ഇക്കാര്യത്തിന് എന്തെങ്കിലും വസ്തുതാപരമായോ പ്രമാണപരമായോ വല്ല തെളിവുകളുമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഖുർആനും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ പറയുന്നതെന്താണ്? എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 10 വചനം 92. ഈ വചനത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ ഇബ്നു കസീർ പരിശോധിച്ചാൽ മതിയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉൾപ്പെടെയുള്ള മുൻഗാമികൾ പറയുന്നു, ഫിറൌന്റെ അധികാരവും ശൗര്യവും കാരണം അവൻ മരിക്കില്ലെന്ന് ബനു ഇസ്രായേലിൽ ചിലർ കരുതിയിരുന്നു. അതിനാൽ അവൻ മരിച്ചുവെന്നവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ജീവനില്ലാത്ത അവൻ്റെ മൃതശരീരം അവൻ ധരിച്ചിരുന്ന പ്രശസ്തമായ പടച്ചട്ടയോടുകൂടി കരയിലെ ഉയർന്ന ഒരു പ്രദേശത്തേക്ക് തള്ളാൻ അള്ളാഹു കടലിനോട് കൽപ്പിച്ചു. അതായത്, അന്ന് മൂസാ നബി അലൈഹിസ്സലാമയോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെ ഫിറൌൻ ചത്തൊടുങ്ങിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കാണിച്ച ദൃഷ്ടാന്തമായിരുന്നു ആ മൃതശരീരം കരക്കടിഞ്ഞ സംഭവം. അല്ലാതെ അത് 3000 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെക്കാനുള്ളതാണെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. മൃതശരീരം മമ്മിയാക്കൽ ഈജിപ്തിലെ ഒരു പൊതുരീതിയായിരുന്നു. ഫിറൌൻ മാത്രമല്ല, പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരെയും പ്രമുഖരെയുമെല്ലാം അവർ പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ച് മമ്മിയാക്കി സൂക്ഷിച്ചിരുന്നു. ഇന്ന് കെയ്റോ മ്യൂസിയത്തിലുള്ളത് ഒരു മമ്മി മാത്രമല്ല, ഡസൻ കണക്കിന് മമ്മികളാണ്. മൂസാ നബി അലൈഹിസ്സലാമിയുടെ കാലത്തെ ഫിറൌൻ രണ്ടാമത്തെ റാംസസാണോ അതോ മെർനത്ത എന്ന പേരിൽ എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ നിന്നും തർക്കമുണ്ട്. ആ സ്ഥിതിക്ക് ഇതാണ് ആ ഫിറൌൻ എന്ന് ഖണ്ഡിതമായി പറയാൻ നമുക്ക് ശാസ്ത്രീയ പ്രമാണ തെളിവുകളുമില്ല. ശാസ്ത്രജ്ഞരോ ചരിത്രകാരന്മാരോ നടത്തുന്ന ചില ഊഹങ്ങളെയും നിഗമനങ്ങളെയും വിശ്വാസവുമായി കൂട്ടിക്കുഴച്ച് അതലംഘനീയമായ ഇസ്ലാമിക സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് വലിയ അപകടമാണ്. നാളെ ആ ശാസ്ത്ര നിഗമനം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ഗൗരവബോധം ചിന്തയും പ്രഭാഷകർക്കുണ്ടാകണം. തീർച്ചയായും ഫിറൌന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി ചരിത്രത്തിലെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവൻ്റെ ശവം അള്ളാഹു അന്ന് കരക്കെത്തിച്ചു എന്നതും സത്യമാണ്. എന്നാൽ ഇന്ന് മ്യൂസിയത്തിലുള്ള മമ്മി തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിയെ പീഡിപ്പിച്ച ഫിറൌനിൻ്റേത് എന്നുറപ്പിച്ചു പറയാൻ യാതൊരു തെളിവുമില്ല. തെളിവില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. ദീൻ അതിൻ്റെ തനിമയോടെ പ്രമാണബദ്ധമായി പ്രബോധനം ചെയ്യപ്പെടേണ്ടതാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഫിർഔനിന്റെ ജഡം, വസ്തുതയെന്ത്? ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നിങ്ങളുടെ വീട്ടിലിരുന്ന്

0: വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ദൈനംദിനം ഉണ്ടാവുകയും പ്രായത്തിൽ വ്യത്യാസമില്ലാതെ പലപ്പോഴും നട്ടോട്ടം ഓടുകയും ആ സമയത്ത് പോലും നാം ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന നിത്യജീവിതത്തിലെ സംഭവമാണ്. പീസ് റേഡിയോ എല്ലാ ബുധനാഴ്ചയും 8:30 മുതൽ 9:30 വരെ ഒരുക്കുന്ന ലൈവ് പ്രോഗ്രാം അഥവാ ശ്രോതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഡോക്ടറോട് നേരിട്ട് ചോദിച്ച് പരിഹാരം കാണുന്നതിനുള്ള ഒരവസരമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് അപ്പൻഡിക്സിലെ പഴുപ്പ് എന്ന വിഷയവുമായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ബഹുമാന്യരായ ഡോക്ടർ ഷബീർ മഹ്സിൻ അവർകളാണ്. അദ്ദേഹം MES മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: ശ്രോതാക്കൾ നേരിട്ട് വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഡോക്ടർ, നമ്മൾ അപ്പൻഡിക്സിൻ്റെ പഴുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി എന്താണ് അപ്പൻഡിക്സ് എന്നിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം.
1: അപ്പൻഡിക്സ് നമ്മുടെ വൻകുടലിൻ്റെ ആരംഭത്തിൽ കാണുന്ന ഒരു ട്യൂബുലർ സ്ട്രക്ചറാണ്. അത് നമ്മൾ സാധാരണ കുടലിൻ്റെ ഒക്കെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവയവമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടാറുള്ളത്.
0: കുടലിൻ്റെ പ്രതിരോധശേഷിക്ക്.
1: പ്രതിരോധശേഷിക്ക് അത് ചെറുകുടലും വൻകുടലും തുടങ്ങുന്ന ഭാഗത്ത്, അത് വയറിൻ്റെ വലതുഭാഗത്താണ്, താഴ്ഭാഗത്ത്. അവിടെയാണ് ഇത് ഒരു ആടി കളിക്കുന്ന ഒരു സാധനം പോലെ
0: ചെറിയ സഞ്ചി.
1: അതെ.
0: എന്താണ് ഇതിൻ്റെ റോള് ശരീരത്തിൽ?
1: നേരത്തെ പറഞ്ഞ പോലെ അപ്പൻഡിക്സ് അതൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അതിലൊരുപാട് ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. അതാണ് നമ്മളെ കുടലിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നൊരു സംവിധാനം.
0: ഈ അപ്പൻഡിക്സിന് പഴുപ്പ് വരുമ്പോഴാണ് അസഹ്യമായ വേദനയും മറ്റും വരുന്നത്. ഈ പഴുപ്പ് വരാനുള്ള കാരണങ്ങൾ ഒന്ന്?
1: കാരണം എന്ന് വെച്ചാൽ അപ്പൻഡിക്സ് ഒരു ട്യൂബ് പോലുള്ള ഒരു സാധനമാണ്. ഒരു കുടലിൻ്റെ കുടലും ഏത് കുടലാണെങ്കിലും ഒരു ട്യൂബ് പോലുള്ള സംഗതിയാണ്. അത് അതിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ്. അതൊരു ബ്ലൈൻഡ് എൻഡുള്ള, അതായത് അവസാനിക്കുന്ന ഒരു ട്യൂബാണ്. അപ്പം ആ ട്യൂബിലേക്ക് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ട്യൂബ് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് വന്നാൽ സ്വാഭാവികമായിട്ടും അപ്പൻഡിക്സ് അതിന് ഇൻഫെക്ഷൻ വരും, അതായത് ആ വീക്കം വരും. അപ്പോൾ അതിലേക്ക് കൂടുതൽ ബാക്ടീരിയ വരും, കൂടുതൽ വീണ്ടും പഴുക്കാൻ തുടങ്ങും, അത് കൂടുതൽ വീർത്ത് അത് വലുതാവാൻ തുടങ്ങും. ചിലപ്പോൾ അത് കുറേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് പൊട്ടും. അതാണ് അതിൻ്റെ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ വരിക.
0: ഇതിലേക്ക് ഈ നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെന്നാൽ വൻകുടൽ ചെറുകുടലും ഒക്കെ ആ ഭാഗത്ത് ഇതിലേക്ക് വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ദഹിക്കാത്ത കല്ലോ അങ്ങനെയുള്ള നമ്മുടെ ചെറുപയർ, കടല പോലെ ഇതിലൊക്കെ വരുന്ന കല്ല്, അങ്ങനത്തെ സാധനങ്ങളാണോ ഇതിൽ വരുന്നത്? അതോ
1: അതിൽ ബ്ലോക്ക് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മലം തന്നെ കട്ടിയിട്ടുള്ള മലം ചിലപ്പോൾ ആ ട്യൂബിൽ കുടുങ്ങിയിട്ട്, അപ്പൻഡിക്സിനുള്ളിൽ കുടുങ്ങിയിട്ട് അത് വീണ്ടും ബാക്ടീരിയൽ ഗ്രോത്തിന് സഹായകരമാക്കും. രണ്ടാമത്തെ കാര്യം, പല വിരകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി അത് ബ്ലോക്ക് ആവാം. പിന്നെ അതേപോലെ ദഹിക്കാൻ പ്രയാസമുള്ള പദാർത്ഥങ്ങൾ വന്നാലും അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് അവിടെ കിടന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. പിന്നുള്ളത് പറഞ്ഞ പോലെ ഫുഡുകൾ, ദഹിക്കാത്ത ഫുഡുകൾ, ബാക്ടീരിയ, പിന്നെ വിരകൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും അതിൻ്റെ ഉള്ളിൽ അകപ്പെടാറുള്ളത്. അത് കൂടുതൽ പിന്നെ അത് ഇൻഫെക്ഷനെ ആക്കിയിട്ട് മാറ്റും. അത്
0: രോഗലക്ഷണങ്ങൾ എന്താണ്? പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാഥമികമായി അപ്പൻഡിക്സ് ആണോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ
1: നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന പോലെ അതൊരു വയറിൻ്റെ പൊക്കിലുടെ ഭാഗത്തായിരിക്കും ആദ്യം വേദന വരിക, ഡിഫ്യൂസ് പെയിൻ എന്ന് പറയും. എന്നിട്ടത് കുറച്ച് കഴിയുമ്പോൾ അത് വലതുഭാഗത്തേക്കാക്കി.
0: അപ്പൊ അപ്പൻഡിക്സ് വയറിന്റെ വലതുഭാഗത്താണെങ്കിലും ആദ്യമായി വേദന അനുഭവപ്പെടുന്നത് നമ്മളെ അമ്പലിക്കൽ പൊക്കിൽ കൊടിയുടെ ഭാഗത്തായിരിക്കും.
1: ആ പൊക്കിളുടെ ഭാഗത്തായിരിക്കും ആദ്യം പെയിൻ വരിക. അതായത് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ആദ്യം പറയാം, ആദ്യം ഒരു ഡിഫ്യൂസ് പെയിൻ ആയിരിക്കും, വയറ് ഫുള്ള് പെയിൻ ആയിരിക്കും, പിന്നെ അത് വലതുഭാഗത്തേക്കായിട്ട് താഴെ ഭാഗത്തേക്കായിട്ട് അത് ചുരുങ്ങും, അതാണ് പെയിൻ വരിക. പെയിൻ ഒക്കെ സാധാരണ അനുഭവപ്പെടുക, വന്ന് പോവുക ചെയ്യാം. അത് വേദന വന്ന് പോവും, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് നിൽക്കും, പിന്നെ അത് പോകും. അങ്ങനെയാണ് വേദനയുടെ കാര്യങ്ങൾ പറയുക, അതാണ് വേദന. രണ്ടാമത്തത് നോസിയ വോമിറ്റിങ്, ഏത് സിംറ്റംസ് വവലിൻ്റെ ഏത് വയറുമായി ഏത് ബന്ധപ്പെട്ട രോഗം വന്നാലും ഉള്ള ഒരു സംഗതിയാണ് നോസിയ വോമിറ്റിങ്,
0: ഛർദിയും
1: ഓക്കാനും. അത് വയറുമായി ബന്ധപ്പെട്ട ഏത് രോഗം വന്നാലും അതൊരു ലക്ഷണമാണ്. പിന്നെ മൂന്നാമത്തതാണ് പനി, ചെറിയ തോതിൽ പനി ഉണ്ടാവും. ചിലവർക്കത് വിരലും നല്ല വിരലും ചിൽസും റൈക്കറൊക്കെയായിട്ട് വരാറുണ്ട്. അതാണ് സാധാരണ ക്ലാസിക്കലായിട്ട് നമ്മൾ പറയാം, പെയിൻ വലതുഭാഗത്തുള്ള പെയിൻ, പിന്നെ നോസിയ വോമിറ്റിങ്, പിന്നെ ഫീവർ. ഇതാണ് പ്രിലിമിനറി.
0: അതെ,
1: പിന്നെ അത് കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സിംറ്റംസ്. ചില ആൾക്കാർക്ക് അപ്പൻഡിക്സിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടും ചില ആൾക്കാർക്ക് പെയിൻ വരാം. ചിലപ്പം നാബിൻ്റെ അതായത് മൂത്രസഞ്ചിൻ്റെയൊക്കെ ആ ഭാഗത്ത് വേദന വരാം, കാരണം അപ്പൻഡിക്സ് വലുതായിട്ട് മൂത്രസഞ്ചിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് മൂത്രച്ചൂട് വരും, മൂത്രത്തിൽ പഴുപ്പ് വരും. അപ്പോൾ ആദ്യം ഡോക്ടർ പരിശോധിക്കുമ്പോൾ ചിലപ്പം മൂത്ര പഴുപ്പായിരിക്കും ചികിത്സിക്കുക, പിന്നെ വേദന മാറാതെ നോക്കുമ്പോഴായിരിക്കും വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുക. അപ്പം പിന്നെ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാം, പൊട്ടുമ്പോഴാണ് പിന്നെ മറ്റു പല പ്രശ്നങ്ങളിലേക്ക് വരും. ഭയങ്കര ഫുൾ പെയിൻ ആയിരിക്കും, പിന്നെ നോസിയ വോമിറ്റിങ്, പിന്നെ വിട്ടുമാറാത്ത പനി, ഇങ്ങനത്തെ പല കോംപ്ലിക്കേഷനിലേക്കും പോവാം.
0: ഈ രോഗത്തിന് പ്രത്യേകിച്ച് ഏജ് കാറ്റഗറി, ഇത്ര കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ, വയസ്സായവരിൽ, ചെറുപ്പക്കാരിൽ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാധ്യതകൾ അല്ലെങ്കിൽ ഡാറ്റ താങ്കളുടെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
1: ഞങ്ങള് ചെറിയ കുട്ടികളിലും സർജറി ചെയ്യാറുണ്ട്, മിഡിൽ ഏജും ചെയ്യാറുണ്ട്, ഓൾഡ് ഏജും ചെയ്യാറുണ്ട്. അതിന് പ്രായഭേദമന്യേ ഒരു
0: പ്രായത്തിൽ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലും
1: അതെ, ചെറിയ കുട്ടികളിൽ വരെ വരാം, 4 വയസ്സ് 5 വയസ്സ് കുട്ടികളിൽ വരെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാണപ്പെടുന്നത് ഈ മിഡിൽ ഏജ് ആൾക്കാരേതാണ്, ഒരു 20 to 30 ഏജിലുള്ള ഗ്രൂപ്പുകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്.
0: അതെ, ഭക്ഷണത്തോട് നല്ലൊരു ഇതല്ല, നല്ല പ്രായത്തിലാണ്.
1: അതെ അതെ,
0: വേണമെങ്കിൽ
1: അതെ
0: പറയാം. ഈ സ്ത്രീ പുരുഷ ഇതിൽ വ്യത്യാസത്തിൽ എന്തെങ്കിലും പ്രത്യേക, പുരുഷന്മാരിൽ അധികം അല്ലെങ്കിൽ സ്ത്രീകളിൽ അധികം കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
1: ഇല്ല, അത് പുരുഷന്മാരിലാണ് പഠനങ്ങൾ പറയുന്നത്,
0: കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. ഇങ്ങനെ രോഗലക്ഷണങ്ങൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒരു രോഗി എന്ത് ചെയ്യണം? പ്രാഥമികമായി
1: ആദ്യം ഒരു ഡോക്ടറെ സമീപിക്കുക, എന്നിട്ട് ആ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം എന്താ ഡയഗ്നോസിസ് ഉള്ളത് ആ ഡോക്ടർ പറഞ്ഞു തരും. അപ്പൻഡിക്സിൻ്റെ പഴുപ്പിൻ്റെ അപ്പൻഡിക്സൈറ്റിസ് ആണ് എന്നാണ് ഡോക്ടറെ വിശകലനം എന്നുണ്ടെങ്കിൽ ഡോക്ടർ സ്വാഭാവികമായിട്ടും സ്കാൻ ചെയ്യാൻ പറയും. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഡിലേ ചെയ്യുന്ന പരിപാടി കുറവാണ്, ഇപ്പം പെട്ടെന്ന് ആൾക്കാർ ചികിത്സിച്ച് പോകുക എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ആൾക്കാർ ഇന്ന് രാവിലെ തന്നെ വയറുവേദന തുടങ്ങിയാൽ എന്നാൽ ഇപ്പം ഇന്ന് ഉച്ചക്ക് തന്നെ എന്നാൽ സ്കാൻ ചെയ്യാവുന്ന രീതിയിൽ ആയതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ആദ്യം ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇത് അപ്പൻഡിക്സിൻ്റെ ഒരു സൂചന ആണെന്നുണ്ടെങ്കിൽ ഇത് ഉടനെ തന്നെ പോയി സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാനിങ്ങിൽ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പം മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം ചെയ്യുന്ന സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആയിരിക്കും, USG. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അപ്പൻഡിക്സ് പല പൊസിഷനിലും നിൽക്കും, ഒരു 5-6 പൊസിഷനിൽ അപ്പൻഡിക്സ് നിൽക്കും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡിഗ്രി അനുസരിച്ചും അതിൻ്റെ പൊസിഷൻ അനുസരിച്ചും ചിലപ്പം സോണോളജിസ്റ്റിന് കിട്ടിക്കോളും നിർബന്ധമില്ല,
0: USG റിപ്പോർട്ടിൽ അത് വ്യക്തമായി വന്നോളണമെന്നില്ല,
1: നിർബന്ധമില്ല. അപ്പം അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് നമ്മൾ ഹയർ ഇമേജിങ് പറയുന്നത്.
0: അങ്ങനത്തെ അവസ്ഥയിൽ CTO അല്ലെങ്കിൽ MRIയിലേക്കോ?
1: MRI സാധാരണ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല, നമ്മൾ സാധാരണ CT അബ്ഡമൻ ആണ്
0: ചെയ്യാറുള്ളത്.
1: അപ്പോൾ അത് USG ചെയ്തിട്ട് നോക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക അപ്പൻഡിക്സും കാണേണ്ടതാണ്, അതിൻ്റെ അടുത്തുള്ള ലിംഫ് നോഡുകളും അതിലും കരളൊക്കെ അതിൻ്റെ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാവും, പിന്നെ അത് സ്കാനിൽ മനസ്സിലാക്കിയാൽ പിന്നെ അത് നേരെ തന്നെ പോയി സർജനെ കാണിക്കുക എന്നുള്ളതാണ്
0: അടുത്ത സ്റ്റെപ്പ്.
1: അടുത്ത സ്റ്റെപ്പ്
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇന്നത്തെ വിഷയം അപ്പൻഡിക്സിലെ പഴുപ്പ് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള സൗകര്യമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. വിളിക്കേണ്ട നമ്പർ 90 20 840 840 9020 840 840. ഇങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ സി ടിയിലോ ഇത് സംശയം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒരു സർജനെ കാണിക്കുക എന്നതാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്?
1: ചികിത്സാരീതി കൂടുതലായിട്ടും ഇത് ഓപ്പറേഷനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ ആദ്യത്തെ ചികിത്സ മരുന്നുകൊണ്ട് നോക്കുക എന്നുള്ളതാണ്. അത് ക്ലിനിക് നമ്മൾ സർജന് മനസ്സിലാവും പേഷ്യൻറ്റിന് ഓപ്പറേഷൻ ഇപ്പം വേണോ, അതല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിയോ, അതല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് മതിയോ.
0: അതായത് ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ ഇതിൻ്റെ പിന്നെ ഇൻഫെക്ഷൻ്റെ തോതനുസരിച്ച് ഡോക്ടർ
1: അത് പല സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, പല ആൾക്കാർ ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ട്. അതൊന്നും അതല്ലാണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പേഷ്യൻ്റ് സിംറ്റംസ് ഉണ്ട്, നല്ല വയറ് തൊടുമ്പോൾ തന്നെ വേദന ഉണ്ട്, ടെൻഡർനെസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് വേണമെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം, ഇഞ്ചക്ഷൻ വെച്ച് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്നാണ് സാധാരണ പറയാറുള്ളത്. ഒട്ടുമിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ സാധാരണ അത് എപ്പോഴും കൺസർവേറ്റീവ് മാനേജ്മെൻ്റാണ് ഇനീഷ്യലി പറയാറുള്ളത്, കാരണം അവിടുത്തെ തിരക്കും കാര്യങ്ങളും കൊണ്ട്. അപ്പം സാധാരണ ആൾക്കാർക്ക് അത് മരുന്നുകൊണ്ട് ആദ്യം നോക്കും, പിന്നെ വീണ്ടും വേദന കൂടുന്നുണ്ടെങ്കിലാണ് ഓപ്പറേഷന് റെക്കമെൻഡ് ചെയ്യാറുള്ളത്.
0: ഇങ്ങനെ ഓപ്പറേഷനിൽ എത്തിക്കുമ്പോൾ ഇപ്പോൾ മുൻകാലത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കീഹോ സർജറി, ഓപ്പൺ സർജറി രണ്ട്, ഇപ്പോൾ ആധികമായി റോബോട്ട് സർജറി, റോബോട്ടിക് സർജറിയും കൂടി വന്നിട്ടുണ്ടല്ലോ. ഇതിൽ പിന്നെ ഈ ഓപ്പൺ സർജറിയും കീഹോൾ സർജറിയും ഏതാണ് കൂടുതൽ ഈ വിഷയത്തിൽ അപ്പൻഡിക്സിൻ്റെ കാര്യത്തിൽ കുറേം കൂടിയും രോഗികൾക്ക് ആശ്വാസകരവും സൗകര്യപ്രദവുമായെന്ന്, അത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്ന് വിശ്വസിച്ചത്?
1: അപ്പൻസൈറ്റിസിൻ്റെ ഏറ്റവും നല്ലത് കീഹോൾ വഴി ചെയ്യുന്നതാണ്, കാരണം അതൊരു 3-4 ചെറിയ സ്മോൾ ഇൻസിഷനേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, അപ്പൻഡിസൈറ്റിസ് കാണാനും വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഓർഗൻസും നമുക്ക് വിസിബിളാണ് ഈ
0: കീഹോളിടുമ്പോൾ.
1: പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രശ്നം വെച്ചാൽ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ പോലും ചിലർക്ക് ഓവറിൻ സിസ്റ്റ് വരാം, ചിലർക്ക് ഓവറിയിലുള്ള സിസ്റ്റ് പൊട്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ വരാം, അതിൽ ബ്ലഡ് പുറത്തേക്ക് വരാം. ഇതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ, നല്ല വിസിബിളായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ വലുതായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഒരു അപ്പൻഡിക്സിന് ഒരു വയറ് ഫുൾ ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം കീഹോൾ ആകുമ്പോൾ സുഖം എന്താ വെച്ചാൽ വയറ് ഫുള്ള് കാണാൻ പറ്റും, ലിവർ, ബാങ്ക്, ഇത് കുടലുകൾ,
0: കീഹോളിലൂടെ ഇടുന്ന ഈ ക്യാമറയിൽ കൂടെ എല്ലാം പുറത്തുള്ള സ്ക്രീനിൽ രോഗിയുടെ വയറിനകത്തുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളതെന്ന് വിശദമായി കണ്ട് ഡോക്ടർക്ക്.
1: അതെ, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാനുള്ളത് കീഹോൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ആൾക്കാർ ഓപ്പൺ സർജറി മതി എന്ന് പറയാറുണ്ട്, അത് വലതുഭാഗത്തൊരു മുറിവാക്കിയിട്ട് ചെയ്യാം. സാധാരണ കോംപ്ലിക്കേഷൻ ഉള്ള അപ്പൻഡിക്സിന് മാത്രമേ നമ്മൾ മിഡ് ലൈൻ നടുവിൽ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളിൻ്റെ ഓപ്പൺ സർജറീൻ്റെ പ്രശ്നം വെച്ചാൽ പെയിൻ കൂടുതലാണ്, പിന്നെ ഹോസ്പിറ്റലിൽ സ്റ്റേ കൂടുതലായിരിക്കും, പിന്നെ റിക്കവറി ടൈമും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അപ്പൻഡിക്സിൻ്റെ ആ ഭാഗത്ത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഓപ്പൺ ആക്കിയാൽ. അപ്പോൾ അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ്. കീഹോളാകുമ്പോൾ നമുക്കെല്ലാം കാണാം, ബാക്കിയുള്ള അവയവങ്ങൾ, കുടലിന്, പിന്നെ അതുപോലെ തന്നെ സംഗതിയാണ് ഈ അപ്പൻഡിക്സ് നോക്കുമ്പം കുടലിൻ്റെ, ചെറുകുടലിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഒരു മെക്കൽസ് എന്ന സംഭവമുണ്ട്, അതേപോലത്തെ ഒരു അപ്പൻഡിക്സിനെ പോലെ ഒരു ചെറിയ സംഗതിയാണ്. അപ്പോൾ അതോ അതുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കീഹോളാണ് ബെറ്റർ.
0: ഈ ആളുകൾ സാധാരണഗതിയിൽ ഓപ്പൺ സർജറി കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട് എന്ന് താങ്കളുടെ സംസാരത്തിൽ വന്നു. അതിനെന്തായിരിക്കാം കാരണം? കൂടുതൽ കീഹോൾ സർജറി കൂടുതൽ ചിലവേറിയതായത് കൊണ്ടാണോ?
1: കോസ്റ്റാണ് മെയിൻ ആൾക്കാരെ കൺസേൺ. മറ്റത് സ്പൈനൽ അനസ്തീഷ മതിയായിരിക്കും, മറ്റേ ഓപ്പൺ മറ്റതിലാവുമ്പോൾ കുറച്ചും കൂടെ ഫുൾ മയക്കിയിട്ടുള്ളത് ചെയ്യണം. അങ്ങനെ മയക്കത്തിന് പേടി ആൾക്കാർ, അങ്ങനെയൊക്കെ പേടിയുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ആൾക്കാർ ഓപ്പൺ. പിന്നെ മെയിൻ പൈസയാണ് അവരുടെ കൺസേൺ.
0: പിന്നെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പിന്നെ പ്രയാസങ്ങളും ഒക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ഇത് രണ്ടും എങ്ങനെ അതൊന്ന് വിശദീകരിച്ചാൽ
1: ഓപ്പൺ
0: രണ്ടും,
1: അതായത് മുറിവ് കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരിക്കും, അപ്പോൾ അതേപോലെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂടും, പിന്നെ അതേപോലെ ഉണങ്ങാനുള്ള താമസം കൂടുതലായിരിക്കും.
0: അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെ
1: സ്റ്റേ, ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതൽ ആവാം. പിന്നെ സ്റ്റിച്ച് വലിപ്പം കൂടുമ്പോൾ സ്വാഭാവികം പെയിൻ കൂടും. മറ്റേതാകുമ്പോൾ മോള് മൂന്ന് ചെറിയ ഓട്ടകള ഉണ്ടാവുള്ളൂ, അപ്പോൾ മൂന്ന് സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ സാധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കവറിയും പിന്നെ ഏർലി മൊബിലൈസേഷൻ, ആൾക്കാർക്ക് പെട്ടെന്ന് പണിക്ക് പോകണമെങ്കിലൊക്കെ അതായിരിക്കും ബെറ്റർ.
0: സാധാരണഗതിയിൽ ഓപ്പൺ സർജറി കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്
1: ചെയ്യണം? അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. സാധാരണ നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൽ വിടുക. ഓപ്പൺ ആണെങ്കിൽ
0: ആരോഗ്യവാനായ
1: വീട്ടിലേക്ക് വിടുക, മറ്റേതാകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് വീട്ടിലേക്ക് പോവാം.
0: ഇത് സംസാരത്തിനിടയിൽ വിരകളുടെ എന്തൊരു കാരണം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എന്ത് തരം വിരകളാണ് ഇപ്പോൾ സാധാരണഗതിയിൽ വിരകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ കുട്ടികളിലൊക്കെ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അവ രക്ഷിതാക്കൾ നോക്കുമ്പോൾ കാണുന്ന ഒരു തരം വെളുത്ത കാണാറുണ്ട്, ഇത്തരം വിരകളാണോ?
1: അതല്ലാത്ത വിരകളുണ്ട്, കൊടലുകളിൽ വരുന്ന അസ്കാരീസ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വിരകൾ. അപ്പോൾ അതൊക്കെ ഈ സോഷ്യോ, അതായത് അത്ര പുവർ ഹൈജീനിക് അല്ലാത്ത ആൾക്കാരിൽ കാണപ്പെടുന്ന ഏരിയയിൽ കാണപ്പെടുന്ന വിരകളാണ്
0: കൂടുതലായിട്ട്.
1: സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു പ്രശ്നം തന്നെയാണ് ഈ അപ്പൻഡിക്സ്, ഏത് രോഗത്തിൻ്റെയും പ്രശ്നം. അതായത് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വൃത്തിയിൽ നടക്കുമ്പോൾ അസുഖങ്ങൾ കുറവായിരിക്കും, അതുപോലെ തന്നെയാണ് ഈ കുടലിൻ്റെ പ്രശ്നങ്ങളും.
0: വൻകുടലേതെങ്കിലും അസുഖങ്ങൾ അപ്പൻഡിക്സ് വരാനുള്ള സാധ്യതകൾ പലപ്പോഴും വൻകുടലെ മുഴകള് ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, അതും ഇതും തമ്മിൽ വല്ല
1: അതായത് അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ വരാനുള്ള വേറൊരു കാരണം വെച്ചാൽ ട്യൂമേഴ്സ് വരാം, അപ്പൻഡിക്സിൻ്റെ അടുത്തായിട്ട് വരുന്ന ട്യൂമേഴ്സ് വരാം, അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ തന്നെ ക്യാൻസർ വരാം. അപ്പൻഡിക്സിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അതായത് വൻകുടലിൻ്റെ തുടക്കം, സീക്കം എന്ന് പറയും, അതിൽ വരുന്ന ചില മുഴകൾ, ചില ഈ അൾസേഴ്സ്, അതൊക്കെ ചിലപ്പം അപ്പൻഡിക്സിൻ്റെ അടുത്തായതുകൊണ്ട് അതിനും കൂടെ ഇൻഫെക്ഷൻ വരാറുണ്ട് ഈ മറ്റേ സീക്കത്തിൽ വരുമ്പോൾ. പിന്നെ ട്യൂമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ ട്യൂമർ അതിങ്ങനെ ലോക്കലി ഇൻവേഡ് ചെയ്ത്, അതായത് അടുത്തടുത്തുള്ള ഓർഗൻ അത് ബാധിക്കും, അങ്ങനെ അപ്പൻഡിക്സിനെയും അത് ട്യൂമറായിട്ട് ബാധിക്കാം. അത് സാധാരണ യൂഷ്വലി കാണപ്പെടുന്നത് അത് ഓൾഡ് ഏജ്, കുറച്ചും കൂടെ ഒരു വയസ്സായ ആൾക്കാരുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെയുള്ള ആളുകൾ നമ്മളെടുത്ത് അപ്പൻഡിക്സിൻ്റെ റിപ്പോർട്ടായിട്ട് വരുമ്പോൾ നമ്മളത് സി ടി സ്കാൻ നിർബന്ധമായിട്ട് എടുപ്പിക്കും. കൂടാതെ ചിലപ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി വരെ ചെയ്യിപ്പിക്കാറുണ്ട്, കാരണം വേറെ എന്തെങ്കിലും ട്യൂമർ കൊണ്ടാണോ ആൾക്ക് ഈ അപ്പൻഡിക്സിൻ്റെ പഴുപ്പ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്.
0: ഈ കൊളോണോസ്കോപ്പിയിലൂടെ അപ്പൻഡിക്സിൻ്റെ ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുമോ?
1: അപ്പൻഡിക്സ് ഫുള്ളായിട്ട് കാണില്ല, അപ്പൻഡിക്സ് ലൂമൻ മാത്രമേ കാണൂ. അപ്പോൾ കുടലിൻ്റെ ഉള്ളിൽ കൂടെ പോയുള്ള ലൂമൻ മാത്രമേ കാണൂ.
0: ഇങ്ങനെ സർജറി കഴിഞ്ഞാൽ ദൈനംദിന ജീവിത ക്രമങ്ങളിലേക്ക് തിരിച്ചു വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിലും മറ്റും എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ആവശ്യമായിട്ട് വരുമോ?
1: സാധാരണ നമ്മൾ ഒരു 7 ദിവസം റെസ്റ്റ് പറയും, കാരണം വെച്ചാൽ സ്റ്റിച്ചുള്ള ഭാഗം ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അകത്തുള്ള പഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് സാധാരണ ഒരു 7 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടാനുള്ള താമസം നമ്മൾ അന്ന് വീട്ടിലടങ്ങിയിരിക്കാൻ പറയാറുണ്ട്. പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ലൈറ്റായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറയാറുള്ളൂ.
0: മാംസാഹാരം അല്ലെങ്കിൽ അത്തരം കുറച്ച് ഹാർഡായിട്ടുള്ള ഇത്തരം ഭക്ഷണങ്ങൾക്ക് കഴിക്കുന്നത് ഇതിന് വല്ല റോളുമുണ്ടോ അപ്പൻഡിക്സ് വരാനുള്ള?
1: ഇപ്പം പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത് ജങ്ക് ഫുഡ്സും കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനത്തെ മീറ്റ്സൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഇത് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ് പറയാറുണ്ട്.
0: കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ കേരളീയ ഭക്ഷണത്തിൽ ചോറ്
1: കൂടുതലായിട്ട്
0: കഴിക്കുന്നതാണ്. അത് കാർബോഹൈഡ്രേറ്റിന് ഇതിൽ റോളുണ്ടെന്നാണ്
1: എക്സസ് കാർബോഹൈഡ്രേറ്റ്, എക്സസ് ഫാറ്റ്, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഒരു ഡെഫിനറ്റീവ് കോസും ഒന്നും ഇപ്പം അങ്ങനെ സ്റ്റഡീസ് പറയാറില്ല. അങ്ങനെ ഒരു ഹൈപ്പോത്തിക്കലായിട്ട് പറയാവുന്നേ ഉള്ളൂ.
0: സാധ്യതകൾ, രോഗം വരാതിരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ?
1: ഇത് രോഗം വരാതിരിക്കാൻ പ്രത്യേകിച്ച് പ്രതിവിധികളൊന്നുമില്ല. പിന്നെ നമ്മൾ
0: ഹൈജീനിക് ആയിരിക്കണം ഭക്ഷണം,
1: നല്ല ഫുഡൊക്കെ നല്ല ഹൈജീനിക് ആവുക. പിന്നെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ്, ചെറിയ കുട്ടികളാകുമ്പോൾ മണ്ണും ഇതൊക്കെ വാരി തിന്നാറുണ്ട്, അതൊക്കെ നമുക്ക് എത്രത്തോളം കണ്ട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ മിഡിൽ ഏജ് ആകുമ്പോൾ ജങ്ക് ഫുഡ്സാണ് മെയിൻസ് നമ്മളിങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു കോസായിട്ട് പറയാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ്, പിന്നെ കൂടുതലായിട്ട് പിന്നെ വലിയ വലിയ ഡിസീസ്, ക്യാൻസർ കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്.
0: പൊതുവെ ആളുകൾക്ക് ഇന്ന് പുറത്തുനിന്നുള്ള ഭക്ഷണ സംസ്കാരം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണത്തിൻ്റെ റോളുണ്ട് എന്നാണ് നിങ്ങളെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ലോ ഹൈജീനിക് ഫുഡ് എന്ന് പറയുമ്പോൾ ഈ പഴകിയ ഭക്ഷണം എന്നാണോ ഉദ്ദേശം, അതോ വൃത്തിഹീനമായ?
1: രണ്ടും അത് കാരണമാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്.
0: ചികിത്സകൾ ഓപ്പറേഷൻ അല്ലാത്ത മരുന്നുകൊണ്ട് ഉള്ള ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ്? അത്
1: എല്ലാം ഡിപ്പെൻഡ്, എല്ലാം പേഷ്യൻറ്റിൻ്റെ ഇതനുസരിച്ച്, അപ്പൻഡിക്സിൻ്റെ അപ്പൻഡിസൈറ്റിസിൻ്റെ ഡിഗ്രി അനുസരിച്ചിരിക്കും. ചില അപ്പൻഡിക്സ് അത് മരുന്ന് കഴിച്ചാൽ, ഒരു 7 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് വേദന മരുന്ന് കഴിച്ചാൽ അത് മാറും. പക്ഷെ വീണ്ടും ആൾക്ക് വീണ്ടും 2 മാസം കഴിയുമ്പോൾ ഇതേപോലെ വീണ്ടും വരാറുണ്ട്. അപ്പം ആൾക്കാർ വീണ്ടും മരുന്ന് മതിയെന്ന് പറയും, അപ്പം നമ്മൾ വീണ്ടും മരുന്ന് കൊടുക്കും. അങ്ങനെ അങ്ങനെ കുറച്ച് കാലം പോകാറുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവർ തന്നെ പറയും അത് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കാന്നുള്ളത്.
0: സംസാരത്തിനിടെ ഇത് ഈ ഗ്രന്ഥി, ഈ അപ്പൻഡിക്സ് പൊട്ടുന്നൊരു ഇത് പറഞ്ഞല്ലോ, അങ്ങനെ പൊട്ടിയാലുണ്ടാകുന്ന അപകടം?
1: അപ്പൻഡിക്സ് കുടലിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അപ്പൻഡിക്സ് പൊട്ടിയാൽ നമ്മൾ കഴിക്കുന്ന എന്തും അപ്പൻഡിക്സ് ആ അപ്പൻഡിക്സിൻ്റെ ഉള്ളിലൂടെ തന്നെ പുറത്തേക്ക്
0: പുറത്തേക്ക്,
1: അപ്പോൾ അത് വയറിൻ്റെ ഫുള്ള് ക്യാവിറ്റിയിൽ അത് അടയും. അതൊരു വലിയൊരു പെരിറ്റോണൈറ്റിസ് എന്നൊരു വലിയൊരു രോഗത്തിലേക്കാണ് പോവുക. അത് പിന്നെ പേഷ്യൻ്റ് പെട്ടെന്നായിരിക്കും അത് ബി പി ഫോള് വരിക, നെഞ്ചിടിപ്പ് കൂടി ഐ സി യുലേക്ക് കുറച്ച് കാലം കിടക്കേണ്ടി വരും.
0: മരണം വരെ സംഭവിച്ച,
1: മരണം വരെ സംഭവിച്ചേക്കാം. പെട്ടെന്നാണ് അത് സംഭവിക്കുക. അപ്പോൾ നമ്മളത് വെയിറ്റ്, അപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എത്ര നാളും കൊണ്ടുപോകാൻ പറ്റും, പൊട്ടുമോ പൊട്ടില്ല, അതൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് എപ്പോഴാണ്, അത് ഇൻറ്റേർണൽ ഓർഗൻ ആയതുകൊണ്ട് നമുക്കത് അസസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ ദിവസവും സ്കാൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്, പൊട്ടിയാൽ ഭവിഷ്യത്തുകൾ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നേരത്തെ തന്നെ അത് സർജറി ചെയ്ത് ഒഴിവാക്കിയാൽ അത് പെട്ടെന്ന് നേരത്തെ തന്നെ മാറ്റാവുന്ന അസുഖമാണ്.
0: ഇത്തരം സർജറി കഴിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗർഭധാരണം പോലെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഘ്നം തടസ്സമുള്ളതായിട്ട്?
1: അങ്ങനൊന്നും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതൊക്കെ രണ്ടും ഓർഗനാണ്, അതുകൊണ്ട് റിലേറ്റഡ് അല്ല.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന അപ്പൻഡിക്സിൻ്റെ പഴുപ്പ് എന്ന വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. MES മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷബീർ മൊഹ്സിൻ നമ്മോടൊപ്പം ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുണ്ട്. ഈ അപ്പൻഡിക്സിലെ പഴുപ്പ് കൂടാതെ ഒരു സർജറി വിഭാഗം മേധാവി എന്ന നിലയിൽ
1: നമുക്ക്,
0: എങ്കിലും സാധാരണഗതിയിൽ വയറിനകത്ത് കാണുന്ന ഫാറ്റി ലിവർ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി PC റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
1: ഫാറ്റി ലിവർ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റി മീലിൻ്റെയും തോതനുസരിച്ചിട്ടാണ് അത് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക. അത് പല ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മളെ വയറിൽ ഡെപ്പോസിറ്റ് ചെയ്യും, കരളിൻ്റെ ഭാഗത്ത്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് എല്ലാം ഫാറ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടുക ചെയ്യുക. അത് എക്സസൈസ് ഇല്ലായിട്ടാണ്, എക്സസൈസ് വേണം. പിന്നെ അതുകൂടാതെ കൺട്രോൾഡ് ഫുഡാണ് ഇതിൻ്റെ ഫാറ്റി ലിവർ വരാതിരിക്കാൻ പ്രിവെൻ്റ് ചെയ്യാനുള്ള ഒരു സംഗതി.
0: അതുപോലെ മറ്റൊരു കേസാണല്ലോ ഈ ഹെർണിയ.
1: അതെ അതെ,
0: അതും ഈ വലതുഭാഗത്താണ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു. ഹെർണിയ വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണോ വരിക? അതോ
1: ഹെർണിയ പല ഹെർണിയകളുണ്ട്. നമ്മളെ സാധാരണ കാണുന്ന ഹെർണിയ ഗ്രോയിൻ ഹെർണിയ എന്ന് പറയും, അതായത് നമ്മൾ നാബിൻ്റെ അടുത്ത് കാണുന്ന, അത് രണ്ട് ഭാഗത്തും വരാം, വലത് ഭാഗത്തും വരാം, ഇടത് ഭാഗത്തും. അതൊരു ഒരു ഡിഫക്റ്റ്, മസിലുള്ള ഒരു ഡിഫക്റ്റ് കൊണ്ട് വരുന്ന സംഗതിയാണ്. അപ്പം ചില ഹെർണിയകളിൽ ഈ അപ്പൻഡിക്സ് വരെ കയറി നിൽക്കാറുണ്ട്. അപ്പൻഡിക്സ് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ട് ചിലപ്പോൾ ആ ഹെർണിയൻ്റെ അതിലേക്ക് വരെ കണ്ടൻ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. പിന്നെ അപ്പൻഡിക്സിൻ്റെ ആകെ ഇതിൻ്റെ ഫോളോ അപ്പ് വേണമെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ ആൾക്കാർ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ചിലപ്പം ഡോക്ടറെ കണ്ടോളാൻ നിർബന്ധമില്ല, ആൾക്കാരെ പണിക്ക് അങ്ങ് പോകും. അപ്പോൾ ഈ അപ്പൻഡിക്സിൻ്റെ ബയോപ്സി റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമർ, അതാണ് ക്യാൻസർ ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അത് ഉണ്ടോ ഇല്ലേ, അതാണ് ആകെ ഉള്ളൊരു അതിൻ്റെ ഒരു മോസ്റ്റ് കോംപ്ലിക്കേഷൻ ആണ്. അതായത് അപ്പോൾ അത് അവഗണിച്ചാൽ, അപ്പോൾ ചില മ്യൂസിനസ് ന്യൂപ്ലാസ് അപ്പൻഡിക്സിൽ വരുന്ന മ്യൂസിനസ് ന്യൂപ്ലാസ് ഇതുണ്ട്, അതൊക്കെ വന്നാൽ നമ്മൾ അവഗണിച്ചാൽ അത് പിന്നെ അത് വലിയൊരു സ്പ്രെഡിലേക്ക് പോകും. പിന്നെ നമുക്ക് ഒരിക്കലും ഓപ്പറേഷനോ കീമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരെ ആൾക്കാർ മാറാറുണ്ട്. എനിക്കിതേപോലെ ഞങ്ങൾ ഇതേപോലെ ചെയ്തൊരു അപ്പൻഡിക്സ് ആൾ ഇതേപോലെ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അബ്രോഡ് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾക്ക് വേദന, ഛർദി. അങ്ങനെ അയാൾ അവിടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അങ്ങനെ ചെറിയ സ്പ്രെഡ് പോലെ കണ്ടു. അങ്ങനെ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പം അതിൻ്റെ റിപ്പോർട്ട് നോക്കിയപ്പം ഇതേപോലെ ഒരു ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതായത് അവഗണിച്ച് ഫോളോ അപ്പ് വരാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു.
0: അപ്പോൾ സർജറി കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചതിൻ്റെ റിപ്പോർട്ട് വരാനും അത് ഫോളോ അപ്പ് നടത്താൻ പ്രത്യേകം ശ്രദ്ധ വേണം എന്നാണ്. ഇങ്ങനെ ഹെർണി അപ്പൻഡിക്സിൻ്റെ അപ്പൻഡിസൈറ്റിസ് സർജറി കഴിഞ്ഞാൽ പിന്നീട് അതേ രോഗിക്ക് അതേ അവസ്ഥ വരാനുള്ള സാധ്യത ഉണ്ടോ?
1: ഇല്ല, അപ്പൻഡിക്സ് നമ്മുടെ ശരീരത്തിൽ ഒരു ഓർഗനേ ഉള്ളൂ, അത് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
0: പിന്നെ ആ പ്രശ്നം വരാറില്ല.
1: പിന്നെ റെയർലി എന്താ വെച്ചാൽ ഈ അപ്പൻഡിക്സിന് ഞാൻ പറഞ്ഞൊരു ഭയങ്കര പൊട്ടി പഴുപ്പായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അപ്പൻഡിക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിക്കൊള്ള നിർബന്ധമില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആ പഴുപ്പെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരു നാലാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അഞ്ചാഴ്ച കഴിഞ്ഞിട്ടോ അപ്പൻഡിക്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാറുണ്ട്. അതിന് ചിലപ്പം നമ്മൾ വന്ന സമയത്തുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, ചില സമയത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം, നമ്മൾ പറയും ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട, കാരണം ഇതെല്ലാം എല്ലാം കൂടെ ഇവിടെ ഒട്ടി നിന്നിട്ട് ഒരു മുഴയായിട്ട് നിൽക്കുന്നുണ്ടാവും, നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ പറയും ഇപ്പം ചെയ്യാൻ പറ്റൂല, ഇപ്പം അവിടെ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതെ അതെ അതെ. അപ്പം നമ്മൾ പറയും അത് വെയിറ്റ് ചെയ്ത് നാലാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇനിയും വേണോ വേണ്ടെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കുക ചെയ്യാം.
0: ഒരു കോളർ ലൈനുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ,
0: വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
2: കുട്ടികളിൽ ഉണ്ടാവണ കയല വീക്ക് അതും ഈ അപ്പൻഡിക്സും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം?
1: കുട്ടികളിൽ സാധാരണ മീസെൻട്രിക് ലിംഫഡനൈറ്റിസ് എന്ന് അതിന് പറയാം. അതായത് അപ്പൻഡിക്സിൻ്റെ ആ ഭാഗത്തുള്ള എന്താ പറയുക, കഴലകളാണ് ഇത് വീങ്ങാറുള്ളത്. ആ നമ്മുടെ ശരീരത്തിൽ ഏത് കഴല വീങ്ങാന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ അടുത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ മുറി പറ്റിയാൽ നമ്മളെ കക്ഷത്തിൽ കഴല വീങ്ങാറുണ്ട്, നമ്മളെ കാലിൽ മുറി പറ്റിയാൽ നമ്മളെ ഇവിടെ നാവിയിൽ കഴല വീങ്ങാറുണ്ട്. അപ്പം വയറിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണ് ആ കഴലകൾ ഇൻഫെക്ഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കപ്പെടാത്തൊരു അപ്പൻഡിക്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കുടലിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഈ അടുത്തുള്ള അപ്പൻഡിക്സിൻ്റെ അടുത്തുള്ള കഴലകൾ വീങ്ങാറുണ്ട്. അപ്പോൾ സാധാരണ കുട്ടികളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരകളിൻ്റെ മരുന്നൊക്കെ കൊടുക്കുമ്പം ചിലപ്പം ഇതൊക്കെ കുറയാറുണ്ട്. അതല്ല വീണ്ടും കൂടെ കൂടെ ഈ ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പൻഡിക്സ് എടുത്ത് ഒഴിവാക്കാറുണ്ട് പ്രൊഫൈലാറ്റിക് ആയിട്ട്.
2: ഇതില് പിന്നെ സ്കാനിങ്ങിൽ കാണുന്നില്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും
1: അല്ല, അപ്പൻഡിക്സ് നോർമലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ അപ്പൻഡിക്സിൻ്റെ പഴുപ്പ് ആവാൻ സാധ്യത കുറവാണ്. എല്ലാ സ്കാനിലും കാണാൻ നിർബന്ധമില്ല. പക്ഷേ കരളവീക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വയറിനും വയറിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചിലപ്പം ഫുഡിൽ വരുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിലും മലദ്വാരത്തിന് അവിടെ വരുന്ന ഇൻഫെക്ഷൻ ആവാം. പല ഇൻഫെക്ഷൻ കുട്ടികളിൽ പിന്നെ ഫുഡ് കഴിക്കുന്നത് തന്നെ പല നേരത്തെ പറഞ്ഞ പോലെ പലതും വാരി തിന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്.
0: കുട്ടികളുടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. സംസാരത്തിനിടെ കുട്ടികളുടെ ഭക്ഷണരീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ പ്രധാനമായും ഈ ചില കുട്ടികളെങ്കിലും നഖം വെട്ടി വൃത്തിയാക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കുന്ന രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ മണ്ണിലും മറ്റുമൊക്കെ കളിക്കുമ്പോൾ ഇതിനിടയിൽ രോഗാണുക്കൾ കയറിക്കൂടാനും അത് ഭക്ഷണത്തിലേക്ക് വരാനുമുള്ള സാധ്യതകൾ കൂടെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു
1: ഒരുവിധം ബാക്ടീരിയ കാര്യങ്ങളൊക്കെ നമ്മളെ കുടലിൽ തന്നെ, കുടലിൻ്റെ അകത്തുള്ള ബാക്ടീരിയ തന്നെ അത് റിസോൾവ് ചെയ്യും. അപ്പോൾ
0: ഓട്ടോമാറ്റിക്
1: അത് അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, ഇമ്മ്യൂണിറ്റി അങ്ങനെയാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് അതിനൊരു കൂടുതലായിട്ട് അത് ഇൻഫെക്ഷൻ വരാറുള്ളത്.
0: ഈ മഴക്കാലമാണല്ലോ ഇപ്പോൾ, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രത്യേകം ഈ വിഷയം?
1: സീസണൽ വേരിയേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ സമയങ്ങളിലും ഇത് വരാറുണ്ട്.
0: പിന്നെ ഏജ് വയസ്സിനും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്നവരിൽ വരെ കണ്ടുവരുന്നു എന്നാണ് താങ്കളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായത്. ക്യാൻസർ മൂലം ഇത് വരാമെന്നും ഇത് ക്യാൻസർ ആവാമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് ജനറൽ സർജറിയിൽ നിന്ന് മാറി മറ്റ് ഓൺകോളജി വിഭാഗത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരാറുണ്ടോ? എങ്ങനെ?
1: അത് അതായത് അപ്പൻഡിക്സിന് വരുന്ന ക്യാൻസറുകളുണ്ട്, അത് ചിലപ്പോൾ സിമ്പിൾ അപ്പൻഡിസെക്ടമി ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത്
0: മാറും.
1: അത് മാറി, അത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, ടിപ്പിലൊക്കെ ആണെങ്കിൽ, അതിൻ്റെ മിഡ് പോയിന്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ അപ്പൻഡിക്സ് ചെയ്താൽ തന്നെ അത് മാറും. അതല്ല, കുടലിൻ്റെ വൻകുടലിൻ്റെ അടുത്ത് ബേസ്, അത് അപ്പൻഡിക്സിൻ്റെ ബേസിനോട് ആണ് ക്യാൻസർ വരുന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അപ്പൻഡിക്സ് മാത്രം മതിയാവില്ല, അപ്പോൾ വൻകുടലിൻ്റെ ഭാഗം കൂടെ നമ്മൾ മുറിച്ച് മാറ്റേണ്ടി വരും. പിന്നെ തുടർ ചികിത്സ നടക്കുന്നത് എല്ലാത്തിനും കോളൻ്റെ, അതായത് കുടലിൻ്റെമായി ബന്ധപ്പെട്ട് എന്തായാലും അത് ഓപ്പറേഷൻ തന്നെയാണ് ഫസ്റ്റ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് വരിക. പിന്നെ അഡ്ജുവൻ്റ് വേണം, അതായത് കീമോതെറാപ്പി വേണോ റേഡിയോതെറാപ്പി വേണോ എന്നുള്ളത്, പിന്നെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടും അതിൻ്റെ വർക്കപ്പ് അനുസരിച്ചിട്ടാണ്, അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് വരിക.
0: ഈ വൻകുടൽ മുറിച്ച് മാറ്റേണ്ട, ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പൻഡിക്സ് അല്ലാത്ത ഭാഗത്ത് ഇതുപോലെ ട്യൂമറിൻ്റെ എന്തെങ്കിലും കണ്ടാൽ വൻകുടലിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മുറിച്ച് മാറ്റിയ ഭാഗം മാറ്റി രണ്ട് ഭാഗം തുന്നിച്ചേർക്കുകയാണോ പതിവ്, അതോ അവിടെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്?
1: ഇല്ല, അപ്പോൾ ക്യാൻസർ ഉള്ള ഭാഗം നമ്മൾ എടുത്ത് ഒഴിവാക്കും, അത് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ മാത്രമേ നമ്മൾ കുടലൊക്കെ പുറത്തേക്ക് വെക്കാറുള്ളൂ, അല്ലാത്തത് എല്ലാ കേസുകളിലും നമ്മൾ കുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് കുടൽ മറ്റ് വൻകുടലും ചെറുകുടലും തമ്മിൽ യോജിപ്പിക്കും. അപ്പൻഡിക്സിൻ്റെ ആ ഭാഗത്താണെങ്കിൽ
0: പുറത്തേക്ക് വിടുന്ന ഭാഗങ്ങളാണ് ഈ പലപ്പോഴും ഒരു കൊളസ്ട്രമി ബാഗ് ഒക്കെ വെച്ച ആളുകൾ.
1: അതെ, അത് ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പം കുടൽ അപ്പൻഡിക്സിൻ്റെ ഭാഗത്തൊക്കെ വലിയ ട്യൂമർ ഉണ്ടെങ്കിൽ അപ്പോൾ ഭക്ഷണം അതിലൂടെ പോവില്ല, അപ്പോൾ അത് തടസ്സമായിട്ട് നിൽക്കും, അപ്പോൾ അത് വീണ്ടും ചെറുകുടൽ വീർത്ത് വീർത്ത് വന്ന് അത് പൊട്ടും. അപ്പോൾ അത് ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുകുടൽ പുറത്ത് വെച്ചിട്ട് മലം അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പേഷ്യൻ്റിൻ്റെ അപ്പൻഡിക്സിൻ്റെ, അതായത് ഏത് ട്യൂമറാണ് നോക്കിയിട്ടാണ് അത് പിന്നെ അത് തീരുമാനിക്കുക, കീമോ വേണോ ആർ ടി വേണോ എന്നുള്ളതൊക്കെ.
0: ഇങ്ങനെ ഈ താങ്കളുടെ ഈ മെഡിക്കൽ ഈ എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട ക്യാൻസർ രോഗികളുടെ എണ്ണം ധാരാളം
1: നമുക്ക് ഇവിടെ കിട്ടുന്നത് പൊതുവെ കുറവാണ്, പക്ഷെ എന്നാലും ചെയ്യാറുണ്ട്. നമുക്കൊരു ഇതേപോലെ ഒരു മ്യൂസിയൻസ് ന്യൂപ്ലാസം വന്നിട്ടുണ്ട്. അത് ഒരു അപ്പൻഡി ചെയ്തപ്പോൾ തന്നെ അത് അതിൻ്റെ മാർജിൻസൊക്കെ ക്ലിയർ ആയതുകൊണ്ട് പിന്നെ വേറൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അതല്ലാണ്ട് വേറൊരു ഒരിക്കൽ അപ്പൻഡിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ബേസിൽ കുറച്ച് ക്യാൻസറിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വലത് ഭാഗത്തിൻ്റെ കുടൽ ഭാഗം ഫുള്ള് മുറിച്ച് മാറ്റിയിട്ട് ചെറുകുടലും മണിക്കുള്ളും തമ്മിൽ യോജിപ്പിച്ച് പിന്നെ അത് പിന്നെ അതിൻ്റെ ശേഷം വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വന്നിട്ടില്ല.
0: അത് ഏകദേശം എത്ര വയസ്സാണ്?
1: അത് 70 വയസ്സുള്ള
0: ഈ രണ്ടും
1: അല്ല, ഒന്ന് 70 ഒന്ന് 50 വയസ്സാണ്.
0: പുരുഷനായിരുന്നു അതോ?
1: അതെ, ഒരു പുരുഷനും സ്ത്രീ
0: സ്ത്രീയുമായിരുന്നു. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന അപ്പൻഡിക്സിലെ പഴുപ്പ് എന്ന വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നേരിട്ട് ഡോക്ടറോട് ചോദിച്ച് പരിഹാരം കാണാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. കുട്ടികളുടെ ചെറുപ്രായത്തിലുള്ള ഭക്ഷണക്രമത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ ഒഴിവാക്കാൻ സമ്മതിക്കാത്ത ചില ഘടകങ്ങളാണല്ലോ ഐസ്ക്രീം അതുപോലെയുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ, ഈ കോള അതുപോലെ, ഇത് അപ്പൻഡിക്സുമായി വല്ല
1: ഡെഫിനിറ്റീവ് കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് എന്ന രീതിയിൽ അത് കണക്കാക്കിയിട്ട് അത് ഒരു പോസിറ്റീവ് ഓർഗനായിട്ട് അല്ല റിസ്ക് ഫാക്ടർ ആയിട്ട് നോക്കാറുണ്ട്. വയറിൻ്റെ കഴിഞ്ഞാൽ അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ വയറുവേദന വന്നുകൊണ്ട് വെക്കും. അത് ഞാൻ പറഞ്ഞ പോലെ അപ്പൻഡിക്സിൻ്റെ ഇതനുസരിച്ച് ഓപ്പറേഷൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇടയ്ക്ക് വീണ്ടും ആ ഭാഗത്ത് വീണ്ടും വേദന വരും. അപ്പോൾ ആൾക്കാർ പറയും എന്താ അപ്പൻഡിക്സ് വീണ്ടും വന്നു.

0: ചില ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവാറില്ല.
1: ഈ വയറിലെ അസുഖങ്ങൾ ഒരു മേജർ ഘടകമാണ് ഈ അപ്പൻഡിക്സ് സാധാരണ എപ്പോഴും കേട്ടു വരാറുള്ള
0: പല അത് പല രീതിയിലാണ് അത് പ്രസൻറ്റേഷൻ ചെയ്യുക പല ആൾക്കാർക്കും. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓപ്പറേഷൻ ചെയ്തത് അപ്പൻഡിക്സ് കയറിയിട്ട് ലിവറിൻ്റെ താഴെ ആയിരുന്നു, പൊന്തി ഇങ്ങനെ വന്ന് ലിവറിൻ്റെ താഴെയുള്ളൊരു ഭാഗത്തായിട്ടാണ് അപ്പൻഡിക്സ് കണ്ടത്. അപ്പം അത്രയും മുകളിൽ പേഷ്യൻ്റെ വേദന മുകളിലായിരുന്നു വേദന.
1: അപ്പൻഡിക്സ് ആണെന്ന് ഒരിക്കലും സംശയിക്കാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളിൽ വേദന കണ്ടു.
0: അതെ അതെ, ഏറ്റവും മുകളിൽ കയറിയിട്ട് അതേപോലെ ബാക്കിലേക്കും വേദന. അപ്പം സ്കാൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അപ്പൻഡിക്സ് എന്ന് കണ്ടു. പിന്നെ നമ്മൾ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ മനസ്സിലായി അപ്പൻഡിക്സിനെ യൂഷ്വൽ ഭാഗത്ത് കാണുന്നില്ല. പിന്നെ ലിവറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴാണ് അപ്പൻഡിക്സ് അവിടെ അങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ പല പ്രസൻറ്റേഷനും വരാറുണ്ട്. പിന്നെ അപ്പൻഡിക്സ് പൊട്ടിയിട്ട് ഇതേപോലെ പഴുപ്പ് അവിടെ അങ്ങനെ അടിഞ്ഞ് കിടക്കും, അതിലേക്ക് കുടൽ ഒട്ടിപ്പിടിക്കും. അപ്പം അത് കൂടാതെ വേറെ കുടൽ ഒട്ടിപ്പിടിക്കും, അങ്ങനെ ബവൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് അത് അതായത് ഒബ്സ്ട്രക്ഷനായിട്ട് നമുക്കത് വന്നിട്ടുണ്ട്.
1: ശോധന തീരെയില്ലാത്ത അവസ്ഥ.
0: അതെ അതെ, ഭയങ്കര വയറ് വീർപ്പ്, ഛർദി, പിന്നെ ഗ്യാസ് പോകുന്നില്ല, മലം പോകുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളിത് ഓപ്പറേഷൻ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ കുടൽ തമ്മിൽ ഫുൾ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഇങ്ങനെ ആബ്സസ് ആയിട്ട് കിടക്കുകയാണ്. അതും ഫുള്ള് അപ്പൻഡിക്സ് ഫുള്ള് അത് പഴുത്ത് പൊട്ടി പോയി കിടക്കുകയായിരുന്നു.
1: ഈ പൊട്ടിയ പഴുപ്പ് മറ്റു കുടലിൻ്റെ ഭാഗങ്ങളെ പരസ്പരം
0: ഒട്ടിപ്പിടിച്ച്
1: പ്രതിവിധിയുണ്ടാക്കിയ അവസ്ഥ.
0: പിന്നെ അതേപോലെ ആ കേസിൽ ഇതേപോലെ നമ്മൾ ബേസ് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൻഡിക്സ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ് ആയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളാകുമ്പോൾ ആ ഭാഗത്ത് സ്യൂച്ചർ ചെയ്യാം, അതായത് ചെയ്യാം.
1: അപ്പൻഡിക്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ട്
0: അപ്പൻഡിക്സ് ഫുള്ള് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് അപ്പൻഡിക്സ് ബേസായി കാണുന്ന ഭാഗത്ത് നമ്മൾ തുന്നി വെക്കുക ചെയ്യാം.
1: ഇതുപോലെ ഈ ഹെർണിയ, ലിവർ ഫാറ്റ്, അതുപോലെ അപ്പൻഡിക്സ് ഇതല്ലാതെ ഈ നമ്മളെ അന്നദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ സാധാരണഗതിയിൽ
0: അല്ലെങ്കിൽ പിന്നെ വേറെ ഉള്ളത് അപ്പൻഡിക്സുമായി മിമിക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മെക്കൽസ് ഡൈവേർട്ടിക്കൽ എന്ന് പറയും. അതായത് കുടലിൻ്റെ ഭാഗത്ത് തന്നെ ഇതേപോലെ ചെറിയ ഔട്ട് പോച്ചിങ് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് ഇൻഫെക്ഷൻ വന്നാലും ഈ അപ്പൻഡിക്സിൻ്റെ അതേപോലെ തന്നെ സിംപ്റ്റംസ് ആയിരിക്കും വരിക.
1: രോഗലക്ഷണങ്ങൾ അതേപോലെ
0: വയറുഭാഗത്ത് വേദന വരും, ഛർദി വരും, ചിലപ്പം പനി വരാം. അപ്പോൾ നമ്മൾ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൻഡിക്സ് പഴുപ്പുണ്ടോ ഇല്ല എന്നത്. അപ്പൻഡിക്സ് പഴുപ്പില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കാനിൽ പറഞ്ഞ പോലെ സ്കാനിങ്ങിൽ എല്ലാം കണ്ടുപോകണം നിർബന്ധമില്ല. അപ്പം ക്യാമറ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൻഡിക്സ് പഴുപ്പുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇല്ലെങ്കിൽ അടുത്ത പിന്നെ നമ്മൾ നോക്കുക ചെറുകുടലിൻ്റെ ഭാഗത്തുള്ള മെക്കൽസാണ് നോക്കുക. അപ്പോൾ അതിന് ഇൻഫെക്ഷൻ ഉണ്ടോ, ആ ഭാഗത്ത് എന്തെങ്കിലും തടിപ്പുകളുണ്ടോ നോക്കും. അതുണ്ടെങ്കിൽ ആ ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഫീമെയിൽ പെണ്ണുങ്ങളിൽ വരുന്നത് ഈ ഓവറി, അണ്ടം ചിലപ്പോൾ തിരിയാം, അതിൽ സിസ്റ്റുകൾ വന്നിട്ട് അതിൽ ബ്ലഡ് വരാം. അതൊക്കെയാണ് ഇതിൻ്റെ അപ്പൻഡിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്നോസിസുകൾ. അപ്പോൾ അതാണ് നമ്മൾ ക്ലിനീഷ്യൻ നമ്മൾ എപ്പോഴും നോക്കുക, ഇതുണ്ടോ അതുണ്ടോ എല്ലാം കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പേഷ്യൻറ്റിന് പറയാറുള്ളൂ.
1: സ്ത്രീകളിൽ ഈ ആർത്തവീരം അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞിട്ട് ഇത്തരം രോഗങ്ങൾ വരുന്നത് അതുമായി എന്തെങ്കിലും
0: അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഏത് പ്രായക്കാർക്കും
1: വരാറുണ്ട്. ഈ അണ്ടത്തിൽ വരുന്ന സിസ്റ്റുകളും കേട്ടു പറഞ്ഞല്ലോ, അതും ഈ പിന്നെ ആർത്തവീരാമം കഴിഞ്ഞ സ്ത്രീകളിൽ
0: കണ്ടുവരാറുണ്ടാവില്ല. അങ്ങനെ സംശയിക്കേണ്ടത് പിന്നെ ക്യാൻസർ ആണ്, അല്ലാത്തത് മുഴകൾ എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിൽ വരുന്നത് മിക്കവാറും ക്യാൻസർ ആവാനാണ് സാധ്യത.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൽ നിങ്ങളോട് സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഈ അപ്പൻഡിക്സുമായി
0: വേറൊരു കാര്യം പറഞ്ഞു പോയി. പിന്നുള്ളത് കല്ലിൻ്റെ, മൂത്രക്കല്ലിൻ്റെ വേദന, അതും ഇതുമായി മിമിക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. മൊത്തത്തിലെ കല്ല്, ട്യൂബിൽ കല്ല്.

0: ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതേപോലെ തന്നെ വലതുഭാഗത്ത് ഇതേപോലത്തെ ആയിരിക്കും പ്രസൻറ്റേഷൻ വേദന.
1: അപ്പെനിക്സ് ആണോ എന്ന്
0: ആ
1: സംശയിച്ചു
0: അതെ,
1: അതിന്റെ
0: അപ്പം
1: തരത്തിൽ.
0: നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടോ, മൂത്രത്തിൻ്റെ കല്ലിൻ്റെ പ്രശ്നമുണ്ടോ, ഓവറിയിൽ പ്രശ്നമുണ്ടോ, ബാക്കിയുള്ള ട്യൂമേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കുടലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ എല്ലാം ഇതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പെൻഡിക്സ് മാത്രം ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ അപ്പെൻഡിക്സ് കണ്ടതല്ലേ പിന്നെ ഇതിനാ സി ടി സ്കാൻ എടുക്കുന്നത് ചോദിക്കാറുണ്ട് അങ്ങനത്തെ. അപ്പോൾ സംശയമുള്ള ആൾക്കാർ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കും, അതായത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കൺഫേം ചെയ്തിട്ട്. ചിലപ്പോൾ ആൾക്കാർക്ക്, നമ്മൾ കല്ലിലുള്ള ആൾക്കാർക്ക് ഓപ്പറേഷൻ ചെയ്താലും വേദന പോവില്ല. അപ്പം അത് മിസ്ഡയഗ്നോസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് വീണ്ടും പെയിനില്ല, പെയിൻ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മളങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ
1: അതായത്
0: ചെയ്യും.
1: അപ്പെൻഡിക്സിൻ്റെ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും വേദന പോകുന്നില്ല, ആ സർജറിയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിക്കാവുന്ന
0: അതെ,
1: തരത്തിലേക്ക് കാര്യങ്ങൾ
0: ഞങ്ങൾക്ക് ഇതേപോലെ പേഷ്യൻ്റ്
1: നീങ്ങും.
0: വന്നിട്ടുണ്ടായിരുന്നു. അതായത് പേഷ്യൻറ്റിന് ഓൾറെഡി പേഷ്യൻ്റ് റീനൽ സ്റ്റോൺ ഉണ്ട്, കിഡ്നിയുടെ സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് പേഷ്യൻ്റ് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പച്ചമരുന്നൊക്കെ കുടിച്ചു പോകുമായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിന് നമുക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ അപ്പെൻഡിസൈറ്റിസ് എന്ന രോഗമായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ആ സമയം ആ സ്കാനിങ് ചെയ്ത സമയത്തൊന്നും കല്ലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പേഷ്യൻ്റ് അതേപോലെ വേദന ആയിട്ട് വന്നു. അപ്പോൾ നോക്കുമ്പോൾ അത് കല്ല് മൂത്രത്തിൻ്റെ മറ്റേ കിഡ്നിയിലെ കല്ല് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് വീണ്ടും അവർ ചോദിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് അന്ന് കണ്ടിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അന്നത്തെ സ്കാനില്ല, അവിടെ കല്ലില്ല, അതുകൊണ്ടാണ്.
1: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ.
2: കുറച്ചുകൂടെ
1: ആ ചോദിച്ചോളൂ.
2: അല്ല, ഞാൻ എൻ്റെ ഒരു മകൻ്റെ കുട്ടി, ഒരു 7 വയസ്സുള്ള കുട്ടിക്കാണ്, അപ്പൻഡിക്സിന്റെ സർജറി ഇപ്പൊ കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇപ്പൊ നല്ലൊരു വേദന പറഞ്ഞു, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലല്ല. അപ്പൊ ഇത് കണ്ണുണിയാന്ന് വിളിച്ചതാണ് സാർ.
1: അപ്പൻഡിക്സിന്റെ ആ ഭാഗത്ത് തന്നെയാണോ വേദന?
2: ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വേദന ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിട്ട് അപ്പൊ അത് സ്പ്രെഡായിട്ട് ഇങ്ങനെ താക്കോൽദ്വാര കീഹോള് ശസ്ത്രക്രിയ നടത്തി ഓൾറെഡി, മിംസ്, കണ്ണൂർ മിംസ് എന്ന്. അപ്പൊ ഇപ്പം വേദന ഉണ്ട്, വേദന. ഇപ്പൊ ഡോക്ടർ പറയുന്നു പറഞ്ഞി അത് കാര്യാക്കണ്ട എന്നാണ്. അങ്ങനെ വേദന
0: അത്, അതായത് അത് കാര്യമായിട്ട് അതായത് അപ്പെൻഡിക്സ് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നോ?
2: അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം പഴുപ്പെടുത്തു, ആദ്യം പഴുപ്പെടുക്കണം, അതിനുശേഷം അപ്പൻഡിക്സിന്റെ ഇതെടുത്തു. അത് രണ്ടും എടുത്തു ഓൾറെഡി നമ്മൾ കാണിച്ചു.
0: ആ, അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അപ്പൻഡിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പഴുപ്പ് നമ്മൾ എത്ര വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയാലും ചെറിയ ഭാഗമൊക്കെ അവിടെ ഉണ്ടാവും, എത്ര ക്ലീൻ ആക്കിയാലും. അപ്പോൾ അതിങ്ങനെ മാറി വരാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തിങ്ങനെ മെല്ലെ മെല്ലെ അത് മാറി വരേണ്ടതാണ്. സാധാരണ കുറച്ച് സമയമെടുക്കും, അത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അത് അങ്ങനെ വ്യാപിച്ചുകൊണ്ടുള്ള പ്രശ്നമാണത്. നേരത്തെ അത് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്, അത് കുറച്ച് സമയം ഉണ്ടാവും അതിന്റെ ഒരു പ്രശ്നങ്ങൾ.
2: അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ചോദിച്ചിരുന്നു ഡോക്ടറോട്. അപ്പോ ചെയ്ത ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ കുറച്ച് വേദന ഉണ്ടാവും.
0: അതെ അതെ,
2: ഒന്ന് എഴുന്നേറ്റ് നടത്തിച്ചു നോക്കണം.
0: ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് കുടലുകൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കാന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ബബിളിൻ്റെ മൂവ്മെന്റ് കുറവാണെന്നാണ് അർത്ഥം. അപ്പം അത് നമ്മൾ നടത്തിച്ചൊക്കെ ചെയ്താൽ കുറേ ഒക്കെ ഇങ്ങനെ ശരിയാവാറുണ്ട്.
2: അതന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു, നടത്തിച്ചു നോക്കണം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. 7 വയസ്സ് പ്രായമുള്ളൂ.
0: അതെ, വേദന പിന്നെ പേടി ഇതൊക്കെയാണ് അവരുടെ കാര്യം.
2: അതെ, അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോ ഞാൻ ജസ്റ്റ് ഇതിൽ കണ്ടോണ്ട് സാറൊന്ന് വിളിച്ചതാ. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല സാർ?
0: ആ, ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു യൂഷ്വൽ കോഴ്സ്, അങ്ങനെ തന്നെ
2: വരാം.
1: തങ്ങളുടെ കുട്ടികൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി മാറട്ടെ. സംസാരത്തിനിടയിൽ മൂത്രാശയമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കല്ലുമായി ബന്ധപ്പെട്ട് വന്നല്ലോ. ഇത് എന്താ പറയാ, അങ്ങനെ വരുമ്പോൾ ഇവർ ജനറൽ സർജറിയിലാണോ അതോ യൂറോളജിയിലാണോ ഈ രോഗി?
0: ഇല്ല, അത് ആദ്യം ജനറൽ സർജറി തന്നെ കാണിക്കണം. അതായത് അവർ ക്ലിനിക്കിൽ നോക്കി ഇത് മൂത്രത്തിൻ്റെ പഴുപ്പുകൊണ്ടാണ്, മൂത്രത്തിൻ്റെ കല്ലുകൊണ്ടാണ്, പിന്നെ സ്കാനിങ്ങിലും പ്രത്യേകിച്ച് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിഡൻ്റായിട്ട് സ്കാനിങ്ങിൽ കല്ല് പറയുന്നുണ്ടെങ്കിൽ അത് പിന്നെ അതവർ റെഫർ ചെയ്യുക ചെയ്യേണ്ടത്. നേരത്തെ തന്നെ യൂറോളജി കാണിച്ചാൽ ഒരു പിന്നെ അവരും കൺഫ്യൂഷനായിരിക്കും.
1: ഒരു കോളർ ലൈനിലോട്ട് ഒന്നുകൂടി നോക്കാം. ഹലോ ഹലോ, ചില സാങ്കേതിക തകരാറ് കാരണം അദ്ദേഹത്തിന് ലൈൻ കിട്ടിയില്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ കല്ല് മൂലമുണ്ടാകുന്ന വേദനയും അപ്പൻഡിക്സിൻ്റെ വേദനയും തിരിച്ച് ശ്രോതാക്കൾക്ക് സാധാരണ
0: ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ കല്ലിൻ്റെ വേദന സ്വാഭാവികമായിട്ടും ബാക്കിൽ നിന്ന് വേദന വന്നിട്ട് ഇങ്ങനെ മുന്നിലേക്കായിരിക്കും വേദന വരിക. അപ്പൻഡിക്സിൻ്റെ ഞാൻ പറഞ്ഞ ക്ലാസിക്കലി എങ്ങനെ വരിക വെച്ചാൽ ആദ്യം പൊക്കലിൻ്റെ ഭാഗത്തായിരിക്കും, പിന്നെ അത് വലത് ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുക ചെയ്യുക. അങ്ങനെയാണ് പെയിനിൻ്റെ കാര്യം. ബാക്കി നോസിയ വൊമിറ്റിംഗ് ഒക്കെ രണ്ടിനും ഒരേപോലെ തന്നെയാണ്. പിന്നെ മൂത്രക്കല്ലിനാവുമ്പം ചിലപ്പം ഈ നമുക്കറിയാം ചിലപ്പം ബ്ലഡ് വരാം മൂത്രത്തിൽ, പിന്നെ മൂത്ര ഒഴിക്കുമ്പോഴുള്ള പ്രയാസം, ഇതൊക്കെ കൂടുതൽ കല്ലിങ്ങൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ എവിഡൻ്റായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൻഡിക്സ് മൂത്രസഞ്ചിൻ്റെ മേത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അപ്പൻഡിക്സ് വന്നിട്ട് ഇത് മൂത്രപ്പഴുപ്പ് ആയതുമാവാം.
1: നേരത്തെ വിളിച്ച അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇപ്പം ഈ ഇത്തരം കാര്യങ്ങൾ ഡിസ്ക് ചെയ്ത് എനിക്കിപ്പോൾ മനസ്സിലായത് എന്ന് വെച്ചാൽ അപ്പൻഡിക്സ് എന്തു തന്നെ ആയാലും പൊട്ടുന്നതിൻ്റെ മുമ്പ് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഒരുപാട്
0: കോംപ്ലിക്കേഷനിലേക്ക്
1: പോകുമെന്നാണ് ഏകദേശം ഇപ്പോൾ മനസ്സിലായത്.
0: അപ്പൻഡിക്സ് അത് ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ട ആൾക്കാർ വരാറുണ്ട്. ആദ്യം പഴുപ്പ് നീക്കാനൊരു ഓപ്പറേഷൻ, പിന്നെ അത് അപ്പൻഡിക്സ് എടുത്ത് ഒഴിവാക്കുന്ന ഒരു ഓപ്പറേഷൻ നാലാഴ്ച അഞ്ചാഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഈ പഴുപ്പ് വീണ്ടും വരാം. അതായത് എല്ലാ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പഴുപ്പും നമുക്ക് വാഷ് ചെയ്ത് ഒഴിവാക്കണമെന്ന് പറ്റില്ല. ചിലപ്പം കുടൽ ഒരു 5 മീറ്ററുള്ള ഒരു ഓർഗൻ, അതിങ്ങനെ ഫുള്ള് വാഷ് ചെയ്ത് ഒഴിവാക്കിയാലും ചില ഭാഗങ്ങളൊക്കെ ഇൻഫെക്ഷൻ വീണ്ടും വരും. പിന്നെ അത് ഒരു വലിയ ഇൻഫെക്ഷനായിട്ട് വീണ്ടും വരാറുണ്ട്. ഞാൻ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് അവരെ ആ പേഷ്യൻറ്റിന് 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തത്, അവർ 3 താക്കോൽദാരം വഴി ഉള്ളത്. അപ്പോൾ ആ പേഷ്യൻ്റ് കുറച്ച് കാലം ഇതേപോലെ വേദന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുണ്ടായിരുന്നു, വലത് ഭാഗത്ത് വേദന, ഇടത് ഭാഗത്ത് വേദന, അതൊക്കെ ഇൻഫെക്ഷൻ കയറിയിട്ട് പല ഭാഗത്തും ഈ കുടൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനൊക്കെ പേഷ്യൻ്റ് ഇങ്ങനെ വേദന സഹിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ സ്കാനിങ്ങിൽ പറയാറുണ്ട് അത് പൊട്ടിയിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നേരത്തെ തന്നെ പെട്ടെന്ന് ചെയ്യാം. ചില സ്കാനിങ്ങിൽ സബക്യൂട്ട് അപ്പൻഡിക്സ് എന്ന് പറയും, പക്ഷേ ആൾക്ക് നല്ല വേദന ഉണ്ടാവും, നല്ല സിംറ്റംസും സൈൻസും ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് സബക്യൂട്ട് അപ്പൻഡിക്സ് അല്ലേ, അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ വേണോ?
1: ഈ സബക്യൂട്ട് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ
0: അല്ല, അതായത് ഫുൾ അപ്പൻഡിക്സ് എന്താ പറയുക, ഇൻഫെക്ഷൻ ആയിട്ടില്ല, കുറച്ച് ഭാഗം ഇൻഫെക്ഷൻ ആയിട്ടുള്ളൂ. അതൊരു സോണോളജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു ഇൻ്റർപ്രിറ്റേഷനാണ്. പക്ഷെ അങ്ങനെ അങ്ങനത്തെ ആൾക്കാർക്കും നല്ല ഇൻഫെക്ഷൻ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ സ്കാനിന് മാത്രം റിലേവ് ചെയ്തിട്ട് കാര്യമില്ല, സർജനെ കാണിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാം, അല്ല വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം
1: എന്നുള്ളതാണ്.
0: അത് അതെ, കോംപ്ലിക്കേഷൻ ആവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് പൊട്ടും, എപ്പോൾ പൊട്ടും, ഏത് ഭാഗത്ത് പൊട്ടും, ടിപ്പിൽ പൊട്ടും, മിഡിൽ പൊട്ടും, ബേസ് പൊട്ടും, ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ
1: ഈ ശരീരത്തിലൊരു ഓർഗനാണല്ലോ ഇപ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു, അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ശാരീരികമായി ഇയാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ
0: ഇല്ല? നമുക്ക് അതൊരു ഇമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒരു ഓർഗൻ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് ഒഴിവാക്കി വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും
1: അത് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുടെ ജീവിതത്തിൽ സാധ്യത
0: ഇല്ല. ഇല്ല, അതൊരു എക്സ്റ്റെൻഡ് കുടലിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷനാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അപ്പൻഡിക്സിലെ പഴുപ്പ് എന്താണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 9020 840 8:40 നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കാറായി. ഒരു കൺക്ലൂഷൻ എന്ന നിലക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും?
0: മെസ്സേജ് അപ്പെൻഡിക്സിൻ്റെ പഴുപ്പാണ് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസം വെയിറ്റ് ചെയ്യണമെന്നല്ല, നമ്മൾ പെട്ടെന്ന് പോയിട്ട് സ്കാൻ ചെയ്യുന്നു. ഇന്നത്തെ ആൾക്കാർക്ക് കൂടുതൽ പെട്ടെന്ന് രോഗം കണ്ടെത്തുക എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇന്നെ വേദന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത് പോയി ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ അപ്പൻഡിക്സിൻ്റെ പഴുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പോയി സർജനെ കാണിക്കുക. സർജനെ കാണിച്ചിട്ട് സർജൻ പറയുകയാണെങ്കിൽ ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ നാളെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യാം. അതല്ല മരുന്ന് കൊണ്ട് നോക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കും ചെയ്യാം. അത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ എല്ലാം നോക്കിയിട്ടാണ് പരിശോധനയ്ക്ക് ശേഷം അതൊക്കെ പറയാൻ പറ്റുള്ളൂ. എല്ലാം ആളെ പരിശോധിച്ച് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ നോക്കി എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓൾഡ് ഏജിൽ വരുന്ന അപ്പൻഡിക്സ് എപ്പോഴും പെട്ടെന്ന്, അതായത് പെട്ടെന്ന് നീക്കം ചെയ്യാമെന്ന് ഉപരി സി ടി സ്കാനൊക്കെ എടുത്തിട്ട് ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ക്യാൻസറോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പെട്ടെന്ന് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫുഡ് ഒരു ഫാക്ടറാണ് ഇതിൻ്റെ, ജങ്ക് ഫുഡ്സ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് കഴിക്കാം. പിന്നെ ഓപ്പറേഷൻ അല്ലാണ്ടുള്ള ചികിത്സാ രീതി, അതായത് മരുന്ന് മാത്രം വേണോ വേണോ എന്നുള്ളത് ഞാൻ പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അത് പ്രായോഗികമല്ല.
1: ഏതായാലും ഇത്രയും സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കൾ സമയം ചിലവഴിച്ചു. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ധാരാളം പരിപാടികൾ ഉണ്ട്. മറ്റൊരു കൂടി കണ്ടുപിട്ടാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: ചോദ്യം കുറവ് വലിച്ചു നീട്ടിട്ട് അതാ ഞാൻ ഹെർണിയം വെക്കുമ്പോഴും.

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കൂടിക്കാഴ്ച. സൗദി രാജാവിന്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മോടൊപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയയുടെ റെക്ടറുമായിട്ടുള്ള ഖുർആൻ വിവർത്തകൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ കൂടിയിരിക്കുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ യാത്രയിൽ ഒരിക്കലും മറക്കാനാകാത്തൊരനുഭവമായി മനസ്സിൽ ബാക്കി നിൽക്കുന്നത്?
4: അപ്പം അങ്ങനൊരു അനുഭവം എന്ന് വെച്ചാൽ, എനിക്ക് തന്നെ ഒരു ആകർഷിച്ച ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ മദീനത്തിൽ വന്നപ്പോൾ കയ്യിലുള്ള ലഗേജുകളൊക്കെ പിന്നെ വേറൊരു വാഹനത്തിലാണ് കയറ്റിയത്. ഒരു വലിയ ലോറി. ഞങ്ങളെ ലഗേജുകളൊന്നും ബസ്സിൽ ഞങ്ങൾക്ക് അസൗകര്യമാണ്. ബസ്സിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ഉണ്ട്, ബാക്കിയുള്ളൊക്കെ വലിയ ലഗേജുകളൊക്കെ ലോറിയിലാണ് കയറ്റിയത്. അപ്പോൾ മദീനത്തിൽ വന്നപ്പോൾ ഒരു 10:30
3: രാത്രി.
4: എല്ലാവർക്കും റൂം തന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ച് അപ്പോൾ വലിയൊരു അതായത് പിന്നെ സംസം പുൾമാൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ ഹോട്ടലാണ്. ഏകദേശം 2000 ചില്ലാന ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫീലിംഗ് ഒറ്റയ്ക്ക് ഞാൻ പറയണം, ഞാൻ ഈ ഉടുത്ത എൻ്റെ ഒരു കോട്ടും പാൻറ്റും കുപ്പായും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു ഒരു തോർത്തുകൊണ്ട് പോലും കയ്യിലില്ല. മദീനത്തിൽ അന്ന് കിടന്നുറങ്ങാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആവണമല്ലോ. പ്രശ്നമില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് അപ്പോൾ അവർ ഞങ്ങൾ പുറത്തിറങ്ങി ലോബിയിൽ ചെന്നാൽ ഓരോ ആജിനോടും ഈ ബാഡ്ജ് ഉണ്ടെങ്കിൽ എന്താവശ്യം ആവശ്യം. അടുത്തൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വന്ന് ചോദിച്ചു എന്താവശ്യം. അപ്പോൾ പറഞ്ഞു വസ്ത്രങ്ങളൊന്നും എത്തിയിട്ടില്ല, അതെപ്പോഴും എത്തിയിരുന്നു. അപ്പോൾ സാവാഹിതാണ്. അപ്പോൾ 1 hour അവങ്ങളിവിടെ ഇരിക്കുകയാണ്. എനിക്കെന്താ വേണ്ട, ജ്യൂസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചോളാം, വാങ്ങി കഴിച്ച് ഞങ്ങൾ ഉണ്ടാവുള്ള അവിടെ ഇരുന്നു. 1 hour അവിടെ കഴിച്ചു കൂട്ടാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ചു കൂടി കഴിഞ്ഞാൽ വരുന്നു. അങ്ങനെ രാത്രി ഒരു 11:30 അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്തിയിട്ടില്ല, ബ്ലോക്കിലാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഒന്നുമില്ല, ഞാൻ എനിക്ക് കിടന്നിറങ്ങാനുള്ള ഒരു ഫ്രഷ് പോകാനാണ്. മഷാ അല്ലാഹ്, മുമുഷ്കിൽ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും കൈ പിടിച്ചു കൊണ്ടുപോവാണ്, തോളൊക്കെ പിടിച്ചിട്ട് വരും. അപ്പം അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പ് കൂടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ട് കുറേ നടന്നിട്ട് അപ്പം നമ്മളെ ഇടക്ക് വരും വരും തോളുണ്ട്, എന്താണ് എന്താ പ്രശ്നം, വരുന്നേ വരുന്നു, ഭക്ഷണം കഴിച്ചോ, അതെങ്ങനെ ചോദിക്കാണ്. ഒരു വിരുന്ന് വന്ന പോലെ കഴിഞ്ഞ് ഒരു തുണിക്കടയിലാണ് കയറുന്നത്, വലിയ വില പിടിച്ച വസ്ത്രങ്ങളുള്ള ഒരു തുണിക്കടയിൽ കയറിയിട്ട് അവനോട് പറയാണ് അളവെടുത്തിട്ട് ഒരു വസ്ത്രം കൊടുക്ക, ഉറങ്ങാൻ പറ്റുന്ന മാറ്റി കൊടുക്കണമല്ലോ.
5: അതെ അതെ.
4: അപ്പോൾ അവന് കുറേ വസ്ത്രങ്ങൾ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ആയിക്കോട്ടെ എനിക്ക് പറ്റുന്ന ഒരു കന്തൂറ, ഉറങ്ങാൻ പറ്റുന്ന ഒരു കന്തൂറ അത് മതിയാണ്, പിന്നെ ടവൽ വേണം, വേണ്ട ആവശ്യമില്ല, അപ്പം ഇത് മാത്രം മതി. അതിനെടുത്ത് പോക്കറ്റ് കൈ എടുത്തപ്പോൾ പാടില്ല. പിന്നെ മറ്റേ ആൾ എൻ്റെ ഷെയ്ഖുമിന് വേണം, ആ ഒന്നും കൊടുക്കാൻ, നഹ്നുൽ അൻസാർ,
5: അല്ലാഹു
4: നഹ്നുൽ അൻസാർ. അപ്പോഴാണ് ആ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറുകൾ. അപ്പം അയാളിപ്പോൾ ഒരു സർക്കാർ പൈസ ഒന്നും എടുത്ത് തരുന്നതല്ല, അയാളുടെ സ്വന്തം
5: പൈസ.
4: എന്നിട്ട് അയാളെ നമ്മളെ കൊണ്ടുവന്ന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഒന്നും ആവശ്യമില്ല, പോയി സുഖമായിട്ട് ഉറങ്ങാൻ. സുഭയസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ബാഗ് അവിടെ
5: ഉണ്ടാവും.
4: അപ്പം തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യനെ അവിടെ നിൽക്കുകയാണ്, എല്ലാം എത്തിയിട്ടുണ്ട് എടുത്തോ. അപ്പോൾ ഒരു ഒരാളെ പറ്റിയാണ്, ഈ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളെ പറ്റി പറഞ്ഞാൽ ഇതുപോലെ എല്ലാരെ പറ്റി ഇവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
5: അതെ അതെ.
4: അപ്പൊ എനിക്ക് മാത്രം കിട്ടിയെന്നാവില്ല, ചിലപ്പോൾ വേറൊരുള്ളടത്തൊക്കെ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നഹ്നുൽ അൻസാർ എന്ന് പറഞ്ഞല്ലോ,
5: അതെ,
4: ഞങ്ങൾ അൻസാറുകളാണ്, അതെനിക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയി.
5: അന്നത്തെ അൻസാറുകൾ ഇന്നും അതുപോലെ തന്നെ,
4: അന്നത്തെ അൻസാറുകൾ മദീനത്തെ അൻസാറുകൾ ഇന്നും അൻസാറുകളാണ് എന്ന ഒരു തോന്നൽ, അത് ആ ചരിത്രം കണ്ട് തിരിച്ചു പോന്നു.
5: അതുപോലെ തന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ടാവും. കണ്ണു നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന.
4: എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ പല ഹജ്ജിനും അവരോട് പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണ്, ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല, കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെന്താ പറഞ്ഞാൽ അള്ളാഹു തആല ഇങ്ങനെ സൗകര്യം കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫറളല്ലല്ലോ.
5: അതെ,
4: അള്ളാഹു മനസ്സത്തായില്ലേ സബീല. അപ്പൊ അവര് പറയും എന്നാലും അള്ളാഹിന്റെ വീട്ടിലൊന്ന് പോണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീല് ചെയ്ത ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്.
5: ആഗ്രഹിക്കുന്ന അജ്ജ, ആഗ്രഹിക്കുന്ന കഅബ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉംറ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കുമാറാകും.
4: അവൻ എന്നോട് വസീയത്ത് ചെയ്ത, ഞാൻ ഒരു പ്രാർത്ഥനയിലും അങ്ങനെ വസീയത്ത് ചെയ്ത ആളുകൾക്ക് പ്രാർത്ഥിക്കാനെ ഞാൻ വിട്ടിട്ടില്ല. പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൽ സുജൂദിലടക്കം, അതാണ് എനിക്കുണ്ടായ ഏറ്റവും ഒരു മനസ്സ് തട്ടിയ പ്രാർത്ഥന. നമ്മളെ മറ്റു പ്രാർത്ഥനകളും ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും അവരെ കണ്ണ് എപ്പോഴും അവർ നിറഞ്ഞ
5: പ്രാർത്ഥനയിൽ അവർ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇപ്പോൾ ഹജ്ജിന്, അടുത്ത ഹജ്ജിന് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നൽകേണ്ടതിനൊക്കെ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിൽ ഇപ്പോഴേ വളർത്തിക്കൊണ്ടുവരേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? മറ്റതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഇടപെടലുകൾ മറ്റൊക്കെ ആയിട്ട് പേപ്പർ വർക്കുകളൊക്കെ നടക്കും. പക്ഷെ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ തുടങ്ങി വെക്കേണ്ട ശീലങ്ങൾ,
4: അതിപ്പോൾ ശീലങ്ങൾ എന്ന് പറയണമെങ്കിൽ ഒന്ന്, പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഹജ്ജ് ഒരു ട്രെൻഡായി മാറുകയാണ്. ഹജ്ജിന് പോയി, ആ എന്നാൽ ഞാൻ പോയിട്ടില്ല, ഞാനും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പോകാം. ആ ട്രെൻഡ് ഒഴിവാക്കിയിട്ട് ഹജ്ജ് എന്ന് പറയുന്നത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വീട്, കൺകണ്ട വീട് കഅബയാണ്. അവിടെ പോയാൽ അള്ളാഹു തആല, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആഖിറത്തിലുള്ള വീട്ടിലേക്ക് നമ്മളെ എത്തിക്കും.
5: അതെ,
4: അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ല അൽ ജന്ന. അപ്പം ഇപ്പം തന്നെ ആളുകൾ മാനസികമായി ഹജ്ജിൻ്റെ ബാളങ്ങളും അതിന് പണം കെട്ടലും അതിലൊന്നും അത്ര പ്രശ്നമല്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി
5: നടന്നു
4: പോയിക്കോളും. ഹജ്ജ് അവിടെ എത്താൻ, അവിടെ എത്തിയിട്ട് കൃത്യമായി അമലുകൾ ചെയ്യാൻ, അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥന കഴിഞ്ഞ് അതേ ഊർജം മരണം വരെ, എത്ര കാലം ഹജ്ജ് കഴിഞ്ഞ് ജീവിച്ചാലും മരണം വരെ ആ ശുദ്ധി നിലനിന്ന് തൻ്റെ കാല് സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പ് വരുവോളം അങ്ങനെയുള്ളൊരു നിയ്യത്ത് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കണം. അതെങ്ങനെയാ പറഞ്ഞാൽ കൃത്യമായി നമസ്കാരത്തിൽ ജമാഅത്തുകളിലൊക്കെ ആണുങ്ങളാണെങ്കിൽ പങ്കെടുക്കുക, പിന്നെ ബാധ്യതകളൊക്കെ ഒന്ന് തീർത്ത്, പിന്നെ ചീത്തയായ സ്വഭാവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും. ഇപ്പം ആളുകൾ ഈ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആജിയന്മാർക്ക് മാത്രമുള്ളതാണ്, അവിടെ ചെന്ന് അറമ്മക്ക് സുബൈക്ക് രണ്ടു മണിക്ക് നീച്ചു പോകും. എന്നാൽ പെരയിൽ വന്നാൽ ഒരു കാമണിക്കൂറെങ്കിലും ഒരു താജ് നമസ്കാരത്തിന് വേണ്ടി സമയം കാണൂല, അതൊന്നും പാടില്ല. അക്കപ്പം തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശീലവും നിഷ്ഠയുമായി മാറ്റുക എന്നതാണ് എനിക്ക് ആജിമാരോട് പറയാനുള്ള ഒരു കാര്യം. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ആർക്കും മാറാൻ കഴിയുന്നില്ല.
5: യുവാക്കൾ വ്യാപകമായി ഹജ്ജിനും കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലമാണല്ലോ, ഇതുമായി ചേർത്ത് അവരോട് പറയാനുള്ളൊരു വാക്ക്?
4: യുവാക്കള് ഇറങ്ങിത്തിരിക്കുകയും അതിൻ്റെതായ ഒരു ഗുണം യുവാക്കളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്,
5: അൽഹംദുലില്ലാ.
4: അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ യുവാക്കളോട് പറയാനുള്ളതും പൊതുവെ പറയാനുള്ളതും, ഹജ്ജിന് പോവുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ പോകണം. ആരോഗ്യമുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പോകണം. നമ്മൾ പഠിക്കേണ്ട മക്കൾ വരെ, ആണും പെണ്ണുമായ മക്കൾ വരെ ഉണ്ടെങ്കിലും ഒരു ചെറുപ്പകാലം അവർക്ക് ഇപ്പോൾ പഠിക്കാണ്, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടിട്ട് അവർക്ക് അവരൊന്ന് ഇത് ചെയ്തിട്ട് ഹജ്ജിന് കൊണ്ടുപോയാൽ ജീവിതത്തിലൊരു ഒരു മാറ്റമുണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല, പഠിച്ചോ സഹായിക്കും, എന്നാലും അതിന് മാറ്റത്തിന് ഹജ്ജ് വലിയൊരു സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യുവാക്കൾ, പ്രത്യേകിച്ചും യുവാക്കളെ ആ ഒരു ഊർജം നിലനിർത്തി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ യുവാക്കൾ തയ്യാറാകണം.
5: ഈ ഹജ്ജ് ഇപ്രാവശ്യത്തത് AI എനേബിൾഡ് ആയതുകൊണ്ടുണ്ടായ കുറേ സൗകര്യങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും പുതുമ തോന്നിയ അല്ലെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ ഹൈറായി എന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വശങ്ങളുണ്ട്?
4: ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരുമ്പോഴാണ് അനുഭവപ്പെടുന്നത്. ഇപ്പം ഈ കസ്റ്റംസിൽ കുറേ നീണ്ട ക്യൂ, എന്നിട്ട് ആകെ വിഷമിച്ച് ക്ഷീണിച്ച് തകർന്ന്, ഈ തരത്തിലൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ പോന്നാൽ തന്നെ നമുക്ക് ഡോറിങ്ങനെ തുറന്നുതരാം. എന്നാൽ നമ്മളെ റിക്കാർഡിൽ പതിയുന്നുണ്ട്, നമ്മളെ റിക്കാർഡ്, നമ്മളെ പാസ്പോർട്ട് ഒരിടത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ട് പോന്നാൽ മതി.
5: അത് ശരി.
4: എന്നാൽ നമുക്ക്
5: സ്കാൻ ചെയ്ത് പോകുന്നുണ്ട്,
4: സ്കാൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്കൊക്കെ ഈ ക്യൂ നിന്നിട്ട് ബോധമില്ലാതെ വീണ ഒരു പെണ്ണിനെ എനിക്കറിയാം, നമ്മളെ നാടിന്റെ അടുത്തുള്ള ക്യൂ നിന്ന മണിക്കൂറുകൾ ക്യൂ നിന്ന്
5: പണ്ട് കാലത്ത്.
4: പിന്നെ മറ്റൊന്നുള്ളത്, അന്ന് ഈ അവിടെ കസ്റ്റംസിലും അതുപോലെ എമിഗ്രേഷനിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഓരോങ്ങോട്ടും കൊണ്ടും ആളുകൾ ഇവിടെ നീണ്ട ക്യൂ ആയിരിക്കും. ഓരോരു പക്ഷേ ഒരുപാട് അധ്വാനിച്ച് മടുത്ത് കുടുങ്ങിയതായിരിക്കും, പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര വിജിലൻ്റാണ്.
5: അപ്പം
4: നമ്മൾ സ്കാൻ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ വളരെ കണിശവുമാണ്, വിജിലൻ്റുമാണ്, കണിശവുമാണ്. അതായത് ഒരു കുപ്പി വെള്ളം പോലും പാടില്ലാത്ത, കൊണ്ടുവരാൻ പാടില്ലാതെ ഒരു കുപ്പി വെള്ളം പോലും കൊണ്ട് എത്താൻ അനുവദിക്കൂല.
5: എല്ലാ നിലക്കും അഡ്വാൻസ്ഡ് ആണ്,
4: അഡ്വാൻസ്ഡ് ആണ്
5: എല്ലാ സൗകര്യം,
4: എല്ലാ സ്ഥലത്തും അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ.
5: ഇനി കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി പ്രാർത്ഥനയ്ക്കൊക്കെ ഏറ്റവും ഉത്തരം ലഭിക്കുന്ന ഇടങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി എന്താണ് ഓർമ്മയിലുണ്ടായിരുന്നത്?
4: ഇന്ത്യ രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവിടെ മാത്രം ആയാൽ പോരാ, ഇന്ത്യയിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ബന്ധം അവിടെ കടലാസിലോ അതല്ലെങ്കിൽ ചാനലുകളിലോ മാത്രമല്ല, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോരയൊഴുക്കിയ പിതാക്കന്മാരുടെ മക്കളാണ് അവർ. ഒരുപക്ഷേ പല കാരണങ്ങളാലും, ചരിത്രപരമായ കാരണങ്ങളാൽ അവർ പിന്തള്ളപ്പെട്ടു, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ല, അവർ ദാരിദ്ര്യത്തിലകപ്പെട്ടു. ഈ ദാരിദ്ര്യത്തിലകപ്പെട്ടവരൊക്കെ ഒരു കാലത്ത് മുഗളന്മാരുടെ പിൻമുറക്കാരാണ്, പല കാരണങ്ങളും അങ്ങനെ ആയി. പക്ഷെ അവർക്കൊരു ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നത്, ഡിപ്ലോമാറ്റിക് ായിട്ട് ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യ തിളങ്ങി നിൽക്കുമ്പോൾ ആ തിളക്കം യഥാർത്ഥത്തിൽ മനുഷ്യരോടും കാണിക്കുക എന്നതാണ് നമ്മളെ ഭരണാധികാരികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു മനുഷ്യത്വപരമായ പരിഗണന, അത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നത് ഒരു മീഡിയകളിൽ കൂടി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിലും അതുപോലെ ഉത്തരേന്ത്യയിൽ നമുക്ക് അനുഭവപ്പെടുന്ന നേരനുഭവങ്ങൾ ശരിയാണെങ്കിലും മുസ്ലിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്.
5: നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന,
4: അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് പഠിച്ചോനെ. ഒരു ദീനിൻ്റെ പേരിൽ പരസ്പരം കലഹിച്ച് അടിച്ചു പിരിയുന്ന ഒരു സമൂഹം ആവരുത് കേരളത്തിലെ മുസ്ലിങ്ങൾ. നേരെ മറിച്ച് ഇവിടെ കാണുന്ന പോലെ ഒന്നിച്ച് ഒരു കൂട്ടം ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ അബ്ദുൽ ഖാലിഖ്, പുളിക്കൽ അബ്ദുൽ ഖാലിഖിന് ഒരു ഗ്രൂപ്പുണ്ട്.
5: അപ്പോൾ
4: ഞാൻ അദ്ദേഹത്തിൻ്റെ എന്നോട് ചോദിച്ചിരുന്ന എല്ലാ അപ്പം എല്ലാവരും ഉണ്ട്. ഒരു ഒരു മുജാഹിദിൻ്റെ, അദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണ്, നമ്മളൊരു സുഹൃത്താണ്. അപ്പോൾ എല്ലാവരുണ്ട്. അതുപോലെ അക്ബർ ട്രാവൽസിന് എല്ലാവരുണ്ട്. പ്രധാനപ്പെട്ട ട്രാവൽസുകളിൽ അലിഹിന്ദിൽ എല്ലാവരുണ്ട്. എന്നിട്ട് ഒരേ ഭക്ഷണം വിളമ്പി ഒരിടത്താണ് ജീവിക്കുന്നത്. ആദർശങ്ങളൊക്കെ പരസ്പരം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സംസ്കാരം നമുക്ക് കേരളത്തിലും ആദർശപരമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരും പഠിച്ചോണ്ടിട്ടേക്കോളും, സ്വർഗം കിട്ടണോ കിട്ടണ്ടേ എന്നുള്ളതല്ലേ, അത് കിട്ടണം എന്ന് ആഗ്രഹമുള്ളോ അല്ലെങ്കിൽ കിട്ടാനുള്ള പ്രവർത്തനം നടത്തിക്കോളും.
5: അതെ.
4: പക്ഷേ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് മുസ്ലിങ്ങളുടെ ഇടയിൽ എന്നാണ് എൻ്റെ ഒരു
5: ആഗ്രഹവും പ്രാർത്ഥനയും. മാഷാല്ല, ഈ ഒരു ഒറ്റ വാക്കിൽ ഈ വർഷത്തെ ഹജ്ജിനെ നമ്മൾ ഒരു കലിമ മൂജസ എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും?
4: അതായത് അള്ളാഹു തആല മനുഷ്യന് നൽകിയ ബുദ്ധിയും സാങ്കേതിക ജ്ഞാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇബാദത്തിനെ എത്രയധികം സുഗമമാക്കാൻ കഴിയുമോ അത്രയും സുഗമമാക്കാൻ സൗദി ഗവൺമെൻറ്റും അതിൻ്റെ മീഡിയകളും അതിൻ്റെ സംവിധാനങ്ങളും സഹായിച്ചിട്ടുണ്ട്, അതവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
5: മാഷാല്ലാ. ഈ യാത്രയിൽ ജീവിതകാലം മുഴുവൻ അള്ളാഹു നൽകുന്ന ആയുസ് അവസാനം വരെ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാഠം ഈ പ്രാവശ്യത്തെ ഹജ്ജ് യാത്ര നൽകിയതെന്താ?
4: പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് തന്നെ, അതന്നെയാണ് എൻ്റെ പാഠം. അതാണ്
5: മാഷാല്ലാ
4: എനിക്ക് കിട്ടിയത്. കാരണം ഉത്തരം കിട്ടുക മാത്രമല്ല, ഒരു എളുപ്പം. എനിക്കൊരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല.
5: എന്തോ
4: എനിക്ക് എൻ്റെ സ്നേഹിതൻ കോട്ടക്കലിലെ ഡോക്ടർ സലീം ഒരു കെട്ട് മരുന്ന് തന്നിരുന്നു. ഒരു കെട്ട് മരുന്ന് ഷാവുൽക്ക് എനിക്ക് കൊണ്ടുവന്ന് തന്നു പെരിയിൽ വന്നപ്പോൾ. അത് ഞാൻ എൻ്റെ ബാഗിൽ ആ കെട്ടായിട്ട് തന്നെ വെച്ചു. അത് ഞാൻ സലീം ഡോക്ടറോട് വന്ന ഉടൻ പറഞ്ഞ് ഐക്കല്ല് കെട്ടിയ മാതിരിയായി. കാരണം ഐക്കല്ല് കുടിക്കലില്ലല്ലോ, തിന്നലും ഇല്ല കുടിക്കലും ഇല്ല, ഐക്കല്ല് പുറത്തല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഗുളികകളൊക്കെ എന്റെ ബാഗിൽ ഭദ്രമായി ആ റബ്ബർ ബാൻഡിമ്മല് അവിടെ നിന്നല്ലാതെ കുടിക്കേണ്ടി വന്നിട്ടില്ല. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ പ്രാർത്ഥന കൊണ്ട് തന്നെ ഈ വയസ്സും പിന്നെ പലതരത്തിലുമുള്ള ഇപ്പൊ തണുപ്പ് AC അതൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അത് കൂടാതെ കഴിയില്ല, നമുക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എവിടെ നടക്കേണ്ടടത്തൊക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു പ്രയാസം വരാത്തത് എൻ്റെ പ്രാർത്ഥന കൊണ്ടുകൾ കൊണ്ട്. അപ്പം ഞാൻ പൊതുവെ പിന്നെ അധികാറുകളിലും പ്രാർത്ഥനകളിലും ശ്രദ്ധിക്കലുണ്ട് പരമാവധി. പക്ഷെ ആ പ്രാർത്ഥന അള്ളാഹു എൻ്റെ നന്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധി കൊണ്ടോ എന്തോ എന്ന് അറിയില്ല, അത് പരീക്ഷണത്തിനോ അറിയില്ല. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, നല്ലൊരു സഹായിയെ കൂടെ കിട്ടി. പിന്നെ എല്ലാ സ്ഥലത്തും എളുപ്പമാണ് എനിക്ക് കിട്ടിയത്, ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല.
5: മാഷാല്ലാ. ഈ പ്രാർത്ഥനയുടെ ഒരു ഗുണങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഈ സമയത്ത് കിട്ടിയാൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന്, ലോക മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും നല്ലൊരു പ്രാർത്ഥന.
4: അതിപ്പോൾ ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സുകളൊക്കെ പറയുന്നൊരു പ്രാർത്ഥന എന്താ വെച്ചാൽ, അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി. അള്ളാഹുവെ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പിടിവള്ളി എൻ്റെ മതമാണ്. അപ്പം ആ മതം അത് അന്ധവിശ്വാസമില്ലാതെ, അതിൽ കാപട്യമില്ലാതെ സത്യസന്ധമായി മതം അനുസരിച്ച് ജീവിക്കാൻ തോഫി നന്നാക്കി തരണം.
5: അതെ.
4: ഞാൻ പഠിച്ച മതം എനിക്ക് ഗുണകരമാക്കി തരണം. അസ്ലിഹ്ലി ദുനിയായ ലത്തീ ഫിഹാ മആശി. ഇവിടെ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണ്, നമ്മുടെ ക്ലാസ്സും കോളേജും ജനങ്ങളും ബന്ധങ്ങളും പിന്നെ കൂട്ടും കുടുംബം. അപ്പോൾ ഈ ദുന്യാവും നല്ലൊരു ദുന്യാവാക്കണം. ഇതിനർത്ഥം വലിയ സമ്പന്നതയും ഭംഗി എന്നുള്ളതല്ല. എവിടെയും ഒരു മോശമാവാതെ മാന്യമായി
5: സമാധാനവും സ്വസ്ഥ
4: സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു നല്ലൊരു കുടുംബ ജീവിതം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനം, അതൊക്കെ ഉണ്ടാക്കി തരണം. അസ്ലിഹലി ആഹിറത്തി അല്ലത്തി ഇലയ്യ മഅദി, എല്ലാവർക്കും അടങ്ങി ചെന്നാലുള്ളത് ആഹ്റമാണ്, അതും നന്നാക്കി തരണം. വജാലിൽ ഹയാത്ത സിയാറത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എത്രകാലം ജീവിച്ചാലും നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരമാക്കണം ജീവിതം. ജീവിതം ഒരിക്കലും താഴോട്ട് പോകരുത്. ജീവിതം വലിയ പുരോഗതി ഇല്ലെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ജീവിതം ഒരു സുഭിക്ഷമാക്കണം സൽക്കർമ്മങ്ങൾ കൊണ്ട്. പിന്നെ വജാലിൽ മൗത്ത റാഹത്തല്ലേ മിൻ കുല്ലി ശർ, മരണം എല്ലാവിധ ശർറു ഫിത്ന ഫസാദകളിൽ നിന്നുള്ള രക്ഷയാക്കണം. ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹിയായി വന്ന പ്രാർത്ഥനയാണ്. ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കണക്കണ്ട ഉത്തരം കിട്ടും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു
5: അതോടൊപ്പം ഇങ്ങനൊരു അവസരം തന്ന സൗദിയിലെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റാളുകൾ, അവർക്ക് വേണ്ടി ഒരു കലിമത്ത് ശുക്കർ, എനിക്ക് തോന്നുന്നത് അത് അറബി തന്നെ ആയാൽ അത്രയും
4: നന്നായിരുന്നു. അല്ലദി സാഅദനി ലി ഹാദിഹിൽ ഫുർസ അൽ ഗാലിയ വലി റുഅസാഇ സഫാറത്തി ഖാദിമിൽ അർമീനി ശരീഫയിൽ ലാ അദ്കുറു അസ്മാഅഹു വഹകദ ലി ഖാദിമിൽ അർമീനി ശരീഫയിൽ ലിൽ മലിക് വ സുഅമാഇ റുഅസാഇ ദൗലതിഹി വലി ശൈബി ജമീ അൽ മംലകത്തുൽ അർബിയത്ത് സൗദിയ അഷ്കുറുല്ലാഹ വ ബഅദ ദാലിക അഷ്കുറുഹും വ അദ്ഉ ലഹും അദാമല്ലാഹു ഹാദിഹി അൽ മുസാഅദത വ ഹാദിഹി ശഖ്സിയത്തുൽ ബാരിസ വ ഹാദിഹി അൽ മുലൂക് വ ഉസ്റതുഹും വ ഹാദിഹി ശൈബ അൽ മുബാറക ദുഖ്റൻ വ ഫഖ്റൻ ലിൽ ഇസ്ലാം വൽ ഉമ്മത്തുൽ മുസ്ലിമ വ ജമഅന അല്ലാഹു ഫീ ജന്നാതിഹിൻ നഈം.
5: അമീൻ അമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ ബറക്കല്ലാഹു ഫീക്കും. ഒരു ഹജ്ജ് പുറപ്പെട്ട് അവിടെ എത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയതുപോലെയുള്ള ഒരു യാത്ര, ഒരു ഹജ്ജ് യാത്ര നടത്താൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർക്ക് ഇനിയും ദീനീ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്യാനും ആഫിയത്തോടെ ആരോഗ്യത്തോടുകൂടെ തന്നെ ഇടപെടാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ ഇനിയും ഒരുപാട് കാലം ഈ ദീനിൻ്റെ രംഗത്ത് നേതൃത്വം നൽകാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സവിശേഷത്തിൽ അതിഥിയായി പങ്കെടുത്തതിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങളായിരുന്നു നാം ഇതുവരെ കേട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ്.
7: പീസ് റേഡിയോ യുഗചരിതം. പ്രബോധന മാർഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹത്തിൻ്റെ തിരുത്തൂതർ ഭാഗം ഒന്ന്, രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
8: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രബോധന മാർഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. താൻ മനസ്സിലാക്കിയ സത്യം തൻ്റെ കൂട്ടുകാരനെ പോലെ അദ്ദേഹവും ആളുകളെ അറിയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജനങ്ങൾക്കിടയിൽ സ്വകാര്യമായി അദ്ദേഹം നടത്തിയ പ്രബോധനത്തിലൂടെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാർ അവരിൽപ്പെട്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നുവന്നവരിൽ അപൂർവം ചിലരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽപ്പെട്ട ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ധാരാളം വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മതം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് ഉമ്മ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ അവിശ്വസിക്കുന്നതുവരെ സഅദിനോട് അദ്ദേഹത്തിന്റെ ഉമ്മ ഒരിക്കലും സംസാരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ലെന്ന് ശപഥം ചെയ്യുകയുണ്ടായി. അവർ പറഞ്ഞു, മാതാപിതാക്കളെ കൊണ്ട് അല്ലാഹു നിനക്ക് ഉപദേശം നൽകുന്നുണ്ടെന്ന് നീ വാദിക്കുന്നുവല്ലോ, ഞാൻ നിന്റെ ഉമ്മയാണ്, ഇതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവർ 3 ദിവസം അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ അവരെ പ്രയാസം മൂടുന്നതുവരെ ആയിത്തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വിശ്വാസ ആചാര രംഗത്തെല്ലാം കണ്ടു തുടങ്ങിയ മാറ്റങ്ങളിൽ നിന്ന് സഅദിനെ മുഹമ്മദിന്റെ മതം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് മനസ്സിലായി. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവുന്നതെല്ലാം അവർ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ നിരാഹാരം അവർ തുടങ്ങിയത്. എന്നാൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മാന്റെ ശപഥങ്ങളൊന്നും സ്വാധീനിച്ചില്ല. യാതൊരു പതർച്ചയും സംഭവിക്കാതെ അല്ലാഹുവിന്റെ ദീനിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. മകൻ വിശ്വസിച്ചിട്ടുള്ള ഈ മാർഗത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉമ്മക്കും ബോധ്യമായി. അവസാനം സത്യമാർഗത്തിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കാൻ നടത്തിയ മുഴുവൻ വേലകളും ഉമ്മ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമെല്ലാം തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്താൽ ഇസ്ലാമിലേക്ക് ആദ്യ നാളുകളിൽ തന്നെ വന്ന മഹാന്മാരായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, തൊൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, സുബൈറു ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ, ബിലാൽ, ഖബ്ബാബ് ബിൻ അറത്ത്, അബൂ ഉബൈദത്തുൽ ജറാഹ്, അമ്മാറു ബിൻ യാസിർ, അബൂ സലമ, അർക്കം ബിൻ അബിൽ അർക്കം, സുമയ്യ, സുഹൈബ്, മിഖ്ദാദ്, ഉസ്മാൻ ബിൻ മൽഊൻ, ഉബൈദത്ത് ബിൻ ഹാരിസ്, സഈദ് ബിൻ സെയ്ദ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ, അസ്മ ബിൻത് അബീബക്കർ, ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ അനേകം പേർ ആദ്യ നാളുകളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽപ്പെട്ടവരാണ്. രഹസ്യഭാവത്തോടെയായിരുന്നു അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന ഈ സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കണമല്ലോ. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഒരുമിച്ച് കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അതിന് പറ്റിയ വിശാലതയോ സൗകര്യമോ ഉള്ളതായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീടും അതിന് പറ്റില്ല. കാരണം നബിയുടെ ഉറ്റ ചങ്ങാതിയാണല്ലോ. മക്കക്കാർ അത് ശ്രദ്ധിക്കാൻ കാരണമാകുമല്ലോ. കഅബയുടെ പരിസരത്ത് എവിടെ ആയിരുന്നാലും മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. അതിനാൽ അതിന് പറ്റിയ ഒരു ഇടം കണ്ടെത്തി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത, ഖുറൈശി ഗോത്രത്തിൽപ്പെടാത്ത മഖ്സൂം ഗോത്രക്കാരനായ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. വളരെ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും അവിടെ ഒരുമിച്ചു കൂടുമായിരുന്നു. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും പ്രസരിപ്പിക്കുന്നതിനുമായി ആദ്യമായി രൂപം കൊണ്ട പാഠശാല ദാറുൽ അർക്കം അഥവാ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു. ഈ കാലത്ത് ഇസ്ലാമിലേക്ക് വരാൻ കൊതിച്ച ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകളുടെ എണ്ണക്കുറവെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നെല്ലാം ചരിത്രത്തിൽ കാണാവുന്നതാണ്. ദാറുൽ അർക്കമിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിക്കൊടുക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ വിശ്വാസികൾക്ക് ഓതിക്കൊടുക്കുമായിരുന്നു. ആദ്യമായി ഇറങ്ങുന്ന വചനങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരായിരുന്നു ഈ സഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന സൂക്തങ്ങൾ അവർ ശ്രദ്ധിച്ച് ഭവ്യതയോടെ കേൾക്കുകയും അതിൽ നിന്ന് ഉത്ബോധനം സ്വീകരിക്കുകയും അത് മുഖേന അവരുടെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു. ആദ്യകാലത്ത് പരസ്യമായി ജനങ്ങളോട് ഈ സന്ദേശം പ്രഖ്യാപിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ വളരെ സ്വകാര്യമായി കൊണ്ടായിരുന്നു അവിടുത്തെ ഓരോ കാൽവയ്പ്പും. തന്റെ കൂടെ വിശ്വാസ ദൃഢതയുള്ള കുറച്ചുപേർ ഉണ്ടാകുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു. ആദ്യകാലത്ത് അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്ന, അന്ത്യദിനത്തെ ഓർമ്മപ്പെടുത്തുന്ന, മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ റിസാലത്തിനെയും അറിയിക്കുന്ന സൂക്തങ്ങളായിരുന്നു ഇറക്കിയിരുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ ഓർമ്മപ്പെടുത്തി അവന്റെ കഴിവിനെയും മഹത്വത്തെയും പരിചയപ്പെടുത്തി അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ കാതൽ അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിധത്തിലായിരുന്നു ആദ്യകാലത്തെ ഖുർആൻ വചനങ്ങൾ. അതുപോലെ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ലെന്നും മരണത്തിനു ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്നും അറിയിക്കുന്നതായിരുന്നു ആദ്യകാലത്തെ ഖുർആൻ വചനങ്ങൾ. പ്രവാചകന്മാർ ആരാണെന്നും അവരിൽ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യവും അവർ കാണിക്കുന്ന പ്രകാശത്തെ സ്വീകരിച്ച ആളുകളെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നതെന്നും മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ആദ്യകാലത്തെ ഖുർആൻ വചനങ്ങൾ. ഇപ്രകാരമിറങ്ങിയ ഖുർആനിലെ വചനങ്ങളാൽ തൗഹീദ് അവരുടെ ഹൃദയത്തിൽ പാറ പോലെ ഉറച്ചു. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട അവർക്ക് മക്കാരുടെ എതിർപ്പിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിച്ചു. പരലോക ജീവിതത്തിൽ വിജയിക്കുന്നതിനു വേണ്ടി അവരുടെ സ്വഭാവത്തെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാക്കി മാറ്റുന്നതിനും അവർക്ക് സാധിച്ചു. ഏതാണ്ട് 3 കൊല്ലം നീണ്ടുനിന്ന രഹസ്യ പ്രബോധനകാലത്ത് ഇളകാത്ത, പതറാത്ത, ചാഞ്ചാട്ടമില്ലാത്ത, ഉറച്ച വിശ്വാസമുള്ള, എന്തും സഹനത്തോടെ നേരിടാൻ ധൈര്യമുള്ള സൽസ്വഭാവികളായ മാതൃകാപൂർണരായ 40 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ മക്കയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ചിലരെല്ലാം അറിഞ്ഞിരുന്നു. അവർ അത് അത്ര കാര്യമാക്കിയിരുന്നില്ല. കാരണം ബഹുദൈവാരാധനയിൽ നിന്ന് മാറി നിന്ന് ഏകദൈവാരാധകരായി ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ജീവിച്ച ഉമയ്യത്തുബിനു അബിസ്വൽത്ത്, ഖുസ്ബിനു സായിദ, സെയ്ദ് ബിനു അമ്രു ബിനു നുഫൈൽ തുടങ്ങിയവരെ പോലുള്ള ഒറ്റപ്പെട്ട ആളുകൾ അവിടെയുടെയായി ഉണ്ടായിരുന്നല്ലോ. അക്കാലത്ത് ഇവർ ജനങ്ങളിൽ പ്രബോധനം ചെയ്യാത്തതിനാൽ നാട്ടിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ മുഹമ്മദ് നബിയും സഹാബിമാരും ജനങ്ങളിലേക്ക് പ്രബോധനം നടത്താതെ അവർ മനസ്സിലാക്കിയതുപോലെ ജീവിച്ചുകൊള്ളുമെന്നാണ് അവർ വിചാരിച്ചത്. കാരണം ഇവരും സ്വകാര്യമായിട്ടാണല്ലോ കഴിയുന്നത്. ആരും അവരുടെ ഇസ്ലാം ആശ്ലേഷണം പരസ്യമാക്കിയിരുന്നില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുകയും ചെയ്തിരുന്നില്ല. ഇങ്ങനെ പരസ്യമാക്കാത്തതിനാലാണ് ഖുറൈശികൾ അന്ന് അവരെ വെറുതെ വിട്ടത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
7: നിങ്ങൾ ഇതുവരെ കേട്ടത് യുഗചരിതം. പ്രബോധന മാർഗത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1, രജന ഹുസൈൻ സലഫി അവതരിപ്പിച്ചത്, സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
9: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ അലി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد بهماني رايا سروداكله ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ജമൽ യുദ്ധം എന്ന പേരിൽ പ്രസിദ്ധമായ, മുസ്ലിമീങ്ങൾക്കിടയിൽ സംജാതമായ, സഹാബികളിൽ ചിലർ അകപ്പെട്ടുപോയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മുൻ പംക്തികളിൽ സംസാരിക്കുകയുണ്ടായത്. ഇസ്ലാമിൻ്റെ നീതിമാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വധത്തെ തുടർന്ന് സംജാതമായ പ്രസ്തുത യുദ്ധം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെട്ട് അവരിൽ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ, അത് പെട്ടെന്നാക്കുവാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബന്ധുക്കളും ഒരു വിഭാഗം സഹാബികളും ആവശ്യപ്പെടുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ ശിക്ഷിക്കുവാൻ ഒരുങ്ങുകയും പക്ഷേ അതിന് അവധാനതയും സാവകാശവും അനിവാര്യമായിരുന്നു, അത് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് സംജാതമായ സംഭവ വികാസങ്ങൾ, അതൊക്കെ ഇവിടെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഘാതകർ, അവരെ ശിക്ഷിക്കുന്നതിൽ, അവരെ പിടികൂടി ഇസ്ലാമിക ശിക്ഷാവിധി അവരിൽ നടപ്പിലാക്കുന്നതിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് സാവകാശം കാണിച്ചു, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും പിടികൂടി അലി റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് അവരെ വധിച്ചില്ല? ഈ ഒരു വിഷയം ചരിത്രത്തിലെ ഒരു പ്രധാന ചോദ്യമാണ്. അതിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ ഒന്നോ രണ്ടോ ആളുകളല്ല, വിരലുകളിൽ എണ്ണിത്തീർക്കപ്പെടാൻ മാത്രം ഒരാൾക്കൂട്ടമല്ല. പ്രത്യുത അവർ വിവിധ നാടുകളിൽ നിന്ന് മദീനയിലേക്ക് ഹാജിമാരുടെ വേഷം കെട്ടി കടന്നു വന്ന കപടന്മാരുടെ ഒരു ജനാവലിയാണ്. ഉസ്മാൻ്റെ വധത്തിൽ അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന മുനാഫിഖാണ് പ്രധാന കണ്ണി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ വധത്തിൽ നേരിട്ടുള്ള പങ്ക് അബ്ദുള്ള ഇബ്നു സബ ഇന്നില്ല. പ്രത്യുത മദീനയിൽ ഹാജിമാരായി എത്തി അദ്ദേഹത്തിൻ്റെ വീട് 40 ദിവസം ഉപരോധിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ പോലും തടയപ്പെട്ട് മസ്ജിദ് നബവിയിൽ ഇറങ്ങി നമസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും തടയപ്പെട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ചത് വലിയൊരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടമാകട്ടെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിച്ച് അവർ മദീന വിടുകയും അവർ ഇറാഖിലേക്ക്, കൂഫയിലേക്ക് ഉൾവലിയുകയും പിൻവാങ്ങുകയും അവർ പലയിടങ്ങളിൽ ചിതറി താമസിക്കുകയുമാണ് ഉണ്ടായത്. അബ്ദുള്ള ഇബ്നു സബ ഈ ആളുകളെ പലവിധ വസ്വാസുകൾ സൃഷ്ടിച്ച് അവരിൽ സന്ദേഹങ്ങൾ പരത്തി പ്രലോഭിപ്പിച്ച് ഇളക്കിവിടുകയാണ് ഉണ്ടായത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില പിൽക്കാല ഷീ പണ്ഡിതന്മാരും ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന ചില മോഡേൺ പേനയിന്തികളും എഴുത്തുകാരും അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ തന്നെ നിഷേധിച്ചത് കാണാൻ സാധിക്കും. അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നോ ഇല്ല എന്ന നിലക്ക് സന്ദേഹങ്ങൾ പരത്തുകയും സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ ഷീ പണ്ഡിതനായ മുർത്തദാൽ അസ്കരി അബ്ദുള്ള ഇബ്നു സബ വ അസാതീറു ഉഖ്ര എന്നൊരു രചനയിൽ അബ്ദുള്ള ഇബ്നു സബയിനെ നിരാകരിച്ചിട്ടുണ്ട്. പല ഷിയായ എഴുത്തുകാരുടെയും ചുവടൊപ്പിച്ച് തൂലികയുന്തിയ ചില മോഡേണിസ്റ്റുകൾ സാഹിത്യകാരൻ താഹ ഹുസൈൻ അവരിലൊരാൾ അലിയുൻ വബനു വഗൈറുഹുമ എന്ന തൻ്റെ രചനയിൽ ഈ അബ്ദുള്ള ഇബ്നു സബയിനെ അല്ലെങ്കിൽ അയാളുടെ ഉണ്മയെ അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള രീതിയിൽ സന്ദേഹങ്ങൾ പരത്തി വസ്വാസ സൃഷ്ടിച്ച് രചന നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പൂർവ്വകാലത്തുള്ള ഷിയ പണ്ഡിതർ

അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അബ്ദുല്ലാഹി ഇബ്നു സബഅ് സൃഷ്ടിച്ചതായ ഫിത്നകൾ, വസ്വാസുകൾ കൃത്യമായി അവരുടെ രചനകളിൽ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനുവിനെ അള്ളാഹു എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ്. അബ്ദുല്ലാഹി ഇബ്നു സബഅ് തന്നെയും നുബുവത്ത് വാദിച്ചിരുന്നു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഅ് യമനിൽ നിന്ന് ഇസ്ലാമിക മേൽക്കുപ്പായമിട്ട് അവൻ മുസ്ലിം നാടുകളിൽ സഞ്ചരിച്ച് അവിടങ്ങളിൽ അലി റളിയല്ലാഹു തആലാനുവിനെ കുറിച്ച് ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കുകയും വളർത്തുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൽ ആളുകളിൽ വിരക്തിയുണ്ടാക്കുകയും പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലാനെ കുറിച്ച് പലവിധ അപവാദങ്ങളും സന്ദേഹങ്ങളും പ്രചരിപ്പിക്കുകയും ഇങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ നടത്തിയ അബ്ദുല്ലാഹി ഇബ്നു സബഇനെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അവരുടെ രചനകളിൽ പരാമർശിച്ചത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഅ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിരാകരിച്ചുകൊണ്ട് ആ നിരാകരണത്തിൽ പല രാഷ്ട്രീയ ലാക്കുകളും അതിൻ്റെതായ ആളുകൾക്കുണ്ട്. ഷിയാക്കൾക്ക് വളം വെക്കുന്ന രീതിയിലുള്ള പല പരിശ്രമങ്ങളും പല മോഡേൺ ഫേനയുന്തികളും നടത്താറുണ്ട്. ഏതായാലും ഇവിടെ വിഷയം അലി റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടിയില്ല, അവരെ വധിച്ചില്ല? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകൻ അല്ലെങ്കിൽ ഘാതകർ അതൊരു വ്യക്തിയിൽ പരിമിതപ്പെടുന്നില്ല, പ്രത്യുത ഘാതകർ അവർ പലരാണ്. ആ ഘാതകരെല്ലാവരും മദീനയിൽ ഒരാൾക്കൂട്ടമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തിന് ശേഷം അവർ ശേഷിച്ചിട്ടില്ല. പ്രത്യുത അവർ ഇറാഖിലേക്ക് കൂഫയിലേക്ക് പിൻവാങ്ങി പലയിടങ്ങളിലായിട്ടവർ ചിതറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരെ പിടികൂടി പെട്ടെന്ന് ശിക്ഷിക്കണം എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ആവശ്യം നടപ്പിലാക്കുവാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചിട്ടില്ല. കാരണം അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. അദ്ദേഹത്തിന് ആളുകളുടെ അവസ്ഥയും അതേപോലെ തന്നെ അന്നത്തെ സാഹചര്യങ്ങളും ഒരു ഖലീഫ എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക് നേരിട്ടറിയുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക ശിക്ഷാ വിധി ഒരു വിഭാഗത്തിൽ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നടപ്പിലാക്കുമ്പോൾ വരും വരായ്മകളെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഭരണാധികാരിയുടെ ചുമതലയും ബാധ്യതയുമാണ്. വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പലവിധ വികാരങ്ങളിലും ചൂടുള്ള ചിന്തകളിലുമായിരിക്കും. പ്രതികാര വാഞ്ച അവരെ നന്നായി വേട്ടയാടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു വ്യക്തി വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഘാതകരെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല അനുവാദം നൽകിയത്. വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഘാതകനെ പ്രതിക്രിയയിലൂടെ വധിക്കാനോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് ദായധനം ദിയ സ്വീകരിച്ച് പ്രതിയെ വെറുതെ വിടാനോ, അതല്ലെങ്കിൽ പ്രതിക്രിയ നടപ്പിലാക്കാതെ ദായധനം സ്വീകരിക്കാതെ വെറുതെ വിടാനോ വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല അനുവാദം നൽകിയിട്ടുണ്ട്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലീഹി സുൽത്താന. പക്ഷേ

0: ഫല യുസ്രിഫിൽ ഖത്ൽ, വധിക്കപ്പെട്ടവന്റെ ബന്ധുക്കൾ പ്രതിയെ വധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ വധത്തിൽ പ്രതിക്രിയയിൽ അതിരിവിടാൻ പാടുള്ളതല്ല. അതിരിവിട്ടാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതിന് എതിരാണ്. അതുകൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കാൻ വധിക്കപ്പെട്ടവന്റെ ബന്ധുക്കളെ ഏൽപ്പിക്കാതെ അത് ഇസ്ലാമിക ശിക്ഷാ കോടതി നടപ്പിലാക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരാൾ വധിച്ചത് അതേ രീതിയിൽ അതിരിവിടാത്ത രീതിയിലുള്ള വധം, അതായിരിക്കും പ്രതിക്ക് നേരെ ഉണ്ടാവുക. ഇവിടെ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ ഈ ഒരു തത്വവും നിയമവുമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല എൻ്റെ ഘാതകരുടെ വിഷയത്തിൽ അവരെ പിടികൂടി അവരെ പെട്ടെന്ന് ശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആലയും കൂട്ടരും പറയുമ്പോൾ അവർ ആക്ഷേപാർഹരല്ല, എന്തുകൊണ്ട്? അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറെയാണ് ഈ ആളുകൾ, കപടന്മാർ, നിഷ്ഠൂരമായി അന്യായമായി വധിച്ചത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹും കൂട്ടരും അത് ശക്തമായി വികാരത്തോടുകൂടി അത് ആവശ്യപ്പെട്ടിട്ടെങ്കിൽ ആ നിലക്ക് അവർ ഒരിക്കലും ആക്ഷേപാർഹരല്ല. എന്നാൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലന്റെ ഘാതകരെ സംരക്ഷിക്കുന്നവരോ അവരോട് അനുനയം വെച്ചു പുലർത്തുന്നവനോ അല്ല. പ്രത്യുത ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ ശപിച്ചവനാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനഹു. അവരെ ശിക്ഷിക്കണം എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബന്ധുക്കളെ പോലെ തന്നെ ആവശ്യപ്പെടുന്ന വ്യക്തിയുമാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനഹു. പക്ഷേ അലി കേവലം മുസ്ലിം സമൂഹത്തിൽ ഒരു വ്യക്തിയല്ല, മാത്രമല്ല പ്രത്യുത അദ്ദേഹം ഒരു ഖലീഫ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അലി ബിൻ അബി താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് ഗുണമാണോ കൂടുതൽ ഉണ്ടാകുക, അതല്ല അപകടമാണോ കൂടുതൽ ഉണ്ടാവുക, ഇത് നോക്കേണ്ടതുണ്ട്. മസ്ലഹത്ത് മഫ്സദത്ത്, അപകടം അതാണ് മഫ്സദ, മസ്ലഹത്ത് ഗുണം. ദർഉൽ മഫ്സദ ഔല മിൻ ജൽബിൽ മസ്ലഹ, ഗുണം കൊണ്ടെത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹമായത് അപകടം ചെറുക്കുക, തടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിർവഹിക്കുമ്പോൾ അതിനാൽ വലിയ കുഴപ്പവും അപകടവുമാണ് സംജാതമാകുന്നത് എങ്കിൽ ആ അപകടത്തെ ചെറുക്കൽ ഇസ്ലാമിൽ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, വിശിഷ്യ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു സാവകാശം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, അവധാനതയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം തീർത്തും ആ വിഷയത്തിൽ നീതിയുക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് ശരിയുടെ പക്ഷവും. കാരണം അന്ന് അവസ്ഥ വളരെ പ്രക്ഷുബ്ധമാണ്. ജമലി യുദ്ധം നമ്മളിവിടെ വിശദീകരിച്ചു, എത്രമാത്രം അപകടകരമായിരുന്നു അന്നത്തെ സാഹചര്യം എന്നുള്ളത് ആ യുദ്ധത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഈ കപട വിശ്വാസികൾ ഉസ്മാൻ റളിയല്ലാഹു തആല എന്നെ അവർ വധിച്ചു, അവർ ഒരിക്കലും നന്മയല്ല ഉദ്ദേശിക്കുന്നത്, ഗുണമല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഒരാൾ വിഭാഗം മുസ്ലിം നാടുകളിൽ വ്യാപകമാണ്. അവരുടെ ലക്ഷ്യം കേവലം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അനുഭവിക്കപ്പെടുക എന്നുള്ളതല്ല. കാരണം പിന്നീട് അവരുടെ കയ്യാൽ അലി റളിയല്ലാഹു തആല വധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യാൽ തന്നെയാണ് മുആവിയ റളിയല്ലാഹു തആലനെ വധിക്കപ്പെടാനുള്ള ശ്രമം നടന്നത്. പിന്നീട് അവരുടെ കയ്യാൽ തന്നെയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആലനെ വധിക്കപ്പെടാനുള്ള ശ്രമം നടന്നത്. അപ്പോൾ ആ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല ചരിത്രകാരന്മാർ വിശദീകരിച്ചത് ഖിലാഫത്ത് നിലനിൽക്കുന്നത് ഖുറൈശികളിലാണ്. അങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, ഖുറൈശികളിൽ അതിന് യോഗ്യരായ ആളുകൾ ഉള്ള കാലത്തോളം. ഹദീസുകളിൽ അത് സഹിയായി വന്നിട്ടുണ്ട്. അൽ ഖിലാഫത്ത് ഫി ഖുറൈശ്, അബൂബക്കർ റളിയല്ലാഹു തആല ഖുറൈശിയാണ്, ഉമർ ഖുറൈശിയാണ്, ഉസ്മാൻ ഖുറൈശിയാണ്, അലി ഖുറൈശിയാണ്. ഖുറൈശികളിൽ പല ഗോത്രങ്ങളുണ്ട്. അതിൽ ഉപഗോത്രമായ ബനു തൈമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ബനു അദിയിൽ ഉമർ, അമവികളിൽ ബനു ഉമയ്യയിൽ ഉസ്മാൻ, ബനു ഹാഷിമിൽ അലി. പക്ഷെ എല്ലാവരും ഖുറൈശികളാണ്. അതുകൊണ്ട് ഖുറൈശികളിൽ ഖിലാഫത്ത് പരിമിതപ്പെടുന്നതിൽ ഖുറൈഷ് അല്ലാത്ത ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസഹനീയത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ഖിലാഫത്ത് ഖുറൈശികളിൽ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലനു നേരെ ആയുധമെടുത്ത് വന്ന, അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലനുവിനെ എതിരിൽ ആളുകളെ ഇളക്കിവിട്ട ജൂതനും ഇതര കവട വിശ്വാസികളായ ഗോത്ര തലവന്മാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രംഗം വഷളാക്കി, അവസ്ഥകൾ പ്രക്ഷുബ്ധമാക്കി, രംഗം ഭീകരമാക്കി ഈ ഒരു ഭരണത്തെ ഖുറൈശികളിൽ നിന്ന് അപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ പല ശ്രമങ്ങളും ഇസ്ലാമിക നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അലി റളിയല്ലാഹു തആലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുന്നതിൽ അല്പം അവധാനത എടുത്തിട്ടുണ്ട് എങ്കിൽ, അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർത്തും നീതിയുക്തനാണ്. അദ്ദേഹത്തിൻ്റേത് ശരിയായ രാഷ്ട്രീയ മീമാംസയുമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അലി റളിയല്ലാഹു തആലന് തെളിവിന് കൂട്ടുപിടിക്കാവുന്ന ഒരു സംഭവം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എന്താ വിഷയം? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ മിസ്തഹ്, അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് കപട വിശ്വാസികൾ മദീനയിൽ പറഞ്ഞു പരത്തിയ അപവാദ കേസിൽ കപട വിശ്വാസികൾ പ്രചണ്ഡമായ പ്രചരണം നടത്തി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്. ആ അപവാദ പ്രചരണം മദീനയിൽ തിമർത്തപ്പോൾ ചില സഹാബികൾ വരെ ആ പ്രചരണത്തിൽ അകപ്പെട്ടുപോയി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ പോലുള്ള, ഹംന ബിന്ത് ജഹ്ഷനെ പോലുള്ള, മിസ്തഹ് ഇബ്നു ഉസാസയെ പോലുള്ള, അല്ലെങ്കിൽ മിസ്തഹ് ഇബ്നു അസാസയെ പോലുള്ളതായ സഹാബികൾ, ഹസാൻ ഇബ്നു സാബിത്ത്, ഹംന ബിന്ത് ജഹ്ഷ്, മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു അനിൽ ജമീഅ, അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരും ഈ പ്രചരണത്തിൽ അകപ്പെട്ടുപോയി. ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ ശിക്ഷാവിധി അവരിൽ നടപ്പിലാക്കപ്പെട്ടില്ല പിന്നീട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ശിക്ഷിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു തആല അൻഹു അവരെ സൃഷ്ടിച്ചത് നമ്മൾ വായിക്കുമ്പോൾ അവരെക്കാൾ അപവാദ പ്രചരണത്തിന് ചൂടേകിയ, അപവാദ പ്രചരണത്തിന്റെ ആണിക്കല്ലായ വല്ലദി തവല്ല കിബറഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിടികൂടി ശിക്ഷിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ല. പറയുമ്പോൾ ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ് ഈ അപവാദ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അപവാദ പ്രചരണം പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ മിമ്പറിൽ കയറി പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. മൈ അഅദുറുനി ഫീ റജുലിൻ വസല അദാഹു ഇലാ അഹ്ലി, ഒരു വ്യക്തി അയാളുടെ ഉപദ്രവം എൻ്റെ കുടുംബത്തിൽ അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ വരെ വന്നെത്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൃഷ്ടിച്ച വ്യക്തിയെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഞാനൊരിക്കലും കുറ്റക്കാരനാവുകയില്ല എന്ന നിലപാടുകാരാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുവോളം അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചു. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമത്തോടുകൂടി ഏറെ പ്രയാസത്തിൽ അന അഅദുറുക മിൻഹു യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലനു അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്. ആ സമയം ഹസ്രജികൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെതിരിൽ സംസാരിച്ചത്, അഥവാ സഅദ് റളിയല്ലാഹുവിന് പറയാണ്, ഔസിൽ പെട്ടവനാണ് എങ്കിൽ ഞങ്ങൾ അയാളെ വധിക്കും, ഹസ്രജിൽ പെട്ടവരാണെങ്കിലും ഞങ്ങൾ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹസ്രജികൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ഔസിൽ പെട്ടവരെ നിങ്ങൾ വധിച്ചോളൂ, ഹസ്രജികൾപ്പെട്ടവരെ വധിക്കാൻ നിങ്ങൾ ആരെന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അവർക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടക്കി ഒതുക്കി ഇരുത്തിയ സംഭവം, ആ സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിച്ചുവിട്ട സംഭവം പറയുമ്പോൾ, അന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു, ഇവരെല്ലാവരും ആ സദസ്സിലുണ്ടായിരുന്നു. എത്ര വിശിഷ്ടരായ മഹനീയരായ സഹാബികളാണ് അൻസാരികളിൽ ഈ മഹത്തുക്കൾ. ഇവിടെ പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന കപടന്മാരുടെ നേതാവ്, അയാളായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരിലുള്ള ആ അപവാദ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചത്. ഏറ്റവും വലിയ നാവ് അപവാദ പ്രചരണത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ മിസ്തഹനെ പോലുള്ള, ഹസാൻ ഇബ്നു സാബിത്തിനെ പോലുള്ള, ഹംനയെ പോലുള്ളവർക്കാണ് ശിക്ഷ നടപ്പിലാക്കിയത്. പറയുമ്പോൾ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്, എന്നിട്ടും ശിക്ഷ നടപ്പിലാക്കി. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന് ശിക്ഷ നടപ്പിലാക്കിയില്ല. കാരണം എന്ത്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ശിക്ഷിക്കാതിരിക്കലായിരുന്നു, അവിടെ പെട്ടെന്ന് പിടികൂടിയിട്ട് ശിക്ഷ നടപ്പിലാക്കാതിരിക്കലായിരുന്നു ഹിക്മത്ത്, യുക്തിയും അതായിരുന്നു ദീർഘ വീക്ഷണവും. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ആ വിഷയത്തിൽ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ മദീനയിൽ വലിയ അരക്ഷിതാവസ്ഥ അരങ്ങേറുമായിരുന്നു, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. കപട വിശ്വാസികൾ കണ്ണുനട്ട് കഴിയുന്നത് അങ്ങനെയൊരവസ്ഥ മദീനയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘവീക്ഷണത്തിൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീനാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനുള്ള ശിക്ഷ അവിടെ നടപ്പിലാക്കാതിരുന്നത്. അത് പിൽക്കാലക്കാർക്ക്, നമുക്കേവർക്കും ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിലൊരു മാതൃക കൂടിയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തികഞ്ഞ പ്രതിഭയാണ്, നിറഞ്ഞ യുക്തിജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ കപടന്മാരെ പെട്ടെന്ന് പിടികൂടിയിട്ട് അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ള ഒരു അപകടത്തിന് മുതിരുകയുണ്ടായില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുകയുണ്ടായില്ല. കാരണം അവരെ ശിക്ഷിക്കുവാൻ, അവരെ പിടികൂടുക എന്നുള്ളത് തന്നെ അന്ന് വളരെ ശ്രമകരമായിരുന്നു, അസാധ്യമായ ഒരു കാര്യം വേണം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. കാരണം അങ്ങനെയായിരുന്നു ആ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നത്. പിന്നീട് അവർ പലയിടങ്ങളിലായി ചിതറിയത് മാത്രമല്ല, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനു ശേഷം ഭരണമേറ്റെടുത്ത വ്യക്തി ആരാണ്? മുആവിയ റളിയല്ലാഹു തആലാനുമാണ്. അലി റളിയല്ലാഹു തആലാനു ശേഷം 6 മാസം ഹസൻ റളിയല്ലാഹു തആലാനു ഭരിച്ചു. പിന്നീട് മുആവിയ റളിയല്ലാഹു തആലാനു ഖലീഫയായി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിന്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടിയിട്ട് അവരിൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന് ശക്തമായി വാദിച്ച മുആവിയ റളിയല്ലാഹു തആലാനുഹു അലി റളിയല്ലാഹു തആലാനു ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് പോലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കാനായില്ല എന്നുള്ളത് ചരിത്രമാണ്. മുആവിയക്ക് പോലും അദ്ദേഹം ഭരണമേറ്റെടുത്ത നാളുകളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? മുആവിയ റളിയല്ലാഹു തആലാനെ അവരെ പിടികൂടി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട നാളിൽ മുആവിയ റളിയല്ലാഹു തആലാനു ഭരണാധികാരിയല്ല. അദ്ദേഹം ആ വീക്ഷണം, തൻ്റെ വീക്ഷണം അവതരിപ്പിക്കുന്ന വ്യക്തി മാത്രമാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലാൻഹു അദ്ദേഹം കേവലം നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അവതരിപ്പിക്കുക മാത്രമല്ല, പിന്നെ അദ്ദേഹം ഭരണം കൈയാളി, അദ്ദേഹം ഇത് പ്രയോഗവൽക്കരിക്കേണ്ട വ്യക്തി കൂടിയാണ്. കേവലം വീക്ഷണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ അത് പ്രയോഗവൽക്കരിക്കുക കൂടി വേണമല്ലോ. അപ്പോൾ അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും നന്നായി ഒത്തിണങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുആവിയ റളിയല്ലാഹു തആലാൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ കേവലം വീക്ഷണം മാത്രം അവതരിപ്പിച്ചാൽ പോലെ, പിന്നെയോ അത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. അതിന് മുആവിയ റളിയല്ലാഹു തആലാൻഹു സാധ്യമാകാതിരുന്നത്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഘാതകരെ എന്തുകൊണ്ട് പെട്ടെന്ന് പിടികൂടിയിട്ട് അവരെ അലി റളിയല്ലാഹു തആലാൻഹു ശിക്ഷിച്ചില്ല, അവരിൽ പ്രതികാര നടപടികൾ എടുത്തില്ല? ഈ ഒരു ചോദ്യം ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അതാണ് നമ്മൾ ചരിത്രത്തിലെ ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. മേലായ റബ്ബ് നമുക്കെല്ലാവർക്കും സത്യം യഥാവിധം മനസ്സിലാക്കുവാനുള്ള ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ അലി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: قبل منامي مر ببالي وحي سؤال
3: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബിദ്അത്തുകളുടെ ഗൗരവം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അനൂസ് മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്, അള്ളാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്. ഇസ്ലാം എന്താണ്? അത് പൂർണ്ണമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു ദീൻ എന്താണ്? അത് പൂർണ്ണവും അന്യൂനവുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അതിലേക്ക് ഇനി പുതുതായിട്ട് ആളുകൾ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാതയുണ്ട്. ആ പാത ആണ് ഏറ്റവും വലിയ നേർവഴി എന്ന് പറയുന്നത്. വിജയത്തിലേക്കുള്ള വഴി പ്രവാചകൻ കാണിച്ചു തന്ന ഏക വഴിയാണ്. അതിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന മറ്റു മാർഗങ്ങൾ നമ്മെ പിഴവിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ എത്തിക്കുന്നു എന്നുള്ളതാണ്. വഅന്നഹാദാ സിറാത്തി മുസ്തഖീം ലേ ഫത്തബിഊഹു വലാ തത്തബിഉ സുബൽ, അതാണ് ചൊവ്വായ മാർഗം. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് മുസ്തഖീമായിട്ടുള്ള ചൊവ്വായ മാർഗമാണ് എന്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചവ നമ്മൾ എന്താക്കണം, സ്വീകരിക്കണം. വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും വേണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു ഫത്തഖുല്ലാഹ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹ് പറയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന എന്താക്കണം, നമ്മളത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ എന്ത് വിലക്കിയോ നമ്മൾ അതിൽ നിന്ന് എന്താക്കണം, പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. ഭിന്നത ഉണ്ടാവുന്ന സമയത്ത്, ദീനിൽ ഭിന്നത ഉണ്ടാവുന്ന സമയത്ത് എന്താക്കണം, നമ്മളെപ്പോഴും അതിൽ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാകുമെന്നും അപ്പോൾ നബിയുടെയും സച്ചരിതരായിട്ടുള്ള ഖലീഫമാരുടെയും ചര്യയാണ് പിന്തുടരേണ്ടതെന്നും ഹദീസുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നഹു മൈ യഈസ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഉർ റാഷിദീൻ, എനിക്ക് ശേഷം ജീവിക്കുന്നവർക്ക് വലിയ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തും നേർവഴിയിലായ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബിദഅത്തുകൾ പ്രധാനമായിട്ടും രണ്ട് തരം കാണാൻ പറ്റും. വിശ്വാസപരമായിട്ടുള്ള ബിദഅത്തുകളുണ്ട്, ഇവ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കാര്യങ്ങളാണ്. ഖവാരിജുകൾ സ്വഹാബത്തിനെ, അതായത് അലിയെ, മുആവിയെ, ആയിഷ റളിയല്ലാഹു അൻഹയെ, ഇവരൊക്കെ ആക്ഷേപിച്ച ആളുകളാണ്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരെ എന്താക്കരുത്, ചീത്ത പറയരുത് അല്ലേ. മറ്റൊന്ന് ഖദിരിയാക്കളാണ്, കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു എല്ലാതും അറിയുന്നു, അവൻ അറിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കദിരിയാക്കൾ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനതഹു എല്ലാം അറിയുന്നവനാണ് അല്ലേ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. ഇതൊക്കെ പുതുതായിട്ട് വന്ന കക്ഷികളാണ്. മറ്റൊന്ന് ഷിയാക്കളാണ്, അമിത ഭക്തരാണ് ഇവർ. ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു റസൂലിനെയും റസൂൽ അലിയെയും ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. മറ്റൊന്ന് രണ്ടാമത്തെ വിഷയം എന്നാണ് കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. നമ്മളെ ഉദാഹരണം നമ്മൾ നോക്കുന്ന സമയത്ത് റബീഉൽ അവ്വല് 12-ലെ നബിദിനാഘോഷം, റബീഉൽ ആഖിറിലെ ജീലാനി അനുസ്മരണ, റജബ് 27, ഷഅബാൻ 15-ലെ ബറാഅത്ത് രാവ്, റമദാൻ 17-ലെ ബദ്രീങ്ങളുടെ ആണ്ട്, മുഹറം ആഘോഷങ്ങൾ, ദീനിന്റെ പേരിൽ ചൊല്ലുന്ന മാലകൾ, മൗലൂദുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ ബിദഅത്താണ്, കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. ഒരു ബിദഅത്തിന്റെ സമയത്ത് ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം നമ്മൾ എന്താക്കണം, എപ്പോഴും പഠിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സദസ്സുകളിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഒരിക്കലും പോകാൻ പാടില്ല അല്ലെ. ബിദഅത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതും സുന്നത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അല്ലെ. ബദ്രീങ്ങളുടെയോ അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ പേരിൽ അറുത്ത മാംസം ഭക്ഷിക്കാൻ പാടുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളും അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറക്കപ്പെട്ടത് എന്താണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നബിദിനൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോറ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോ, ദീനിലോ സുന്നത്തിലോ ഇല്ലാത്തൊരു ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്താക്കരുത്, ആ ആചാരത്തെ പിന്താങ്ങാൻ നമ്മൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ നിലപാടിൽ മനസ്സിലാക്കേണ്ടത് ബിദഅത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടിൽ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ബിദഅത്തുകൾ എല്ലാ നരകത്തിലാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅത്തിൽ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, കാര്യങ്ങളിൽ ഏറ്റവും തിന്മയേറിയത് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടവയാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ടവയെല്ലാം ബിദഅത്താകുന്നു, എല്ലാ ബിദഅത്തുകളും വഴികേടാകുന്നു, എല്ലാ വഴികേടുകളും നരകത്തിലാകുന്നു. അപ്പൊ കാര്യങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്നുള്ളതാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നത നബിയിഹി, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴപ്പുകയില്ല. അള്ളാഹുവിന്റെ കിതാബും അവന്റെ പ്രവാചകന്റെ സുന്നത്തുമാണ്. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പുത്തൻ ആചാരങ്ങൾ എപ്പോഴും തള്ളപ്പെടേണ്ടതുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത ഒന്നിനെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. പലപ്പോഴും ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ പറയാറുള്ളത് നല്ലതല്ലേ എന്നുള്ള വാദമാണ്. മാലയും മൗലൂദും ചൊല്ലുന്ന സമയത്ത് ഇതൊക്കെ നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ ദിക്റുകളല്ലേ എന്ന് ചിലർ എന്താക്കാറുണ്ട്, വാദിക്കാറുണ്ട്. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, എന്നാൽ നമ്മുടെ ഇബാദത്തുകളും പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂല് പഠിപ്പിച്ച രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് എന്താണ്? അത് ബിദഅത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം, അതായത് ഒരാൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിലിരുന്ന് തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയാണ്. അള്ളാഹുവിന് സ്തുതി, പ്രവാചകന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനും പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്ന്. പക്ഷെ ഇങ്ങനെയല്ല പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്, തുമ്മി അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവിടെ ഇബ്നു ഉമർ സ്വലാത്ത് വിരോധിയല്ല, മറിച്ച് തുമ്മുന്ന സമയത്ത് ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള രൂപം പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിദഅത്തുകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കാൻ ശ്രദ്ധിക്കണം. ദീനിൽ പുതുതായി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും അത് ബിദഅത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. ഹദീസുകൾ, വ്യക്തമായിട്ടുള്ള ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്. അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ അള്ളാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്, എന്ത്? ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്, പിന്നീട് അതിലേക്ക് എന്താക്കാൻ പാടില്ല, ആരും അതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിശ്വാസം തഹക്കീക്കാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിദഅത്തുകൾ എന്താണ്? എപ്പോഴും ഗൗരവമാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഈമാനിനെ തന്നെ നിഷ്ഫലമാക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ബിദഅത്തുകളിൽ നിന്നും എല്ലാ പുത്തൻ ആചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി رب العالمين السلام عليكم ورحمة الله وبركاته
2: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളി പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ബിദഅത്തുകളുടെ ഗൗരവം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
0: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്ത് പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ഹിഫ്ളൽ ഖുർആൻ, സൂറത്തുൽ ഹിജറിലെ 3-4 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ഹിഫ്ളൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 1-2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ആയത്ത് അതുപോലെ 4-ാമത്തെ ആയത്തും നമുക്ക് കാണാതെ പഠിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

0: അൽഹംദുലില്ലാ, റബ്ബിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ സൂറ ഹിജറിലെ 3-4 ആയത്തുകൾ നമ്മൾ മനഃപാഠമാക്കി. ആത്മാർത്ഥമായി പഠിക്കുക, ആവർത്തിച്ച് കേൾക്കുക, നിരന്തരമായി പാരായണം ചെയ്ത് നോക്കുക. റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 3-4 വചനങ്ങളാണ് ഹിഫ്ളുൽ ഖുർആനിൽ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി ഇടത്തരാട്ടുകര.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയമാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത്. രചന നിർവഹിച്ചത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: ഭക്ഷണവും ആരോഗ്യവും, എഴുത്ത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആധാരം ഭക്ഷണമാണ്. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയാറുണ്ട്. രോഗമില്ലാത്ത ശരീരവും ഉന്മേഷമുള്ള മനസ്സും നിലനിർത്താൻ ശരിയായ ഭക്ഷണരീതി അത്യാവശ്യമാണ്. എന്നാൽ ആധുനിക കാലത്ത് തെറ്റായ ഭക്ഷണശീലങ്ങളും കൃത്രിമ ഭക്ഷണങ്ങളോടുള്ള ആഭിമുഖ്യവും മനുഷ്യനെ വിവിധ രോഗങ്ങളുടെ പിടിയിലാക്കുന്നു. അതുകൊണ്ടുതന്നെ ഭക്ഷണകാര്യത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സമീകൃതാഹാരത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, അന്നജം, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ കൃത്യമായ അളവിൽ ശരീരത്തിലെത്തണം. നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം കൂടുതലടങ്ങിയ ധാന്യങ്ങളുടെ അമിത ഉപയോഗവും ശരീരത്തിനാവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉൾപ്പെടാത്തതും ആവശ്യത്തിന് പച്ചക്കറികൾ, മിതമായ അളവിൽ പഴവർഗ്ഗങ്ങൾ എന്നിവ ഇല്ലാത്തതും അമിതവണ്ണം ഫാറ്റി ലിവർ, പ്രമേഹം എന്നിവയുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ധാന്യങ്ങൾ, തവിടുകളയാത്ത അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയവ ഊർജം നൽകുന്നു. വെള്ള അരി, പോളിഷ്ഡ് റൈസ് ഉപയോഗിച്ചുള്ള ചോറ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടാൻ കാരണമാകുന്നു. പ്രോട്ടീനുകൾ, പേശികളുടെ വളർച്ചയ്ക്ക് ചെറുപയർ, കടല തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും മുട്ട, മീൻ, മാംസം എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പഴങ്ങളും പച്ചക്കറികളും, വിറ്റാമിനുകളും നാരുകളും ലഭിക്കാൻ ദിവസവും പല നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കേണ്ടതാണ്. ഭക്ഷണ സമയവും ക്രമീകരണവും, എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ കഴിക്കുന്നു എന്നതും. ശരീരത്തിൻ്റെ ജൈവ ഘടികാരത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. പ്രഭാത ഭക്ഷണം ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണിത്. ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഉപാപചയ പ്രവർത്തനങ്ങൾ മികച്ചതാക്കാൻ പ്രഭാത ഭക്ഷണം സഹായിക്കും. ചെറുധാന്യങ്ങൾ, റാഗി, ചാമ പോലുള്ള ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടെ പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം ഇവയിലേതെങ്കിലും നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഉച്ചഭക്ഷണം മിതമായ അളവിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ചോറോ ചപ്പാത്തിയോ കറികളോടൊപ്പം കഴിക്കാം. രാത്രി ഭക്ഷണം എപ്പോഴും ലഘുവായിരിക്കണം. സൂപ്പ്, പുഴുങ്ങിയ പച്ചക്കറികൾ എന്നിവ ഉത്തമമാണ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കലാണ് ഉത്തമം. ആരോഗ്യകരമായ ഭക്ഷണത്തളിക, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉച്ചഭക്ഷണവും രാത്രിഭക്ഷണവും ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പവഴിയാണ് ഹെൽത്തി പ്ലേറ്റ് അഥവാ ആരോഗ്യകരമായ ഭക്ഷണത്തളിക. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിനെ പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിച്ചാണ് ഇതിൽ ഭക്ഷണത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. അതിൽ ഘടന പറയുന്ന രീതിയിലാണ് പകുതി ഭാഗം പച്ചക്കറികളും പഴങ്ങളും. പ്ലേറ്റിൻ്റെ പകുതി ഭാഗം എപ്പോഴും പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ട് നിറയ്ക്കണം. തോരൻ, മെഴുക്കുപുരട്ടി, കറികൾ അല്ലെങ്കിൽ സാലഡ് രൂപത്തിൽ പച്ചക്കറികൾ കഴിക്കാം. ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തരുത്. ഇവയിൽ അന്നജം കൂടുതലാണ്. കാൽഭാഗം ധാന്യങ്ങൾ, പ്ലേറ്റിൻ്റെ 1/4 ഭാഗം തവിട് കളയാത്ത ധാന്യങ്ങൾക്കായി മാറ്റിവെക്കണം. മട്ടയരിച്ചോറ്, ചപ്പാത്തി, ഓട്സ് അല്ലെങ്കിൽ റാഗി, ചാമ, തിന തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കാം. മൈദ, വെള്ളയരിച്ചോറ്, വെള്ള ബ്രെഡ് തുടങ്ങിയ സംസ്കരിച്ച ധാന്യങ്ങൾ പരമാവധി കുറയ്ക്കുക. കാൽഭാഗം പ്രോട്ടീനുകൾ, ബാക്കിയുള്ള 1/4 ഭാഗം ശരീരത്തിന് പേശീബലം നൽകുന്ന പ്രോട്ടീനടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം. മീൻകറി, ചിക്കൻ, മുട്ട എന്നിവ കഴിക്കാം. ചെറുപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയാബീൻ, പനീർ എന്നിവ ഉൾപ്പെടുത്താം. വറുത്ത ഇറച്ചിയും മീനും ഒഴിവാക്കി കറിയായോ ഗ്രിൽ ചെയ്തോ കഴിക്കാൻ ശ്രദ്ധിക്കുക.
2: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഭക്ഷണവും ആരോഗ്യവും. രചന നിർവഹിച്ചത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ശബ്ദാവതരണം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത, അന്ത്യദിനത്തിൽ അവിശ്വസിച്ചവർക്കുള്ള മറുപടി. സൂറ സബ വചനം 2-3. അള്ളാഹു എല്ലാം അറിയുന്നു. അവതരിപ്പിക്കുന്നു ജാസിൽ ബിൻ ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സബയിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാഅല്ലാ സൂറത്തു സബയിലെ 2-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്.

കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമും യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നു പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത്. അല്ലാഹു സൂക്ഷ്മജ്ഞനാണ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് രണ്ടാമത്തെ ആയത്തിൽ ചെയ്തിട്ടുള്ളത്. അതായത് ആയത്തിൻ്റെ സാരം ഭൂമിയിൽ പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിൽ കയറുന്നതുമായതെല്ലാം അല്ലാഹു അറിയുന്നു. അവൻ കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനുമായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഅലമു അല്ലാഹു അറിയുന്നു മാ യലിജു ഫിൽ അർദ്. വലജ യലിജു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. യഅലമു അല്ലാഹു അറിയുന്നു മാ യലിജു ഫിൽ അർദി, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം റബ്ബറിയുന്നു. അത് എന്തായാലും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി അറിയപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചെല്ലാം അല്ലാഹു അറിയുന്നു എന്നാണ്. ഉദാഹരണത്തിന് മഴയെക്കുറിച്ച് റബ്ബറിയുന്നുണ്ട്. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഉപജീവന മാർഗത്തെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട് എന്നാണ്. എന്നിട്ട് പറയുന്നത് വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണോ പുറത്തു പോകുന്നത് പുറന്തള്ളപ്പെടുന്നത് അതിനെക്കുറിച്ചുമുള്ള അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട്. സസ്യലതാദികളും മറ്റു മൃഗങ്ങളും ഇതെല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നുണ്ട്. വമാ യൻസിലു മിനസ്സമാഇ, ആകാശത്ത് നിന്ന് എന്തൊക്കെയാണോ ഇറങ്ങുന്നത്. ഉദാഹരണത്തിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം ഇറങ്ങുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വമാ യഅറുജു ഫീഹ, ആകാശത്ത് നിന്ന് ഉയർന്നു പോകുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ആകാശത്തിലേക്ക് ഉയർന്നു പോവുക എന്ന് പറയുമ്പോൾ മലക്കുകളും ആത്മാക്കളും അമലുകളുമെല്ലാം അല്ലാഹുവിലേക്ക് ഉയരുന്നതായി വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മആരിജിലെ നാലാമത്തെ വചനത്തിൽ തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്നാണ്. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു എന്ന് സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അവങ്കലേക്കാണ്, അല്ലാഹുവിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്. നല്ല പ്രവർത്തനത്തെ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. അല്ലാഹു എല്ലാം അറിയുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും പൊതിയുന്നു, എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. സൃഷ്ടാവായ അല്ലാഹുവിന് എല്ലാത്തിനെയും അറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നതുകൊണ്ട് ആ സൃഷ്ടിച്ച റബ്ബിന് എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ളതാണ് വസ്തുത. സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അല്ലാഹു സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് എല്ലാം അറിയുന്നു. വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നാണ് സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കുന്നത്. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ വചനത്തിൽ വഇന്ദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു, അവൻ്റെ പക്കലാകുന്നു, അല്ലാഹുവിൻ്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ ഖജനാവുകൾ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്ർ
وَمَا تَسْقُطُ مِنْ وَرَقَةٍ إِلَّا يَعْلَمُهَا وَلَا حَبَّةٍ فِي ظُلُمَاتِ الْأَرْضِ وَلَا رَطْبٍ وَلَا يَابِسٍ إِلَّا فِي كِتَابٍ مُبِينٍ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അല്ലാഹു അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ്. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ അല്ലാഹു അറിയാത്തതായി ഒന്നുമേയില്ല. എല്ലാം അല്ലാഹു അറിയുന്നു. അല്ലാഹുവിൻ്റെ അറിവ് അത്രയും വിശാലമുള്ളതാണ്. വഹുവർ റഹീമുൽ ഗഫൂർ. അവൻ അല്ലാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രയും. വഹുവ എന്ന് പറയുമ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവനെന്നാണ്. അർ റഹീമു കരുണ ചൊരിയുന്നവൻ, അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവനാണ്. അർ റഹീം കരുണ ചൊരിയുക എന്ന് പറയുമ്പോൾ അടിമകൾ തെറ്റ് ചെയ്താൽ അവർ തെറ്റുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ഉടനെ ശിക്ഷിക്കുകയില്ല. നേരെ മറിച്ച് അല്ലാഹു അവരോട് കാരുണ്യത്തോടുകൂടിയാണ് അല്ലാഹു പെരുമാറുന്നത്. കാരുണ്യത്തോടുകൂടിയാണ് അല്ലാഹു പെരുമാറുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ അവരെ തൊട്ട് വൈകുമെന്നാണ്. വഹുവർ റഹീമുൽ ഗഫൂർ. അല്ലാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രേ. അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ അവനിലേക്ക്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരോടുള്ള കാരുണ്യത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ചെയ്തത്. അല്ലാഹു എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു അവർ ചെയ്തതും ചെയ്യാത്തതുമായതെല്ലാം അല്ലാഹു അറിയുന്നു. ഇനി അവർ തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും

0: അള്ളാഹുവിൻ്റെ അറിവ് അത് സൃഷ്ടികളുടെ അറിവിൽ നിന്ന് വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പ്രത്യേകത എന്നത് അള്ളാഹുവിൻ്റെ അറിവിന് മറവിയുണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ മസ്ബൂഖുൻ ബി ജഹൽ, ഒരു ജഹൽ അള്ളാഹുവിൻ്റെ അറിവിനെ മുൻകടക്കുകയില്ല. അതായത് ഒരു അറിവില്ലാത്തൊരു കാലഘട്ടം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് രണ്ടാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം. മൂന്നാമത്തേതായി, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര ചെറിയ നന്മ ചെയ്താലും, ആ നന്മയുടെ പേരിൽ നമ്മെ ആരും ആശംസകൾ അർപ്പിച്ചിട്ടില്ല എങ്കിലും, നമ്മോട് നന്ദി വാക്കുകൾ പറഞ്ഞിട്ടില്ല എങ്കിലും, അവിടെയെല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് ഇത് വീക്ഷിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊരു ചിന്തയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നാലാമത്തേത്, അള്ളാഹു അറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു താക്കീതും ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. അഞ്ചാമത്തേത്, വഹുവർ റഹീം, അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്, കാരുണ്യമെന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. ആറാമത്തേത്, വഹുവൽ ഗഫൂർ, വഹുവർ റഹീമുൽ ഗഫൂർ, അവൻ ഗഫൂറുമാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഒരു വ്യക്തി എത്ര തന്നെ പാപം ചെയ്താലും അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങിയാൽ, തൗബ ചെയ്താൽ, ആ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു പരിചയപ്പെടുത്തി തന്ന ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. ഒരിക്കലും അള്ളാഹു പൊറുത്തു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പാപമാണ്. എന്നാൽ ഒരു വ്യക്തി തൗബ ചെയ്താൽ അത്രയും വലിയ പാപം പോലും അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്നാണ്. അള്ളാഹു അവനെ സൃഷ്ടിച്ചു, അവൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് വളരെ കോപമുണ്ടാക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും ഒരു വ്യക്തിക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്നതും നരകം നിർബന്ധമാക്കുന്നതുമായ വൻപാപങ്ങളിൽ ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയ പാപമാണ് ഷിർക്ക് എന്നത്. ആ ഷിർക്ക് പോലും അള്ളാഹു പുറത്തു തരും എന്നാണ്. അതുകൊണ്ട് ഈ ഒരായത്ത് നമുക്ക് വലിയൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ജീവിതത്തിൽ എന്ത് തന്നെ തിന്മകളിൽ ജീവിച്ച് കടന്നുപോയ ആളുകളാണ് എങ്കിലും, അവിടെയെല്ലാം നമുക്ക് മാറാൻ അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് എന്നൊരു പ്രതീക്ഷ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അള്ളാഹു സൂക്ഷ്മജ്ഞനാണ്, ഖബീറാണ് അള്ളാഹു എന്നതിനെ ഉറപ്പിക്കുകയായിരുന്നു രണ്ടാമത്തെ ആയത്തിൽ ചെയ്തത്. അതിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്തിൽ നിന്നിറങ്ങുന്നതും ആകാശത്തിലേക്ക് ഉയരുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു നന്മയും തിന്മയുമെല്ലാം അറിയുന്നു എന്നതിനെ പറഞ്ഞതിനെ തൊട്ട് തുടരെയായിക്കൊണ്ട് പറയുന്നത്, അള്ളാഹു റഹീമും ഗഫൂറുമാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിനുടമയാണ്, അതോടൊപ്പം അള്ളാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അടുത്തതായി മൂന്നാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: وقال الذين كفروا لا تأتين الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين.
0: ആയത്തിൻ്റെ സാരം, ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നീ പറയുക, പ്രവാചകരെ, അല്ല, എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനായ രക്ഷിതാവ്, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ.

0: ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയെക്കുറിച്ചാണ് മൂന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. അതായത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയെ സൂചിപ്പിച്ചപ്പോൾ അവിടെ അള്ളാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും സൂക്ഷിക്കുകയുമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഗാംഭീര്യത ഇത്രത്തോളം ഉണ്ടായിട്ടുകൂടി അതിനെ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാത്ത, അവനെ ആദരിക്കാത്ത അവിശ്വാസികളായ ആളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വഖാലല്ലദീന കഫറു, വഖാല ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വഖാലല്ലദീന കഫറു, അല്ലദീന യാതൊരു കൂട്ടർ പറഞ്ഞു, കഫറു അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ലാ തീന സാഅത്ത് അന്ത്യനാൾ നമുക്ക് വന്നെത്തുകയില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതായത് പരലോകത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൽ പല തവണ ഇവരിത് ആവർത്തിച്ചിട്ടുണ്ട്. ലാ തീന സാഅ ഖിയാമത്ത് നാളെന്നും വരികയില്ല എന്നവർ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നായത്തുകളിൽ ഇപ്രകാരം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് അവിശ്വാസികൾ പറയുകയും എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നീ പറയണം അന്ത്യനാളുണ്ട്, അന്ത്യനാൾ സംഭവിക്കുമെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയപ്പെട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയസ്തംബിഊനക അഹഖുൻഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ വമാ അൻതും ബിമുഅ്ജിസീൻ. അവിശ്വാസികളായ ആളുകൾ അതിനെ നിഷേധിക്കുമ്പോൾ പ്രവാചകരെ താങ്കൾ പറയണം, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ഇന്നഹു ലഹഖുൻ അത് ഉള്ളത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. രണ്ടാമത്തേത് വഖാലല്ലദീന കഫറു ലാ തീന സാഅ എന്ന് നമ്മൾ ഓതി വെച്ച സൂറത്തു സബയിലെ ആയത്താണ്. മൂന്നാമത്തേത് സൂറത്തു തഗാബുനിലെ ആയത്താണ്. സഅമല്ലദീന കഫറു അല്ലയുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന, ഞങ്ങൾക്കൊരു പുനരുദ്ധാനമുണ്ടാവുകയില്ല, പുനർജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല, ഖിയാമത്ത് നാൾ എന്ന ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾ വാദിക്കും. എന്നാൽ നബിയെ താങ്കൾ പറയണം, അള്ളാഹു തന്നെ സത്യം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാം. വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും, അവർ പറയുന്നത് എന്താണ്? ലാ തീന സാഅ ഖിയാമത്ത് നാൾ നമ്മിലേക്ക് കടന്നു വരികയില്ല എന്നാണ് അവർ പറയുക. അങ്ങനെ പറയാൻ അവർ പ്രേരിപ്പിച്ചത് അവരുടെ അവിശ്വാസമാണ്. ലാ തീന സാഅ അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ജീവിതം ഇതുമാത്രമേ ഉള്ളൂ, ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു, അതല്ലാതെ ഇതിനു പുറമേ ഒരു ജീവിതമൊന്നുമില്ല എന്നാണ് അവിശ്വാസികളായ ആളുകൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പുരോഗമനവാദികളായ ആളുകൾ, ഞങ്ങൾ പുരോഗമിച്ച ആളുകളാണ്, ഞങ്ങൾ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം മക്കയിൽ ജീവിച്ചിരുന്ന അവിശ്വാസികളായ മോശമായ സ്വഭാവത്തിനും സംസ്കാരത്തിനും അടിമപ്പെട്ടിരുന്ന ആളുകൾ ഉന്നയിച്ചിരുന്ന വാദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ല, ജീവിതം ഇങ്ങനെ അർത്ഥമില്ലാതെ ജീവിച്ചു പോകുന്നു മരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നുമേ ഇല്ല എന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന അവിശ്വാസികൾ വാദിച്ച വാദങ്ങളാണ്. എന്നാൽ അവിടെ പ്രവാചകൻ തിരുത്തിക്കൊടുക്കുകയാണ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കണിശമായിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകൻ സത്യം ചെയ്തുകൊണ്ടാണ് അവരോട് പറയുന്നത്, ഖിയാമത്ത് നാൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ 6-ാം നൂറ്റാണ്ടിൻ്റെ ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, വരണ്ട ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ അവിശ്വാസികളുടെ വാദമാണ് ഇന്നത്തെ പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകൾ കൈക്കൊള്ളുന്നത് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം, ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബ്. നീ പറയുക, അല്ല, എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. കുൽ, നബിയെ താങ്കൾ പറയുക, ബല, അല്ല, ഖിയാമത്ത് നാൾ വരികയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ വാദം അത് ശരിയല്ല. വറബ്ബീ, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതഅതിയന്നകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ആലിമിൽ ഗൈബി, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള റബ്ബാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്ന്, അവസാന നാൾ ഉണ്ടാകുമെന്ന് എന്നതിന് തെളിവെന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ആലിമുൽ ഗൈബാണ് അല്ലാഹു, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ആ അല്ലാഹുവാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവിൻ്റെ അറിവിന് യാതൊരു പിഴവും സംഭവിക്കുകയില്ല. അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും വിദൂരമാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസികളായ ആളുകളോട് പറയുന്നത്. പിന്നെ അതിനുശേഷം അല്ലാഹുവിൻ്റെ അറിവിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബി, ആലിമുൽ ഗൈബായ അല്ലാഹു ആണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം അറിയുന്ന അല്ലാഹുവിനെക്കുറിച്ച് പറയുകയാണ്, ലാ യഅസുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ലാ യഅസുബു എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ നിന്ന് മറയുകയില്ല, അവൻ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല. മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഒരു മിസ്ഖാലു ദർറ, ദർറത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കണിക പോലും അല്ലാഹുവിന് അറിയാത്തതായി ഉണ്ടാവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക, ഇനി അതിനേക്കാളും ചെറുതുപോലും അല്ലാഹുവിന് അറിയാതെ പോവുകയില്ല. വലാ അക്ബറു, അതിനേക്കാളും എത്രയോ വലുതും അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് ഇല്ലാതാവുകയില്ല, മറഞ്ഞു പോവുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നും തന്നെയില്ല. ഇതാണ് 3-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠമെന്നത് ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്നതാണ്. 2-ാമത്തേത് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. 3-ാമത്തേത് അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലാണ്. 4-ാമത്തേത് അല്ലാഹുവിൻ്റെ അറിവ് അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആയത്തുകളുടെ അർത്ഥവും ആശയവും കൃത്യമായി ഗ്രഹിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ സബ 2-3 വചനങ്ങൾ. അവതരിപ്പിച്ചത് ജാസിൽ ബിൻ ജാഫർ.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: ആദ്യമായി ഒരൽപ്പം ഖുർആനിന്റെ മധുരം കേൾക്കാം എന്ന് തോന്നുന്നു. ഇൻഷാല്ലാ മധുരം ഖുർആനിലേക്ക്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: ഫഅഖിം വജ്ഹക ലിൽ

മാഷാഅല്ലാ. മധുരം ഖുർആനിൽ നിന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 30 സൂറത്തു റൂം 31-ാമത്തെ വചനമാണ്, മനുഷ്യപ്രകൃതിക്ക് യോജിച്ച മതം എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ സാരത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് മനസ്സ് മടങ്ങിയവരായ നിലയിൽ അതിനവലംബിച്ച് കൊള്ളുക, അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ, നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകുകയും അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊരു ഖുർആൻ്റെ ഒരു വചനം കേൾക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നേർരേഖ പരിശീലിപ്പിക്കുക. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു സഹോദരിയുടെ ഒരു സംശയം. 15 വയസ്സാണ് കുട്ടിക്ക് പ്രായം, ആൺകുട്ടിയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാത്തൊരു ഫോൺ കിട്ടി. അപ്പോൾ ആ ഫോണിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു, എവിടെ നിന്നതിനുള്ള ക്യാഷ് കിട്ടി, എങ്ങനെ അങ്ങനെ ഒരു ഫോണ് സംഘടിപ്പിച്ചു, എന്താവശ്യത്തിനൊരു ഫോണ് എന്നൊക്കെ പ്രവാസിയായ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ സഹോദരി അത് അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ അവർ കണ്ടെത്തി. അവനും അവൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് അവർക്ക് പല സന്ദർഭങ്ങളിൽ കിട്ടിയ, പെരുന്നാളിനും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ കിട്ടിയ പണം സ്വരൂപിച്ചിട്ടാണ് അവൻ ഫോണ് വാങ്ങിയതെന്നാണ് അവൻ പറയുന്നത്. എന്തിനാണ് ഈ 15-ാമത്തെ വയസ്സിൽ നിനക്കൊരു ഫോൺ എന്നതിന് അവൻ പറയുന്ന മറുപടി, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോണുണ്ട്, അപ്പോൾ എനിക്ക് ഫോണില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു വിഷമം പരിഹരിക്കാൻ നിങ്ങൾ വാങ്ങിത്തരാത്തത് കൊണ്ട് ഞാൻ ഫോൺ വാങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ ചോദിക്കുന്ന വിഷയം, ഈ ഫോണ് ഞാൻ പിടിച്ചതിന് ശേഷം അവൻ്റെ സ്വഭാവ പ്രകൃതികളെല്ലാം മാറിയിരിക്കുകയാണ്. എന്നോട് ഭയങ്കര വിരോധമാണ്, വാശിയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യവും അവനിപ്പോൾ അംഗീകരിക്കുന്നില്ല, എനിക്കവൻ വഴങ്ങുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല. മറ്റുള്ളവരോടൊന്നും ഒരു പ്രശ്നമല്ല, എന്നോട് മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും എന്നതാണ് ചോദ്യത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇവിടെ ഇത്രയും കാലം ഒരു കുട്ടി എന്ന നിലക്ക് എൻ്റെ നിയന്ത്രണങ്ങളും എൻ്റെ വാക്കുകളും അവൻ അനുസരിക്കുകയും ഭയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അവൻ അവൻ്റെ കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ അത് നേടാനുള്ള വഴി അവൻ കണ്ടുപിടിച്ചു. ഈയൊരവസ്ഥയാണല്ലോ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. മാത്രമല്ല, തടഞ്ഞു വെച്ചാലും എനിക്കാവശ്യമുള്ളത് ഞാൻ കരസ്ഥമാക്കിയിരിക്കും, കണ്ടെത്തിയിരിക്കും എന്ന ഒരു വെല്ലുവിളി കൂടെ ഇവിടെയുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, എന്തിനാണ് മൊബൈൽ വാങ്ങിയത്, എന്താണ് മൊബൈലിൻ്റെ ആവശ്യം എന്നൊക്കെ അവനോട് ചോദിക്കാം. എന്നിട്ട് അവന് പറയുന്ന ആവശ്യങ്ങളിൽ അധാർമികതകളോ തെറ്റോ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അവനോട് പറയൂ, നീ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി മൊബൈൽ വാങ്ങുന്നത്, ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നത് ഞങ്ങളല്ലേ, അതുകൊണ്ട് ഞാനും ഉപ്പയും തന്നെ വാങ്ങിത്തരും നിനക്ക് മൊബൈൽ, ഒരു മൊബൈൽ നിനക്ക് വാങ്ങിത്തരാം. പക്ഷെ നിനക്കൊരു മൊബൈൽ വാങ്ങിത്തരാതിരിക്കുന്നത് പണമില്ലാഞ്ഞിട്ടല്ല, ഒരു മൊബൈൽ വാങ്ങിത്തന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തിട്ടാണ്. അതുകൊണ്ട് അതുണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയാൽ മതി. അതുണ്ടാകില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ നിനക്ക് ഫോൺ വാങ്ങിത്തരാം. എന്താണ് ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യം? നീ വല്ല പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ മോശപ്പെട്ട സൈറ്റുകളും കയറി വല്ല അശ്ലീലങ്ങളും കാണുമോ, അതേപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും വഴിക്ക് പോവോ, സെർച്ച് ചെയ്യാൻ പറ്റാത്ത വല്ല ആപ്ലിക്കേഷനുകളിലേക്കും പോവോ എന്നൊക്കെയാണ്. അപ്പോൾ സത്യത്തിന് നിരക്കാത്ത, നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത, ദീനെ നിരക്കാത്ത കാര്യങ്ങളൊന്നും എൻ്റെ ഫോണിൽ നിങ്ങൾ കണ്ടെത്തുകയില്ലെന്നും അതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുമെന്നും എൻ്റെ ഫോൺ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഏത് സമയത്തും നിങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും വീട്ടിൽ നിന്ന് ഞാൻ ആ ഫോണ് ഒരു ദിവസമൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുവരുന്നല്ലാതെ ഞാൻ വീട്ടിൽ വെക്കും, തിരിച്ച് വീട്ടിൽ വന്നാൽ ഉപയോഗിക്കും എന്ന ഒരു നിബന്ധനയോടുകൂടെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആ ഫോണ് കൊടുക്കുന്നതല്ലേ നല്ലത്? പരിപാടി 15 വയസ്സിന് ഫോൺ കൊടുക്കേ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കാതിരുന്നാലും കിട്ടും എന്നൊരു പുതിയ പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ? നിങ്ങൾ കൊടുക്കാതിരുന്നാലും കിട്ടും, കാരണം ഞെട്ടിയില്ലേ? രാവിലെ ബസ്സിന് പോകാനുള്ള പൈസയും ഫീസും കൊടുക്കുന്നൊരു കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? ഇനി ആ മൊബൈൽ ഫോൺ അവൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഉണ്ട്, അവൻ്റെ പ്രശ്നം എന്താണ്? കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരു മൊബൈൽ ഇല്ലയെന്ന് പറയണം, എനിക്കൊരു മൊബൈലുണ്ട്, അത് നല്ലൊരു പുതിയ നല്ല മൊബൈലാണ്, ഉപയോഗിക്കാൻ പറ്റിയ മൊബൈലാണ്, പക്ഷെ ഞാൻ വീട്ടിൽ നിന്നേ ഉപയോഗിക്കലുള്ളൂ, ഇവിടെ നിന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ അവൻ്റെ ആ പ്രശ്നം തീർന്നു. മൊബൈലില്ല എന്ന് പറയുന്ന ആ അപകർഷതയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പിന്നെ അവന് മൊബൈൽ ആവശ്യമാണ് നാളെ, അവൻ എന്ത് ചെയ്യണം? അവന് പിന്നെ പാഠങ്ങൾ നോക്കണം, സെർച്ച് ചെയ്യണം, ഓൺലൈനിൽ എത്ര ക്ലാസ്സുകളുണ്ട്, പരീക്ഷകളിൽ എത്ര സഹായങ്ങളുണ്ട്, എന്തെല്ലാമുണ്ട്, അതൊക്കെ അവന് കാണാം. അപ്പോൾ ഉമ്മയുടെ ന്യായം, എനിക്ക് ഫോണിൻ്റെ ഫോണില്ലേ, എൻ്റെ ഫോണിൽ അവൻ നോക്കട്ടെ, നെറ്റ് നോക്കോട്ടെ, എന്ത് നോക്കോട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ നോക്കാമെങ്കിൽ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നോക്കുന്ന അതേ കാര്യങ്ങൾ അവനൊരു ഫോണിൽ നോക്കി സന്തോഷിക്കുന്നതിൽ എന്ത് തടസ്സം എന്നതാണ് ചോദിക്കുന്നത്. ഇവിടെ വലിയൊരു തത്വം പഠിപ്പിക്കാനാണ് ഈ ഒരു ആശയം പറഞ്ഞത്. പുതിയ കാലം, പുതിയ ലോകം, അതുകൊണ്ട് നമ്മൾ തടഞ്ഞു വെക്കാൻ നമുക്കാവില്ല, അതിനാൽ നിയന്ത്രിച്ചുപയോഗിക്കാം. കാണാതെ ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോണിൽ എന്തും അവന് ചെയ്യാം. കാണാത്ത ഫോണിൽ, വാപ്പയും ഉമ്മയുടെയും ശ്രദ്ധയിലില്ലാത്തൊരു ഫോണിൽ എന്തൊക്കെ അവന് നോക്കാം, എന്തൊക്കെ ചെയ്യാം. എന്നാൽ വാപ്പയും ഉമ്മയും അംഗീകാരം കൊടുത്ത് അവരുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന ഫോണിൽ അവന് ഫോൺ കിട്ടിയിരിക്കാറില്ല, അത്രയും നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധി എപ്പോഴും മക്കൾക്ക് നിഷിദ്ധമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കണ്ടല്ലോ, അതേപോലെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ചോദിച്ചു, ഇവനോട് നിങ്ങളൊരു കണ്ടീഷൻ പറയും, തൽക്കാലം നെറ്റ് വേണ്ടാന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു നെറ്റ് വീട്ടിലുണ്ട്. ഏത് വീട്ടിൽ നെറ്റുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി എന്ത് ചെയ്യേണ്ട, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, ഫോൺ തരില്ല എന്ന് പറഞ്ഞ് എത്ര കാലം നമുക്ക് നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റും? അതുകൊണ്ട് രക്ഷിതാവ് രക്ഷിതാവാണ്. എന്താ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ, തൻ്റെ കുട്ടിക്ക് അപകടകരമാകുന്ന ഏതു കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് രക്ഷിതാവ്. എന്നിട്ട് ആ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും അവനെ ഉപയോഗിക്കാൻ ശീലിക്കുക. നമ്മളവനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. ഏത് നെറ്റുകളുടെയും അശ്ലീലങ്ങളുടെയും ഫോൺ സൈറ്റുകളുടെയും ഒക്കെ ലോകത്ത് നെറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം അവനെ. മനുഷ്യന് ഗുണകരമായ, ദീനിൽ നിന്ന് ഗുണകരമായ, പഠനത്തിന് സഹായകമായ ഒരു മൊബൈൽ ഫോൺ എങ്ങനെ നിനക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം, അവരൊരു കോച്ചിങ്ങാണ് അവന് നമ്മൾ നൽകുന്നത്. അത് അവൻ്റെ പേരിലൊരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് അതിൽ നമ്മളൊരു സിമ്മിട്ട് കൊടുത്ത് നമ്മൾ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് അവനെ എല്ലാ സമയത്തും നമ്മളത് നിരീക്ഷിച്ചും നോക്കിയും മുന്നോ അവൻ്റെ സ്റ്റാറ്റസുകളും അവൻ്റെ പ്രൊഫൈലുകളും അതേപോലെ തന്നെ അവൻ്റെ വാൾപേപ്പറുകളും ഒക്കെ നോക്കിയിട്ട് അതുമെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും അവൻ്റെ മനമാറ്റങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചുമൊക്കെ. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് അവനെ എത്തിക്കാനും ഇതിന് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. വേണമെങ്കിൽ വാപ്പയും ഉമ്മയും ഒക്കെ അടങ്ങുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിക്കോട്ടെ, വേറെ വാട്സപ്പ് ഗ്രൂപ്പൊന്നും വേണ്ട, അതിൽ നിങ്ങൾക്ക് അന്യോന്യം ആശയങ്ങൾ ചാറ്റ് ചെയ്യാം, സന്തോഷങ്ങൾ പങ്കിടാം. ഗൾഫിലുള്ള വാപ്പയും കൂടെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ അവരുണ്ടാകും, അതിൽ വേറെ ആരെങ്കിലും കയറിയാൽ നമ്മൾ അറിയും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവരുടെ എല്ലാ സന്തോഷങ്ങളും അനുവദനീയമായ വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു വഴിയാണിത്. അതുകൊണ്ട് വാശി പിടിക്കാതെ, അനാവശ്യമായി ഭയപ്പെടാതെ, നല്ല ആത്മധൈര്യത്തോടുകൂടിയും ആത്മവീര്യത്തോടും കൂടെ നമ്മുടെ കുട്ടികളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ നന്മയിൽ ഉറച്ചു നിൽക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയട്ടെ.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ പരിശീലിപ്പിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്. കുടുംബം കുളം തോണ്ടാൻ പണിപ്പെടുന്നവർ. അവതരിപ്പിക്കുന്നത് അജ്മൽ ഫൗസാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല ആഖിബത്തുൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനിരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ട്രെൻഡുകൾ, അതിന് പിന്നാലെ പോകുന്ന ആളുകൾ, ഓരോ കാലഘട്ടത്തിലെയും ആളുകൾക്ക് അവർക്കൊരു അവരുടെ ബുദ്ധി പണയം വയ്ക്കാനും അതുപോലെ തന്നെ ഒരു കൂടെക്കൂടികളാകാനും കഴിയുന്ന രൂപത്തിലുള്ള കുറേ ട്രെൻഡുകൾ, തരംഗം സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകും. 1900s അല്ലെങ്കിൽ 1950s, 1960s, 1970s ഉണ്ടായിരുന്ന ട്രെൻഡുകൾ, അന്നത്തെ കാലത്ത് ആളുകൾ പിന്തുടർന്നിരുന്ന വസ്ത്രധാരണ രീതികൾ, ഫാഷൻ സങ്കല്പങ്ങൾ, ഇതൊന്നുമല്ല ഇന്നത്തെ ആളുകൾ പിന്തുടരുകയും അവരുടെ ഒരു ജീവിത വീക്ഷണം എന്ന നിലയ്ക്ക് വെച്ച് പുലർത്തി പോരുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് അത്തരത്തിൽ ഒരു സമൂഹം ഒരു തരത്തിലുമുള്ള പരിഗണനകൾ കൊടുക്കേണ്ടതില്ല എന്ന്, അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള ഭൗതികമായ കുറേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ കുടുംബജീവിതം എന്നത്. വിവാഹം, കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ രക്തബന്ധുക്കൾ, പിന്നെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ അടിസ്ഥാന ഘടകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ കുടുംബം എന്നതിനെ ഒരു പിന്തിരിപ്പൻ ഇടമായി, അതല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഒന്നായി, സമൂഹം മനസ്സിൽ വിചാരിച്ച് അവർ സൃഷ്ടിച്ചുണ്ടാക്കിയ, സമൂഹം നിർമ്മിച്ചുണ്ടാക്കിയ എന്തോ ഒരു സ്ഥാപനമായി, അങ്ങനെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ചൊരു റോളൊന്നും നിർവഹിക്കാനില്ലാത്ത ഒന്നായി അതിനെ ആളുകൾ ഇന്ന് വ്യാപകമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നല്ല, ഈ അടുത്തുപോലും ആളുകൾ മോട്ടിവേറ്റർമാരെന്നും അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നും ഇൻഫ്ലുവൻസേഴ്സ് എന്നുമൊക്കെ അറിയപ്പെടുന്ന പല ആളുകളും, അതിൽ തന്നെയും ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ആളുകൾ പോലും പരസ്യമായി ആളുകളോട് സംസാരത്തിനിടയിൽ ഈ കുടുംബം, വിവാഹം എന്നതൊക്കെ ജീവിതത്തിൽ രണ്ടാമത് വരുന്ന ഒന്നാണ്, അതിനു മുകളിൽ ഇന്ന് ലോകത്തിലെ അധികം ആളുകളും പിന്തുടരുന്ന പോലെ കരിയറിസത്തെ പ്രതിഷ്ഠിക്കുകയും അതാണ് കൂടുതൽ വേണ്ടത് എന്ന്, കരിയറിസത്തിന് മുകളിൽ ഇത് കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെയും ഒന്നും പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്നുമൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് അഭിസംബോധന സംസാരിക്കുന്ന ആളുകളെയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരം വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ വന്നിട്ടുമുണ്ടാകും. എങ്ങനെയാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്നതിനും അപ്പുറത്ത് അങ്ങനെയൊന്നും വിശേഷിപ്പിച്ചാൽ പോരാ എന്ന് തോന്നുമാറാണ് ഇസ്ലാം കുടുംബത്തെയും അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തെയും ഒക്കെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും ഒരു ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താരീതികൾ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ ഇതിനനുസരിച്ച് അതിൻ്റെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ പലപ്പോഴും ഉന്നതമായ ഉദ്യോഗം അല്ലെങ്കിൽ ഒരു താൻ തൃപ്തിപ്പെടുന്ന അത്ര തരത്തിലുള്ള ഒരു സാലറി സ്കെയിലുള്ള ഒരു കരിയറിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ കരിയറിലെ ഏതെങ്കിലും ആ ശ്രേണികൾ ഇങ്ങനെ കയറി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിൽ എത്തിപ്പെടുക എന്നതിന് ശേഷം മതി ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാരം, ഒരു ബേർഡൻ ആയിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് തലയിലേക്ക് വലിച്ചിടുന്നൊരു സംഗതിയായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നൊരു സ്ഥിതിവിശേഷവും നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്തിരുന്നു ഒരു ജോലി അല്ലെങ്കിൽ ഒരു ദൗത്യം, ഒരു കാര്യം ചെയ്യുക, നിർവഹിക്കുക എന്നതിൽ നമ്മൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഒരു വെറും ഒരു ജോലി, ഒരു ശമ്പളം വാങ്ങുന്ന കുറേ അക്കങ്ങളിൽ അഞ്ചക്കമോ ആറക്കമോ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന നിത്യ ജീവിതത്തിൽ തങ്ങളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ജോലികളിൽ ഏർപ്പെടുന്ന, പ്രൊഫഷണുകൾ സ്വീകരിക്കുന്ന, കച്ചവടം ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ അവൻ്റെ ഉപജീവനത്തിനായി സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ജോലികളിൽ അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു വർക്ക് പൂർത്തിയാക്കണമെന്ന് പറയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും പണിപ്പെട്ടതും ഏറ്റവും കൂടുതൽ സമയവും സമ്പത്തും ഊർജവും തന്നെ തന്നെ സമർപ്പിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഈ പ്രവാചകത്വം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ പകർന്നു കൊടുക്കുക, ഈ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത്. അങ്ങനെ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ ആരെയും ജനങ്ങൾ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയോ അവർക്ക് പൂമാലകൾ ഹാരങ്ങൾ അവർ അർപ്പിക്കുകയോ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിന് വ്യക്തമായി അറിയാം. അവരൊക്കെയും ഏറ്റവും എന്താണ് മുള്ളുകളും കല്ലുകളും നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ വഴികളിലൂടെയാണ് പ്രബോധന ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ ലോകത്ത് മൻ അഷദ്ദു നാസി വല അനിയ റസൂൽ അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുന്നവരെന്ന് ചോദിച്ചപ്പോൾ, അൽ അംബിയ, പ്രവാചകന്മാരാണ് എന്നാണ് പ്രവാചകൻ പ്രതിവചിച്ചത്. അതിനുശേഷം സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അവരെപ്പോലെയുള്ളവർ അവരെപ്പോലെയുള്ളത്. പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങൾ, പ്രബോധകന്മാർ, ദായിമാർ, അങ്ങനെ ഈ രംഗത്ത് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും തിന്മയിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരെന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന്മാരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഈ വൈവാഹിക ജീവിതം പലതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നു, പലതിൽ നിന്നും മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു, അവരെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നില്ല, അവനെ കൂടുതൽ പഠിക്കാൻ, വിദ്യാഭ്യാസ യോഗ്യതകൾ നേടാൻ, അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ അതിൻ്റെ പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുക, ഇതൊക്കെ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, ഒന്നാമത് ചിന്തിക്കേണ്ടത് ഈ പ്രവാചകന്മാർ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നെങ്കിൽ ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കുടുംബങ്ങൾ, ഈ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നല്ലോ. എന്നല്ല, പ്രവാചകന്മാരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു അവരുടെ സവിശേഷതയായി കൂടി എടുത്തു പറഞ്ഞ ഒന്നാണ് ഈ കുടുംബവും മക്കളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുടുംബം എന്നുള്ളത് അതൊരു പ്രയാസകരമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ പിന്തിരിപ്പനാണ്, അവരെ ജോലി ചെയ്യാൻ അവരെ തടസ്സപ്പെടുന്ന ഒന്നാണ്. ദൈവികമായ ഈ ഒരു ആദർശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതവരെ അവരുടെ സമയം വളരെ വലിയ രൂപത്തിൽ വിനിയോഗിക്കേണ്ടി വരുന്ന മേഖലയാണ് എന്നൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അത് അവരുടെ സവിശേഷതയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക പ്രവാചകരെ, വലഖദ് അർസൽനാ റുസുല മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് നാം നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വജാൽനാ ലഹും അസ്വാജൻ വദുദ്ദിയ, അവർക്കൊക്കെയും നാം ഇണകളെയും മക്കളെയും സംവിധാനിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ കുടുംബനാഥന്മാരായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു ജനസമൂഹത്തിൻ്റെ ഭാരവും അവരുടെ നേതൃത്വവും അവരുടെ ദീനീ കാര്യങ്ങളിലുള്ള നായകത്വവും ഒക്കെ ഏറ്റെടുത്ത് വളരെ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നീതിബോധത്തോടു കൂടി, കൃത്യമായ കണിശതയോടുകൂടി അതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ തകർക്കാൻ ഇന്ന് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നല്ല, ഈ ലോക മാനവരാശിയുടെ തന്നെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളത്തിലടക്കമുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെയും ഇൻഫ്ലുവൻസർമാരുടെ രൂപത്തിൽ അവരെത്തിക്കഴിഞ്ഞു. ഈ കുടുംബം വൈവാഹിക ജീവിതമൊന്നും ആവശ്യമില്ല. അതൊക്കെ ജീവിതത്തിൽ നിന്ന് കുറേ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന, അവൻ്റെ നേട്ടങ്ങൾക്ക് മുമ്പിൽ വിലങ്ങ് തെളിയാൻ നിൽക്കുന്ന ഒന്നാണെന്ന് പറയാൻ തുടങ്ങി. ഇത് ആണ് കുടുംബ വ്യവസ്ഥ എന്നുള്ളത് സമൂഹത്തിൽ തകരുന്നതിൻ്റെ ആദ്യ പടിയാണ്. ഇതൊക്കെ നടപ്പാക്കിയ സമൂഹങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബാസൂത്രണം നടപ്പാക്കിയ ചൈന പോലുള്ള രാജ്യങ്ങൾ, നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുകയും പിന്നെ അവസാനം നാം ഒന്ന് നമുക്ക് എന്തിനി മറ്റൊന്ന് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയ രാജ്യങ്ങൾ, ഈ പിന്നീട് അവരനുഭവിച്ച ആഴമേറിയ പ്രത്യാഘാതങ്ങൾ, ആ രാജ്യത്തുണ്ടായ മാനവ വിഭവശേഷിയിലെ പേടിപ്പെടുത്തുന്ന കുറവ്, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയും ആ രാജ്യത്തിൻ്റെ സാമൂഹ്യക്രമത്തെയും ഒക്കെ തച്ചുടയ്ക്കുന്ന, ഭാവിയിൽ ഒരു കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ചാൽ ഒരു രാജ്യം തന്നെ നാമാവശേഷകമാക്കാൻ മാത്രം പോകുന്ന അപകടകരമായൊരു തീരുമാനം തന്നെയായിരുന്നില്ല അത്. അത് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം കുടുംബ വ്യവസ്ഥയിൽ എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാലും അതൊക്കെയും സ്വാധീനം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ്. ആ സമൂഹം എത്ര വലുതാണോ അത്ര അധികം പ്രത്യാഘാതങ്ങൾ അതിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഒരു രാജ്യമാണെങ്കിൽ, ഒരു രാജ്യമാണ് അത്തരത്തിലുള്ള നയം സ്വീകരിക്കുന്നതിൽ രാജ്യം മുഴുവൻ അത് പ്രതിഫലിക്കും. അവരുടെ സാമ്പത്തിക നിലയെ അത് സാരമായി ബാധിക്കും, അവരുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ അത് ബാധിക്കും, വിദ്യാഭ്യാസ മേഖലയെ അത് ബാധിക്കും, സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും, അങ്ങനെ അവരുടെ വിഭവശേഷിയെ അത് ബാധിക്കും, അവരുടെ ഉൽപ്പാദനക്ഷമതയെ അത് ബാധിക്കും എന്നല്ല, ഒരു രാജ്യത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും ആ രാജ്യത്തിൻ്റെ ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതയും അങ്ങനെ തുടങ്ങി നമുക്ക് പ്രകടമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടാകുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം ഈ പ്രവാചകന്മാർക്കൊക്കെയും അത്രത്തോളം പ്രാധാന്യം നൽകി കുടുംബത്തെ മനസ്സിലാക്കുന്നതും, കുടുംബ ബന്ധങ്ങൾ അത് കൂടുതൽ കൂടുതൽ ചേർക്കാനുള്ളതാണ്, ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ അവൻ അള്ളാഹുവിനുള്ള ബന്ധത്തെ തന്നെയാണ് മുറിക്കുന്നത് എന്ന് വരെ വളരെ കണിശവും കർക്കശവുമായ ഭാഷയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് താക്കീത് നൽകാനുള്ള കാരണം. കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, സ്വന്തം ഇണകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ, മറ്റൊരു അഗതിക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്, സ്വന്തം വീട്ടിൽ കൊടുക്കുന്നത്, ഹത്ത തജാലുഹു ഫീ മറാറ്റിക്, നിന്റെ ഇണയുടെ വായിലേക്ക് നീ ഒരു ഉരുള നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത്, അതുപോലും നിനക്കൊരു ധർമ്മത്തിൻ്റെ പുണ്യം ലഭ്യമാക്കുന്ന സൽക്കർമ്മമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ്. മക്കളുടെ ശിക്ഷണ വിഷയത്തിൽ പ്രവാചകൻ അത്രത്തോളം ശ്രദ്ധ കാണിച്ചതുകൊണ്ടാണ്. ഹറാമായ ഒരു സകാത്തിൻ്റെ മുദ്രയിൽ നിന്നുള്ള ഒരു കാരയ്ക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയ ഹസൻ റളിയല്ലാഹു അൻഹു വായിലിട്ടപ്പോൾ അത് തുപ്പുമോനെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആ ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് തുപ്പിക്കളയിപ്പിക്കുകയും അമാ ഷാർത്ത അന്നാല കുലു സദഖ, ഈ സകാത്തിൻ്റെ മുതലുകൾ പ്രവാചക കുടുംബമായ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ മകനെ എന്ന ചെറിയ കുട്ടിയോട് ചോദിക്കുകയും ചെയ്ത പ്രവാചകൻ നമുക്കറിയാം. ആ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നല്ല സംസ്കാരങ്ങളും മൂല്യങ്ങളുമുള്ള ഒരു കുടുംബാന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ പ്രവാചകൻ്റെ പേരക്കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞു. അതിലൂടെ ആ ശിക്ഷണത്തിലൂടെ വളർന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സമൂഹത്തിലെ ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവും മൂല്യങ്ങളും മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും എന്നതിൽ തർക്കമില്ല. ഇതിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഉപ്പ, ഉമ്മ, മക്കൾ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഉപ്പയുടെ മാതാപിതാക്കൾ, ഉമ്മയുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി ഈ സമൂഹത്തിലെ, ഈ കുടുംബത്തിലെ, ഈ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു കണ്ണി നഷ്ടപ്പെട്ടാൽ തന്നെ ആ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പടിഞ്ഞാറൻ യൂറോപ്പിൽ, വെസ്റ്റേൺ യൂറോപ്പിൽ നടത്തിയ 2000s നടത്തിയൊരു പഠനം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള 32% വീടുകളും ഈ സിംഗിൾ പാരൻ്റ് വീടുകളാണ്, അഥവാ ഒന്നുകിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലാത്ത വീടുകൾ, ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഇല്ല ഈ 32% വീടുകൾ. ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ആ പഠനം പിന്നെയും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സമൂഹത്തിൽ യുവാക്കളിൽ ആത്മഹത്യ ചെയ്യുന്ന യുവാക്കളിൽ 63% ആളുകളും വരുന്നത് സിംഗിൾ പാരൻ്റ് ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. അത് ഒറ്റ രക്ഷിതാവ് മാത്രം ഒരു കുട്ടിയെ പരിപാലിക്കുന്ന ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ, ടീനേജ് പ്രായത്തിൽ പ്രഗ്നൻ്റ് ആവുന്ന പെൺകുട്ടികളിൽ 70% വരുന്നത് ഇങ്ങനെ കൃത്യമായി രക്ഷകർത്താക്കളുടെ ശിക്ഷണങ്ങളില്ലാത്ത, ആ പരിഗണന ലഭിക്കാത്ത സിംഗിൾ പാരൻ്റ് ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും സിന്തറ്റിക് ഡ്രഗുകളും ഉപയോഗിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിൽ 71% ഇങ്ങനെയുള്ള വീടുകളിൽ നിന്നാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ജയിലുകളിലുള്ള 80% കുട്ടികളും സിംഗിൾ പാരൻ്റ് വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ തെരുവിൽ അന്തിയുറങ്ങുന്ന, എങ്ങോട്ട് പോകണമെന്നറിയാത്ത തെരുവിൽ അന്തിയുറങ്ങുന്ന കിടപ്പാടമില്ലാത്ത കുട്ടികളിൽ, വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്ന കുട്ടികളിൽ 90% കുട്ടികളും സിംഗിൾ പേരൻറ് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പ്രധാനമായും അതിൽ സിംഗിൾ മദർ, അമ്മ മാത്രമുള്ള, മദർ മാത്രമുള്ള വീട്ടിൽ നിന്ന്, ആ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് ആ പഠനം സൂചിപ്പിക്കുന്ന കാര്യം. അഥവാ ഈ കണക്കുകളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് കുടുംബ വ്യവസ്ഥയ്ക്ക് എവിടെയൊക്കെ താളം തെറ്റുന്നു, എവിടെയൊക്കെ അതിൻ്റെ ക്രമം പിഴയ്ക്കുന്നു, അത് ബാധിക്കുന്ന സമൂഹത്തിലാണ്. കുറ്റകൃത്യങ്ങളിൽ, ജയിലുകളിൽ, ആത്മഹത്യകളിൽ, ടീനേജ് പ്രഗ്നൻസികളിൽ, സബ്സ്റ്റൻസ് ഉപയോഗങ്ങളിൽ, അങ്ങനെ തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നതിൽ, ഇങ്ങനെ ആ സമൂഹത്തിന് വ്യത്യസ്ത തുറകളിൽ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു ചെറിയ പ്രശ്നമായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, ഇന്നത്തെ ലിബറലുകളും നിരീശ്വരവാദികളും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് പോലെ വിവാഹവും കുടുംബജീവിതവും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഭരണചക്രം തിരിക്കുന്ന ആളുകൾ പോലും ജെൻഡർ സ്പെക്ട്രവും ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ ഭാഗമായി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കുറിച്ചത് ആ വാചകങ്ങൾ എന്തായിരുന്നു നമുക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ ഇപ്പോൾ നിലവിലുള്ള എതിർ വർഗ ലൈംഗിക സ്വാഭാവികത, അത് ഈ സമൂഹത്തിൽ നിന്ന് തച്ച് തകർത്ത്, അഥവാ ഈ കുടുംബം ഒരാണും പെണ്ണും ചേർന്ന് നിർമ്മിച്ചുണ്ടാക്കുന്ന, അവരുടെ രൂപപ്പെട്ടു വരുന്ന മക്കളും പിന്നെ പേരക്കുട്ടികളും അവരുടെ സന്തതി പരമ്പരകൾ എന്ന അവരിൽ നിന്ന് പിന്നീട് അവരെ ആശ്രയിച്ചും അവരുടെ സ്വാധീന വലയത്തിലും ആ സർക്കിളിൽ വളരുന്ന ആ കുടുംബം എന്നുള്ള വ്യവസ്ഥ, ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അത് തകർക്കുക, എന്നിട്ട് അതിനു പകരം ആണും ആണുമോ അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമോ ചേരുന്ന കുടുംബ വ്യവസ്ഥകളുണ്ടാക്കുക, അതിന് കുടുംബം എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക, ഇനി അങ്ങനെ അതിനൊരു വ്യവസ്ഥ നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ? അതുമില്ല. ഒരു വ്യവസ്ഥയുമില്ലാത്ത ആ ഒരു സമൂഹത്തിൽ ഒരു കെട്ടുറപ്പുമില്ലാത്തൊരു സംവിധാനത്തെ ബോധപൂർവം ഒരു ഭരണചക്രം തിരിക്കുന്ന ആളുകൾ പോലും, അത് ഉത്തരവാദിത്തപ്പെട്ട് ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സമൂഹത്തിൽ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമാനമായ മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആത്മഹത്യ ചെയ്യാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയും, അതുപോലെ തന്നെ ഒരു സിംഗിൾ പാരൻറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സിംഗിൾ മദർ ഹോമുകളിൽ നിന്ന് വരുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം 5 അധികമാണ് എങ്ങനെ ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പ്രേരിതനാകാൻ എന്നാണ്. 9% അധികമാണ് അയാൾ ഹൈസ്കൂളിൽ വെച്ച് പഠനം നിർത്താൻ എന്നാണ്. 10% ഇരട്ടിയാണ് കെമിക്കൽ സബ്സ്റ്റൻസസ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത എന്നാണ്. 14% അങ്ങനെ ഒരു കുട്ടി ബലാത്സംഗ കൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത എന്നാണ് ആ പഠനം സൂചിപ്പിക്കുന്നത്. അത് 20% അധികമാണ് ഒരു സാധാരണ കുട്ടിയേക്കാൾ ഇങ്ങനെയൊരു കുട്ടി ജയിലുകളിൽ എത്തപ്പെടാൻ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് തടവറയിലാകാനുള്ള സാധ്യത എന്നാണ്. 32% അധികമാണ് ആ കുട്ടി വീട് വിട്ട് ഓടി തെരുവുകളിൽ അന്തി ഉറങ്ങുന്ന ഒരു ഹോംലെസ് ആയിട്ട് ജീവിക്കാനുള്ള സാധ്യത എന്നാണ്. നമ്മൾ നാലു ചോക്കും ഒരു ജീവിതത്തിൽ ഈ മതത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വിശ്വാസം ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന, അതാണ് പുരോഗമനപരമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലുണ്ടാകുന്ന ആ സാമൂഹികമായ പ്രത്യാഘാതത്തിൻ്റെ കണക്കുകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബത്തിന് പ്രാധാന്യം നമ്മൾ കൃത്യമായി തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൽ ചെറിയ താളപ്പിഴകൾ പോലും വളരെ ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ലിബറലുകളും നിരീശ്വരവാദികളും പറയുന്ന രൂപത്തിലുള്ളൊരു സാമൂഹ്യ ക്രമം ലോകത്തുണ്ടാക്കിയെടുക്കൽ സാധ്യമല്ല. അങ്ങനെയൊരു ലോകക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലം എന്നുള്ളത് അവിടെ ഉണ്ടാവുകയില്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. അവതരണം അജ്മൽ ഫൗസാൻ. വിഷയം കുടുംബം കുളം തോണ്ടാൻ പണിപ്പെടുന്നവർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മോർണിംഗ് വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഹസൻ അൻസാരിയും കൂടെ ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയും. ഏറെ വൈബ് നിറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് ഇൻസൈറ്റിലേക്കാണ്. മുഹമ്മദ് നുസുഹാൻ രണ്ടത്താണി സ്വർഗത്തിലെ ഹൂറികളും വിമർശകരുടെ ജൽപ്പനങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അവന് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ്, അവൻ ഈ ഭൂമിലോകത്ത് ജീവിച്ചതിന് നൽകുന്ന പ്രതിഫലമാണ് സ്വർഗം എന്നുള്ളത്. പലപ്പോഴും സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പലപ്പോഴും ഇസ്ലാമെ വിമർശിക്കുന്ന ആളുകൾ അവരെ കുറ്റപ്പെടുത്തുന്നതായിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർഗത്തെ ഒരു കളിയാക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ അതിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് കളിയാക്കലുകളും, അതുപോലെ തന്നെ സ്വർഗത്തെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങളെ ഇല്ലാതെ കുറച്ച് വില കുറച്ച് കാണാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അവിടെ പ്രവേശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളാക്കിയാണ് സ്വർഗത്തിലുണ്ടാവുക എന്നാണ് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഖുർആനിലെ വചനമാണ് സൂറത്തു സുഹറഫിൻ്റെ 70-ാമത്തെ വചനം. നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തഖ്ബറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഹറഫിൻ്റെ 70-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തഖ്ബറൂൻ, നിങ്ങൾ ആ സ്വർഗത്തിൽ ഇണകളായിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും സ്വർഗത്തിൽ ഇണകളെക്കുറിച്ച് പഠിപ്പിക്കും വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടിലധികം സ്ഥലങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്കാണ് ഹൂറുൽ ഐൻ എന്നുള്ള പദം. ഹൂറുൽ ഐൻ എന്നുള്ള ഒരു വാക്ക്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഇണകളെക്കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ, ഹൂറുൽ ഐങ്ങൾ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ സ്ത്രീകളായിട്ടുള്ള ഇണകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് സ്വർഗമെന്ന് പറയുന്നത് ആൺകോയ്മയുടെ ഒരു സ്ഥലമാണ്, പെണ്ണിനോടൊരു സ്ഥാനമില്ല, അതുകൊണ്ടാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്ത്രീകളെ, ഹൂർലിംഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഹൂർലൈനിങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾ അവിടെ ഇല്ല എന്ന് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്ന പല നിരീശ്വരവാദികളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇസ്ലാം വിമർശകരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് സ്വർഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുന്നത് മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതഅല ഖൽബിൽ ബഷർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് സ്വർഗം എന്നുള്ളത് എന്നുള്ളതാണ്. ഈ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ആർക്കാണ് റബ്ബു സുബ്ഹാനഹു വ തആല നൽകുന്നത്? ഭൂമിലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരുപാട് നിബന്ധനകളും നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങൾ അതിരുവിടാതെ, ആ നിയമങ്ങൾ മറികടക്കാതെ, അതിനെ ലംഘിക്കാതെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയ ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗമെന്ന് പറയുന്ന മഹാ അനുഗ്രഹം നൽകുന്നത്. സ്വർഗത്തിലെ മഹാ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെയാണോ ഭൂമിയിൽ റബ്ബു സുബ്ഹാനഹു വ തആല നിരോധിച്ചത്, നിയമമാക്കി വെച്ചത്, അതിർവരമ്പാക്കി നിശ്ചയിച്ചത്, അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവർക്ക് അനുവദിച്ചു നൽകുമെന്നുള്ളതാണ്. ഒരു വ്യക്തമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിലോകത്ത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദ്യം അവന് ഹറാമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന മദ്യമുണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന മദ്യത്തിൻ്റെ പുഴയുണ്ട് എന്നുള്ളതാണ്. ആ മദ്യത്തിൻ്റെ പുഴ എങ്ങനെയാണ്? ഭൂമിലോകത്തുള്ള മദ്യത്തെപ്പോലെയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് മറ്റൊന്നാണ്. അത് റബ്ബ് സുബ്ഹാനഹു വതആല ചില ഉദാഹരണങ്ങളോട് നമ്മളെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്തൊരു പക്ഷെ നമുക്ക് തടഞ്ഞു വെച്ചതായിരിക്കാം, ചെയ്യരുത് എന്ന് പറഞ്ഞതായിരിക്കാം, ഹറാമാണ് എന്ന് പഠിപ്പിച്ചതായിരിക്കാം. പക്ഷെ പരലോകത്ത് അത്തരമൊരു നിബന്ധന ഉണ്ടായിരിക്കില്ല. ആ നിയമത്തെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പരലോകത്ത് അനുഗ്രഹമായിക്കൊണ്ട് നൽകുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഹൂറുൽ ഐനിന്റെ വിഷയത്തെക്കുറിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ ഹൂറുൽ ഐൻ എന്ന് പറയുമ്പോൾ ഹൗറ എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് ഹൂറുൽ ഐൻ എന്ന് പറയുന്നത്. ഹൗറ എന്ന് പറഞ്ഞാൽ യുവതികളായ, കൃത്യമായിട്ടുള്ള സ്ത്രീകൾ, യുവതികളായ സ്ത്രീകൾ എന്നാണ്, കൃത്യമായിക്കൊണ്ട് സൗന്ദര്യമുള്ള യുവതികളായ സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിനെപ്പോലെ, അതായത് കണ്ണ് വിശാലമായ കണ്ണുകളെപ്പോലെ, കണ്ണിൻ്റെ വെള്ളയെപ്പോലെ, അതുപോലെ അതിലെ കൃഷ്ണമണികൾ അത് എപ്രകാരമാണോ കണ്ണിന് ഭംഗി നൽകുന്നത്, നല്ല വെളുത്ത പ്രതലത്തിൽ ഉള്ളൊരു കൃഷ്ണമണിയെപ്പോലെ നിൽക്കുന്ന കൃഷ്ണമണി എപ്രകാരമാണോ കണ്ണിന് നമ്മൾക്ക്, കറുത്ത കൃഷ്ണമണി എപ്രകാരമാണോ കണ്ണിന് ഭംഗി നൽകുന്നത്, ഇതേപോലെ അത്രത്തോളം വിശാലമായ കണ്ണുകളുള്ള ഹൂറുലൈങ്ങളാണ് സ്വർഗത്തിലുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ആണുങ്ങളെക്കുറിച്ച് പറയുന്നില്ല, എന്തുകൊണ്ട് ആണുങ്ങളെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനെയും സ്ത്രീയെയും സംവിധാനിച്ചത് രണ്ടു പ്രകൃതിയിലാണ്. പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന് ഇത്തരം ചിന്തകൾ, മ്ലേച്ഛമായ ചിന്തകളും ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യഭിചാരത്തിലേക്ക് കൈ കാലെടുത്തു വെക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഖുല്ലിൽ മുഅ്മിനീന യഗള്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളെ താഴ്ത്തണം എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലൂടെ വികാരമുണ്ടാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. അള്ളാഹു അങ്ങനെയാണ് പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഒരു കാഴ്ചയിലൂടെയോ അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലൂടെയല്ല എന്നാണ് ശാസ്ത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. പുരുഷന് കാഴ്ചയിലൂടെ വികാരമുണ്ടാകുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ സ്ത്രീക്ക് അത് സ്പർശനത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെയാണ് ഉണ്ടാവുക എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനോട് പറയാണ്, ഹറാമിലേക്ക് നോക്കരുത്. നിങ്ങൾ നോക്കിയേ, ആധുനിക അശ്ലീലമായ വെബ്സൈറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു ചെല്ലുന്ന ആരാണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരാണ്. കോടിക്കണക്ക് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഇത്തരം അശ്ലീലമായ വെബ്സൈറ്റുകളിലേക്ക് ആളുകൾ കയറി ചെല്ലുന്നതൊക്കെ പുരുഷന്മാരാണ്. മിക്കവാറും ആളുകൾ പുരുഷന്മാരാണ്, സ്ത്രീകളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ സ്ത്രീകളേക്കാൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അതിന് പരിപൂർണമായ ലൈംഗിക വികാരത്തിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നത് പുരുഷന്മാരാണ് എന്നാണ് നമ്മളെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് രണ്ട് സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് കാഴ്ചയിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല ആ ഒരു വികാരത്തെ നൽകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വികാരം തിന്മയിലേക്ക് കടക്കാതിരിക്കാൻ കൃത്യമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഖുല്ലിൽ മുഅ്മിനീന യഗള്ളൂ മിൻ അബ്സ്വാരിഹിം, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാഴ്ചയെ, അതിനെ, ആ കണ്ണുകളെ താഴ്ത്തുവാൻ, ആ കാഴ്ചയെ നിയന്ത്രിക്കുവാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ പരലോകത്ത് ഇത് നിയന്ത്രിച്ച് ജീവിച്ച്, ഭൂമി ലോകത്ത് ജീവിച്ചു മരിച്ചു പോയ ആളുകളെ സംബന്ധിച്ച്

0: സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് റബ്ബ് സുബഹാനഹു വതാല അവർക്ക് നൽകുന്ന പ്രതിഫലം ഇതാണ് എന്ന് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടാൻ ഇതിനേക്കാളും അപ്പുറത്തേക്ക് പരിപൂർണമായ സംതൃപ്തി നൽകുവാനാണ് റബ്ബ് സുബഹാനഹു വതാല ഈ ഇത്തരം അനുഗ്രഹങ്ങളെ നാളെ പരലോകത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി സ്ത്രീകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് അവർ കൃത്യമായി കൊണ്ട് അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമെന്നാണോ? ഒരിക്കലുമല്ല. അള്ളാഹു സുബഹാനഹു വതാല കൃത്യമായി കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിച്ചതെല്ലാം നൽകും, അവർക്ക് ആവശ്യിച്ചതെല്ലാം ഉണ്ടാകും. അവർക്ക് യാതൊരുവിധ സംതൃപ്തിക്കുറവോ അവർക്ക് യാതൊരുവിധ പ്രയാസമോ അവർക്ക് യാതൊരുവിധ മടുപ്പോ ഒന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് കൃത്യമായി കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ബാലിശമായ വാദങ്ങളെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, ഇസ്ലാം ഒരു മോശമാണെന്ന് ചിത്രീകരിക്കാൻ ഇത്തരം ആളുകൾ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ സ്വർഗത്തിലെ ഹൂറികളും വിമർശകരുടെ ജൽപ്പനങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത്. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു മുബീൻ പട്ടാണി.

0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന എന്ന വരികൾക്ക് ശബ്ദം നൽകിയത് മുബീൻ പട്ടാണി.
1: നമ്മൾ ആരോഗ്യരംഗത്ത് നമ്മളേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പല പ്രോഗ്രാമുകളിലും പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഒരു വേറിട്ട പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യ വിചാരം. പല മേഖലകളിലുള്ള ഡോക്ടർമാരുമായുള്ള ആരോഗ്യപരമായ ചർച്ചകൾ നമ്മൾ ശ്രവിക്കാറുണ്ട് ആരോഗ്യ വിചാരത്തിൽ. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഇക്ബാലും ഡോക്ടർ അബ്ദുൽ മാലിക്കും നേത്ര രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടത്തുന്നു. നമുക്ക് ആ ചർച്ചയിലേക്ക് കാതോർക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏവർക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മോട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ കൺസൾട്ടൻറ്റും പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധനുമായ ഡോക്ടർ കെ മുഹമ്മദ് ഇക്ബാൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്, പലപ്പോഴും നാം കേൾക്കാറുള്ളൊരു കാര്യമാണ്, കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വിലയറിയൂ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ, നേത്രങ്ങൾ എന്നുള്ളത്. എന്നാൽ പലപ്പോഴും പല രീതിയിലുള്ള അസുഖങ്ങൾ കാരണവും കണ്ണിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുമുണ്ട്. ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കാഴ്ച പൂർണ്ണമായി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കോമൺ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഈ കാഴ്ച തകരാറ്, ഏറ്റവും പ്രധാനമായ കണ്ണിൻ്റെ ധർമ്മം കാഴ്ച തന്നെയാണല്ലോ, അപ്പം ഈ കാഴ്ച കുറയുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഒന്ന് വിവരിക്കാം.
4: സാധാരണയായി മുതിർന്നവരുള്ള കാഴ്ചക്കുറവിന് പല കാരണങ്ങളുണ്ട്. അതിൽ പൊതുവേ കാണപ്പെടുന്ന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. കാഴ്ച വൈകല്യങ്ങൾ അഥവാ റിഫ്രാക്ട് ഇയറർ എന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന കാഴ്ചക്കുറവുകളുണ്ട്. അതായത് വെള്ളെഴുത്ത്, അതുപോലെ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി, ഇതാണ് സാധാരണയായി റിഫ്രാക്ട് ഇയറർ എന്ന ഗ്രൂപ്പിൽ പെടുന്ന കാഴ്ചക്കുറവുകൾ. രണ്ടാമതായി കണ്ണിൻ്റെ ലെൻസിനെ ബാധിക്കുന്ന തിമിരം എന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഉള്ളത് കണ്ണിൻ്റെ പ്രഷർ എന്ന് സാധാരണക്കാരിൽ അറിയപ്പെടുന്ന ഗ്ലൂക്കോമ, പ്രമേഹം കണ്ണിനെ ബാധിച്ചുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖവും, പ്രഷർ, ഷുഗർ മുതലായ അസുഖങ്ങൾ കണ്ണിൻ്റെ രക്തകുഴലുകളെ ബാധിച്ചുണ്ടാകുന്ന വാസ്കുലർ കണ്ടീഷൻസ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ നേത്രപടലത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ മുതലായവയാണ് സാധാരണയായി മുതിർന്നവരിലുണ്ടാകുന്ന കാഴ്ചക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ.
2: അപ്പോൾ ഇതിൽ പല കാരണങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യമായിട്ട് താങ്കൾ പറഞ്ഞത് റിഫ്രാക്റ്റീവ് എറേഴ്സ് അഥവാ കാഴ്ച തകരാറുകൾ എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ അതിൽ മൂന്നാല് ഘട്ടങ്ങൾ അസുഖങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത് ഈ ഒരു കാഴ്ച തകരാറുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അഥവാ ഈ ഒരു കാഴ്ച തകരാറുള്ള എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
4: സാധാരണയായി ഉണ്ടാകുന്ന ഈ കാഴ്ച തകരാറുകൾ റിഫ്രാക്റ്റീവ് എറേഴ്സിൽ ഹ്രസ്വദൃഷ്ടി എന്നത് പൊതുവെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങുന്നതാണ്. അടുത്ത കാഴ്ച ഉണ്ടാകും. ദൂരേക്ക് നോക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ മങ്ങിയിട്ടുള്ളതായിട്ട് കാണുക എന്നാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രയാസങ്ങൾ രോഗികൾ ആളുകൾക്ക് ഉണ്ടാകുന്നത്. അടുത്തുള്ള കാഴ്ച നന്നായിട്ട് കാണാം, ദൂരേക്കുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയില്ല എന്നാണ് ഹ്രസ്വദൃഷ്ടി. രണ്ടാമത്തേത് ദീർഘദൃഷ്ടി, ദൂരെയുള്ളത് കാണാം, അടുത്തേക്കുള്ള കാഴ്ച പൊതുവെ കുറവ് എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം എന്നത്, അതിൽ കാഴ്ചയുടെ വ്യക്തത കുറവായിരിക്കും. പിന്നെ 40 വയസ്സിനോടനുബന്ധിച്ചും അതിനോട് ശേഷമുണ്ടാകുന്ന വെള്ളെഴുത്ത് എന്നതാണ്. ഇതിൽ സാധാരണ അടുത്ത കാഴ്ച, നമുക്ക് സാധാരണ വായിക്കാനുള്ള പ്രയാസം, മൊബൈലിലെ നമ്പറുകൾ, അതുപോലെ പത്രവായന, മരുന്നുകളുടെ ബോട്ടിലുകളുള്ള ചെറിയ അക്ഷരങ്ങൾ കാണാൻ പ്രയാസം, മൊബൈൽ റീചാർജ്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് സാധാരണ ഈ ഗ്രൂപ്പിൽ പെടുന്നത്.
2: അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഹ്രസ്വദൃഷ്ടിക്ക് അടുത്തുള്ളത് കാണും, ദീർഘദൃഷ്ടിക്ക് ദൂരമുള്ളത് കാണും, വിഷമദൃഷ്ടിക്ക് ഉള്ളത് ഒരു തെളിച്ച കുറവുണ്ടാവും, പിന്നെ ഈ വെള്ളെഴുത്തിന് അടുത്തുള്ളത് കാണാൻ പ്രയാസമുണ്ടാവും. ഈ ഒരു കാണുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ മറ്റുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടാവും?
4: സാധാരണയായി ഈ കാഴ്ചക്കുറവുള്ള ആളുകൾ കണ്ണട വെച്ചിട്ടില്ല എങ്കിൽ ചിലർക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട് വായിക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ തന്നെ തലവേദന അനുഭവപ്പെടാം, ചിലർക്ക് ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഇങ്ങനെ പല പ്രയാസങ്ങളും പലർക്കും പല വിധത്തിൽ അനുഭവപ്പെടാം. ചിലർക്ക് കണ്ണിൻ്റെ പോളയിൽ ഇടയ്ക്കിടയ്ക്ക് കുരുകൾ വരിക എന്ന പ്രയാസമുണ്ടാവാം. അതല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ, കണ്ണട ഉപയോഗിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു കനം, അക്ഷരങ്ങൾ വ്യക്തമാവാതിരിക്കുക എന്ന പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്.
2: അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസമുള്ള ഒരാൾ താങ്കളെ സമീപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിക്കുകയാണെങ്കിൽ, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ്, അവർക്ക് കാഴ്ച തകരാറ് ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഏത് തരം കാഴ്ച തകരാറ് എന്നുള്ളത് തീരുമാനിക്കാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്?
4: സാധാരണയായി ഒരു നേത്രരോഗ വിദഗ്ധനെ ഒരാൾ സമീപിക്കുമ്പോൾ അവരുടെ കാഴ്ച, ദൂരെയുള്ള കാഴ്ച, അടുത്തുള്ള കാഴ്ച, കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ ഞരമ്പുകളുടെ അവസ്ഥ, ഈ പരിശോധനകളാണ് സാധാരണയായിട്ട് ചെയ്യുക. അപ്പോൾ ദൂരെയുള്ള കാഴ്ച നമ്മൾ, അതിനൊരു പ്രത്യേക ചാർട്ടുണ്ട്. ആ ചാർട്ടിൽ ഒരാളെ ഓരോ കണ്ണും അടച്ച് പിടിച്ച് മുകളിൽ നിന്നും താഴെ വരെ വായിപ്പിച്ച് നോക്കി എല്ലാം വായിക്കുന്നുണ്ടോ എന്ന് നോക്കും. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മളൊരു ഒരു സാധാരണ നമ്മൾ വായിക്കുന്ന ദൂരത്ത് എന്തെങ്കിലും വായന പുസ്തകമോ എന്തെങ്കിലും കൊടുക്കും, അവർക്കത് വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്കും. ഇത് രണ്ടും നോക്കി അവരുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ മുന്നോട്ട് നീങ്ങും. ഇതിനു മുമ്പ് തുടക്കത്തിൽ നമ്മളെല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാഴ്ചയുടെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇത് നമുക്കൊരു കാഴ്ചക്കുറവിൻ്റെ ലക്ഷണത്തിലേക്ക് സൂചന നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാഴ്ച പരിശോധിച്ച് കാഴ്ചക്കുറവ് ഉണ്ട് എങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്കനുസരിച്ചിട്ടുള്ള ചില്ലുകൾ വെച്ച് പരിശോധിച്ച് കാഴ്ചക്കുറവ് ഏത് തരത്തിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കുന്നു. ചിലർക്ക് വായനയ്ക്ക് മാത്രമേ പ്രയാസം ഉണ്ടാവുകയുള്ളൂ, ദൂരത്തേക്ക് പ്രയാസം ഉണ്ടാവണമെന്നില്ല. വായനയ്ക്ക് മാത്രം പ്രയാസമുള്ള ആളുകൾക്ക് അടുത്തേക്ക് മാത്രമുള്ള പരിശോധന മാത്രമായിരിക്കും വേണ്ടി വരിക. അവർക്ക് അടുത്തേക്ക് വായനയ്ക്ക് കണ്ണട വേണ്ടി വരും. ദൂരത്തേക്ക് കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് ചിലർക്ക് കണ്ണിൽ മരുന്നൊഴിച്ച് വീണ്ടും കാഴ്ച പരിശോധിക്കേണ്ടി വരും. അതുപോലെ കണ്ണിൻ്റെ പ്രഷറും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പരിശോധിക്കും. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിശദമായ പരിശോധനയും സാധാരണ കണ്ണിൽ മരുന്നൊഴിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ ഭാഗം തന്നെയാണ്.
2: ഈ കണ്ണിൽ മരുന്നൊഴിച്ചുള്ള പരിശോധന എന്ന് പറഞ്ഞല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും ഒരു പേടി തോന്നാറുണ്ട്. എന്ത് മരുന്നാണ് ഈ കണ്ണിൽ ഒഴിക്കുന്നത്, ആ മരുന്നൊഴിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ?
4: സാധാരണയായി വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഇത്. കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കുന്നത് പല ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ആ കാഴ്ചക്കുറവിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാവാം, അതായത് എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവുള്ളത് എന്നുള്ളത്. രണ്ടാമത്തേത്, കാഴ്ചക്കുറവ് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കുന്നതിന് മുമ്പ് ഒരു കാഴ്ചക്കുറവിന് കണ്ണട വയ്ക്കണം. ആ കണ്ണട വയ്ക്കുന്ന സമയത്ത് അവർക്ക് കാഴ്ച പൂർണ്ണമായിട്ടും കാണുന്നു എന്ന് മനസ്സിലാക്കി. ആ കാണുന്ന പവർ കറക്റ്റാണ്, അതായത് നമ്മൾ ഒരു കണ്ണടയുടെ പവർ നമുക്ക് ആദ്യം തുടക്കത്തിൽ നമ്മളെ കാഴ്ച പരിശോധന സമയത്ത് നമുക്ക് ലഭിച്ചു. ആ ലഭിച്ച കണ്ണടയുടെ പവർ ശരി തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് സാധാരണയായി കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കുന്നത്. രണ്ടാമത്തേത്, കണ്ണിൻ്റെ കൃഷ്ണമണി, അതായത് കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പുകൾ സാധാരണ നമുക്ക് കാണുന്നതിന് വളരെ ചെറിയൊരു ദ്വാരം കണ്ണിൽ, കൃഷ്ണമണിയുടെ അവിടെയുള്ള ദ്വാരത്തിലൂടെ നോക്കിയാണ് നമ്മൾ കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുന്നത്. ഇത് ചെറിയ ഒരു ദ്വാരമാണ്. ഈ ദ്വാരത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഭാഗം, ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ കണ്ണിൻ്റെ വിശദമായ പരിശോധന, ഞരമ്പിൻ്റെ പരിശോധന നമുക്കറിയണമെന്നെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ കണ്ണിൽ മരുന്നൊഴിച്ചുള്ള പരിശോധന നടത്തും. സാധാരണ കണ്ണിൽ മരുന്നൊഴിച്ച് കഴിഞ്ഞാൽ പലതരം മരുന്നുകളുണ്ട് ഇതിന്, ഈ മരുന്നൊഴിക്കുന്നതിന് വേണ്ടി. കുട്ടികൾക്ക് ഒരു തരം മരുന്ന്, വലിയവർക്ക് വേറെ തരം മരുന്ന് ആണ് ഉപയോഗിക്കുന്നത്. ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിക്കൂർ നേരത്തേക്ക്, സാധാരണ മരുന്നാണ് ഒഴിക്കുന്നതെങ്കിൽ 6 മണിക്കൂർ നേരത്തേക്ക് എഴുത്ത്, വായന, ഡ്രൈവിങ്, ഒറ്റയ്ക്ക് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഡ്രൈവിങ്, അതുപോലെ പുറത്തേക്ക് നടക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ പരിശോധന കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ചിലർ പറയാറുണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയും എങ്കിൽ കൂടി പുറത്തു പോകുമ്പോൾ അവർ തിരിച്ചു വന്ന് എനിക്ക് നല്ല പ്രയാസമുണ്ട് എന്ന് പറയാറുണ്ട്. ഈ മരുന്നൊഴിച്ചുള്ള പരിശോധനയ്ക്ക് ഉള്ള എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ മൂടലുണ്ടാവും, അത് സാധാരണ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തിരിച്ച് എത്തുന്നതാണ്. പിന്നെ വളരെ അപൂർവമായി ചിലർക്ക് ആ മരുന്നുകളുടെ അലർജി ഉണ്ടാവാറുണ്ട്. അതിൽ കണ്ണിൻ്റെ പോളയിൽ ചെറിയ വീക്കം ചൊറിച്ചിലുണ്ടാവാം. അത് വളരെ വളരെ അപൂർവമായിട്ടാണ് കാണാറുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് മരുന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ ആ മരുന്ന് നമ്മൾ ഉപയോഗിച്ച് അലർജി കുറവ് ഉള്ള മരുന്നുകളാണ് പൊതുവെ അടുത്ത പരിശോധനക്ക് ഉപയോഗിക്കാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ മരുന്നൊഴിച്ചുള്ള പരിശോധനയ്ക്ക് കൂടെ ഒരു ആളുണ്ടാകുന്നതാണ് നല്ലത് അല്ലേ?
4: അതെ അതെ അതെ, കാരണം അവർ ചിലർ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒ പിയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചു പോകുമ്പോൾ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരാളില്ല എങ്കിൽ ആ പരിശോധന ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടെ വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വരിക, അതല്ലെങ്കിൽ പ്രായമായവരാണെന്നുണ്ടെങ്കിൽ ബസ് കയറാനോ ഓട്ടോയിൽ കയറാനോ കൂടെ ഒരാൾ സഹായിക്കാൻ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്.
2: അപ്പോൾ 200,000 ഈ മരുന്ന് വെച്ചുള്ള പരിശോധനയുടെ കാര്യമായിട്ട് പറഞ്ഞത്. ഒന്ന്, കാഴ്ച തകരാറ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും എത്ര ഏത് തരം കാഴ്ച തകരാറാണ് എന്ന് മനസ്സിലാക്കാനും ഒന്ന്. രണ്ടാമത്തത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിശദമായിട്ട് പരിശോധിക്കാണ്. അപ്പോൾ സുഖമായിട്ടും കണ്ണിൻ്റെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം കേസുകളിലും ഈ ഒരു രണ്ട് അസുഖങ്ങളുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രോതാക്കളോട് നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നതുകൊണ്ട് വിരോധം ഉണ്ടോ തോന്നുന്നുണ്ടോ? അതായത് നേത്രരോഗ വിദഗ്ധത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും കൂടെ ഒരാൾ ഉണ്ടാവുന്നതാണ് നല്ലത് അല്ലേ? ആ രീതിയിൽ നമുക്ക് പറയേണ്ടി,
4: കാരണം അല്ലെങ്കിൽ ചിലർ വന്ന് തിരിച്ചു പോകും, അടുത്ത പ്രാവശ്യം വീണ്ടും വരേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് പ്രാവശ്യം വന്ന് നമ്മൾ പറയും കണ്ണിൽ മരുന്ന് വെച്ച് പരിശോധിക്കണം, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും ചിലർക്ക്, ഒറ്റയ്ക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരാമെന്ന് അവർ പറയും.
2: ഈ ഒരു മങ്ങലുണ്ടാവും തോന്നല്ലോ, ഒരു 6 മണിക്കൂർ നേരത്തേക്കാ മങ്ങലുണ്ടാവുള്ളൂ
4: അല്ലേ?
2: പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും രണ്ടു തരം മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, രണ്ടിനും ഒരേപോലെ തന്നെ ആക്ഷൻ ഉണ്ടാവുക?
4: അല്ലല്ല, അത് സാധാരണ മുതിർന്നവരിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ ആക്ഷൻ വരാൻ സമയം പെട്ടെന്നെടുക്കും, 1 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ പൂർണ്ണമായ ആക്ഷൻ വരും. കുട്ടികളിലുള്ള മരുന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ വരിക തന്നെ ചെയ്യുള്ളൂ. അതായത് കുട്ടികളിൽ നമ്മൾ സാധാരണ ഈ മരുന്ന് ഒഴിക്കുന്നത് വേറെ ഒരു ഉദ്ദേശം കൂടിയും ഉണ്ട്. അതായത് കുട്ടികളുടെ കണ്ണടയുടെ പവർ, നമ്മളുടെ ഉദ്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്ന കണ്ണടയുടെ പവർ ഏറ്റവും ചെറിയ പവർ ആവണം, അത് പൂർണ്ണമായ കാഴ്ച കിട്ടുകയും വേണം. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ പവർ കൂടുതലുള്ള സമയത്തും ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള കാഴ്ച കിട്ടുന്ന വിധത്തിൽ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 നമ്പർ കണ്ണടയുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ്. മരുന്ന് ഒഴിച്ചതിന് ശേഷം അത്ര പവർ വേണ്ടി വരണം എന്നില്ല. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം കുട്ടികളിൽ ഈ മരുന്ന് ഒഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കണ്ണടയുടെ പവർ ഏറ്റവും ചെറുതായിട്ടുള്ള പവർ കണ്ടുപിടിക്കണം, കാഴ്ച പൂർണ്ണമായി കിട്ടുന്ന വിധത്തിൽ കണ്ണടയുടെ ഏറ്റവും ചെറിയ പവർ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ പരിശോധന സമയമെടുക്കും. മരുന്ന് ഒഴിച്ചാൽ അതിൻ്റെ ആക്ഷൻ വരാൻ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും മരുന്ന് ഒഴിച്ച ശേഷമുള്ള പരിശോധന നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അവരിൽ ഈ മരുന്നിൻ്റെ ഇഫക്റ്റ് പോകാൻ 2-3 ദിവസം എടുക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ ആ പരിശോധന പൂർത്തിയാക്കി ഏകദേശം 1 ആഴ്ച വരെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളിലുള്ള ഈ പ്രയാസം പൂർണ്ണമായി പോകാൻ 3 ദിവസം മുതൽ 1 ആഴ്ച വരെ എടുക്കാം. മുതിർന്നവരിൽ 1 ദിവസം കൊണ്ട് പൂർണ്ണമായും തിരിച്ച് പഴയ പോലെയാവും.
2: അപ്പോൾ കുട്ടികളുടെ ഈ ഒരു കാഴ്ചത്തരാറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സ്കൂളിലെ അവസ്ഥകളും പരീക്ഷൻ്റെ അവസ്ഥകളൊക്കെ നോക്കി വരുന്നതായിരിക്കും.
4: അതെ അതെ, കാരണം ഇത് മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ 2-3 ദിവസത്തേക്ക് പ്രയാസം ഉണ്ടാകും. വായന, എഴുത്ത്, പിന്നെ വെളിച്ചത്തിലേക്ക് നോക്കാനൊക്കെ ബോർഡിലേക്കൊക്കെ സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ പൊതുവെ വെള്ളിയാഴ്ചകളിലോ ശനിയാഴ്ചകളിലൊക്കെയാണ് പൊതുവെ നമ്മൾ ഈ ടെസ്റ്റ് അവരോട് നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച കാണുന്ന സമയത്ത് ഏകദേശം ഒരു ചെറിയ ബാക്കി മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
2: ഓക്കെ, സമയപരിമിതി മൂലം ഈ ഒരു എപ്പിസോഡിലൂടെ നാം അവസാനിപ്പിക്കുകയാണ്. നാം ഇതുവരെ ചർച്ച ചെയ്തത് കാഴ്ച തകരാറുകൾ അഥവാ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇൻഷാല്ലാ അതിൻ്റെ തുടർ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ചയ്ക്കെടുക്കാനുണ്ട്. തൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ കൺസൾട്ടൻറ്റും പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ചീഫ് ഓഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ ആഴ്ചകളിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ശ്രവിക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഇക്ബാൽ ആൻഡ് ഡോക്ടർ അബ്ദുൽ മാലിക് നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്.
1: ശരി,
0: നേത്രരോഗങ്ങൾ 1-ാം ഭാഗം കാഴ്ച തകരാറുകൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ഇതുവരെ സംസാരം കാതോർത്തത്.
1: ഒരു പ്രാർത്ഥന പഠിക്കാം നമുക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏത് കാലഘട്ടത്തിലും ഇസ്ലാം പ്രതിക്കൂട്ടിലാണ്. എങ്ങനെയൊക്കെ വിമർശിക്കാമെന്ന് പറഞ്ഞ് ഒരവസരം കാത്തിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുവാനും ഇസ്ലാമിൻ്റെ വക്താക്കളെ പ്രയാസപ്പെടുത്തുവാനും പീഡിപ്പിക്കുവാനും ഒരവസരം കാത്തിരിക്കുന്ന അക്രമികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഇസ്ലാമിന് നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ, നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥന 28:21 വചനത്തിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബിനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. എന്റെ രക്ഷിതാവേ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. റബ്ബിനജ്ജിനി, റബ്ബേ രക്ഷിതാവേ, നജ്ജിനി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ, മിനൽ ഖൗമി ളാലിമീൻ അക്രമികളായ ജനതയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങളും ആക്ഷേപണങ്ങളും ആരോപണങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും എടുക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഈ പ്രാർത്ഥന പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ഒരാവർത്തി കൂടി പറയുകയാണ്: റബ്ബിനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. ഓരോ വാക്കുകളും പറയാം, നിങ്ങൾ കേട്ട് പഠിക്കുക. റബ്ബി നജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. ഒരിക്കൽ കൂടി പറയാം: റബ്ബിനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. എല്ലാവരും പഠിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
1: നമ്മുടെ മക്കളുടെ സമയത്തെ ഏറെ ഉപകാരപ്രദമാക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പൂമരത്താണതിൽ. അയൽവാസിക്ക് നന്മ ചെയ്യണമെന്ന ഒരു വിഷയത്തിൽ ഇന്നത്തെ പൂമരത്താണതിൽ നമ്മോടൊപ്പം ചേരുന്നു സുബൈർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സമയം നമുക്കേറെ ഉപകാരപ്രദമായ ഒരു അറിവ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മനുഷ്യരോടുള്ള നമ്മുടെ ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഒരു സാരോപദേശമടങ്ങിയ ഏതാനും സമയമാണ് നമ്മൾ ഇന്ന് പരസ്പരം ചെലവഴിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്കുപകരിക്കുന്ന അറിവ് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്? അവരോടുള്ള നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ്. അതുപോലെ നമുക്ക്, നമ്മൾ കുട്ടികൾ എന്ന നിലക്ക് നമുക്കും മറ്റു പലരോടും കടമകളും ബാധ്യതകളുമുണ്ട്. നമ്മളത് മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കാണുമ്പോൾ പറയും, അയാൾ നല്ല ഭാഗ്യമുള്ളവനാണ്, വലിയൊരു വീട് കണ്ടാൽ എന്തൊരു നല്ല വീടല്ലേ. വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പൈലറ്റിനെ കാണുമ്പോൾ നമ്മൾ പറയും, അയാൾ നോക്കി എപ്പോഴും ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അയാളെ ഭാഗ്യം. നല്ല സുന്ദരമായ ഒരു കാറിലൂടെ യാത്ര പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താണല്ലേ മനോഹരമായൊരു കാർ, അയാളൊരു ഭാഗ്യവാനാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭാഗ്യമുണ്ട്: മിൻ സഅദത്തിൽ മർ, മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജാറു സാലിഹ്, സാലിഹായ ഒരു അയൽവാസി, പരസ്പരം ഉപകാരം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും സഹായിക്കുന്ന നല്ലവനായ ഒരു അയൽവാസി നമുക്കുണ്ടാവുക എന്നത് സൗഭാഗ്യമാണ്. നമുക്കതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, താമസിക്കുന്നു. നമ്മുടെ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മുടെ ഇളാപ്പയോ മൂത്താപ്പയോ ഇക്കാക്കയോ അമ്മാവനോ, ഇവർ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവർ ഏതു നിറത്തിലുള്ളവരാവട്ടെ, ഏത് ഭാഷയിലുള്ളവരാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആ നിലക്കവർ അയൽവാസി എന്ന് പരിഗണിച്ചേ പറ്റൂ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൻ നിസാഇൽ അല്ലാഹു നമ്മളോട് പറയാ, വഅബ്ദുല്ലാ തുഷ്രികു ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب അങ്ങനെ സൂറത്തു നിസാഇലൂടെ അല്ലാഹു വിശദീകരിച്ചു പറയുന്നത്, അല്ലാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് കുടുംബ ബന്ധമുള്ളവരും അല്ലാത്തവരുമായ അയൽവാസികൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവർക്ക് സഹായം ചെയ്യണം, അവരെ സ്നേഹിക്കണം. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അയൽവാസികൾ നമുക്കൊരു മൂന്ന് തരക്കാരായി മാറ്റിയെടുക്കാം. അതിലൊന്നാമത്തേത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികളാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബമൊന്നുമല്ല അവർ, വേറെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്, പക്ഷെ അവർ നല്ല മുസ്ലിമീങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത് നമ്മുടെ കുടുംബവുമല്ല, മുസ്ലിമുമല്ല, മറ്റു മതസ്ഥരാണ്, ഒരു പക്ഷെ മറ്റു ഭാഷക്കാരാവാം, മറ്റു തരത്തിലുള്ളവരാകാം. ആരാണെങ്കിലും ഇവരോടൊക്കെ നമുക്ക് അവരുടേതനുസരിച്ചുകൊണ്ട് അവർക്കൊക്കെ പുണ്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മളെക്കൊണ്ട് നമ്മുടെ അയൽവാസിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാറുണ്ടോ? പലപ്പോഴും അവിടുത്തെ കളിപ്പാട്ടങ്ങൾ പോയി നശിപ്പിക്കുന്നു, അവിടെ ശല്യം വെക്കുന്നു, അവരുടെ ചുമരുകളിൽ കൊണ്ടുപോയി ചിത്രം വരക്കുന്നു, അവിടുത്തെ കുട്ടികളെ നിരന്തരമായി ഉപദ്രവിക്കുന്നു, നമ്മൾ കാരണം കൊണ്ട് അവരുടെ മനസ്സിൽ പല വേദനകളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ പുണ്യം ചെയ്യാൻ പറഞ്ഞ അവരെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ്. ആദരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്, ഉപദ്രവം വരുമോ, ശല്യമായി മാറുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് ഫല്യുഹ്സിന്നിലാജാരി, അവൻ അവൻ്റെ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യട്ടെ, പുണ്യം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്, മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാം, അവരുടെ ജോലികളിലോ അവരുടേതായ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാം, അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരുപാട്, നോക്കൂ നിങ്ങൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരുപാട് കിലോമീറ്റർ അപ്പുറത്തൊരു പക്ഷേ നമ്മുടെ ഉമ്മ ഉണ്ടാകാം, ഉപ്പയുണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ടാകാം, പക്ഷെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മെ സഹായിക്കാൻ ആരാ ഓടി വരിക? ട്ടപ്പുറത്തെ വീട്ടിലുള്ള ഏതോ കുടുംബത്തിൽപ്പെട്ട ഏതോ ആളുകളായിരിക്കും, അവരെയാണ് നമ്മൾ അയൽവാസികളെന്ന് വിളിച്ചത്. അവർക്ക് നമ്മൾ നല്ല ഇഹ്സാൻ ചെയ്യണം. അത് നമ്മളൊരു മാതൃകയായി കാണണം. നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി സന്തോഷമടയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മൾ പല ആളുകളെക്കുറിച്ചും പറയാറുണ്ട്, അവർ നല്ല ആൾക്കാരാണ്, ഇവർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ നമ്മളൊരു അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരാളെ 1000 രൂപ തന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. നമുക്കൊരാൾ അല്പം ഭക്ഷണം കൊണ്ടുവന്നു, ഓ അവർ നല്ല മനുഷ്യന്മാരാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ خير الجيران عند الله خيرهم لجاره. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അയൽവാസി, ഏറ്റവും നല്ല അയൽവാസിയാണ്, ഏറ്റവും നല്ല ഖൈറ് ചെയ്യുന്നവനായ മനുഷ്യരിൽ എന്ന് പറയാൻ പറ്റുന്നത് അയൽവാസിക്ക് പുണ്യം ചെയ്യുന്നവനാണ്. അപ്പം നമ്മൾ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, നല്ലൊരു മനുഷ്യനാണ്, പുണ്യം ചെയ്യുന്നവനാണെന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുപ്പുറത്തുള്ള വീട്ടുകാരോട് പോയി ചോദിച്ചാൽ അവർ പറയുന്ന അഭിപ്രായം ശരി. അവർ നമ്മളെക്കുറിച്ച് ഇത് പറയുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവുമല്ലോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേരുകൾ പഠിക്കണം, കളിക്കാരുടെ പേരുകൾ പഠിക്കുന്നു, സിനിമാ നായകന്മാരുടെ പേരുകൾ പഠിക്കുന്നു. ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കുകയും പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. 25 നബിമാരുടെ പേരുകൾ കൃത്യമായി അറിയുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു 10-20 സ്വഹാബിമാരുടെ പേരുകൾ പൂർണ്ണമായി അറിയുന്ന എത്ര പേരുണ്ട്? ഒരു 10-15 നല്ല ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരറിയുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളൊരുപാട് കാര്യം പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ രംഗത്ത് കൂടെ നമ്മുടെ പഠനം നമ്മൾ കയറി വരേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനിൽ നിന്ന് നല്ല അറിവ് പഠിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം അവിടുത്തെ സ്വഹാബിമാർക്ക് ഇൽമ് കൊടുത്ത, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറകളുടെയും ശരിയായ ചരിത്രം പഠിച്ച് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തി കൂടെയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനോട് വന്നൊരു സംശയം ചോദിക്കും, നബിയെ, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് എനിക്കറിയുക? ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു, ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിൻ ചെയ്ത പ്രവർത്തനത്തിൽ, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിന്റെ അയൽവാസി പറയുന്നു അയാൾ ചെയ്തത് ശരിയായില്ല, അവൻ ചെയ്ത പ്രവർത്തനം മോശമായി എന്നാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം അത് മോശം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ അയൽവാസി പറയുന്നു നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നാണെങ്കിൽ അപ്പം നീ മനസ്സിലാക്കിക്കോ നീ ചെയ്തത് നല്ലത് തന്നെയാണ്. അഥവാ നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ശരിക്കുള്ള നമ്മുടെ അഭിപ്രായം. നമ്മൾ നാട്ടിൽ നല്ല ആളായിരിക്കും, സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും, മദ്രസയിൽ നമ്മൾ ടോപ്പായിരിക്കും, നല്ല പഠിക്കുന്നുണ്ടാകും, ഫുൾ മാർക്ക് മേടിക്കുന്നൊക്കെ ഉണ്ടാവും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊരു ശല്യമായി നമ്മളെക്കുറിച്ച് എപ്പോഴും നിരന്തരം പരാതി പറയുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് അവർ പറയുന്ന മോശം അഭിപ്രായമാണ് അഭിപ്രായമെന്ന് പറയാം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവരോട്? സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയുണ്ടല്ലോ ഇവിടെ. എന്താണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു പ്രവാചകർ, അവർ അവരുടെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ഒരു ഉപദ്രവം, ഒരു മർദ്ദനം, ഒരു പീഡനം, ഒരു ശല്യം നമ്മളെക്കൊണ്ടവിടെ ഉണ്ടാകരുത്. അത് തന്നെ അവർക്ക് ചെയ്യുന്ന വലിയ പുണ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇനി വേറൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മളെക്കൊണ്ട് നമ്മുടെ സൗണ്ട്, നമ്മുടെ കളി, നമ്മുടേതായ നടത്തങ്ങൾ, നമ്മുടേതായ ആക്ടിവിറ്റികളൊന്നും അപ്പുറത്തെ വീട്ടുകാർക്കും അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്കും ഒരു ശല്യവുമായി മാറാതിരിക്കുക എന്നത് മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് അദബായി മര്യാദയായി പറഞ്ഞ കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. പ്രവാചകനൊരു കാര്യം 3 തവണ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ട് എന്നർത്ഥം. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. കൂട്ടുകാരെ, നിങ്ങൾ കേട്ട ഒരുപാട് ഹദീസുകൾപ്പെട്ടതൊക്കെയാണ് ഞാനും പറഞ്ഞത്. വല്ലാഹി അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനു ജാറഹു, ഒരു അയൽവാസിയും മുഅ്മിനായി ഒരാളും മുഅ്മിനായി പറയാൻ പറ്റൂല. ലാ യുഅ്മിൻ, ലാ യുഅ്മിൻ, ഒരാളും വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസിയാകില്ല. എപ്പോഴാണ് തൻ്റെ ശല്യത്തിൽ നിന്ന് അയൽവാസികൾ നിർഭയരാകുന്നുവെങ്കിൽ, നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായ ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടികളാവട്ടെ പ്രായമായവരാവട്ടെ അവർക്കൊരു പേടിയില്ല എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മളെ അവർ പേടിച്ചുകൊണ്ടാണ് അവൻ എൻ്റെത് മോഷ്ടിക്കോ, അവൻ എൻ്റെ ജനലിനെറിയുമോ, അവൻ എൻ്റെ വീടിന്മേൽ വേറെന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മുഅ്മിനാവില്ല എന്ന് ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമാണ് ഞാൻ ആ സൂചിപ്പിച്ചത്. ഇനിയും തീർന്നുണ്ടോ? നിങ്ങൾ കേട്ട് കാണും, സാധാരണ ഒരു വീട് പോലെയല്ലല്ലോ ഇത്. ഈ വീടുകൾക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെയല്ല തൊട്ടപ്പുറത്ത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൂരെയുള്ള മറ്റു ഭാഗങ്ങളിലുള്ള 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ശിക്ഷയാണ് തൊട്ടിപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുമ്പോൾ. ഏത് തെറ്റാണെങ്കിലും അങ്ങനെ, ഏത് തെറ്റാണ്, മറ്റുള്ള ആളുകളെ പോലെയല്ല അയൽവാസിക്ക് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, മോശത്തരങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ശല്യമാക്കി ജീവിക്കുന്നുണ്ടോ എങ്കിൽ മറ്റു വീടുകളെക്കാൾ നിങ്ങൾക്ക് ഇതിൽ കുറ്റമേറെയാണ്. ഒരു ഹദീസിൽ പറഞ്ഞത് മറ്റു 10 വീടുകൾ മോഷ്ടിക്കുന്നതിൻ്റെ ഗൗരവമാണ് അയൽവാസിയായ ഒരാളുടെ വീട്ടിൽ മോഷണം നടത്തുക. ഇനി മോഷണം മാത്രമല്ല, അത് പൊതുവേ നമ്മൾ വിലയിരുത്തേണ്ട വിഷയമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നമ്മൾ നല്ല ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അവരോട് ചോദിക്കണം. നമ്മൾ പോയിട്ട് എന്നെ കൊണ്ട്, എൻ്റെ കളികൾ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ല, എന്താണ് കുട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? അല്ല, ഞാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറരുത് എന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നതെന്നൊക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. ഈ പ്രാർത്ഥനയിൽ ഹദീസിൽ വന്ന ഭാഗമാണ്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ജാരി സൂഇൻ ഫീ ദാരിൽ മുഖാമ. അല്ലാഹുവേ, ഇന്നീ അഊദു ബിക, ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ജാരി സൂഇൻ, മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന്, ഫീ ദാരിൽ മുഖാമ, താമസിക്കുന്നതായ പ്രദേശത്ത്, നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ആ ഭാഗത്ത് മോശപ്പെട്ട അയൽവാസികളോ ആ നിലക്കുള്ള പ്രവർത്തകൻ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും എന്നെ, എനിക്ക് കാവൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെയൊക്കെ ശരിയായ മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സ്വഹാബിമാരൊക്കെ ചെയ്ത മര്യാദകൾ. ഏത് മതസ്ഥരാണെങ്കിലും, ഏത് നിറമുള്ളവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന്, ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഒക്കെ ഹിന്ദിക്കാരായ ആളുകളൊക്കെ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അവർ താമസിക്കുന്നുണ്ടാവും എന്ന് കരുതി, അവർ നമ്മുടെ നാട്ടുകാരൊന്നും അല്ലല്ലോ എന്ന് കരുതി അവരെ അടിച്ച് ഉപദ്രവിക്കുക, അവരെ കല്ലെറിയുക, അവരെ തമാശയിലൂടെ പരിഹസിക്കുക, അവരുടെ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുക തുടങ്ങിയ രൂപത്തിലൊക്കെ പല ആളുകളും ഇതൊക്കെ ഒരു വിനോദമായി കാണാറുണ്ട്. പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ അറിവ് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ നന്നാകുവാനും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മളിടപഴകുന്നിടത്തൊക്കെ നല്ല ഒരു മുസ്ലിം കുട്ടിയുടേതായ സൽഗുണങ്ങളൊക്കെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു വേദിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. ഇനിയും നിങ്ങൾ നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ കേൾക്കുകയും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇതിൻ്റെ നന്മയുടെ എല്ലാ വഴികളും അവരെയും കൂടി ഉൾപ്പെടുത്താൻ കൂടെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് കേൾക്കാൻ, പഠിക്കാൻ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ അയൽവാസികൾക്ക് പുണ്യം ചെയ്യുവാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് സുബൈർ സലഫി സംസാരിച്ച സംസാരമാണ് നമ്മൾ കാതോർത്തത്.

0: ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു നൽകുന്ന ഒരു ഹൃദ്യമായ എപ്പിസോഡാണ് നുറുങ്ങുകൾ. മെഹബൂബ് മദനി ഒറ്റപ്പാലം രചിച്ച അകലും മുമ്പ് ആലോചിക്കേണ്ടത് എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൻസൂർ മണ്ണാർക്കാട്.
1: അടുത്തു കഴിയേണ്ട ഇണകളിൽ പലരും അകന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. കുടുംബകോടതികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചന കേസുകൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വരാന്തകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും കുറവല്ല. മറ്റു പരിഹാരങ്ങളില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ തന്മൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും ദിനംതോറും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. നിസാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം തേടുന്നവർ സമുദായത്തിലുണ്ടാക്കുന്ന വിള്ളലുകൾ ചെറുതല്ല. കോടതി വരാന്തകളിൽ സ്വന്തം മകൾക്കു വേണ്ടി വാദമുഖങ്ങൾ നിരത്തുമ്പോൾ പിഞ്ചു പൈതങ്ങളുടെ മാനസിക വ്യഥകൾ രക്ഷിതാക്കൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ഒഴിവാക്കുകയുമൊക്കെ ചെയ്യാവുന്ന ഒരു കമ്പോളമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെയും വിവാഹമോചനത്തെയും കാണുന്നത്. ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ബന്ധമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്നത്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാൽ ഉടൻ തന്നെ തൊലാക്ക് ചെയ്യുക എന്നത് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടോ സ്വഭാവമോ അല്ല. ഇണകൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അവ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് വിവാഹമോചനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതും കൃത്യവും വ്യക്തവുമായ നിബന്ധനകളോടെ മാത്രം. അജ്ഞാന കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ വിവാഹവും തൊലാക്കും മടക്കിയെടുക്കലുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെയായിരുന്നു നടന്നിരുന്നത്. അതുമൂലം സ്ത്രീകൾ തെല്ലൊന്നുമല്ല പ്രയാസപ്പെട്ടിരുന്നത്. വിവാഹം കൊണ്ട് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എന്നാൽ വിവാഹമോചനം ചെയ്യപ്പെടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ. മറ്റു നിയമവ്യവസ്ഥകളെപ്പോലെ വിവാഹമോചനത്തിന്റെ വിഷയത്തിലും നിലവിലിരുന്ന വ്യവസ്ഥയെ സംസ്കരിക്കുകയും മനുഷ്യപ്രകൃതിക്ക് തീർത്തും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ഇസ്ലാം ചെയ്തത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ട ഇണകൾക്കിടയിൽ പിണക്കമുണ്ടായാലുള്ള പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്നത് കാണുക. ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം വല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത്. പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:28. ഭാര്യയിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നു. അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളെ അഥവാ ഭാര്യമാരെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പുസ്ഥാനങ്ങളിൽ അവരുമായി അകന്നു നിൽക്കുകയും ചെയ്യുക അഥവാ വേണ്ടി വന്നാൽ അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ അവർക്കെതിരിൽ ഒരു മാർഗവും നിങ്ങൾ തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. 4:34. ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് സംബന്ധമായ ഉപദേശങ്ങൾ നൽകിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ മേലും ബാധ്യതകളുണ്ട്. നിങ്ങളുടെ കിടക്കയിലേക്ക് മറ്റൊരാളെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശനാനുമതി നൽകാതിരിക്കുക. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ അവരുടെ മേലുള്ള ബാധ്യതകളാകുന്നു. അങ്ങനെ വല്ലതും അവർ ചെയ്താൽ അവരെ ഗുണദോഷിക്കാനും കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും പരിക്കേൽക്കാത്ത നിലയിൽ അടിക്കുവാനും അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അഥവാ അവരെ കഷ്ടപ്പെടുത്തരുത്. നീതിപൂർവം അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം തൊലാക്കിന് മുൻപ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇരുപക്ഷത്തുനിന്നും മധ്യസ്ഥർ ഇടപെട്ട് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇനി അവർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. 4:35 മധ്യസ്ഥർ പരമാവധി രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് അനുവദനീയമാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ശുദ്ധികാലത്ത് മാത്രമായിരിക്കണം ത്വലാഖ് നടത്തേണ്ടതെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ ത്വലാഖ് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നാണ് കാണാൻ കഴിയുക. കുടുംബം തകരുന്നതിനെ വളരെ ഗൌരവത്തിലാണ് ഇസ്ലാം കാണുന്നത്.
2: നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. അകലും മുമ്പ് ആലോചിക്കേണ്ടത് മെഹബൂബ് മദനി ഒറ്റപ്പാലത്തിന്റെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: അള്ളാഹുവിന്റെ നാമ ഗുണ വിശേഷണങ്ങൾ ഹൃദ്യമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ലോട്ടാണ് അസ്മാ ഉൽ ഹസ്ന. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് ആ ക്ലാസ് നയിക്കുന്നത്. ഏകദേശം 48-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ വലിയ അൽ വഹാബ് എന്ന നാമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാതോർക്കാം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അറിവ് നേടുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഈമാനും അധികരിക്കും എന്ന് മാത്രമല്ല, പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സത്യസന്ധമായി ആത്മാർത്ഥമായി അനുധാവനം ചെയ്യാനും അത് നമുക്ക് കരുത്തു പകരും. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ വലിയ എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ്. രക്ഷിതാവ്, അതല്ലെങ്കിൽ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയാണ്. നസീറുൽ മുഅ്മിനീൻ, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ. സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു വിശ്വാസികളുടെ വലിയാണ്, സംരക്ഷകനാണ്, രക്ഷിതാവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് എല്ലാം സൗകര്യം ചെയ്ത് നമ്മെ സഹായിക്കുന്ന, നമുക്ക് രക്ഷയൊരുക്കുന്ന നമ്മുടെ വലിയാണ്, രക്ഷകനാണ്, രക്ഷിതാവാണ്. സ്വാഭാവികമായും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരുവനുണ്ട്, അവൻ സർവശക്തനാണ്, അളവറ്റ ദയാപരനും കാരുണ്യവാനുമാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നിർഭയത്വവും മനസ്സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നേരെ മറിച്ച് അങ്ങനെ ഒരു രക്ഷകനെ സംബന്ധിച്ച്, രക്ഷിതാവിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ഒരാളാണെങ്കിലോ ഏത് വിഷയത്തിലും നിരാശയും സങ്കടവുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ബോധ്യമുള്ള ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമാകുമ്പോൾ നമ്മുടെ എതിരാളികളും ശത്രുക്കളും എത്ര തന്നെ മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉടമപ്പെടുത്തിയവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞതുപോലെ നമുക്ക് അള്ളാഹു ഉണ്ട് വലിയായിട്ട്, ലാ മൗലാലഹും, അവർക്കാകട്ടെ ഒരു രക്ഷകൻ, കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ബഹുദൈവാരാധകരുടെ, ബഹുദൈവ വിശ്വാസികളുടെ നിസ്സഹായതയും നിരർത്ഥകതയും സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്, നമ്മളോട് ഏറ്റവും അടുത്തവനാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് സുഗമമാക്കി തരുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ ആകാൻ നമ്മൾ അള്ളാഹുവിൻ്റെ വലിയാകാൻ ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് പറയുന്ന ഒരു പര്യായ പദമാണ് വാസ്തവത്തിൽ

ോ അസ്വസ്ഥതകളോ ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആരാണവർ? അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണവർ. വഖാനു യത്തഖൂൻ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന മുത്തഖീങ്ങളുമാണ്. അപ്പോൾ അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ലാതെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത്, ചെയ്യരുത് എന്ന് പറഞ്ഞ വിലക്കുകളിൽ നിന്ന് വിട്ടകന്ന് നിന്ന്, ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി, ഇങ്ങനെ പരിപൂർണമായി അനുസരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണ് ഔലിയാക്കൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയാകാൻ പ്രത്യേകമായ വേഷഭൂഷാദികളോ ഹാവഭാവാദികളോ വേണ്ടതില്ല, മറിച്ച് വേണ്ട യോഗ്യത ഇത് രണ്ടുമാണ്: ഈമാനും തഖ്വയും. ഈമാനും തഖ്വയും കൈമുതലാക്കിയിട്ടുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാം. അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞാൽ തീർച്ചയായും അവരെ കിടപിടിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ, അവരെ വേദനിപ്പിക്കാൻ, അവരെ സങ്കടപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായി, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ ഏതെങ്കിലും ഒരു വലിയനോട് ആരെങ്കിലും അന്യായം പ്രവർത്തിച്ചാൽ, അതിക്രമം ചെയ്താൽ, അയാൾക്കെതിരിൽ ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിൻ്റെ വലിയാകാൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഫറളുകളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം അങ്ങനെയാണ്. ഫറളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫറള് വീഴ്ച വരുത്തുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാനോ അള്ളാഹു അയാളുടെ വലിയാകാനോ സാധ്യതയില്ല. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതോ പല ഔലിയാക്കളുടെയും മഹത്വമായി ആളുകൾ പറഞ്ഞു നടക്കുന്നത്, അയാൾ നമസ്കരിക്കാത്ത ആളാണ്, അയാൾ നോമ്പെടുക്കാത്ത ആളാണ്, റമദാനിൽ പകൽ സമയത്ത് അയാൾ നോമ്പെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നതൊക്കെ കറാമത്തായി പറയാറുണ്ട്. എന്തൊരു വിരോധാഭാസമാണ്! അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ല പറഞ്ഞത്, അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർക്ക് ഈമാനുള്ളവരും തഖ്‌വ കൈവരിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് ഔലിയാക്കൾ. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുവാനുള്ള ഒന്നാമത്തെ വഴി ഫറളുകൾ ചെയ്തിട്ടാണ്. രണ്ടാമത്തേത്, മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ ഫറളുകളും സുന്നത്തുകളും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഈമാനും തഖ്വയും ആർജിച്ച അതൊരിക്കലും വിട്ടുകളയാതെ, അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലാതെ കണിശമായി പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹു വലിയുല്ലദീന ആമനു, അത്തരം സത്യവിശ്വാസികളുടെ രക്ഷകനാണ്, രക്ഷിതാവാണ് അള്ളാഹു. അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തവനാണ് അള്ളാഹു. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു നാമം അൽ വഹ്ഹാബ്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിലൊരു നാമമാണ് അൽ വഹ്ഹാബ് എന്നത്, അഥവാ ധാരാളമായി നൽകുന്നവൻ. കസീറുൽ ഹിബത്തി വൽ അത്വാ, ധാരാളമായി പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ, ഔദാര്യങ്ങൾ നൽകുന്നവൻ, അതാണ് വഹ്ഹാബ് എന്ന് പറയുമ്പോൾ. ലോകത്തുള്ള സർവചരാചരങ്ങളിലും അവൻ്റെ ദാനവും നന്മയും കാരുണ്യവും നമുക്ക് കാണുവാൻ സാധിക്കും. ഹുദാഇമുൽ ഇഹ്സാനി വവാസിഉൽ മവാഹിബ്, വിശാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ഒരാൾക്കും പറയുക സാധ്യമല്ല, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എനിക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണ്ട, അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണ്ട, അള്ളാഹുവിൻ്റെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. തിരിച്ചറിഞ്ഞ വിശ്വാസികൾ പറയും, അള്ളാഹുവേ, വല തഖിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ,
എൻ്റെ കണ്ണ് ഇമ വെട്ടുന്ന

0: അത്ര നിസ്സാര സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കല്ലേ. എനിക്ക് എപ്പോഴും നിൻ്റെ സഹായവും ആശ്രയവും ആവശ്യമുള്ളവനാണ് എന്ന് പറയും. അങ്ങനെയുള്ള ധാരാളമായി നമുക്ക് നൽകുന്ന ഔദാര്യവാനായ അത്യുദാരനായ അനുഗ്രഹദാതാവായ പടച്ചെറുബ്, ആ പടച്ചെറുബിനോടായിരിക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പറയേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാനിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിന് ശേഷം, സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ. നീയാണ് ധാരാളമായി നൽകുന്നവൻ. ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ. നീ തീർച്ചയായും ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ ആത്മീയമായ പരിപോഷണം, ഭൗതികമായ സൗകര്യങ്ങൾ, മറ്റ് ഔദാര്യങ്ങൾ എല്ലാം അള്ളാഹുവിൽ നിന്ന് കിട്ടണം. ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീക്ക് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഭൗതികമായവയും, ഭൗതികമായ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളും നമുക്ക് വേണം. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എല്ലാം പടച്ചെറുബിൻ്റെ ഔദാര്യമാണ്. എല്ലാവർക്കും മൊത്തത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹു കൊടുത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. മഴയും വെള്ളവും സൂര്യനും ചന്ദ്രനും വായുവും വെയിലും വെളിച്ചവും എല്ലാം അള്ളാഹുവിൻ്റെ അത്തരം അനുഗ്രഹങ്ങളാണ്, ഔദാര്യങ്ങളാണ്. ചിലർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഖാസായ പടച്ചവൻ്റെ ദാനമുണ്ട്, ഔദാര്യമുണ്ട്. അതാണ് അമ്പിയാക്കന്മാർക്കും സ്വാലിഹീങ്ങൾക്കുമൊക്കെ അള്ളാഹു കൊടുത്തിട്ടുള്ള തൗഫീഖ്, സത്യവിശ്വാസത്തിനും ഈമാനിനും അമലു സ്വാലിഹാത്തിനുമൊക്കെയുള്ള തൗഫീഖ്. അതേപോലെ അവരുടെ അവസ്ഥകൾ ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായ ഉന്നത നിലവാരത്തിൽ നിലനിൽക്കുവാനുള്ള സാഹചര്യം ഒക്കെ പടച്ചെറുബിൻ്റെ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിച്ച സമയത്ത് നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൊടുക്കും. അള്ളാഹു ഭാര്യയെ ഏറ്റവും സ്നേഹവതിയായ, നന്മയിൽ സഹകരിക്കുന്ന, തിന്മയെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്ന നല്ലൊരു ഭാര്യ, ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതേപോലെ ഭാര്യാഭർത്താക്കന്മാർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുന്നത് അള്ളാഹുവാണ്. അപ്പോൾ സ്വാഭാവികമായും സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന, ഒരു സങ്കടമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അൽ വഹാബ്, ധാരാളമായി നൽകുന്ന അത്യുദാരനായ പടച്ചെറുബിനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പടച്ചവനോട് ചോദിക്കും. അവരുടെ ആഗ്രഹങ്ങൾ പൂവണയും. ആരോഗ്യം, സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഔദാര്യങ്ങളാണ്. അതേപോലെ തന്നെ നന്മയിൽ നമുക്ക് സഹായികൾ ആവശ്യമുണ്ട്. ദീനിൻ്റെ മേഖലയിൽ, ദഅവത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ നിത്യവൃത്തികളിൽ എല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏർപ്പെടുത്തിത്തരാൻ കഴിവും പ്രാപ്തിയുമുള്ള സന്നദ്ധനാണ് അള്ളാഹു. അവൻ അൽ വഹാബ്, ധാരാളമായി നൽകുന്ന, കസീറുൽ ഹിബത്തി വൽ അത്വാ, ധാരാളമായി നമുക്ക് തരാൻ സന്നദ്ധനാണ് പടച്ചെറുബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെ നമുക്ക് അടുത്തറിയാൻ സാധിക്കുമ്പോൾ, നന്മ ചെയ്തവരോട് സ്നേഹവും ഉപദ്രവിക്കുന്നവരോട് വെറുപ്പും പ്രകൃതിയാലുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പടച്ചെറുബിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച്, അവൻ്റെ ഔദാര്യത്തെ സംബന്ധിച്ച്, അവൻ നൽകിയതല്ലാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ പടച്ചെറുബിനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകും. ചോദിക്കാൻ യാതൊരു മടിയും നമുക്കുണ്ടാകേണ്ടതില്ല. ധാരാളമായി നൽകുന്നവനാണവൻ. അവൻ നൽകിയതല്ലാത്ത ഒന്നും ആരുടെയും കൈകളിലില്ല. എല്ലാറ്റിൻ്റെയും ഖജനാവ് അവൻ്റെ കൈകളിലാണ്. തീർച്ചയായും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിരാശരാവുകയില്ല. നമ്മുടെ കൈകളിൽ നയാ പൈസ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോലും നിറഞ്ഞ ഗജരാവിൻ്റെ നിറഞ്ഞ കൈകളുടെ ഉടമയായ പടച്ചറബിനെ സംബന്ധിച്ചും, അവൻ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് അൽ വഹാബ്, അവൻ അത്യുദാരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ഒരു വിശ്വാസി ഏറെ പ്രതീക്ഷയോടെ അവനിലേക്ക് കൈകൾ നീട്ടും. ആ നീട്ടുന്ന കൈകൾ വെറും കൈയോടെ മടക്കുകയില്ല പടച്ചറബ്, കാരണം അവൻ വഹാബാണ്, ധാരാളമായി നൽകുന്നവനാണ്. മക്കളില്ലാതെ വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്കും മക്കളെ നൽകിയവനാണ് അള്ളാഹു. ആരോഗ്യപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ആരോഗ്യവും ആഫിയത്തും നൽകിയവനാണ് അള്ളാഹു. അതേപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കാവശ്യമുള്ളതൊക്കെ തരാൻ ഒരുക്കമുള്ള, കഴിവുള്ള, അത്യുദാരനായ പടച്ചറബിനെ നാം അറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ, സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ ഔദാര്യവും ധാരാളമായി നേടി സന്തോഷത്തോടുകൂടി പടച്ചറബിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന 48 ഭാഗം. അൽ വലിയ അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഷമീർ മദീനി,
2: ബഹുമാന്യനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കഥ പറയാം സ്ലോട്ടിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസ്സലാം വീറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യത്യസ്തമായ ആ ചരിത്ര കഥകളിലൂടെ, കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ വലിയ വലിയ കഥകളൊക്കെ ഈ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഇത് പ്രചോദനമാവണം കേട്ടോ. ഇന്ന് നമ്മൾ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം എന്ന കഥയാണ് കേൾക്കുന്നത്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അധികാരമേറ്റത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലേ. അധികാരമേറ്റ ശേഷം ഉസാമ ബിൻ സയ്ദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അതിർത്തിയിലേക്ക് അയച്ചു. നബിയുടെ മരണത്തിന് മുമ്പ് തീരുമാനിച്ചതായിരുന്നു ആ കാര്യം. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുകയാണ്. നബി മരണത്തിൻ്റെ മുമ്പ് ഈ കാര്യം തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശല്യമായി തീർന്ന റോമാ സൈന്യത്തോട് പോരാടാനായിരുന്നു ഈ സൈന്യത്തിൻ്റെ ലക്ഷ്യം. യുവാക്കളും ഖുറൈശി പ്രമുഖരും മാത്രമായിരുന്നു ഉസാമയുടെ സൈന്യത്തിലുണ്ടായിരുന്നത്. സൈനിക ദൗത്യം തൽക്കാലം മാറ്റിവെക്കണമെന്ന് പ്രമുഖരായ പല സ്വഹാബിമാരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനമെടുത്തത് നടപ്പിലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ഉസാമയും സൈന്യവും പുറപ്പെടാൻ തയ്യാറായി. ഇത് എപ്പോഴാണ് നടക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തുന്ന ആദ്യത്തെ സംരംഭമായിരുന്നു, ആദ്യത്തെ പദ്ധതിയായിരുന്നു ഇത്. നബി തുടങ്ങിവെച്ച സൈനിക നീക്കം അത് പുനരാരംഭിക്കുക എന്ന ദൗത്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ സൈന്യത്തെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ദയ കാണിക്കുക, ആരെയും വഞ്ചിക്കരുത്, വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്, ഭക്ഷണത്തിനു വേണ്ടിയല്ലാതെ നിങ്ങൾ മൃഗങ്ങളെ അറുക്കരുത്, പുരോഹിതന്മാരെയും സന്യാസിമാരെയും ഉപദ്രവിക്കരുത്, ശത്രുനേതാക്കളോട് മാന്യമായി പെരുമാറണം, നിങ്ങൾ സദാ അള്ളാഹുവിനെ ഭയപ്പെടണം. ഉസാമയും സംഘവും പുറപ്പെട്ട് 40 ദിവസങ്ങൾക്ക് ശേഷം ദൗത്യം വിജയകരമായി തിരിച്ചെത്തി. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തുടങ്ങിവെച്ചൊരു ഉദ്യമത്തിൻ്റെ അടുത്ത ഘട്ടം, അദ്ദേഹത്തിൻ്റെ നബിയുടെ താൽപര്യത്തെ വീണ്ടും തൻ്റെ കൽപ്പനയിലൂടെ ഉറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈനിക വിന്യാസം എന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന്, ശാന്ത സ്വഭാവമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ കാണാറുള്ളത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചില സമയത്ത് വളരെ കടുത്ത നിലപാടുകൾ എടുത്തിരുന്നു. അത്തരമൊരു സന്ദർഭം കൂടി നമുക്ക് കേൾക്കാം. നബിയുടെ കാലത്ത് ഇസ്ലാമിന് അനുസരണയും സഹായവും ചെയ്തിരുന്ന പല ഗോത്രങ്ങളും നബിയുടെ മരണശേഷം അനുസരണക്കേട് കാണിക്കാനും നിഷേധിക്കാനും തുടങ്ങി. ഇസ്ലാമിനെ പൂർണ്ണമായി അംഗീകരിക്കാത്ത പല ഗോത്രങ്ങളും നബിയുടെ മരണശേഷം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ചിലർ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഗോത്രങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ അയച്ചു. ഇങ്ങനെയൊക്കെ വേണോ എന്ന് പലരും സംശയിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. നിസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സക്കാത്ത് സമ്പത്തിൽ നിന്നുള്ള ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നൽകിയിരുന്ന ഒരു കയർ പോലും അവർ നിഷേധിച്ചാൽ ഞാനത് യുദ്ധം ചെയ്തു വാങ്ങുക തന്നെ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട്. നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്നെല്ലാം, കഥകളിൽ നിന്നെല്ലാം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ ക്രോഡീകരണം അല്ലേ? നമ്മുടെ എല്ലാം വീട്ടിൽ ഖുർആൻ ഇല്ലേ? എപ്പോഴാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? ഓർത്തു നോക്ക്, ആ ഖുർആൻ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ചരിത്രമില്ലേ? എന്താണ് ആ ചരിത്രം? നബിക്ക് വഹി ലഭിക്കുന്ന ഖുർആൻ വചനങ്ങൾ എഴുതി വയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സഹാബിമാരെ കേൾപ്പിച്ചിരുന്നു. ഇവർ വഹീന്റെ എഴുത്തുകാർ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള സഹാബിമാർ ഖുർആൻ മനഃപ്പാഠമാക്കി. മനഃപ്പാഠമാക്കിയവർ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. യമാമയിലെ ബനു ഹനീഫ് എന്ന ഗോത്രത്തിന്റെ നായകനായ മുസൈലിമ താൻ പ്രവാചകനാണെന്ന് സ്വയം വാദിച്ച് ഇസ്ലാമിനെതിരെ മുന്നോട്ട് വന്നൊരു സമയമാണ്. അവരെയും അവരുടെ സംഘത്തെയും അടിച്ചമർത്താൻ ഖലീഫ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഒരുക്കി. ഖാലിദ് ബിൻ വലീദും സൈന്യവും മുസൈലിമയെയും സംഘത്തെയും കീഴടക്കി. ഇസ്ലാമിനെ തകർക്കാനിറങ്ങിയ ആ മുസൈലിമയെ അങ്ങനെ വധിച്ചു കളഞ്ഞു. ഖുർആൻ മനപ്പാഠമുള്ള ഒരുപാട് സഹാബിമാർ അങ്ങനെ നടന്ന പല യുദ്ധത്തിലും രക്തസാക്ഷികളായി. ഖുർആൻ ഹിഫ്ളുള്ള സഹാബിമാരുടെ മരണം കാരണം ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രബലരായ സ്വഹാബിമാരെ വിളിച്ചുകൂട്ടി കൂടിയാലോചന നടത്തി. കല്ലിലും തോലിലുമൊക്കെയായി എഴുതിയ ഖുർആൻ വചനങ്ങൾ ഒരു മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കാൻ അങ്ങനെ തീരുമാനിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ചുമതല നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും മറ്റു പ്രമുഖ സഹാബിമാരും ഇത് പരിശോധിക്കുകയും എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മുടെ കൈകളിലുള്ള മുസ്ഹഫ് ആ രൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നിലുള്ള കഥകൾ വളരെ ലളിതമായ രൂപത്തിലാണ് നമ്മൾ കേട്ടത്. വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് അതോടുകൂടി ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അറേബ്യൻ മണ്ണിൽ ഇസ്ലാമിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അബൂബക്കർ റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഷാമിലേക്കും ഇറാഖിലേക്കും മതപ്രബോധക സംഘത്തേക്ക് നിയോഗിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിൻ്റെ പല ഭാഗങ്ങളൊക്കെ ജയിച്ചടക്കി. റോമാ സാമ്രാജ്യം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലായി. ഇസ്ലാമിക മുന്നേറ്റത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഒന്നാം ഖലീഫയുടെ കരുത്തും കഴിവും വളരെയധികം ശക്തി പകർന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. 63-ാമത്തെ വയസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. തൻ്റെ അന്ത്യസമയം അടുത്തുവെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു അസുഖത്തിനിടയിലും തൻ്റെ കാലശേഷം ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. തൻ്റെ പിൻഗാമിയായി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആലോചിക്കുകയും അനുയായികളോട് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ബന്ധുക്കളിൽ ഇന്ന് ആരെയും അടുത്ത ഖലീഫയായി ഞാൻ നിയോഗിക്കുന്നില്ല. നിങ്ങളിൽ ഇന്ന് ശ്രേഷ്ഠനായ ഒരുവനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അതാരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. മരണത്തിനു മുമ്പ് താൻ ഉപയോഗിച്ചിരുന്ന അതേ വസ്ത്രത്തിൽ തന്നെ അടക്കം ചെയ്യാൻ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറഞ്ഞു. 2 വർഷവും 3 മാസവും 10 ദിവസവും അദ്ദേഹം ഖലീഫയായി ഭരണം നടത്തി. മരിക്കുന്നതിനു മുമ്പ് ഖലീഫയായി താൻ കൈപ്പറ്റിയ ശമ്പളമെല്ലാം തൻ്റെ ഭൂമി വിറ്റ് പൊതുഗജനാവിലേക്ക് തിരികെ നൽകാനും അദ്ദേഹം കുടുംബത്തോട് ആവശ്യപ്പെട്ടു. മഹാനായ ഖലീഫയുടെ മയ്യത്ത് നിസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവാണ് നേതൃത്വം നൽകിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മസുഹൃത്തായിരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ കബറിന്റെ അടുത്ത് തന്നെയായി സ്വന്തം മകളുടെ കിടപ്പ് മുറിയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയുണ്ടായി. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലെ അവസാനത്തെ നിമിഷങ്ങൾ. കുറഞ്ഞ കാര്യങ്ങളാണ് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കിനി ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയും ചരിത്രങ്ങളൊക്കെ കേൾക്കാം അല്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ നമ്മൾ കേട്ടത് കഥ പറയാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോട് കൂടെ ചേർന്നത്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന വിഷയത്തിന്റെ ആറാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ജനക്ഷേമം പരിപാടിയിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. അൻസാരി, ജനക്ഷേമം പരിപാടി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളും അതല്ലാത്ത മറ്റു പല കാര്യങ്ങളും അതിൻ്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് തന്നെ പകർന്നു നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത് ഹസനുൽ ബന്നയും ഇബ്നു അലി എടത്തനാട്ടുകരയും.
4: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇത് കാർഡുകളുടെ കാലമാണ്. വിവിധ തരം കാർഡുകൾ ഇന്ന് നിലവിലുണ്ട്. ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇലക്ഷൻ ഐ ഡി കാർഡ്. പക്ഷേ നമ്മുടെ വിശിഷ്യ മലയാളികളുടെ സ്വന്തം കാർഡ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കുന്ന കാർഡ് റേഷൻ കാർഡ് തന്നെയാണ്. റേഷൻ കാർഡിനെ കുറിച്ച് അടുത്ത കാലത്തായി ചർച്ചകൾ വളരെ സജീവമാണ്. പ്രധാന കാരണം, ഏതാണ്ട് 3 വർഷത്തോളം പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പുതിയ കാർഡിന് അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. റേഷൻ കാർഡ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ജനക്ഷേമ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി ഹസനുൽ ബന്ന സാഹിബാണ്, റേഷനിങ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹസനുൽ ബന്ന ഒരു പുതിയ ആളല്ല. നേരത്തെ നമ്മൾ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളെക്കുറിച്ച് ജനക്ഷേമ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നന്നായി വളരെ ലളിതമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഹസനുൽ ബന്ന സാർ, റേഷൻ കാർഡുകളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടങ്ങാം.
5: തീർച്ചയായും.
4: പണ്ടത്തെ കാലത്ത് മാലോകരെല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേ കാർഡായിരുന്നു. പക്ഷേ ഇപ്പോൾ കാർഡുകൾ വ്യത്യസ്തമാണ്. എന്താണ് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക?
5: സാധാരണഗതിയിൽ റേഷൻ കാർഡ് ജനങ്ങൾക്കുള്ള ഭക്ഷ്യവിതരണത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗരേഖയും അതുമായി ബന്ധപ്പെട്ട ഒരു ഓതറൈസ്ഡ് ഡോക്യുമെൻ്റാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിവിധ തരം കാർഡുകൾ ആ വ്യത്യസ്ത തരം ആളുകളെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിയുടെ വിഹിതവും വിലയും ഈ കാർഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സ്വാഭാവികമായും ആളുകളെ ഇങ്ങനെ തട്ടുകളായി തിരിക്കുക എന്ന് താങ്കൾ സൂചിപ്പിച്ചത് ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ സാധാരണ ഇങ്ങനെ തട്ടുകളായി തന്നെയാണ് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പരിഗണന വെച്ചുകൊണ്ട് തന്നെ അവർക്കർഹമായ വ്യത്യസ്ത തരത്തിലുള്ള അരിവിഹിതം ഭക്ഷ്യ വിതരണം നടത്തുക എന്നാണ് സിവിൽ സപ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
4: അതായത് റേഷൻ കാർഡ് ഒരു വെറും കാർഡല്ല, ഡ്രൈവിംഗ് ലൈസൻസ്, ടെലിഫോൺ കണക്ഷൻ, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ, ഗ്യാസ് കണക്ഷന് തുടങ്ങിയ വിവിധ സേവനങ്ങൾക്കുള്ള ഒരു തിരിച്ചറിയൽ കാർഡ് കൂടിയാണ് റേഷൻ കാർഡ്. പണ്ട് ഒറ്റ തരത്തിലുള്ള കാർഡായിരുന്നു, ഇപ്പോൾ 3-4 തരത്തിലുള്ള കാർഡുകളുണ്ട്. അത് വ്യത്യസ്ത കളറുകളിലാണ്, പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. സാർ, ഏതൊക്കെയാണ് കാർഡുകൾ?
5: ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ താങ്കൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാർഡുകളൊക്കെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് പോലെയുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ വ്യക്തിഗത കാർഡുകളാണ്. ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ അംഗങ്ങളുടെ വിശദ വിവരങ്ങൾ കാണിക്കുന്ന ഒരേ ഒരു കാർഡ് നിലവിലുള്ളത് റേഷൻ കാർഡ് മാത്രമാണ്. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. 4 വിഭാഗത്തിലുള്ള കാർഡുകളാണ് നമ്മളോട് ഇപ്പോൾ നിലവിലുള്ളത്. 1, പിങ്ക് വർണ്ണത്തിലുള്ള ഒരു കാർഡ്. അതിനും താഴെ തട്ടിലുള്ളത് മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡാണ്. മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് AAY അന്ത്യയോജന വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളുടെ റേഷൻ കാർഡാണ്. 2, നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് വർണ്ണത്തിലുള്ള റേഷൻ കാർഡ്. 3 കാറ്റഗറി എന്നുള്ളത് നീല നിറത്തിലുള്ള കാർഡും പിന്നെ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡും. അങ്ങനെ നാല് കാറ്റഗറിയിലാണ് ഇപ്പോൾ നിലവിൽ റേഷൻ കടകൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
4: ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന കാർഡ് തീർച്ചയായിട്ടും മഞ്ഞ കാർഡ് തന്നെയാണ്. കാരണം അതിലുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് സംവിധാനങ്ങൾ, സേവനങ്ങൾ, ഭക്ഷ്യ വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ അതിനുമായി ബന്ധപ്പെട്ട് ആളുകൾ കുറേ തർക്കവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കാറുണ്ട്. എന്തൊക്കെയാണ് മഞ്ഞ കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ, ആർക്കൊക്കെയാണ് സാർ അത് ലഭിക്കുക?
5: നിലവിലുള്ള സംവിധാന പ്രകാരം മഞ്ഞ കാർഡ് എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാർഡാണ് AAY കാർഡ്. അതിൽ വ്യക്തിഗത ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല അതിൽ വിഹിതം നൽകിയിട്ടുള്ളത്. ഒരു റേഷൻ കാർഡിന് പരമാവധി 35 കിലോ വരെ ഭക്ഷ്യധാന്യം ആ പ്രസ്തുത കാർഡിൽ ലഭിക്കും. സ്വാഭാവികമായും മറ്റു കാർഡുകളിലൊക്കെ അതിലെ കാർഡിലെ അംഗങ്ങളുടെ എണ്ണത്തിനാണ് തോത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് വർണ്ണത്തിലും നീല കളറിലുള്ള കാർഡുകൾക്കൊക്കെ അതിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അരി ഭക്ഷ്യ വിതരണം നടക്കുമ്പോൾ ഈ വിഭാഗത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള കാർഡിന് ഒരു റേഷൻ കാർഡിന് 35 കിലോ അരി ഭക്ഷ്യ വിതരണം, ഭക്ഷ്യധാന്യങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈ വിഭാഗത്തിലേക്ക് മാറുന്നതിനാണ്. ഇപ്പോൾ നിലവിൽ അടിച്ചു വന്ന പണ്ട് മുതലേ ഈ സിസ്റ്റത്തിലുണ്ടായിരുന്ന റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പേ ഈ വിഭാഗത്തിലുണ്ടായിരുന്ന ഇപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിതി വേണ്ടത്ര ഉന്നതിയിലെത്താത്ത, അതിൻ്റെ ചില മാനദണ്ഡങ്ങളൊക്കെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട്, 24 ചക്രവാഹനം പോലെയുള്ള കുറേ അടിസ്ഥാന ഉയർന്ന കാറ്റഗറിയിലുള്ള ആളുകളല്ലാത്തവർക്കൊക്കെ ആ പിങ്ക് മഞ്ഞ നിറത്തിലുള്ള കാർഡ് നിലനിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിഭാഗത്തിന് AAY എന്ന് അറിയപ്പെടുന്നു. അവർക്ക് 35 കിലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35 കിലോ ഭക്ഷ്യധാന്യമാണ് ഒരു മാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
4: സൗജന്യമാണോ അതോ പണം നൽകേണ്ടതുണ്ടോ?
5: നിലവിൽ ഇവർക്ക് സൗജന്യമായിട്ടാണ് അരി വിതരണം ചെയ്യുന്നത്. പുതിയ സിസ്റ്റം പ്രകാരം സൗജന്യമായിട്ട് തന്നെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
4: പിങ്ക് മുൻഗണന വിഭാഗങ്ങൾക്കുള്ളതാണ്, അത് വിശദീകരിക്കും സാർ.
5: അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പിങ്ക് നിറത്തിലുള്ള കാർഡ് പണ്ടത്തെ നമ്മൾ BPL കാർഡ് എന്നറിയപ്പെടുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട കാർഡ് തന്നെ. പല കാർഡുകളിലും വ്യത്യസ്ത അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരംഗത്തിന് 4 കിലോ ഭക്ഷ്യധാന്യം ഒരു മാസത്തിൽ ലഭിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നിലവിൽ റേഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഈ കാർഡ് റേഷൻ കാർഡ് പുതുക്കുന്നതിന് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി കുടുംബങ്ങളെ ഈ വിഭാഗത്തിലേക്ക് എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ആളുകൾക്ക് റേഷൻ വിഹിതം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ മുമ്പ് ഇത് കാർഡിനായിരുന്നു അരി വിഹിതം നടത്തിയിരുന്നത്. ഇപ്പോൾ റേഷൻ കാർഡ് പുതുക്കി NFSA സിസ്റ്റം, നാഷണൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട്, ഒരു അംഗത്തിന് 4 കിലോ അരി വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
4: അതിന് കാശ് കൊടുക്കണം സാർ?
5: പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം സൗജന്യമായിരുന്നു ഈ അരികളൊക്കെ. ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ഈ പോസ്റ്റ് മെഷീൻ വന്നതിന് ശേഷം അതിലേക്ക് 1 രൂപ വെച്ച് ഈടാക്കുന്നതായിട്ട് മനസ്സിലായിട്ടുള്ളത്.
4: അടുത്തത് നീല വർണ്ണ കാർഡാണ്.
5: നീല കാർഡ് എന്നുള്ളത് നമ്മൾ മുമ്പ് സബ്സിഡി വിഭാഗത്തിൽ, പൊതുവിഭാഗമാണ് അവർക്ക് കുറച്ചുകൂടി ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിൽ അവരുടെ അരി വില 2 രൂപ നിശ്ചയിച്ച് ഒരു അംഗത്തിന് മാസത്തിൽ 2 കിലോ അരി മാത്രമല്ല ഭക്ഷ്യധാന്യം എന്നുള്ള തോതിലാണ് ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പിങ്ക് നിറത്തിലുള്ള തൊട്ട് അതിൻ്റെ താഴെ ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ മഞ്ഞ നിറത്തിലും പിന്നെ അതിൻ്റെ ചുവട്ടിൽ പിങ്ക്, നീല, വെള്ള, ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് മൊത്തത്തിലുള്ളത്. ഇവർക്ക് 2 കിലോ അരിയാണ്, ഒരു 2 കിലോ ഭക്ഷ്യധാന്യമാണ് ഒരു മാസം നൽകിക്കുന്നത്. 2 രൂപയാണ് ഇവർക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലും പുതിയ ഈ റേഷൻ കാർഡ് കടയുടെ ഉടമകൾക്ക് കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ 1 രൂപ ഇവരിൽ നിന്നും ഈടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ അവർ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നൽകാവുന്നതിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്.
4: വെള്ളക്കാർഡുകാർക്ക് എന്താണ് സാർ കിട്ടുക?
5: ഏറ്റവും ഈ ഭക്ഷ്യസുരക്ഷ നിയമ അനുശാസിക്കുന്നത് പ്രകാരം റേഷൻ കാർഡിന് സ്വാഭാവികമായിട്ടും അർഹത സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റി വിഭാഗങ്ങൾക്ക് മാത്രമാണ്. അതിന് താഴെയുള്ള രണ്ട് വിഭാഗങ്ങൾ നമ്മൾ സ്റ്റേറ്റ് സബ്സിഡി എന്ന രൂപത്തിൽ നമ്മൾ സബ്സിഡി വിഭാഗവും അതിൻ്റെ തൊട്ടു താഴെയുള്ള പൊതു ജനറൽ കാർഡും വെള്ളക്കാർഡും നിലവിലുള്ള വിഹിതമനുസരിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അരി നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. സ്വാഭാവികമായും അരി ബാക്കിയുള്ള ടൈഡ് ഓവർ അരി മീൻസ് ഇവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാർഡിന് ഓരോ മാസവും വ്യത്യസ്ത തോതിൽ ചില മാസം രണ്ട് മാസം രണ്ട് കിലോ ഭക്ഷ്യധാന്യം ചിലതിൽ മൂന്ന് നാല് അങ്ങനെയൊക്കെ ആയി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മണ്ണെണ്ണ എല്ലാ വൈദ്യുതീകരിക്കാത്ത എല്ലാ കാർഡുകൾക്കും അര ലിറ്ററും വൈദ്യുതീകരിച്ച റേഷൻ കാർഡുകൾക്ക് നാല് ലിറ്ററും എന്ന തോതിൽ അതും നൽകി വരുന്നുണ്ട്.
4: ഗോതമ്പ് ആട്ട അതും ഭക്ഷ്യധാന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാറുണ്ടല്ലോ സർ?
5: ആട്ട എന്നുള്ളത് സപ്ലൈകോ അരി ഇവർക്ക് നൽകേണ്ട ഗോതമ്പ് മില്ലിൽ കൊടുത്ത് അത് പൊടിച്ച് പാക്കറ്റാക്കി ഏറ്റവും കുറഞ്ഞ വിലക്ക് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. ഈ താഴ്ന്ന പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിലുള്ള ഈ വെള്ള കാർഡുകൾക്കാണ് ഇപ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിഭാഗം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ചില മാനദണ്ഡങ്ങൾ ചില മാസങ്ങളിലൊക്കെ സ്റ്റോക്കിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് സർക്കാർ.
4: റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ഡിപ്പോയിലെ സീനിയർ അസിസ്റ്റന്റാണ്. പെരിന്തൽമണ്ണ സിവിൽ സപ്ലൈസ് ഓഫീസിലെ ഓഫീസിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംശയങ്ങൾ മുഴുവനും ഈ ഇതുവരെയുള്ള ഡിസ്കഷൻ മുഴുവനും സാർ ഒരു നോട്ട് പോലും ഇല്ലാതെയാണ് മറുപടി നൽകുന്നത് എന്ന് വെച്ചാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ സമൂഹത്തിൽ വിവിധ തട്ടുകളിലുള്ള ആളുകളാണ് ജീവിക്കുന്നത്. നേരത്തെ എല്ലാവർക്കും ഒരേപോലെയാണ് റേഷൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് സാമ്പത്തിക അതേപോലെ സാമൂഹ്യ സ്റ്റേജുകൾക്ക് വ്യത്യസ്തമായി വ്യത്യസ്ത തരത്തിലുള്ള നാല് തരം കാർഡുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇതുവരെ നമ്മോട് സംസാരിച്ചത്. സാർ, നേരത്തെ ഇ പോസ് മെഷീൻ എന്നൊരു പരാമർശം വന്നു. ഇപ്പോൾ വളരെ ലൈവായി നിൽക്കുന്നൊരു സംഗതിയാണത്. അതൊന്ന് അത് ഇടക്കിടക്ക് റേഷൻ കടകളിലൊക്കെ തർക്കങ്ങൾക്കും അതുപോലെ മലയാളികളൊക്കെ ട്രോളിൽ അഭിരമിക്കുന്നൊരു കാലഘട്ടമാണ്. ഇഷ്ടംപോലെ ട്രോളുകളും കാണാറുണ്ട്. ഒന്ന് ചുരുക്കി പറയണം സാർ, എന്താണത്?
5: ചാനലുകളുടെ അടക്കം വളരെ കോമഡി ആസ്വദിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് മെഷീനും അതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നമ്മൾ ആഴ്ചകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൗതുകരമെന്ന് പറയട്ടെ, നല്ല കാണുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും സർക്കാർ വളരെ കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അതിൻ്റെ മറ്റ് ദുരുപയോഗം കുറക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആ വ്യക്തിക്ക് തന്നെ നൽകുന്നതിനാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പോസ്റ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ നിന്നും വിൽക്കപ്പെടാത്ത കൊടുക്കാത്ത ഭക്ഷ്യധാന്യങ്ങൾ അടുത്ത മാസത്തേക്ക് അത് വരവ് വെക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല വിഹിതം പല ആളുകൾക്ക് പല വിഹിതങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ വിരൽ വെച്ച് അത് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് എത്രയാണോ ആ മാസം അനുവദിക്കപ്പെട്ടുള്ളത് എന്ന് ഓരോ കാർഡ് ഉടമയ്ക്കും മനസ്സിലാവുകയും അത് കൃത്യമായി അദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാലങ്ങളായി നമ്മൾ ശീലിച്ചു വന്ന പല മാസം അവസാനം 30-31 തീയതികളിലാണ് പലരും റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി തന്നെ ഇറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ ചില സാങ്കേതിക തകരാറുകളും ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ റേഷൻ വാങ്ങാൻ പറ്റാത്ത പോയി വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളുണ്ടായിരിക്കാം. അവർക്കൊക്കെ അതിനുള്ള മറ്റു ബദൽ മാർഗങ്ങൾ അവർക്കൊരു ആളെ നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് റേഷൻ വാങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും റേഷൻ ഇത് കട നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി തുടങ്ങുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല പരിശോധനകളോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സംഗതി ഒന്നുമില്ല. കൃത്യമായ ആളുകൾ വന്ന് അവർക്ക് തന്നെ ഇത് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ്. മെഷീൻ രാവിലെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തിരുവനന്തപുരത്തുള്ള സെർവറുമായിട്ടാണ് ഇത് കണക്ട്. ഇത് നെറ്റിലാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഓരോ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ റേഷൻ കടയിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഓരോ ദിവസം റിപ്പോർട്ട് എവിടെ നിന്ന് കഴിഞ്ഞാലും ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതിന് ഒരു പരിധിവരെ കുറക്കുകയും കൃത്യമായ അളവിൽ ആളുകൾക്ക് റേഷൻ വിഹിതം കിട്ടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരേ സമയത്ത് സെർവറിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പലപ്പോഴും ആളുകൾ കളിയാക്കാറുണ്ട്. കാരണം ഇത് കൃത്യമായി വരുന്ന സമയത്തേക്ക് എല്ലാവർക്കും ഒരു അറ്റ് എ ടൈം കിട്ടുക എന്നുള്ളത് സെർവറിൻ്റെ ഏറ്റവും ബാഹുല്യം. എല്ലാവരും ഒരുമിച്ച് കയറുമ്പോൾ ഈ സാധാരണ നമ്മൾ ഈ നെറ്റ് ജാമാവും പോലെ തന്നെയുള്ള ചില സാങ്കേതിക തകരാറുകളാണ്. തീർച്ചയായും ഇത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി ഈ നിലക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഈ പോസ് മെഷീൻ വഴി ഇങ്ങനെ സെയിൽ നടത്തുമ്പോൾ ഇവർക്ക് അർഹമായ ഒരു ദുരുപയോഗം, റേഷൻ ദുരുപയോഗം ഒരു പരിധിവരെ തടയാനും അർഹതപ്പെട്ട ആൾ കൃത്യമായി റേഷൻ വീതം കിട്ടുവാനും സാധിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കണ്ടിട്ടുള്ളത്.
4: ജനക്ഷേമ പരിപാടിയിൽ റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബനിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വിവിധ തരം റേഷൻ കാർഡുകളെക്കുറിച്ചും അതിൽ എന്തെല്ലാം ലഭിക്കും, അതുപോലെ പുതിയ ഈ പോസ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. റേഷൻ കാർഡ് എടുക്കാൻ, മാറ്റാൻ, തിരുത്താൻ എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
1: നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ ഹസനുൽ ബന്നയും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലിയും നടത്തിയ സംസാരമാണ് കാതോർത്തത്. റേഷൻ കാർഡ് അറിയേണ്ട കാര്യങ്ങൾ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കുടുംബാംഗങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാമ്പുകൾക്ക് തിരിതെളിയിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കോട്. സ്നേഹക്കോടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു താജുദ്ദീൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ കേൾവി തുടരാം. എന്നാൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ സഹിതമുള്ള ഫയൽ പീസ് റേഡിയോ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രസന്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം, അതേപോലെ കുറച്ച് മുമ്പ് ഒരു സഹോദരിയുടെ ഒരു ചോദ്യം, പലപ്പോഴും നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന നിരവധി ഡാറ്റകൾ, ഇതൊക്കെയാണ് ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പകരം ഒരു പ്രസന്റേഷനുമായി വരാനുള്ള കാരണം. വിഷയം മറ്റൊന്നുമല്ല, അശ്ലീല വീഡിയോകൾ ആസ്വദിക്കുന്ന അഡിക്ഷൻ, അത് ഇന്ന് വ്യാപകമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. 4 കോടിയിലധികം പോൺ വെബ്സൈറ്റുകൾ ലോകത്തുണ്ട് എന്നാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ, 2017 ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോർട്ട് ഇതിലെ 700 ചില്ലാനം വെബ്സൈറ്റുകളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. കോടതി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ കൊണ്ടും വിലക്കുകൾ കൊണ്ടും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല പോൺ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വെബ്സൈറ്റുകളും ചാനലുകളും എന്ന വളരെ ഉറ്റാലോചനകൾ ആവശ്യമുള്ളൊരു പ്രയോഗമാണ് പരമോന്നത കോടതി ഈ വിഷയത്തിൽ നടത്തുകയുണ്ടായത്. 100ൽ 60 പുരുഷന്മാരും 40 സ്ത്രീകളും പോൺ വീഡിയോ ഉള്ള സൈറ്റുകൾ കാണുന്നു എന്നാണ്. അതിൽ തന്നെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സെർച്ചുകൾ ലോകത്ത് വ്യാപകമാണ് എന്നാണ്. അത്തരം ആളുകളെ കർശനമായി അത്തരം വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനുമുള്ള നിയമസംവിധാനങ്ങൾ വേണമെന്ന് കോടതികൾ തന്നെ അവരുടെ പരാമർശങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും അത്തരമൊരു വിഭാവന സർക്കാരുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമായി അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം നിയമത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സമർത്ഥമായി വളരെ കൃത്യമായി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ മനുഷ്യർ ഇതിന് അഡിക്റ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. പോൺ വീഡിയോകൾക്ക് അഡിക്റ്റായ ഒരു സഹോദരൻ, അദ്ദേഹം സ്വയംഭോഗം ചെയ്ത് തളർന്ന അവശനായ നിലയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അനുഭവം പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ചർച്ചയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. സ്വാഭാവികമായും ഇതൊരു വലിയ പ്രശ്നമാണ്. വൃത്തികെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ആളുകൾക്ക് കാഴ്ചയൊരുക്കുന്നത് ഒരു കച്ചവടമാണ്. നിങ്ങൾ അടക്ക കച്ചവടവും തേങ്ങാ കച്ചവടവും പലചരക്കും മലഞ്ചരക്കും ഭൂമിക്കച്ചവടവും അങ്ങനെ 100 വസ്തുക്കളുടെ കച്ചവടം നമുക്കറിയണ്ടാകും. പക്ഷേ പോൺ വീഡിയോ എന്നതൊരു കച്ചവട മേഖലയാണ്. അത്തരം പോൺ വീഡിയോകൾ വാച്ച് ചെയ്യുന്നതിലൂടെ കാണുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല, പക്ഷേ ക്രമേണ സംഭവിക്കുന്നത് എന്താണ് എന്നത് ഞാൻ പറയാം. 8 കാര്യങ്ങൾ പറയാം. 1, ആണാകട്ടെ പെണ്ണാകട്ടെ പോൺ വീഡിയോകൾ കാണുക വഴി സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? ഇതിന് 2-3 തലങ്ങളുണ്ട്. 1, ഈ പോൺ വീഡിയോകളിൽ വളരെ സമർത്ഥമായ ക്യാമറ ആംഗിളുകളിലൂടെ മനുഷ്യൻ്റെ ബെഡ്റൂമിൽ ഒരിക്കലും സാധ്യമാകാത്ത ഒരു ജീവിതമാണ് ആ ക്യാമറയുടെ ക്യാൻവാസിൽ തെളിയുന്നത്. അലങ്കരിച്ചൊരുക്കിയ യഥാർത്ഥ സൗന്ദര്യത്തിന് പകരം വളരെ ഫേക്കായ, വളരെ കപടമായ സൗന്ദര്യം ആവിഷ്കരിക്കപ്പെട്ട ക്യാമറ ക്യാൻവാസുകൾക്ക് മുന്നിൽ ആസ്വദിക്കുകയല്ല, അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ പോൺ വീഡിയോയിലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കി വെക്കുന്ന തലച്ചോറ് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു ലൈംഗികതയായിരിക്കും. അതൊരിക്കലും മനുഷ്യസാധ്യമായ ഒരു ലൈംഗികാസ്വാദനമല്ല. അത് വളരെ ആർട്ടിഫിഷ്യലായ, വളരെ നിർമ്മിച്ചുണ്ടാക്കിയ, മനുഷ്യന്റെ തലച്ചോറിനെയും മനസ്സിനെയും വായിച്ച സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊടുത്ത കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. അതൊരിക്കലും ഇവിടെ നമുക്ക് നടപ്പിലാക്കുക സാധ്യമല്ല. ആ നിലക്ക് ഇത് തുടർച്ചയായി കാണുമ്പോൾ അതാണ് ലൈംഗികത എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും വേറൊന്നിലും ആസ്വാദനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതുണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാഴ്ചകളൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ലൈംഗിക പ്രചോദനങ്ങളെ, ചോദനകളെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും എല്ലാറ്റിലും ഒരു അതിർത്തി ഉള്ളതുപോലെ, കാണുന്ന ദൂരത്തിന് കാഴ്ചക്കൊരു അതിർത്തി ഉള്ളതുപോലെ, കേൾവിക്കൊരു പരിധിയുള്ളതുപോലെ, വെയിറ്റ് പൊക്കാനൊരു പരിധിയുള്ളതുപോലെ, ഭക്ഷണം കഴിക്കാനൊരു പരിധിയുള്ളതുപോലെ, ഓടാനുള്ള സ്പീഡിനൊരു പരിധിയുള്ളതുപോലെ, നടക്കാനുള്ള ദൂരത്തിനൊരു പരിധിയുള്ളതുപോലെ, മനുഷ്യന്റെ ലൈംഗികത എന്ന കഴിവിനും ഒരു പരിധിയുണ്ട്. വൃത്തികെട്ട ഈ വീഡിയോകളും കാഴ്ചകളൊക്കെ ഒരു വ്യക്തി കാണുമ്പോൾ ഓരോ സമയത്തുള്ള അയാളുടെ ഹോർമോൺ പ്രൊഡക്ഷൻ വഴി ഈ ഒരു ആവശ്യകത അവിടെ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പൂർത്തീകരിച്ചതിന്റെ ശേഷമാണ് ഭാര്യന്റെ അടുത്തേക്ക് അല്ലെ ഭർത്താവിന്റെ അടുത്തേക്ക് ഒരു പോൺ അഡിക്റ്റായ വ്യക്തി വരുന്നത്. അവിടെ ഒരിക്കലും സമ്പൂർണമായ ഒരു ലൈംഗികത നിർവഹിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ നിന്ന്, പല കടകളിൽ നിന്ന് പല വസ്തുക്കളും കഴിച്ച് വീട്ടിലെത്തുന്ന ഒരു വ്യക്തിക്ക് എത്ര ചൂടുള്ള ബിരിയാണിയാണെങ്കിലും അതിലൊരു ടേസ്റ്റും ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെയും ഒരവസ്ഥ. ലൈംഗികത എന്ന ഇത് കേൾവിയായും സ്പർശനമായും കാഴ്ചയായും അങ്ങനെ അഭിനയിച്ചും അങ്ങനെ ആസ്വദിച്ചും നിർവഹിച്ചും വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ബെഡ്റൂമിലെത്തുമ്പോൾ തളർന്നുറങ്ങുന്നതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ദൗത്യങ്ങൾ ഉണ്ടാകില്ല. അപ്പം ആ നിലക്കും ഇത് പ്രശ്നമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, സ്വന്തം ഇണയിൽ തൃപ്തി കിട്ടാതാകുമ്പോൾ മനസ്സും മസ്തിഷ്കവുമൊക്കെ സങ്കല്പത്തിൽ ഇത്തരം വ്യക്തികൾ കൊണ്ടുവരികയും ഇത്തരം കാഴ്ചകൾ കൊണ്ടുവരികയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക നിർവഹണം പോലും വ്യഭിചാരത്തിന്റെ കുറ്റം കിട്ടുന്ന കുറ്റകരമായ ഒരു ലൈംഗികാസ്വാദനമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ദുരന്തങ്ങൾ വ്യാപകമാണ്, നിർവചനങ്ങൾക്കപ്പുറത്തുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്, അത് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക സംതൃപ്തിയെ തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊന്ന് ശാരീരിക വിഷമതകളാണ്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, ഇത് കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിമിതി ഇത്തരമൊരു വിഷയം പറയുന്നിടത്ത് നമുക്കുണ്ട്. ശാരീരിക വൈഷമ്യങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഓൺലൈനിലും ബാക്കിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പോൺ വീഡിയോ കാണൽ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ, ഇതിനൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്ന ചില വളരെ ചില യൂട്യൂബ് ചാനലുകളും ചില ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അത് അപകടകരമായ പര്യവസാനം ഉണ്ടാക്കുമെന്ന് പറയുന്നതും നമ്മൾ കാണാറുണ്ട്. മനുഷ്യന്റെ ലൈംഗിക അവയവത്തിന്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒക്കെ ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഹോർമോൺ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഡോപ്പമിൻ എന്ന ഇനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന പേരുള്ള, അല്ലെങ്കിൽ മറ്റു പേരുകളിലുള്ള ഈ ഹോർമോൺ വളരെ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നതോടുകൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ബാലൻസിങ് പ്രശ്നങ്ങളുണ്ട്. ഈ ഹോർമോണിനെ സംബന്ധിച്ച് വായിച്ചെടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് രണ്ട് ആംഗിളാണ് ഇതിനുള്ളത്, രണ്ട് തലമാണുള്ളത്. ഒന്ന്, ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. രണ്ട്, ലൈംഗികമായ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് പോകാനും അശുദ്ധിയിലേക്ക് പോകാനും കാരണമാകും. ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള പിന്നെ മാനസിക സാഹചര്യങ്ങളെയും അത് ബാധിക്കുകയും ഈ പറയുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ അയാളിൽ മാനസികമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലക്ക് ശാരീരികമായ ഒരുപാട് വിഷമതകൾ ഇതുകൊണ്ടുണ്ടാകും. തുടർച്ചയായ മാസ്റ്റർബേഷനിലേക്കും ബാക്കിയൊക്കെ പോകുമ്പോൾ അയാളുടെ ലൈംഗികമായ അവയവത്തെയും അത്തരം കാര്യങ്ങളെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അനുഭവങ്ങളും പലപ്പോഴും പോൺ അഡിക്റ്റുകളായ വ്യക്തികളുമായുള്ള സംസാരത്തിൽ നിന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായ ഒരു കാരണം തന്നെയാണ് ഇതും. മൂന്നാമത്തെ ഒരു കാര്യം ആത്മനിന്ദയാണ്. എന്താണ് ആത്മനിന്ദ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും നോക്കിയും ഒളിച്ചും പാർത്തും പാസ്വേഡ് ഇട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മനസ്സ് എപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരാളാണല്ലോ, ഇത് കാണുകയാണല്ലോ എന്നുള്ള ഒരു ആത്മനിന്ദ എല്ലാ നന്മകളിൽ നിന്നും നമുക്ക് തടസ്സമായിരിക്കും. മുന്നോട്ട് വരാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് വരും എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ ശുദ്ധിയാകാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നന്മയിലേക്ക് വിളിക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വത്തിലുള്ള ഈ ഒരു വൈകൃതം അയാളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചുകൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കാലിൽ കുത്തിയൊരു മുള്ളുണ്ടാക്കുന്ന വേദന പോലെ 24 മണിക്കൂറുമായുള്ള വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റണില്ല, എന്നാൽ ഈ അഡിക്ഷന്റെ ഭാഗമാണ്. എന്തു ചെയ്യും, ഇത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയണമില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. പിന്നെ ഫാമിലി ലൈഫിലുള്ള അസംതൃപ്തികൾ എല്ലാം കൂടി മനസ്സിനെ ഒരു വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ എത്തിക്കുന്ന, ഒരുപക്ഷെ പതിയെ ആത്മഹത്യയുടെ മുനമ്പുകൾ തേടി പോകുന്ന വിധമുള്ള അന്തരീക്ഷമടക്കം ഇത്തരം കാര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതും ഒരു പ്രധാന വിഷയം തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് അപമാനമാണ്. പോൺ വീഡിയോ കാണുക, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചാറ്റിങ്ങുകൾ ഉണ്ടാവുക, അത്തരം മേഖലകളിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ അത് ഭാര്യ അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, മക്കൾ അറിഞ്ഞു, വാപ്പ അറിഞ്ഞു, ഉമ്മ അറിഞ്ഞു, സമൂഹം അറിഞ്ഞു, അതുണ്ടാക്കുന്നൊരു മാനക്കേട് എത്രയാണ്. ഒരു പീസ് റേഡിയോയുടെ ഈ ഒരു സെഷനിൽ സ്നേഹക്കൂടിന്റെ ഒരു ചർച്ചയ്ക്കിടയിൽ തന്നെ ഇവിടെ പങ്കുവച്ചൊരു കാര്യമാണ്, 40 വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഭർത്താവ്, ആ ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കാതെ ഉപേക്ഷിക്കുകയാണ്. ആരിസ്മോലിന്റെ അടുത്ത് പറഞ്ഞ ആ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉറങ്ങാറില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാറില്ല, കാരണം എനിക്ക് പറ്റുന്നില്ല. എന്തേ, ഫോണിൽ നിന്ന് അദ്ദേഹം കാണുന്ന ചില വീഡിയോകൾ അവർ കണ്ടതാണ് അവർ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളെ, ആത്മാഭിമാനം എന്നത് അത് അപമാനം വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ കനം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുക. സാധാരണ പറയാൻ ശ്രമിക്കാറുള്ളത് കൊച്ചിയിൽ 2 വലിയ ബിൽഡിംഗ് ബോംബ് വെച്ച് തകർത്തു അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ. ആ ബിൽഡിംഗ് പൊളിഞ്ഞു ചാടിയ ശക്തിയിലായിരിക്കും നമ്മുടെ അഭിമാനം നിലം പതിക്കുന്നത്. ആളുകൾക്കിടയിലെ പ്രസിദ്ധിക്കും സ്ഥാനത്തിനുമനുസരിച്ച് ആ അപമാനത്തിന്റെ കനം കൂടിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് മുന്നിൽ സ്ഥാനങ്ങളിലെത്താൻ അധ്വാനിച്ചത് വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആദ്യ നിമിഷമായിരിക്കും അത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കൾ ഉപേക്ഷിക്കുന്ന, ഭാര്യ ഉപേക്ഷിക്കുന്ന, ഭർത്താവ് ഉപേക്ഷിക്കുന്ന, മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ് ഈ പോൺ വീഡിയോയുടെ വാച്ചിങ്ങും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യം അവിഹിതമാണ്. പോൺ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കുണ്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് അവിഹിതമാണ്. സാഹചര്യം ഒത്തുവന്നാൽ അവിഹിതത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം കുറേ മറകൾ ഉണ്ടല്ലോ, ആ മറകൾ ഇങ്ങനെ അഴിയുമ്പോൾ ഹയാഇന്റെ മറകളാണ്, ലജ്ജയുടെ മറകളാണ് ഈ അഴിഞ്ഞു വീഴുന്നത്. അത് വീഴുമ്പോൾ സ്വഭാവത്തെ എന്തുമാകാം, എങ്ങനെ എത്താം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. വളരെ ശുദ്ധമായ രീതിയിൽ ജീവിച്ച ആളുകൾക്ക് തന്നെ ഇത്തരം വീഴ്ചകളും അബദ്ധങ്ങളൊക്കെ പലപ്പോഴും വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല ഇത്തരം ഒരു കാര്യത്തിൽ. അള്ളാഹുവോട് ആത്മാർത്ഥമായി നാവിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും ലൈംഗികാവയവത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ അടിസ്ഥാനപരമായ ഗുണമാണ്. ആറാമത്തെ ഒരു കാര്യം, നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണയോ സാഹചര്യമോ ഒന്നും ഉണ്ടാകില്ല. എന്താ, സമയം തികച്ചാൽ തികയൂല. കാരണം പോൺ വീഡിയോ കാണുന്ന ഒരാൾ ഓരോ സമയത്ത് ഡിവൈസുകൾ കിട്ടുമ്പോൾ, കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടാബും ഫോണൊക്കെ കൈ കിട്ടുമ്പോൾ വിരലും മനസ്സും കണ്ണും ഓടിയെത്ത് അങ്ങോട്ടാണ്. ഒരു ദീനിയായ ഉപദേശം കേൾക്കാൻ കഴിയില്ല, ഒരു പഠന സെഷന്റെ ഭാഗമാകാൻ കഴിയില്ല, ഒരു നല്ല കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. വായന കൃത്യമായി നടക്കൂല, പഠനം കൃത്യമായി നടക്കൂല. സ്വകാര്യതയുടെ ചെറിയ ഒരു നിമിഷത്തിൽ പോലും ഇത്തരമൊരവസ്ഥയ്ക്ക് പോകും. പോകാതിരിക്കാൻ പറ്റൂല, കാരണം തലച്ചോറ് പ്രഷർ ചെയ്യും. ഏഴാമത്തത് ഒന്നുകൂടി ഞാൻ സമയം തികയില്ല എന്നുള്ള പോയിന്റ് എടുത്തു പറയാണ്. സമയം ഒരിക്കലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒന്ന് ഈ കാഴ്ച കൊണ്ടാണ്, രണ്ട് ഉറക്കം ഡിസോർഡറാകും, വിശ്രമത്തിന്റെ സമയം ഡിസോർഡറാകും. അപ്പോൾ എപ്പോഴും ആവശ്യമായൊരവസ്ഥയിലേക്ക് പോകും.

ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പോൺ വീഡിയോ, അശ്ലീല വീഡിയോ കാണുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പോൺ വീഡിയോ ദുഷിച്ച ഇത്തരം അശ്ലീല വീഡിയോ ചിത്രങ്ങളൊക്കെ ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിലുപരിയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പഠിച്ചവർക്കും അനുഭവിക്കുന്നവർക്കുമൊക്കെ ചേർക്കാനുണ്ടാകും. നിങ്ങൾക്ക് പീസ്രയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത്തരം കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം. നമുക്ക് സമൂഹത്തിലെ ഇത്തരമൊരു പ്രശ്നത്തെ ഗൗരവപൂർവം നേരിടുന്നതിൽ യഥാർത്ഥ പരിഹാരങ്ങളുണ്ട്. കൃത്യമായി ഈ പോൺ അഡിക്ഷനിൽ നിന്ന് ഉള്ള പരിരക്ഷയുടെ പരിഹാരത്തിന്റെ വഴികൾ സംബന്ധിച്ചോ കുറച്ചൊരു കൃത്യമായ വിശദാംശങ്ങൾ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളിലൂടെ ലഭ്യമാക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പറയാം. നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ലാ തുത്ബിഅ നദറത നദറ ഫഇന്ന ലകൽ ഊല വലൈസത് ലകൽ ആഖിറ. എന്താ, നീ ഇങ്ങനെ തുടർച്ചയായുള്ള നോട്ടങ്ങളിലേക്ക് പോകരുത്. ആദ്യത്തെ ഒരു നോട്ടം അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ രണ്ടാമത്തെ നോട്ടം അതല്ല. ആ നോട്ടത്തിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ നോട്ടം അറിയാനാണ്, മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ നോട്ടം അത് ആസ്വാദനമാണ്, ആ സൗന്ദര്യത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്, എത്തിനോട്ടമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് പൊതു മധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലും വിലക്കി. ജാബിർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എന്റെ കണ്ണുകളെ പ്രവാചകൻ തട്ടിമാറ്റി. അല്ലെ, ജാബിർ റളിയല്ലാഹുവിന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നളറിൽ ഫുജ്അ, പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് ഞാൻ തിരുനബിയോട് ചോദിച്ചു. ഫഅമറനി അൻ അസ്വൈഫ ബസരി, എന്റെ കണ്ണ് എന്നോട് മാറ്റാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് കാണാവുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പോലും, ഒരു സ്ത്രീക്ക് കാണാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പുടനെ കണ്ടാൽ പോലും കണ്ണുകളെ തിരിക്കണമെന്നും ആദ്യ നോട്ടം തിരിച്ചറിയാനുള്ളതാണെന്നും അടുത്ത നോട്ടങ്ങൾ പ്രശ്നമാണ് എന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീണ്ട മിനിറ്റുകളും മണിക്കൂറുകളും ഈ വൃത്തികെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എങ്ങനെ നോക്കാൻ കഴിയും? എങ്ങനെ അത് അനുവദിക്കപ്പെടും? അല്ലേ, അപ്പൊ ഇത് വളരെ ഗുരുതരമായ സംഗതിയാണ്, വളരെ ഗുരുതരമായ സംഗതിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ, ഇൽമനുലി മിൻ അംഫുസിക്കും അൽമനു ലക്കുമുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൽമനുലി, നിങ്ങൾ എനിക്ക് ജാമ്യം തരൂ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നിങ്ങളുടെ നാവിന്റെ കാര്യം, രണ്ട് നിങ്ങളുടെ ലൈംഗികാവയവത്തിന്റെ കാര്യം. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ, ചിട്ട പാലിക്കുകയാണെങ്കിൽ, അൽമനു ലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കും സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ എന്നാണ്. അപ്പോ സ്വകാര്യതയിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇതിനൊക്കെ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും മറച്ചു വെക്കാൻ, അവർ ജനങ്ങളെടുത്ത് നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാലാ യർളാമിനൽ ഖൗലി, അവര് സ്വകാര്യതയിൽ ഇരുട്ടിലിരുന്ന് സ്വകാര്യം പറഞ്ഞപ്പോൾ രക്ഷിതാവ് അത് കേട്ടിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെയും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചതിനെയും റബ്ബറിയുന്നുവെന്ന് വളരെ കൃത്യമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സൂക്ഷ്മമായ അറിവ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റതുബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എന്താണ്, ഒരു മരത്തിലൊന്നൊരു ഇല പോലും താഴെ വീഴുന്നില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല. അള്ളാഹു അത് അറിയുന്നുണ്ട് എന്നാണ്. ലോകത്ത് കോടിക്കോടി കോടിക്കണക്കിന് ജീവജാലങ്ങൾ, അതിലൊരു ജീവവർഗം മാത്രമാണ്, അതിലൊരു ഇനം മാത്രമാണ് മരം. മരത്തിൽ തന്നെ കോടിക്കോടി കോടിക്കണക്കിന് ഇനങ്ങൾ, അതിലൊരു കേവലം ഇനമാണ് മാവ്. മാവിൽ തന്നെ നൂറുകണക്കിന് ഇനങ്ങൾ.
വ്യത്യസ്തമായ

0: രീതിയിലുള്ള രൂപത്തിലുള്ള നിറത്തിലുള്ള മാങ്ങകൾ നൽകുന്ന മാവുകൾ, അതിലെ കേവലം ഒന്നാണ് മൂവാണ്ടൻ മാവ്. അത് തന്നെ ആയിരക്കണക്കിന് എണ്ണമുണ്ട്. അതിലൊന്നാണ് എന്റെ വീട്ടുമുറ്റത്തുള്ളത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട്. അതിലെ ഒരു ഇല വീണാൽ പോലും അറിയുന്നവനാണ് അറബ്ബ്. വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അറളി, കോടിക്കോടിക്കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ അത്തരം വിത്തുകളെക്കുറിച്ച് പോലും റബ്ബ് അറിയും എന്നാണ്. അപ്പൊ നമുക്കൊരു പക്ഷേ പ്രിയപ്പെട്ടവരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അത് ഒളിപ്പിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൽ നിന്നത് മറച്ചു പിടിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ലെന്നത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരങ്ങളിൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം, ഇത് സ്വകാര്യമാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് സ്വകാര്യമായി നിൽക്കുകയില്ല എന്നത് തന്നെയാണ്. നേരെ മറിച്ച് ആ ഒരു തിന്മ അത് ചെയ്യാനുള്ളൊരു പ്രേരണ വരുമ്പോൾ ഞാൻ അതിലേക്കില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ അവിടെ നിങ്ങോട്ട് മനസ്സിനെ പറിച്ചെടുത്ത് ഇവിടെ പോരുമ്പോൾ ഒരുപക്ഷെ ആ ഒരൊറ്റ വേണ്ട, ഇനി ഞാൻ കാണില്ല, ഇനി ഞാൻ നോക്കില്ല, ഇനി എനിക്കത് വേണ്ട എന്ന ഒരൊറ്റ വാചകവും മനസ്സിന്റെ ആ പ്രതിജ്ഞയും തീരുമാനവും മാത്രം മതിയാകും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകാൻ. അല്ലേ, പട്ടിക്ക് വെള്ളം കൊടുത്ത ആൾക്ക് വരെ പഠിച്ചവൻ സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു തിന്മയിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുക്കാൻ പരിശ്രമിച്ച് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായ ഒരു തിന്മ ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് ഓർമ്മ മതിയാകും. ഞാനിവിടെ എണ്ണിപ്പറഞ്ഞതുപോലത്തെ നൂറുകണക്കിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ വ്യക്തിയായി യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ, അത് അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ ഇദാ ഹബ്ബല്ലാഹു അബദൻ യുനാദി ജിബ്രീല, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്യും, വിളിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയും ആ വ്യക്തിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ പേരും അള്ളാഹു അങ്ങനെ ഉച്ചരിക്കുന്ന പറയുന്ന സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ. എന്നിട്ട് പറയും ഇന്നി ഉഹിബ്ബു ഫലാനൻ, ഞാൻ ഇന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഅഹിബ്ബു, നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് സുമ്മ യുനാദി ഫിസ്സമ, പിന്നെ ആകാശത്തുറക്ക വിളിച്ചു പറയും, യാഹുല സമാ, ഓ ആകാശത്തുള്ളവരെ, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബു, അല്ലാഹു ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പോ കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. ഇന്നലെ വരെ ആത്മനിന്ദയുടെ സമയനഷ്ടത്തിന്റെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിലെ പോരായ്മകൾ സൃഷ്ടിക്കുന്ന, അങ്ങനെ അവിഹിതത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന, അപമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മളെടുത്ത് പോൺ വീഡിയോ കാണലെങ്കിൽ, ഇന്ന് അതിൽ നിന്ന് മനസ്സിനെ പറിച്ചെറിയുന്നതോടുകൂടെ ഒരു പുതിയ മനുഷ്യനായി അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി മാറാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അശ്ലീല വീഡിയോകൾ കാണുന്നതും പോൺ വെബ്സൈറ്റുകളിൽ എത്തുന്നതും അതിൽ നിന്ന് മനസ്സിനെ പറിച്ചു നീക്കാൻ സാധ്യമാകുന്ന വിധമുള്ള ചില പോയിന്റുകൾ കൂടി അടുത്തൊരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളുന്ന, അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, പാഠാവലികൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്നത്തെ എപ്പിസോഡിൽ സെഹ്റിന്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിന്റെ 2 ഭാഗം നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്ന കാര്യങ്ങളുണ്ടാകുമോ എന്നതായിരുന്നു. വ്യക്തമായ തെളിവിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധിപരമായും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എതിരാവുകയില്ല എന്നത്. അതിന് പല ഉദാഹരണങ്ങളും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം ചർച്ച ചെയ്തു. അവസാനമായി സിഹ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ അസം എന്നു പറയുന്ന ഒരു ജൂതനായ കപടവിശ്വാസി, അയാൾ സിഹ്ർ ചെയ്തതുമൂലമുണ്ടായ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഫലിച്ചിട്ടുണ്ട്. അതുമൂലം ചില ശാരീരികമായ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ലോകത്ത് അഹ്ലു സുന്ന അംഗീകരിക്കുന്ന ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്. പക്ഷേ ആ ഹദീസിനെക്കുറിച്ച് പണ്ടുകാലം മുതൽക്കു തന്നെ മുഅ്തസിലികളായ ആളുകളും ആധുനികരായ ചില വ്യക്തികളും ചില പ്രസ്ഥാനങ്ങളും ചില സംഘടനകളുമൊക്കെ ഈ ഹദീസിനെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് എതിരാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ നിലപാടെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ മനസ്സു തുറന്നു വായിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അവതരണ പശ്ചാത്തലവും അതിൻ്റെ തഫ്സീറുകളും പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് മേൽ പറയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹ്റുബാധയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്നു പറയാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകൾ അവരുടെ വാദത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന രണ്ടു ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 47-ാമത്തെ ആയത്ത്, മറ്റൊന്ന് സൂറത്തുൽ ഫുർഖാനിലെ 8-ാമത്തെ ആയത്ത്. ഈ രണ്ട് ആയത്തുകളും ഞാനൊന്ന് പാരായണം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. إذان سورة الإسرائيل الآية. എന്താണ് ആയത്തിന്റെ അർത്ഥം? നീ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേൾക്കുന്ന സമയത്ത് എന്തൊരു കാര്യമാണ് അവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അവർ സ്വകാര്യം പറയുന്ന സന്ദർഭം അഥവാ മരണം ബാധിച്ച ഒരാളെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് അക്രമികൾ പറയുന്ന സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാനിന്റെ ആയത്തിൽ കാണാം, أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. سورة الفرقان ന്റെ 8-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി നൽകപ്പെടുന്നില്ല, ഇട്ടുകൊടുക്കപ്പെടുന്നില്ല? അതല്ലെങ്കിൽ ഇയാൾക്ക് എന്തുകൊണ്ട് തിന്നാൻ പാകത്തിൽ ഒരു തോട്ടമുണ്ടാകുന്നില്ല? അക്രമികൾ പറഞ്ഞു മരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പോൾ ഇവിടെ വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുല മസ്ഹൂറ, സിഹ്ർ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. സൂറത്തുൽ ഇസ്രായിലാണെങ്കിൽ ഇൻ തത്തബിഊന യഖൂലുല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുല മസ്ഹൂറ, അപ്പോൾ സിഹ്ർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ പിൻപറ്റുന്നു എന്നത് അക്രമികളായ ആളുകൾ പറഞ്ഞ ആരോപണമാണ്. അതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹ്ർ ബാധിച്ച ഹദീസ് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ അക്രമികളായി പോവുകയില്ലേ എന്നതാണ് ഇവരുടെ വാദം. യഥാർത്ഥത്തിൽ തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആശങ്കയും ഒരു വാദവുമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ഇസ്റാ ആകട്ടെ സൂറത്തുൽ ഫുർഖാൻ ആകട്ടെ അവതരിപ്പിക്കപ്പെടുന്ന മക്കയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹ്റു ബാധയുണ്ടായി എന്ന് പറയപ്പെടുന്നത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. ഹിജ്റ ആറാമത്തെ വർഷത്തിൽ. അപ്പോൾ ഈ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ ആയത്തിലെങ്കിൽ ഒരിക്കലും അത് ശരിയാവുകയില്ല. കാരണം മക്കയിൽ അവതരിച്ച ഒരായത്ത്, മദീനയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു എന്നും രണ്ട് രീതിയിൽ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഉറപ്പാണ് നമുക്ക് ഈ സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളും ഈ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിക്കൊണ്ട് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം ജീവിച്ചപ്പോൾ അവിടെയുള്ള ചില അക്രമികളായ ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിഹ്റുബാധ ഏറ്റവനാണ് എന്ന വാദം അവർക്കുണ്ടായിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സിഹ്റു ഏറ്റവനാണെന്ന് പറയാൻ കാരണം? ഇമാം ഖുർത്തുബി അത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടി പല രീതിയിലും ആളുകൾ ക്ഷണിച്ചു, ഭക്ഷണമുണ്ടാക്കി ക്ഷണിച്ചു, അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. ആ ഖുർആനിന് യാതൊരുവിധ മറുപടിയും നൽകുവാൻ അവർക്ക് സാധിക്കാതെ വന്നു. അവർക്ക് ഖുർആന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതിൻ്റെ അമാനുഷികതയുടെ മുഴുവത്തിൻ്റെ മുന്നിൽ അവർ കന്തം വിട്ടു നിൽക്കേണ്ടി വന്നു. അവസാനം അവർ കണ്ടെത്തിയ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിനാരോ ഒരാൾ സിഹിർ ചെയ്തിട്ടുണ്ട്, ആ സിഹിർ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സിഹിർ ചെയ്തതിൻ്റെ ഫലമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിൻ്റെ ഫലമായിക്കൊണ്ടാണ് പ്രവാചകൻ ഖുർആൻ ഓതിത്തരുന്നത്. ഈ ഖുർആൻ റസൂലുള്ളാഹിക്ക് സംഭവിച്ച സിഹിറിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ആരോപണം. ആ ആരോപണം തീർത്തും വാസ്തവവിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധയേറ്റതുകൊണ്ടല്ല പ്രവാചകൻ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതാല വഹയിലൂടെ നൽകിയിട്ടുള്ള ഇൻഹുവ ഇല്ലാ വഹയ്യുഹ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന വഹയാണ്. അത് സിഹിർ ബാധ മൂലമുണ്ടായ ഒരു സംഗതിയല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധയേറ്റതുകൊണ്ടാണ് ഖുർആൻ റസൂലുള്ളാഹി പറയുന്നത് എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾ ആരോപണമായിക്കൊണ്ട് പറഞ്ഞത്. ആ ആരോപണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വഖാല അല്ലാലിമൂൻ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഗണ്ണിക്കുന്നത്. ആ വാദം പറഞ്ഞവൻ അക്രമിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത വിശുദ്ധ ഖുർആനെക്കുറിച്ച് സിഹറാണ് എന്നു പറഞ്ഞവൻ ളാലിമാണ്, എന്നു പറയുന്നവൻ ളാലിമാണ്. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ളത്, വളരെ വ്യക്തമാണ് കാര്യം. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടുമുണ്ടാകുന്ന മറ്റൊരു സംശയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് സിഹിർ ബാധയേറ്റപ്പോൾ അക്രമികളായ ആളുകൾ പറഞ്ഞത് ശരിയായില്ലേ, അപ്പോൾ ഇനി നമ്മളത് പറയുമ്പോൾ അക്രമികളായ ആളുകളുടെ മറ്റൊരർത്ഥത്തിലാണെങ്കിൽ കൂടിയും അക്രമികളായ ആളുകളുടെ ആ ഒരു വാദത്തെ ശരിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അക്രമികൾ പറഞ്ഞത് മറ്റൊരർത്ഥമാണ്, മറ്റൊരു തലത്തിലാണ്, മറ്റൊരു വാദമാണ്. അതേസമയത്ത് ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ ചില ശാരീരികമായി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, അതിനൊരുപാട് ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന് ഈ സഹിർ ഉണ്ടായിട്ടുള്ളത്? റസൂലുള്ളാഹ് മനുഷ്യനാണെന്നും ഒരു മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് ബാധിക്കാമെന്നും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് പ്രവാചകനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല റസൂലുള്ള സാഹിറാണ്, സിഹിർ ചെയ്യുന്നവനാണ് എന്ന ആരോപണം വ്യാപകമായിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു സാഹിറിന് ഒരിക്കലും സിഹിർ ഏൽക്കുകയില്ല എന്നതായിരുന്നു അവിടെ വിശ്വാസം. അപ്പോൾ പ്രവാചകന് സിഹിർ ബാധിച്ച് റസൂലുള്ളയാണ് എന്നുപോലും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള പല ഹിക്മത്തുകളുമുള്ള ഈ ഒരു സംഗതി ഈ ആയത്തുകൾക്ക് എതിരാവുകയില്ല. ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായൊരു കാര്യം അത് മറ്റൊരർത്ഥത്തിൽ ശത്രുക്കൾ പറയുന്നു എന്നതുകൊണ്ട് ആ കാര്യം നമ്മൾ നിഷേധിക്കേണ്ടതില്ല. ഇതുപോലെ ഇതേ ആയത്തിൽ തന്നെ കാണാം, ഇല്ല റജുലൻ മസ്ഹൂറ, റസൂലുള്ള സിഹിർ ഏൽക്കപ്പെട്ട ഒരു പുരുഷനാണ്, റജുലാണ്. റസൂലുള്ള റജുലായിരുന്നു എന്നത് ശരിയാണ്, അപ്പോൾ ശത്രുക്കൾ പറയുന്നു എന്നതുകൊണ്ട് നമ്മൾ റസൂലുള്ള റിജുലല്ല എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെയില്ലല്ലോ. അതേപോലെ തന്നെ മഹാനായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫിർഔൻ പറഞ്ഞതെന്താ? അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറഞ്ഞു, വലഖദ് ആതൈന മൂസാ തിസ് ആയാതിൻ ബയ്യിനാതിൻ ഫസ്അൽ ബനീ ഇസ്രായീല ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔൻ ഇന്നീ ലാദുന്നുക യാ മൂസാ മസ്ഹൂറാ ഫഖാല ഫിർഔൻ ഫഖാല ലഹു ഫിർഔൻ ഫിർഔൻ മൂസാ നബിയോട് പറഞ്ഞു, ഇന്നീ ലഅദുന്നുക യാ മൂസാ മസ്ഹൂറാ, അല്ല മൂസാ, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിഹിറേറ്റവനെ പോലെയാണ് എന്നതാണ്. എന്നാൽ അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ? ഖാല ബൽ അൽഖൂ ഫഇദ ഹിബാലുഹും വഅസീയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാഹിറന്മാരും തമ്മിൽ മത്സരിച്ചപ്പോൾ അവരവിടെ മടികളും അതുപോലെ തന്നെ കയറുകളുമൊക്കെ നിലത്തിട്ടു. യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ സിഹ്റ് കൊണ്ട് തോന്നി അത് എഴയുന്നതായിട്ട്. എന്നു മാത്രമല്ല ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നി. അപ്പോൾ ആ അവരെ സിഹ്റ് കണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തോന്നലുണ്ടായി, യുഹയ്യലു ഇലൈഹി. അപ്പോൾ ഫിർഔന്റെ ആരോപണം ശരിയായോ? ഫിർഔൻ മൂസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നി ലഅദുന്നുക യാ മൂസാ മസ്ഹൂറാ, നീ ഒരു സിഹ്ർ ബാധിക്കപ്പെട്ടവനാണ്. അതേ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സിഹ്ർ കൊണ്ട് പേടിയുണ്ടായി. ഫിർഔന്റെ ആരോപണം ശരിയാണോ? തീർത്തുമല്ല. ഫിർഔൻ മൂസാ നബിയെക്കുറിച്ച് മസ്ഹൂർ എന്ന് പ്രയോഗിച്ചത് മൂസാ നബി കൊണ്ടുവന്ന മുഅ്ജിസത്തിനെയും മൂസാ നബിയുടെ ആ കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതേസമയത്ത് മൂസാ നബിക്ക് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സിഹ്ർ അവർ കൊണ്ടുവന്ന ജാലവിദ്യ കാരണം മൂസാ നബിയിൽ ചില പേടികളും പ്രയാസങ്ങളും ഉണ്ടായി. അത് ഫിർഔന്റെ ആരോപണമല്ല. നീ നിനക്ക് ജാലവിദ്യക്കാരുടെ സിഹ്ർ ഏറ്റിട്ടുണ്ട് എന്നല്ല മൂസാ നബിയോട് ഫിർഔൻ പറഞ്ഞത്. നേരെ മറിച്ച് നീ കൊണ്ടുവന്ന ആദർശം അത് സിഹ്റാണ്, നീ കൊണ്ടുവന്ന മുഅ്ജിസത്ത് അത് സിഹ്റാണ്, അതിനെയാണ് അള്ളാഹു നിഷേധിച്ചത്. ഇതുതന്നെയാണ് റസൂലുള്ളാഹിന്റെ വിഷയത്തിലുമുള്ളത്. റസൂലുള്ള കൊണ്ടുവന്ന മുഅ്ജിസത്ത് ഖുർആൻ അത് സിഹ്റാണ് എന്ന് മക്കാര് പറഞ്ഞു. അത് ഇന്നാരു പറഞ്ഞാലും അവർ അക്രമികൾ തന്നെയാണ്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാവട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംഭവിച്ചതുപോലെ തന്നെ ചില സാഹിറന്മാർ ഉണ്ടായി, സിഹ്ർ ചെയ്തു, ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി, അള്ളാഹു അത് നീക്കിക്കൊടുത്തു. മൂസാ നബിയോട് നീക്കിക്കൊടുത്തതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അള്ളാഹു എന്താ പറഞ്ഞത്? ഫൗജസ ഫീ നഫ്സി ഖീഫത മൂസ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാലൂ ലാ തഖഫ് ഫൗജസ ഫീ നഫ്സി ഖീഫത മൂസ എന്നതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതല്ല അല വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ ഒരിക്കലും വിജയിക്കുകയില്ല, റസൂലുള്ളാഹിന്റെ കാര്യത്തിലും വിജയിച്ചില്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും വിജയിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥൈര്യം വീണ്ടെടുത്തു, അദ്ദേഹം വഴി തിരത്തിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിഹിർ ബാധിച്ച കാര്യങ്ങൾ പുറത്തെടുത്തു, അത് നശിപ്പിച്ചു. റസൂലുള്ളാഹിക്ക് ആശ്വാസമായി, മൂസാ നബിക്ക് ആശ്വാസമായതുപോലെ തന്നെ. ഇതിലെവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് എതിരാകുന്ന സംഗതികളില്ല, അത് ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇന്ന് നാം പഠിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തുകൾ, സൂറത്തുൽ ഫുർഖാനിലും സൂറത്തുൽ ഇസ്രായിലും പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ ഈ ഹദീസുകൾക്കൊരിക്കലും എതിരല്ല എന്നതാണ്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله
1: നമ്മൾ ഇതുവരെ കാതോർത്തത് സിഹറിന്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂൽ സ്ലോട്ടിൽ സംസാരിച്ച പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് വൈബ്സിനിവിടെ സമാപനം കുറിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള സലഫി. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒന്നിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇന്നലെ സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ വളരെ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജെൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.
2: അതിമനോഹരമായ കേൾവിയിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുന്ന നമുക്ക് പേസ് റേഡിയോ തരുന്ന നന്മയുടെ ഈ വസന്തം ഇൻഷാല്ലാ അത് കേട്ടുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകണം. ഇതാ നമുക്കിനി മധുരം ഖുർആനിൻ്റെ ആ ശ്രവണ മനോഹരമായ കേൾവിയിലേക്ക് പ്രവേശിക്കാം.

മഷാല്ല. പ്രിയമുള്ളവരെ, മധുരം ഖുറാനിൽ നമ്മൾ മിഷാരിയ റാഷിദ് അല ഫാസിയുടെ ശബ്ദമാണ് കേട്ടത്. സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനം. അവിശ്വസിച്ച ആളുകൾ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അന്നസമാവാധ്യ വല്ലാർ, ആകാശവും ഭൂമിയും അത് പരസ്പരം ഒട്ടി നിൽക്കുന്ന ഒന്നായിരുന്നു, അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണെന്ന്. എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ? മനുഷ്യന്റെ ചിന്തയെ, മനുഷ്യന്റെ ബുദ്ധിയെ ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പരമാർത്ഥമായ പടച്ച റബ്ബിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് വചനങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനം.

പീസ് റേഡിയോയിൽ അടുത്തതായി നേർവഴിയുടെ പാഠങ്ങൾ, സുപഥം, മരണാനന്തര ബിദഅത്തുകൾ എന്ന വിഷയത്തിൽ ഫൈസൽ മൗലവി നമ്മോട് സംസാരിക്കുന്നു.

ഇബ്രാഹീം كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ശരിയായ വിശ്വാസികളിൽ സജ്ജനങ്ങളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സുബദം പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഇന്ന് നിലകൊള്ളുന്ന അനാചാരങ്ങളാണ് നാം വിശദീകരിച്ചത്. ഒരു മയ്യത്ത് കഫൻ ചെയ്യലും ഖബറടക്കലും അടക്കമുള്ള വിഷയത്തിലുള്ള അനാചാരങ്ങൾ നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇനി മറമാടിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മയ്യത്തിന് വേണ്ടി തൽഖീൻ ചൊല്ലുക എന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ അത് വ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുന്നു. മറമാടി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഒരു പണ്ഡിതൻ വരികയും മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്തായി ഖബറിന് പുറത്ത് ഇരിക്കുകയും എന്നിട്ട് ആ മയ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറബിയിൽ ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് തൽഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടുകളിൽ അതൊരു സുന്നത്തായി ഗണിക്കപ്പെടുന്നു. ഷാഫിഈ മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങളിൽ അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ നാട്ടിൽ അത് പ്രചരിക്കാനുള്ള ഒരു കാരണം. എന്നാൽ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞു എന്നതുകൊണ്ടോ ഒരു കിതാബിൽ അത് രേഖപ്പെട്ടു എന്നതുകൊണ്ടോ മതത്തിൽ അംഗീകരിക്കപ്പെട്ട കർമ്മമായി മാറുകയില്ല. നേരെ മറിച്ച് അല്ലാഹുവോ അവൻ്റെ റസൂലോ ആ വിഷയത്തിൽ കൃത്യമായ അധ്യാപനം നൽകേണ്ടതുണ്ട്. നബിയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ അത് ജീവിതത്തിൽ പാലിച്ചതായി നമുക്ക് തെളിയേണ്ടതുണ്ട്. അതൊന്നുമില്ലാത്തടത്തോളം കാലം എത്ര വലിയ പണ്ഡിതന്മാർ പറഞ്ഞുവെങ്കിലും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചുവെങ്കിലും അതൊരിക്കലും മതമായി സ്വീകരിക്കപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഈ തൽഖീനും. മയ്യത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് അറബിയിൽ ചൊല്ലിക്കൊടുക്കുന്ന വാചകങ്ങളിൽ കാണാം, യാ അബ്ദല്ല ഇബ്നു അമത്തില്ല ഉദ്കുർ അഹ്ദല്ലദീ കുന്ത അലൈഹ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നാണ് അതിൻ്റെ തുടക്കം. അഥവാ അള്ളാഹുവിൻ്റെ അടിമയെ, അള്ളാഹുവിൻ്റെ അടിമയുടെ മകനെ, ദുനിയാവിൽ നീ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ട കരാറുകൾ നീ ഓർക്കണം, അഥവാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്നുമുള്ള സാക്ഷ്യപ്രകാരമാണ് നീ ജീവിക്കേണ്ടിയിരുന്നത് എന്നു പറഞ്ഞ് ആ അടിമയെ അഭിസംബോധന ചെയ്യുകയാണ്. ശേഷം പറയും, ഒരല്പം കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. വഐഖലാക വഅജ്ലസാക വഅസ്അലാക മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമൻ അഖവാതുക. രണ്ട് മലക്കൾ വരും. ഇദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനിൽ അളീമാനിൽ ഹാഇലാനിൽ മുവക്കലാനി ബിക
മുൻകരൻ വന്നക്കീറുൻ അലഹിമസ്സലാം രണ്ട് മലക്കുകളില എൻ്റെ പക്കൽ വരികയാണ്. അവർ മാന്യന്മാരാണ്, അവർ ഭയാനകരമായവരാണ്, അവർ നീലക്കണ്ണുള്ളവരാണ്, എൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. മുൻകറും നക്കീറുമാണ് അവരുടെ പേരുകൾ. അവർ വന്ന് എന്നെ വിളിച്ചുണർത്തും. ശേഷം അജ്ലസാക വസ്അലാക മൻ റബ്ബുക വമാ ദീനുക, അവർ നിന്നെ ഇരുത്തി നിൻ്റെ റബ്ബാരാണ്, നിൻ്റെ മതമേതാണ്, നിൻ്റെ ഇമാമേതാണ്, നിൻ്റെ സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ്, നിൻ്റെ ഖിബ്ല ഏതാണ് എന്നൊക്കെ അവർ നിന്നോട് ചോദിക്കും. ഫഖുല്ലഹുമ ബിലിസാനിൻ ഫസീഹിൻ, നീ അവരോട് ഏറ്റവും നല്ല ശുദ്ധമായ ഭാഷയിൽ നീ അവരോട് പറയുക, ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലത്തി വൽ മുസ്ലിമുന ഇഖ്വാനി വൽ മുസ്ലിമാത്തു അഖവാത്തി വ ഇലാ റബ്ബി മആബി, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്, എൻ്റെ പ്രവാചകർ മുഹമ്മദ് നബിയാണ്, എൻ്റെ ഇമാമ് വിശുദ്ധ ഖുർആനാണ്, എൻ്റെ ഖിബ്ല കഅബയാണ്, എൻ്റെ സഹോദരന്മാർ മുസ്ലിങ്ങളാണ്, എൻ്റെ സഹോദരിമാർ മുസ്ലിമാത്തുകളാണ്, എൻ്റെ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം എന്ന് നീ ധൈര്യസമേതം ഭയമില്ലാതെ പറഞ്ഞുകൊള്ളുക എന്ന് മരിച്ചുപോയ മനുഷ്യന് അറബി ഭാഷയിൽ ഖബറിന് മീതെ നിന്ന് ചൊല്ലിക്കേൾപ്പിക്കുന്നതിനെയാണ് തൽഖീൻ എന്നു വിളിക്കുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മതത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിയുന്ന ഏതൊരാളും ഒറ്റ നോക്കിൽ തന്നെ പറയും ഇത്തരമൊന്ന് മതം പഠിപ്പിക്കുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇല്ലതാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ട് ഏതെങ്കിലും സ്വഹാബിയുടെ ഖബറിന് മീതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഹാബി വന്ന് ഈ നിലക്ക് തൽഖീൻ ചൊല്ലിക്കൊടുത്ത ഒരു സംഭവം പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. പ്രവാചകന്റെ കാലശേഷവും ധാരാളം സ്വഹാബിമാർ പല കാലങ്ങളിലായി പല രാജ്യങ്ങളിലായി മരണപ്പെട്ടു. അവരൊക്കെ മറമാടാൻ സ്വഹാബിമാരും താബിഴികളും നേതൃത്വം നൽകി. അവരാരെങ്കിലും ആ നിലക്ക് ചെയ്തതായി സ്വീകാര്യയോഗ്യമായ രേഖകൾ എവിടെയും കാണാൻ സാധിക്കുന്നുമില്ല. പിന്നെ ചില സ്വഹാബിമാർ ഇങ്ങനെ ചെയ്യാൻ വസിയത്ത് ചെയ്തു എന്ന പേരിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ചില കഥകളുണ്ട്. അവയൊന്നും സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട സംഭവങ്ങളുമല്ല. അത്തരം കഥകളെ അടിസ്ഥാനമാക്കിയാണ് തൽഖീൻ എന്ന ഈ ഒരു അനാചാരം, ബിദ്അത്ത്, മുസ്ലിം ഉമ്മത്തിൽ വ്യാപിച്ചു വന്നത്. അല്ലാതെ ദീനീയമായി മതപരമായി ഇതിന് പ്രമാണമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് തസ്ബീത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറമാടി പൂർത്തിയായതിനു ശേഷം ഒരു ഒട്ടകത്തറുത്ത് അതിനെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്രയും സമയം നിങ്ങളവിടെ നിൽക്കുകയും നിങ്ങളെ സഹോദരന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. കാരണം നിങ്ങളെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നാണ്. അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് നബിതങ്ങൾ ആവശ്യപ്പെട്ടത്. മരിച്ചുപോയ ആളെ വിളിച്ച് അഭിസംബോധന ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന് പറയാവുന്ന ഉത്തരങ്ങളും ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുക്കാനല്ല നിബിധങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇസ്അലു ഇസ്തഗ്ഫിറു ലിഅഖീകും വസ്അലു ലഹു തസ്ബീത്, നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുക, അവന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാർഗമാണ് ഏറ്റവും ശരി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് എന്നതാണ് സാന്ദർഭികമായി കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മറമാടി കഴിഞ്ഞ് തൽക്കീനും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ബിദ്അത്താണ് ഖബറിന് മീതെ ഒരു പുര കെട്ടി ഒരാഴ്ചക്കാലം ഒന്നിച്ച് തുടർച്ചയായി ആ ഖബറിനപ്പുറത്ത് ഖുർആൻ ഓതുന്ന സമ്പ്രദായം. ഖുർആൻ പുണ്യമല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ലേ
എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പലപ്പോഴും ഇതിന് ന്യായീകരണമായി

ദുർബലമായ റിപ്പോർട്ടിൽ പോലും അത്തരമൊരു സംഭവം ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല. സ്വഹാബിമാർ ആരും അങ്ങനെ മരിച്ച ആളുടെ കബറിൻപുറത്ത് പുരകെട്ടി ഖുർആനോദാൻ ഏർപ്പാട് ചെയ്ത, അതിന് പ്രേരിപ്പിച്ച, അതിന് നേതൃത്വം നൽകിയ ഒരു സ്വഹാബിയെക്കുറിച്ച പരാമർശം പോലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രത്യേകമായ ഖുർആൻ പാരായണം അത് അനാചാരമാണ്, അത് ബിദ്അത്താണ്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്നർത്ഥം. അതുപോലെ മരിച്ച അന്ന് മുതൽ 7 ദിവസം ഒന്നാകെ മയ്യത്തിൻ്റെ ബന്ധുക്കൾ മറ്റു ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് പലവിധ ഭക്ഷണങ്ങൾ നൽകുന്ന രീതികളും നമ്മുടെ നാട്ടിലുണ്ട്. അതും മറ്റൊരു അനാചാരമാണ്. യഥാർത്ഥ സുന്നത്ത് മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് അയൽവാസികളും അല്ലാത്തവരും ചേർന്ന് ഭക്ഷണമുണ്ടാക്കി അവരെ കഴിപ്പിക്കുക എന്നതാണ് ശരിയായ സുന്നത്ത്. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫറിൻ തുഅമ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം, കാരണം അവരിപ്പോൾ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്, ഭക്ഷണം കഴിക്കുന്ന ചിന്തയിലല്ല അവരുള്ളത്. അതിനാൽ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കഴിക്കാൻ നൽകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നേരെ മാറി നമ്മുടെ നാട്ടിൽ മരിച്ച ആളുടെ ബന്ധുക്കൾ ഭക്ഷണമുണ്ടാക്കുകയും അല്ലാത്തവർ അവിടെ വന്ന് ആ ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് സുന്നത്തിനെ ബിദ്അത്ത് കൊണ്ട് മാറ്റിമറിച്ചതായി നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. അവിടെയും പ്രവാചക ചരിതയിലേക്ക് മടങ്ങാൻ നാം പ്രത്യേകമായി ശ്രമിക്കേണ്ടതുണ്ട്. ആ മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, ദുഃഖിതരായി ഇരിക്കുകയാണെങ്കിൽ അയൽവാസികളും ബന്ധുക്കളുമൊക്കെയായ ആളുകൾ വന്ന് അവരെ സമാധാനിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വല്ലതും ഉണ്ടാക്കി കൊടുക്കുകയും കഴിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുമൊക്കെ ചെയ്യണമെന്നാണ് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ അഖിലവും രേഖപ്പെടുത്തി വെച്ചത്. എന്നുമാത്രമല്ല, ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് മയ്യത്തിൻ്റെ അഹലുകാർ ഭക്ഷണമുണ്ടാക്കി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ കഴിപ്പിക്കുക എന്നത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറയാത്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഷാഫിഈ മദ്ഹബിൽ വളരെ തുച്ഛമായിരിക്കും. അവർ ബിദ്അത്തുൻ ഖബീഹ എന്നും ബിദ്അത്തുൻ ഗൈറു ഹസന എന്നും ഒക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് പോലും അതിനെ നല്ല ബിദ്അത്ത് എന്ന ന്യായം പറഞ്ഞും സുന്നത്ത് എന്ന ന്യായം പറഞ്ഞുമൊക്കെ എഴുന്നള്ളിക്കാനാണ് നമ്മുടെ നാട്ടിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3, 7, 14, 40 അടക്കമുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കി ആളുകൾ വിളിച്ചുകൂട്ടുന്ന സമ്പ്രദായങ്ങളും ഈ ഗണത്തിൽ വിടുന്ന ബിദ്അത്തുകൾ തന്നെയാണ്. അത്തരം ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല, ആ ഭക്ഷണം കഴിക്കൽ പോലും അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ തന്നെയും എടുത്തു പറയുന്നു. ഫത്വുൽ മുഈനിന്റെ വ്യാഖ്യാനമായ ഇഅനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന സയ്യിദ് ബക്കരി എഴുതിയ ഗ്രന്ഥത്തിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകം പറയുന്നു, മക്കയിലെ മുഫ്തിമാരോട് ഈ വിഷയത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്, അവർ നൽകിയ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തുകയും അതിൽ അത്തരം ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ പോകേണ്ടതില്ല എന്നും അത് ഹറാമായ ഭക്ഷണമാണ് എന്നും അതൊക്കെ മതത്തിൽ പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നുമൊക്കെ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം അനാചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അതെല്ലാം കൈയൊഴുകയും വേണ്ടെന്ന് വെക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ശറഈയായ മതപരമായ ബാധ്യതയാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുപോലെ 7-ാം ദിവസം നടക്കുന്ന തെഹ്ലീൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമാണ്. 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബന്ധുക്കൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വന്നു ചേർന്ന് അവർ ചൊല്ലിത്തീർക്കുകയും ആ ചൊല്ലിയ ദിക്റിന്റെ പ്രതിഫലം ഈ മരിച്ച മനുഷ്യന് ഹദിയ ചെയ്യുകയും ചെയ്യുക എന്നതാണ് തെഹ്ലീലിന്റെ അടിസ്ഥാന തത്വം. അങ്ങനെ 70,000 തവണ ആരെങ്കിലും ലാ

0: ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാലും അള്ളാഹു അവന് നരകം ഹറാമാക്കുമെന്ന ഒരു വ്യാജമായ കഥ ഹദീസ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ അത്ര ഹദീസ് ഇല്ല. സ്വഹീഹായതോ വഈഫായതോ ആയൊരു ഹദീസ് ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നില്ല. നിരർത്ഥകമായ, ബാത്തിലായ, മൗലൂആയ, വ്യാജനിർമ്മിതമായി ഉണ്ടാക്കിയ ചില റിപ്പോർട്ടുകൾ എന്നു മാത്രം. അതിലാണ് പറഞ്ഞത് 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവന് നരകം ഹറാമാണ് എന്ന്. അതിൽ പോലും ചൊല്ലിയവന് ഹറാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ അത് തെളിവാക്കി മരിച്ചൊരാൾക്ക് വേണ്ടി ബാക്കിയുള്ളവർ ചൊല്ലുകയും അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ഹദിയ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കുന്നത്. ചില സൂഫികളുടെ പ്രവർത്തനങ്ങളാണ് പിന്നീട് അതിന് തെളിവായി പലരും ഉന്നയിക്കുന്നത്. അഥവാ ഒരു സൂഫിയായ മനുഷ്യൻ്റെ മാതാവ് മരിക്കുകയും ആ സൂഫിയെ വളരെ വിഷമിച്ചവനായ അവസ്ഥയിൽ മറ്റൊരു സൂഫി കാണുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മ നരകത്തിലാണ് എന്ന് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത് എന്നാണ്. കേട്ട സൂഫി ഒന്നും പറയാതെ പോയി. പിന്നീട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഞാൻ പണ്ട് ചൊല്ലിയ 70,000 ദിക്റുണ്ടല്ലോ, അത് ഇവൻ്റെ ഉമ്മാക്ക് ഞാൻ നൽകിയാലോ. അങ്ങനെ ഇവൻ്റെ ഉമ്മാക്കത് ഹദിയ ചെയ്തു. പിന്നീട് ആ സൂഫി തിരിച്ചു വരുമ്പോൾ പഴയ സൂഫി വളരെ സന്തുഷ്ടനായി നിൽക്കുന്നത് കണ്ടു. ചോദിച്ചു, എന്താണ് താങ്കൾ പെട്ടെന്നൊരു ഭാവമാറ്റം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഒരു കഥ അടിസ്ഥാനമാക്കിയാണ് യഥാർത്ഥത്തിൽ തഹ്ലീൽ എന്ന് പറയുന്ന ആ ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ ഇത്ര വ്യാപകമായി പ്രചരിച്ചത് എന്നോർക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമാണ് സമൂഹത്തിൻ്റെ അവസ്ഥ എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ കുറേ കഥകളും ആര് പറഞ്ഞുവെന്നറിയാത്ത, എവിടെ നിന്ന് കിട്ടിയെന്നറിയാത്ത, മാതൃകാ യോഗ്യരായ ആളുകളാണോ പറഞ്ഞത് എന്ന് പോലും അറിയാത്ത ചില കേവല കഥകൾ മാത്രം അടിസ്ഥാനമാക്കി ദീനിൽ ഒരു ആചാരമുണ്ടാക്കുകയും അതൊരു വലിയ സുന്നത്തിൻ്റെ സ്ഥാനത്ത് അവരോധിക്കുകയും അത് ചെയ്യാത്തവരൊക്കെയും മതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഒഴിവാക്കിയതുപോലെ പെരുമാറുകയും ചെയ്യുന്നിടത്തേക്ക് ഇന്ന് സമൂഹമെത്തി. ഈ സുബദ്ധം പ്രോഗ്രാമിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ നാം സൂചിപ്പിച്ചതുപോലെ പ്രവാചകരുടെ സുഹാബിയായ ഹുദൈഫ റളിയല്ലാഹുവിന് പറഞ്ഞ വാചകമാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കാനുള്ളത്. അഥവാ അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലതഫ്ഷുവന്നൽ ബിദഅ, അള്ളാഹുവാണ് സത്യം, ഈ സമുദായത്തിൽ ബിദഅത്തുകൾ പ്രചരിക്കുക തന്നെ ചെയ്യും. ഹത്ത ഇദാ തുരിക മിൻഹാ ഷൈഉൻ ഖാലു തുരികത്തി സുന്ന, ബിദഅത്ത് പ്രചരിച്ചു പ്രചരിച്ച് അവസാനം ആ ബിദഅത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ ആളുകൾ പറയും സുന്നത്ത് ഒഴിവാക്കിയെന്ന്. അത്തരം സാഹചര്യം വരുമെന്ന് സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പഠിപ്പിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, അത് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് നേർക്കു നേരെ പ്രാവർത്തികമായതായി കാണാൻ സാധിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്ര വ്യാപകമായി ഈ അനാചാരം പ്രചരിക്കുകയും ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത വിധം സമൂഹത്തിൽ അത് ഒരു ക്യാൻസർ പോലെ വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടുന്ന് അങ്ങോട്ട് പ്രത്യേകമായ ദിവസങ്ങൾ വെച്ചുകൊണ്ട് അന്നൊക്കെ ഈ നിലക്കുള്ള ചില പ്രത്യേകമായ ആചാരങ്ങൾ മയ്യിത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിലുണ്ട്. 40-ാം ദിവസം പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കൽ, പിന്നീട് അടുത്ത വർഷം അതേ ഡേറ്റ് തിരിച്ചു വരുമ്പോൾ അന്ന് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കൽ, ഇങ്ങനെ തുടങ്ങി പ്രത്യേകമായ ചില സ്ഥലങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ കണക്കാക്കി അവിടെയൊക്കെ ആ നിലക്ക് മഹത്വം കൽപ്പിച്ച് അന്നൊക്കെ ഈ മയ്യത്തിൻ്റെ പേരിൽ പ്രത്യേകമായ ആചാരങ്ങൾ സംഘടിപ്പിക്കുന്ന രീതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. അവയൊക്കെയും അനാചാരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം അനാചാരങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ മാറ്റിവെക്കുകയും ഈ രംഗത്തെല്ലാം എന്താണോ പ്രവാചക മാതൃക അത് അതേപടി പഠിക്കുവാനും പാലിക്കുവാനും നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: പീസ് റേഡിയോയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഫൈസൽ മൗലവി അവതരിപ്പിച്ച മരണാനന്തര ബിദ്അത്തുകൾ എന്ന വിഷയം.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: അപ്പൊ ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുന്നു. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ, ഭാഗം 2. നമ്മോടൊപ്പം അനൂസ് മഞ്ചേരി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജീവിതത്തിൽ പരലോകമാകുന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുക എന്നുള്ളത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്നതൊരു കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനവും തകരും എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സൂറത്തു നിസാഇലെ 103-ാമത്തെ വചനം അല്ലേ. സമയനിഷ്ഠയില്ലാത്ത നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ്, വലിയൊരു കുറവാണെന്നുള്ളതാണ്. അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ, അടിമ തൻ്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ച റബ്ബിനോട് പറയാൻ ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്നത് അത് സുജൂദിലാകുന്ന, അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്താണ്. ലോകം മുഴുവൻ അടച്ചുപൂട്ടിയാലും അള്ളാഹുമായിട്ടുള്ള ഈ സംഭാഷണത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്ന് തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് ക്രമീകരിക്കാൻ പറ്റും, അവൻ്റെ ജീവിതം നന്നാക്കാൻ പറ്റും, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ അടുക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1-ാമത്തെ വിഷയം, നിസ്കാരത്തെ മുൻഗണനാ പട്ടികയിൽ 1-ാമതാക്കുക എന്നുള്ളതാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല എന്നല്ല, മറിച്ച് എൻ്റെ നിസ്കാരത്തിന് ശേഷമേ മറ്റുള്ള ജോലികൾ ഞാൻ ചെയ്യുള്ളൂ എന്ന നിലപാടിലേക്ക് നമ്മൾ മാറണം. യഥാർത്ഥത്തിൽ ഉണ്ടാവാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചില തിരക്കുകൾ കാരണം നമ്മളെന്താക്കും, നമ്മൾ നിസ്കാരത്തെ പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. ആ സമയത്ത് ചെയ്യുന്നതിൽ നമ്മൾ അലംഭാവം കാണിക്കാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന് ജമാഅത്ത് സംഘടിത നിസ്കാരമാണ്. ഇത് നമ്മൾ ശീലാക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായിട്ട് പങ്കെടുക്കാൻ എന്താക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുള്ളതാണ്. നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് ഒരു 10-15 മിനിറ്റുള്ള ഒരു ജമാഅത്ത് നിസ്കാരം, അല്ലെങ്കിൽ കൂടിയാൽ 20 മിനിറ്റ്, ആ 20 മിനിറ്റ് നമ്മൾ 5 വക്തും നമ്മൾ പള്ളിയിലാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവരും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫർദ് നിസ്കാരങ്ങളെ പോലെ തന്നെ, എന്നാൽ നിർബന്ധമല്ലാത്ത എന്നാൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലറവാത്തിബ് സുന്നത്തുകൾ എന്താക്കണം, നമ്മൾ ശീലിക്കണം. നമ്മുടെ ഫർദിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. അപ്പോൾ ജീവിതം എത്രയൊക്കെ അലങ്കോലപ്പെട്ടാലും നിസ്കാരം കൃത്യമായി ചെയ്യുന്നതിലൂടെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ എന്താകും, അതൊന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ ഒരു തസ്കിയത്ത് ക്ലാസ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഒരു തെർബിയ ക്ലാസ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഊന്നിപ്പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വാദനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആ വിശുദ്ധ ഖുർആനുമായിട്ട് എത്രത്തോളം ബന്ധം പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള സൗഹാർദ്ദമാണ് അള്ളാഹുമായിട്ട് ബന്ധം പുതുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് എന്തല്ല, വെറും ഒരു പുസ്തകമൊന്നുമല്ല അല്ലേ, അത് അള്ളാഹു നമ്മോട് നടത്തുന്ന സംസാരമാണ്. നാം ഖുർആൻ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അത് നമ്മുടെ റബ്ബുമായിട്ടുള്ള അല്ലേ, ഖുർആൻ ഓതുന്ന സമയത്ത് കേവലം പുണ്യത്തിന് വേണ്ടി മാത്രമല്ല, അത് പടച്ച റബ്ബിനുമായിട്ടുള്ള ആ മുബാറക്കാണ്, അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ, അത് പാരായണം ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറ്റാനുള്ള ഒരു പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ. ഇഖ്റ ഉൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും അത് അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക്, അത് ഓതിയവർക്ക് ശുപാർശകനായി വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ വിചാരണ വേളയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഖുർആൻ ഉണ്ടാകുമെന്നത് എത്ര വലിയ ആശ്വാസമാണ്. പ്രായോഗികമായിട്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിക്കുക. ഒരു പേജെങ്കിലും എന്താക്കണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന വരികളുടെ അർത്ഥം ചുരുങ്ങിയ പക്ഷം മലയാളത്തിലെങ്കിലും നമ്മൾ എന്താക്കണം, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്കതൊരു ആസ്വാദനം അതിലുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊന്ന്, സുബഹിക്ക് ശേഷമുള്ള സമയം ഖുർആനിനായിട്ട് നമ്മൾ എന്താക്കണം, മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ദിവസം മുഴുവൻ അത് നൽകുന്ന ഒരു എനർജി ഉണ്ട്, അത് വല്ലാത്തൊരു ഊർജം തന്നെയാണ്. ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആന് സുബഹിക്ക് ശേഷം നമ്മൾ ഒരല്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അല്പം കുറച്ചെങ്കിലും നമുക്ക് ഓതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു ദിവസം നമുക്ക് വല്ലാത്തൊരു ഊർജം നൽകുന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാനുള്ള അഞ്ചാമത്തെ വഴിയാണെന്ത്, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും കൈകൾ പ്രവർത്തിക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ടെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പാപങ്ങൾ ഹൃദയത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅത്തൻ നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ സൗദ. തീർച്ചയായും ഒരടിമ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അവൻ അത് ഉപേക്ഷിക്കുകയും മാപ്പപേക്ഷിക്കുകയും മടങ്ങുകയും ചെയ്താൽ അവന്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിപ്പിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. തിന്മക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമായിട്ടുള്ള തിന്മയുടെ സ്രോതസ്സായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്മൾ എന്താക്കണം, നിയന്ത്രിക്കണം. മറ്റൊന്ന്, പാപങ്ങൾ കുറക്കാനുള്ള തിന്മകളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മരണത്തെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അങ്ങനെ ആ ഒരു ശീലങ്ങൾ, ഒരു ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനും സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ, ഭാഗം 2. നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
3: Peace Radio. Tune to reality.
4: قد كفاني علم ربي من سؤالي.
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആത്മീയ ദാരിദ്ര്യം ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സൃഷ്ടാവുമായുള്ള അകൽച്ചയാണ് ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. മനുഷ്യന് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത ആധുനിക യുഗം അവന്റെ ദൈവബോധം കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. ശരീര വളർച്ചയ്ക്ക് അനിവാര്യമായ ആഹാരം ഒരുക്കുന്നതിൽ വിജയിത്ത മനുഷ്യൻ ആത്മാവിനെ ദരിദ്രമാക്കിയിരിക്കുകയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും പോയാൽ ശരീരം മരിക്കുന്നതുപോലെ ആത്മാവിന് അത്യാവശ്യമായ ആഹാരം നൽകാതിരുന്നാൽ ആത്മാവ് ദരിദ്രമായി മാറും. ഒരു ജപ്പാൻകാരന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നമ്മുടേത് ഒരു വ്യാവസായിക സംസ്കാരമാണ്. മനുഷ്യന് ഇത് മാത്രം പോരാ, വ്യാവസായിക പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾക്ക് ആത്മീയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. 1961 മരണപ്പെട്ട പ്രമുഖ മനഃശാസ്ത്രജ്ഞനായിരുന്ന കാറൽ യൂങ്ങിന്റെ അനുഭവം അദ്ദേഹം തന്നെ പറയട്ടെ. കഴിഞ്ഞ 30 മനോരോഗ ചികിത്സ തേടി മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ദ്വിതീയ പാതയിലേക്ക്, അതായത് 35 കടന്ന എല്ലാവരുടെയും പ്രശ്നം മതപരമായ വിശ്വാസത്തിന്റെ അഭാവമായിരുന്നു. വിശ്വാസികൾക്ക് മതം നൽകിപ്പോന്ന ഒരു വസ്തു ഈ വിഭാഗത്തിന് നഷ്ടമായിരിക്കുന്നു. അത് പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ അവർക്ക് സുഖം നേടാൻ കഴിയില്ല. മനുഷ്യൽപ്പത്തി മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മനുഷ്യനിലും കണ്ടുവരുന്ന തന്നേക്കാൾ ഉന്നതനും ശക്തനും മഹാനുമായ ഒരു പ്രതിഭാസത്തെ ആശ്രയിക്കാനുള്ള വാസന മതം അവനിൽ ജന്മസിദ്ധമാണെന്ന് തെളിയിക്കുന്നു. അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു പുരോഗതിയും മനുഷ്യനെ തൃപ്തനാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ എന്നും ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഈ ആത്മീയ ദാരിദ്ര്യത്തിന് പരിഹാരം ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അത് ദൈവവിശ്വാസമാണ്. അല്ലദീന ആമനു വത്തത്തുമ ഇന്ന കുലൂബഹും ബിദിക്കിരില്ല അലാ ബിദിക്കിരില്ല ഇത്തത്തുമ ഇന്നൽ കുലൂബ്. അതായത്, വിശ്വസിക്കുകയും അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്ര മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ഖുർആനിലെ 13 സൂറത്തു റാഅദിലെ 28 സൂക്തം. എന്നാൽ പല വിശ്വാസികൾക്കും ആത്മീയ സുഖം വേണ്ട പോലെ ലഭിക്കാതെ പോകുന്നു. കാരണം ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിചലനം, അതായത് ഒരേ ഒരു ദൈവത്തിന് മാത്രം അർഹമായ പദവിയിൽ അവനല്ലാത്തവരെ പ്രതിഷ്ഠിക്കുക എന്ന കടുത്ത അക്രമം മൂലമുള്ള ഏറ്റവും വലിയ നഷ്ടം അവനുണ്ടാകുന്നു. അവന്റെ ആരാധ്യ ബിന്ദു മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയില്ലാത്ത വസ്തുക്കളെ ആരാധിക്കാൻ തുടങ്ങുന്നതോടെ മനുഷ്യന് പ്രപഞ്ചത്തിലെ ഏകാവലംബത്തെ നഷ്ടപ്പെടുന്നു. അതോടെ ദിവ്യാനുഗ്രഹത്തിൽ നിന്നൊരംശം ലഭിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടവനായി മാറുന്നു. കാരണം അനുഗ്രഹവും കാരുണ്യവും നൽകാൻ കഴിവുള്ളവനായി അള്ളാഹു അല്ലാതെ വേറൊരാരുമില്ല. ഈ പറഞ്ഞതെല്ലാം ശാശ്വത ജീവിതത്തെ സംബന്ധിച്ചാണ്. എന്നാൽ ക്ഷണികമായ ഐഹിക ജീവിതത്തെ സംബന്ധിച്ചും നഷ്ടമല്ലാതെ ബഹുത വിശ്വാസികൾക്ക് മറ്റൊന്നുമില്ല. ഭാഗികമായി ആത്മീയത അവന് പൂർണ്ണ സമാധാനം നൽകുന്നില്ല. അവനെപ്പോഴും അസ്വസ്ഥനായിരിക്കും. സ്വസ്ഥതയും സമാധാനവും മനഃശാന്തിയും നഷ്ടപ്പെട്ട് അവൻ ദൈവങ്ങൾക്കിടയിൽ ഓടി നടക്കേണ്ടി വരും. ഏത് ദൈവത്തിന്റെ കോപമാണ് തനിക്ക് ലഭിക്കുക എന്ന ഭയപ്പാട് അവന് ദൈവങ്ങൾക്കിടയിൽ മനസ്സമാധാനമില്ലാതെ ഓടി നടക്കാനും ഓരോ ദൈവത്തെയും തൃപ്തിപ്പെടുത്താനുള്ള വഴികൾ അന്വേഷിച്ച് ഏറ്റവും വലിയ തിന്മകളിൽ വരെ അകപ്പെടും. വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള ബഹുദൈവ വിശ്വാസിയുടെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നത് കാണുക. അർബാബും മുത്തഫരിഖൂന ഖൈറും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം, അതോ ഏകനും സർവാധികാരിയുമായ അള്ളാഹുവാണോ? ഖുർആനിലെ 12 സൂറത്ത് യൂസുഫിലെ 39 സൂക്തം. ലറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാ ഉമ്മുതസാകിസൂന വറജുലൻ സലമൻ ലിറജുലിൻ അൽ യസ്തവിയാനി മസല. അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവന്റെ യജമാനന്മാർ. ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. ഉപമയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ? ഖുർആനിലെ 39 സൂറത്തു സുമറിലെ 29 സൂക്തം. ഒരടിമയും കുറെ യജമാനന്മാരും എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അടിമയോട് ആവശ്യപ്പെടുന്നു. ഒന്നും ചെയ്യാനാവാതെ ആരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ അടിമ പരിഭ്രമിയായി നട്ടം തിരിയുന്നു. സകലരുടെയും ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയെന്ന ധാരണ അടിമയെ മാനസികമായി തകർക്കുകയും ചൈതന്യമറ്റതായി തീർക്കുകയും ചെയ്യുന്നു. ഇതാണ് ബഹുദൈവ വിശ്വാസിയുടെ അവസ്ഥ. മറ്റൊരു അടിമ അവന് ഒരു ഉടമ മാത്രം. ഉടമ കൽപ്പിക്കുന്നത് അടിമ യഥാവിധി നിർവഹിക്കുന്നു. അടിമക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിൽ ഉടമ ബോധവാനാണ്. ഉടമയെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് അടിമക്കും അറിയാം. ഉടമയും അടിമയും ഒരുപോലെ സംതൃപ്തരാകുന്നു. ആർക്കും ആരോടും പരിഭവമുണ്ടാകുന്നില്ല. ഏതാണ് ഉത്തമം? മനസ്സിരുത്തി ചിന്തിക്കുക. ഏകദൈവാരാധനയിലൂടെ ആത്മീയമായ ഇരുട്ട് നീങ്ങിയ വിശ്വാസി സന്തുഷ്ടനാണ്. അവനെക്കുറിച്ച് അവന്റെ നാഥനും സംതൃപ്തനാണ്. ഏകദൈവാരാധനയിലൂടെയല്ലാതെ ആത്മീയത സ്വീകരിക്കാൻ ശ്രമിക്കുന്നവർ കൂടുതൽ ഇരുട്ടുകളിലേക്ക് മറിഞ്ഞുവീഴും. അങ്ങനെ അവന്റെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കാനാവാതെ അവൻ അസ്വസ്ഥരാണ്. ഒരു ദൈവത്തിൽ നിന്ന് അഭയം ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു ദൈവത്തിലേക്ക് ഓടുന്നു. ഈ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഹുനഫാ അലില്ലാഹി ഗൈറ മുശ്രിക്കീ നബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഹ്തഫുഹു ത്വയ്ർ ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. വക്രതയില്ലാത്ത ഹൃജുമാനസരായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണവനെപ്പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ സൂക്തം: ഷിർക്ക് ഉൾക്കൊണ്ട വ്യക്തിയുടെ മനസ്സ് ആത്മീയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നതാണ്. മനസ്സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അവൻ ആഗ്രഹിക്കുന്നു. മരീചിക പോലെ കാണപ്പെടുന്ന ആത്മീയ കേന്ദ്രങ്ങളിൽ അവൻ അഭയം തേടുന്നു, പക്ഷേ അവന് സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്നില്ല. അവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനായി ദിവ്യന്മാരുടെയും ആൾദൈവങ്ങളുടെയും അടുത്തേക്ക് പോകുന്നു. ജ്യോത്സ്യന്റെ പ്രവചനങ്ങളും ഗ്രഹനിലകളും ഭാഗ്യനിർഭാഗ്യ നക്ഷത്രങ്ങളും അവന്റെ ഉറക്കം കെടുത്തുന്നു. കഴുത്തിൽ തൂക്കപ്പെടുന്ന തകിടിലും കൈകളിലണിഞ്ഞ ചരടുകളിലും കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ യഥാർത്ഥ ആത്മീയ സുഖം ലഭ്യമാവാതെ അവൻ സകല അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും എത്തിപ്പെടുന്നു. ചിലപ്പോൾ അവന്റെ ആരാധ്യന്മാർ കല്ലുകളും ശവകുടീരങ്ങളും സസ്യങ്ങളും ജന്തുക്കളും പുണ്യവാന്മാരുമായിരിക്കും. തങ്ങളെക്കാൾ കഴിവും ശക്തിയും കുറഞ്ഞ പലപ്പോഴും കേൾവിയോ കാഴ്ചയോ ഇല്ലാത്തവരോട് ആരാധന അർപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വ്യത്യസ്ത നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്ന ഇറാഖിലെ ജനങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഫലമ്മാ ജന്ന അലൈഹി ലൈൽ റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. فَلَمَّا رَأَى الْقَمَرَ بَازِغًا قَالَ هَذَا رَبِّي فَلَمَّا أَفَلَ قَالَ لَئِن لَّمْ يَهْدِنِي رَبِّي لَأَكُونَنَّ مِنَ الْقَوْمِ الظَّالِمِينَ. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിവിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിരിക്കും. فَلَمَّا رَأَى الشَّمْسَ بَازِغَةً قَالَ هَذَا رَبِّي هَذَا أَكْبَرُ فَلَمَّا أَفَلَتْ قَالَ يَا قَوْمِ إِنِّي بَرِيءٌ مِّمَّا تُشْرِكُونَ. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കു ചേർക്കുന്നതിൽ നിന്നും തീർച്ചയായും ഞാൻ ഒഴിവായിരിക്കുന്നു. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 76 മുതൽ 78 വരെ സൂക്തങ്ങൾ. ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കാൻ വ്യത്യസ്ത നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളെയും ആരാധിച്ച സമൂഹത്തോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് ആരാധനകൾ അർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇങ്ങനെ: ഇന്നീ വജ്ജഹ്തു വജിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനേ അല്ല. ഖുർആനിലെ 6-ാമത്തെ അധ്യായം 79-ാമത്തെ സൂക്തം. വ്യാജ ദൈവങ്ങളെയും കൃത്രിമ ദൈവങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവങ്ങളുടെ കോപവും രുദ്രഭാവവും അവരുടെ തീക്ഷണ ശിക്ഷകളും കുരുത്തക്കേടുകളും തട്ടുമെന്ന് ഇബ്രാഹിം നബിയെ പറഞ്ഞ് ഭീതിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: വകൈഫ അഖാഫു മാ അശ്രക്തും വലാ തഖാഫൂന അന്നകും അശ്രക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താൻ ഫഅയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന്. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനിൽ പങ്കു ചേർക്കുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ടു കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കുവാൻ അർഹതയുള്ളവർ? പറയോ നിങ്ങൾക്കറിയാമെങ്കിൽ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ സൂക്തം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിർഭയത്വവും മനസ്സമാധാനവും മനഃശാന്തിയും ലഭിക്കണമെങ്കിൽ ശുദ്ധമായ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസം വെച്ചു പുലർത്തണം. മനുഷ്യനെ യഥാർത്ഥ ദൈവത്തിൽ നിന്നും അകറ്റാനാണ് നാസ്തികരും ബഹുദൈവ വിശ്വാസികളും ശ്രമിക്കുന്നത്. അതുകൊണ്ടുതന്നെ യഥാർത്ഥമായ ആത്മീയ പോഷണം നൽകാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. യഥാർത്ഥ ആത്മീയ പോഷണം ലഭിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ്. ബഹുദൈവ സങ്കല്പം വെച്ചു പുലർത്തുന്ന മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ശരിയായ മനസ്സമാധാനവും മനഃശാന്തിയും സ്വസ്ഥതയും ലഭിക്കുകയില്ല. കാരണം അവരുടെ അവലംബങ്ങൾ മിഥ്യാസങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളിലാണ്. ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവസങ്കല്പം ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ്. ഇതിലൂടെ അവരുടെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കപ്പെടുകയും ആത്മശാന്തിയും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയും ചെയ്യുന്നു. ലോകപ്രശസ്ത പോപ്പ് സംഗീതജ്ഞനായ സ്റ്റീവൻസൺ 1976 ഇസ്ലാം മതം സ്വീകരിച്ചു യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ചർച്ച് ഞങ്ങളോട് ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാറുണ്ടെങ്കിലും ദൈവവിശ്വാസത്തിന്റെ ക്രൈസ്തവ ഭാഷ്യം യേശുവിനെ കണ്ടറിയുക എന്നുള്ളതാണ്. നേരിട്ട് ആർക്കും ദൈവത്തിലേക്ക് അടുക്കാൻ കഴിയില്ല. മധ്യവർത്തികളില്ലാതെ ആത്മീയമായി നേരിൽ ബന്ധപ്പെടുന്ന ഒരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഏതൊരു വ്യക്തിക്കും നേരിട്ട് ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ മനുഷ്യന് ഏകാശ്രമമായി വർത്തിക്കാവുന്ന ഒരു ദൈവമാണ് വേണ്ടത്. മനസ്സിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ബഹുദൈവ വിശ്വാസികൾക്കാവില്ല. മനുഷ്യാസ്തിത്വത്തിൽ നിന്ന് ഉപരിയായ ഒരു ദൈവമാണ് മനുഷ്യന് വേണ്ടത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അവന്റെ അപാരമായ പ്രപഞ്ച സൃഷ്ടിയും അതിന്റെ വൈവിധ്യങ്ങളും നമ്മെ വലയം ചെയ്തിരിക്കെ സൃഷ്ടാവും സംരക്ഷകനുമായ ഒരു ദൈവസങ്കല്പത്തിന് മാത്രമേ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ സംരക്ഷിക്കാനും മനുഷ്യതൃഷ്ണയെ തൃപ്തിപ്പെടുത്താനും കഴിയൂ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞതുപോലെ, മനുഷ്യ മനസ്സിൽ അവ്യക്തതയുണ്ട്. ദൈവിക ചിന്തകൾക്ക് മാത്രമേ അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. അതിലെ കാടത്തത്തെ വിഭാവനം ചെയ്യാനും അശാന്തിക്ക് അറുതി വരുത്താനും ദുഃഖപാരവശ്യത്താൽ പൊറുതിമുട്ടുന്ന മനസ്സിന് മനസ്സമാധാനമേകാനും ദൈവസ്മരണക്കും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസൃതമായ ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മനോദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടാൻ ദൈവസ്നേഹവും അവനിൽ വിലയം പ്രാപിക്കലുമാണ് ഏകമാർഗം. ഭൗതിക ലോകം മുഴുക്കെ ലഭിച്ചാലും മനദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ലെന്ന് തീർച്ച. വത്തവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അതിനാൽ നീ അള്ളാഹുവെ ഭരമേൽപ്പിച്ചുകൊള്ളുക. തീർച്ചയായും നീ സ്പഷ്ടമായ സത്യത്തിൽ തന്നെയാകുന്നു. യഥാർത്ഥ ഏകദൈവാരാധനയിലൂടെ മാത്രമേ ആത്മീയ ശാന്തി ലഭിക്കുകയുള്ളൂ. ആ ആത്മീയ ശാന്തിയിലേക്ക് തിരിച്ചു വരിക, സമാധാനം നേടുക, ഇഹ പര ലോക ജീവിതം വിജയപ്രദമാക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വാഹിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, ആത്മീയ ദാരിദ്ര്യം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് നാസർ സുലാഹി.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത. മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
3: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, റേഡിയോ tune to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്നേഹക്കൂട്. കുടുംബത്തിലെ ദുഃഖങ്ങൾക്ക് സ്നേഹത്തിൻ്റെ മധുര പരിഹാരവുമായി ശ്രോതാക്കളുടെ മുന്നിലേക്കെത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്നേഹക്കൂടിൽ ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ പുരോഗതിയും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നാം പങ്കുവെക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് എന്നുള്ളത് ചില കാരണങ്ങൾ കൊണ്ട് വ്യക്തമാണ്. നിസ്സാര കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മനുഷ്യർ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, യുവതലമുറ പ്രത്യേകിച്ചും നിരാശയിൽ ഉൾപ്പെടുകയും ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്നേഹക്കൂടിൽ തോൽവിയും വിജയങ്ങളും, വിജയിക്കാൻ വേണ്ടി മാത്രമല്ല തോൽവിയും നമ്മുടെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് തോൽക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ളതാണ് എന്നതാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ അതിഥിയെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലതും, ഇപ്പോൾ കഴിഞ്ഞ ഫുട്ബോൾ, അതുപോലെ നാട്ടിലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷ, അതുപോലെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്, അതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയുക നഷ്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ വല്ലാതെ വിഷമിച്ച് ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇനിയൊന്നും നേടാനില്ല, എല്ലാം അവസാനിച്ചു എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അത്തരമൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സ്നേഹക്കൂടിൽ നിന്നും അവർക്കുള്ളൊരു സ്നേഹമായ ഒരു ഉപദേശം നൽകണമെന്നാണ് തോന്നുന്നത്.
4: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. അമ്മാബത്ത്. വളരെ സ്നേഹമുള്ള പ്രേക്ഷകരെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ തോൽക്കാൻ പഠിക്കാം എന്നതാവട്ടെ നമ്മുടെ ക്യാപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്.
3: അതെ അതെ,
4: തോൽക്കാൻ പഠിക്കാം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, തോൽവി ഒരു ചെറിയ രൂപത്തിൽ വരുമ്പോഴേക്കും പാടെ നിരാശരടഞ്ഞ് ജീവിതം എന്നേക്കും ഇനി അവസാനിച്ചു എന്ന് പരിതപിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ അതിൻ്റെ നേരെ ഒരു എതിർഭാഗത്ത്, മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, തോൽവി എത്ര വലിയ തോൽവിയാണെങ്കിലും ശരി, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്.
3: തീർച്ചയായിട്ടും
4: നമ്മുടെ മലയാളികൾ സാധാരണ പറയാറുണ്ട്, എന്ത് തോൽവി എന്നത് അഥവാ പരാജയങ്ങൾ എന്ന് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ല, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്നോട് പറയും, നമ്മുടെ മക്കളോട് പറയും. പക്ഷെ ഒരു ചെറിയ തോൽവി വരുമ്പോഴേക്കും തളർന്നു പോവുകയാണെന്ന് മാത്രമല്ല, ഈ ചൊല്ലൊക്കെ ചൊല്ലുകളായിട്ട് മാത്രം അവിടെ നിൽക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ സമരമുറകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നീറ്റ് പരീക്ഷ നടന്നു, അതിൽ ആദ്യത്തെ പരീക്ഷയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായി, അതിൻ്റെ പേരിൽ രണ്ടാമതൊരു റീ എക്സാം നടത്തേണ്ടി വന്നു. 10-20 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സമയത്തിനിടക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ വർഷം പരീക്ഷ ചെയ്ത കുട്ടികളാണ്. ഒന്ന്, അവർ പ്രതീക്ഷിച്ച പെർഫോമൻസ് അവർക്ക് പരീക്ഷയിൽ നടത്താൻ സാധിച്ചില്ല. പിന്നെ ചില ആളുകൾ ഇനിയൊരു പരീക്ഷ എഴുതിയാൽ മുമ്പ് എഴുതിയ ആ ഒരു പരീക്ഷൻ്റെ ഒരു ബൂസ്റ്റിംഗ് എനിക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എഴുതണില്ല എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ, ജീവിതത്തിൽ ചെറിയ ഒരു കടം കയറിയപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു ആളെക്കുറിച്ച് പിന്നെ കഴിഞ്ഞ 2-3 മുമ്പ് വലിയ വാർത്തയായിരുന്നു. അയാൾക്ക് ഇത്ര ഒരു കടം ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും സഹായിക്കുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പരാജയങ്ങൾ വരുമ്പോഴേക്കും ആകെ ഈ ഒരു രൂപത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ അപൂർവമാണെങ്കിൽ നമ്മൾ കാണുന്നു. അപൂർവമാണെങ്കിലും ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുകയും നമ്മുടെ മക്കൾക്കൊക്കെ പരാജയപ്പെടാനും അതാ തോൽക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഒരു മറ്റേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. തോൽക്കാൻ പഠിക്കണം.
3: അതെ അതെ,
4: എന്നതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്.
3: അപ്പോൾ നമുക്കറിയാം, അപ്പോൾ തോൽക്കാൻ പഠിക്കണം എന്നുള്ളത് ശരിയാണ്. കാരണം പല ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലേ, നമ്മുടെ പല അറിയപ്പെടുന്ന പലരെയും കണ്ടെത്തുമ്പോൾ അവരൊക്കെ പലപ്പോഴും തോറ്റവരാണ്. അതിപ്പോൾ ഇനി ഒരു ബിസിനസ്സുകാരനാകട്ടെ, അതല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാകട്ടെ, അല്ലെങ്കിൽ ഒരു പണ്ഡിതനാകട്ടെ, ഇവരൊക്കെ പലപ്പോഴും എന്താണ് പലതിലും തോറ്റ, പക്ഷെ തോറ്റത് നമ്മൾ കേൾക്കാറില്ല അല്ലെങ്കിൽ അറിയാറില്ല, ജയിച്ചത് മാത്രമാണ് നമ്മളറിയുക. അതുകൊണ്ട് ഈ തോൽക്കുക എന്നുള്ളത് എന്താണ്, ഒരു പക്ഷേ അത് വിജയത്തിലേക്കുള്ള ഒരു ബൂസ്റ്റിംഗ് തന്നെ ആയിരിക്കും.
4: ചവിട്ടുപടികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും നമ്മളുടെ ഒരു കുട്ടിക്കാലഘട്ടം, പലപ്പോഴും ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അറിയോ, നമ്മളെ കാലത്ത് അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷേ ഏത് നാട്ടിൻ പുറങ്ങളിൽ ഏതൊരു കാലഘട്ടത്തിലും ഒരു ഓരോ പിന്നെന്താ പറയുക ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ, പുരോഗതിയുടെ ഘട്ടങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഞാൻ ആലോചിക്കുമ്പോൾ, അന്ന് പിന്നെ ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടും, ആ വലിയ പിന്നെ ആൻറ്റിനയാണ് ഉണ്ടാവുക, അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്ലിയർ ഇല്ലാത്തൊരു കാഴ്ചയൊക്കെയാണെന്ന് കാണാം. ഇന്നത്തെ ആ രൂപത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത്. അത് മാത്രമല്ല, കൂട്ടം കൂടിയുള്ള ഒരുപാട് കളികളുണ്ട് അല്ല. ഈ കളികളിൽ ഒരു ടീം ജയിക്കും, അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, ഒരു ടീം തോൽക്കും. ആ തോൽക്കുന്ന ടീമിനെ നന്നായി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ആ ആളുകൾ അവിടുന്ന് അവസാനം തിരിച്ചു പോകണം എങ്ങനെയാണ്, വിജയിക്കണം എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ്. തൊട്ടടുത്ത ദിവസം വരുന്നു, ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, അല്ലെങ്കിൽ തോറ്റ ടീമിനെ വീണ്ടും തോറ്റേക്കാം, ഇതൊക്കെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷെ ആ തോൽവികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അന്ന് നമ്മളെ ആരെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അപ്പോൾ തിരിച്ചു പോണ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അറിയാം, നാളെ എന്തായാലും ഒന്നും കൂടി ഉഷാറായിട്ട് കളിച്ച് അവിടെ വിജയിക്കണം എന്നാണ്. ഇന്ന് അവിടെ മക്കളെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇതുപോലുള്ള പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ അവർ മാനസികമായി തയ്യാറാവാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുട്ടികളൊക്കെ ഫോണുകളിൽ വ്യത്യസ്തമായ കളികൾ കളിക്കാറുണ്ട് അല്ലേ, ഏത് കുട്ടികളാണെങ്കിലും ഫോണിൽ കളിക്കാറുണ്ട് എന്നുള്ളതാണ്. പല ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, അല്ല ആ കുട്ടികളെ ഒരു നമ്മളൊരു ക്ലോസ് ഒബ്സർവേഷൻ, ഒരു വളരെ അടുത്ത് ഇരുന്നൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണം. എന്താ അറിയും, അവരെങ്ങാനും തോൽക്കാൻ പോകുന്ന നിമിഷം എന്ത് ചെയ്യുന്ന അറിയും, അവരത് ഒന്നുകിൽ ഓഫാക്കും, അല്ലെങ്കിൽ ആ ഗെയിം സ്റ്റോപ്പാക്കിയിട്ട് എന്ത് ചെയ്യും, അടുത്ത ഗെയിമിലേക്ക് അവർ പോകുന്നില്ല. എന്താണ് സൂചിപ്പിക്കണത്,
3: അവർക്ക് തോൽക്കാൻ ഇഷ്ടമില്ല.
4: തോൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾ തോൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, തോൽക്കാൻ ഞങ്ങൾ റെഡിയല്ല എന്നുള്ളത്. അപ്പം അത് ജീവിതത്തിൽ, ഒരു കളിയിലാണെങ്കിൽ പോട്ടെ അത് നമുക്ക് ഒഴിവാക്കാം, പക്ഷെ അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തോൽക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോൽവികൾ ഉണ്ടെങ്കിലേ എന്തേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യരുടെ ഒരു അവസ്ഥ ആലോചിക്കുന്നത്, ബാക്കിയുള്ള ഏത് ജീവജാലങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവയ്ക്കൊക്കെ ജന്മനാ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സിദ്ധികൾ, ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഴീൻ്റെ കുഞ്ഞാണെങ്കിൽ അത് ആ മുട്ടയിൽ നിന്നും വിരിഞ്ഞ ഉടനെ തന്നെ എന്തുണ്ട്, നടക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ തള്ളയുടെ കൂടെ അങ്ങനെ പോയി കൊത്തിപ്പെറുക്കാനും വേണ്ടിയിട്ട് ചെറുപ്പം എന്ന് വളരെ വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലേ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് സാധിക്കുന്നുണ്ട്. ഒരു പശു പ്രസവിച്ച ഉടനെ തന്നെ അതിന് കുഞ്ഞെന്തുണ്ട്, ആ പശുക്കുട്ടി അതിൻ്റെ അകിടിലേക്ക് സ്വയം നടന്നു പോവുകയും പാല് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മൃഗങ്ങളെടുത്ത് പരിശോധിച്ചാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ മനുഷ്യരുടെ ജീവിതം അങ്ങനെയല്ല അല്ല, നമ്മളൊരു നിസ്സഹായാവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്. വെറും കരയാൻ മാത്രമാണ് ചെറിയൊരു കുട്ടിക്ക് സാധിക്കുന്നത്. പക്ഷെ എന്നാൽ കരയും, ഒരു ഉറുമ്പ് കടിച്ചാൽ കരയും, എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അപ്പോഴും കരയുണ്ട്. ആ രൂപത്തിലാണ് ചെറിയ ഒരു ചെറിയ കുഞ്ഞു മക്കൾ. പിന്നെ അവിടുന്ന് പതുക്കെ ഒന്ന് കിടത്തിയിടന്ന് എന്ത് ചെയ്യും, കമിഴാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരാഴ്ച കൊണ്ട് കഴിയില്ല, ഒരുപാട് തവണ ഇതിങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും, ഇങ്ങനെ നിരന്തരം തോറ്റ് തോറ്റ് തോറ്റ് തോറ്റാണ് എന്ത് ചെയ്യണത്, ഒരു ദിവസം എന്ത് ചെയ്യണത്, ഈ കമിഴ്ന്ന് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അവസാനം ഈ കമിഴ്ന്നോടൊന്ന് ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു നോക്കും, ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരു അറ്റംപ്റ്റ് കൊണ്ട് കഴിയില്ല, നിരന്തരം ദിവസങ്ങളോളമുള്ള പരിശ്രമം കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒന്ന് ആ കിടത്തിയ കമിഴ്ന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മൂവ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ട്. പിന്നെ പതിയെ മുട്ട് കുത്താൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങുന്നു, ഇരിക്കുന്നിടന്ന് പിന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളുടെ ആഴ്ചകളുടെ പരിശ്രമങ്ങൾ, ഇതൊക്കെ എന്താണ് മനുഷ്യ, നീ ഒരുപാട് തോൽവികൾ അനുഭവിച്ചിട്ട് വേണം നീ വിജയിക്കാൻ അല്ലേ, ഇതാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലാണെങ്കിൽ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. അത് എന്നേക്കുമുള്ളൊരു പരാജയമല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബോധപൂർവമായ ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിൽ കണ്ടല്ലേ, എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നല്ലോ, ഇപ്പോൾ അൽഹംദുലില്ലാ ഈ രൂപത്തിലേക്ക് ഞാൻ എത്തിയല്ലോ, അപ്പം ഇനിയും നേട്ടങ്ങൾ നേടാനും നല്ല കാര്യങ്ങളിലേക്ക് എത്താനൊക്കെ എനിക്ക് സാധിക്കും. ഈ ഒരു ഇപ്പോഴുള്ള ഞാൻ ഈ തോറ്റ അല്ലെങ്കിൽ ഞാൻ ഈ പരാജയപ്പെട്ട ഈ ഒരു അവസരത്തിനെ ഞാൻ സ്വന്തം ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുള്ളത്.
3: അതെ, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് നമ്മൾ ബൈക്കർ യാത്രയാണ്. അപ്പോൾ യാത്രയിൽ റെയിൽവേ ഗേറ്റ് എത്തി, നല്ല തിരക്കാണ്, പിന്നെ തിരക്ക്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണുള്ളത്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്രയും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് കിട്ടിയ ഗ്യാപ്പിൽ കൂടെ ബൈക്ക് എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മളെന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകും. എന്നിട്ട് ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ വരുമ്പോൾ ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കേണ്ടത്, പക്ഷേ നമ്മൾ എവിടെയെങ്കിലും സൈഡ് കിട്ടി, എവിടെ ഗ്യാപ്പ് കിട്ടി, ആ ഗ്യാപ്പ് കൂടെ ഒക്കെ കടന്നുപോയി നമ്മൾ മുമ്പിലെത്തി, നമ്മളിപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോവാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാവും, ഇനി ഒന്നുമില്ല എന്ന് പറയലല്ല, എവിടെയെങ്കിലും ഒരു ചെറിയൊരു തിരിവ് അവിടെ ഉണ്ടാവും അല്ലേ, ആ തിരിവിലൂടെ കടന്ന് അടുത്ത സ്റ്റെപ്പിലെത്തി, അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ പോയി, തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്മൂത്തായി പോകുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു തിരിച്ചറിവ് ശരിക്ക് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
4: അതെ, അതന്നെയാണ് നമുക്ക് പറയുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് ഒരു 10-ാം ക്ലാസ്സിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടി അവളുടെ പിന്നെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലേ, വിജയിച്ച ഒരു സന്തോഷമൊക്കെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഒന്ന് കൂട്ടുകാരികളുടെ കൂടെ ഒക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചു. രക്ഷിതാവ് മടിച്ചിട്ടാണെങ്കിലും സമ്മതം കൊടുത്തു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേറെ എവിടേക്കോ അവർ കറങ്ങി, വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ കുട്ടികൾ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനായാലും നിങ്ങളായാലും ഏതൊരു രക്ഷിതാവാണെങ്കിലും

0: ഇത്രയൊക്കെ നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, നീ എന്നോട് കളവ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു വടിയെടുത്തിട്ട് രണ്ടടി കൊടുത്തു. ഉമ്മക്ക് ആ ഉമ്മ പറയണതെന്ന് വെച്ചാൽ അത്ര സങ്കടമായിരുന്നു സാറേ എനിക്ക്, എനിക്കൊരു നിലക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അവൾ എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഏറെ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ ഉമ്മ മോളോട് പറയണം, തലാസം കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആണല്ലോ, ഇന്നൊരു കാര്യം ചെയ്യും, ഇന്നലെ നിനക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ എത്ര പെട്ടെന്നാണ് നിൻ്റെ പണിയൊക്കെ നീ തീർത്ത്, ഇന്ന് എനിക്ക് കുറച്ച് സുഖമല്ല, എനിക്ക് തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാ പണിയും വേഗം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി ഉമ്മ പറഞ്ഞു കേട്ടിട്ട് അല്പം ഒന്നും തിരിച്ചൊന്നും പറയാതെ റൂമിലേക്ക് പോവുകയും വാതിലടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണില്ല, വാതിൽ ഒരു അനക്കും കാര്യങ്ങളൊന്നും കാണില്ല. അല്ലെങ്കിൽ ഉമ്മ എന്തോ ഒരു ആ ഉമ്മ പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് എന്തോ അറിയില്ല എനിക്കൊന്ന് പോയി നോക്കാൻ തോന്നുന്നു. ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ഷാളിൽ തൂങ്ങി നിൽക്കുന്ന മോളാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്ത് ചെയ്തിട്ടില്ല, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. അവിടെ പിന്നെ മകനെ വിളിക്കുകയും വേഗം കത്തി കൊണ്ടുവരാൻ പറയും, അറക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു സൺഡേയാണ്, ഒരു ഞായറാഴ്ചയാണത്. അങ്ങനെ അവസാനം ഇവർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തി, ഒരു ഒരാഴ്ചത്തെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്തു, ഇവർക്ക് നല്ല ഈ കുട്ടിക്ക് നല്ലൊരവസ്ഥയിലൊക്കെ എത്താൻ പറ്റി. പക്ഷെ ആ ഉമ്മ പറയുന്ന ചില വാക്കുകൾ അതാണ് ഈ ഒരു സമയത്ത് നമ്മൾ അല്ലേ. അതിനുശേഷം പലപ്പോഴും നമ്മളെ പല കാര്യങ്ങൾക്ക് അവർ വിളിക്കുകയും എൻ്റെ മനസ്സിന് ഇപ്പോഴും അത് പാകപ്പെട്ടിട്ടില്ല, ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള പരിശ്രമങ്ങൾ എൻ്റെ കുട്ടികൾ ചെയ്യുമോ, അറ്റംപ്റ്റ് നടത്തുമോ, ആ ഒരു പേടിയാണ് എനിക്ക് രാത്രി ഉറക്കമില്ല, അങ്ങനെ ഒരുപാട് ആദികളോട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഇവർ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ബില്ലായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒരു പാരൻസ് സെഷനിൽ, പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ഒരു ഷാളിന് എത്ര വില എന്ന് വെച്ചു. ജസ്റ്റ് ഏറ്റവും മുന്തിയ ഇവിടെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അണിയുന്ന ഈ ഒരു ഷാളിന് ശരിക്കും എത്ര വില? അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല ഏറ്റവും മുന്തിയ ഒരു ഷാളാണെങ്കിൽ അപ്പോൾ ഇവർ പറഞ്ഞു 1000 രൂപയൊക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ ഓരോ പുതിയ പുതിയ ഷാളിൻ്റെ പേരൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ പരിചയപ്പെട്ടൊരു ഷാള്, ആ ഷാളിന് ഏകദേശം 2 ലക്ഷം രൂപ. അല്ല ഇവരൊക്കെ എല്ലാവരും വലിയ കണ്ണുകളോടെ മേലക്ക് നോക്കും, 2 ലക്ഷം രൂപേൻ്റെയൊക്കെ ഷാളോ? ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പം ഈ പറഞ്ഞ സംഭവം പറഞ്ഞു. അപ്പം നമ്മുടെ മക്കളൊക്കെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു ഉമ്മ ആ കുട്ടി ചെയ്തൊരു മിസ്റ്റേക്ക്, ആ ഉമ്മയുടെ സങ്കടം അതൊരു ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചപ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാൻ പോലും 16-17 വയസ്സൊക്കെ പ്രായമെത്തിയ കുട്ടികൾക്ക് സാധിക്കണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരവസ്ഥ നിങ്ങൾ ആലോചിക്കുകയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ മക്കളെ ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവിടെ കാർക്കശ്യത്തോടു കൂടി പെരുമാറേണ്ട സമയത്ത് കാർക്കശ്യത്തോടു കൂടി തന്നെ പെരുമാറും. എന്നാൽ അത് ഒരു ദേഷ്യം പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം പ്രകടമാക്കാനോ അല്ല, മറിച്ച് അവർക്ക് അവരോടുള്ള സ്നേഹമാണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെന്ന്. വെറും ദേഷ്യം മാത്രമല്ലല്ലോ, നമ്മുടെ സ്നേഹം അവരെ അനുഭവിക്കണമല്ലോ. അപ്പം ഇതുപോലെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുള്ളത്. അതുപോലെ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില രക്ഷിതാക്കളും അങ്ങനെയുണ്ട്, എല്ലാ പരീക്ഷയിലും എൻ്റെ കുട്ടി മുഴുവൻ മാർക്കും വാങ്ങി വരണം, അതില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു സുഖവും കൊടുക്കാത്ത, ഒരു പിന്നെന്താ പറയുക, സപ്പോർട്ടും കൊടുക്കാത്ത എത്രയോ രക്ഷിതാക്കളെ കാണാം. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ അമ്മമാരാണ് ഉമ്മമാരാണ് ഒരു സ്റ്റെപ്പ് മുന്നിൽ അല്ലേ, അവർക്കാണ്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവരത്ര ഇപ്പോൾ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, ഒരു ക്ലാസ്സിൽ 35, 40, 50 കുട്ടികളൊക്കെ അടുത്തുണ്ടാവും. ഈ 50 കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മളെ കുട്ടി മാത്രം എല്ലാ പരീക്ഷയിലും 1-ാം സ്ഥാനം വാങ്ങണം എന്നൊരു പിടിവാശി, അമിതമായൊരു താല്പര്യം, അമിതമായൊരു വാശി നമുക്ക് ഇതേ പാടില്ല ഉണ്ടാവാൻ പാടില്ല. കാരണം അതേ കാലിബറിലെ മറ്റു കുട്ടികളില്ലേ അല്ലേ, ഈ പരീക്ഷയ്ക്ക് ഇവൻ ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കുട്ടി നന്നായി പരിശ്രമിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ മോനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്, സാറല്ലേ മോനാണെങ്കിൽ മോളാണ് നമ്മൾ പറയേണ്ടത്, സാറില്ല ഇപ്രാവശ്യം നീ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ പരിശ്രമം അവന് കിട്ടി. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ കൂടി നിനക്കുള്ള ഒരു പാഠമാണ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആ ഈ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ ആ കുട്ടിക്കും തോന്നും ശരിയല്ലേ ഞാൻ എവിടേക്കോ ഉഴപ്പിയിട്ടില്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് 1-ാം സ്ഥാനം കിട്ടാതെ പോയത് അല്ലേ, ആ ഒരു ബോധം കുട്ടിക്ക് വരും. ഇത് നമ്മൾ നേരെ തിരിച്ചിങ്ങനെ പറയണമെങ്കിൽ, കണ്ടോ നീ പഠിച്ചില്ല, അവർ കണ്ടില്ലേ, ഇവർ കുറ്റപ്പെടുത്തലാണ് ഈ സമയത്ത് നടത്തുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനോധൈര്യം മുഴുവൻ ചോർന്നു പോകും. അങ്ങനെയുള്ള കുട്ടികളാണ് പലപ്പോഴും അവിവേകങ്ങൾ കാണിക്കുന്നുള്ളത്.
1: അപ്പോൾ ഞാനിത് പറഞ്ഞ നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ വന്നു, ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായ ഒരു സംഭവം. ഇപ്പോൾ എൻ്റെ ചെറിയ മോളുണ്ട്, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഓരോ സമയത്തും ഓരോന്ന് പഠിച്ച് ഓരോ പാട്ടും ആംഗ്യ പാട്ടും ഒക്കെ ആയിട്ട് ചെല്ലണമല്ലോ.

0: കഴിഞ്ഞ സമയത്ത് അവള് ക്ലാസ്സിൽ തേർഡായിരുന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് തേർഡ് കിട്ടിയപ്പം, തേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് വെച്ചാൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു, ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കൊടുത്ത്, പിന്നെ ഒന്ന് വന്നപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു, കാരണം ഒന്നാം സ്ഥാനം ആയില്ലല്ലോ എന്നുള്ളൊരു. പക്ഷേ നമ്മൾ പറഞ്ഞു മൂന്നായില്ലേ, 40 കുട്ടികളിൽ നിന്ന് മൂന്നായല്ലോ, ഇനിയുള്ളത് എന്താവണം, നീ ഒന്നാവണം, ഒന്നാമത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ ഫസ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ ഒരു എന്താ വെച്ചാൽ അന്ന് കിട്ടാത്തത് പിന്നെ അടുത്ത മത്സരത്തിൽ കിട്ടാൻ വേണ്ടി അന്ന് ബൂസ്റ്റ് ചെയ്തപ്പോൾ അത് വാങ്ങി. പക്ഷെ അവിടെ ഉള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ കരഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ അവളെന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാ കരയണത്, വിഷമമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയും. നിങ്ങൾ പറഞ്ഞപ്പോൾ അതാണ്, കാരണം കുട്ടികൾക്ക് പ്രശ്നമല്ല, ഉമ്മമാർ ആണ് ഇതിൽ മത്സരം. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഈ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും അവിടെ പാരൻസ് തമ്മിലാണ് മത്സരം എന്നുള്ളതൊരു കമൻറ്റ് പലരും പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
1: അത് ഈ പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അത് ഒരു തോൽവി, ചെറിയൊരു തോൽവി ഉണ്ടാകുമ്പോൾ അത് നമുക്കൊരു ഇനി അടുത്ത ഉയരങ്ങൾ കരസ്ഥമാക്കാൻ നേടാനുള്ളൊരു അവസരമായിട്ട് ആണ് എന്ന രൂപത്തിൽ രക്ഷിതാക്കൾ കൂടി പിന്നിൽ നിന്നൊരു സപ്പോർട്ട് കൊടുത്താലേ, ഒരു താങ്ങും ഒരു തലോടലും കൊടുത്തെങ്കിലേ ആ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, നല്ല കുട്ടികളായിട്ട് പരിശ്രമിക്കുള്ളൂ, നല്ല കുട്ടികളായിട്ട് മാറുള്ളൂ. അവിടെ നമ്മളുടെ ഭാഗത്ത് കുറ്റപ്പെടുത്തലുകളാണെന്നുണ്ടെങ്കിൽ പരാജയപ്പെടുന്നതിന് അവർ വെറുക്കുകയും ഏതെങ്കിലും ചെറിയ തോൽവി വരുമ്പോഴേക്കും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള അവസ്ഥ വരുന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു അനുഭവം പറയാനുള്ളത്, നമ്മുടെ യുവാക്കളെക്കുറിച്ച് പിന്നെ നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം ഓക്കെ, വിദ്യാർത്ഥികളുടെ അപ്പുറത്ത് ഇല്ല, യുവാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല കോഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടക്കണം എന്ന താല്പര്യത്തോടുകൂടിയിട്ട് കയറും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നൊരു കാലമാണ് അല്ലേ, ഓരോ സംരംഭങ്ങൾ തുടങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നമ്മൾ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയണ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പറയണത് റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ടൗണിലും തുറക്കുന്ന കടകളുടെ എണ്ണം അല്ലേ, ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പിന്നെ ഭാഗത്തുകൂടെ നമ്മൾ ഒന്ന് പോവുകയാണെങ്കിൽ, ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ തുറന്ന പല കടകളും എന്ത് ചെയ്തിട്ടുണ്ടാവും,
0: അടച്ചിട്ടുണ്ടാവും
1: എന്നുള്ളതാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പലപ്പോഴും ഇപ്പോൾ ഉള്ള പുതിയ പുതിയ ഷോപ്പുകൾക്കൊക്കെ ആളുകൾ ചെലവഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ, അദ്ദേഹം വലിയ പൈസക്കാരനാണ്, നല്ല സമ്പന്നനാണ്, അദ്ദേഹം നല്ലൊരുപാട് ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏക ഒരു ഒറ്റ മകനാണുള്ളത്, ബാക്കി 4 പെൺകുട്ടികളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരുപാട് സംരംഭങ്ങളും അവന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തു, പക്ഷെ അതിലൊന്നും ഒരു എന്താ കണിശത അല്ലേ, അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ ഇതൊന്ന് വിജയിപ്പിക്കണം എന്നൊരു താല്പര്യം അവൻ്റെ മനസ്സിൽ നിന്ന് വരണ്ടേ. അതൊക്കെ ഇങ്ങനെ വലിയ ആവേശത്തിൽ തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് ഇട്ടേച്ച് പോകും. എനിക്ക് മടുത്തിട്ടുണ്ട്, ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് സ്വസ്ഥമായിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച്, ഇവരെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നമ്മളെ ക്യാഷ് പോകുന്നു, അതിനേക്കാൾ നമ്മളെ പിന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ അതെന്തോ അതെന്തോന്നുള്ളു. അപ്പോൾ യുവാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് കാണുന്ന പല വലിയ വലിയ ബ്രാൻഡുകളൊന്നും ഒരു ദിനം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല എന്നുള്ളതാണ്. അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത ആ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ന് കാണുന്ന ഏതൊരു വലിയ ബ്രാൻഡുകളും വലിയ ബിസിനസ് സ്ഥാപനങ്ങളും നമുക്ക് മനസ്സിലാക്കണം. നമ്മളൊരു തുടക്കം തുടങ്ങി ആദ്യത്തെ മാസം തന്നെ വലിയ ലാഭമൊക്കെ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആ പരിപാടി തുടങ്ങാൻ അർഹനല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് ബിസിനസ്സുകളും അല്ലെ, അവർക്കൊരു പിന്നെ അതിൻ്റെ ഒരു പിന്നെ ആദ്യ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെ കുറിച്ച് പറയേണ്ടോ?
0: ഏതൊരാൾക്കും
1: സെലിബ്രിറ്റികളാവട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ മുന്നിൽ വരുന്നത് ആദ്യമൊക്കെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചു. ഒരു 40 മിനിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്നു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇരുന്നതിനുള്ളത് എൻ്റെ ഒരു അനുഭവമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അലഹമ്ദുലില്ല നമ്മൾ റെഫർ ചെയ്ത് കൃത്യമായി വരുന്നു, കൃത്യസമയത്തിനകത്താണ്. അപ്പോൾ ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് ഓരോ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവയൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ പരിശ്രമം അല്ലേ. അതുപോലെ ചില ഇപ്പോൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്, ബൾബ് കണ്ടെത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹം 1000 തവണ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് പലപ്പോഴും പല സ്റ്റോറികളായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1000 തവണയും ഞാൻ പഠിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇത് വിജയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ രൂപത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഏതൊരു കാര്യത്തിലും ഇപ്പം നമ്മളവിടെ ആലോചിച്ചു ടെക്നീഷ്യന്മാരായ ആൾക്കാരുണ്ടാവും, മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ഓരോ മേഖലയിൽ അവരൊക്കെ ഒരു ദിവസം കൊണ്ടല്ലല്ലോ ആ ഒരു മേഖലയിലേക്ക് എത്തിയത്.
0: അപ്പോൾ ഒരു ചെറിയൊരു സംഭവം പറയാറുണ്ടല്ലോ, ഒരാൾ വഴിയിൽ വാഹനം കുടുങ്ങിയിട്ട് മണിക്കൂറുകളോളം കാത്തു നിന്നു, അവസാനം അതിൻ്റെ ആ പണിയറിയുന്ന ഒരാൾ വന്നിട്ട് അയാളൊരു ഹാമർ എടുത്തിട്ടൊരു മേട്ടം മേടി, വണ്ടി ശരിയായി, പക്ഷെ അയാളുടെ ഫീസ് ചോദിച്ചപ്പോൾ അയാൾ നല്ലൊരു ക്യാഷ് വാങ്ങി. അപ്പോൾ എന്താ ഇത്രയും എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതാണ്, കാരണം ഇന്നലെയൊന്നും കൊണ്ട് പഠിച്ചതല്ല ഇത്, വർഷങ്ങളോളം അയാൾ മനസ്സിലാക്കിയതാണ്.
1: ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് അവസാനിച്ച ഒരു കാലം തന്നെയാണ് ഇപ്പോൾ. ഇപ്പോൾ ക്ലാസ്സിലേക്കൊക്കെ ഈ മത്സരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭയങ്കര സ്വാഭാവികമായിട്ടും ഫാനിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഇതൊരു എന്താ പറയുക, നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്ന്. അപ്പോൾ ഞാൻ ഈ ആ കുട്ടികളുടെ തർക്കം കണ്ടിട്ടാണ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെന്നു ഒക്കെ ചെന്നപ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവരായവരുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ ഈ ഒരു തർക്കത്തിന് ഞാനുണ്ട്, ഞാൻ ജസ്റ്റ് വെറുതെ കുറച്ച് കാര്യങ്ങളിങ്ങനെ, എനിക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടീമിൻ്റെ ഫാനുകളാണല്ലോ മൊത്തത്തിലുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിയട്ടെ, ഇപ്രാവശ്യം ലോകകപ്പ് നേടിയ സ്പെയിനിൻ്റെ അനുകൂലിച്ചുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ ആ ക്ലാസ്സിൽ ഒരാൾ പോലും സ്പെയിൻ എന്ന ഒരു ടീമിന് എന്തെയ്യണില്ല ഇല്ല. ശരി, ഇനി നിങ്ങൾക്ക് ആർക്കാ ഈ മത്സരത്തിനെ കുറിച്ച് പറയാനും തർക്കിക്കാനും അർഹതയുള്ളതെന്ന് വെച്ചാൽ അല്ല, പിന്നെ ആരും ഉണ്ടെന്നില്ല. അല്ല പറഞ്ഞു സാർ ഞങ്ങൾ അർജൻറ്റീനക്കാരാണ്, ഫൈനലിൽ വരെ എത്തിയില്ലേ, ഫൈനലിലല്ലേ തോറ്റത്. അപ്പോൾ അത് പറഞ്ഞ് തീരുമ്പോഴേക്ക് മറ്റുള്ളതാണ് ഫൈനലിൽ നിങ്ങൾ കളിച്ചിട്ടല്ലോ, നിങ്ങൾ ഫൈനലിൽ എത്താൻ തന്നെ ഒരർഹതയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ശരി, അർഹത ഉണ്ടോ ഇല്ല ഒക്കെ നിൽക്കട്ടെ. നമ്മൾ ആലോചിക്കുക ഈ വർഷത്തെ വേൾഡ് കപ്പിൽ എത്രത്തോളം രാജ്യങ്ങൾ പങ്കെടുത്തു, ഈ പങ്കെടുത്ത മുഴുവൻ രാജ്യത്തിൻ്റെ ടീമുകളും അവരാ പിന്നെ മെക്സിക്കോയിലേക്കാവട്ടെ, കാനഡയിലേക്കാവട്ടെ, അമേരിക്കയിലേക്കാവട്ടെ, മത്സരത്തിന് വേണ്ടി എത്തിയത് തോൽക്കാനാണോ ജയിക്കാനാണോ? കുട്ടികളുടെ എല്ലാവരും ജയിക്കാനാണെന്ന് പറഞ്ഞു. ശരി, എത്ര ടീമിനാണ് ജയിക്കാൻ സാധിക്കുക? ഫൈനലിൽ കപ്പ് നേടുന്ന ഒരൊറ്റ ടീം മാത്രമല്ല, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഏതായാലും വരുമ്പോൾ എല്ലാവരും തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും വരുന്നില്ല, വിജയിക്കണമെന്ന അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ എല്ലാവർക്കും അറിയാം ഒരു ടീമിന് എന്തേ ഉള്ളൂ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന്. മക്കളെ, ഇനി നിങ്ങൾ ആലോചിക്കുകയും ഈ പരാജയങ്ങളൊക്കെ നേരിടുമ്പോഴും ആ കളിക്കാർ ഗ്രൗണ്ടിൽ വെച്ച് പരസ്പരം അല്ലേ, അവിടെ വിജയിച്ച ടീമിലെ ആളുകൾ പരാജയപ്പെട്ട ടീമിലെ ആളുകളെ പോയിട്ട് എന്തുണ്ട് ആശ്വസിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചിലതൊക്കെ ഇമോഷണലായിട്ട് വൈകാരികമായ കാഴ്ചകളുണ്ട്. അവരണിഞ്ഞ ജേഴ്സികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, ആ സ്നേഹവും പിന്നെ സൗഹൃദമൊക്കെ പങ്കുവെക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ തോറ്റതിൻ്റെ പേരിൽ അമിതമായ പിന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ നിരാശ അടിച്ചിട്ടോ പോയിട്ടില്ല. ചില ടീമുകളൊക്കെ അങ്ങനെ ഉണ്ട്, അത് പോട്ടെ, അത് നമ്മൾ ഒരു കോമൺലി പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഭൂരിഭാഗം കളിക്കാരും പരാജയപ്പെട്ടപ്പോഴും നിരാശയുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും അവരുടനെ എന്ത് ചെയ്യാണ് അതിൽ നിന്ന് കയറി വന്ന് വിജയിച്ച ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തുകൊണ്ട് തിരിച്ചു പോകണം. അവരാ പരാജയപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വീട്ടിൽ കരഞ്ഞിരിക്കുകയല്ല അവരാർ ചെയ്യണത്, മറിച്ച് ക്ലബ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി, ബാക്കിയുള്ള മറ്റു പല ആളുകൾ അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക അല്ലേ. അവിടെ സമയം തോറ്റ ഒരു നിരാശയായിട്ട് ഓരോ ആളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരാളുടെ കാര്യം നമ്മൾ കാണില്ല. അപ്പം ഇതാണ് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു കാര്യം.
0: ഫുട്ബോൾ ടീമിലെ ഒരാളും ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളെ നാട്ടിലാണ് എന്ത് ചെയ്യണത്, നിരാശരാകുന്നതും അടി കൂടുന്നതും ആത്മഹത്യ ചെയ്യുന്നു.
1: അതെ, അതാണ് അത് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇനി വരുന്നത്. അപ്പം ഇവരൊക്കെ നമുക്ക് മുന്നിൽ നൽകുന്ന വലിയൊരു പാഠമാണ് ഹനീഫ് ഭായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. അഥവാ അവരാരും തോറ്റതിൻ്റെ പേരിൽ പിന്നെ അമിതമായ ഒരു സങ്കടമായിട്ട് പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ അവരൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ, ആത്മഹത്യ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. അവരിനി ചെയ്യുന്നത് അവർ പരാജയപ്പെട്ടതിൽ നിന്ന് തുടങ്ങണം, അടുത്തൊരു പ്രാവശ്യത്തേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങൾ നേടാനും ഇനിയും മികച്ച കളികൾ കാഴ്ചവെക്കാനുമുള്ള പരിശ്രമത്തിലേക്കാണ് അവർ അടുത്ത കാലുകൾ വെച്ചിട്ടുള്ളതെന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എവിടെയാണോ നമുക്ക് ഫോൾട്ടുകൾ പറ്റിയുള്ളത്, എവിടെയാണോ നമുക്ക് തിരുത്തലുകൾ ആവശ്യമായത്, ആ തിരുത്തലുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ വിജയങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്.
0: അപ്പോൾ നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് പിന്നെ തോറ്റ് നമ്മൾ പിന്മാറുകയല്ല അല്ലേ, മുന്നിലേക്കെത്താനുള്ള ഒരു ഊർജം നമ്മൾ സംരംഭിക്കണം അല്ലേ.
1: അതെ, ആ ഊർജം കൈവരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്, ജെ കെ റൗളിങ്ങിൻ്റെ പുസ്തകം. ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ജെ കെ റൗളിങ്ങിൻ്റെ ഈ പിന്നെ ഹാരി പോട്ടറിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്, കഥയുണ്ട് എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ട് അന്നത്തെ പ്രസാധകരുടെ അടുത്തേക്ക് അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യും കാലും പിടിച്ച് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്
0: അല്ലേ.
1: ഓരോ പ്രസാധകരുടെ അടുത്തേക്ക് പോവും, അവരത് നോക്കും, അത് മടക്കി വെക്കും, ഞങ്ങളുടെ കമ്പനിയിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയില്ല, അങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അവസാനം നിങ്ങൾ ആലോചിക്കേ, ഇപ്പോൾ ആ ജെ കെ റൗളിങ്ങിൻ്റെ ഈ ഒരു ഹാരി പോട്ടറും ലോകത്ത് തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊന്നാണെങ്കിൽ, അപ്പം അന്ന് അവരെങ്ങാനും, ഇപ്പോൾ ഞാനെപ്പോഴും നമ്മൾ ഒക്കെ മനസ്സിലാക്കേണ്ടതരാം, ആദ്യത്തെ ഒരു നാലോ അഞ്ചോ പ്രസാധകരുടെ അടുത്ത് പോയി അവർ തിരിച്ചയക്കുമ്പോൾ ഇത് എന്താ അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ അതൊന്നും പറ്റില്ല എന്ന് തിരിച്ചയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്, ഞാനിനിയിപ്പോൾ എന്തിനതിന് വേണ്ടിയിട്ട് നടക്കണത് അല്ലേ, ഇതവിടെ കിടക്കട്ടെ എന്നൊരു ചപ്പ് ചവറിലിടേണ്ട ഒരു രൂപത്തിലേക്കായിരുന്നു എത്തേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്യാണ്, തൻ്റെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഓരോ വാതിലുകളിലും പോയി മുട്ടി അവസാനം ഏറ്റവും അധികം പിന്നെ സമ്പത്ത് അതിലൂടെ അവർ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏത് കാര്യത്തിലും, ഇപ്പോൾ ഇതൊരു ബുക്കിൻ്റെ ആണെങ്കിൽ നേരത്തെ നമ്മൾ തോമസ് ആൽവ എഡിസന്റെ ഒരു ചരിത്രം പറഞ്ഞു.
0: കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു ഗായകനുണ്ട്, അദ്ദേഹം ആ ചെറുപ്രായത്തിൽ ആകാശവാണിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് വാർത്ത വായിക്കാനും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം പറ്റൂല എന്ന് പറഞ്ഞ് കൊള്ളൂല എന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കി. ഇന്നും അയാൾ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരാളാകട്ടെ, അവരിലൊക്കെ പലപ്പോഴും ഇങ്ങനെ കുറേ നിരാശയുണ്ടായ അല്ലെങ്കിൽ പിന്നെ അവസരങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസരങ്ങൾ ചോദിച്ചു പോയ ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പോഴും ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ വിജയിച്ചിരിക്കണ ആ ഒരു രംഗം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അവരൊക്കെ പരിശ്രമത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ കുറേ അനുഭവങ്ങൾ പലരും പങ്കുവെക്കുമ്പോൾ, വേറൊരു ആളെക്കുറിച്ച് ഞാനിപ്പോൾ അടുത്ത് വായിച്ചത്, അയാൾ ഇതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരാൾ തന്നെ കേരളത്തിൽ, അയാളൊരു അവസരം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, അയാൾ രാത്രിയാണ് എന്ത് ചെയ്യുന്നത്, ആ പട്ടണത്തിലെത്തുന്നത്. അപ്പോൾ കിടക്കാൻ ലോഡ്ജ് റൂം എടുക്കാനൊന്നും പൈസ ഇല്ല. അപ്പോൾ അവസാനം അയാളൊരു പച്ചക്കറി മാർക്കറ്റിലുണ്ടായിരുന്ന ഒഴിവാക്കിയ ചാക്കില്ലേ, അത് വിരിച്ച് റോഡ് സൈഡിലിങ്ങനെ ഒരു ഇതിൻ്റെ മുന്നിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്താ പറയുക, പബ്ലിക് ടോയ്ലറ്റിൽ പോയി അവിടുന്ന് ഡ്രസ്സ് മാറി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇന്ന് അവരൊക്കെ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് എന്താണ് എല്ലാവരും മനസ്സിലാക്കണം. വലിയ കഠിനാധ്വാനം ചെയ്തവർ തന്നെയാണ് എന്തുള്ളത് ഇങ്ങനെ ഉന്നതിയിലെത്തിയിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ.
1: ഇത് മുതിർന്ന ആളുകളായ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ നമ്മുടെ വായനകളിലൂടെയും ഇതുപോലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം. പക്ഷെ പുതുതലമുറയ്ക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ പലപ്പോഴും കിട്ടണില്ല. ഒന്ന്, വായനയിൽ അവർ ഏറെ പിന്നിലാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകളുടെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കാനും അവരെ കാണിക്കാനും അവരെ വായിപ്പിക്കാനും എന്ത് ചെയ്യുക, മുതിർന്ന ആളുകൾ രക്ഷിതാക്കൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഓരോ ചരിത്ര സംഭവങ്ങളും കഥകളൊക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇത്ര വർഷമായി ഇവിടെ അല്ലേ, ആ ഇത് ഇത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കുക, നിങ്ങൾ ആലോചിക്കില്ല അവരെടുക്കുന്ന ഒരു പരിശ്രമം എത്ര. അപ്പോൾ ഏതൊരാൾക്കും ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാടുമായി നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുക്കാൻ പറ്റും, സംഭവങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവരൊക്കെ ഇതൊക്കെ നേടിയത് എത്രയോ പരിശ്രമങ്ങൾ കൊണ്ടാണ്. അവരുടെ ഒരല്പം പഴയ ചരിത്രം കൂടി അറിയുകയാണെങ്കിൽ, അതുകൂടി നമ്മുടെ മക്കളിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ അവർ ചിന്തിക്കാൻ ഇടയാവുന്നതാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകൾ സാഹചര്യങ്ങൾ രക്ഷിതാക്കൾ വീടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് പറയുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു മടുപ്പുണ്ടാവുമ്പോൾ അല്ലേ, ഒന്ന് നാണം കെട്ടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഉൾവലിയ എന്നുള്ള സ്വാഭാവികമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തറിയോ, ഇതൊക്കെ നോർമലി നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവണം, അത് സാരമില്ല, ഇങ്ങനെയൊക്കെ തന്നെ നമ്മളൊക്കെ കടന്നു വന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ മുമ്പൊരു എപ്പിസോഡ് കുറച്ച് കുറേ മുമ്പ് നടന്നൊരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതല്ലോ, ഞാനും മോളും കൂടെ വരുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് രണ്ട് പാക്കറ്റ് പാല് വാങ്ങുന്നു പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്ത് കടയിലേക്ക്, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇവള് പോയിട്ട് രണ്ട് പാക്കറ്റ് പാല് എന്ന് പറഞ്ഞു. അപ്പോൾ പാല് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടോ അറിയോ, ഈ പാലിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അവിടെയുള്ള തുലാസിലാണത് വെച്ചത്. തുലാസിൽ വെച്ച എന്താണ്, അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പൈസ കൊടുത്തു, പൈസ ബാക്കി ഉള്ളത് ബാക്കി കൊടുത്തു. അങ്ങനെ തുലാസിക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലേ പിന്നെ കടക്കാർ എന്താ, അല്ല നിങ്ങളതിലല്ലോ വെച്ചത്. അപ്പോൾ ഇവള് വിചാരിച്ചത് എന്താ, ഇതൊക്കെ തൂക്കിയിട്ടാണെന്നുള്ളതാണ്. അതിൽ ആകെ കൈയൊക്കെ തലയിലടിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ മേലിനെ പറഞ്ഞേക്കരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലേ ചോദിച്ചു എന്താ പറ്റിയത് ചോദിച്ചു. അയാൾ തുലാസിൽ പാലിച്ച് ഞാനിതെന്താ തൂക്കാണ് വിചാരിച്ചത്. അപ്പം അവർ മോളത് പാക്കറ്റിൽ വരുന്ന കാര്യമില്ലേ. അപ്പോൾ നിനക്കെടുക്കാൻ വേണ്ടി സൗകര്യത്തിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ വെച്ചിട്ടുണ്ടാവുക. ഇനി ഞാൻ ആ കടയ്ക്ക് മേലിൽ പോലെ ഇതൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചമ്മലാണോ, ഞങ്ങൾ ആലോചിക്കുക ഇതുപോലുള്ള എത്രയോ. അപ്പോൾ ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധം പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുക ഇനി വലിയ ഏറെ ഇപ്പോൾ ഈ കുട്ടിയാണ് ഏറെ മുതിർന്നതിന് ശേഷം ഇങ്ങനത്തെ അമളി പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നിനക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കടക്കാർ, അപ്പോൾ ആ കടക്കാരനൊന്നും ഇതുവരെ ഓർമ്മ ഉണ്ടാവില്ല അയാളടുത്ത് ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നീ ഒരു കടയിൽ വന്നു ഇത് വാങ്ങാൻ വന്നു എന്നുള്ളത് ഒരിക്കലും ഓർമ്മയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയ സംഭവം പോലും നമ്മുടെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതൊന്നൊരു പരാജയമല്ല, ഇതൊന്നൊരു ചമ്മലല്ല, ഇതൊക്കെ ക്വയറ്റ്ലി എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പക്ക മനുഷ്യനായിട്ട് ഇടപഴകാനും ഇടപെടാനും കൊള്ളേണ്ടത് കൊള്ളാനും കൊടുക്കേണ്ടത് കൊടുക്കാനും നമ്മുടെ സാഹചര്യം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാതെ എന്നും ഒരു നേരെ വഴിയിൽ കൂടെ ഇങ്ങനെ ഒരു അമളിയും പറ്റാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വിജയം നേടാൻ ഒരാൾക്കും പിന്നെ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പരാജയങ്ങളിൽ നിന്നും വിജയം ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്, ഒരിക്കലും തോൽവി ഒരു പിന്നെ നിരാശയായി പോകേണ്ടതല്ല. ആ തോൽവിയിൽ നിന്നാണ് നമ്മൾ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേർന്നത് ഷമീം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുടുംബം തകർക്കേണ്ടതുണ്ടോ? ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. سنهم الله سهودر ماري سهودر غلي الله ويندي ودي ولككل ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരായി സ്വീകരിക്കുമാറാകട്ടെ. കുടുംബം എന്നത് മനുഷ്യരുടെ പൊതുവേയുള്ള ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമാണ്. മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ചും കുടുംബ വ്യവസ്ഥക്ക് വളരെ പ്രാധാന്യവും ആദരവുമൊക്കെ നൽകിപ്പോന്ന പാരമ്പര്യമാണുള്ളത്. ഏത് മതത്തിൻ്റെയും ഏത് പ്രദേശത്തിൻ്റെയും വക്താക്കളായിരുന്നാലും കുടുംബത്തെ അംഗീകരിക്കുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന, കുടുംബ സംവിധാനത്തിന് മഹത്വവും മഹിമയും കൽപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്ന, കുടുംബം കലക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളും സംഘങ്ങളും ഇന്ന് കാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ബന്ധങ്ങളെ ബന്ധനങ്ങളായി കണ്ട് അവ വലിച്ചു പൊട്ടിച്ചെറിയാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തോട് വിരക്തിയുള്ള സമൂഹമായി നമ്മുടെ ആധുനിക തലമുറയിലെ യുവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും, വിവാഹവും കുടുംബവുമൊക്കെ ഒരു ഭാരമാണ് എന്ന് കണ്ട് അതിൽ നിന്ന് ഭയന്ന് അകന്ന് മാറി നിൽക്കുന്ന ആളുകളും ഇന്ന് കുറവല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ സംവിധായകൻ്റെ അഭിമുഖങ്ങളും വിവാദങ്ങളും, അയാളെ ആ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായി ക്ഷണിക്കുകയും പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയുമൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും. ആ സിനിമാ സംവിധായകൻ ഒരു സ്വതന്ത്ര ലൈംഗികതയുടെ വക്താവാണ് എന്നും, കുടുംബത്തെ തകർക്കാൻ, ഈ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുമാണ് അയാൾക്കെതിരിൽ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഒരാൾക്ക് ഒരു ഇണ എന്നതേ തെറ്റാണ് എന്നതാണ് അയാളുടെ സങ്കല്പം. സോഷ്യൽ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വന്നത് ശരിയാണെങ്കിൽ അയാൾ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരാൾക്ക് ഒരു ഇണ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിനൊരു ഭാര്യ എന്നതിനപ്പുറം ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടാനും സംഗമിക്കുവാനും കിടപ്പറ പങ്കിടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം വേണം എന്നിടത്താണ് അയാൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയക്കാർ ഇന്ന് വിഹരിക്കുന്നത്. വിവാഹമെന്നത് ദുഷിച്ച ഒരു വ്യവസ്ഥിതിയാണ് എന്നും, തൻ്റെ സിനിമകളിലൂടെ ഒരു 10 വിവാഹ ബന്ധങ്ങളെങ്കിലും തകർക്കാൻ സാധിച്ചാൽ, തകർന്നാൽ 10 കുടുംബങ്ങളെങ്കിലും ആ വ്യവസ്ഥിതിയെ ഒഴിവാക്കി മോചനം നേടിയാൽ താൻ കൃതാർത്ഥനായി എന്നുമൊക്കെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പേരിൽ മൂല്യങ്ങളെ നിരാകരിക്കുന്ന, തിരസ്കരിക്കുന്ന, മതങ്ങളെയും ധർമ്മങ്ങളെയും അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് അത് തകർക്കേണ്ടതും കൈയൊഴിക്കേണ്ടതുമാണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക, കുടുംബം എന്നത് പടച്ചറബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെയാണ്. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും, അതേപോലെ മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ള ഒരു കുടുംബം, ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ കുടുംബമെന്ന ഒരു കൺസെപ്റ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിടുക്കവും ആഗ്രഹവുമായിരിക്കും. അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഇണ ഒരു തുണയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് എല്ലാം ചെയ്തു തന്ന്, നമ്മളോട് സഹകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരാൾ, അതേപോലെ അച്ഛൻ എന്ന്, അല്ലെങ്കിൽ വാപ്പ എന്ന്, വാപ്പിച്ചി ഉപ്പിച്ചി എന്നൊക്കെ വിളിച്ച് നമ്മെ കാണുമ്പോഴേക്കും ഓടി വരുന്ന നമ്മുടെ മക്കൾ, അവരുടെ ചുടുചുംബനങ്ങളും വാരിപ്പുണരലുകളുമൊക്കെ എന്തുമാത്രം സന്തോഷവും സംതൃപ്തിയുമായിരിക്കും നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ സമാധാനവും ആഹ്ലാദവും ഒക്കെ നൽകുന്ന അലങ്കാരങ്ങളാണ് ഭാര്യയും മക്കളും ഈ കുടുംബവും ഒക്കെ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സൗരഭ്യമാണ്, സുഗന്ധമാണ് ഉണ്ടാവുക? ജീവിതം വരണ്ടുണങ്ങി വിണ്ടുകീറി നിൽക്കുന്ന ഊശര ഭൂമി പോലെയായിരിക്കും. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത, കുടുംബമെന്ന ഒരു സങ്കല്പമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഒരു റഫായി അങ്ങങ്ങ് പോവുകയായിരിക്കും. ഖുർആൻ പറഞ്ഞത്, സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖൻതറത്തി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം അതിലെ 14-ാമത്തെ വചനത്തിൽ ഇപ്പറഞ്ഞ സംഗതികളെയൊക്കെ ഖുർആൻ ഭൗതികതയുടെ അലങ്കാരമായി, മനുഷ്യൻ്റെ അലങ്കാരമായി പരിചയപ്പെടുത്തുകയാണ്. അവയോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു അലങ്കാരം എന്ന് തന്നെയാണ്, ഭംഗി എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് അമിതമായി പടച്ചറബിനെയും പരലോകത്തെയും മറന്നുകൊണ്ടുള്ള ജീവിതമാകുമ്പോൾ പല അനർത്ഥങ്ങളും ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ വിമർശിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളും ഭാര്യയും, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവുമൊക്കെ ഈ ലോകത്തും ഉപകരിക്കും, പരലോകത്തും ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബ സങ്കല്പം ഇസ്ലാം വളരെ പവിത്രത കൽപ്പിക്കുന്ന, വളരെ വാല്യൂ നൽകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കുടുംബ വ്യവസ്ഥയെ തകർക്കുക എന്നത്. ഇസ്ലാമിൻ്റെ മാത്രമല്ല, മതത്തെയും ധർമ്മത്തെയും മൂല്യങ്ങളെയും സ്വീകരിക്കുന്ന, അതിന് വില കൽപ്പിക്കുന്ന ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കടന്നുകയറ്റമാണ് ഇത്തരം ആളുകളുടെ. സ്വതന്ത്ര ചിന്തകർ എന്ന പേരിലും മതനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണത്തോടെ ഈ ലോകവുമായി മനുഷ്യർ ചെയ്തു വന്ന കർമ്മങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിശ്ചലമാകും, ഡിസ്കണക്റ്റാകും. എന്നാൽ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്നൊഴിവാണ്. ഇദാ മാത്ത ബിനു ആദം ഇൻ ഖത്ത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം നിശ്ചലമായി, ഇനി അയാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പേ നമ്മൾ നന്മകൾ അധികരിപ്പിച്ച് പുണ്യത്തിൻ്റെ ഭാഗം, അതിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. ആ മൂന്ന് കാര്യങ്ങളിൽ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒന്ന്, സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. ഒരാളിവിടെ ഒരു മരം നട്ടു, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഉപകാരപ്രദമായ നന്മ ഇവിടെ ബാക്കിയാക്കി അയാൾ പോയാൽ, അയാൾ ഇവിടെ നിന്ന് മരിച്ചു പോയാലും അയാളുടെ നന്മ ഈ ലോകത്ത് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുമ്പോൾ ആ നന്മകൾ അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സദഖത്തുൻ ജാരിയ, നിലക്കാത്ത പുണ്യം, നിലക്കാത്ത ദാനധർമ്മം എന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ ഒന്ന് പറഞ്ഞത്, ഇൽമുൻ യുൻതഫഉ ബിഹി, അയാൾ സമൂഹത്തിന് പകർന്നു കൊടുത്ത നന്മയുടെ വൈജ്ഞാനിക മുത്തുകൾ, അയാളിൽ നിന്ന് സമൂഹം ഗ്രഹിച്ച നന്മയുടെ പാഠങ്ങൾ, അത് പ്രചരിക്കുകയും ഗുണപരമായി ആളുകൾ അത് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ നന്മയുടെ വക്താവ് എന്നുള്ള നിലയിൽ, അതിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയിൽ അയാൾക്ക് ആ നന്മ അയാളുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. അപ്പോൾ ഈ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ അവശതയെ അനുഭവിക്കുമ്പോൾ, രോഗികളായി കിടക്കുമ്പോൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, കെൽപ്പും കരുത്തുമുള്ള നമുക്ക് മക്കളുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ, അവർ സഹായിക്കാനുണ്ടാകും. വലുതായി വരുമ്പോൾ മക്കൾ മാതാപിതാക്കളെ സഹായിക്കും, അവരുടെ പിന്തുടർച്ചക്കാരായി ഉണ്ടാകും. ആ മക്കൾ പരലോകത്തും ഉപകരിക്കും. ധർമ്മത്തിൻ്റെ, നന്മയുടെ മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ പാരാത്രിക മോക്ഷത്തിന് വേണ്ടി, അവരുടെ ആശ്വാസത്തിനും നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ മൂന്നും വലിയ സമ്പാദ്യമായി, നന്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹു ജഅലലകും മിൻ അംഫുസിക്കും അസ്വാജ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കിത്തന്നു. വജഅലലകും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹു നിങ്ങൾക്ക് സമ്മാനമായി നൽകി. വറസഖകും മിന ത്വയ്യിബാത്ത്, വിശിഷ്ടമായ പലതും ഉപജീവന മാർഗമായി, നിങ്ങളുടെ ഉപജീവനമായി അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഇങ്ങനെയുള്ള പടച്ചറബിൽ അവിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട്, നിരർത്ഥകമായ സത്യവിരുദ്ധമായ പലതിലുമാണോ അവർ വിശ്വസിക്കുന്നത് എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ, യുഖ്ബിറു തആല അൻ മിന്നതിഹിൽ അളീമ അലാ ഇബാദി, തൻ്റെ അടിയാറുകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ, അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പടച്ചറബ് ഉണർത്തുന്നത്. ഹൈസു ജഅല ലഹും അസ്വാജൻ ലിയസ്കുനു ഇലൈഹ, അവർക്ക് ഇണകളെ അല്ലാഹു ഉണ്ടാക്കിക്കൊടുത്തു. ആ ഇണകളുടെ അടുക്കൽ അവർ സംഗമിക്കുമ്പോൾ അവർക്ക് മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ കിട്ടുന്ന രീതിയിൽ. വജഅല ലഹും മിൻ അസ്വാജിഹിം ഔലാദ, ആ ഇണകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇണകൾ മുഖേന അവർക്ക് സന്താനങ്ങളെ അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തു. തഖിറു ബിഹിം അഅ്യുനുഹും, ആ മക്കളെ കൊണ്ട് അവരുടെ കണ്ണിന് കുളിർമ നൽകും. അപ്പോൾ കുടുംബം എന്ന വ്യവസ്ഥയിലൂടെ മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ അനവധിയാണ്. സമാധാനവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവുമൊക്കെ അവർക്കവിടെ കിട്ടും. വയഹദ്ദിമൂനഹും, ആ മക്കൾ മാതാപിതാക്കളെ സേവിക്കാൻ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ, വയഖുലൂന ഹവാഇജഹും, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒക്കെ കൂടെ ഉണ്ടാവുക എന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. വയൻതഫിഊന ബിഹിം മിൻ വുജൂഹിൻ കസീറ, പല വഴിക്ക് വിവിധ രൂപങ്ങളിൽ ആ മക്കൾ മാതാപിതാക്കൾക്ക് ഉപകരിക്കും. അത് വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, കുടുംബം എന്ന സംവിധാനത്തെ തന്നെ തകർക്കാൻ പിശാജ് കാത്തിരിക്കും, പിശാജിൻ്റെ കൂട്ടാളികൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതുകൊണ്ട് കുടുംബ വ്യവസ്ഥയെ തകർക്കുകയല്ല, തകർക്കുന്ന ആളുകളെയും സംവിധാനങ്ങളെയും കരുതി ഇരുന്നുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബമെന്ന സംവിധാനത്തെ നിലനിർത്താൻ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, കുടുംബം തകർക്കേണ്ടതുണ്ടോ? നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഷമീർ മദീനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എത്താൻ സമയമായിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുന്നത് തിരുമൊഴികൾ.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
7: കെവി മുഹമ്മദ് അലി മൗലവിയാണ്. ഇന്നത്തെ തിരുമൊഴികളിലും നമ്മോടൊപ്പം ചേരുന്നത് ഉദാരതയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസ്വഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മഹ് യുസ്മഹ് ലക്. പ്രിയ ശ്രോതാക്കളെ, സഹീഹുൽ ജാമിഉൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം തബറാനി എന്നിവരും ഈ ഹദീസ് എടുത്തു നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാണ്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അൽ ഖുറശി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്, അബുൽ അബ്ബാസ് എന്ന വിളിപ്പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. ഹിജ്റക്ക് മുമ്പ് 3-ലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 68-ൽ ത്വാഇഫിൽ വെച്ചാണ് മരണപ്പെടുന്നത്. 1660 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിലും വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്, ഖുർആനിന് കൃത്യമായ വ്യാഖ്യാനവും തഫ്സീറും അറിയുന്ന മുഫസ്സിറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നത് ഇമാമുൽ മുഫസ്സിരീൻ എന്നും ഹബറുൽ ഉമ്മ തർജുമാൻ ഖുർആൻ എന്നൊക്കെയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആ സ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകം ആ പേര് അദ്ദേഹത്തിന് നൽകിയത്. ലുബാബത്തുൽ കുബ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് കാണാം. അല്ലാഹുമ ഫഖീഹു ഫിദ്ദീനി വഅല്ലിംഹു തഅ്‌വീൽ, അല്ലാഹുവേ ദീനിൽ അദ്ദേഹത്തിന് അവഗാഹം നൽകണേ, തഅ്‌വീൽ പഠിപ്പിക്കുകയും ചെയ്യണേ. അല്ലാഹുമ അല്ലിംഹുൽ കിതാബ് വഅല്ലിംഹുൽ ഹിക്മ, ഖുർആനും സുന്നത്തും അദ്ദേഹത്തിന് നീ പഠിപ്പിക്കണം റബ്ബേ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ തൻ്റെ കൂടിയാലോചന കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനാകും. മദീനപ്പള്ളിയിൽ വലിയൊരു മജ്ലിസ് തന്നെ, ഇൽമന്വേഷിക്കുന്ന ആളുകളുടെ വലിയൊരു മജ്ലിസ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്മഹ് യുസ്മഹ് ലക്, ഇസ്മഹ് യുസ്മഹ് ലക്. ഇസ്മഹ് എന്ന് പറഞ്ഞാൽ നീ ജനങ്ങളോട് ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കൂ എന്നാണ് അതിൻ്റെ ആശയം. ഇസ്മഹ്, സമാഹത്തുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇതേ ആശയമുള്ള മറ്റൊരു വചനം നമുക്ക് കാണാം, ഇസ്മഹൂ യുസ്മഹ് ലക്കും, ഇസ്മഹൂ യുസ്മഹ് ലക്കും. സഹുൽ ജാമിയിൽ അത് വന്നിട്ടുണ്ട്, നിങ്ങൾ ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കുക. ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു പദമാണ് സമാഹത്ത് എന്നത്. ഉദാരത, വിട്ടുവീഴ്ച, സൗമ്യത എന്നൊക്കെയാണ് അതിൻ്റെ പ്രകടമായ അർത്ഥങ്ങൾ. ഉദാരമായി ദാനം ചെയ്യുന്നതിനും സമാഹത്ത് എന്ന് പറയും. അപ്പോൾ ജനങ്ങൾക്ക് മറ്റുള്ളവരോട് ഉദാരത കാണിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, എളുപ്പമുണ്ടാക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. സൗമ്യത പ്രകടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ റബ്ബ് എളുപ്പമാക്കും, വിട്ടുവീഴ്ച ചെയ്യും എന്നൊക്കെ, മാപ്പ് നൽകുമെന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇസ്മഹ് യുസ്മഹലക്ക്, നീ ഉദാരത കാണിക്കുക, നീ വിട്ടുവീഴ്ച ചെയ്യുക എങ്കിൽ നിനക്കും വിട്ടുവീഴ്ച ലഭിക്കും. അതായത് അള്ളാഹുവിൻ്റെ ആ വലിയ ഒരു സമാഹത്ത് അനുഗ്രഹം നിനക്കും ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെയും ആ രൂപത്തിൽ പരിഗണിക്കും എന്നാണ് പറഞ്ഞ ചുരുക്കം. ആമിലിൻ നാസബി സമാഹ വൽ മുസാഹല, ഉദാരതയോടെയും അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോടെയും ലാളിത്യത്തോടെയും ജനങ്ങളോട് നീ വർത്തിക്കുക എങ്കിൽ അള്ളാഹു നിന്നോടും അതേ രൂപത്തിൽ വർത്തിക്കും എന്ന് ചുരുക്കം. അപ്പോൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകിയാൽ റബ്ബും മാപ്പ് നൽകും എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു കഷ്ടപ്പെടുന്നവനെ സഹായിച്ചാൽ, വിട്ടുവീഴ്ച നൽകിയാൽ, എളുപ്പമാക്കിയാൽ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. സ്വർഗ്ഗപ്രവേശന കാരണമായത് എന്തെന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ പ്രയാസപ്പെടുന്നവന്, കടബാധിതയുള്ളവന് സമയം അവധി നീട്ടിക്കൊടുത്തു എന്നോ അല്ലെങ്കിൽ അവന് എളുപ്പമുണ്ടാക്കി എന്നൊക്കെയാണ് അവൻ കാരണം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സ്വർഗ്ഗപ്രവേശനം നൽകി എന്ന് ഹദീസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ചയും ഉദാരതയും ചെയ്യുമ്പോൾ അതൊരിക്കലും അള്ളാഹുവിന് എതിരാകുന്ന കാര്യത്തിലാകരുത് എന്നത് ഈ വിഷയത്തിൻ്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അനുവദിച്ച വിഷയത്തിലാകണം. അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹുവിനെതിരായ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ളൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതില്ല എന്നർത്ഥം. അതോടൊപ്പം നല്ല ബന്ധങ്ങൾ നിലനിർത്തണമെന്നും അതിനായി ശ്രമിക്കണമെന്നും കൂടി ഈ ചെറുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇസ്മഹ് യുസ്മഹലക് എന്ന ഈ കൊച്ചുവചനത്തിൽ വലിയ വിശാലമായ ഇസ്ലാമിൻ്റെ സംസ്കാരവും സ്വഭാവവുമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയുക. നിങ്ങൾ ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കൂ, നിങ്ങൾക്കും അതേപോലെ വിട്ടുവീഴ്ച ലഭിക്കും, ഉദാരത ലഭിക്കും എന്നതാണ് ഹദീസിൻ്റെ പൊരുൾ. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യർ നമ്മളൊക്കെ തന്നെ ആ രൂപത്തിൽ പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി, പരസ്പരം ഔദാര്യം കാണിച്ച്, സ്നേഹത്തോടുകൂടി, സൗമ്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാകണം, മുന്നോട്ട് പോകണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉദാരമായി ദാനം നൽകുന്നതിനെക്കുറിച്ചാണെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ലഭിക്കും എന്ന ആ ഒരു ആശയതലം കൂടി അതിനുണ്ട്. അപ്പോൾ ഈ വലിയ നന്മ വിശ്വാസികളിൽ രൂഢമൂലമാകണം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഉന്നതമായ സ്വഭാവ ഗുണം ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത്.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഹൃദയ വസന്തം, സൂറത്ത് അന്നിസ 60, 61, 62 വചനങ്ങൾ. സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

وقد أمروا أن يكفروا به وقد أمروا أن يكفروا به ويريد الشيطان ويريد الشيطان أن يضلهم ضلالا بعيدا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നിസായിലെ 60-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. അലം തറ, നീ കണ്ടുവോ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, യസ്ഉമൂന, അവർ ജൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു, അന്നഹും ആമനു, തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ബിമാ ഊസില, ഇറക്കപ്പെട്ടതിൽ, ഇലൈക്ക, നിന്നിലേക്ക്, വമാ ഊസില, ഇറക്കപ്പെട്ടതിലും, മിൻ ഖബ്ലിക, നിന്റെ മുമ്പ്, യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു, അയ്യതഹാകമു, അവർ വിധി തേടിച്ചെല്ലുവാൻ, ഇലത്താഗൂത്തി, ദുർമൂർത്തിയിലേക്ക്, വഖദ് ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും, അയ്യക്ഫുറു, അവർ അവിശ്വസിക്കുവാൻ, ബിഹി, അതിൽ, വയുരീദു, ഉദ്ദേശിക്കുകയും ചെയ്യുന്നു, അശ്ശൈത്വാനു, പിശാജ്, അയ്യുദില്ലഹും, അവരെ വഴിപിഴപ്പിക്കുവാൻ, ദലാലൻ, ഒരു പിഴവ്, ബഈദ, വിദൂരമായ. ഇതാണ് 60-ാമത്തെ വചനം. നബിയെ, നീ കണ്ടില്ലേ, നിനക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ, അവർ ദുർമൂർത്തിയുടെ അടുക്കലേക്ക് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു, അതിൽ അവിശ്വസിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും, അവരെ വിദൂരമായ ഒരു വഴിപിഴവ് പിഴപ്പിക്കുവാൻ പിശാചും ഉദ്ദേശിക്കുന്നു. ഇതാണ് ഈ വചനം. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന ചില കപട വിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ വചനം അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ വേദക്കാരുടെ വേദത്തിലും പൂർവ്വകാലത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവർ. തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ലഭിക്കുമെന്ന് കണ്ടാൽ അവർ വേദക്കാരുടെ വിധി സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നു. തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് കണ്ടാൽ പ്രവാചകന്റെ വിധിയെ, ഇസ്ലാമികമായ വിധിയെ അവർ അവഗണിക്കാനും തയ്യാറാകുന്നു. യഥാർത്ഥത്തിൽ ഇതുവഴി അവരെ പിശാജ് വഴിപഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ വചനത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. അലം തറ അയ്യുഹർ റസൂൽ തനാഖുദ് അൽ മുനാഫിഖീന മിനൽ യഹൂദി, പ്രവാചകരെ, യഹൂദികൾപ്പെട്ട ആ കപടവിശ്വാസികളുടെ, അല്ലദീന യദ്ദഊന കദിബൻ അന്നഹും ആമനു ബിമാ ഉൻസില അലൈക വമാ ഉൻസില അല റസൂലി, ആ യഹൂദികളിൽപ്പെട്ട കപടവിശ്വാസികൾ താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും അവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്നവർ ജൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ യുരീദൂന അൻ യതഹാകമു ഫീ നിസാഅതിഹിം ഇലാ ഗൈരി ശർഇല്ലാഹി മിമ്മാ വദഅഹു അൽ ബശർ, അത് പറയുന്നത് വഴി അള്ളാഹു അവതരിപ്പിക്കാത്ത മതത്തിൻ്റെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാത്ത മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പിൻപറ്റാൻ, സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയാണ് ചെയ്യുന്നത്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിദാലിക്, ആ ദുർമൂർത്തികളുടെ, ആ താഗൂത്തിൻ്റെ വിധികൾ അത് വിശ്വസിക്കരുതെന്ന്, അത് സ്വീകരിക്കരുതെന്ന് അവർ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. വയുരീദു ശൈത്വാനു അൻ യുബഈദഹും അനിൽ ഹഖ്ഖി ഇബ്ആദൻ ശദീദൻ, ശൈത്താൻ അതിവിദൂരമായ മാർഗഭ്രംശത്തിലേക്ക്, വഴിപിഴവിലേക്ക് അവരെ പിഴപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൈത്താന്റെ അനുയായികളായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അല്ലദീന യസ്ഉമൂന അന്നഹും മുഅ്മിനൂന ബിമാ ജാഅ ബിഹിർ റസൂൽ വബിമാ ഖബ്ലഹു വമാ ഹാദാ യുരീദൂന അൻ യതഹാകമു ഇലൽ താഗൂത്തി വഹുവ കുല്ലു മൻ ഹകമ ബിഗൈരി ശർഇല്ലാ ഫഹുവ താഗൂത്. അള്ളാഹുവല്ലാത്ത, അള്ളാഹുവിൻ്റെ നിയമമല്ലാത്ത, ശരീഅത്തനുസരിച്ചല്ലാത്ത വിധി നടത്തുന്ന എല്ലാം താഗൂത്താകുന്നു. ആ താഗൂത്തിൻ്റെ വിധിയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്. വൽ ഹാൽ അന്നഹും ഖദ് ഉമിറു അൻ യക്ഫുറൂബി, എങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ ആ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കുക? കാരണം അതിൽ അവിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണവർ. ഫകൈഫ യജ്തമിഉ ഹാദാ വൽ ഈമാൻ, അപ്പോൾ ഈ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കലും മുഅ്മിനാകലും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ഫഇന്നൽ ഈമാന യഖ്തളി അൽ ഇൻഖിയാദ ശർഇല്ലാ വതഹ്കീമിഹി ഫീ കുല്ലി അംരിൻ മിനൽ ഉമൂരി. ഈമാൻ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അനിവാര്യമായ തേട്ടമാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടൽ. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കൽ. ഫമൻ സഅമ അന്നഹു മുഅ്മിനുൻ, ഒരാൾ ഞാൻ മുഅ്മിനാണെന്ന് വാദിക്കുന്നു, വഖ്താറ ഹുക്മത്വാഗൂത്തി അലാ ഹുക്മില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ ദുർമൂർത്തികളുടെ വിധിയെ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു, ഫഹുവ കാദിബുൻ ഫീ ദാലിക്, അതിലയാൾ കള്ളനാണ് വ്യാജനാണ്. വഹാദാ മിൻ ഇദ്ലാലി ശൈത്താൻ ഇയ്യാഹും, ഇതാണ് പിശാജ് അവരെ വിദൂരമായ വഴിപഴപ്പിക്കൽ പഴപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നും ഇത്തരം ആളുകളെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. തങ്ങൾക്ക് അനുകൂലമാണെന്ന് കാണുമ്പോൾ മതപരമായ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. എന്നാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണുമ്പോൾ ഭൗതികമായ നിയമങ്ങളെ അവർ പല അർത്ഥത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയും ചെയ്യും. ആ വചനവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ ആ നിലയിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബിമാ ഉസില ഇലൈക വമാ ഉസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹക്കമു ഇല ത്വാഗൂത് إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. അവതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. ഹാദ ഇൻകാറു മിൻ അല്ലാഹി അസ്സ വജൽ അലാ മൻ യദ്ഇ ഈമാന ബിമാ അൻസല അല്ലാഹു അലാ റസൂലിഹി വഅലൽ അംബിയാഇൽ അഖദമീൻ. തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇറക്കിയതിലും പൂർവ്വ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അള്ളാഹു അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യസ്ഉമൂന എന്ന് പറയാൻ കാരണം. അവർ വാദിക്കുകയാണ് ചെയ്യുന്നത്. വഹുവ മഅ ദാലിക യുരീദു തഹാക്കുമ ഫീ ഫസ്ലിൽ ഖുസൂമാത്തി ഇലാ ഗൈരി കിതാബില്ലാ വസുന്നത്തി റസൂലിഹി. ഇങ്ങനെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹിക്ക് ഇറക്കിയതിലും

സ്വീകരിക്കാം. അല്ലെ, എൻ്റെയും നിൻ്റെയും ഇടയിൽ മുഹമ്മദ് നബിയെ വിധികർത്താവായി സ്വീകരിക്കാം. വദാഖ യഖൂൽ ബൈനി വ ബൈനക കഅബ് ബിൻ അഷ്റഫ്. അപ്പോൾ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു, അല്ല, യഹൂദി നേതാവായ കഅബ് ബിൻ അഷ്റഫിൻ്റെ വിധി നമുക്ക് സ്വീകരിക്കാം. വഖീല ഫി ജമാഅത്തി മിനൽ മുനാഫിഖീന. മറ്റൊരു അഭിപ്രായപ്രകാരം ഇത് ഒരു കൂട്ടം കപടവിശ്വാസികളുടെ കാര്യത്തിൽ അവതീർണമായതാകുന്നു എന്നാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരാണോ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വിധിക്കുന്നത്, അവരുടെ വിധി സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. അത് ഖുർആനിനും ഹദീസിനും വിരുദ്ധമായാൽ പോലും അത്തരം ത്വാഗൂത്തുകളുടെ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരിക്കുമെന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്നുള്ള ആയത്തിലും അതിൻ്റെ തുടർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. 61-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും അവരോട്, തആലൗ നിങ്ങൾ വരുവീൻ, ഇലാ മാ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയതിലേക്ക്, വഇലർ റസൂൽ റസൂലിലേക്കും, റഅയ്ത നിനക്ക് കാണാം, അൽ മുനാഫിഖീന കപടവിശ്വാസികളെ, യസുദ്ദൂന അവർ തിരിഞ്ഞു പോകുന്നതായി, അങ്ക നിന്നെ വിട്ട്, സുദൂദൻ ഒരു തിരിയൽ. ഇതാണ് 61-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ നിന്നെ വിട്ട് ആ കപടവിശ്വാസികൾ ഒരു തിരിഞ്ഞു പോക്ക് പോകുന്നതായി നിനക്ക് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിനോടും ഹദീസിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമോ കൂറോ അല്ല അവരെ അത്തരം വിധി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് തങ്ങൾക്ക് അനുകൂലമാണ് തോന്നുമ്പോൾ അവർ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കും. തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാൽ അവർ പുറങ്കാൽ കൊണ്ട് അത് ചവിട്ടിക്കളയും, തട്ടിമാറ്റിക്കളയുമെന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇദാ ഖീല ലിഹാ ഉലാ ഇൽ മുനാഫിഖീന, ഈ കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ, തആലൗ ഇലാ മാ അൻസലല്ലാ ഫീ കിതാബിഹി മിനൽ ഹുക്മി, അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയിരിക്കുന്ന വിധി അത് സ്വീകരിക്കാൻ നിങ്ങൾ, ഇല റസൂലി റസൂലിലേക്ക് വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനക്കും ഫീ ഖിസാമിക്കും, നിങ്ങൾക്കിടയിലുള്ള ഈ തർക്കത്തിൽ അല്ല പറഞ്ഞതും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതും അവരുടെ വിധി നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ, റഅയ്തഹും അവരെ നിനക്ക് കാണാം. അതാരുടെ അഭിസംബോധന? അയ്യുഹർ റസൂൽ, പ്രവാചകരെ, ആ കപടവിശ്വാസികളെ താങ്കൾ കാണാം, യുഅരിദൂന അൻക താങ്കളിൽ നിന്നവർ അകന്നു പോകും, അവഗണിച്ച് കളയും, ഇല തഹാക്കുമി ഇലാ ഗൈരിക ഇഅറാദൻ, മറ്റുള്ളവരുടെ വിധി സ്വീകരിക്കാൻ വേണ്ടി താങ്കളെ അവർ അവഗണിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതാണ് വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിച്ചതും അതേ കാര്യം തന്നെയാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, വഹാഉലാഇ ബിഖിലാഫിൽ മുഅ്മിനീന അല്ലദീന ഖാലല്ലാഹു ഫീഹിം. സൂറത്തു നൂറിൽ അല്ലാഹു അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ 51-ാമത്തെ ആയത്തിൽ, إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ഈ കപടന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സത്യവിശ്വാസികളായ ആളുകൾ അവരെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അവരുടെ നിലപാടെന്തായിരിക്കുമെന്നാണ് 51-ാമത്തെ ആയത്തിൽ സൂറത്തു നൂറിൽ അള്ള വ്യക്തമാക്കുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. ഏത്? ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. കണ്ടോ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സത്യവിശ്വാസികളുടെ നിലപാടെന്തായിരിക്കും? ലിയഹ്കുമ ബൈനഹും, അയ് യഖൂലു അവർ പറയും, സമിഅനാ ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, വ അത്വഅനാ ആ വിധി, അള്ളാഹുവിൻ്റെ വിധിയും അള്ളാഹുവിൻ്റെ റസൂൽ

വിധിയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അള്ളാഹു അത്തരം വിജയികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി, തങ്ങളുടെ വിദണ്ഡവാദങ്ങൾക്കു വേണ്ടി, തങ്ങളുടെ സ്വന്തം ചിന്താഗതികൾക്കു വേണ്ടി ഖുർആനിന് വിരുദ്ധമായ, ഹദീസുകൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കുന്നവരെ, നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രമാണം ഇതാണ് എന്ന് വാദിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എപ്രകാരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലപാട് സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 62-ാമത്തെ ആയത്ത്, ഫകൈ

0: يحلفون بالله يحلفون بالله إن أردنا إن أردنا إلا إحسانا وتوفيقا فكيف എന്നാൽ എങ്ങനെയായിരിക്കും ഇതാ അസ്വാബത്തുഹും അവർക്ക് ബാധിച്ചാൽ മുസീബത്തുൻ വല്ല ബാധയും ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതുകൊണ്ട് സുമ്മജാഊക പിന്നെ അവർ നിന്റെ അടുക്കൽ വരും യഹ്ലിഫൂന സത്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് ബില്ലാ അള്ളാഹുവിൻ്റെ പേരിൽ ഇൻ അറദന ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല ഇഹ്സാനൻ നന്മ ചെയ്യലല്ലാതെ വ തൗഫീഖ യോജിപ്പിക്കലും അല്ലാതെ ഇതാണ് 62 ആയത്ത് എന്നാൽ അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് നിമിത്തം അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് ഫകൈഫ എന്ന് ചോദിച്ചത് പിന്നീട് ഞങ്ങൾ നന്മ വരുത്തലും യോജിപ്പിക്കലുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരികയും ചെയ്താൽ എങ്ങനെയായിരിക്കും അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ അവരുടെ സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എന്തും വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ സന്നദ്ധരായിരിക്കും അല്ലേ ഒരു പ്രാവശ്യം പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായിക്കൊണ്ട് അവർ സംസാരിക്കും അതിനൊക്കെ അവർ ദുർന്യായങ്ങൾ നിരത്തുകയും ചെയ്യും ആ വചനവുമായി ബന്ധപ്പെട്ട് തഫ്സീറിൽ കാണാം ഫകൈഫ യകൂനു ഹാലൽ മുനാഫിഖീന ഇദാ ഹദസത് ലഹും മസ്വാഇബ് ബിസബബി മർതകബൂഹു മിനദ്ദുനൂബി അവർ ചെയ്ത തെറ്റിന്റെ കാരണമായി വല്ല വിപത്തും അവരെ ബാധിച്ചാൽ സുമ്മ ജാഊക എന്നിട്ടവർ നിന്റെ അടുക്കൽ വരും അയ്യുഹർ റസൂൽ പ്രവാചകരെ മുഅ്തദിരീന ഇലൈക യഹ്ലിഫൂന ബില്ലാ താങ്കളോട് അവർ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടാണ് വരിക അള്ളാഹുവിൻ്റെ മേൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് അല്ലേ വിപത്ത് ബാധിച്ചാൽ അള്ളാഹു റസൂലിൻ്റെ അടുക്കിലേക്ക് അവർ മടങ്ങി വരും എന്നിട്ട് അവരെന്താ പറയാ മാ ഖസദന ബിതഹാകുമിന ഇലാ ഗൈരിക നബിയെ നിങ്ങളല്ലാത്ത ഒരാളിൽ നിന്ന് ഞങ്ങൾ വിധി സ്വീകരിച്ചത് അത് ഞങ്ങൾ ദുരുദ്ദേശത്തോടു കൂടിയല്ല ഇല്ല അൽ ഇഹ്സാന വത്തൗഫീഖ ബൈനൽ മുതനാസിഈൻ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നന്മ വരുത്താൻ വേണ്ടി മാത്രമാണെന്നവർ പറയും വഹും കാദിബൂന ഫീ ദാലിക് യഥാർത്ഥത്തിൽ അവരാ പറയുന്നത് കളവാകുന്നു ഫഇന്നൽ ഇഹ്സാന ഹുവ ഫീ തഹ്കീമി ശറഇല്ലാഹ് അലാ ഇബാദിഹി അള്ളാഹു തന്റെ ദാസന്മാർക്ക് നൽകിയ മതനിയമങ്ങൾ സ്വീകരിക്കലാണ് ആ വിധി അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ അതല്ലാതെ ഇവരുടെ ഈ നിലപാടല്ല ഇഹ്സാൻ എന്ന് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിങ്ങൾ വ്യക്തമാക്കുന്നു തീർച്ചയായും ഇത്തരം നിലപാടുകൾ സത്യവിശ്വാസികൾക്ക് ഭൂഷണമേ അല്ല സത്യസന്ധമായ നിലപാട് സ്വീകരിക്കലാണ് ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസികളുടെ മാർഗം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയം നേടാൻ സാധിക്കുക അത്തരത്തിലുള്ള വിജയികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്തു നിസാ 60 മുതൽ 62 വരെയുള്ള വചനങ്ങളെക്കുറിച്ചാണ് മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തിട്ടുള്ളത്
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൗദി അറേബ്യയിലെ മദീനക്കും തബൂക്കിനും ഇടയിലുള്ള പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വാദിൽ ഖുറ എന്നുള്ളത്. അവിടെ സുഹൈദ ഹാരിസ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനവർ സെയ്ദ് എന്നാണ് നാമകരണം ചെയ്തത്. 8 വയസ്സോടടുക്കുമ്പോൾ ഉമ്മയോടൊപ്പം കുടുംബ സന്ദർശനത്തിന് പോകുന്ന അവനെ വഴിയിൽ വെച്ച് ശത്രുക്കൾ ആക്രമിച്ചു. മകനെ നഷ്ടപ്പെട്ട് സങ്കടത്തോടുകൂടി വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പക്കും സങ്കടമായി. ആ 8 വയസ്സുകാരൻ ഒക്കാശയിലെ ചന്തയിലെത്തി 400 ദിർഹമിന് ഹക്കീം ഇബ്നു ഹിഷാമിന് വിൽക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർ അവരുടെ അമ്മായി ഖദീജ ബിൻതു ഖുവൈലിദിനെ വിവാഹ സമ്മാനമായി സെയ്ദിനെ നൽകുകയും സെയ്ദിനെ തൻ്റെ ഭർത്താവ് മുഹമ്മദ് ബിൻ അബ്ദുല്ലക്ക് ഖദീജ സമ്മാനമായി നൽകുകയും ചെയ്തു. ആ സെയ്ദിന് മോചനം നൽകി സ്വന്തം മകനെപ്പോലെ നോക്കി. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. 8-10 വർഷങ്ങൾക്കിപ്പുറം ആ സെയ്ദ് പൂർണ്ണ യുവാവായി വളരുകയും മുഹമ്മദ് ബിൻ അബ്ദില്ല അൽ അമീനായി തുടരുകയും ചെയ്തു. ആളുകൾ സെയ്ദ് ഇബിന് മുഹമ്മദ് എന്ന് വിളിച്ചു. ജാഹിലിയ കാലഘട്ടത്തിലെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ബൈത്തുൽ അതീഖിലേക്ക് പൗരാണിക കഅബയിലേക്ക് എത്തിയ ആരോ സെയ്ദിൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇന്ന ഇന്ന സ്ഥലത്തുണ്ട് എന്ന്. 1000 സ്വപ്നങ്ങളുമായി അവന് വേണ്ടിയുള്ള മോചന ദ്രവ്യവുമായി സെയ്ദും എൻ്റെ പിതാവും പ്രതിർവ്യനും മക്കയിലേക്ക് വന്നു. പൗരാണിക കഅബയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബിൻ്റെ അടുക്കൽ വന്ന് അവർ പറഞ്ഞു, ഇബ്നു ഇഷാം, ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇബ്നു സയ്യിദ് ഖൗമിഹി, അൻതും അഹ്ലു ഹറമില്ലാഹി വജീറാനുഹു. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, ഹറമിൻ്റെ പരിപാലകർ, അയൽവാസികൾ, ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങൾ. ജിഇനാ കഫി ഇബ്നിനാ ഇൻദക്, ഞങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ മകനുണ്ട്, ആ വിഷയം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഫംനുൻ അലൈനാ വഅഹ്സിൻ ഇലൈനാ ഫീ ഫിദാഇഹി, ഞങ്ങളുടെ ഈ മോചനദ്രവ്യം വാങ്ങി ഞങ്ങളുടെ മകനെ നിങ്ങൾ മോചിപ്പിക്കണമെന്ന്. ആരാണതെന്ന് അന്വേഷിച്ച് സെയ്ദാണെന്നറിഞ്ഞ് അപ്പോൾ അവരോട് പറഞ്ഞു, ഫൈനിഖ്താറക്കും ഫവലക്കും വൈനിഖ്താറനി ഫവല്ലാഹി മാ അന ബില്ലദി യഖ്താറു അലാ മൻ യഖ്താറനി അഹദ. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം, എന്നാൽ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ അവനെ കൈയൊഴിയുന്നതല്ല. അവർക്ക് സമ്മതമായി, അവർ സമ്മതൃപ്തിയായി. സെയ്ദ് വന്നപ്പോൾ ചോദിച്ചു, അൽ തഅരിഫു ഹുലാഹി, ആരാണിതെന്നറിയുമോ എന്ന്. പിതാവും പ്രതൃവനുമാണെന്നറിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ല പറഞ്ഞു, ഫാനമൻ ഖദ് അലിംത വറഅയ്ത വഅറഫ്ത സുഹബതി ലക, നിനക്ക് എന്നെ കുറിച്ചറിയാം ദീർഘകാലമായിട്ട്, നിനക്ക് അവരെ തെരഞ്ഞെടുക്കാം എന്നെ തെരഞ്ഞെടുക്കാമെന്ന്. ഒന്നും ആലോചിക്കാതെ ആ സെയ്ദ് പറഞ്ഞു, ഞാൻ താങ്കളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അൻതമിന്നി ബിമകാനിൽ അബി വൽ അം, നിങ്ങൾ എനിക്ക് പിതാവിൻ്റെയും പ്രതൃവൻ്റെയും ഒക്കെ സ്ഥാനത്തു തന്നെയാണ് എന്ന്. ദേഷ്യത്തോടു കൂടി സെയ്ദിൻ്റെ പിതാവ് ഹാരിസ ചോദിക്കുന്നുണ്ട്, വഹിയക യാ സെയ്ദ്, അതഖ്താറുൽ ഉബൂദിയത അലൽ ഹുദിയ, സ്വാതന്ത്ര്യത്തിന് പകരം അടിമത്തമാണോ നീ തെരഞ്ഞെടുക്കുന്നത് എന്ന്. വഅല അബീക വഅമ്മിക വഅല അഹ്ലി ബൈതിക, പിതാവും പ്രതൃവനും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിക്കുകയാണോ എന്ന്. ഞാനത് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നേരെ ആ സെയ്ദുമായി മുഹമ്മദ് നബി നബിയാകുന്നതിന് മുമ്പ് അഖ്റജഹു ഇലൽ ഹിജ്രി, ഹിജ്ര ഇസ്മായിലിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, സെയ്ദ് ഇദാ, നിങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എൻ്റെ മകനാണ്, അവനെ അനന്തരമെടുക്കും, ഞാൻ അവനെ അനന്തരമെടുക്കുമെന്ന്. ആ രംഗം കണ്ടപ്പോൾ പിതാവിൻ്റെയും പ്രതൃവ്യൻ്റെയും മനസ്സുകൾ സംതൃപ്തിയായി. അവരെ തിരിച്ചുപോയി. ആ ദത്തു സമ്പ്രദായം നിരോധിച്ചതിന് ശേഷം വീണ്ടും സെയ്ദ് ബിൻ ഹാരിസയായി. അങ്ങനെ പ്രവാചകനെ സ്നേഹ ജീവിതത്തിനേക്കാളേറെ എല്ലാത്തിനേക്കാളും ഏറെ പ്രിയപ്പെട്ടതായി സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അവരെ പോലെ നമുക്കും പ്രവാചകനെ സ്നേഹിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ വഴികാട്ടി. അബാക്കസ്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. വിഷയം അവതരിപ്പിക്കുന്നു ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹി അമീൻ വഅലാ ആലിഹി വസഹബീ അജ്മാഇൻ അമ്മാ ബാദ്. അൽഹംദുലില്ലാ, വഴികാട്ടിയിലേക്കാണ് എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പീസ് റേഡിയോ വഴികാട്ടിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിലേറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ. ബഹുമാനനായ റാഷിദ് സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റാഷിദ് സാർ, കഴിഞ്ഞൊരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ. അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്സിൻ്റെ, മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല ഭൂരിഭാഗം കുട്ടികളും, ഇതിലാണ് മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പോൾ ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
7: ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, 1ാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ 1ാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു. അന്ന് മാത്സ് ഇഷ്ടമായിരുന്നോ? അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട്, മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30-ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാവും.
6: അപ്പോൾ അബാക്കസ് പഠനത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
7: അപ്പം അത് അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന
6: ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്.
7: ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്